0: ദ മാം സ്റ്റുഡിയോയിലാണ്, പീസ് റേഡിയോ ദ മാം സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖല, എന്താണ് റിയൽ എസ്റ്റേറ്റ് മേഖല, എന്തൊക്കെയാണ് അതിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ഈ ഒരു വഴികാട്ടി. അൽഹംദുലില്ല, നമ്മൾക്ക് ഈയൊരു നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത്, ഈ ഒരു പ്രോഗ്രാം നമ്മളുമായി, പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ നമ്മളുമായി സംസാരിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ അനസ് വെമ്പായമാണ്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് എത്തിയതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു.
1: അബ്ദുല്ല, ആദ്യമായി ഇങ്ങനൊരു അവസരം നൽകിയ പീസ് റേഡിയോ മാനേജ്മെൻറ്റിൻ്റെ വക നന്ദി അറിയിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദം ആകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണെന്ന് ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പഠന മേഖല, ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ് ബൈ എഡ്യൂക്കേഷൻ. കഴിഞ്ഞൊരു 23 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെൻറ്റ് മേഖലയിൽ, നാട്ടിലും മുന്നേ ഖത്തറിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 16 വർഷമായി സൗദിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ വിവരം.
0: നിങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്, വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പീസ് റേഡിയോ സംവിധാനം 55 രാഷ്ട്രങ്ങളിലെ മലയാളികൾ കേൾക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ പീസ് റേഡിയോ, റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് അറിയാത്ത സാധാരണക്കാർ എല്ലാ ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി റിയൽ എസ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. പിന്നെ എന്തുകൊണ്ടാണ് ആ വിഷയം നമുക്ക് പീസ് റേഡിയോയിൽ ചർച്ചക്കെടുത്തത് എന്നതും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
1: റിയൽ എസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭൂമിയും ഭൂമിയുടെ മുകളിൽ നമ്മൾ പെർമനൻ്റായി സ്ഥിരമായി കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനേയും ആണ് പൊതുവേ റിയൽ എസ്റ്റേറ്റ് അസറ്റ് എന്ന് പറയാം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വിഷയം
0: കൊണ്ടുവരാൻ
1: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും ഇപ്പോൾ നമുക്ക് ദീനും ദുനിയാവും രണ്ടും രണ്ടല്ല. ഒരു ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ അവൻ്റെ ദുനിയാവ് കാര്യങ്ങൾ കൂടെ ഇൻബിൽറ്റാണ് അവൻ്റെ ദീനും, രണ്ടും പരസ്പരം ചേർന്ന് പോകേണ്ടതാണ്. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മുടെ, അപ്പോൾ ഞാനല്ല മറ്റ് ആരായി കഴിഞ്ഞാലും, നമ്മുടെ ഒരു വെറും നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന ഒരു ഫീൽഡ് അല്ല, പക്ഷേ നമ്മുടെ ഒരു ഒരു വാല്യൂ ക്രിയേഷൻ, നമ്മുടെ സമൂഹത്തിന് ഉപകാരമാകുന്ന പല കാര്യങ്ങളും നമ്മൾ പങ്കാളികളാകും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് അപ്പോൾ ഒരു വീടായിക്കോട്ടെ, മറ്റു പാലം സംവിധാനം, റോഡുകളായിക്കോട്ടെ, അങ്ങനെ എന്തും മനുഷ്യർക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്ത് അത് ജനങ്ങൾക്ക് സമർപ്പിച്ച് നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുക. അപ്പോൾ അങ്ങനെ ഒരു നിയത്ത് കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ, നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്തിന് നമുക്കൊരു നമ്മുടെ നിയത്ത് ശരിയായാൽ നമുക്ക് ഒരു അതിന് ഒരു ഒരു പുണ്യം കിട്ടുമല്ലോ. അതുപോലെ ആ ഒരു നിയത്ത് നമ്മുടെ ഈ ഒരു മേഖലയിൽ ഉണ്ടായാൽ അത് വളരെ ഒരു ഒരു വലിയ കാര്യമാണ്.
0: വളരെ അധികം വിലപ്പെട്ടൊരു കാര്യമാണ് അനസ് പറഞ്ഞത്. നമ്മളുടെ നെയ്യത്ത്, നമ്മളുടെ അമാനത്ത്, ഇതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്.
1: അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുക, വെറും നമ്മുടെ ഒരു നിത്യ ജോലി എന്നതിൽ കവിഞ്ഞതാണ്.
0: ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണല്ലോ ഇത്. പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ചരിത്രമാണ്, അമാനത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞൊരു ചരിത്രം. നമ്മൾ നെയ്യത്തും അമാനത്തും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ ഇസ്ലാമിൽ, അങ്ങനെയല്ലേ? അപ്പോൾ അമാനത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് സമയം അധികമാകുമെന്ന് എനിക്കറിയില്ല. പണ്ട് അബ്ബാസികളുടെ ഭരണകൂടം നിലവിൽ വന്ന സമയത്ത്, ഒരു ഭരണകൂടം നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഭരണാധികാരികളെ ഇല്ലാതാക്കിയതിന് ശേഷമാണല്ലോ ഒരു പുതിയ ഭരണകർത്താക്കൾ വരുന്നത്. അബ്ബാസികൾ അമവികളെ ഇല്ലാതാക്കി അങ്ങനെ അവർ ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്നത് പഴയ ഭരണകൂടത്തിലുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കുക, എന്നാലേ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ജോലി അവർ തുടങ്ങി, തെരച്ചിലായിരുന്നു. എല്ലാ ഭടന്മാരും വെച്ച് ആളുകളെ തെരയുമ്പോൾ പഴയ ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരി ഇത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചു. ഭയങ്കര തകൃതിയായ തെരച്ചിലായപ്പോൾ അദ്ദേഹം വേഷം മാറി മറ്റൊരു രാജ്യത്തേക്ക്, എനിക്ക് ആ രാജ്യം ഓർമ്മയില്ല, മറ്റൊരു രാജ്യത്തേക്ക് ഓർമ്മ വിട്ടു. ഇതൊക്കെ ശാന്തമായപ്പോൾ പുതിയ ഭരണാധികാരി പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു, ഈ വ്യക്തിയും തിരിച്ചു വന്നു. അദ്ദേഹത്തോട് ഈ രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒളിവിൽ പോയ സമയത്തുള്ള ഏറ്റവും ഓർമ്മയുള്ളൊരു അനുഭവം പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ് അന്ന് അബ്ദുൽ ജബ്ബാർ മദീനി ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞു, ഈ ഒളിവിൽ വേഷം മാറി തീരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് ആ വീട്ടുകാരൻ ഒരു മാന്യനായ വ്യക്തി ഇറങ്ങി വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എൻ്റെ ജീവൻ അപകടത്തിലാണ്, എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ്, എവിടെ നിന്ന് വരുന്നു എന്നുപോലും ചോദിക്കാതെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കയറ്റി. വീട്ടിൽ അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തു. പിന്നീട് അവിടെ താമസമാക്കി. പക്ഷേ എന്നും രാവിലെ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആളുകളെ കൂട്ടി കുതിരപ്പുറത്ത് രാവിലെ പോവും, വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് വരും, എന്നിട്ട് പിറ്റേ ദിവസം. അതിങ്ങനെ തുടർന്നപ്പോൾ നമ്മൾ കക്ഷി ചോദിച്ചു, എവിടേക്കാണ് നിങ്ങൾ? എന്നും രാവിലെ പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ ടയേർഡായിട്ട് വരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ ബാപ്പയെ കൊന്ന ഇന്ന വ്യക്തി, പഴയ ഭരണാധികാരി ഇന്ന ഒരു വ്യക്തി ഇപ്പോൾ രാജ്യം വിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞ് പിടിക്കുകയാണ്, എൻ്റെ ബാപ്പയെ കൊന്നതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, സ്വാഭാവികമായിട്ട് നമ്മളുടെയൊക്കെ ബോധം പോകും ചിലപ്പോൾ. കാരണം ഞാനാണല്ലോ അദ്ദേഹത്തെ കൊന്നത്, ആ ബാപ്പയെ എവിടെ വെച്ചു എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ ഇയാൾ, ഈ വ്യക്തി ഒരു രക്ഷയില്ല. അദ്ദേഹം പറഞ്ഞു, രണ്ടും കൽപ്പിച്ചിട്ട് നിങ്ങളിനി ആളെ തരേണ്ട. നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ബാപ്പയെ കൊന്ന വ്യക്തി നമ്മുടെ മുന്നിൽ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരവസ്ഥ. ആ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തി അദ്ദേഹത്തോട് ചെയ്ത കാര്യം എന്താണെന്നുള്ളത്, അതാണ് ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബാപ്പയെ നിങ്ങൾ കൊന്നു, പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ അമാനത്തിലാണ്. എൻ്റെ ബാപ്പയെ കൊന്നതും അള്ളാഹു നിങ്ങളുമായിട്ട് പരലോകത്ത് അത് വീട്ടിക്കോളും. ഞാൻ നിങ്ങൾക്ക് അമാനത്ത് തന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങളിനി എൻ്റെ മുന്നിൽ കാണരുത്. ഇങ്ങനെ ഓർമ്മ വരുമല്ലോ, എൻ്റെ ബാപ്പയെ കൊന്നാൾ നിങ്ങളിവിടുന്ന് സ്ഥലം വിടണം, നിങ്ങൾക്കിനി ജീവിക്കണമെങ്കിൽ രക്ഷയില്ലല്ലോ, കാരണം നിങ്ങൾ ഒളിവിലല്ലേ. 500 or 600, എനിക്ക് ഓർമ്മയില്ല, 600 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അദ്ദേഹം അവിടുന്ന് യാത്രയാക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു വാക്ക് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്, ഇസ്ലാമിൽ അമാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രം ഇവിടെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത്. എന്തായാലും ഇനി നമുക്ക് റിയൽ എസ്റ്റേറ്റിലേക്ക് തന്നെ വരാം. ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അങ്ങനെ പല വാക്കുകൾ കേൾക്കാറുണ്ട്. എന്താണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ഓരോരോ വാക്കുകൾ തമ്മിലുള്ള അർത്ഥം എന്താണ്, എന്തുകൊണ്ടാണത്?
1: അതെ, പൊതുവേ റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ളവരെ ഈ വസ്തു വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങി കച്ചവടം ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു ട്രേഡിംഗ് ബിസിനസ് മാത്രമാണ് പൊതുവേ പറഞ്ഞ് കേൾക്കാറ്. റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് ഒരു വലിയൊരു ഡൊമൈനാണ്. അതിൽ ഡെവലപ്പർ എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടാണ്. ഡെവലപ്പറാണ് ആ ഒരു വാല്യൂ ക്രിയേഷൻ, ഒരു സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് എന്താണോ അവിടെ അവിടെ യോജിക്കുന്നത്, അവിടെ ആവശ്യകത ഉള്ളത്, അവിടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണോ അല്ലാതെ കൊമേഴ്ഷ്യൽ ആണോ എന്താണുള്ളത്, ആ രീതിയിൽ അവിടെ അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തി ഡിസൈൻ ചെയ്ത് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് അതിനെ ഒന്നുകിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ള അതിൻ്റെ പ്രധാന ദൗത്യം ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന മേഖല. ആ ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ പിന്നെ മറ്റൊരു മേഖലയാണ് ഈ റിയൽ എസ്റ്റേറ്റ്. ഒരു ഒന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വിൽക്കൽ വാങ്ങൽ, അതാണ് ഒരു പ്രോപ്പർട്ടി ട്രേഡിംഗ് എന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ്, അതാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്. ഇതിനെ റൺ ചെയ്യുമ്പോൾ നിത്യമുള്ള മെയിൻ്റനൻസ്, അതിൻ്റെ ഓപ്പറേഷൻ, പിന്നെ റെൻ്റലാണെങ്കിൽ അതിൻ്റെ റെൻ്റൽ ടെനൻറ്റ് മാനേജ്മെൻറ്റ്, അതാണ് ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്നുള്ള മൂന്നാമതൊരു ഡിവിഷൻ ഇതിനകത്ത് വരുന്നത്. പിന്നെയുള്ളത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ. ഇതിലൊന്നും പെടാതെ തന്നെ ഇപ്പോൾ എനിക്ക് കുറേ സമ്പാദ്യമുണ്ട്, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തനിയെ വാങ്ങി വിൽക്കേണ്ട ആവശ്യമില്ല, വലിയ വലിയ പ്രോജക്റ്റുകളിൽ മറ്റുള്ളവർ പ്രോജക്റ്റുകളിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് പ്രോജക്റ്റ് ബേസ്ഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാതെ പല രീതിയിൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റർ, ഇങ്ങനെ ഒരു
0: നാല് തരത്തിലാണ്
1: ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്.
0: റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, പിന്നെ
1: ഡെവലപ്പർ, പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, പിന്നെ ട്രേഡിംഗ്, പിന്നെ വരുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. അതെ അതെ.
0: ഒരു ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം അതിനെ പുരോഗതിയെ വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയെ എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ,
1: ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റുള്ള പ്രോഡക്റ്റുകളെ പോലെ ഒരു അല്ല, ഒരു രാജ്യത്തിൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു ഒരു സംഗതി തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് നമ്മൾ വാങ്ങി സ്വന്തമായാലും റെൻറ്റിനായാലും അവിടെ ഒരു അങ്ങനെ ഒരു സംഭവം വരുന്നു. അതുപോലെ നമ്മുടെ ഓഫീസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാനം, നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന റീറ്റെയിൽ ഷോറൂമുകൾ അല്ലെങ്കിൽ മോളുകൾ, മറ്റു വിനോദങ്ങൾക്ക് പോകുന്ന മോളോ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. പിന്നെ മാത്രമല്ല രാജ്യത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, അതായത് റോഡ്, പാലങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, എയർപോർട്ട്, ഇതെല്ലാം റിയൽ എസ്റ്റേറ്റിൻ്റെ വിവിധ ഏരിയകളാണ് റിയൽ
0: എസ്റ്റേറ്റ്
1: ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു രാജ്യത്ത് കുറെ ഫണ്ടുണ്ട്, ഫണ്ടുണ്ടെങ്കിൽ അത് കുറെ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുക എന്നതിനപ്പുറം ഒരു രാജ്യത്തിൻ്റെ ഒരു വിഷൻ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വരുന്ന ഒരു വിഷൻ എനേബിൾഡ് ആണ്, അല്ലാതെ ഒരു ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. രാജ്യത്തെ ഒരു ഒരു വലിയ ഏതാനും വിഷൻ 2030 അവിടെയാണ് വരുന്നത്. വിഷൻ 2030 ഒരു പിന്നെ ഒരു ഒരു വലിയൊരു ആശയം ആണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുക, അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പിന്നെ താമസമാവട്ടെ, മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങളാവട്ടെ, അവരുടെ ജോലിയാവട്ടെ, അവരുടെ എല്ലാ മേഖലകളും ഉൾപ്പെട്ട് അവരുടെ ജീവിത നിലവാരം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ബാധിക്കുമ്പോൾ മൊത്തത്തിൽ അവരെ അവരുടെ ഔട്ട്കം, അവരുടെ ഔട്ട്പുട്ടിനെയൊക്കെ ബാധിക്കും. അതാണ്
0: ഒരു രാജ്യം പുരോഗമിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല നോക്കിയാൽ മതി.
1: തീർച്ചയായും.
0: സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ സൗദിയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ അവർ എത്രത്തോളം അതിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയമായി, അല്ലെങ്കിൽ എവിടെയാണ് അത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും?
1: സൗദി അറേബ്യയിലിപ്പോൾ 2009 സൗദി അറേബ്യയിൽ വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂന്ന് സ്റ്റേജ് ഒരു ട്രാൻസ്ഫോർമേഷൻ, അന്നത്തെ ഒരു രീതിയല്ല, 2017-18 ആകുമ്പോഴാണ് ഈ ഒരു പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ളതും പിന്നെ ഈ അന്ന് മുന്നേ ആ സമയത്ത് നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് മാത്രമേ, അതായത് പുതിയ ഏരിയകൾ, മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇപ്പോൾ എയർപോർട്ട് പോകുന്ന വഴിക്കൊക്കെ നോക്കിയാൽ രണ്ട് സൈഡും കുറേ എംപ്റ്റി ലാൻഡ്, കുറേ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രം കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ റോ ലാൻഡ്, തെരശ്ശായി കിടന്ന ഭൂമിയെ. ഇവിടെ രണ്ട് രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടക്കാറുണ്ട്. ഒന്ന് ബിൽഡിങ്സ്, അത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. രണ്ടാമതുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറയും. ഒരു വീട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ പോകണോ ഒരു വസ്തു വാങ്ങി നമുക്ക് വീട് വയ്ക്കാം, ഇവിടെ അങ്ങനെ പറ്റില്ല. ഡെവലപ്ഡ് ലാൻഡിൽ മാത്രമേ നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ വെറും ഒരു വീടുണ്ടാക്കലല്ല, അവിടേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, സീവേജ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സൗകര്യം ഒരുക്കലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് എല്ലാം വെറും തരിശു ഭൂമി വാങ്ങുക, അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ട് അവിടെ വേണ്ട റോഡ്, യൂട്ടിലിറ്റി നെറ്റ്വർക്ക്സ്, അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി നെറ്റ്വർക്ക്സ്, അവിടെ വേണ്ട വാട്ടർ കണക്ഷൻ, സീവർ കണക്ഷൻ, ഇലക്ട്രിസിറ്റിയൊക്കെ കൊണ്ടുവരിക. പിന്നെ അതിനുശേഷം അത് ഡെവലപ്ഡ് ലാൻഡായി, പിന്നെ അത് ഓരോ ആൾക്കാർ വന്നിട്ട് അവരുടെ പ്ലോട്ട് വാങ്ങി അവരവിടെ കൺസ്ട്രക്ഷൻ ചെയ്യും. അതായിരുന്നു 2015-16 വരെ നമ്മൾ ചെയ്തിരുന്ന, പിന്നെ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്ന പ്രോജക്ട്സ്. പിന്നെ അതിനുശേഷമാണ് ഈ വിഷൻ 2030 വന്നതിന് ശേഷമാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് അല്ലാതെ തന്നെ ഒരുപാട് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ പിന്നെ അത് അനൗൺസ് ചെയ്യും. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഈ ടൂറിസം, പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രി ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായി ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം തന്നെയാണ് ഈ ഓയിൽ ബേസ്ഡ് എക്കണോമി മാറി ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഒരുപാട് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റും ടൂറിസം റിലേറ്റഡ് ഹോസ്പിറ്റാലിറ്റി, റിസോർട്ട്, ഹോട്ടൽ പ്രോജക്റ്റുകളും, കാരണം ഒരുപാട് വിദേശികളെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആ ഒരു എക്കണോമി ആ രീതിയിലും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അല്ലാതെ തന്നെ ബിൽഡിങ്ങിലേക്കും റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, മിക്സ് യൂസ്, ഹോസ്പിറ്റാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകളും ഈ ഈ 2018 ശേഷം വരുന്നുണ്ട്. അതാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓൾറെഡി ഡെവലപ്ഡ് ലാൻഡുണ്ട്, ഇപ്പോഴും പുതിയ ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഒരു ആ ഒരു വ്യത്യാസം പിന്നെ വളരെയധികം പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിലെ ഈ റിയൽ എസ്റ്റേറ്റിന് ഒരു ഒരു ഡിമാൻഡ് ഡ്രിവൺ മാർക്കറ്റ് അല്ല, അതിന് പകരം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വിഷൻ എനേബിൾഡ് ആണ്. അത് ഗവൺമെൻറ്റിന് ഒരു വലിയൊരു ലക്ഷ്യമുണ്ട് ഈ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ. അപ്പോൾ അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ട്. അതായത് പ്രധാനമായും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ PIF ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല റിയൽ എസ്റ്റേറ്റ് തന്നെയാണ് ഈ
0: ഗവൺമെൻറ്. എന്താണ് PIF എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്?
1: PIF എന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു സുവറീൻ ഫണ്ടാണ് ഈ ഏറ്റവും വേൾഡിൽ ലാർജസ്റ്റ്, സിക്സ്ത് ലാർജസ്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. മോർ ദാൻ 1.2 trillion $ ആണ് അവരുടെ നിലവിലുള്ള അസറ്റ്സ്.
0: ഗവൺമെന്റിന്റെ
1: ഫണ്ടാണ്. അതെ അതെ, ഗവൺമെന്റ് ഫണ്ട്.
0: ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട്
1: വിവിധ പ്രോജക്റ്റുകളിൽ, വിവിധ കാര്യങ്ങളിൽ, പൊതുവായുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്. അതിപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഒരു പ്രധാനപ്പെട്ടാണ്, ഹെൽത്ത് സെക്ടറിൽ, മറ്റ് വിദേശ ഫണ്ടുകളിലൊക്കെ പല കമ്പനികളും കമ്പനികളെ തന്നെ PIF പിന്നെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ഫണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നയം ബൂട്ട് പ്രോജക്റ്റ്, അത് PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പ്രോജക്റ്റുകൾ. ഇപ്പോൾ നമ്മളൊക്കെ കമ്പനി കുറേ അങ്ങനെയുള്ള പ്രോജക്റ്റിൽ ഡെവലപ്പറുമാണ്, ഇൻവെസ്റ്ററുമാണ്. ഗവൺമെൻറ് നമുക്ക് ലാൻഡ് തരും, അവർ വേണ്ട സപ്പോർട്ട് തരും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി, അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡർ ആയിരിക്കും കമ്പനി. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ കുറേ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ വിദേശ കമ്പനികൾ, ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോകം മൊത്തം സൗദി അറേബ്യയിലേക്ക്
0: ഇങ്ങനെ
1: ആകർഷിക്കപ്പെടുന്നു, പ്രധാനമായും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ പിന്നെ അതിന് വലിയൊരു മേഖലയാണ് നിയോം ഏരിയ. നമുക്ക്
0: ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഇവിടെയുള്ള വിദേശികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ?
1: ആ തീർച്ചയായും, ഒരുപാട് ജോലി സാധ്യതയും ഇനി ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളും. ഇപ്പോൾ ഒരുപാട് നിയമപരമായി മുന്നേ ഉള്ളത് പോലെയല്ല നമുക്ക് വിദേശികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വരുന്ന ഒരുപാട്. അത് ഇൻഷാല്ലാ നമുക്ക് വരും എപ്പിസോഡുകളിൽ ആവശ്യങ്ങൾ കൂടുതലേക്ക് പോകാം.
0: നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളോടാണ്, അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ തുടക്കത്തിലെ അനസ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചല്ലേ നിയത്തിനെ കുറിച്ച്. അപ്പം ഞാനൊരു അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി പറഞ്ഞൊരു ചരിത്രം, എൻ്റെ ഉസ്താദ് പറഞ്ഞൊരു ചരിത്രം ഇവിടെ പറയുകയുണ്ടായി. നിങ്ങളിൽ പലർക്കും, പലരും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കാം. ഈ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ എന്ന പാഠ്യ പദ്ധതി, അത് 16-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 16-ാമത്തെ മൊഡ്യൂളിൽ 40 എപ്പിസോഡുകളുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ പലരും ഉണ്ടായിരിക്കാം. ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്നൂർ ഖുർആൻ പാഠ്യ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വളരെ ലളിതമാണ്. പീസ് റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അതിൽ കോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എങ്ങനെ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത്. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പീസ് റേഡിയോയിലേക്ക് ഒരു ഫീഡ്ബാക്ക് അയക്കുക, എനിക്കിങ്ങനെ 500-ൽ ചേരണം എന്ന് മാത്രം അയച്ചാൽ മതി. ബാക്കി പീസ് റേഡിയോ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ തുടക്കം ആണ്. ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങളും കൂടി തരാൻ ഒരു അദ്ദേഹത്തിൻ്റെ നിന്നും കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത പ്രോഗ്രാമിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഈ ഒരു ക്ലാസ് എടുത്ത ബഹുമാന്യായ അനസന് ഈ ഒരു മേഖലയിൽ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ, ഭാഗം 1. അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് അനസ് ഫസലുദ്ദീൻ. ഇതിൻ്റെ ആങ്കറിംഗിൽ നമ്മോടൊപ്പം അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
3: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: دعوني أناجي مولا جليلا
3: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിൻ്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മർദ്ദശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവും ഒക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
6: അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദു ലില്ലാഹ് لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
8: سيد الاستغفار
7: اللهم أنت ربي لا إله إلا أنت
6: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: بسم الله الرحمن الرحيم.

0: നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിനം കൂടി അടർന്നു വീണു. പ്രതീക്ഷയോടെ പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഓരോ ദശാസന്ധിയിലും വന്നുപോയ സ്കലിതങ്ങളെ സമീകരിച്ച് നന്മയുടെ പാശത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ ഉറപ്പിക്കേണ്ടതുണ്ട്. മുന്നിൽ കാണുന്ന പ്രതിസന്ധികളിൽ ധർമ്മത്തെ മുറുകെ പിടിച്ച് കാലിടറാതെ നാം ലക്ഷ്യത്തിലേക്ക് കുതിക്കണം. മുന്നിലുള്ള പാത അവസാനിക്കുന്ന സമയം അനിശ്ചിതത്വത്തിലാണ്. അതിനപ്പുറമുള്ള പരമമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് അനുയോജ്യമായ പാധേയമൊരുക്കാൻ ഒരു ദിനം കൂടി നാഥൻ നമുക്ക് കനിഞ്ഞരുളിയിരിക്കുകയാണ്. നന്മകൾക്ക് നിറം പകർന്ന് നന്മ വഴികളിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന ആത്മാർത്ഥത സ്ഫുരിക്കുന്ന തേട്ടവുമായി ശ്രോതാക്കളോടൊപ്പം ഞങ്ങളും ഒരു പുതിയ ദിനം പുൽകുന്നു. പീസ് റേഡിയോയുടെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുള്ള സുഹൈർ ചുങ്കത്ര.
0: ഞാൻ സാദിഖ് ബിൻ സലീം എടത്തനാട്ടുകര.
2: ഇന്ന് 2026 സെപ്റ്റംബർ 17 വ്യാഴം,
0: ഹിജ്റ വർഷം 1448, റബീഉൽ ആഖിർ 5,
2: കൊലവർഷം 1202, കന്നി 1.

0: അപ്പൊ അബ്ദുള്ള, നമ്മള് പുതിയ ഒരു ദിനം പീസ് റേഡിയോയില് തുടക്കം കുറിക്കുകയാണ്. മാഷാല്ല, നമ്മളെ ശ്രോതാക്കൾ ഓരോരുത്തരായിട്ട് നമ്മളുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: നമ്മള് ഈ മോർണിംഗ് സെഷൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച്,
0: നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ആദ്യമായിട്ടാണ്. പൊതുവേ പിന്നെ എന്താണ്, വളരെ വിരളമായി വരുന്ന രണ്ടാളുകളാണ് നമ്മൾ രണ്ടുപേരും. ഓക്കെ, കുറേ അധികം ആളുകൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഷഹന റഷീദ് മേലാറ്റൂർ,
0: ഹൈറുന്നീസ ആലുവ,
1: യാസീൻ ഷെരീഫ് നിറമരുദൂർ,
0: ഷബീബ ചെർപ്പളശ്ശേരി,
1: സക്കീന ഉദരമ്പൊയിൽ,
0: ആസിയ തിരുവേഗപ്പുറ,
1: ഹൈറുന്നീസ ആലുവ,
0: നജ്മ കെ കെ,
1: ഷബീബ ചെർപ്പളശ്ശേരി,
0: സജന കാവനൂർ,
1: ആസിയ കെ തിരുവേഗപ്പുറ,
0: ആയിഷ അങ്ങാടിപ്പുറം,
1: സജന കാവനൂർ.
0: ഓക്കെ, അത് ഞാൻ വായിച്ചു. പിന്നെ സൈനബി പി എൻ കാലിക്കറ്റ്, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ, അമീർ ടി എടത്തനാട്ടുകര, സജന എടത്തനാട്ടുകര, ജമീല കുമരനല്ലൂർ, അങ്ങനെ കുറേ അധികം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ശ്രോതാക്കളോട് അല്ലേ ഒരു ചോദ്യം.
1: യെസ്.
0: എനിക്ക് തോന്നുന്നതേ, എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നത്തെ എല്ലാ ദിവസത്തിനും ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ.
1: അതെ,
0: എല്ലാ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് തന്നെ പല പ്രത്യേകതകളുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരു ഏരിയ കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമായിരിക്കില്ലേ? ആരോഗ്യരംഗത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ഇന്ന് ഫീഡ്ബാക്കിൽ നമ്മളെ ശ്രോതാക്കൾ നമ്മളോട് പറയേണ്ടത്.
1: അത് കുറച്ച് ടഫായിരിക്കാം ചിലപ്പോൾ, അല്ലേ? ആരോഗ്യരംഗത്തെ ഏതായാലും അത് കണ്ടെത്തി ഒരു ക്ലൂ കൊടുക്കണോ? അതിനനുസരിച്ച്
0: ഒരു ടാസ്ക് ആയിട്ട് ഇരിക്കട്ടെ,
1: ടാസ്ക് ആയിട്ട് കൊടുക്കാം,
0: ഒരു ടാസ്ക് ആയിട്ട് ഇരിക്കട്ടെ.
1: അല്ലെങ്കിൽ എന്താണ് ദിനം എന്ന് പറഞ്ഞാല് അവര് അതിലെ അനുഭവങ്ങൾ എഴുതിയിട്ടോളും.
0: ഏതാണെന്ന് കണ്ടെത്തട്ടെ, കണ്ടെത്തി അതിന്റെ കൂടെ അതിന്റെ അനുഭവങ്ങൾ കൂടി പങ്കുവച്ചാല് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇൻഷാല്ലാ.

0: നമുക്ക് മധുരം ഖുർആനിലേക്ക് പോയാലോ. ഓക്കെ, ഇന്ന് സൂറത്തു നിസായിലെ 108-ാമത്തെ വചനമാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ കേൾക്കാൻ ഇരിക്കുന്നത് ഇൻഷാ അള്ളാഹ്.
1: أعوذ بالله من الشيطان الرجيم

0: നമ്മൾ പിന്നെ വളരെ മനോഹരമായ ഒരു ഖുർആൻ വാക്യമാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രശസ്തനായ ഖാരി മുഹമ്മദ് അയ്യൂബ് ആണ് ഇത് പാരായണം ചെയ്തിരിക്കുന്നത്. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്.
1: അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞത്,
0: അതെ അതെ,
1: ആയത്തുകളുടെ ഇവിടെ പാരായണം ചെയ്യപ്പെട്ട ആയത്തുകളുടെ അർത്ഥം, അവർ മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കുന്നു, അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കുന്നുമില്ല. അവൻ തൃപ്തിപ്പെടാത്ത വാക്കുകൾ പറയുവാൻ അവർ ഗൂഢമായി രാത്രി പരിപാടിയിടുമ്പോൾ അവൻ അവരുടെ കൂടെയുണ്ട് താനും. എന്നിട്ടും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ വലയം ചെയ്യുന്ന, സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു.
0: ഓക്കെ, പിന്നെ വളരെ പ്രസക്തമായ, കാലിക പ്രസക്തമായ, വിശ്വാസികൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു നല്ല സന്ദേശമാണ് ഇന്ന് മധുരം ഖുർആനിലൂടെ ശ്രോതാക്കൾക്ക് നാം പകർന്നു നൽകിയിട്ടുള്ളത്. ഓക്കേ.

0: നമ്മൾ പീസ് ടൈമിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ആ ഫീഡ്ബാക്ക് ഒന്ന് വായിക്കാം. ജീവിതത്തിൻ്റെ ശബ്ദ കോലാഹലത്തിനിടയിൽ സമാധാനത്തിൻ്റെ ഒരു ശബ്ദം പീസ് റേഡിയോ. ഇന്നത്തെ തലമുറക്ക് വാർത്തകൾക്കൊപ്പം മൂല്യങ്ങളും വേണം. ആ ദൗത്യത്തിൽ ഒരു വ്യത്യസ്ത ശബ്ദമാണ് പീസ് റേഡിയോ. കേൾക്കാം, നല്ലത് ചിന്തിക്കാം, ആഴത്തിൽ ജീവിക്കാം, നന്മയിൽ പീസ് റേഡിയോ. നമ്മൾ പിന്നെ ഒരു ഫീഡ്ബാക്കാണ് വായിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോയെക്കുറിച്ച് പിന്നെ വരാറുണ്ട്. ഓക്കെ, പലപ്പോഴും പലരുടെ ജീവിതത്തിലും ഒരു നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു വഴികാട്ടിയൊക്കെയായി പീസ് റേഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്.
1: തീർച്ചയായും അത് ഒരു രംഗത്ത് മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യരംഗത്ത് രോഗികൾക്കൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ ആരോഗ്യ വിചാരം പ്രോഗ്രാമുകൾ ഡോക്ടറോട് ചോദിക്കാം. പിന്നെ കരിയർ രംഗത്തൊക്കെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ.
0: അതിൽ യാതൊരു സംശയമല്ല,
1: ഇല്ല
0: ഒരു സംശയമല്ല. അതായത് സാധാരണ ധാർമ്മികമായ ചിന്തകൾ നമ്മൾ സ്വർഗ നമ്മൾ പരമമായ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പിന്നെ മാർഗനിർദ്ദേശങ്ങൾ പീസ് റേഡിയോ നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ, ആരോഗ്യരംഗമായാലും അതുപോലെ തന്നെ നമ്മളെ കരിയറായി കഴിഞ്ഞാലും സാമൂഹിക ബന്ധങ്ങളായി കഴിഞ്ഞാലും അതിനൊക്കെ പരിപോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് പിന്നെ വിജ്ഞാനം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
1: യെസ്, അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഓർമ്മകളിലുണ്ടാവും, ഒരിക്കൽ കൂടി നമുക്ക് അത് പറയേണ്ടതുണ്ട്. ഇത്തരമൊരു സംവിധാനത്തിനെ നിലനിർത്താനുള്ള കാര്യം അത് നമ്മുടെ പീസ് റേഡിയോ ആപ്പിലൂടെ തന്നെ ഡൊണേറ്റ് ബട്ടണിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് സാമ്പത്തിക സമാഹരണം. അതോടൊപ്പം ഒരു ശുപാർശ നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പീസ് റേഡിയോയുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
0: അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ശ്രോതാക്കൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പിന്നെ കുടുംബങ്ങളിൽ സൗഹൃദങ്ങളിലൊക്കെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ, ഇത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഇവരിൽ നിന്നൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ ശ്രോതാക്കളുടെ ശ്രദ്ധ നിരന്തരമായി ഉണ്ടായിരിക്കണം എന്നാണ് ഈ വേളയിൽ നമുക്ക് ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് നമ്മളെ ഫീഡ്ബാക്കുകളിലേക്ക് തിരിച്ചു പോകാം. സലാം പറഞ്ഞവരെ പറഞ്ഞു, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് പിന്നെ നോക്കിയാലോ,
1: കുറച്ചാളുകളോടെയും എഴുതിയിട്ടേ അല്ലേ?
0: ആ ഓക്കെ ഓക്കെ,
1: ഇൻഷാല്ലാ. ബാക്കി ഇപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഒക്കെ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ടാവുള്ളൂ.
0: ആ യെസ് യെസ്, അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാം.
1: കൊടുക്കാം കൊടുക്കാം.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: ഒരുപാട് ആളുകൾ അത് ശരി ഉത്തരങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഒരു ഒരു ഫീഡ്ബാക്ക് നമുക്ക് വായിക്കാം. ഈ പാരായണം കൂടുതൽ കൂടുതൽ കേൾക്കാൻ തോന്നുന്ന പാരായണമാണ്. അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകുമാറാകട്ടെ.
0: മധുരം ഖുർആൻ ഓരോ ദിവസവും മനസ്സിന് മാധുര്യം നൽകുന്ന ആയത്തുകളാണ്. അൽഹംദുലില്ല. ജമീല വി കെ പൂനൂരിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്.
1: സഫിയാഖ്യ തിരുരങ്ങാടി പറയുന്നു, മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്, പിന്നെ അതിൻ്റെ അർത്ഥവും എല്ലാം മനസ്സിലായി. അൽഹംദുലില്ല, അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ.
0: ഓക്കെ, അപ്പം മധുരം ഖുർആനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്.
1: യെസ് യെസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഖാരിയിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അല്ലേ?
0: അതെ അതെ, ഖാരിയിനെ കുറിച്ച്.
1: മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള, അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
0: ആമീൻ. പിന്നെ ഇന്ന് തിരുനാവായ 5 PM തുടങ്ങുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. സുലൈമാൻ CH. പലപ്പോഴും നമ്മളെക്കാൾ ഉപരി നമ്മുടെ ശ്രോതാക്കൾ പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം വളരെ സന്തോഷം നൽകുന്നുണ്ട്.
1: പരിസരത്തുള്ളവർക്കൊക്കെ പങ്കെടുക്കാനും ഒക്കെ.
0: അതെ അതെ അതെ.
1: നമ്മുടെ ഒരു സഹോദരൻ പറയുന്നു, അസ്സലാമു അലൈക്കും, എൻ്റെ ഉമ്മ ഞായറാഴ്ച മരണപ്പെട്ടു, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അതിനേക്കാൾ സങ്കടം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് തൗഹീദ് ആശയത്തിലുള്ളത്. മരിച്ചതിൻ്റെ പേരിൽ മുതലെടുത്ത് അവർ ഭക്ഷണം ഉണ്ടാക്കി ദൂർത്തടിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദുആ ഫലമായി കൂടുതൽ ഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടാകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
0: ആമീൻ. മരണപ്പെട്ട ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. ഒരു ശ്രോതാവ് നമ്മളോട് ചോദിക്കുന്നു, സാദിഖ് ബിൻ സലീം ഹാരിസ് ബിൻ സലീം സാറിൻ്റെ അനിയനാണോ? അതെ.
0: അതെ അതെ അതെ, ഹാരിസ് ബിൻ സലീം സാറിൻ്റെ അനിയനാണ് സാദിഖ് ബിൻ സലീം.
1: പേര് കൊണ്ട് തന്നെ തിരിച്ചറിയാം എന്ന് പറഞ്ഞ ഒരു രൂപത്തിലായിപ്പോയില്ലേ?
0: അതെ അതെ അതെ അതെ, ഞങ്ങളെല്ലാവരെയും വീട്ടിലെ എല്ലാവരെയും ഈ ഒരു പേര് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും.
1: യെസ്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. 11 വർഷത്തിന് ശേഷം എൻ്റെ സഹോദരന് ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. നാത്തൂൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ പ്രസവം നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് നാസില, കമ്പളക്കാട്, വയനാട്.
0: ഓക്കെ,
1: അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ.
0: ആമീൻ. പിന്നെ കുറേ അധികം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. സെമീല, എപ്പി, മാട്ടൂൽ, കണ്ണൂർ, അതുപോലെ തന്നെ ആബിദ കാര, അബ്ദു എടത്തനാട്ടുകര, സമീന പത്തപ്പിരിയം, പിന്നെ സീനത്ത് പാലക്കാട്, ഹംസ സി പി വട്ടമണ്ണപ്പുറം, പിന്നെ നഫീസ കാടാമ്പുഴ, ഫാത്തിമ രാമനാട്ടുകര, അങ്ങനെ കുറേയധികം ആളുകൾ നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ ഉത്തരത്തിലേക്ക് പോയുള്ള
1: ചോദ്യം, ഉത്തരങ്ങൾ ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ശ്രോതാക്കളൊക്കെ എത്ര അപ്ഡേറ്റഡ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
0: അതെ, ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്. പിന്നെ ഖുർആൻ കേൾക്കുന്നത് ഒരു ലഹരിയാണ്, അനുഭവിക്കുന്നവർക്ക് ആസ്വാദനം ഉണ്ടാകും. ഫൈസൽ എടത്തനാട്ടുകര, നമ്മളെ മധുരം ഖുർആനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കാണ്.
1: ഇന്നലെ കഴിഞ്ഞത് അള്ളാഹുവിന്റെ വിധിയായിരുന്നു, ഇന്ന് ലഭിച്ചതോ അവന്റെ അനുഗ്രഹവും. തുറന്ന കണ്ണുകൾക്ക് ആദ്യ നന്ദി അവനോട്, മിടിക്കുന്ന ഹൃദയത്തിന് ആദ്യ ദിക്കറും അവനോട്. വഴികൾ മങ്ങിയാലും റബ്ബിലുള്ള പ്രതീക്ഷ മങ്ങരുത്. ദുഃഖങ്ങൾ വാതിൽ മുട്ടിയാലും ദുആയുടെ വാതിൽ അടയരുത്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഹൃദയം തളരേണ്ട. അള്ളാഹു നൽകുന്നതെല്ലാം നമ്മുടെ കണക്കുകളേക്കാൾ മികച്ചതായിരിക്കും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്
0: അമീർ ടി എടത്തനാട്ടുകര. നമ്മളൊരു സ്ഥിരം ശ്രോതാവാണ്, എൻ്റെ നാട്ടുകാരനുമാണ്. പിന്നെ അങ്ങനെ ഫീഡ്ബാക്കിൽ, ലോക രോഗി സുരക്ഷാ ദിനം.
1: യെസ്,
0: കറക്റ്റാണ്. റുഷ്ദ കാളികാവാണ്, പിന്നെ നമ്മൾ ആദ്യം വായിച്ചത് റുഷ്ദ കാളികാവിൻ്റെയാണ്. ഒരുപാട് ആളുകൾ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്.
1: സജിന എടത്തനാട്ടുകര, നിങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ?
0: എൻ്റെ വൈഫാണ്.
1: നിങ്ങളുടെ വൈഫിന്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല കേട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ.

0: കാളികാവ്, കാളികാവ് എന്ന് ഒരുപാട് ആളുണ്ടല്ലോ. ചെവിയില പൂവഞ്ചിറ നമ്മൾ പറഞ്ഞോ?
1: പറഞ്ഞു പറഞ്ഞു പറഞ്ഞു.
0: ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോ
1: ലൈല സി വി ആനക്കര, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ.
0: ഫസലുദ്ദീൻ എന്നൊരു ശ്രോതാവും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: സാജിദ കാലിക്കറ്റ് സലാം പറഞ്ഞിട്ടുണ്ട്. സാബിറ തിരുപ്പൂർ തമിഴ്നാടിൽ നിന്ന് സാബിറ സലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ നമുക്ക് വിദേശത്ത് നിന്ന് ഇതേപോലെ കൊറിയയിൽ നിന്നുള്ള ഇന്നലെ ഒരു ശ്രോതാവ് ഉണ്ടായിരുന്നു. പിന്നെ ഹബീബ പടന്ന സലാം പറഞ്ഞിട്ടുണ്ട്. അമീർ ടി എടത്തനാട്ട് ഗ്രേഡേത് പറഞ്ഞു. സഫിയ കി തിരൂരങ്ങാടി ജീവകാരുണ്യ ദിനം നേരത്തെ വായിച്ചു അല്ലേ. പിന്നെ ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം സലാം പറഞ്ഞിട്ടുണ്ട്. സമീറ കെ എം താനൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ സെറീന താമരശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. മുനീർ ചെമ്നാട് സലാം പറഞ്ഞിട്ടുണ്ട്. സക്കീന ഉദരംപോയിൽ സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെയധികം കുറേയധികം പിന്നെ എന്താണ് ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പുലരിവട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ട
0: സമയമായി
1: അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ നമുക്ക് പുലരിവട്ടത്തിലേക്ക് പ്രവേശിക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ. പുലരിവട്ടം പുലരിവട്ടം.
1: അള്ളാഹു കാണുമ്പോൾ എന്ന വിഷയമാണ് ഇന്ന് ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികത പാലിക്കാൻ, തെറ്റുകളിൽ നിന്ന് വിട്ട് ജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം മുറാഖബത്താണ്. അതായത് അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ ഭക്തി, നമ്മുടെ സ്വകാര്യതകളൊക്കെ സൂക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു താക്കീതായി പറയുന്നൊരു കാര്യമാണ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അള്ളാഹു തൻ്റെ ദാസന്മാരെക്കുറിച്ച്, അടിമകളെപ്പറ്റി നന്നായി കാണുന്നവനാണ്, നന്നായി കണ്ടറിയുന്നവനാണ്, ഉൾക്കാഴ്ചയുള്ളവനാണ് എന്നൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു താക്കീതാണത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം, ഒരു ലജ്ജ നമ്മളിലുണ്ടാക്കുന്നു. അള്ളാഹു കാണുക ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ലജ്ജ. അപ്പോൾ സത്യത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രചോദനം ഇതാണ്, ഈ ഹയ ആണ്. ഇതാലും തസ്താഹി ഫസന മാസ്ജിദാണ്, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്തും ചെയ്യാമെന്നാണ്. ഈ ലജ്ജ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യാനും ഒരു പ്രശ്നമല്ല. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തറിയോ, അള്ളാഹു നമ്മളെ എപ്പോഴും കാണുന്നു എന്നാണ്. കുൽ ഇൻ തുഫു മാഫി സുദൂരിക്കും ഔ തുബുദു, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്നതും വെളിവാക്കുന്നതും, യഅലമുഹുല്ലാ, അതെല്ലാം അള്ളാഹു അറിയുന്നു. അതോടൊപ്പം യഅലമു മാഫി സമാവാത്തി വമാഫില്ല, അത് ആകാശ ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാം എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നാണ്. ഇപ്പോൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ള കാണും വിചാരിച്ച് വിട്ടു നിൽക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് അള്ളാഹു കാണുമല്ലോ. നമ്മളെ തൃപ്തിപ്പെടാനും ഇഷ്ടപ്പെടാനും ഒരു കാരണമാവില്ല അത്. ആരുമറിയാതെ നമ്മൾ ചെയ്യുന്ന സ്വകാര്യമായ നന്മകൾ അള്ളാഹു കാണാനുണ്ട്. ഇപ്പോൾ രാത്രി ഇങ്ങനെ നമ്മൾ തഹജ്ജുദ് സ്കരിച്ചിരിക്കുന്നത് അള്ളാഹു കാണല്ലേ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന പടച്ചും കാണല്ലേ, നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പുറപ്പെടുന്ന അള്ളാഹു കാണല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളൊരു പൈസ അയക്കുമ്പോൾ അത് അള്ളാഹു കാണല്ലേ. നമ്മൾ ദിക്കറുകൾ രാവിലെ മുതൽ അധികാറുകൾ ചൊല്ലിയിരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദർസിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു റേഡിയോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ എപ്പോഴും അള്ളാഹു നമ്മളെ കാണുമ്പോൾ അള്ളാഹു സംതൃപ്തിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങളിലായിരിക്കണം ഞാൻ ഉണ്ടായിരിക്കേണ്ടത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു സംശയമല്ല, കാരണം ഈ മഹാപ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യ പരസ്യങ്ങളും കാണുന്ന പടച്ചോൻ നമ്മളെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നല്ല നല്ല നല്ല സന്ദർഭങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ക്രമം നമ്മൾ തയ്യാറാക്കണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കും, നിങ്ങളിപ്പോൾ ഒരു 20 വർഷമായിട്ട് ഒരു ഖുർആൻ ക്ലാസ്സിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം പങ്കെടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. എത്ര വർഷമായി? 20 വർഷമായി. അപ്പോൾ നിങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മുടങ്ങാതെ കൊണ്ട്

0: ഉണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ സമയം നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു വഴിയിലാണ് ചിലവഴിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ ഒരു അൻപതായത്തോതിന ആളാണെങ്കിൽ ആ സമയം അള്ളാഹുവിന് തൃപ്തിയുള്ളൊരു മാർഗത്തിൽ, അള്ളാഹു നമ്മളെ കാണുമ്പോൾ നമ്മളെ തൃപ്തിപ്പെടുന്നൊരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ ഒരു കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നമ്മുടെ ബന്ധങ്ങളെയോ കുടുംബങ്ങളെയോ വാപ്പാനെയോ ഉമ്മനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ ടൈം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ, ഒരു നല്ല കാര്യത്തിലല്ലേ. അപ്പം നല്ല കാര്യങ്ങളിൽ വ്യാപൃതമാകാൻ നമ്മളെപ്പോഴും സമയം കണ്ടെത്തണം. എൻ്റെ വിചാരം എന്താണ്? അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അപ്പോൾ അള്ളാഹു എന്നെ നല്ലൊരു സാഹചര്യത്തിൽ കാണട്ടെ എന്ന് വിചാരിക്കുന്നത് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവന് ഇഷ്ടമുള്ള സന്ദർഭങ്ങൾ കൂടുതൽ ജീവിതത്തിൽ ഉണ്ടാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ.
2: മാഷാല്ലാ, നമ്മൾ പതിവ് പോലെ നമ്മുടെ പുലരി വട്ടത്തിൽ വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു നമ്മളെ കാണുമ്പോൾ എന്ന വിഷയമാണ് പുലരിവട്ടത്തിൽ ഹാരിസ് ബിൻ സലീം അവതരിപ്പിച്ചിട്ടുള്ളത്.

0: ധാരാളം ഫീഡ്ബാക്കുകൾ പുലരിവട്ടത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്.
1: ഒരുപാട് വന്നിട്ടുണ്ട്.
0: ഓക്കെ, ജമീല കുമരനല്ലൂർ. പുലരിവട്ടം എല്ലാ ദിവസവും നമുക്ക് ഓരോ അറിവ് തരുന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഷുഹൈബ എം വളപ്പട്ടണം, അൽഹംദുലില്ലാ, വളരെ നല്ലൊരു സന്ദേശമാണ് ബഹുമാന്യനായ ഹാരിസ് മൗലവി പറഞ്ഞത്. എന്നും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. എല്ലാവരും കുറേയധികം പ്രാർത്ഥനകളാണ് ഉള്ളത്.
1: നേരത്തെ ഒരു 11 വർഷത്തിന് ശേഷം കുട്ടി ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു സഹോദരി പറഞ്ഞില്ലേ, അതിന് ഒരു പ്രാർത്ഥനയുമായി സുബൈദ ഇസ്മായിൽ മടിക്കേരി. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, മടിക്കേരി എന്നുള്ളത് കർണാടകയിലാണല്ലോ, കൊടക്
0: ജില്ലയിലാണ്,
1: ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രസവത്തിലേക്ക് പോകുന്ന ആ സഹോദരിക്ക് അള്ളാഹു സുഖപ്രസവും ഖൈറായ സ്വാലിഹായ കുഞ്ഞിനെ നേടാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരസ്പരമുള്ള ഈ പ്രാർത്ഥനകളാണ് ഈ പീസ് റേഡിയോ ഫാമിലിയുടെ വലിയ സ്വത്ത് അല്ലേ.
0: നാസിഹ മാട്ടൂല്, ജുമൈലത്ത് തുറക്കൽ, സിനിജ ആലപ്പുഴ, നൌഷിദ ഷംസുദ്ദീൻ നടുവണ്ണൂർ, മൈമൂന ചീക്കിലോട്, പിന്നെ ഇങ്ങനെ കുറേയധികം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്.
1: ആയിഷാനാദാപുരം, മാഷാ അല്ലാ, നല്ലൊരു ഉപദേശമാണ് തന്നത് ഉസ്താദ്. നല്ലത് ചെയ്യാൻ അള്ളാഹു മനസ്സ് തരട്ടെ എന്ന് നമ്മളോട് പറയുന്നുണ്ട്.
0: എല്ലാ ദിവസത്തെയും പുലരിവട്ടം ജീവവായു പോലെ പ്രധാനമാണ് എന്ന് റസ്നി ഹാജിയർപ്പള്ളി.
1: പുലരിവട്ടം നല്ല കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ മുഴുകിയിരിക്കുക, ഒരു നല്ല മെസ്സേജ് എന്ന് ഉസ്മാൻ കുട്ടിലങ്ങാടി പറയുന്നു.
0: ജമീല വി കെ പുനൂർ, ഓരോ ദിവസവും നല്ല ഓരോ ഉപദേശങ്ങളുമായി നമുക്ക് മുന്നിൽ വരുന്ന ഹാരിസ് മൗലവിക്കും പിന്നണി പ്രവർത്തകർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. ആമീൻ. അമീർ ടി ഇടത്തനാട്ടുകര, യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എപ്പോഴും ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കും. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഭയവും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുള്ള നന്മകളും നിറഞ്ഞതാണ് ഒരു മുഅ്മിനിൻ്റെ ജീവിതം. അമീർ ടി ഇടത്തനാട്ടുകരയുടെ ഫീഡ്ബാക്കാണ്.
1: അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിയിലും ഉസ്താദ് നല്ലൊരു ഉപദേശം തന്നു. അൽഹംദുലില്ലാ, നമ്മൾ എത്ര മറച്ചു വെച്ചാലും അത് ഒരു ദിവസം പുറത്തു കൊണ്ടുവരും. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കും. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് സഫിയാക്കിയ തിരൂരങ്ങാടി.
0: ഐഷ നാദാപുരം, മാഷാ അല്ലാ, നല്ലൊരു ഉപദേശമാണ് തന്നത് ഉസ്താദ്. നല്ലത് ചെയ്യാൻ അള്ളാഹു മനസ്സ് തരട്ടെ.
1: ആമീൻ.
0: ഉസ്മാൻ കൂട്ടിലങ്ങാടി, പുലരിവട്ടം നല്ല കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ മുഴുകിയിരിക്കുക, നല്ല ഒരു മെസ്സേജ്. സക്കീന ഉദരംപോയിൽ, ഇന്നത്തെ പുലരിവട്ടം സൂപ്പർ, അള്ളാഹു അദ്ദേഹത്തിന്റെ അറിവ് വർദ്ധിപ്പിച്ചു നൽകട്ടെ. ആമീൻ. ഓക്കെ, അങ്ങനെ ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മള് നേരത്തെ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ, നമ്മുടെ പ്രേക്ഷകർ വളരെ ഭംഗിയായി അതിന് ഉത്തരം പറഞ്ഞു ചെയ്തു, രോഗികളുടെ സുരക്ഷ എന്നുള്ള. അത് ശരിക്കും രോഗികളുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ, ഹോസ്പിറ്റലുകളിൽ രോഗിക്ക് കിട്ടേണ്ട സുരക്ഷ, ഡോക്ടർമാർ കൊടുക്കേണ്ട സുരക്ഷ, കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർമാർ കൊടുക്കേണ്ട സുരക്ഷ, കുടുംബം കൊടുക്കേണ്ട സുരക്ഷ, ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും ജീവിതത്തിൽ, ഒരിക്കലെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടാവാം.
0: ലോകാരോഗ്യ സംഘടനയാണ് ഈ ഒരു ദിനം ഈ ഒരു രൂപത്തിൽ ആചരിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനും രോഗികളുടെ സുരക്ഷയിലും അവബോധം വളർത്താനായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ദിനം പിന്നെ ലോകാടിസ്ഥാനത്തിൽ തന്നെ ആചരിക്കുന്നത് എന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കണം.
1: യെസ്, നമുക്ക് നമ്മൾ രോഗിയായി കടന്നപ്പോൾ ഉള്ള ഒരു അനുഭവമോ, അതായത് നമ്മളെ ആളുകൾ കെയർ ചെയ്ത ഒരു അനുഭവം, അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ കെയർ ചെയ്ത ഒരു അനുഭവമൊക്കെ ആർക്ക് ഒന്നൊന്നല്ല ഒരുപാട് ഉണ്ടാവും
0: അല്ലെ.
1: അപ്പൊ അതൊക്കെ നമ്മളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തോട്ടെ നമ്മുടെ ശ്രോതാക്കള്.
0: ഓക്കെ, നമ്മള് പിന്നെ
1: കിസിലേക്ക് പോകണം.
0: കിസ് എല്ലാവരും ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇനിയും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഫീഡ്ബാക്കിൽ നമുക്ക് ചീത്ത കേൾക്കാനുള്ള സാധ്യതകൾ ഉണ്ട്.
1: ഓർമ്മപ്പെടുത്തൽ നല്ലോണം വരും.
0: ആ
1: ടൈം കൃത്യമാണ് നമ്മളെ ശ്രോതാക്കൾക്ക്.
0: പിന്നെ ചോദ്യം വായിക്കാം
1: അല്ലേ, അതിന്റെ മുമ്പ് നമുക്ക് നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി.
0: പുതിയ ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ, എല്ലാവരും ഇന്ന് ഇന്ന് പിന്നെ കേട്ടു തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ,
1: അപ്പോൾ അതിൽ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി തന്നെയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന് തന്നെ സെലക്ട് ചെയ്യുക.
0: പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സാദിഖെന്ന് അല്ലെങ്കിൽ അബ്ദുള്ള എന്ന് പേര് പറഞ്ഞാൽ ചുങ്കത്തറി അടത്തനാട്ടുകാരി മാത്രമാവില്ല ഉണ്ടാവുക, കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ, ഒന്ന് ഫീഡ്ബാക്ക് ഓപ്ഷനാണ്, വേറെ ഏതെങ്കിലും പിന്നെ പ്രോഗ്രാമിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ഉത്തരം നമുക്ക് ലഭിക്കില്ല. പിന്നെ നമ്മളുടെ സിസ്റ്റം തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അവർ പുറത്തായിരിക്കും. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ക്വിസിന്റെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
1: ചോദ്യം വായിച്ചാലും ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ എന്ന സൂറത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദ്യം.
0: ഓപ്ഷൻ എ ബനു ഇസ്രായേൽ, ഓപ്ഷൻ ബി അൽ ഫത്ഹ്, ഓപ്ഷൻ സി അൽ നൂർ, ഓപ്ഷൻ ഡി അൽ ഫുർഖാൻ.
1: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.
0: ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ എന്ന സൂറത്തിന്റെ മറ്റൊരു പേര് എന്താണ്?
1: ഓപ്ഷൻ എ ബനു ഇസ്രായേൽ, ബി അൽ ഫത്ഹ്, സി അന്നൂർ, ഡി അൽ ഫുർഖാൻ.
0: പിന്നെ ഒന്നുകൂടെ വായിക്കാം,
1: ഒന്നുകൂടി വായിക്കാം. ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ എന്ന സൂറത്തിന്റെ മറ്റൊരു പേര് എന്താണ്?
0: ഓപ്ഷൻ എ ബനു ഇസ്രായേൽ, ഓപ്ഷൻ ബി അൽ ഫത്ഹ്, ഓപ്ഷൻ സി അൽ നൂർ, ഓപ്ഷൻ ഡി അൽ ഫുർഖാൻ. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ മാത്രമാണ്, എ ബി സി ഡി, ഇതിലേതാണോ ഓപ്ഷൻ അത് മാത്രമാണ്.
1: ഇന്നത്തെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. അപ്പൊ ഇന്ന് തെറ്റിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും, ശരിയാകുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും
0: എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: സമയം അവസാനിച്ചിട്ടുണ്ട്.
0: യെസ്,
1: നൂറുകണക്കിന് നമ്മുടെ ശ്രോതാക്കൾ ഈ ക്വിസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
0: യെസ്.

0: അപ്പൊ എല്ലാവരും ആകാംക്ഷയോട് കൂടെ കാത്തിരുന്ന ക്വിസിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ,
1: ക്വിസിനെ പറ്റിയും വളരെ വലിയ റിവ്യൂകൾ വന്നിട്ടുണ്ട്. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് സഫിയ എടപ്പാള് പറയുന്നുണ്ട്.
0: ഫസീല വൈലത്തൂർ,
1: ഓ അല്ല, അത് ചോദ്യം അല്ല.
0: ഓക്കെ, ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ
1: വന്നിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, നമ്മളെ ഉത്തരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അതിപ്പോ നമ്മൾ പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. സാഹിറ മാഹി, ഇന്നത്തെ റിസൾട്ട് അറിയാൻ റിവൈൻഡ് ഓപ്ഷനിൽ കിട്ടുന്നില്ല.
1: ഇന്നലത്തെ
0: റിസൾട്ട് ഓക്കെ റിവൈൻഡ് ഓപ്ഷനിൽ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മർകുട്ടി കോട്ടക്കൽ, അതുപോലെ തന്നെ മൈമൂന കരുവാര കൊണ്ട് ചുള്ളിയോട്, കെയർ ചെയ്തത് കുറേയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ചതിൻ്റെ പിന്നെ എന്താണ് ഒരു ഏറ്റവും ഹ്രസ്വമായ ഉത്തരമാണ് തന്നിട്ടുള്ളത്.
1: അപ്പോൾ അതിൽ ഒന്നെങ്കിലും നമ്മളായിട്ട് ഷെയർ ചെയ്താൽ ഹയറായിരിക്കും. നാദിറ ഇടിമുഴിക്കൽ പറയാണ്, ഓരോ പ്രഭാതത്തിലും നല്ല നല്ല ഉപദേശം തരുന്നു, ഇത് ജീവിതത്തിൽ പകർത്താനും പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടുമാകട്ടെ. ആമീൻ. ഓലയ്ക്കും പീസ് റേഡിയോ പ്രവർത്തകർക്കും അള്ളാഹു ഹൈർ ഉണ്ടാക്കട്ടെ.
0: സുമയ്യ അർഷൽ, ചേന്നര തിരൂർ, ഞാൻ മാനസികമായി കുറച്ച് പ്രയാസത്തിലാണ്, എല്ലാവരും ദുആ ചെയ്ത് സഹായിക്കുമോ? ദുആയാണല്ലോ വലിയ ആയുധം. ആ സഹോദരിയുടെ പ്രയാസങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ.
1: ദുആ ചെയ്ത് സഹായിക്കുമോ എന്നാണ് ചോദിച്ചത്. വളരെ നല്ലൊരു ചോദ്യമാണ്, അതാണല്ലോ ഏറ്റവും വലിയ സഹായം.
0: ഓക്കെ, ബഷേരി അബു തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. വൈകി വന്നതായിരിക്കും അല്ലേ നമ്മളുടെ കൂടെ. ഓക്കെ, ഉമ്മുഗുൽസു ചിറമംഗലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുലരിവട്ടത്തിൽ എന്നും വ്യത്യസ്തമായ അറിവുകൾ പറഞ്ഞു തരുന്ന ഉസ്താദിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: ഷിഹാബ് കൽപ്പറ്റ, വയനാട്. അസ്സലാമു അലൈക്കും, എൻ്റെ കുടുംബ സുഹൃത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു, ഇന്നാണ് ജനാസ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിനു വേണ്ടി പീസ് റേഡിയോ ഫാമിലിയിലെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു.
0: അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകുമാറാവട്ടെ.
1: ആമീൻ ആമീൻ. റബീന കെവി ഓദായി, സമാധാനം നൽകുന്ന വാക്കുകൾ. മൗലവിക്ക് ആഫിയത്തോടുകൂടിയ ദീർഘായുസ് നൽകട്ടെ. ആമീൻ.
0: ഖദീജ തൊടുപുഴ സലാം പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ റസാഖ് കുഞ്ചത്തൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പി ആർ ഫാമിലിക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രധാനം നൽകും, ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ.
1: ആമീൻ. ജമീല വി പി കാളികാവ്, അൽഹംദുലില്ല, വളരെ സമാധാനം കിട്ടുന്ന ഒരു സന്ദേശം. ഓരോ പ്രയാസങ്ങൾക്കിടയിൽ പീസ് റേഡിയോ പ്രതിനിധികളിൽ നിന്ന് കിട്ടുന്ന ഈ സമാധാനത്തിൻ്റെ പരിഹാരം. റബ്ബ് എന്നും കേൾക്കാനും സമാധാനിക്കാനും അവസരം നൽകട്ടെ. അള്ളാഹു ആമീൻ. ബാറക്കല്ലാഹു ഫീക്കും.
0: ഷംസാദ് തലശ്ശേരി, നല്ല ക്ലാസ് എന്ന് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. മുസൽമ പടിഞ്ഞാറ്റുമുറി സലാം പറഞ്ഞിട്ടുണ്ട്. ഹാരിസ് മൗലവിയുടെ നല്ല ഒരു ഉപദേശം, മഷാല്ലാ. ഖദീജ ചിരട്ടക്കുളം ഇടത്തനാട്ടുകര സലാം പറഞ്ഞിട്ടുണ്ട്. റുക്സാന ബാലുശ്ശേരി സലാം പറഞ്ഞു, നമ്മുടെ ജീവിതം നന്മയുടെ കൂടെ ആവും, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അറിവാണ് നൽകിയത്, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്ന്
1: പ്രാർത്ഥിച്ചു. നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാനുള്ള സമയമായി.
0: യെസ്,
1: വൺ മിനിറ്റ് ടോക്കിലേക്ക് നമുക്ക് പോകാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, നമ്മളേറെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സ്വപ്നമാണ് സ്വർഗം എന്നത്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ വാക്കുകളിലൂടെ രണ്ട് കാര്യങ്ങൾ രണ്ട് ഹദീസുകളിലായി പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഒന്ന്, ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ട്, ലാ യദ്ഖുലുൽ ജന്നത്ത ഖാത്യുഅൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ഹദീസിൻ്റെ പൊരുളുകൾ വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, തൻ്റെ നാവുകൊണ്ട് നാശം വിളിച്ചു വരുത്തുന്ന അവസ്ഥ, ആളുകൾ കേൾക്കാനും ആളുകൾ അറിയാനുമൊക്കെ ത്രില്ലിംഗ് ആയി മാറുന്ന ഏഷണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, തൻ്റെ സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകൾ, ഈ രണ്ട് ഹദീസിൻ്റെയും ഗൗരവം ഉൾക്കൊള്ളണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: നല്ല ഒരു ചിന്ത അല്ലേ. അതെ,
1: സ്വർഗത്തിൽ പ്രവേശിക്കാത്ത രണ്ടുപേരെ കുറിച്ച് അല്ലെ ഒരു മുന്നറിയിപ്പ് അല്ലേ.
0: അതെ അതെ അതെ. 1973 എപ്പിസോഡാണ് നമ്മൾ വൺ മിനിറ്റ് ടോക്ക് ഇന്ന് ശ്രോതാക്കളെ കേൾപ്പിച്ചിട്ടുള്ളത്. 1985 ദിവസങ്ങളിലായി നമ്മിലേക്ക് ഒരു പിന്നെ നിമിഷം കൊണ്ട് പല ചിന്തകളും അറിവുകളും പകർന്ന വൺ മിനിറ്റ് ടോക്ക്. പിന്നെ നമ്മൾ 1973 കേട്ടത്, യഥാർത്ഥത്തിൽ ഇന്ന് 1985 ദിവസങ്ങൾ.
1: നമ്മളൊരു വർഷത്തിന്റെ പേര് പറഞ്ഞതല്ല, 1985 ദിവസങ്ങളിലായി ഓരോ ദിവസവും ഗ്യാപ്പ് ഇല്ലാതെ നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. നമ്മുടെ കടമ എന്താണ്?
0: കേൾക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതായത് റേഡിയോയിൽ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതിന് ലൈക്ക്, ഷെയർ, കമന്റ് ആയി നമ്മൾ കൂടെ ഉണ്ടാവണം എന്നാണ് ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കുന്നത്.
1: നമ്മൾ കമന്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ഇത് കാണുന്ന ഒരാൾ കമന്റ് നോക്കിയിട്ടാണ് ഇത് തുടർന്ന് കാണണോ.
0: പിന്നെ ഇന്നലെ ചെറിയൊരു അനുഭവം, അതായത് നമ്മൾ ഒരു നിരന്തരമായി വിമർശിക്കുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റിൽ ഇങ്ങനെ വന്ന സമയത്ത് ഞാനും അയാളും കുറച്ച് സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പം ഞാൻ ലാസ്റ്റ് അയാളോട് പറഞ്ഞു, കുഴപ്പമില്ല, നമ്മളീ ഒരു പ്രോഫ്കോണുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റിലായിരുന്നു, നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകളും ഈ ഒരു നന്മ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി മൂപ്പർ കമൻറ്റ് നിർത്തി.
1: അങ്ങനെ ഞാൻ കമൻറ്റ് ചെയ്തിട്ട്
0: അത് മറ്റുള്ള കേൾക്കണ്ട എന്നുള്ള. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോയാലോ.
1: യെസ്. ഓക്കെ,

0: നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കാം. ഈ കഥ എന്നും നമ്മളുടെ ശ്രോതാക്കൾക്ക് ആവേശമുണ്ടാക്കുന്ന കുറച്ചൊരു പിന്നെന്താണ് ആശ്വാസവും സമാധാനവും അതോടൊപ്പം തന്നെ നല്ലൊരു മെസ്സേജും നമ്മൾ കഥയിലൂടെ നമ്മളുടെ ശ്രോതാക്കൾക്ക് പകർന്ന് നൽകാറുണ്ട്. ഏതായാലും ഇന്നൊരു ജാപ്പാനീസ് കഥയായാലോ. ജപ്പാനിൽ പണ്ട് കാലത്ത് ഒരു മാസ്റ്റർ തക്കാഷി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലമാണ്. ഇന്നും അതുണ്ടല്ലോ. ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു മാസ്റ്റർ തക്കാഷിയുടെ ഉപജീവന മാർഗം. അപ്പോൾ ഇയാൾക്ക് കുറേ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അയാളൊരു ശിഷ്യനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് ചെറിയൊരു ട്രയൽ നടത്തിയിട്ടാണ് അദ്ദേഹം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഗ്രാമത്തിലുള്ള ഒരു യുവാവ് ഈ ഒരു വാളാണ് നിർമ്മിക്കുന്നത്, ആയുധങ്ങൾ നിർമ്മിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാസ്റ്റർ തക്കാഷിയുടെ ശിഷ്യത്വം സ്വീകരിക്കാനായിട്ട് വന്നു. അപ്പോൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ടെസ്റ്റിൽ സാധാരണയുള്ള ആളുകളെക്കാളുപരി വളരെയധികം നൈപുണ്യം, സ്കില്ല് ഇദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ തക്കാഷിക്ക് വളരെയധികം സന്തോഷമായി. അതായത് അദ്ദേഹം തേടി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ വന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം തക്കാഷിക്കുണ്ടായിരുന്നു. അങ്ങനെ തക്കാഷിയുടെ കൂടെ അദ്ദേഹം ഈ ആയുധ നിർമ്മാണം അഭ്യസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ മറ്റ് ശിഷ്യന്മാരെ കവച്ചു വെച്ചുകൊണ്ട് വളരെ മികവ് പ്രകടിപ്പിക്കുകയും തക്കാഷിയുടെ കയ്യിലുള്ള സർവ കഴിവുകളും അദ്ദേഹം പഠിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ തക്കാഷിക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ ഈ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരു അഭ്യസ്ത വിദ്യനായ വിദ്യ നേടിയതിൻ്റെ ഒരു ബാഡ് എഫക്റ്റ് ഈ യുവാവിൽ കാണാൻ തുടങ്ങി. അതായത് അവിടെ പണിസ്ഥലത്ത് വർക്ക്ഷോപ്പാണല്ലോ, വർക്ക്ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സംസാരത്തിലൊക്കെ അഹങ്കാരവും ഗർവും ഒക്കെ സ്ഫുരിക്കാൻ തുടങ്ങി. അതങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് തക്കാഷി, അദ്ദേഹം സൗമ്യനാണ്, വളരെ ക്ഷമാശീലനാണ്, നല്ല ഗുണങ്ങളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇദ്ദേഹത്തെ ഉപദേശിക്കും. പക്ഷേ ആ ഉപദേശങ്ങൾക്കൊന്നും വഴങ്ങിക്കൊടുക്കാൻ ആര് തയ്യാറായില്ല, ഈ യുവാവ് തയ്യാറായില്ല. പിന്നീട് ഇത് അങ്ങാടിയിലേക്ക് വ്യാപിച്ചു. അദ്ദേഹം വീരവാദങ്ങൾ മുഴക്കാൻ തുടങ്ങി. അങ്ങാടിയിൽ അദ്ദേഹത്തെ പൊക്കി പറയാൻ തുടങ്ങി. ആളുകളെ വെല്ലുവിളിക്കാൻ തുടങ്ങി ആ ഒരു സ്ഥിതിയിലേക്ക്. അപ്പോൾ ഒരു ദിവസം തക്കാഷി അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മുഖാമുഖം കണ്ടുമുട്ടി. ആര്? ഗുരുവും ശിഷ്യനും മുഖാമുഖം കണ്ടുമുട്ടി. അപ്പോൾ ആളുകളുടെ ഇടയിലാണല്ലോ ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിലേക്ക് വന്നു. എന്നിട്ട് തൻ്റെ ഗുരുവിനെ അങ്ങാടിയിൽ വെച്ച് വെല്ലുവിളിച്ചു. അപ്പോൾ ഗുരു എന്താ ചെയ്തത്? സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നൊരു കാര്യമാണല്ലോ. അദ്ദേഹം ഒന്നും മിണ്ടാതെ മൗനിയായിക്കൊണ്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ പണിസ്ഥലത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ടിരുന്നു. അല്ല ഗുരു, നിങ്ങൾക്ക് അദ്ദേഹത്തെ അവിടെ വെച്ച് നിലംപരിശാക്കാമായിരുന്നുവല്ലോ, എല്ലാ നിലക്കും നിങ്ങൾ അതിന് യോഗ്യനായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങ് ഒന്നും പ്രതിവചിക്കാതെ തിരിച്ചു പോന്നതെന്ന്. അപ്പോൾ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്കൊരാളൊരു സമ്മാനം തരാൻ വേണ്ടി ഉദ്ദേശിച്ചു, അദ്ദേഹം വന്നു, പക്ഷെ ആ സമ്മാനം നിങ്ങൾക്ക് തന്നില്ല. ഈ സമയത്ത് സമ്മാനം ആരുടെ കയ്യിലായിരിക്കും? ആരുടെ കയ്യിലായിരിക്കും? ആ കൊണ്ടുവന്ന ആളുടെ കയ്യിൽ തന്നെ ആയിരിക്കുന്നു. അതുപോലെയാണ് ഇത്. അദ്ദേഹം എനിക്ക് കുറേ ദുർഗുണങ്ങൾ തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു, പക്ഷെ ഞാനതൊന്നും സ്വീകരിച്ചില്ല. ഇപ്പോൾ ഈ ദുർഗുണങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും പ്രതിവചിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒരു ബാക്കിപത്രം എന്നുള്ള നിലയിൽ ഈ യുവാവ് ഈ സംഭവം അറിയുകയും ഗുരു ഒന്നും മിണ്ടാതെ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ച് കളഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇത് തിരിച്ചറിയുകയും തിരിച്ച് ഗുരുവിനോട് മാപ്പ് അപേക്ഷിക്കുകയും തുടർന്ന് ഗുരുവിൻ്റെ ശിഷ്യത്വത്തിൽ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ജീവിക്കുകയും ചെയ്തു എന്നാണ് ഈ കഥ. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു കഥയാണ് ഓക്കെ മാസ്റ്റർ തക്കാഷിയുടെ കഥ. ഓക്കെ,
1: തീർച്ചയായും അറബിയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, അസ്മതു ഹിക്മതുൻ ഖലീലുൻ ഫാഇലുഹു. ഇത് മൗനം വന്നത് വലിയൊരു ഹിക്മത്താണ്, പക്ഷെ അത് ചെയ്യുന്നവർ കുറവാണ്.
0: അതുപോലെ തന്നെ ക്ഷമ, സബറു ഇന്ദ സദമത്തിൽ ഊല എന്നാണല്ലോ പറയുന്നത്. ആദ്യഘട്ടത്തിലാണ് നമുക്ക് ക്ഷമ വേണ്ടത് എന്ന്. അതേപോലെ തന്നെ അഹങ്കാരം പാടില്ല. ഒരുപാട് പിന്നെ എന്താണ് സാരോപദേശങ്ങൾ ഈ ഒരു കഥയില് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
1: തീർച്ചയായും നമുക്ക് എപ്പോഴും ഒരു മാതൃകയാവണം. എപ്പോഴും ഒന്നിന് രണ്ട് ഉരുളക്കുപ്പേരി പറയുന്നവനല്ല, അതല്ല എപ്പോഴും നല്ലൊരു മാർഗം.
0: അതെ,
1: മിണ്ടാതിരിക്കലും, അത് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക സമയത്ത് മിണ്ടാതിരിക്കലും നല്ല ഒരു കാര്യം തന്നെ. ഇപ്പോൾ അഡ്വക്കേറ്റുമാരെ പറ്റി പറയലുണ്ട്, ഘോരഘോരം വാദിക്കുന്നത് മാത്രമല്ല ചില സമയത്ത് ശരി, അല്ലെങ്കിൽ ഒന്നും ചില കമന്റുകൾക്ക് മിണ്ടാതിരിക്കലും ആ ഒരു അഡ്വക്കേറ്റിന്റെ വലിയൊരു കഴിവാണെന്ന് പറയാം.
0: പിന്നെ ഒരു ഹദീസ് ഉണ്ടല്ലോ, പിന്നെ യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത് കോപം വരുമ്പോൾ മനസ്സിനെ അടക്കി നിർത്തുന്നവനാണ്. ആ ഗുരുവിന്റെ തെക്കാശിയുടെ, മാസ്റ്റർ തെക്കാശിയുടെ, അദ്ദേഹം ഏറ്റവും കോപിഷ്ടനാവേണ്ട സമയത്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ശക്തനായിട്ടാണ് തെക്കാശി അങ്ങാടിയിൽ നിന്നും തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു വരുന്നത്.
1: ശിഷ്യന്മാർക്കും ഈ കഥയിൽ പാഠമുണ്ട്,
0: പാഠമുണ്ട്
1: അല്ലേ? അപ്പോൾ ഗുരു മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞത് കേട്ടറിഞ്ഞ് ഈ ശിഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. നമ്മളൊക്കെ പഠിതാക്കളാണ്, അപ്പൊ നമ്മളൊക്കെ രണ്ടാളും അധ്യാപകരാണെങ്കിലും നമ്മൾ പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാരും ആണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട വലിയൊരു പാഠം
0: ആ ശിഷ്യന്റെ ജീവിതം. നമ്മൾ ഈ ദശാസന്ധി എന്ന് പറയുമല്ലോ, ടേണിംഗ് പോയിന്റ്, ടേണിംഗ് പോയിന്റ് എന്ന് പറയും പോലെ അദ്ദേഹം പോയിരുന്ന ഒരു ചീത്ത വഴിയിൽ നിന്നും നല്ല വഴിയിലേക്ക് തിരിയാൻ ഈ ഒരു സംഭവം നിമിത്തമായി ഭവിച്ചിട്ടുണ്ട്.
1: വളരെ നല്ലൊരു കഥയായിരുന്നു എന്ന് അവതരിപ്പിച്ചത്.
0: യെസ്, പിന്നെ നമുക്ക് പിന്നെ എന്താണ്, ഫീഡ്ബാക്കുകളിലേക്ക് പോകണോ പ്രോഗ്രാമിലേക്ക് പോകണോ?
1: നമ്മുടെ ശ്രോതാക്കൾ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് കേട്ടാലോ. സഫിയ അടപ്പാൾ പറയാണ്, മാഷാല്ല നല്ല ഗുണപാഠമുള്ള
0: കഥയാണ്.
1: ജമീല കുമര നല്ലവരും അത് തന്നെ പറഞ്ഞു, കഥ നല്ല ഒരു ഗുണപാഠമാണ്.
0: മെഹനാസ് ഗഫൂർ പാലത്തിങ്കലും പിന്നെ അതെ, മാഷാല്ല നല്ല ഗുണപാഠമുള്ള കഥ. പിന്നെ നഫീസ വികാര, മാഷാല്ല ഒരുപാട് ഗുണപാഠം നൽകുന്ന കഥ. സഫിയ എടപ്പാള്,
1: നല്ല ഗുണപാഠമുള്ള കഥ എന്ന് പറയുന്നു. മൈമൂന ചീക്കിലോട്, മാഷാല്ല നല്ല ഗുണപാഠമുള്ള കഥ, ഈ കഥ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ക്ഷമ നല്ലൊരു ആയുധം തന്നെ എന്ന ഫീഡ്ബാക്ക് നൽകുന്നു.
0: ഓക്കെ, പിന്നെ ഫൈസൽ എടത്തനാട്ടുകര, ചില സമയത്ത് മിണ്ടാതെ നിന്നാൽ അതിൻ്റെ ഫലം വൈകി അറിയുന്നത്.
1: യെസ്, ആയിഷ നാദാപുരം പറയുന്നു, മാഷാല്ല നല്ല ഒരു കഥ, ഇതാണല്ലോ പറഞ്ഞത് ശക്തിമാൻ ആരാണെന്ന്.
0: ഓക്കെ, ജമീല വി കെ പൂനൂർ, സൂപ്പർ കഥ, അൽഹംദുലില്ല, ചിന്തിക്കാൻ ഒരുപാട് കഥയിൽ ഉണ്ട്.
1: യെസ്, നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് റിപ്ലൈ ആയിട്ട് ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഞാനിപ്പോൾ 20 വർഷത്തോളമായി നഴ്സിംഗ് മേഖലയിൽ കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ല, ഇപ്പോൾ വയോമിത്രത്തിൽ വർക്ക് ചെയ്യുന്നു. മാനസികമായും ശാരീരികമായും സമാധാനവും സഹായവും ഒരുപാട് പേർക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ല. ഇനിയും സേവനവുമായി നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാൻ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പുലരിവട്ടം ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന നല്ലൊരു ക്ലാസ്സാണ് 1 മിനിറ്റ് ടോക്ക്, ഹൃദയസ്പർശിയാണ് എന്നുകൂടി പറയുന്നു. അപ്പോൾ നഴ്സിംഗ് മേഖലയിൽ സേവനം ചെയ്യുന്ന ഒരു സഹോദരിയാണ് നമ്മളുമായിട്ട് അനുഭവം ഷെയർ ചെയ്തിട്ടുള്ളത്. ബാറക്കല്ലാഹു ഫീക്കും.
0: ഓക്കെ, പിന്നെ ഷബ്ന ചെറുകോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: യെസ്, റുക്സാന ബാലുശ്ശേരി പറയുന്നു, ഭർത്താവിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അസുഖം വന്നപ്പോൾ അവരെ പരിചരണം നടത്തിയ ഒരു അനുഭവം പറയുന്നു. ബറക്കല്ലാഹു ഫീക്കും.
0: അഷ്റഫ് വി പാലക്കാഴി സലാം പറഞ്ഞിട്ടുണ്ട്.
1: സഫിയക്ക് തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും, വഴിവിളക്ക് ഖുർആൻ സ്റ്റാറ്റസ്, വീഡിയോ 1 മിനിറ്റ് ടോക്ക് എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട്.
0: ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറുപടിയാണ്.
1: യെസ്,
0: സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാം.
1: ജമീല വി കെ പൂനൂർ, പിസ് റേഡിയോ ഒരു കൂടപ്പിറപ്പായി മരണം വരെ കൂടെ ഉണ്ടാവാൻ കഴിയട്ടെ എനിക്ക് എന്ന് എനിക്ക് വേണ്ടിയും പി ആർ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ല.
0: ജമീല നെമ്മിനി നല്ല ചിന്ത എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഉമർ കുട്ടി കോട്ടക്കൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്.
1: ഷാദിയ, അസ്സലാമു അലൈക്കും, രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു രോഗം ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ.
0: സഫിയ കെ തിരൂരങ്ങാടിയുടെ മറ്റൊരു കമന്റ്, അസ്സലാമു അലൈക്കും, ഇന്ന് 1 മിനിറ്റിൽ നല്ലൊരു വിഷയമാണ് പറഞ്ഞു തന്നത്, അൽഹംദുലില്ല, എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: യെസ്, രോഗികളോട് നമുക്ക് ഏതോ അതോടൊപ്പം സ്നേഹവും ഒരുപാട് വേണം, പരിചരണത്തോടൊപ്പം പ്രാർത്ഥനയും വേണമെന്ന് മൈമൂന ചീക്കിലോട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
0: പിന്നെ ഷാദിയ, അസ്സലാമു അലൈക്കും, രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് അല്ലാഹു ഷിഫയാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ആമീൻ, ആമീൻ. ചോദ്യം എളുപ്പമായാലും പ്രയാസമായാലും ഒരറിവാണ് കിട്ടുന്നത്, എല്ലാവർക്കും അറിയണമെന്നില്ല, അൽഹംദുലില്ല എന്ന് ഒരു ശ്രോതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ ക്വിസ് ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്നതാണ് എന്ന് സഖീന ഉദരംബോയിൽ പറയുന്നു.
0: നമ്മൾ ക്ലൂ കൊടുത്തിരുന്നില്ല ആ സമയത്ത്.
1: അപ്പോ ചോദ്യം ഉത്തരം എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്.
0: ഓക്കെ, റുഷ്ദ കളിക്കാവ്, ആ ടൈമിൽ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞാൽ മനസ്സിനുള്ളിൽ വളരെ സന്തോഷം തോന്നും, കഥയുമായി ബന്ധപ്പെട്ടത്. പിന്നെ ഉമ്മു ഹബീബ, ചരിത്രം നല്ല കഥ, മൗനം എല്ലാറ്റിനും പരിഹാരമാണ്. റംല പി സി ചിങ്ങപുരം, കഥയാണെങ്കിലും നല്ല ഗുണപാഠമുണ്ട്, മാഷാ അല്ലാഹ്. റുക്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൗനവും ക്ഷമയുമാണ് വേണ്ടത്, കഥ വളരെ മനോഹരമായി, അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: നഫീസ പി എ താമരശ്ശേരി, മൗനം വിദ്വാനുഭൂഷണം എന്നാണല്ലോ പറയാറ്. ഏതൊരു കാര്യത്തിലും കയറി ചാടി പറയാറ്, വിവരമില്ലാത്തവരായിരിക്കും, അറിവുള്ളവർ എല്ലാത്തിനും ക്ഷമ പാലിക്കും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
0: വിഡ്ഢി കലങ്കാരെന്നതിൻ്റെ ബാക്കിയുണ്ട്. സൗദ മുട്ടം, അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടി അഹമ്മദ് പേരശന്നൂർ, സലാം പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. കഥയും ചരിത്രവും കേട്ടിരുന്നു പോകും, അൽഹംദുലില്ലാ, നല്ലൊരു കഥ, ധാരാളം ഗുണപാഠങ്ങളുണ്ട്, അത് വ്യക്തമായി അവതരിപ്പിച്ചു, അൽഹംദുലില്ലാ.
1: ഐ മീൻ, പുലരി വട്ടം ഇന്ന് കേട്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം. കൂടുതലും നമ്മൾ കേൾക്കുന്ന ക്ലാസ്സിൽ റബ്ബ് അറിയുന്നതിനെ കുറിച്ചായിരിക്കും. കഥ സൂപ്പർ, ബറക്കല്ലാഹു ഫീക്കും.
0: ഓക്കെ, നമുക്ക് ഈ മംഗ്ലീഷ് ആകുമ്പോൾ ചില സമയത്ത് നമുക്ക് വായിക്കാൻ പ്രയാസം വരും.
1: യെസ്, ഒരു സഹോദരി നമ്മുടെ അലിജാബിയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് അലിജാബിയിൽക്ക് ചോദിച്ചാൽ നല്ലതായിരിക്കും, എല്ലാവർക്കും അറിയാൻ എളുപ്പമായിരിക്കും.
0: സീനത്ത് പാലക്കാട്, മാഷാല്ലാ, സൂപ്പർ കഥ, ഗുണപാഠമുണ്ട്. ജംഷീന പി മേപ്പാടി, അടിപൊളി കഥ, നല്ലൊരു ഗുണപാഠം. പിന്നെ ആയിഷ കരുമ്പിൽ, അസ്സലാമു അലൈക്കും, ഗുണപാഠമുള്ള കഥ, ക്ഷമയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർ ടി എടത്തനാട്ടുകര, നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, ദീർഘമായ കമൻ്റാണ്. കണ്ണുകൾ കാണാത്ത ഏകാന്ത കോണിലും കർമ്മങ്ങൾ മുഴുവനും കാണുന്നു നാഥൻ, കൺമുന്നിലില്ലെങ്കിലും കാണുന്നു നമ്മയും, കൽപ്പന കാത്ത് നാം ജീവിക്കണം എന്നും, കർക്കശമായ ആ പരീക്ഷണം ഓർത്ത് കഷ്ടപ്പാടുകളിലും നന്മകൾ ചെയ്യുവാൻ കരുത്ത് തന്നിടുവാൻ കേണ അപേക്ഷിക്കുന്നു. കൺ കുളിർക്കാൻ അവൻ മാത്രം മതിയാകുന്നു. കപടത വെടിഞ്ഞ് നാം ഒടുവിൽ മടങ്ങുമ്പോൾ കരുണ ഏകാൻ അവൻ മാത്രമേയുള്ളൂ കൂട്ടിന്. കരളിൻ്റെ ആഴത്തിൽ സൂക്ഷിക്കൂ ഈ ബോധം, കനിവുള്ള റബ്ബിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം. ഒരു കവിതയായിക്കൊണ്ടാണ് കമൻ്റ് വന്നിട്ടുള്ളത്. ഓക്കെ,
1: കഥയെക്കുറിച്ച് ഒരു കമൻ്റ് കൂടി നമുക്ക് വായിക്കാം. മൗനം ഏറ്റവും വലിയ ബുദ്ധിപരമായ പ്രതികരണമാണ്. നമുക്ക് ദേഷ്യം കൊണ്ടും മൗനം കൊണ്ടും പ്രതികരിക്കാം. മൗനം ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നു.
0: ഓക്കെ, മാഷാല്ല, നല്ല ചിന്ത, ക്ഷമ ശീലിച്ചാൽ ജീവിതത്തിൽ വിജയം വരിക്കാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കെ, അഴിയൂർ.
1: 6 മണിക്ക് തുടങ്ങിയാൽ 8 മണി വരെ 2 മണിക്കൂർ നീങ്ങുന്നത് അറിയുന്നില്ല. എല്ലാ പരിപാടിയും കേൾക്കും, അതിമനോഹരമാണ്, മനസ്സിനെ തണുപ്പും കുളിരും. സലാമു അലൈക്കും. വഹീദ അത്തിക്കോട്ടാണ് പറയുന്നത്.
0: നമ്മൾ പിന്നെ സവിശേഷം
1: പ്രോഗ്രാമിലേക്ക്,
0: ഈ ഫീഡ്ബാക്കിനിടയിൽ പരിപാടികൾ മറന്നു പോകുന്നുണ്ടോ എന്ന ഒരു സംശയം. ഓക്കെ, പിന്നെ
1: സവിശേഷം എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് സവിശേഷം?
0: പിന്നെ
1: പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവരൊക്കെയായ വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നിങ്ങൾക്ക് അടുത്തറിയാനും പുതിയ അറിവുകൾ നേടാനും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുമുള്ള ഒരു സവിശേഷമായ പരിപാടിയാണ്
0: സവിശേഷം എന്ന് പറയുന്നത്. ഞായറാഴ്ച രാത്രി 9:25 പിന്നെ സവിശേഷം പ്രക്ഷേപണം ചെയ്യും. 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്ക് പിന്നീട് അത് കേൾക്കാൻ സാധിക്കുന്നതാണ്.
1: ഞായറാഴ്ച രാത്രി 9:25 9:25 അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് പറഞ്ഞത്.
0: ഓക്കെ,
1: ഇന്നത്തെ വിശേഷം എന്താണ്?
0: ഇന്നത്തേത് 10 ഗ്രാം തൂക്കമില്ലാത്ത കിളിയുടെ 3000 കിലോമീറ്റർ സഞ്ചാരം, പിന്നെ ലവ് ബേർഡ്സിന്റെ കഥയും. നമ്മളോടൊപ്പം ചേരുന്നത് അതിഥിയായിക്കൊണ്ട് ഡോക്ടർ മുഹമ്മദ് റിയാസ് എം. അദ്ദേഹത്തിന്റെ കൂടെ പീസ് റേഡിയോയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സലാം ആഷ അബ്ദുസലാം വീട്ടി.
1: ഓക്കെ, അത് നമ്മുടെ റിവൈൻഡ് ഓപ്ഷനിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ നമുക്ക് കേൾക്കാൻ
0: സാധിക്കും. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
1: ചില ഫീഡ്ബാക്കുകൾ കൂടി വന്നിട്ടുണ്ടല്ലേ.
0: അതെ,
1: ഓരോ ദിവസം പറയുന്ന കഥയിൽ ഓരോ ഗുണപാഠമുണ്ട് മാഷാ അല്ലാഹ് എന്ന് ഖദീജ തൊടുപുഴ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ റിക്വസ്റ്റ് കൂടി സൗജ കൊളക്കാട്.
0: സൗജ കൊളക്കാട്. അസ്സലാമു അലൈക്കും. എൻ്റെ ആങ്ങളെൻ്റെ ഭാര്യ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലാണ്. ഷിഫ നൽകാൻ പ്രാർത്ഥിക്കണം. അള്ളാഹു എളുപ്പമാക്കട്ടെ,
1: എളുപ്പമാക്കട്ടെ.
0: ഓക്കെ. വഹീദ അത്തിക്കോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 6 മണിക്ക് തുടങ്ങിയാൽ 8 മണി വരെ 2 മണിക്കൂർ നീങ്ങുന്നത് അറിയുന്നില്ല. എല്ലാ പരിപാടിയും കേൾക്കും. അതിമനോഹരമാണ്, മനസ്സിന് തണുപ്പും കുളിരും. സലാം അലൈക്കും.
1: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ സുഖങ്ങളും എളുപ്പത്തിൽ നാഥൻ സുഖപ്പെടുത്തി തരട്ടെ. കൂടുതൽ ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. ഇന്ന് ഒരുപാട് രോഗം ആണെന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള റിക്വസ്റ്റുകൾ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്.
0: അതെ, ഉമർ കുട്ടി കോട്ടക്കൽ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ജാസ്മിൻ വയനാട് സലാം പറഞ്ഞിട്ടുണ്ട്. ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം, നല്ല കഥ, മാഷാ അല്ലാ. മൗനം ഏറ്റവും വലിയ ബുദ്ധിപരമായ പ്രതികരണമാണ്. നമുക്ക് ദേഷ്യം കൊണ്ടും മൗനം കൊണ്ടും പ്രതികരിക്കാം. മൗനം ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നു.
1: യെസ്.
0: ഹലീമ കെ മുഹമ്മദ് പാങ് സലാം പറഞ്ഞിട്ടുണ്ട്. ഷാമില ഷംസുദ്ദീൻ വയൽക്കര, പുലരിവെട്ടം ഇന്ന് കേട്ടപ്പോൾ മനസ്സിൽ ഒരു സന്തോഷം. കൂടുതലും നമ്മൾ കേൾക്കുന്ന ക്ലാസ്സിൽ രഹസ്യത്തിലെ തിന്മ റബ്ബ് അറിയുന്നതിനെ കുറിച്ചായിരിക്കും. കഥ സൂപ്പർ. ബാറക്കല്ലാഹു ഫീക്കും.
1: ഫീക്ക ബാറക്കല്ല. ഒരു ശ്രോതാവ് നമ്മളോടൊരു കാര്യം പറയുന്നു, പാരന്റിംഗ് കോഴ്സ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. നമ്മൾ പല ലൈവുകളിൽ ഓർമ്മപ്പെടുത്തിയതാണ് എങ്കിലും അതിൻ്റെ പ്രാധാന്യം ഒന്നുകൊണ്ട് മാത്രം നമുക്കൊന്നുകൂടി പറയാം. പീസ് റേഡിയോ കോഴ്സിൽ നമ്മൾ പുതിയതായി ലോഞ്ച് ചെയ്ത ഒരു കോഴ്സാണ് പാരന്റിംഗ് എന്നുള്ളത്. എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും കേട്ടിരിക്കേണ്ട ഒരു ക്ലാസ്സുകളാണ്, ചെയ്തിരിക്കേണ്ട കോഴ്സുമാണ്.
0: പിന്നെ അത് മാത്രമല്ല, ഒരു ശ്രോതാവ് ഓർമ്മിപ്പിക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഗുണഫലം നന്നായി അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട്, മറ്റുള്ളവർക്കും അത് ലഭിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കാൻ പറയുന്നത്.
1: തീർച്ചയായും.
0: പിന്നെ അതുകൂടി ശ്രോതാക്കൾ ഇതിനിടയിൽ മനസ്സിലാക്കും എന്നാണ് വിചാരിക്കുന്നത്.
1: ഓക്കെ. ശരിക്കും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, പഠന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് ഏതൊക്കെ തരത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ ഇത്തരം ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും.
0: ഓക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ. പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കുട്ടികളുടെ പാരന്റിങ്ങിലുള്ള പിന്നെ പ്രയാസം കൊണ്ടാണ് കുട്ടി ആ രൂപത്തിലാവാൻ പലപ്പോഴും കാരണമായിട്ടുള്ളത് എന്നുള്ളത് അനുഭവ വേദ്യമായിട്ടുള്ള രണ്ടാളുകളാണെന്ന് ഇരിക്കുന്നു.
1: യെസ്. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഒരു കുട്ടി 2 ടീച്ചർമാരെ തല്ലാൻ പോയി. ആ ടീച്ചർ പറഞ്ഞു അടി കിട്ടിയെന്ന് എനിക്ക് തോന്നി എന്നുള്ളത്. പിന്നെ ആ ടീച്ചർ അനുഭവം പറയാം. ഒരിക്കൽ ഒരു ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ വന്ന് പുറത്ത് നിന്നു. ടീച്ചർ അത് എഴുതി തീർക്കാൻ വേണ്ടി നിന്നു. അപ്പോഴേക്ക് ഈ കുട്ടീൻ്റെ വാപ്പ വന്നിട്ട് ഈ കുട്ടീനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ടീച്ചർക്കെതിരെ പരാതി കൊടുത്തു. വേറെ സന്ദർഭത്തിൽ ഇതേപോലെ ടീച്ചർമാരോട് വന്ന് ഇവൻ്റെ വാപ്പ ചൂടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ വലിയ പരാജയങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ആ കുട്ടി തല്ലാൻ പോയിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ഏതായാലും നമ്മുടെ സവിശേഷമുള്ള ഒരു പ്രോഗ്രാമിനെ പറ്റി നമ്മൾ
0: സൂചിപ്പിച്ചിരുന്നു.
1: അപ്പൊ ആ സവിശേഷത്തിൽ ഇന്ന് ഇന്നത്തെ ക്യാപ്ഷൻ ഒരിക്കൽ കൂടി നമുക്ക് വായിച്ചിട്ട് ആ ഒരു പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ ഒരു 10 ഗ്രാം ഭാരമുള്ള കിളിയെക്കുറിച്ചും അത് 3000 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
0: ഡോക്ടർ മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ അബ്ദുസ്സലാം വീട്ടി, ഇവരാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കേട്ട പോലെ നമ്മുടെ കൂടെ ഈ ഒരു എപ്പിസോഡിലും അതിഥിയായിട്ടുള്ളത്, നമ്മോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് റിയാസ് സാറാണ്. പക്ഷി നിരീക്ഷണവും അതിലുള്ള പഠനവും അതിൻ്റെ കൗതുകവും അതിലുള്ള പ്രത്യേകമായിട്ടുള്ള ആ ഒരു നിരീക്ഷണ പാഠവുമെല്ലാം തൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സാറിൻ്റെ ഒരു പ്രത്യേകമായ താല്പര്യമായതുകൊണ്ട് തന്നെ പീസ് റേഡിയോയുടെ നമ്മോടൊപ്പം ശ്രോതാക്കളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദാവ രംഗത്തും പ്രബോധന പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി സാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് സാറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
3: വബറകാത്തു.
2: അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ പക്ഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഈ പക്ഷികളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞുനാൾ മുതലേ ഉണ്ട് എന്ന് പറഞ്ഞു, ഈ കാലത്തിനിടയിൽ ഒരു ഭാഗത്ത് നമ്മുടെ പ്രൊഫഷൻ വേറെ ഭാഗത്ത് പോകുന്നു, അതിൻ്റെ കൂടെ പാഷന് പഠനമൊക്കെ ഒരു ഭാഗത്ത് പക്ഷി നിരീക്ഷണത്തിലൂടെ പോകുന്നു. ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം എന്താണ് പക്ഷി നിരീക്ഷണത്തിൽ?
3: അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചു
2: എല്ലാം കൗതുകമാണ്. ആ
3: പക്ഷികളെ കാണുന്ന മൊത്തം കൗതുകമാണ്. നമ്മള് റയറായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില പക്ഷി, ഇപ്പം നമ്മളെ കൂട്ടായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അതിൽ മെസ്സേജ് ഇത് ആരെങ്കിലും എവിടെയും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മെസ്സേജുകൾ വരും, ഇന്ന പക്ഷി ഇവിടെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണ വരാത്ത ബ്ലാക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷി യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് വരെയൊക്കെ വരാറുള്ളത് സാധാരണ. അപ്പോൾ അത് മൂന്നാറിൽ കണ്ടു. അപ്പോൾ നമ്മൾ അതിനെ കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വേറെ ഇനി കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം പോയാൽ പിന്നെ വരില്ല.
2: അപ്പം
3: മൂന്നാറ് പോയിട്ട്
2: കണ്ടു,
3: ആ കാണാൻ പോയി.
2: അല്ല, അപ്പൊ നമ്മള് മൂന്നാറിൽ എവിടെ ഉണ്ട് എന്ന് അത് അവിടെ തന്നെ നിൽക്കൂലോ, മാറി മാറി പോകും.
3: ചില പക്ഷികള് ഒരു ലൊക്കേഷൻ ഉണ്ടാവും, അത് വിട്ടിട്ട് വല്ലാതെ പോകൂല. അവിടെ വന്നു കഴിഞ്ഞാല് അവിടുന്ന് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നവരെ ആ ലൊക്കേഷൻ തന്നെ ആയിരിക്കും.
2: അത് ഒറ്റതാണോ അതൊരു കൂട്ടാണോ?
3: ഒന്നൊറ്റൊന്ന്,
2: ഒറ്റൊന്ന്.
3: അത് വേറെ ഏതോ പക്ഷിയുടെ കൂട്ടത്തിലൂടെ വന്നതായിരിക്കും, അധികം വഴി തെറ്റിയിട്ട് വേറെ പക്ഷി പല ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പല പക്ഷികളും കൂട്ടായിട്ടായിരിക്കും പോവുക. അപ്പോൾ ചിലപ്പോൾ കൂട്ടം തെറ്റി വേറെ പക്ഷികളുടെ കൂട്ടത്തിലൊക്കെ ജോയിൻ ചെയ്തിട്ടൊക്കെ എത്തുന്നതായിരിക്കും.
2: അപ്പോൾ അങ്ങനെ വരുന്നൊരു ജീവിക്ക് ഇവിടുത്തെ ഭക്ഷണം കാര്യങ്ങൾ ഇതൊക്കെ എന്തായിരിക്കും ആ നാട്ടിൽ ഉള്ളത്? ഇവിടെ
3: ഈ സാധനം അധികം ഈ പുഴുവിനെയും ഇതിനൊക്കെ കഴിക്കുന്ന പക്ഷിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പുഴും കാര്യങ്ങളൊക്കെ അത് കഴിക്കും.
2: കഴിക്കും. ശരിക്കും അത് ഇങ്ങനെ വരുന്ന അതിലെന്ത് വേവ്സ് ആണ് ഇങ്ങോട്ട് എത്തിക്കുന്നത്? ശരിക്കും
3: അത് ഒരു അത്ഭുതമാണ്. കാരണം പക്ഷികൾ പൊതുവെ പല പഠനങ്ങളും പറയുന്ന നമ്മുടെ കാന്തിക ശക്തി, ഭൂമിയുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ചലനം വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് പല പഠനങ്ങൾ പറയുന്നത്. അതുപോലെ നക്ഷത്രങ്ങൾ വെച്ചിട്ട് വരുന്നുണ്ടെന്നൊക്കെ പല പഠനങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കറക്റ്റുള്ളൊരു ആൻസർ അതിനില്ല.
2: സാർ നേരത്തെ പറഞ്ഞത് പറഞ്ഞിരുന്നു, ഇപ്പോൾ റഷ്യയിൽ നിന്നും ചില യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ക്ലൈമറ്റിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഇങ്ങോട്ടുള്ള വരവ്, അപ്പോൾ അത് ഒറ്റ വരവാണ്, ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടോ, അവിടെ നിൽക്കണുണ്ടോ, അതോ നേരെ വരികയാണോ?
3: നേരെ പറക്കുന്ന പക്ഷികളുണ്ട്, ഇടയിൽ പക്ഷി നിന്ന് വരുന്നതും ഉണ്ട്. അപ്പോൾ നമ്മളെ ഇവിടൊക്കെ വരുന്ന ഒരു ചെറിയ പൊടിക്കുരുവി എന്ന് പറയും, പച്ചില പൊടിക്കുരുവി എന്നൊക്കെ പറയും, ചെറുതാണ് വളരെ. നമ്മുടെ കുരുവി അടക്ക കുരുവില്ലേ അങ്ങാടിക്കുരു, അതിന് പകുതി ഒൽപ്പോളൂ.
2: ഓ,
3: അപ്പം അത് 3000 കിലോമീറ്ററൊക്കെ പാറിയിട്ട് ഒരു 10 ഗ്രാം ഉണ്ടാവില്ല വെയിറ്റ്.
2: 3000 കിലോമീറ്റർ പാറി
3: പാറി ഇവിടെത്തും.
2: അതിന് ഏകദേശം അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര ദിവസം കൊണ്ട്?
3: 8 ദിവസം കൊണ്ടൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്.
2: പക്ഷെ ആ 8 ദിവസം ഇത് പിന്നെ ഒന്ന് കഴിക്കാതെ
3: അല്ല, ഇടയിൽ സ്റ്റോപ്പ് ഉണ്ടാവും.
2: ആ
3: ഇടയിൽ നിൽക്കുന്നുണ്ട് 1 ദിവസമോ 2 ദിവസമൊക്കെ
2: ആണോ?
3: ആ നിന്നിട്ടൊക്കെയാണ് വരിക. ഡയറക്റ്റ് പാറുന്ന ചില ഫാൾക്കണുകൾ, അതേപോലെ ഇപ്പോൾ ഗോഡ്വിറ്റ് പോലത്തെ നിർത്താതെ പാറുന്ന കടലൊക്കെ കടന്നു പോകുന്ന പക്ഷികൾ, അതൊക്കെ ഡയറക്റ്റ് ഒറ്റ അടിക്ക് പാറിയെത്തും.
2: നമ്മുടെ കടൽ തീരത്തേക്ക് മാത്രമായി വരുന്ന വിദേശ പക്ഷികൾ ഉണ്ട് അല്ലേ? അല്ലേ,
3: ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ പക്ഷികൾ, ഇപ്പോൾ ഗോഡ്വിറ്റ്സുകൾ, അതേപോലെ ടേൺസ്, പല ടേണുകൾ, അതേപോലെ നമ്മുടെ കുറേ അത് പഴുക്കാലികൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അതേപോലെ നമുക്ക് ഫ്ലവേഴ്സ്, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ പക്ഷികൾ, ഒരു വിധം ഷോർ ബേർഡ്സ് ഒക്കെ മൈഗ്രേറ്റിംഗ് ആണ്.
2: മൈഗ്രേറ്റിംഗ്
3: നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഷോർ ബേർഡ്സ് വളരെ കുറവാണ്.
2: കുറവാണ്
3: കാരണം ഈ ഇതുവരെയൊക്കെ സേഫായിട്ടുള്ള മനുഷ്യവാസമില്ലാത്ത ദ്വീപുകളിലും അതല്ലെങ്കിൽ തണുപ്പ് സ്ഥലങ്ങളിലുള്ള ലേക്കിന് ചുറ്റും അങ്ങനെയൊക്കെയാണ് പലതും ബ്രീഡ് ചെയ്യുക.
2: മൈൻഡിൽ വന്നൊരു ചോദ്യം വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, ശരിക്കും അതിൻ്റെ അസൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എവിടുന്നാണ്, അത് എങ്ങനെയാണത്?
3: അത് നമ്മുടെ ലവ് ബേർഡ്സ് ബഡ്ജി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അത് ഓസ്ട്രേലിയയാണ് അതിൻ്റെ ബേസ്. അപ്പോൾ അവിടുന്ന് ഉള്ള പക്ഷികളെ നമ്മൾ വളർത്തി വളർത്തി വളർത്തി വളർത്തി അതിൻ്റെ പല തലമുറ പല വന്നതായതുകൊണ്ട് ഇവർക്ക് ശരിക്കും പുറത്ത് ജീവിക്കാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിനിപ്പം ഒരു ലവ് ബേർഡ്സ് പാറിപ്പോയി കഴിഞ്ഞാലും വേറെ വേറെ ജീവി കഴിക്കുക എന്നല്ലാതെ അതിനെ സ്വന്തമായിട്ട് പുറത്ത് ജീവിക്കാൻ
2: അപ്പൊ നമ്മള് ഈ ലോവേഴ്സിനെ എന്തിനാ കൂട്ടിലിട്ട് മൊത്തം പുറത്ത് വിടുന്നത്?
3: പറത്തി വിടാനേ പാടില്ല,
2: പാടില്ല, അത് ദ്രോഹമാണ്.
3: പറത്തി വിട്ടാ അവരെ മറ്റു ജീവികൾ കൊല്ലും, അതിന് ജീവിക്കാൻ കഴിയില്ല,
2: കഴിയില്ല.
3: അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സിനെ ഒരിക്കലും നമ്മളെ നാട്ടിൽ പുറത്തു വിടാൻ പാടില്ല. അതിന് പുറത്ത് പോയി കഴിഞ്ഞാലും ഇനി പറയാൻ കഴിയില്ല, അത് കൂടുതൽ വേറെ ട്രൈ ചെയ്യുകയാണെങ്കിൽ മറ്റു പക്ഷികൾക്ക് അല്ലെങ്കിൽ മറ്റ് വല്ല ജീവി അധ്യയനത്തിനും ഭീഷണിയാവോ എന്നുള്ളതും പറയാൻ കഴിയില്ല കുറെ കഴിയുമ്പോൾ.
2: അത് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു
3: പല മീനുകളൊക്കെ നമുക്ക് അങ്ങനെ അതിനൊക്കെ IAS എന്നറിയാം, അതായത് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്നാണ് നമ്മൾ പറയാം.
2: ഓ,
3: അപ്പോൾ നമ്മ നാട്ടിലില്ലാത്ത വേറൊരു സാധനം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനത്തെ പല സാധനങ്ങളും വന്നിട്ട് പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ
2: അധിനിവേശം നടത്തി അല്ലേ,
3: അധിനിവേശ ജീവികളാണ്
2: ജീവികളായിട്ട്. അപ്പൊ അങ്ങനെ സസ്യകളിൽ പോലെ തന്നെ
3: വരാം, ഇങ്ങനെയൊക്കെ
2: വിട്ടുകഴിഞ്ഞാൽ.
3: പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും റിപ്പോർട്ട് ഇല്ല,
2: ഇല്ല.
3: പിന്നെ ഭൂരിഭാഗം പുറത്ത് ജീവിക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ കൂട്ടിലിട്ട് വളർത്തി വളർത്തി അവർക്ക് പുറത്ത് ജീവിക്കാനുള്ള, അതായത് ഒരു പ്രെഡേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കണ്ടെത്താനോ ഒക്കെ അവർക്ക് പിന്നെ പറക്കാൻ തന്നെ കൂടുതൽ ദൂരം പറക്കാൻ കഴിയില്ല,
2: കഴിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പക്ഷികളിൽ ഒരു എത്ര ഈ അതിൻ്റെ ഒരു ജീവിത ചക്രം എത്ര കാലം വരെ ആയുസ്, ഇതിനെ കുറിച്ച് എന്തെങ്കിലും പഠനങ്ങൾ സാറിൻ്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ? പൊതുവെ
3: നമ്മളെ പഠനങ്ങളില്ല, പക്ഷെ നമ്മൾ വായനയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു 3 വർഷം ആയുസ്സുള്ളതുണ്ട്, പിന്നെ അത് 100, 100, 125 വയസ്സുള്ള 115 വർഷം
2: പറഞ്ഞത് ഏത് ജീവിക്കും?
3: നമ്മളെ സ്വാൻസ്, അതായത് നമ്മളെ അരയന്നങ്ങളൊക്കെ,
2: അരയന്നങ്ങൾ.
3: പിന്നെ എനിക്കൊന്നും ഗോൾഡൻ ഈഗിള് അങ്ങനത്തെ ഒക്കെ 100 വർഷത്തിൽ കൂടുതൽ. നമ്മുടെ നാട്ടിൽ ഗോൾഡൻ ഈഗിൾ ഇല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പരുന്ത് എന്ന് പറയുന്ന ബ്ലാക്ക് ഈഗിളാണ്.
2: ബ്ലാക്ക് ഈഗിൾ,
3: ബ്ലാക്ക് കൈറ്റ് അല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സാധനം ബ്ലാക്ക് കൈറ്റാണ്.
2: ബ്ലാക്ക് കൈറ്റ്
3: സാധാരണ നമ്മൾ പരുന്ത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കൃഷ്ണപരുന്ത് പറയുന്ന ബ്രാഹ്മണി കൈറ്റും അല്ലെങ്കിൽ ബ്ലാക്ക് കൈറ്റുമാണ്. അതല്ലാതെ ബ്ലാക്ക് ഈഗിൾ നമ്മളെ ഇവിടൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ്, അത് നല്ല സൈസുമാണ്.
2: പിന്നെ ഉള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ ഒരു ജീവിത ചക്രം പൂർത്തിയാണതിന്റെ മുമ്പ് മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ടോ ഒക്കെ അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു.
3: ആ കൂടുതൽ പക്ഷികളും അങ്ങനെയാണ് ചാവുക. കാരണം എന്താ വെച്ചാല് ഒരു പ്രായം കഴിഞ്ഞാലോ അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം വന്നാലോ അതിന് പറക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ ഭക്ഷണം തേടാനുള്ള ശേഷിയോ കുറയും. അപ്പം അതിന് പറക്കാൻ പറ്റാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ വരുമ്പോൾ
2: അത് വേറെ
3: ജീവികൾക്ക് അതിന് ഭക്ഷണമായി
2: മാറും.
3: പ്രകൃതിയുടെ ഒരു നിയമം എന്നുള്ള രീതിയിൽ അത് അങ്ങനെയാണ്
2: സംവിധാനം ചെയ്തിട്ടുള്ളത്. ചില ഏതോ ചില പക്ഷികൾ ഇല്ലാതെ ഇപ്പോൾ ചില മരങ്ങൾ ഇല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
3: നമ്മുടെ ഡോഡോ പക്ഷി അല്ലേ, ഡോഡോ പക്ഷി ഇല്ലാതായപ്പോൾ ഒരു കൺവലേരിയ മേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷം, അത് അതിൻ്റെ ദഹന പ്രക്രിയയിലൂടെ കടന്നു പോയാലാണ് അത് മുളക്കുള്ളൂ അതിൻ്റെ വിത്ത്. അപ്പോൾ അതില്ലാതായപ്പോൾ അതിൻ്റെ വിത്ത് മുളക്കാൻ പറ്റാത്തത് കൊണ്ട് പുതിയ മരങ്ങൾ, ഉള്ള മരങ്ങളല്ലാത്ത പുതിയ മരങ്ങൾ ഉണ്ടാവാത്ത ഒരു അവസ്ഥ.
2: പരസ്പര പൂരകം ജീവികളും മനുഷ്യനും ഈ പ്രകൃതി ഒന്നും ഒന്നിൽ നിന്ന് വേറെയല്ല, പരസ്പരം കണക്റ്റഡ് ആണ്.
3: അത് അല്ല, നമ്മളിപ്പോ ഹെൽത്തിന്റെ കേസിൽ വരെ വൺ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ ഇപ്പൊ. അത് നമ്മുടെ ചുറ്റുപാടുള്ള എക്കോ സിസ്റ്റം ശരിയായാലേ നമ്മുടെ ഹെൽത്തും ശരിയാവുള്ള.
0: നമ്മളെ വളരെ ദീർഘമായ ഒരു എപ്പിസോഡാണ് യഥാർത്ഥത്തിൽ സവിശേഷം. നമ്മൾ ഇങ്ങനെ കേട്ടിരുന്നു പോകും, അതായത് നമുക്കറിയാത്ത ഒരുപാട് പിന്നെ അറിവുകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഡോക്ടർ പറഞ്ഞു തരുന്നുണ്ട്.
1: നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകുന്ന തരത്തിൽ,
0: അറിയാതെ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള അറിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. ആ മരത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ഒരു പക്ഷിയില്ലാത്തത് കൊണ്ട് ഒരു മരം തന്നെ പിന്നെ വംശനാശം സംഭവിച്ചു പോയി എന്ന്. വളരെ അമൂല്യമായ അറിവുകളാണ് നമുക്ക് സവിശേഷത്തിലൂടെ.
1: ഇതിന്റെ ഫുൾ വീഡിയോകൾ നമുക്ക് ലഭ്യമാണ് നമ്മുടെ പീസ് റേഡിയോയുടെ ചാനലുകളിലും പേജിലും ഒക്കെ.
0: ആ സമയം ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഞായറാഴ്ചയും രാത്രി 9:25 നമ്മൾ സവിശേഷം പ്രക്ഷേപണം ചെയ്യുന്നത്. 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്കിത് ലഭ്യമാണ്. തിരുമൊഴി എവിടെ എന്നുള്ള ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് സവിശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇൻഷാല്ലാ തിരുമൊഴിയിലേക്ക് പ്രവേശിക്കാം.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: അസർ കൃത്യമായി നമസ്കരിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് കെ വി മുഹമ്മദ് അലി അവതരിപ്പിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബി ബസ്റത്തൽ ഗൈഫാരി റളിയല്ലാഹു അൻഹു ഖാല സല്ല ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്റ ബിൽ മുഹമ്മസ് فقال ان هذه الصلاه عرضت على من كان قبلكم فضيعوها فمن حافظ عليها كان له اجره مرتين ولا صلاه بعدها حتى يطلع الشاهد والشاهد النجم. പ്രിയമുള്ളവരെ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂബസ്റത്തുൽ ഗഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബൂബസ്റത്തുൽ ഗഫാരി, അദ്ദേഹം ബസ്റത്തു ബിൻ അബി ബസ്റ ബിൻ വഖാസ് എന്ന പ്രസിദ്ധനായ സ്വഹാബിയുടെ മകനാണ്. ഇദ്ദേഹവും സഹാബിയാണ്. ഹിജാസിലായിരുന്നു ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. പിന്നീട് മിസറിലേക്ക് മാറിയിട്ടുണ്ട്. മിസറിൽ വെച്ച് തന്നെയാണ് മരണം. ഈ അബൂ ബസ്റത്തുൽ ഗഫാർ റളിയല്ലാഹുവിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹമൈൽ എന്നാണ് എന്നും ജമീൽ എന്നാണ് എന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. അബൂ ബസ്റ എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അപ്പോൾ അബൂ ബസ്റത്തുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അസ്റ ബിൽ മുഹമ്മസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായി മുഹമ്മസിൽ വെച്ച് അസ്റ നമസ്കരിക്കുകയുണ്ടായി. മുഹമ്മസ് എന്ന് പറയുമ്പോൾ അത് മക്കയിലേക്കുള്ള വഴിയിലുള്ള ഒരു പേരാണ്. അതായത് ജബൽ അയർ, അയർ പർവ്വത മേഖലയിലുള്ള അവിടെയുള്ള റൂട്ടിന്, ആ ഏരിയക്ക് അല്ലെങ്കിൽ ആ വഴിക്ക് പറയുന്ന സ്ഥലമാണ് മുഹമ്മസ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമോളുമായി അസർ നമസ്കരിച്ചതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ഉഇറിദത്ത് അലാ മൻ കാന ഖബലകും. നിശ്ചയമായും ഈ നമസ്കാരം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തിനും അല്ലാഹു നൽകിയതാണ്, അവരോട് ആവശ്യപ്പെട്ടതാണ്, അവർക്കും പ്രതിഫലത്തെക്കുറിച്ച് പഠിപ്പിച്ചതാണ്. എന്നാൽ ഫദയ്യഉഹ, അവരത് നഷ്ടപ്പെടുത്തി പാഴാക്കി കളഞ്ഞു. കഴിഞ്ഞ സമുദായത്തിൽ, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന കഴിഞ്ഞ സമുദായത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് അസർ നമസ്കാരം. എന്നാൽ അതതിൻ്റെ ശരിയായ രൂപത്തിൽ അവർ നിർവഹിച്ചില്ല. അതാണ് ലയ്യഉഹ, അവരത് പാഴാക്കി കളഞ്ഞു. അവരതിൻ്റെ സമയത്ത് നിർവഹിച്ചില്ല, അലസരായി നിർവഹിച്ചു, പലപ്പോഴും അത് അതിലുപേക്ഷ വരുത്തി എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ടാണ് ഈ മുസ്ലിം സമൂഹത്തിന്, ഈ ഉമ്മത്തിന് അള്ളാഹു അത് നൽകി എന്നാണ് റസൂലുള്ള പറഞ്ഞതിൻ്റെ ചുരുക്കം. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകുന്നു, ഫമൻ ഹാഫള അലൈഹ, ആർ ആ അസ്ർ നമസ്കാരം കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോന്നാൽ, കാനലഹു അജ്റുഹു മർറതൈൻ, അപ്പോൾ അവന് അതിൻ്റെ പ്രതിഫലം രണ്ട് വട്ടമാണ് ലഭിക്കുക. ഒരു നമസ്കാരത്തിന് ലഭിക്കുന്ന കൂലിയല്ല, രണ്ട് നമസ്കാരത്തിന് ലഭിക്കുന്ന കൂലി. രണ്ട് പ്രാവശ്യം അവൻ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. വിശദീകരണങ്ങളിൽ കാണാം. ഒന്ന്, മുൻ സമുദായം അത് ഒഴിവാക്കി അതിനെ നഷ്ടപ്പെടുത്തി പാഴാക്കി കളഞ്ഞു. എന്നാൽ അത് നഷ്ടപ്പെടുത്താതെ പാഴാക്കാതെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തയ്യാറായതിനൊരു കൂലി. മറ്റൊരു കൂലി, അവൻ ചെയ്ത പ്രവൃത്തിക്ക് മറ്റു നമസ്കാരം പോലെ ഈ ഒരു നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കി എന്നതുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടും അവന് പ്രതിഫലം. അങ്ങനെ മറ്റു നമസ്കാരങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത അസ്ർ നമസ്കാരത്തിന് ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്തി പറഞ്ഞു, വലാ സ്വലാത്ത ബഅദഹ, വലാ സ്വലാത്ത ബഅദഹ, അസ്ർ നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരമില്ല. ഹത്തായത്തുലു ഷാഹിദ്, ഷാഹിദ് വെളിവാകുന്നതുവരെ, പ്രത്യക്ഷപ്പെടുന്നതുവരെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രമാണെന്ന്, നിജമാണെന്നും കൂടി ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതുവരെ, മകരിബാകുന്നതുവരെ പിന്നീട് നമസ്കാരമില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. കേവലം ഒരു സുന്നത്ത് നമസ്കാരം പിന്നീടില്ല. ഒരാൾക്ക് ഫർദ് നമസ്കാരം നിർവഹിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിർവഹിക്കുക, മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിർവഹിക്കുക എന്നതിനപ്പുറം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നമസ്കാരം പലതും നിർബന്ധ നമസ്കാരം ഓർമ്മ വന്നത് അസറിന് ശേഷമാണെങ്കിൽ അവനെ നിർവഹിക്കാം. അതല്ലാത്ത രൂപത്തിൽ സാധാരണ നിലക്ക് അസറിന് ശേഷം ഒരു സുന്നത്ത് നമസ്കാരമോ ഒരു പൊതുവായ ഐച്ഛിക നമസ്കാരങ്ങളോ ഒന്നും ഇല്ല മഗ്രിബ് വരെ എന്നതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ നമസ്കാരവും അത് കൃത്യമായി ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടതുണ്ട് ഓരോ മുഅ്മിനും. എന്നാൽ മറ്റ് നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അസ്ർ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്തുൽ ബഖറയിൽ 238 വന്നതായിട്ട് നമുക്കറിയാം. ഹാഫിളു അല സലവാത്തി വസ്സലാത്തുൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നമസ്കാരങ്ങളെല്ലാം കൃത്യമായി കാത്തു സൂക്ഷിച്ചു പോരണേ. മധ്യമ നമസ്കാരം സലാത്തുൽ വുസ്തയും ഉത്കൃഷ്ട നമസ്കാരവും. ഈ സലാത്തുൽ വുസ്ത എന്നത് അസ്ർ നമസ്കാരമാണെന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയത്ത് നിർവഹിക്കണം, നിർവഹിക്കേണ്ട രൂപത്തിൽ തന്നെ നിർവഹിക്കണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സമുദായത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ടുകൂടി ശ്രേഷ്ഠതയായിട്ടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം നമ്മെ അറിയിക്കുകയാണ്. ഇരട്ടിയാകുന്ന പ്രതിഫലം അത് പറയുമ്പോൾ അസ്ർ നമസ്കാരത്തിൻ്റെ മഹത്വവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യതയോടെ ശ്രദ്ധയോടെ നിബന്ധനകൾ പാലിച്ച് കൃത്യസമയത്ത് ഷർത്തുകളും റുക്നുകളും ഒക്കെ ശ്രദ്ധയോടെ കൊണ്ടുവന്ന് ഭയഭക്തിയോടെ തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. അസ്ർ നമസ്കാരം നിർവഹിക്കുന്നവൻ്റെ അമല് നഷ്ടപ്പെടും എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുഹൈൽ ബുഖാരി നമുക്ക് കാണാം. മനഃപൂർവ്വം സമയം തെറ്റിച്ച് നമസ്കരിക്കുന്നവനെ കുറിച്ചൊക്കെയാണ് ആ പറഞ്ഞത് എന്നും വിശദീകരണമുണ്ട്. അസ്ർ നമസ്കാരം അത് കൃത്യമായി കാത്തു സൂക്ഷിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷവാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ ഈ നമസ്കാരത്തെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് തിരുമൊഴികളിൽ വളരെ വ്യത്യസ്തമായ ഒരു വിഷയം, നമ്മളൊരു ചെറിയ സിമ്പിളാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിൽ എത്രയധികം കാര്യങ്ങളാണ് കെ വി പറഞ്ഞു തന്നത് എന്ന്. അസർ കൃത്യമായി നമസ്കരിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട് എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: നമ്മളൊക്കെ ചാടി പിടിക്കുന്ന ഓഫറുകളിൽ പെട്ട ഒന്നാണ് ബൈ വൺ ഗെറ്റ് ടു.
0: ഓക്കേ ഓക്കേ.
7: തനി മലരുകളാം ഹസനുൽ ഹുസൈനെ കണ്ടേ കരളകം പൊട്ടിക്കരഞ്ഞു.

0: ധാരാളം ഫീഡ്ബാക്കുകൾ പിന്നെ തിരുമൊഴികളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ കെ വിയുടെ ഹദീഫ് പഠന ക്ലാസ് നല്ല ഗുണപാഠമാണ് കിട്ടുന്നത്, എന്നും നല്ല ഉപദേശം തരുന്ന ഉസ്താദിനും പി ആർ കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹവും കരുണയും വർഷിക്കുമാറാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
1: നേരത്തെ ഞങ്ങൾ പറഞ്ഞ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷമയെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയാണ് ഓർമ്മ വരുന്നത്. അത്രത്തോളം ക്ഷമയുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വേറെയും ആളുകൾ ഉണ്ടായിരിക്കാം, മാഷാല്ലാ ക്ഷമയെ നിലനിർത്തട്ടെ അള്ളാഹു എന്ന് നമ്മുടെ ഒരു ശ്രോതാവായ ജസീന തിരുവമ്പാടി നമ്മളെ അറിയിക്കുകയാണ്.
0: എന്നും ഓരോ ഹദീസും ഹദീസ് നമ്പറും ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയെ പറ്റിയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന കെ വി മൗലവിക്ക് അള്ളാഹു ഇനിയും ഏറെ അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഷുഹൈബ എം വളപട്ടണം പറഞ്ഞിട്ടുണ്ട്. നമ്മളീ ഹദീസിലെ കണ്ടന്റ് മാത്രമല്ല, അതിൻ്റെ അനുബന്ധമായി ഈ പറഞ്ഞ കാര്യങ്ങൾ, ഹദീസ്, ഹദീസ് നമ്പർ, റിപ്പോർട്ട് ചെയ്ത ആളുകൾ, അത് വലിയൊരു വിജ്ഞാനാണല്ലോ. അപ്പൊ കെ വിയിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തെ ഒരു ഇവിടെയുണ്ട്
1: രണ്ട് കാര്യങ്ങൾ. അതിൽ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, ഹദീസിന്റെ റാവിമാരെ പറ്റി പഠിക്കാനും ഹദീസ് നമ്പറുകൾ മനഃപ്പാടാക്കാനൊക്കെ കരുതുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമാകും.
0: ജംഷീന മേപ്പാടി വയനാട്, നല്ല അറിവുകൾ സമ്മാനിക്കുന്ന പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്ക് നാദൻ ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന്.
1: ഷാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ, മാഷാല്ലാ പാരന്റിംഗ് കോഴ്സ് ഒരുപാട് നല്ലതാണ്, ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കോഴ്സ്, എല്ലാ ശ്രോതാക്കളും നിർബന്ധമായും കേൾക്കേണ്ടതാണ് എന്ന് പറയുന്നത്.
0: നമ്മളെ സവിശേഷത്തെ കുറിച്ചുള്ള ഒരു കമന്റ് അബ്ദുൽ ഹമീദ് സി കെ, മാഷാല്ലാ സവിശേഷം എന്ന പരിപാടി ഉഗ്രൻ തന്നെ വളരെ കൗതുകമായി കേട്ടു, പക്ഷി നിരീക്ഷണം നല്ല ഹോബിയാണ് എന്ന്, പലതരം പക്ഷികളെ കാണാം, അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കുദരത്ത് മനസ്സിലാക്കുക, ചിന്തിച്ചാൽ അറ്റം കിട്ടില്ല, കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുണ്ട്.
1: അതേപോലെ തന്നെ സുഫിയ കെ തിരുവങ്ങാടി പറയുന്നു, അസ്സലാമു അലൈക്കും, സവിശേഷം ഞാൻ കേട്ടിരുന്നു, അത് മുഴുവനും കേൾക്കണം, കേട്ടിരുന്നു പോവും. ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്, എൻ്റെ മകളുടെ ഫ്രണ്ടിൻ്റെ ഭർത്താവാണ്, അൽഹംദുലില്ലാ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട്.
0: മാഷാല്ലാ പാരന്റിംഗ് കോഴ്സ് ഒരുപാട് നല്ലതാണ്, ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കോഴ്സ്, എല്ലാ ശ്രോതാക്കളും നിർബന്ധമായും കേൾക്കേണ്ടതാണ് എന്ന് ഷാഹിറ ബിൻത് അബ്ദുൽ കരീം പിന്നെ നമ്മുടെ ശ്രോതാക്കളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ,
1: സജിന അടത്തനാട്ടുകാരെ പറയുന്നുണ്ട്, സുബഹിനും അസറിനും ഏറെ പ്രാധാന്യമുണ്ടെന്ന്.

0: എടപ്പാളിന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ കുറേയധികം രോഗികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ഒരു പ്രതികരണമാണ്.
1: സഫി എടപ്പാൾ വീണ്ടും പറയുന്നുണ്ട്, മഷാ അല്ലാ, അസ്ര നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്ന ഉസ്താദിനെയും പീസ് റേഡിയോ ഫാമിലിയെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ഉമ്മുകുൽസുവതായിട്ട് ഒരു കമന്റ്, ഇന്നത്തെ തിരുമൊഴി നല്ല ഒരു അറിവായി, മഷാല്ലാ, കെ വി മൗലിക്ക് അള്ളാഹു ആയുസും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഇന്നും ടെക്നിക്കൽ ടീം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അവരെയും കൂടി കമന്റിൽ ഓർത്തിരിക്കുകയാണ് റുഷ്ദ കാളികാവ്.
0: ഓക്കെ, ജംഷീന മേപ്പാടി വയനാട്. അസ്ര നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഉത്ബോധനം നൽകിയ മൗലവിക്ക് അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
1: ചോദ്യം എളുപ്പമായി എന്ന് എല്ലാ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. സൗദാ മുട്ടം അത് തന്നെയാണ്, ചോദ്യം എളുപ്പമായി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
0: സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. പുലരിവട്ടത്തെ പോലെ തന്നെ തിരുമൊഴിയും എന്നും വളരെ സമാധാനമുള്ള വാക്കുകൾ ആണ് തരാറുള്ളത്. അൽഹംദുലില്ലാ എന്നും ഒരു ഹദീസ് പഠിക്കുവാൻ കഴിയും. നമസ്കാരത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നാൽ തന്ന അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസർ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് ഉത്ബോധനം നൽകിയ മൗലവിക്ക് അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ജംഷീന മേപ്പാടിയാണ്.
1: പീസ് റേഡിയോ കേൾക്കുമ്പോൾ രാവിലത്തെ ലൈവ് മാത്രം ഇടക്കിടക്ക് മുറിഞ്ഞാണ് കേൾക്കുക. ആദ്യം ഉപയോഗിച്ചിരുന്ന ഫോൺ മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. വേറെ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
0: 6 മാസത്തിൽ കൂടുതലായി ഇങ്ങനെ ആയിട്ട് ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് ആർക്കെങ്കിലും, അവരുടെ നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത.
1: അതെ, നെറ്റ് ചിലപ്പോ സ്പീഡ് കുറവായിരിക്കും, പക്ഷേ വെരി ലോ എന്നുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്.
0: ആപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ വെരി ലോ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ നെറ്റിനനുസരിച്ച് ആ ഓപ്ഷൻ സ്വീകരിച്ചാല് പിന്നെ എന്താണ്, ഇടമുറിയാതെ നമ്മളുടെ റേഡിയോ കേൾക്കാൻ കഴിയുമെന്ന് ശ്രോതാക്കളെ
1: മറ്റെന്തെങ്കിലും പറയാണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീം പേഴ്സണലായിട്ട് ഒരു റിപ്ലൈ കൊടുക്കട്ടെ.
0: ഇൻഷാല്ലാ. ഉമ്മുകുൽസു വദാ, ഇന്നത്തെ തിരുമൊഴി നല്ലൊരു അറിവായി, മഷാല്ലാ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ,
1: നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പോകാം അല്ലേ?
0: യെസ്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ഇടയിലൊന്നും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയതാണെന്ന്, നമുക്ക് ഏതായാലും ഈ ഒരു സമയത്ത് അത് എടുക്കാം എന്ന് തോന്നുന്നു. പിന്നെ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്ത് മുഹമ്മദിലെ 17-18 ആയത്തുകളാണ് ഇന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്.

മഷാല്ലാ, നല്ല ഒരു ആയത്ത്. 2480 എപ്പിസോഡാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. എല്ലാവരും സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്തിനാണ് ചെയ്താൽ നന്നായിരിക്കും അല്ലേ? സ്റ്റാറ്റസ് വെച്ച് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്.

0: ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്.
1: അതായത് പുതിയ ശ്രോതാക്കൾ ഉണ്ടായിരിക്കും, അറിയുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയും, അവർക്ക് ചിലപ്പോൾ ഒരു വിരസത തോന്നിയേക്കാം എന്നിരുന്നാലും നമുക്ക് പുതിയ ആളുകളെ ഈ കാര്യങ്ങളൊന്ന് അറിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ കുട്ടികളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത.
0: സെപ്റ്റംബർ 1 കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും.
1: ഇന്ന് രാത്രി 10 മണിക്ക്, ഇന്ന് വ്യാഴമാണല്ലോ, ഇന്ന് രാത്രി 10 മണിക്ക് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് ഉണ്ട്. നമുക്ക് കുറേയധികം ആളുകളെ ഇതിൽ എൻറോൾ ചെയ്ത് സ്ഥിരമായിട്ട് വളരെ ആവേശത്തോടുകൂടെ ക്ലാസ്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അല്ലാത്തവരെ എൻറോൾ ചെയ്യുകയും ഇന്നു മുതൽ കേട്ട് തുടങ്ങുകയും പഴയ ക്ലാസ്സുകൾ നമുക്ക് കോഴ്സ്

0: ഓപ്ഷനിൽ ലഭ്യമാണ്. ഓക്കെ, പിന്നെ പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷനിലാണ് എൻറോൾ ചെയ്യുക, അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
1: അതോടൊപ്പം മറ്റു കോഴ്സുകളും നടക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക്
0: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ കോഴ്സാണ് അറബി ഭാഷ പഠന കോഴ്സ്. ഓക്കെ,
1: അതും ഇതേപോലെ നമുക്ക് എൻറോൾ ചെയ്ത് കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
0: ഉസ്താദ് സലീം സുല്ലമിയാണ് പിന്നെ അറബി ഭാഷ പഠന കോഴ്സിന് നേതൃത്വം നൽകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളും നമ്മൾ ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമപ്രവൃദ്ധമായ ഒരു പരിപാടിയാണ് നമ്മളുടെ അറബി ഭാഷ പഠന കോഴ്സ്.
1: യെസ്, നമ്മുടെ ശ്രോതാക്കൾ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.
0: അല്ല, അതിൽ പിന്നെ 15-16 ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ അറബി ഭാഷ പഠന കോഴ്സ് പ്രവേശിക്കുന്നത്. ഈ വരുന്ന ശനിയും ഞായറും രാത്രി 10 നമ്മളെ കോഴ്സുകളുടെയൊക്കെ ഒരു സമയം ഏകദേശം രാത്രി 10 എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ്
1: സ്വസ്ഥമായിട്ട്
0: അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കോഴ്സുകളും നമ്മൾ പ്രത്യേകം ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. മാഷാല്ലാ.
1: ഇൻഷാല്ലാ, കുറച്ച് ഫീഡ്ബാക്കുകൾ വായിക്കാൻ സമയമുണ്ടോ?
0: ആ, നമുക്ക് നോക്കാം.
1: നോക്കാം.
0: പിന്നെ അസ്സലാമു അലൈക്കും, ഞാൻ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അൽഹംദുലില്ലാ, അർത്ഥസഹിതം പഠിക്കുവാൻ കഴിയും. എല്ലാവർക്കും ഉള്ളൊരു മാതൃകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. പിന്നെ ജംഷീന പി മേപ്പാടി, ഞാൻ തപ്പി നടന്നിരുന്ന ജംഷീന മേപ്പാടിയെ കിട്ടി കെട്ടോന്ന്.
1: അപ്പൊ രണ്ട് ജംഷീന ഉണ്ട് അല്ലേ മേപ്പാടി?
0: ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന പ്രിയ കുടുംബ സുഹൃത്താണ്, അടുത്തു തന്നെയാണ്. ഞാൻ മേപ്പാടിയുടെ മുക്കുമൂലകൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മേപ്പാടിക്കടുത്തുള്ള കാപ്പം കൊല്ലിയിലാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഒരു പ്രശ്നം പിന്നെ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കും വളരെയധികം സന്തോഷമുണ്ട്.
1: മേപ്പാടിയിൽ നിന്ന് ഒരു ജംഷീന നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്നു, ചുങ്കത്തറയിൽ. അതിലേതെങ്കിലും ഒന്ന് ഒരു ആളായിരിക്കാം
0: ഇത്. പിന്നെ റുഷ്ദ കാളികാവ് സ്വരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വരത്തിലേക്ക്
1: സ്വരത്തിലേക്കാണ് പോവാ.
0: പിന്നെ ഒരാൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ
1: പ്രയാസപ്പെടുത്തണ്ട, സ്വരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ.
0: പിന്നെ ഇന്ന് ആനന്ദമാമി ഉലകിനുടയവൻ എന്ന ഒരു മനോഹരമായ ഗാനമാണ്.
1: എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ് ആനന്ദമാമി
0: ആനന്ദമാമി ഉലകിനുടയവൻ. മിയാസ് ബിൻ മുഹസ്സിനാണ് ഗാനം ആലപിക്കുന്നത്. നമുക്ക് ആ മധുര മനോഹരമായ സ്വരത്തിലേക്ക് പ്രവേശിക്കാം.

0: നല്ല മനോഹരമായ ഒരു ഗാനം കേട്ട് കഴിഞ്ഞാൽ ഒരു ഫീലിലാണ് നമ്മളും ശ്രോതാക്കളും ഉള്ളത്. അനന്തമാമി ഉലകിനുടയവൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് മിയാസ് ബിൻ മൊഹ്സിൻ. ഓക്കെ, പിന്നെ നമുക്ക് സമയമൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 27:50. ഓക്കെ, നമുക്ക് കുറച്ച് ഫീഡ്ബാക്കുകളിലേക്ക് പോകാം. ധാരാളം ഫീഡ്ബാക്കുകൾ വന്നു കിടക്കുന്നുണ്ട്. ഈ ഫീഡ്ബാക്കാണല്ലോ നമ്മളുടെ മോർണിംഗ് ലൈവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലേ. ശ്രോതാക്കൾ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. അത് നമ്മൾ ഫീഡ്ബാക്കിലൂടെയാണ് ആ ഒരു ധൈര്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
1: പാരന്റിംഗ് കോഴ്സിനെ പറ്റിയുള്ള നല്ലൊരു അനുഭവം പറയുന്നു ജംഷീന മേപ്പാടി വയനാട്. പാരന്റിംഗ് കോഴ്സിൽ ചേർന്നു, മാഷാ അല്ലാ, നല്ല ക്ലാസുകളാണ്.
0: എനിക്കൊരു വിമർശനമുണ്ട് ഇതിൽ, പാട്ട് കേടുവരുത്തല്ലേ എന്ന്. ഞാൻ ആനന്ദം എന്ന് പറഞ്ഞല്ലോ, ആനന്ദം എന്നുള്ളത്
1: അതിനെ പറ്റിയാണോ
0: ആയിരിക്കും. ഞാനും വിചാരിച്ചു അങ്ങനെയും പാട്ട് നമ്മൾ ഇറക്കിയോ എന്ന്. പാടിയവർ കേട്ടാൽ നമ്മെ ആട്ടിവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. റുഷ്ദ കാളികാവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തലിന് വളരെയധികം നന്ദി. ഓക്കെ, പിന്നെ ബഷീർ അബു തലശ്ശേരിയാണോ, ബഷീറി അബു തലശ്ശേരിയാണോ എന്ന്. ബാറക്കല്ലാഹു ഫീക്കും, നല്ല സൂപ്പർ സോങ്, പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീനത്ത് പാലക്കാട്, മഷാല്ലാ സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബ് എം വളപ്പൊട്ടണം, സ്വരം സൂപ്പർ മഷാല്ലാ. ആ എന്ന അക്ഷരം കൊണ്ട് നല്ല അർത്ഥവത്തായ ഗാനം പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഓക്കെ,
1: സൽമാബി മങ്കട പറയണം, ഞാൻ മദീന അറബിക്കിൻ്റെ 3-ാമത്തെ ബുക്കാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സും കേൾക്കുന്നുണ്ട്, നമ്മുടെ അറബിക് ക്ലാസ്. ആ ക്ലാസ്സിനേക്കാൾ വളരെ നല്ല ക്ലാസ്സായിട്ടാണ് അനുഭവപ്പെട്ടത്. മഷാല്ലാ, നല്ലൊരു കോഴ്സായിട്ട് നമ്മൾ ഒരുക്കിയപ്പോൾ അത് വളരെ നന്നായി എന്നുള്ള ഒരു അനുഭവം, മറ്റുള്ള കോഴ്സുകളേക്കാൾ നന്നായി എന്നതാണ്. സൽമാബി മങ്കട,
0: സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സാഹചര്യത്തിനനുസരിച്ചാണല്ലോ നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള ഒരു മേന്മ തീർച്ചയായിട്ടും പീസ് റേഡിയോയുടെ കോഴ്സിന് ഉണ്ടായിരിക്കും. സൂചിപ്പിച്ചതിന് വളരെയധികം നന്ദി.
1: അത് അറബിയിലൊക്കെ ഒരുപാട് പിന്നെ താല്പര്യവും ഒരുപാട് കാലത്തെ സർവീസും ഉള്ള ആളുകളാണ് ഇത് ഡിസൈൻ ചെയ്തതും ക്ലാസ് എടുക്കുന്നതും ഒക്കെ. അതിൻ്റെതായ ഒരു മെച്ചവും അതേപോലെ തികച്ചും അക്കാഡമിക്കായ രീതിയിൽ പരീക്ഷയും പിന്നെ അസൈൻമെൻറ്റും ഒക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. നമുക്കൊക്കെ സ്കൂളിലെ അധ്യാപകർക്കും ഒക്കെ നമ്മൾ കുറേ ആളുകൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും നമ്മുടെ അയലോക്കക്കാർക്കും ഒക്കെ ഒന്ന് ചെറിയ രീതിയിൽ അറബി, ഇപ്പൊ നമ്മളെ കൂടെയുള്ള അധ്യാപകരൊക്കെ പറയും ഒന്ന് അറബ് പഠിച്ചാൽ തിരക്കിടില്ല.
0: സ്വാഭാവികമായിട്ട് അറബി അറിയുന്നവരാണെങ്കിലും സംസാരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പഠിത്തുണ്ടായ ഒരു അനുഭവം, ഞങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ മുസ്ലിം അല്ല, അതായത് അറബി അറിയുന്ന ആളല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 മാസം കൊണ്ട് മസ്കറ്റിലായിരുന്ന സമയത്ത് അറബി പഠിച്ചു എന്ന്. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ഒരു അറബി ടീച്ചറായിരുന്നു. അപ്പൊ അറബി ടീച്ചർക്ക് ബേജാറായി. കഴിഞ്ഞാൽ അറബിയിലേറ്റേ സംസാരിച്ചാലോ എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പൊ ഈ ബേജാറൊക്കെ പിന്നെ എന്താണ് കുറക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ അറബി ഭാഷ പഠന കോഴ്സ്.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, ഷബന ചെറുകോട് സ്വരം സൂപ്പറായി മാഷാല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസീറ സ്ഥലം പറഞ്ഞിട്ടില്ല. ജസീറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജസീറകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് അയക്കുന്ന സമയത്ത് സ്ഥലം സൂചിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്റ്റർ ചെയ്തു, ഒരു OTP വന്നു, ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മളുടെ പീസ് റേഡിയോ ടീം ബന്ധപ്പെട്ടോളൂ,
1: നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും.
0: ഓക്കെ.
1: സഫിയ കെ തിരുരങ്ങാടി വീണ്ടും ഒരു കമൻറ്റ് കൂടി. അസ്സലാമു അലൈക്കും, ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു, അൽഹംദുലില്ലാഹ്. ഓരോരുത്തരുടെ മെസ്സേജുകളും വായിക്കുന്നത് കേട്ടു, അൽഹംദുലില്ലാഹ്. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതായാലും നമ്മളെ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എവിടെയാണ് നമുക്ക് കൂടാൻ തീരുമാനിച്ചതെന്ന് കാണാമല്ലോ. നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കളുടെ സംഗമങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ലിസണേഴ്സ് കോൺഫറൻസ് പാണ്ടിക്കാട് വെച്ച് നടന്നു, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത് നമുക്ക് വലിയൊരു ഗുണമായി. മാത്രമല്ല, ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സന്തോഷം നമുക്ക് നൽകുന്നതാണ്. ഈ നമ്മുടെ ശ്രോതാക്കൾ തമ്മിൽ അവിടുന്ന് കാണുകയും നല്ലൊരു കൂട്ടായ്മ അതിലൂടെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ ലിസണേഴ്സ് കോൺഫറൻസുകളുമായിട്ട്.
0: നമുക്കൊരു സന്തോഷമാണ്.
1: അതെ, തീർച്ചയായും.
0: ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരെ നേരിട്ട് കാണുക, അവരുടെ ഫീഡ്ബാക്ക് ലഭിക്കുക, അവരുമായി ബന്ധപ്പെടുക, ആശയങ്ങൾ പങ്കുവെക്കുക, ഈ കാര്യങ്ങളൊക്കെ നമുക്കും വളരെയധികം സന്തോഷം നൽകുന്നതാണ്.
1: തീർച്ചയായും നമ്മുടെ ഇതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ദിനം പ്രതി ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓരോ പ്രോഗ്രാം കേട്ടിട്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒക്കെ ആയിട്ട് തുടർന്ന് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പീസ് റേഡിയോ ആണ് എന്നുള്ള രീതിയിൽ വരെ ആളുകൾ പറയുന്നുണ്ട്.
0: നമ്മളെ കഥ അനുഭവത്തിലൊക്കെ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ പറയുന്നതിനേക്കാളും നല്ല സാധനങ്ങൾ അവർക്ക് പറയാൻ സാധിക്കുമായിരിക്കും. പിന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ ശ്രോതാക്കൾ വളരെ ഗൗരവത്തിലാണ് പരിഗണിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. സഫിയ ഇടപ്പാളിന്റെ ഒരു കമന്റ് ഉണ്ട്. പാരന്റിംഗ് കോഴ്സിലെ അഞ്ചാമത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും ഈ ഒരു കൺഫ്യൂഷൻ നമ്മളുടെ ടെക്നിക്കൽ ടീം അവരുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് പരിഹരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞാനിത് പിന്നെ മുഴുവൻ വായിക്കുന്നില്ല, പിന്നെ ബാക്കി അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇൻഷാല്ലാ അത് അവർ തീർത്തു കൊടുക്കും. ഞാൻ ഈ കമൻറ്റ് വായിക്കാനുള്ള കാരണം കോഴ്സിനെ വളരെ സൂക്ഷ്മമായി പഠിക്കുകയും വളരെ ഗൗരവത്തിൽ സമീപിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കമൻറ്റ് ഞാൻ എടുത്തിട്ടുള്ളത്.
1: യെസ് യെസ്. സ്ഥിരം പ്രേക്ഷകരുടെ പേരുകൾ ആങ്കർമാർ തെറ്റിക്കുന്നു, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല.
0: സ്ഥിരം ആങ്കർമാരല്ലാത്തതാണ് പ്രശ്നം.
1: അതാണ്
0: സ്ഥിരം ആങ്കർമാരാണെങ്കിൽ അവരൊരിക്കലും പേര് തെറ്റിക്കില്ല.
1: മലയാളത്തിലാണെങ്കിൽ ചിലപ്പോ ഒന്നും കൂടി നമുക്ക്
0: പേര് ഇംഗ്ലീഷ് മലയാളത്തിലാക്കി കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ ഭാഗത്ത്. പ്രത്യേകിച്ച്
1: സ്ഥലം
0: പേര് നമുക്ക് വായിക്കാൻ കഴിയും. ഇപ്പോ ഇവിടെ ഞാൻ നേരത്തെ ഒരു ബഷീറാണോ ബഷേരിയാണോ, നമുക്ക് പരിചയമില്ലാത്ത ഒരു പേരാകുമ്പോ വരുന്ന
1: അത് ബഷേരിയാവാം ബഷീരിയാവാം ബഷീറാവാം.
0: അതെ, മലയാളത്തിലാണെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല.
1: അപ്പോ അവനാന്റെ പേര് തെറ്റിച്ച് കേൾക്കുമ്പോ ആർക്കും സഹിക്കൂല, അത് തന്നെയാണ്. പക്ഷെ നമ്മള് പെട്ടെന്ന് ഇത് കാണുക, പെട്ടെന്ന് വായിക്കേണ്ടി വരുമ്പോഴുള്ളൊരു
0: ഈ പേര് പറയുമ്പോഴേ, എന്റെ പേര് സാദിഖ് ഇബ്നു സലീം എന്നാണല്ലോ. ഞാൻ പഠിക്കുന്ന സമയത്ത് പെരിന്തൽമണ്ണ പോളിടെക്നിക്കിൽ ഫസ്റ്റ് ഇയർ ആകുന്ന സമയത്ത് പിന്നെ എൻ്റെ പേരൊരു സാർവത്രികമായ പേരല്ല, സാദിഖ് എന്നുള്ളതാണെങ്കിലും ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആളുകളാകുമ്പോൾ ഇബ്നു സലീം എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഒരു ടീച്ചർ വന്ന് മാത്സിൻ്റെ ടീച്ചർ വന്നിട്ട് പേര് വിളിച്ചു, സാദിഖ് എന്ന് വിളിച്ചു, കുറേ സമയം നിന്ന ശേഷം സലീം എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഇടയിൽ എന്തോ
1: ഒന്നും.
0: അപ്പൊ അതേ ഒരു കൺഫ്യൂഷൻ നമുക്കും പല അപരിചിതമായ പേരുകൾ ഇവിടെ ഉണ്ടാകുന്നുള്ള ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാണ്. ജംഷീൻ അമ്മയപ്പടി വയനാട് പാരന്റിംഗ് കോഴ്സിൽ ചേർന്നു, മാഷാല്ലാ നല്ല ക്ലാസ്സുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഓക്കെ, ഉമ്മുകുൽസു ചിറമംഗലം ഉത്തരം പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരത്തിലേക്ക് കടക്കാനുള്ള സമയമായി എന്നുള്ളത് ഉമ്മുകുൽസു ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഉത്തരത്തിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു എന്ന് സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട്. സെമിയ ഉളിയിൽ കണ്ണൂർ സ്ഥിരം പ്രേക്ഷകരുടെ പേരുകളിൽ ആങ്കർ തെറ്റിക്കുന്നു, അതാണ് വന്നതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നാദിറ ഇടിമുഴിക്കൽ, ഇന്നത്തെ ലൈവ് ജംഷീനമാർ കൊണ്ടുപോയി, ജംഷീന വി കെ എന്റെ മരുമകന്റെ സഹോദരിയാണ്.
1: രണ്ട് ജംഷീനമാർ വന്നല്ലേ. പിന്നെ ജമീൽ ആപ്പിൽ ബാങ്കിന്റെ സമയമാകുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്നൊരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ഷഹർബാൻ എന്നൊരു ശ്രോതാവ്. അപ്പോ നമ്മുടെ ജമീൽ ആപ്പിലെ
0: അതെ,
1: ബാങ്കിന്റെ സമയമാകുമ്പോൾ ബാങ്ക് വിളിയിലൂടെ നമ്മളെ അറിയിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ജമീൽ ആപ്പില് ഖിബില ഫൈൻഡർ, നമ്മളിപ്പോ ഖിബില ഫൈൻഡർ ഒക്കെ പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടും നമുക്കൊരു വിശ്വാസം വരുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടാത്തൊരു
0: പ്രശ്നം. പിന്നെ നമ്മൾ അധികാരികൾ ഉണ്ട് ഇല്ലേ, ഒരു സമഗ്രമായി ഒരു മുസ്ലിമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ജമീൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജമീൽ ആപ്പിനെ കുറിച്ച് പിന്നെ ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാൻ അവസരം തന്ന ഷഹർബാനാണ്. ഷഹർബാന് ജസാക്കുമുള്ള, നന്ദി പറയുന്നു.
1: അപ്പോൾ അതിൽ അതിന്റെ അപ്ഡേഷൻ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട്
0: ആയിരിക്കും
1: ബാക്കിയുള്ളത് നമ്മുടെ ടെക്നിക്കൽ ഡെസ്ക് എന്ന് പറഞ്ഞുതരും.
0: പലപ്പോഴും നമ്മളെ മൊബൈൽ ആപ്പുകൾ കാലാനുസൃതമായ അപ്ഡേഷൻ അതിൽ വന്നിട്ടുണ്ടായിരിക്കും, നമ്മളെയൊക്കെ പഴയ വെർഷൻ ആയിരിക്കും. അപ്പം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഈ ടെക്നിക്കൽ ടീമുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. സൗജ കൊളക്കാട്, അസ്സലാമു അലൈക്കും, എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമാണ്. എൻ്റെ ആങ്ങളയുടെ ഭാര്യ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, ഷിഫയാവാൻ പ്രാർത്ഥിക്കണം. അള്ളാഹു ഏറ്റവും വേഗം രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ.
1: സ്വരം സൂപ്പറായിട്ടുണ്ട് എന്നാണ് നസീഹ തിരുവമ്പാടി പറയുന്നത്.
0: ഓക്കെ, ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് കേൾക്കാത്തവർക്ക് നഷ്ടമായിരിക്കും. നമ്മളൊരു നല്ല ഒരു പ്രഭാവം ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിന് ഉണ്ട് എന്നാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് നമ്മളുടെ പിന്നെ മോർണിംഗ് ലൈവിനിടയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു സൂചന കൊടുക്കുമ്പോഴേക്ക് പിന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു സന്തോഷം പങ്കുവെക്കുന്നത്.
1: മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് ആ കമന്റ്.
0: അതെ, ഇതുവരെ ചേരാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഈ ഒരു എഫക്ട് കേൾക്കുമ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കണം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജമീല വി കെ പിന്നെ പൂനൂർ, ബഷീരി അബു തലശ്ശേരി എന്നാണ് എന്നും ലൈവിൽ വായിക്കാറുണ്ട്, അതാണ് നമ്മളെ പിന്നെ സൂചിപ്പിച്ചത്, ബഷീരിയാണ്.
1: ഇന്ന് ക്വിസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, വല്ലാത്തൊരു പ്രയാസം, അത് നഷ്ടപ്പെട്ടിട്ട്. ഇൻഷാല്ലാ എല്ലാം ഖൈറനാവട്ടെ എന്ന് ആശ്വാസത്തോടുകൂടി ജമീല വി പി കാളികാവ്.
0: ആയിഷ അങ്ങാടിപ്പുറം, ഇവർ ഈ ശ്രോതാക്കൾ തമ്മിലുള്ള കണക്ഷൻ ഭയങ്കരമാണ്. ഷുഹൈബ വളപട്ടണം എന്നാണ്, ഷുഹൈബ് എന്നാണ് വായിച്ചത്.
1: നമ്മളോ ഇന്ന് ഷുഹൈബ വായിച്ചാ, നമ്മള്
0: വായിച്ചിട്ടുണ്ട്,
1: നമുക്ക് ഓർമ്മയില്ല. റസിയ ചങ്ങാനി പറയാണ്, എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അള്ളാഹു ഇതിന് മുന്നിലും പ്രവർത്തിക്കുന്നവരെയും ഇത് കേൾക്കുന്ന ശ്രോതാക്കളെയും അനുഗ്രഹിക്കട്ടെ, ആമീൻ.
0: പിന്നെ ബഷരി അബു തലശ്ശേരി, അദ്ദേഹം പറഞ്ഞു ബഷരി അബു എന്നാണ് എന്റെ പേര്.
1: ബഷീരി അബു
0: അല്ല, ബഷരി അബു അദ്ദേഹം തന്നെ പറഞ്ഞു.
1: അദ്ദേഹം തന്നെ പറഞ്ഞു.
0: ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ ഇപ്പൊ തീർന്നിട്ടുണ്ട്. പിന്നെ പേര് തെറ്റി വായിച്ചതിൽ നമ്മൾ ശ്രോതാക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു, നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കുന്നു.
1: അപ്പോ വളരെ വലിയ ചർച്ചകൾ ഇതില്,
0: അതല്ല ഇതില് ശ്രോതാക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് പിന്നെ ബഷീരി അബു എന്ന് പറഞ്ഞു, അതാണ് കറക്റ്റ്. പക്ഷെ നമുക്ക് വന്ന നിർദ്ദേശങ്ങൾ ഇത് സ്ഥിരം കേൾക്കുന്ന ആളുകള് പിന്നെ എന്താണ് ബഷീരി അബു, മനാഫ് പാലക്കാഴി പറഞ്ഞ് ബഷീരി അബു തലശ്ശേരി, മനാഫ് പാലക്കാഴി നമ്മളുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ അവരുടെ കൺഫ്യൂഷൻ തീർക്കാൻ നമ്മളുടെ ഒരു വായന തെറ്റിയത് പിന്നെ സഹായകമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.
1: അപ്പോ അത് നമുക്ക് കൺഫ്യൂഷൻ വന്നത് എങ്ങനെയാ വെച്ചാല് എസ് എച്ച് ഇ വന്നത് കൊണ്ടാണ്.
0: അതെ,
1: എ ആണെങ്കിൽ ബഷരി എന്ന് തന്നെ നമ്മൾ പറഞ്ഞേനെ. പിന്നെ നമ്മുടെ ഖിബില ഫൈൻഡറിനെ കുറിച്ചേ, അസ്സലാമു അലൈക്കും, ജമീൽ ആപ്പിലെ ഖിബിലയുടെ കാര്യം വളരെ ഉപകാരമായി, അത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു, അൽഹംദുലില്ലാ, എല്ലാവരും ഉപയോഗിക്കണമെന്ന് സഫിയ കെ തിരുവങ്ങാടി പറയുന്നു.
0: പിന്നെ ഷുഹൈബ് കാരാട്ടൻ ലൈവിൽ വന്നില്ലേ എന്നുള്ള ഒരു അന്വേഷണം സഫിയ കെ തിരുവരങ്ങാടിയുടെ ഭാഗത്തു നിന്നുണ്ട്.
1: ആ ഇന്ന് കണ്ടിട്ടില്ല, ഇന്ന് തീരെ കണ്ടിട്ടില്ല, എന്തെങ്കിലും തിരക്കിലപ്പെട്ടിട്ടുണ്ടാവണം അല്ലേ.
0: പിന്നെ നമ്മൾ ഗിസിന്റെ ഉത്തരം പറയാനിരിക്കുകയാണ്.
1: യെസ്, ഗിസിന്റെ ഉത്തരം, കൺഫ്യൂഷൻ ഒന്നും ആർക്കും അധികം ഉണ്ടാവില്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ എന്ന സൂറത്തിന്റെ മറ്റൊരു പേര് എന്താണ് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷനുകളായിട്ട് ബനു ഇസ്രായീൽ, അൽ ഫത്ഹ്, അന്നൂർ, അൽ ഫുർഖാൻ, ഇതൊക്കെയായിരുന്നു ഓപ്ഷനുകൾ.
0: നമുക്ക് ഉത്തരം പറയാം.
1: ഉത്തരം പറയാം.
0: ഉത്തരം ഓപ്ഷൻ എ, ബനു ഇസ്രായീൽ എന്നാണ്. സൂറത്ത് ഇസ്രായിന്റെ മറ്റൊരു പേര് ബനു ഇസ്രായീൽ എന്നാണ്. ധാരാളം ആളുകൾ ഇന്ന് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. വിജയികളെ തീരുമാനിക്കുന്നത് സിസ്റ്റാണല്ലോ, 13 പേരുടെ പേരുകൾ. പിന്നെ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രഖ്യാപിക്കാം.
1: അതെ, സിസ്റ്റം എന്താണ് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നാണ് നമ്മുടെ ശ്രോതാക്കൾ ചോദിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്.
0: ഓക്കെ,
1: ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകളായി അല്ലേ ഇന്ന്. ഷിഹാബും ഷുഹൈബയും ഒക്കെ ഉണ്ട്, ഷുഹൈബും ഉണ്ട് എന്നൊക്കെ ഒരുപാട്.
0: ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക്.
1: ബഷരി അബു സ്ത്രീയാണ് എന്നും ഒരു ശ്രോതാവ് പറയുന്നുണ്ട്. ബഷരി അബു പുരുഷനായിരിക്കാം അല്ലേ, ഏതായാലും
0: അത് ബഷരി അബു തന്നെ നമ്മോട് പറയും കുറച്ച് കഴിഞ്ഞാല്. ഓക്കെ, നമ്മൾ ആലോചിക്കാത്ത രൂപത്തിലാണ് പിന്നെ എന്ത് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്.
1: കൈവിട്ടു പോയി, നമ്മളടുത്ത് പോയി.
0: ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് നമ്മളെ വഴിവിളക്കിലേക്ക് പിന്നെ പ്രവേശിക്കാം എന്നാണ് തോന്നുന്നത്. ദിവസവും വളരെ വലിയ നന്മ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വഴിവിളക്ക്. പിന്നെ ഇന്നത്തെ വഴിവിളക്കാണ് പിന്നെ വായിക്കുന്നത്. സൂക്ഷ്മത പാലിക്കുന്നവർ, അതെ, ക്ഷമാലുക്കളും സത്യവാന്മാരും ഭക്തന്മാരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യവേളകളിൽ പാപമോചനം തേടുന്നവരും, ഇവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ. വിശുദ്ധ ഖുർആൻ 3:17.
1: അപ്പോ വളരെ ചെറിയ വാചകങ്ങളിൽ വളരെ വലിയ ചിന്തകൾ അവതരിപ്പിക്കുന്ന നമ്മുടെ വഴിവിളക്ക് എന്ന നമ്മുടെ പോസ്റ്റർ പരമ്പര 2658 വഴിവിളക്കാണ് ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത്. സ്റ്റാറ്റസ് വെക്കാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക.
0: 2658
1: യെസ്.
0: ഓക്കെ, പിന്നെ വഴിവിളക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് നമ്മളുടെ സന്ദേശങ്ങൾ, ഒരു വലിയ ഒരു സന്ദേശം നമുക്ക് എളുപ്പത്തിൽ ആളുകളിലേക്ക്, നമ്മളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാൻ നമ്മളെ കുടുംബ ഗ്രൂപ്പുകൾ, നാട്ടിലുള്ള പൊതു ഗ്രൂപ്പുകൾ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: അപ്പൊ മറ്റു ഭാഷക്കാരായ നമ്മുടെ പണിക്കാരും പിന്നെ ഒക്കെ ഉണ്ടാവും.
0: അതെ,
1: അപ്പൊ അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ എല്ലാ ഭാഷകളിലും ഉണ്ട്.
0: മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടഗലോഗ് എന്നീ ഭാഷകളിലൊക്കെ നമ്മളുടെ വഴിവിളക്ക് ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ്.

0: നമ്മള് ചിന്തയിലേക്ക് പ്രവേശിക്കാം അല്ലേ. പിന്നെ ഇന്ന് നമുക്ക് നമ്മളുടെ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ള കാര്യം എന്താണെന്നുള്ളത് ഇൻഷാല്ലാ അബ്ദുള്ള സുഹൈർ പറയും. ഓക്കെ,
1: ഞാനൊരിക്കൽ വൈക്കുമ്മൽ പോവാണ്. അപ്പം എൻ്റെ ബാക്കിൽ നമ്മുടെ ഒരു പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെ ആയ ഒരു ആളുണ്ട്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കുകയാണ്. ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഹാൻഡിൽമേലെ കൊളത്തി ഇങ്ങനെ പോവുകയാണ്.
0: സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക,
1: ചിലപ്പോൾ കൈമലൊക്കെ ഇങ്ങനെ കൊളത്തി നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങാടിക്കല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാനിപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഉപയോഗം അറിയാം. കാരണം അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ വേഗത കുറച്ച് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീഴാൻ, ഇരുചക്രവാഹനങ്ങളിൽ വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അങ്ങാടി പോകുമ്പോഴാണെങ്കിലും കുറഞ്ഞ ദൂരമാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് നമുക്കെതിരായി വരാനുള്ള സാധ്യത കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ അത് പാലിക്കും. അങ്ങാടിയിൽ കാണല്ലോ എന്ന് പല ആളുകളും കരുതും. അല്ലെങ്കിൽ ഞാനിപ്പം പോലീസുകാരൊന്നും ഇല്ലാത്ത വഴിക്കൂടിയാണ് പോണത്, ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വരയ്ക്ക് ഒന്ന് പോയി, ചെറിയൊരു ദൂരമുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് ഒരു ചിന്തയായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നതാണ്.
0: ശരിയാണ്, നമ്മൾ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പോലീസിന് ഫൈൻ അടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽമെറ്റ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളിൽ ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പിന്നെ യുക്തി കൂടി ഇതിലുണ്ട്. അതായത് അങ്ങാടിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ ഇരുചക്രവാഹനങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത. അത് വലിയൊരു മെസ്സേജായിട്ട് തോന്നുന്നുണ്ട്.
1: അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂടെ പല ആളുകളും യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൂടി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇത്ര കാലം ഒരു മാറ്റം ഉണ്ടായല്ലോ.
0: മാറ്റം, അതായത് അതിനുശേഷം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുള്ള കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതുപോലെ ഇപ്പം ഇന്ന് ഞാനിവിടെ ബാത്റൂമിൽ വന്ന സമയത്ത് നമ്മളുടെ ടാപ്പിനൊരു ചെറിയ ചോർച്ച ഉണ്ടായിരിക്കുമല്ലോ. അത് ടാപ്പ് പിന്നെ അതിൻ്റെ ഒരു കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാഷറൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ ടാപ്പ് ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഒരു സ്ട്രീമായിട്ട് തന്നെ ഇങ്ങനെ വരാമെന്ന്. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും ചില നിസ്സാര കാര്യങ്ങൾ നമ്മൾ അവഗണിക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറയും.
1: ആ
0: അങ്ങനെയാണല്ലോ, ആ ഒരു സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടാങ്കുകൾ നിറക്കാറുണ്ട്. അപ്പോൾ അതിലൊരു വീട്ടിലുണ്ടായ ഒരു അനുഭവം, അവരൊരാഴ്ച വീട് പൂട്ടിയിട്ട് പോയി. അപ്പോൾ വീട്ടിൽ ഈ ഒരു സിസ്റ്റം, ഓട്ടോമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടാങ്കിന് എന്തുണ്ട്, ലീക്കുണ്ട്. കിണറിൽ വെള്ളം കുറവുള്ള സമയമാണ്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓഫ് ചെയ്യാൻ മറന്നു. എന്താ സംഭവിക്കുക, ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവല് ലോ ആകുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യും. അതൊരു മൂന്നോ നാലോ ടാപ്പിനുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ കിണർ വറ്റിക്കിടക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഒരു നിതാന്തമായിട്ടുള്ള ശ്രദ്ധ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അത് ഹെൽമെറ്റായി കഴിഞ്ഞാലും വെള്ളമായി കഴിഞ്ഞാലൊക്കെ ആ ഒരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഈ ചിന്തയുടെ വേളയിൽ നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. മാഷാ അല്ലാഹ്.

0: പിന്നെ ഒരു ചോദ്യം ഒരു ഉത്തരം അല്ലേ?
1: അതെ അതെ. ഇന്നത്തെ ചോദ്യം എന്താണ്?
2: മുലകുടി ബന്ധമുള്ള പെൺകുട്ടിയുടെ ഭർത്താവ് മഹറമാണോ എന്നാണ് ചോദ്യം.
3: മുലകുടി ബന്ധത്തിലുള്ള പെൺകുട്ടി സ്വന്തം പെൺകുട്ടിയുടെ സ്ഥാനത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവ് സ്വന്തം മകളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തു തന്നെയാണ് ഉള്ളത്. അതിനാൽ അവർ മഹറമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
0: മാഷാല്ലാ, ഒരു പിന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ
1: ചോദ്യത്തിന്റെ അത്ര തന്നെ സമയമെടുത്തുള്ളൂ ഉത്തരത്തിന്.
0: പിന്നെ ഇതിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളുടെ അല്ലിജാബ, നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം പീസ് റേഡിയോയിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിൽ അല്ലിജാബ സെലക്ട് ചെയ്ത് നമ്മളുടെ ചോദ്യം തെരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് ഏറ്റവും ആപ്റ്റായ പണ്ഡിതന്മാരെ കൊണ്ട് അതിന് ഉത്തരം പറയിപ്പിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഉത്തരം വരുന്ന എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു പിന്നെ എന്താണ് പ്രീ ഇൻഫർമേഷൻ, ഒരു അറിയിപ്പ് നമുക്ക് മൊബൈലിൽ മെസ്സേജ് ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെയുള്ള സൗകര്യം പീസ് റേഡിയോ ഒരുക്കിയിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഇതിപ്പോൾ ആരോടാ ചോദിക്കുക, ആരോടാ ചോദിക്കുക എന്നുള്ള ഒരു ആശങ്ക നമ്മളുടെ ശ്രോതാക്കൾക്ക് ഉണ്ടായിരിക്കും. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് അൽ ഇജാബ എന്ന് ഓർമ്മിപ്പിക്കുന്നു.
1: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകിട്ട് 7:15 നമുക്ക്, അതുകൂടാതെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും 7:30 to 8:30 നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരവും അൽ ഇജാബ ഒരുക്കുന്നുണ്ട്.
0: ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ ഫീഡ്ബാക്കിലേക്ക് പോവേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് നമ്മുടെ അറിയാം ഒരു നന്മ അല്ലേ, അതുപോലെ തന്നെ ക്വിസിന്റെ വിജയികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് ശേഷം നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്.
1: നമ്മള്
0: പറഞ്ഞോളൂ,
1: ഒരു നന്മയെ കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
0: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന,
1: തെക്കൻ കേരളങ്ങളിലൊക്കെ ഇതിന് സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. ഇപ്പൊ കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
0: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പോൾ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ.
1: അത് നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
0: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിന് അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
1: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് എന്ന് അറിയുന്നത് നന്നായിരിക്കും.
0: ഓക്കെ, പിന്നെ ഫീഡ്ബാക്കുകളിലേക്ക് പോകാം.
1: യെസ്, അൽഹംദുലില്ലാ, ഇന്നും എല്ലാ പരിപാടികളും ആസ്വദിച്ചു, ഒരുപാട് അറിവുകൾ ലഭിച്ചു. എല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ആയിഷ കരുമ്പിൽ നമ്മളോട് പറയുന്നു. ചിന്തയിൽ എന്നും ഒരു ചന്തമുണ്ടാകും. സാധാരണ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചിന്തയിലൂടെ കേൾക്കുമ്പോൾ അതിനെന്തൊക്കെയോ എവിടെയൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ തോന്നാറുണ്ട്. അല്ലെങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ചിന്തയെക്കുറിച്ചുള്ള ഈ ഒരു ഫീഡ്ബാക്ക് തന്നെ വളരെ വലിയ ഒരു ചിന്തയുണ്ട്, ഇതിനൊരു ചന്തവുമുണ്ട്.
0: ഓക്കെ,
1: ഈ ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് സജന ഇടത്ത് നാട്ടുകാരെയാണ്.
0: സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമലൈക്കും. അല്ലിജാബ, വളരെ ഉപകാരമാണ്, എന്ത് സംശയത്തിനും മറുപടി കിട്ടും, അൽഹംദുലില്ല, അനുഭവമാണ്. അനുഭവങ്ങൾ പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ.
1: തീർച്ചയായും, ഇപ്പൊ നമുക്ക് ഉള്ള ഒരു സംശയം അതിന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൂടി അതിൽ അറിവ് കിട്ടട്ടെ എന്നുള്ള നിലക്ക് അൽജാബയിൽ
0: നസീഹത്ത് ഗുണകാംക്ഷ. ഓക്കെ ഓക്കെ, ചിന്ത കൊള്ളാം, സൂപ്പർ. രണ്ട് ചിന്തകളും സൂപ്പർ. ഞാൻ എവിടെ പോയാലും ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി എടുക്കാറില്ല, അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്, നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം.
1: യെസ്,
0: ഓക്കെ. സഫിയ എടപ്പാൾ, എല്ലാവരും ചിന്തിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത. ജസാകല്ലാഹ് ഖൈറ. വയ്യാക്കും. ജമീല വിപ്പി, ഇപ്പോൾ ഇട്ട ഗാനം ഫുൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നു.
1: ഇൻഷാല്ലാ, ഷാഹിറ ബിൻ അബ്ദുൽ കരീം ഓറ്റുപുഴ. വഴിവിളക്കും ഖുറാൻ സ്റ്റാറ്റസും ഓൾറെഡി ലൈറ്റ് വാട്സപ്പ് വഴി സ്റ്റാറ്റസിലും പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. മഷാല്ലാ, അത് സെൻഡ് ചെയ്തില്ലെങ്കിൽ എന്തോ വലിയ ബുദ്ധിമുട്ടാണ് തോന്നാറുള്ളത്.
0: ചിന്ത എന്നും എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാണ്. സഫീന സഹിൻ.
1: ആയിഷ അങ്ങാടിപ്പുറം പറയുന്നു, അവരുടെ ഉപ്പയുടെ പേര് അബു ചേർത്തതാണ്. നേരത്തെ ആ ഒരു ബഷരിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സഫിയ എടപ്പാൾ സ്ഥിരം സ്റ്റാറ്റസ് ഷെയർ ചെയ്യാറുണ്ട്, അൽഹംദുലില്ലാ. നാദറായിഡി മുഴിക്കൽ. സഫിയ തിരൂരങ്ങാടിയുടെ മകനാണ് ഷുഹൈബ് കാരാടൻ. മകനെ കാണാതായപ്പോൾ ഉമ്മ ബേജാറായതാണെന്ന്. ഓക്കെ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലേ. നഫീസ പി എ താമരശ്ശേരി.
1: ആ, വേറൊരു പ്രശ്നത്തിനോട് പരിഹാരമായിട്ടോ, നമ്മൾ പറഞ്ഞല്ലോ ബഷരി അബു,
0: അത്
1: അവര് തന്നെ അത് നമ്മളെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്, വുമൺ ആണ് എന്ന്. ബഷരി അബു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവരുടെ പിതാവിന്റെ പേരാണ് എന്ന് നമ്മുടെ വേറൊരാളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.
0: ശ്രോതാക്കൾക്കുള്ള വലിയ ഒരു അറിവാണ് അത്. നമ്മളൊക്കെ പുരുഷനായിരിക്കും എന്നാണ് ഈ പേര് കേൾക്കുമ്പോൾ വിചാരിച്ചത്. അത് തിരുത്താൻ നമ്മളുടെ പേര് തെറ്റി വായിച്ചത് കാരണമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്.
1: പതിവ് പോലെ കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ നജിമോൻ ഇഖ്ബാൽ മേട്ടുപാളയത്ത് നിന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അറിവുകളുടെ സൂപ്പർ മാർക്കറ്റായ പീസ് റേഡിയോയിൽ നിന്നും ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചിന്ത ചിന്തിപ്പിക്കുന്ന വിഷയം തന്നെ. ഹെൽമറ്റ് ഒരു വാഹനയാത്രക്കാരൻ്റെ തലയും മസ്തിഷ്കവും അപകടത്തിൽ പരിക്കേൽക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന സുരക്ഷാ ഉപകരണമാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നത് അപകട സമയത്ത് തലക്കുണ്ടാകുന്ന ഗുരുതര പരിക്കുകളുടെ സാധ്യത കുറയ്ക്കുന്നു. ഹെൽമറ്റ് ധരിക്കൂ, സുരക്ഷിതമായി യാത്ര ചെയ്യൂ. പി ആർ ഫാമിലി എല്ലാവരെയും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഓക്കെ, അമീൻ. മനാഫ് പാലക്കാഴി ഇന്ന് ഹുസൈനെ കണ്ടില്ല എന്ന് പറഞ്ഞു, ഹുസൈൻ കാക്കാനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഹുസൈനെ അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ല, ഇന്നും ഞാൻ വിജയിയായി, അൽഹംദുലില്ലാ. സിസ്റ്റം കനിയുമോ കാക്കാം, അതായത് ഉത്തരം ഉത്തരം ശരിയായിട്ടുണ്ട്, ഇനി സിസ്റ്റം കനിയുമോ എന്നുള്ളതാണ്. ഞാൻ വിജയിയായി എന്നാണ് ഇപ്പൊ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
1: അല്ല, ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ തന്നെ വിജയിയായി. നമുക്ക് വിജയികളുടെ പേര് ഒന്ന് വായിക്കുന്നതിലേക്ക് പോകാം. 13 ആളുകളെ നമ്മുടെ സിസ്റ്റം തെരഞ്ഞെടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു തുടങ്ങല്ലേ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
1: ശരി. ഷെറീന,
0: സ്ഥലം പറഞ്ഞിട്ട്,
1: സ്ഥലം പറഞ്ഞില്ല, വലിയ നഷ്ടമായ.
0: ഉമൈബ കല്ലടിക്കോട്.
1: കാസിം വി പി കെ അഴീക്കൽ കണ്ണൂർ.
0: ആരിഫ കുന്നപ്പള്ളി.
1: ഷക്കീല എടപ്പാൾ.
0: യു പി പി ഹാരിസ് ബഹ്റൈൻ.
1: റസ്നി ഹാജിയാർപ്പള്ളി.
0: ഉമ്മു ഹംന അത്തോളി.
1: അബ്ദുറഹ്മാൻ.
0: റുബീന താനൂർ.
1: സെറീന താമരശ്ശേരി.
0: സെമിയ ഉളിയിൽ കണ്ണൂർ.
1: നബീസത്ത് കൊല്ലം അഞ്ചാലുമൂട്.
0: ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ. ഷെറീന.
1: ഉമൈബ കല്ലടിക്കോട്.
0: കാസിം വി പി അഴീക്കൽ കണ്ണൂർ.
1: ആരിഫ കുന്നപ്പള്ളി.
0: ഷക്കീല എടപ്പാൾ.
1: യു പി പി ഹാരിസ് ബഹ്റൈൻ.
0: റസ്നി ഹാജിയാർപ്പള്ളി.
1: ഉമ്മു ഹംന അത്തോളി.
0: അബ്ദുറഹ്മാൻ.
1: റുബീന താനൂർ.
0: സെറീന താമരശ്ശേരി.
1: സെമിയ ഉളിയിൽ കണ്ണൂർ.
0: നസീബത്ത് കൊല്ലം അഞ്ചാലുമൂട്.
1: വിജയികൾ
0: ക്വിസിന് ഉത്തരം അയക്കുമ്പോൾ ആ ഒരു ബേജാറുള്ള സ്ഥലം പിന്നെ എഴുതാൻ പലരും. ഇപ്പം അബ്ദുറഹ്മാൻ സ്ഥലം എഴുതിയിട്ടില്ല, അതുപോലെ തന്നെ സെറീന എഴുതിയിട്ടില്ല. സ്ഥലം കൂടി വരുമ്പോഴാണ് ആളുകളെ നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകം.
1: നാട്ടുകാരുടെയും ഒരു വില ഉണ്ടാവും സ്ഥലം കൂടി കേൾക്കുമ്പോൾ. നമ്മുടെ നാട്ടുകാരി
0: നമ്മൾ വിജയികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹുസൈൻ വി എം എടത്തനാട്ടുകര, ഞാൻ ഇവിടെയുണ്ട് മനാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷന് നമ്മൾ ഇടനിലക്കാരായി പലപ്പോഴും നിൽക്കുന്നുണ്ട്. സന്തോഷം. ഓക്കെ, ജമീല കുമരനല്ലോ, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: യെസ്, നമ്മൾ പറയേണ്ട ഒരു കാര്യം ഒരു ശ്രോതാവ് പറയുന്നു, ലൈവിലുള്ള എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്ന് മെച്ചം, ഇതിനേക്കാൾ മെച്ചമുള്ള ക്ലാസ്സുകൾ വൈബ്സിലുണ്ട്, കേൾക്കാൻ ശ്രമിക്കുക.
0: ഓക്കെ ഓക്കെ ഓക്കെ,
1: നമുക്ക് ഇനി പോകാനുള്ളതാണ് വൈബ്സ്, അതിനെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്.
0: മുഹമ്മദ് മേച്ചേരി, അസ്സലാമു അലൈക്കും, നമസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കണം എന്നാണല്ലോ, എന്നാൽ കണ്ണ് ചിമ്മി വെച്ച് നമസ്കരിക്കാമോ? ഒരു ഭക്തി തോന്നുന്നു.
1: നമുക്ക് അലിജാബിയിലേക്ക് അയക്കാൻ
0: ശ്രമിക്കാം. നമുക്കിപ്പോ ഉത്തരങ്ങൾ പറയുന്നതിൽ പരിമിതികളുണ്ട്. ഓക്കെ, ചിന്തയിൽ ചിന്തിച്ചിരുന്നു, ഓട്ടോമാറ്റിക് സിസ്റ്റം വളരെ അപകടം തന്നെ. ജമീല വി പി, മൈമൂന പാറപ്പുറം, ഇന്ന് ഫീഡ്ബാക്ക് അയക്കാൻ സാധിച്ചില്ല, കുറച്ച് തിരക്കിലാണ് കൂടെ ഉണ്ടെന്ന്. നമ്മൾ പേര് വായിച്ചു അല്ലെ. നൂറ, ദാറുൽ അർക്കം കണ്ണൂരിൽ ഉണ്ടോന്ന്? ഇല്ല, ദാറുൽ അർക്കം കണ്ണൂരിൽ ഇല്ല. കണ്ണൂരിലെ ആളുകൾക്കൊക്കെ ജാമിയൽ ഹിന്ദാണ് കുറച്ചുകൂടെ
1: ജാമിയൽ ഹിന്ദ് സ്ഥാപിക്കാൻ അവിടുത്തെ ആളുകൾ മുൻകൈ
0: എടുക്കണം. ഓക്കെ,
1: നല്ല സാധ്യതകളുള്ള സ്ഥലമാണ്
0: ജാമിയൽ ഹിന്ദ്, അല്ല ഒരു ദാറുൽ അർക്കം സ്ഥാപിക്കാൻ. ഓക്കെ, ഇൻഷാല്ലാ. സഹിലത്ത് പയ്യന്നൂർ, ഓക്കെ, പിന്നെ നമ്മൾ കുറേയധികം ഫീഡ്ബാക്കുകളുണ്ട്, അല്ല കുറേയധികം ഫീഡ്ബാക്കുകളുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ലൈവിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ലൈവ് ഇവിടെ പിന്നെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ഷോ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി എപിക്കാട്.
1: ആദ്യമായി നമ്മൾ റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇൻസൈറ്റിനെ കുറിച്ച് മിക്ക സമയത്തും നാം കേട്ടിട്ടുണ്ട്, പക്ഷേ ഇൻസൈറ്റിൽ നാം കേൾക്കുന്ന ഓരോ വിഷയങ്ങളും എത്രത്തോളം ഗൗരവമാണ് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: ഷംജാസ് കെ അബ്ബാസ്.
1: തിന്മ ചെയ്യുമ്പോൾ നിയ്യത്തി എന്താവും എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാര വിഷയം.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, ഇൻസൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗം എന്നതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും സ്വർഗമാണോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യമെന്ന് നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം പുതിയ കാലത്ത് പ്രത്യേകിച്ചുമുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര വേഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്ന കാലത്ത്, ഓരോ നിമിഷവും പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ മൊബൈലും നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ യാത്രകളും നമ്മുടെ ജോലിസ്ഥലവും നമ്മുടെ കൊളീഗ്സും അത്തരത്തിൽ നമ്മുടെ എല്ലാ മേഖലകളും യഥാർത്ഥത്തിൽ സ്വർഗം എന്ന ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ എല്ലാ നമസ്കാരത്തിൽ നമ്മൾ കൃത്യമായും എല്ലാ വക്തിൽ നിന്നും ഓതുന്ന ഒരു വാക്കാണ് ഇന്ന സ്വലാത്തി വനസുഖി വമഹയായ വമമാത്തില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നത് ഇന്ന സ്വലാത്തി വനസുഖി വമഹയായ വമമാത്തില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും, അത് സ്വലാത്താവട്ടെ, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാവട്ടെ, അത് ജീവിതമാവട്ടെ, അത് മരണമാവട്ടെ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് കൃത്യമായും പഠിപ്പിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ട ആളുകളാണ് വിശ്വാസികൾ. ഇൻസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണാനാണ് കൃത്യമായും ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി ഒന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളുടെ പഠനമായിക്കോട്ടെ, നമ്മുടെ ജോലി തിരക്കുകളായിക്കോട്ടെ, നമ്മുടെ ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, നമ്മുടെ വാർദ്ധക്യ ജീവിതമായിക്കോട്ടെ, എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രതീക്ഷ എന്നത് പാരത്രികമായൊരു ലോകം തന്നെയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു അവിശ്വാസിയായ ആൾ അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥനായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു മരണ വീട്ടിലോ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോഴോ എന്താണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം നിങ്ങൾക്ക് പരലോകത്ത് നന്മകൾ ലഭിക്കുമെന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? മരണപ്പെട്ട ഒരു വീട്ടിൽ പോയി മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുക? എന്നാൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകമെന്നത്, സ്വർഗമെന്നത്, നരകമെന്നത് അല്ലെങ്കിൽ ആഹ്റത്ത് എന്നത് ആത്യന്തികമായും അവരുടെ ജീവിതത്തിൽ നൽകുന്ന ആശ്വാസമെന്നത് ചെറുതല്ല എന്ന് നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവും ആഹ്റത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവർ. പലപ്പോഴും ദുനിയാവിൽ തന്നെയും ആസ്വാദങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ ആസ്വാദത്തിന് പിന്നാലെ ഓടി മരണപ്പെടുന്ന ആളുകൾ ഒരുപാടാണ്. ഇന്ന് പുതിയ കാലത്ത് ഓൺലൈൻ മീഡിയയിൽ കാണുന്ന വ്യത്യസ്തമായ ജീവിതങ്ങൾ കണ്ടുകൊണ്ട്, ആ ജീവിതത്തെ കുറിച്ചുകൊണ്ട്, അതിനെ മാതൃകയാക്കണമെന്ന വെമ്പൽ കൊണ്ടുകൊണ്ട് അതിനെ പിന്നാലെ പോകുന്ന ആളുകൾ ഏറെ അധികമാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. പലപ്പോഴും ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വലിയൊരളവിൽ അതിൻ്റെ സ്വാധീനം എന്നുള്ളത് അത് പുതിയ കാലത്തെ ഈ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. പലപ്പോഴും വെളുപ്പിനെക്കുറിച്ചുള്ള അതിപ്രസരമായ ചർച്ചകളും ചുവന്ന ചുണ്ടുകളെക്കുറിച്ചുള്ള ചർച്ചകളുമെല്ലാം നമ്മുടെ മക്കളെ അത്തരത്തിൽ ദുനിയാവിയായി അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരു മേക്കപ്പിൻ്റെ, അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചായം പൂശലിൻ്റെ ഒരു രീതിയിലേക്കെല്ലാം കൊണ്ടുപോകും. എന്നാൽ പലപ്പോഴും അവർക്ക് ദുനിയാവാണ് നഷ്ടപ്പെടുന്നത്. ദുനിയാവിൽ ആരും അവരെ വില വെക്കുന്നില്ല. ദുനിയാവിൽ അവർ ആഗ്രഹിക്കുന്ന സൗന്ദര്യം അവർക്ക് ലഭിക്കുന്നില്ല. അവർ ഒരിക്കലും ആ പറഞ്ഞ, അവർ മാതൃകയാക്കുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത അത്തരം ആളുകളുടെ ഒന്നും സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളുടെയെല്ലാം അടുത്തുപോലും എത്തുന്നില്ല. എന്നാൽ ആത്യന്തികമായി സംഭവിക്കുന്നത് അവർക്ക് ദുനിയാവ് നഷ്ടപ്പെടുന്നു, പതിയെ പാരിസ്ഥിതിക ലോകം നഷ്ടപ്പെടുന്നതാണ്. ഇത്തരത്തിലാണ് പുതിയ കാലത്തെ ഈ ലിബറൽ ലോകത്തിന്റെ പിന്നാലെ ഓടിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാഴ്ചകൾ. ഈ ലിബറൽ ലോകം എന്ന് പറയുമ്പോൾ പുരോഗമനത്തിന്റെ പേരിൽ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്, നമ്മുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കോപ്രായങ്ങളുണ്ട്. ലജ്ജയില്ലാത്ത, ഒരിക്കലും മാന്യമല്ല എന്ന് നമ്മൾ ഒരു ഉറപ്പായി വിശ്വസിക്കുന്ന, ഒരിക്കലും സംസ്കാരമില്ലാത്ത, സംസ്കാര ശൂന്യമായ, സദാചാരത്തിന്റെ ലെവലേശം പോലും തൊട്ടു തീണ്ടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇതെല്ലാം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള നന്മയാണ്, അല്ലെങ്കിൽ പുതിയ കാലത്തെ വൈബാണ് എന്നെല്ലാം കാണിച്ചുകൊണ്ട് അതെല്ലാം നമ്മുടെ മക്കൾക്കിടയിലെല്ലാം കാണിക്കുമ്പോൾ അവർ അതിന് പിന്നാലെ പോകുന്നു എന്നതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദുനിയാവ് നഷ്ടപ്പെടുന്നു, ആഹ്റത്തും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിയ്യത്ത് എന്തായിരിക്കണമെന്ന്, ഏതൊരു പ്രവർത്തനത്തിലും അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം എന്നുള്ളത് കൃത്യമായും ഇസ്ലാം കൃത്യമാക്കുന്നത്. ആ ഉദ്ദേശം കറക്റ്റാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാളുടെ ഒരു കാര്യവും അതിൽ നിന്നും തെറ്റിപ്പോകുകയില്ല. ആ ഉദ്ദേശം തെറ്റാണെങ്കിൽ, ആ നിയ്യത്തില്ലെങ്കിൽ പിന്നെ അയാളുടെ പ്രവർത്തനം എന്നുള്ളത് അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ വിവക്ഷ. അഥവാ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും നമുക്ക് നിയ്യത്ത് വേണമെന്നുള്ളത് അടിസ്ഥാനപരമായ പാഠമാണ്. നമ്മുടെ യാത്രകളാവട്ടെ, നമ്മുടെ സംസാരങ്ങളാവട്ടെ, നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മൾ ഓരോ കാര്യത്തിലും ഇടപെടുന്ന എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന, അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന, ഇതിനെല്ലാം എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന കൃത്യമായ നിയ്യത്ത് നമുക്ക് ആവശ്യമാണ്. ആ നിയ്യത്ത് അള്ളാഹുവിൻ്റെ പേരിൽ വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ആ ചെയ്തി തിന്മയാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യത്തിൽ നിയ്യത്ത് വെക്കാൻ സാധിക്കില്ല. എന്നാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിയ്യത്തില്ലാത്ത പ്രവർത്തനങ്ങൾ പലപ്പോഴും അത്തരത്തിലാണ് കൊണ്ടുചെന്നെത്തിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പാരത്രിക ലോകം എന്ന നിയ്യത്തൊരു മനുഷ്യനില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദുനിയവിയായ ജീവിതം നഷ്ടമാണ്. ദുനിയാവിൽ അദ്ദേഹം ചെയ്ത് കൂട്ടുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ദുനിയാവിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന ഏറ്റവും മാക്സിമം, ഏറ്റവും കൂടുതൽ അവൻ നേടിയെടുത്താൽ പോലും അവനത് ആസ്വദിക്കാനുള്ള സമയം എന്നുള്ളത് കേവലം 50-60 വർഷമാണ്. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഇനിയും കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരാളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ ദുനിയാവിൽ നേടിയെടുക്കുന്നത്. അങ്ങനെ ദുനിയാവിൽ നേടിയെടുക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോൾ തന്നെയും അവൻ പാരിസ്ഥിതിക ലോകം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്. പലപ്പോഴും ഹറാമായ പണത്തിലൂടെ, ഹറാമായ ചെയ്തികളിലൂടെ, ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത പ്രവർത്തനങ്ങളിലൂടെ അത്തരം ആസ്വാദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ ദുനിയാവിൽ അവർക്കത് ആസ്വാദിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പരലോകം പാടെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിൽ അവർ ഉൾപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും സ്വർഗമെന്ന നിയ്യത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്വർഗം എന്ന നിയ്യത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയ്ക്കും ഒരു തെറ്റായ രീതിക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചെയ്തികളിൽ സ്ഥാനമില്ലാതായി പോകുന്നതാണ്. പലപ്പോഴും സ്വർഗമെന്ന ആ കൺസെപ്റ്റിനെക്കുറിച്ച്, പലപ്പോഴും സ്വർഗമെന്ന ആ ചിന്തയെക്കുറിച്ച് തന്നെ ആളുകൾ വിസ്മരിച്ചു പോകുന്ന ഒരു അടിസ്ഥാനപരമായ കാരണം, സ്വർഗം വേണ്ട വിധം ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ബോധ്യപ്പെടാത്ത രീതിയിലാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ ഈ മദ്രസകളിലുമൊക്കെ അതിങ്ങനെ പാടിപ്പഠിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള കേവലമുള്ള ചില ചിത്രങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ നിയ്യത്താക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അവിടെ സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്താണ് സ്വർഗത്തിൽ ലഭിക്കുക, എന്താണ് സ്വർഗത്തിൽ എനിക്ക് ലഭിക്കുന്നത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ, ദുൽഹിജ്ജ മാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ സ്വർഗത്തിൽ കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? മറിയം ബീവി അലൈഹിസ്സലാമയെ കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഒന്ന് എത്തിപ്പെടാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? പലപ്പോഴും അത്തരത്തിലുള്ള ചിന്തകളെല്ലാം നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ചിന്ത എന്തായിരിക്കണം? ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുത്തുമ്പോൾ അതെനിക്ക് സ്വർഗത്തിൽ കിട്ടുമെന്ന, ഈ ദുനിയാവിലെ എന്തെങ്കിലും നൈമിഷികമായ നന്മകൾക്കപ്പുറത്തേക്ക്, ആസ്വാദനങ്ങൾക്കപ്പുറത്തേക്ക് എനിക്കതെല്ലാം സ്വർഗത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഒരു വിശ്വാസി നടത്തേണ്ടത്. അവിടെയാണ് സ്വർഗം ബോധ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കടന്നു വരുന്നത്. ഖുർആൻ തന്നെ പറയുന്നു, മലാ ഐനുൻ റഅത് വലാ ഉദിനു സമിഅത് വലാ ഖദ്റു ഫീ ബാലി ബശറു മലാ ഐനു റഅത് വലാ ഉദിനു സമിഅത്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണിനും ഒരു മനുഷ്യനും വിഭാവനം ചെയ്യാൻ പോലും സാധിക്കാത്ത, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫല തഅലമു നഫ്സു മാ ഉഖ്ഫി ലഹു മിൻ ഖുറത്തി അയ്നിൻ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതിനോ ഒരു മനസ്സിനോ വിഭാവനം പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്വർഗീയ ലോകത്തെക്കുറിച്ച് കൃത്യമായും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിലേക്കുള്ള ഒരു പണിയെടുക്കലാവണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ പ്രവർത്തനങ്ങൾ നിന്ന് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നന്മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത് അത് വൈബില്ല എന്നുള്ളതാണ് അല്ലേ. കോളേജിലോ ക്യാമ്പസിലോ പോകുന്ന നമ്മുടെ മക്കളോട് ഒരു ഡാൻസ് പാർട്ടിക്കോ അതല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ആഘോഷങ്ങളിലോ നിങ്ങൾ പോകരുത്, അത് തിന്മയാണെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നമസ്കാരത്തിനാണോ വൈബുള്ളത് എന്നാണ് ചോദിക്കാറുള്ളത്. പലപ്പോഴും ഈ ആസ്വാദനങ്ങളിൽ ലഭിക്കുന്ന നൈമിഷികമായ ചില ഉത്തേജനങ്ങൾ മാത്രം കൊതിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ യഥാർത്ഥത്തെ സ്വർഗത്തെ കൊതിച്ചുകൊണ്ടുള്ള ആസ്വാദനങ്ങൾ, സ്വർഗത്തെ കൊതിച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾ, ആരാധനകൾ നമ്മൾ കാണിച്ചു നൽകേണ്ടതുണ്ട്. അങ്ങനെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് പോയി തക്ബീറത്ത് ഇഹ്റാം മുതൽ തസ്ലീം വരെയുള്ള ആ നമസ്കാരം പൂർത്തീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് നൈമിഷികമായ കുറച്ച് നേരത്തെ ആസ്വാദനമല്ല ലഭിക്കുന്നത്, മറിച്ച് അവൻ പാരത്രികമായ ലോകത്തേക്ക് എന്തൊക്കെയോ ഒരുക്കു കൂട്ടിക്കൊണ്ടാണ് ആ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഇത്തരത്തിൽ ഇബാദത്തുകളെ ചിട്ടപ്പെടുത്തുവാൻ, ഇത്തരത്തിൽ നമ്മുടെ കർമ്മങ്ങളെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാലി കുല്ലി ഇംറിഇൻ മാ നവാ എന്ന് പറയുന്ന ഹദീസ്. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറയുമ്പോൾ നിയ്യത്തനുസരിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റി ആയിക്കൊണ്ട് ഒരു മനുഷ്യനുണ്ടാവേണ്ടത് നിയ്യത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ഓരോ തിന്മകളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരു മദ്യഷോപ്പിലേക്ക് പോകുന്ന ഒരു മദ്യപാനിയായ വ്യക്തി, അതല്ലെങ്കിൽ ഒരു ഡാൻസ് ബാറിലേക്ക് പോകുന്ന അടിച്ചു തിമിർക്കാൻ പോകുന്നൊരു യുവാവ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയിൽ അകപ്പെടുന്ന ഒരു വ്യഭിചാരിയായ വ്യക്തി, ഇത്തരത്തിലെ ഓരോ തിന്മകളെ പരിശോധിച്ച് കഴിഞ്ഞാലും അന്യമതസ്ഥരായ മനുഷ്യരെയും മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള മുസ്ലിം നാമധാരികളായ ആളുകളെ എല്ലാം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിയ്യത്താണ് നഷ്ടപ്പെടുന്നത്. അവർ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല, അവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അവർക്കറിയില്ല. നൈമിഷികമായ കുറച്ച് നേരത്തെ ആസ്വാദനം ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും പ്രതിസന്ധികൾക്കും രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന തിരക്കുകൾക്കും ആ പ്രയാസങ്ങൾക്കും ഇടയിൽ അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ അകപ്പെടുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. പലപ്പോഴും തോന്നിയ ഒരു അത്ഭുതമാണ് പലപ്പോഴും ഈ സിനിമകൾ, പുതിയ കാലത്ത് വലിയ ചർച്ചയാണ് സിനിമകളെല്ലാം, സിനിമകളുടെ ലോകത്തെ റിവ്യൂകളും ആ സിനിമകളുടെ സിനിമാ നടന്മാരെക്കുറിച്ച് സെലിബ്രിറ്റികളെക്കുറിച്ചുമുള്ള ആരാധനകളും അത്തരത്തിലുള്ള ഫാൻ പേജുകളും എല്ലാം വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു സിനിമ കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ലഭിക്കുന്നത് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന് വേണ്ടിയാണെന്നോ സ്വർഗത്തിന് വേണ്ടിയാണെന്നോ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണെന്നോ ഒരിക്കലും നിയ്യത്ത് വെക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ അതിന് പോകുന്നത്? അവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ലക്ഷ്യമില്ലാതെ ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനങ്ങളുമായി അത്തരം ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിയ്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാവുന്നത്. നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോൾ നന്മയാണോ തിന്മയാണോ എന്നറിയാൻ നമ്മുടെ നിയ്യത്തൊന്ന് പരിശോധിച്ചാൽ മതി. ആ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ? ആ നിയ്യത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണോ? ആ നിയ്യത്ത് പാരത്തിക ലോകത്ത് നന്മയുടെ തുടാസ കനം തുങ്ങാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ അത് നന്മയാണ്. എന്നാൽ തിന്മകളുടെ ഏതൊരു പ്രവർത്തനങ്ങളും ഏതൊരു ദുശ്ചേരികൾക്കും നമുക്കൊരിക്കലും നന്മകളുടെ നിയ്യത്ത് വെക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങളെ വ്യക്തമായി നിയ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി നോക്കിക്കാണുവാനും ആ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്ന സ്വർഗത്തിൽ സ്വർഗീയാനുഭൂതികൾ കൊതിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ അവിടെ ചാരത്തിരിക്കുവാനും എല്ലാമുള്ള ഭാഗ്യം തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാട്ട്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാ അല്ലാഹ് ബാറകല്ലാ. ഒരു നല്ല വിഷയമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നാം കേട്ടത്. ബഹുമാനനായ ഷംജാസ് കെ അബ്ബാസ് ആയിരുന്നു നമ്മുടെ കൂടെ കൂടിയത്. തിന്മ ചെയ്യുമ്പോൾ നിയ്യത്ത് എന്താവും എന്ന വിഷയത്തിൽ മനോഹരമായ ഒരു അവതരണം നാം കേട്ടു. ഇനി പീസ് റേഡിയോ സ്വരം.
1: ശബ്ദത്തിൻ്റെ സൗന്ദര്യത്തിലേക്കും ആശയങ്ങളുടെ
0: ഗാംഭീര്യത്തിലേക്കും
1: നമുക്ക് തിരിച്ചു പോകാം. സ്വരത്തിലേക്ക്
0: നല്ല ഒരു സ്വരം കേട്ടുവരാം.

0: നാം ഇതുവരെ കേട്ടത് സ്വരം. പീസ് റേഡിയോ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ മറ്റൊരു സുപ്രധാനമായ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു.
1: ആരോഗ്യവിചാരം.
0: ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്ദുൽ കബീർ ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: നേത്ര സംരക്ഷണം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യവിചാരം. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം എന്ന എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദമാം സ്റ്റുഡിയോയിൽ ഇന്ന് ആരോഗ്യവിചാരത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ അബ്ദുൽ കബീർ, ദമാം മെഡിക്കൽ കോംപ്ലക്സിലെ കണ്ണുരോഗ വിദഗ്ധനായ ഡോക്ടർ അബ്ദുൽ കബീർ. നാട്ടിൽ ആലുവയ്ക്കടുത്ത് ഉളിയന്നൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നായ നമ്മുടെ കണ്ണ്. നമ്മുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്നും മനസ്സിലാക്കാം. ഡോക്ടറെ, ഞാൻ സ്വാഗതം ചെയ്യുന്നു പീസ് റേഡിയോയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. പീസ് റേഡിയോൻ്റെ ആരോഗ്യ സെക്ഷനിൽ കണ്ണിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന പീസ് റേഡിയോ ഭാരവാഹികൾക്കും പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ആദ്യമായി നന്ദി പറയുന്നു.
2: കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മുടെ കണ്ണിനുള്ള സ്ഥാനം അഥവാ കണ്ണിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് ഡോക്ടറൊന്ന് വിശദീകരിക്കാമോ?
3: കണ്ണുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണിൻ്റെ വാല്യൂ നമ്മൾ കണ്ണുള്ള സമയത്ത് അറിയാറില്ല. പറഞ്ഞ പോലെ അതറിയണമെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള പരിപാടി, രണ്ട് മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മൾ ദൂരോട്ട് നോക്കിയിരിക്കുക. രണ്ട് മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് തുറന്നു പോകും. കാരണം കണ്ണില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പരമാവധി ഒരാളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുന്നുണ്ട്. ഇത്രയും വാല്യുള്ള കണ്ണ് നമുക്ക് സൃഷ്ടാവ് തന്നിരിക്കുന്നത്. ആ കണ്ണിൻ്റെ കുറച്ച് ഒരു ചെറിയ ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കണ്ണിൻ്റെ വെയ്റ്റ് 7.5 ഗ്രാം അടുത്ത് വരും. 24 മില്ലിമീറ്റർ സൈസാണ് എൻ്റെ ആൻറ്റിപോസ്റ്റ് ഡയമീറ്റർ. 565 മെഗാപിക്സൽ പവറുള്ള കണ്ണാണ് നമുക്കുള്ളത്. ഞാൻ പിക്സൽ പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ മൊബൈലിലുള്ള ക്യാമറയുടെ പിക്സൽ. അപ്പോൾ 565 മെഗാപിക്സൽ ഉള്ള കണ്ണാണ് നമുക്കുള്ളത്. അതിൻ്റെ വോളിയം 6 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. പിന്നെ ഈ പിക്സലിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഷാർപ്പ്നെസ്സും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്, അതാണ് പിക്സൽ. പിന്നെ ഈ തലച്ചോറ് ബ്രെയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓർഗനാണ് കണ്ണ്.
2: മാഷാല്ലാ, കണ്ണിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. നമ്മൾക്ക് ഒരു മനുഷ്യന് എത്ര ദൂരം വരെ കാണാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്?
3: അതായത് കറക്റ്റ് കണ്ടീഷൻസിനും ലൈറ്റ്നിങ് ആണെങ്കിൽ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക് കണ്ണിന് 14 മൈൽസ് എവേ വരെ കാണുന്ന ഒരു കാൻഡിൽ ലൈറ്റ്, ഒരു മെഴുകുതിരി എന്നുള്ള ലൈറ്റ് 14 മൈൽസ്, അതായത് 22.5 കിലോമീറ്റർ വരെ കാണാം.
2: മാഷാല്ലാ. ഈ ശരീരത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ കണ്ണിൻ്റെ സ്ഥാനം എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് കണ്ണിൻ്റെ, എവിടെയാണ് കണ്ണിൻ്റെ സ്ഥാനം നിൽക്കുന്നത്?
3: അതായത് ഞാൻ പറഞ്ഞു തലച്ചു, ബ്രെയിൻ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓർഗനാണ് കണ്ണ്. ബ്രെയിനിൻ്റെ 50% അതിൻ്റെ ഫങ്ഷൻ കണ്ണിന് വേണ്ടി തന്നെയാണ്. നമ്മൾ കാണാനും അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് കണ്ണ് ഉദ്ദേശിക്കുന്നത്. കണ്ണ് ഒരു ഇമേജ് കളക്ട് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ 80% കണ്ണായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? കണ്ണിൽ കിട്ടുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നതിന് 80%.

0: നമ്മുടെ മെമ്മറിയിലും 80%, നമ്മുടെ മെമ്മറിയുടെ 80% കണ്ണുവഴി തന്നെയാണ്. കണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ വേറൊരു ഓർഗം പറഞ്ഞ കണ്ണിൽ കൂടെ നമുക്ക് നേരിട്ട് രക്തക്കുഴലുകൾ കാണാം. ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ കണ്ണിലൂടെ കവറിങ്സ് ഒന്നുമില്ലാതെ പ്യൂപ്പിൾ വഴി റെറ്റിന എന്നുള്ള ഭാഗത്ത് കൂടെ നോക്കിയാൽ ഡയറക്റ്റ് ബ്ലഡ് വെസൽ കാണാം. അങ്ങനെ ബ്രെയിൻ ട്യൂമർ, പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള കുറേ സിസ്റ്റമിക് ഡിസീസസിനെ നമുക്ക് കണ്ണ് ചെക്കിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും.
1: മാഷാല്ലാ. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൽ മനസ്സിലാവുന്ന, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്?
0: അതായത് നല്ലൊരു ചോദ്യമാണ്. കണ്ണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണ് നമ്മളെ ഇമേജ് കളക്ട് ചെയ്യുന്നു ചെയ്യുന്നത്. അപ്പോൾ കണ്ണിന് ഒരു ചെറിയൊരു ക്യാമറയായിട്ട് പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നാലും നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണ്, കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് ഉണ്ട്. അപ്പോൾ ആ ഇമേജ് ലെൻസ് വഴി റെറ്റിന എന്നുള്ള കളക്ട് ചെയ്യുകയാണ്. റെറ്റിനയുടെ ഉള്ളിൽ 107 മില്യൺ സെൽസ് ഉണ്ട്. അതായത് കണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത് 20 കോടി വർക്കിംഗ് പാർട്സ് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ നമുക്കറിയാം 3.5 കോടി ഉള്ളൂ. അപ്പോൾ കണ്ണ് വർക്ക് ചെയ്യുന്നത് 20 കോടി വർക്കിംഗ് പാർട്സാണ്. ഈ റെറ്റിനയിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് തല തിരിഞ്ഞാണ്, പിന്നെ അപ്സൈഡ് ഡൗൺ ആണ്, പിന്നെ സൈഡ് ഓപ്പോസിറ്റാണ്. ഇതെല്ലാം ബ്രെയിനിലേക്ക് പോയിട്ട്, ബ്രെയിനിൻ്റെ അറിയാലോ, കണ്ണ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, കണ്ണ് വഴി പോകുന്ന ഇമേജ് ബ്രെയിനിൻ്റെ കൂടെ പാസ് ചെയ്ത് ബ്രെയിനിൻ്റെ ബാക്കിലെത്തണം. അതാണ് ഓക്സിപിറ്റൽ കോർട്ടെക്സ്. അതായത് കണ്ണിൻ്റെ പ്രോസസ്സിംഗ് സെൻറ്റർ ബാക്കിലാണ്, തലച്ചോറിൻ്റെ ബാക്കിൽ. അവിടെ പ്രോസസ്സ് അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ചൊരു ഇമേജ് കാണാൻ 13 മില്ലി സെക്കൻഡ്സ് ടൈമാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ അത്രയും സ്പീഡിലാണ് പ്രോസസ്സ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെറ്റിന എന്ന് പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു 107 മില്യൺ സെൽസ് ഉണ്ട്, റോഡ്സും കോൺസും. അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ടൈം അവർ പറയുന്നത് ഫ്യൂ ട്രില്യൺത്ത് സെക്കൻഡാണ്. ട്രില്യൺ, അതായത് മില്യൺ നമുക്കറിയാം, മില്യൺ 10 ലക്ഷം, 1 മില്യൺ 10 ലക്ഷമാണ്. 1 ബില്യൺ എന്ന് വെച്ചാൽ 1000 ബില്യൺ ആണ്. 1 ബില്യൺ, ഇന്ത്യൻ പോപ്പുലേഷൻ 1.34 ബില്യൺ ആണ്. 1000 ബില്യൺ ആണ് ഒരു ട്രില്യൺ. ആ ട്രില്യൺ സെക്കൻഡ്സിലാണ് കെമിക്കൽ റിയാക്ഷൻ റെറ്റിനയിൽ നടക്കുന്നത്. മഷാല്ലാ.
1: കണക്ക് കൂട്ടുക എടുക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കണ്ണിൻ്റെ ഭാഗങ്ങളാണല്ലോ, കണ്ണിൻ്റെ ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കണ്ണിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കൺമണി, അതുപോലെ എന്തൊക്കെയാണ് കണ്ണിൻ്റെ ഭാഗങ്ങൾ, ഏതൊക്കെയാണ് അതിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ?
0: ചുരുക്കി പറയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 കോടി വർക്കിംഗ് പാർട്സ് ആണ് കണ്ണിൽ. അപ്പോൾ ചുരുക്കി നമ്മൾ കണ്ണ്, നമ്മുടെ കണ്ണ് പറയുമ്പോൾ തന്നെ കണ്ണിൻ്റെ 1/6 മാത്രമേ പുറത്തുള്ളൂ. അത് സൃഷ്ടാവിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കണ്ണ് ഫുള്ള്, കണ്ണിൻ്റെ 1/6 മാത്രമേ പുറത്തോട്ട് നമ്മൾ കാണുന്നുള്ളൂ, ബാക്കി 5/6 കണ്ണ് ഉള്ളിലാണ്. അത് ആ എല്ലിൻ്റെ ഹോളിലാണ് വെച്ചിരിക്കുന്നത്, കാരണം ഡാമേജ് ഒന്നും വരാതിരിക്കാൻ. പിന്നെ നമുക്കറിയാം ഈ ഐബ്രോ, അതായത് ഐബ്രോ തന്നെ വെച്ചിരിക്കുന്നത് ഈ വേർപ്പൊന്നും കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഐ ലാഷസ് വെച്ചിരിക്കുന്നത് പൊടികളൊന്നും കണ്ണിലേക്ക് അടിക്കാം. അത്രയും വളരെ സൂക്ഷ്മമായിട്ടാണ് സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സൃഷ്ടാവ് ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത്രയും ഭംഗിയായിട്ടാണ് നമ്മുടെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ പത്രയും പറഞ്ഞു, അതിനുശേഷം പിന്നെ ചുരുക്കി പറയാണ്, പിന്നെ കോർണിയ, പിന്നെ ഐറിസ്. നമ്മൾ കാണുന്ന ബ്ലാക്ക് അത് ഐറിസാണ്. ഇന്ന് ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നമ്മുടെ സിഗ്നേച്ചറിന് പകരം ഫിംഗർ പ്രിൻ്റാണ്. അതിലും ഫിംഗർ പ്രിൻറ്റിൽ ഉള്ള പോയിൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പോയിൻറ്റ്സ് ഐറിസിലുണ്ട്. അതാണ് ഇന്ന് ഐറിസ് ക്യാമറയാണ് ഇന്ന് കൂടുതൽ പ്രചാരത്തിലുള്ളത്. മറ്റേ പേഴ്സൺ വെരിഫിക്കേഷനും കാര്യങ്ങൾക്കും ഐറിസ് ക്യാമറ, റെറ്റിന ക്യാമറയുണ്ട്. അപ്പോൾ ഈ കോർണിയക്ക് ബാക്ക്, കോർണിയ ട്രാൻസ്പാരൻ്റ് ആണ്. അതിനുശേഷം ഐറിസ്, അതിനുശേഷം ലെൻസ്, അതിനുശേഷം റെറ്റിന, അതിനുശേഷം റെറ്റിനയിൽ നിന്ന് ആണ് ഒപ്റ്റിക് നെർവ്. അത് 1.5 മില്യൺ നെർവ്സ് ഒരു ഐയും ബ്രെയിൻ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒരു കണ്ണും ഒരു ബ്രെയിനും തമ്മിൽ 1.5 മില്യൺ ഫൈബേഴ്സ് ഉണ്ട്. അതിനുശേഷം ബ്രെയിനിൽ പാസ് ചെയ്തിട്ട് ബ്രെയിനിൻ്റെ ബാക്കിൽ ചെന്നിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്.
1: നമുക്ക് ഇനി ഒരു ഭ്രൂണം ഗർഭാശയത്തിൽ എത്തി പിന്നീട് പരിണാമങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ ഒരു കണ്ണ് എന്ന അവയവം എപ്പോഴാണ് രൂപം കൊള്ളുന്നത്, എപ്പോഴാണത് പ്രവർത്തന തുടങ്ങുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ?
0: നല്ലൊരു ചോദ്യമാണ്. അത് ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ 14th day, അതായത് 14th ദിവസം മുതൽ, അതായത് പുരുഷബീജവും സ്ത്രീബീജവും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം 14th day മുതൽ കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ പ്രസവിച്ചതിന് ശേഷം ആ ന്യൂബോൺ വരുന്ന കൊച്ച് ഒരു 15 inches ലെങ്ത് വരെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്.
1: 15 inches ലെങ്ത് വരെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കാം.
0: അതായത് പ്രസവിച്ച കുട്ടി കാണും, അവർക്ക് അതിന് കാഴ്ചയുണ്ട്.
1: കാഴ്ചയുണ്ട്.
0: അപ്പൊ 15 inches അപ്രോക്സിമേറ്റ്ലി 15 inches ഡിസ്റ്റൻസ് വരെ ആ കൊച്ചിനെ കാണാം.
1: ആഹാ, മഷാല്ലാ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ കണ്ണ് നേർമാർഗത്തിലാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: അത് സിമ്പിളാണ്. ഒന്ന്, ഈ പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിട്ട് നല്ല ശതമാനം കണ്ണിന് പ്രശ്നം വരാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, കണ്ണിന് പോളയുണ്ടോ, ഐബോള് നോർമൽ സൈസാണ്. ഐബോള് രണ്ട് രീതിയിൽ വരാം, ചെറിയ സൈസ് വരാം, വലുതായും ചെയ്യാം. നമ്മൾ പറഞ്ഞ കറുത്ത കോർണിയ, മെഗാലോ കോർണിയ എന്ന് പറയുന്ന കാര്യമുണ്ട്. കണ്ണിന് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ കണ്ണിൻ്റെ സൈസ് കൂടും. പിന്നെ കണ്ണ് ചലിപ്പിക്കുന്നുണ്ടോ നോക്കുക. പിന്നെ അതിന് നമ്മൾ കോങ്കണ്ണെന്ന് പറയും, കണ്ണ് ചലിപ്പിക്കുന്നുണ്ടോ. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മുടെ കണ്ണിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയും, അവിടെ വൈറ്റ് കളർ, സാധാരണ നമ്മൾ ഇവിടെ നോക്കുക ബ്ലാക്ക് ആണ് വരുന്നത്, വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ചെക്കപ്പ് ആവശ്യമാണ്. അത് തിമിരം, ജന്മനാവുള്ള തിമിരാകാം, ജന്മനുള്ള ക്യാൻസർ ആകാം. ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്.
1: നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ജനിച്ച കുട്ടി 15 inches വരെ കാണുന്നുണ്ടെന്ന്. ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ജനിച്ച കുട്ടികൾക്ക് ഉടനെ കണ്ണ് കാണില്ല എന്നുള്ളത്. അതൊരു ഒരു വെറും വാക്കാണ് അല്ലേ?
0: അത് വെറും വാക്കാണ്. ഞാൻ പറഞ്ഞത് 15 inches വരെ അവർക്ക് കാണും, പിന്നെ കൂടുതൽ ടൈമും കണ്ണടിച്ച് ഉറങ്ങായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്.
1: ഓക്കെ ഓക്കെ. കുട്ടികളുടെ കണ്ണ് പരിചരണവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നിപ്പോ ഡോക്ടർ പറഞ്ഞു. കാഴ്ച പൂർണ്ണ രൂപത്തിലാണെന്ന് മനസ്സിലാക്കാൻ എത്ര വയസ്സ് എടുക്കും? നമ്മൾ കുട്ടിക്ക് കാഴ്ച പൂർണ്ണ രൂപത്തിലാണെന്ന് മനസ്സിലാക്കാൻ,
0: അതായത് ഇപ്പോൾ ഒരു 6 months, 6 months ടൈമിൽ, ഇപ്പോൾ കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ബെർത്തിൽ കണ്ണിൻ്റെ സൈസ് 17 millimeter ആണ്. ബെർത്ത് 17 millimeter ആണ്. ഒരു 3 years ആകുമ്പോൾ 23 millimeter ആവും. 13 years ആകുമ്പോൾ 24 millimeter ആവും. അപ്പോൾ 24 millimeter ആണ് അഡൾട്ട് ഐബോളിൻ്റെ സൈസ്, 13 years. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6 months കൂടുമ്പോൾ, 6 months ആകുമ്പോൾ കൂടിയും ഒരുവിധം ഓൾമോസ്റ്റ് ഒരു 80-90% വിഷയം കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രീ സ്കൂൾ ചെക്കപ്പ്, ഒരു 3-4 years ആകുമ്പോൾ പ്രീ സ്കൂൾ ചെക്കപ്പ് വേണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കണ്ണിന് ഫുൾ വിഷൻ ഉണ്ടെങ്കിലേ കണ്ണ് സെൻട്രൽ ഉണ്ടാവുള്ളൂ. കണ്ണിൻ്റെ വിഷൻ വളരെ കുറവാണെങ്കിൽ ഒന്നിൽ കണ്ണിന് അബ്നോർമലായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കോങ്ങണ്ണ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
1: അതായത് ഒരു മുതിർന്ന വ്യക്തി തൻ്റെ ആരോഗ്യമുള്ള കണ്ണുകൾ, ആ ആരോഗ്യം നിലനിർത്താനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഒഴിവാക്കേണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
0: നമുക്കറിയാം കണ്ണിൻ്റെ മെയിൻ ഉദ്ദേശം കാഴ്ചയാണ്. കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, അതായത് കുറച്ച് കുറവ്, നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ തലവേദന, ഉറക്കം വരിക, വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരിക, പിന്നെ ഇമേജ് ബ്ലേർഡ് ആയിട്ട് വരിക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യണം. അതായത് കണ്ണ് കൃത്യമായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇമേജസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഗ്ലാസ് കൊണ്ട് കറക്ഷനാണ്, ഗ്ലാസ് കൊണ്ട് കറക്ഷൻ ചെയ്യണം. അത് ഒരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സഹായം ആവശ്യമാണ് ആ കാര്യത്തിൽ.
1: അല്ല, നമ്മൾ, ഞാൻ ഉദ്ദേശിച്ച ഡോക്ടർ, നമ്മുടെ കണ്ണ്, നമ്മൾ ഹൃദയത്തിന്, അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം. നമ്മൾ നടക്കാൻ പോകാറുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അതിൻ്റെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അത് കണ്ണിന്, കണ്ണ് നല്ല രീതിയിൽ നിലനിൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നതാണ് ചോദ്യം.
0: കണ്ണിൻ്റെ ഒരു എക്സസൈസ്.
1: ആ അതെ,
0: അൽഹംദുലില്ലാഹിൽ കണ്ണ് ഒരു മറ്റുള്ള അവയവം വെച്ച് നോക്കുമ്പോൾ കണ്ണ് ഏത് സമയം ഉണ്ടല്ലോ 100% വർക്കാണ്, വിത്തൗട്ട് നീഡിങ് ടു റെസ്റ്റ്. ഒരു റെസ്റ്റും ഇല്ലാതെ നമ്മളിപ്പോൾ ഉറക്കത്തിന് എൻ്റെ കണ്ണ് തുറന്ന കണ്ണിൻ്റെ വർക്ക് 100% ആണ്. പിന്നെ നമുക്കറിയാം ക്ഷീണം കൂടുതലുണ്ടെങ്കിൽ ഉറക്കം ആവശ്യമാണല്ലോ, 6-8 hours ഉറക്കം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കണ്ണ് തുറന്നാൽ 100% അതിൻ്റെ വർക്കുണ്ട് ഓൾറെഡി, അത്ര ആ രീതിയിലാണ് കണ്ണിൻ്റെ പാട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇത്രയും 20 crore വർക്കിംഗ് പാർട്സുള്ളതിലേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ വേണം, മിനറൽസ് വേണം, വെജിറ്റബിൾസ്, വിറ്റാമിൻ എ, സി, ഓയിലി ഫിഷ്, ഇതൊക്കെ കിട്ടുന്ന ഫുഡായിരിക്കും നമ്മുടെ ഫുഡായിട്ട് വരേണ്ടത്.
1: മഷാല്ലാ. നമുക്ക് അസുഖങ്ങൾ നൽകുന്നതും അസുഖങ്ങൾ മാറ്റുന്നതും അള്ളാഹുവാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാധാരണ മനുഷ്യരിൽ കാണുന്ന അസുഖങ്ങൾ, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്, ഇതൊന്ന് ലിസ്റ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ച് സമയത്തിനനുസരിച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി എന്തൊക്കെയാണ് കണ്ണിന് സാധാരണയായി വരാറുള്ള അസുഖങ്ങൾ എന്നൊന്ന് പറയാമോ?
0: ഇപ്പോൾ നമ്മൾ ജന്മനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു പ്രധാനമായിട്ട് ഈ പ്രീ സ്കൂൾ ചെക്കപ്പാണ് വേണ്ടത്. ഒരു 3-4 years കൂടുമ്പോൾ ഒരു ചെക്കപ്പ് ആവശ്യമാണ് കണ്ണ് കൊച്ചിന് കാഴ്ച എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട്. പിന്നെ കണ്ണിൽ കോങ്ങണ്ണും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. കോങ്ങണ്ണ് വരുന്നത് ഞാൻ പറഞ്ഞു, കണ്ണ് കണ്ണിൻ്റെ കാഴ്ച നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ കണ്ണ് സ്ട്രെയിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ കണ്ണിൻ്റെ ഫങ്ഷൻ, അത് ഒരു കണ്ണിന് മാത്രം സപ്ലൈ ചെയ്യാൻ 6 muscles ആണ്. ശരീരത്തിലെ ഏറ്റവും ഫാസ്റ്റ് മസിൽ കണ്ണിനാണ്. നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നത് 17 times പെർ മിനിറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലിങ്കിങ് മസിലാണ് ശരീരത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മസിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു കാരണം. പിന്നെ കണ്ണിൽ നിന്നുള്ള ഇപ്പോൾ ഈ സാധാരണ വരുന്ന ചുവന്ന കണ്ണ്, റെഡായി, മഡ്രാസ് ഐ എന്നൊക്കെ പറയുന്ന വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ കണ്ണിൽ നിന്ന് പഴുപ്പുകൾ വരിക, പിന്നെ കോങ്കണ്ണ് കഴിഞ്ഞാൽ പിന്നെ സ്കുന്തിയം പറഞ്ഞു, മറ്റേ കോങ്കണ്ണ് അതിൻ്റെ ഇതെന്ന്. പിന്നെ ഒരു പ്രധാനം എന്ന് വെച്ചാൽ കാഴ്ചയുടെ തന്നെ ഗ്ലാസ് ചെക്കപ്പും അതിൻ്റെ കോൺടാക്ട് ലെൻസും കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് കുറച്ച് പ്രായം കഴിഞ്ഞാൽ വരുന്ന തിമിരം, കണ്ണിൽ വരുന്ന പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പിന്നെ ഷുഗർ ബന്ധപ്പെട്ടുള്ള റെറ്റിന ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ് പ്രധാനമായിട്ട് മറ്റുള്ള വരുന്ന കാര്യങ്ങൾ.
1: ഈ റെഡ് ഐ എന്നുള്ളത് ഒരു ഒരു പകരുന്ന രോഗമാണ് അതോ ഒരു അതൊരു സീസണൽ അസുഖമാണോ?
0: രണ്ടുമാണ്, അത് സീസണലാണ് പകരുന്നതാണ്. കാരണം അഡിനോ വൈറസ് എന്നുള്ളൊരു വൈറസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖമായതുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കാനുണ്ട്, വേറെ പേടിക്കാനൊന്നുമില്ല. അല്ല, സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. കാരണം നമ്മൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന വെച്ചാൽ കണ്ണിൻ്റെ ഉള്ളിലെ വെള്ളം, ആ ഡിസ്ചാർജ് മറ്റൊരാളുടെ കണ്ണിലെത്തുക, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടില്ല, ഈ അസുഖമുള്ള ആളുകളുടെ കൈ എപ്പോഴും കണ്ണിലായിരിക്കും. ആ അസുഖമുള്ള ആളുകൾ ഇപ്പോൾ ഡോറിൻ്റെ ഹാൻഡിൽ പിടിക്കുക, പൈപ്പ് പിടിക്കുക, ആ അതിലേക്ക് വന്ന് വേറൊരാൾ ഹാൻഡിൽ പിടിച്ച് പൈപ്പ് പിടിച്ച് ആളുടെ കൈ കൊണ്ട് മറ്റേ ആ കണ്ണൊന്ന് ചൊറിയണമെന്ന് വിചാരിച്ചൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അസുഖമായി. പിന്നെ ആ അസുഖമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തോർത്തുകൾ, ഡ്രസ്സുകൾ, തുണികൾ, അത് മറ്റുള്ള ആൾ ഉപയോഗിക്കുക. ഇപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വന്നാൽ ഒരു 2 weeks ഒന്ന് കെയർ ചെയ്താൽ മതി. കാരണം ഒരാൾക്ക് ഒരു വീട്ടിൽ വന്നാൽ അതെല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിനെ വരാതിരിക്കാൻ എന്ന് വെച്ചാൽ ഈ പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ. അതായത് ആ കണ്ണിലുള്ള ഡിസ്ചാർജും അതിൻ്റെ ഒന്നും മറ്റാളുടെ കണ്ണിലെത്താതിരിക്കുക, സ്പ്രെഡ് കുറയ്ക്കുക എന്നുള്ള മാത്രമാണ്.
1: റെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജന്മനാ കാഴ്ചക്കുറവുണ്ടാകുന്നത് പാരമ്പര്യമായിട്ടാണോ? പാരമ്പര്യം ആയിട്ടുണ്ടാവാറുണ്ടെന്ന് കേൾക്കാറുണ്ട്, അത് ശരിയാണോ? പാരമ്പര്യമായി കാഴ്ചക്കുറവ് വരാറുണ്ട് എന്നുള്ളത്?
0: ഉണ്ട് ഉണ്ട്, പാരമ്പര്യമായിട്ടുണ്ടാവുന്ന കാഴ്ചക്കുറവുണ്ട്. അതിനിപ്പം നമ്മൾ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് റെറ്റിന തന്നെ ഡീജനറേഷൻ വരുന്ന പാരമ്പര്യമായിട്ട് വരുന്ന കുറയുന്ന ഇതുണ്ട് അവർക്ക്. സാധാരണ അവർ നമ്മൾ പറയുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ അല്ലെ ഒരു ആദ്യത്തെ 10 വർഷത്തിന് താഴെ വരുന്നത് ചാൻസ് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു വിഷയം എന്ന് വെച്ചാൽ അവർക്ക് ഡിം ലൈറ്റ് കുറച്ച് നല്ലതായിരിക്കും. ഡിം ലൈറ്റിൽ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അത് ഇരുട്ടത്ത് ഇപ്പോൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 100 million cells റോഡ്സ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട് റെറ്റിനിൽ. അതായത് അത് ഇരുട്ടിൽ, ഡിം ലൈറ്റിൽ, ഇരുട്ടിൽ കാഴ്ചക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഇരുട്ടുള്ള റൂമിലോട്ട് ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് കാഴ്ച കിട്ടില്ല, പിന്നെ ടൈം ബൈ ടൈം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കാഴ്ച കിട്ടും. അപ്പോൾ അതിന് വേണ്ടി മാത്രം 100 million roads ഉണ്ട്. കളേഴ്സ്, കളറും ലൈറ്റും കാണാൻ വേണ്ടി 7 million cones ഉണ്ട്. അപ്പോൾ ഈ റോഡിനെ ബാധിക്കുന്ന അസുഖമാണ് ഈ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. അപ്പോൾ അവർക്ക് രാത്രിയിൽ കാഴ്ച വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുമ്പോൾ.
1: ഈ കണ്ണും തലവേദനയുമായി വല്ല ബന്ധമുണ്ടോ? കണ്ണ് കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കണ്ണ് കാഴ്ച കുറവുള്ള ആൾക്ക് സ്ഥിരമായി തലവേദന ഉണ്ടാവുക, അത് എത്രത്തോളം ശരിയാണ്?
0: വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ വരുന്ന പേഷ്യൻസിൽ നല്ലൊരു ശതമാനം തലവേദനയാണ്. ഇപ്പോൾ തലവേദനയുള്ള ആളുകളെ ഇപ്പോൾ ഏതൊക്കെ ഡോക്ടർ നോക്കിയാലും ഒരു അയച്ചൊക്കെ അവർ പറയും. കാരണം വളരെയധികം ബന്ധമുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു, കണ്ണിൽ നിന്നുള്ള ഇമേജ് നേരെ ബ്രെയിനിൽ പോവുക, ബ്രെയിനിൻ്റെ ഫങ്ഷൻ്റെ ഒരു 50% കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മെമ്മറി, നമ്മൾ വർക്ക്, നമ്മുടെ പഠിക്കുന്നതെല്ലാം വിഷ്വൽ ഇതായിട്ട് വളരെ അറ്റാച്ച്മെൻ്റാണ്. പല ഹോർമോൺസിൻ്റെ റിലീസും വിഷ്വലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ ഒരു ഐ ചെക്കപ്പ് നല്ലതാണ്. കണ്ണ് കാഴ്ച കുറവുള്ള ആളുകൾ ആ കാഴ്ച ക്ലിയറാക്കാൻ വേണ്ടി, ഇമേജ് ക്ലിയറാക്കാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു ഓർഗൻ കൂടുതൽ നേരം എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ അത് ടയർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ഐ ഡോക്ടറിനെ കണ്ട് ഒരു ഗ്ലാസ് ചെക്കപ്പാണ് ഗ്ലാസ് ചെക്കപ്പ് കാണിക്കേണ്ടത് മസ്റ്റാണ്.
1: ഈ കണ്ണിൻ്റെ കാഴ്ച, അത് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കാഴ്ച കുറയും, വീണ്ടും വീണ്ടും കാഴ്ച കുറഞ്ഞ് തീരെ കാണാത്തൊരവസ്ഥയിലേക്ക് വരും അല്ലേ? അതല്ലേ
0: നല്ലൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കാഴ്ചക്കുറവുണ്ടായി. ഇപ്പോൾ ചെറിയ, ഇപ്പോൾ നമ്മൾ സാധാരണ ഷോർട്ട് സൈറ്റ്, നമുക്കറിയാം ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ആസ്റ്റിഗ്മാറ്റിസം എന്ന് പ്രധാനപ്പെട്ട 3 ഇതായിട്ട് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ മയോപ്പിയ, അതായത് അടുത്തവർ കാണും, ഡിസ്റ്റൻസ് കാണില്ല, അവരുടെ ഐബോൾ ഒരിത്തിരി സൈസ് കൂടുതലായിരിക്കും. മറ്റത് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയും, അത് അവർക്ക് ഡിസ്റ്റൻസ് നിയർ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ആസ്റ്റിഗ്മാറ്റിസം, അവർക്ക് സിലിണ്ടർ വേണ്ടി വരും, എന്നാൽ ആ ഇമേജ് ക്ലിയർ ആയിട്ട് വീഴുള്ളൂ. അതായത് സിമ്പിൾ ഫിസിക്സ് ആണ്. നമ്മൾ ഒരു ഇമേജ് ലെൻസ് വഴി റെറ്റിനയിൽ വീഴുന്ന ഒരു മാക്കുല എന്ന് പറഞ്ഞ പോയിന്റിൽ വീണാലേ ഇമേജ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതിന് ഇതില്ലെങ്കിൽ ഈ വിഷൻ എല്ലാം ക്ലിയർ ആവില്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഗ്ലാസ് ചെക്കപ്പ് കൂടെ, ആ ഗ്ലാസ് വെച്ചിട്ട് മയോപ്പിക്ക് മൈനസ് ഗ്ലാസും ഹൈപ്പർ മെട്രോ പ്ലസ് ഗ്ലാസ് കൊടുക്കും, സിലിണ്ടറും കൊടുത്തിട്ട് ഇമേജ് ക്ലിയറാക്കി ക്ലിയർ ഇമേജ് ആക്കി കൊടുക്കുന്നു ചെയ്യുന്നത്. ഇത് ചെയ്യാതെ ചെറുപ്പം മുതൽ വിഷൻ ചെയ്യാതെ കുറേ നാൾ കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷനുള്ള നെർവ്സിന് ഡിലേ വന്നിട്ട് അതിനെ നമ്മൾ ആംബ്ലിയോപ്പി എന്ന് പറയും. അതായത് അത് നേരത്തെ ഒരു 6-8 ഇയേഴ്സിനുള്ളിൽ റിക്കഗ്നൈസ് ചെയ്തില്ല എങ്കിൽ ആ ഒരു കുറവ് ചിലവർക്ക് ഒരു 13 ഇയേഴ്സ് വരെയും ലാസ്റ്റ് പോവും. നമ്മൾ അത് വന്നാലായ ആംബ്ലിയോപ്പി എന്നുള്ള അവസ്ഥ വന്നാൽ പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. അതായത് നെർവ്സിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞു പോയി. അതുകൊണ്ട് ആ ഒരു ഒരു നല്ലൊരു ഏജ് ഒരു 13-15 ഇയേഴ്സിന് ശേഷം ആണ് ഈ വരുന്ന ആൾ വരുന്നതെങ്കിൽ അതിന് നമ്മൾ ആംബ്ലിയോപ്പി എന്ന് പറയും. അതിന് ലൈഫ് ലോങ് പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് ചെറിയൊരു വിഷൻ ഡിസ്റ്റർബൻസും ചെറിയ പ്രായത്തിലുണ്ടെങ്കിൽ അത് കാണിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഇത് പല ആളുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കണ്ണ് കാണാതാവുന്നൊരവസ്ഥ. അത് അങ്ങനെ സംഭവിക്കുന്നത് ഇതേപോലെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ടാണോ അത് വേറെന്തെങ്കിലും ആണോ?
0: അത് വളരെ നല്ല ചോദ്യമാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ പേഷ്യൻസ് വരും, ഞാൻ ഇന്ന് മുഖം കഴുകി കഴിഞ്ഞ് നോക്കും, ഒരു കണ്ണ് കണ്ടുകൂടാ എന്ന് പറയും. ഇത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെറിയ പ്രായത്തിലാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ജന്മനാ ഒരു കണ്ണിന് കാഴ്ച വളരെ കുറവായിരിക്കും, ആൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. മുഖം കഴുകുമ്പോഴായിരിക്കും ആക്സിഡൻ്റിൽ ഒരു കണ്ണ് അടച്ച് പോകുന്നത് മറ്റേ കണ്ണിൽ കൂടെ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ആ സുപ്രഭാതത്തിലേക്ക് അവർ ഓടി വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്കപ്പിൽ നമുക്ക് മനസ്സിലാവും. പ്രായം കൂടിയ ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ വേറെ വിഷയമുണ്ട്, അതിന് കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് പറയും. പ്രഷറും ഷുഗറുള്ള ആളുകൾക്ക് പ്രഷറും ഷുഗറുള്ള ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ ബ്രെയിൻ്റെ ബാക്കിൽ ഓക്സിപിറ്റൽ കോർട്ടെക്സ്, വിഷ്വൽ കോർട്ടെക്സ്, അതായത് കണ്ണിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു സെൻറ്റർ, അവിടേക്കുള്ള ബ്ലഡ് വെസൽ ഹാർട്ട് അറ്റാക്ക് പോലെ ആ ബ്ലഡ് വെസൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ഫംഗ്ഷൻ പോയി. അതിന് നമ്മൾ കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അവരും ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ എഴുതി കഴിഞ്ഞാൽ അവർ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കൈ ചെക്കപ്പിലെല്ലാം നോർമലായിരിക്കും. അതായത് നമ്മൾ പറയും ഐ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണില്ല, ഒരു ഡിഫക്റ്റും ഇല്ല, കണ്ണിലും ഡിഫക്റ്റ് ഇല്ല, പേഷ്യൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഐൻ്റെ അല്ല പ്രശ്നം, ബ്രെയിൻ്റെ ഫംഗ്ഷനാണ്. അതായത് നോർമൽ ഒരു വിഷന് നോർമൽ ഫംഗ്ഷന് ഐയും വേണം ബ്രെയിനും വേണം.
1: മാഷാ, ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ് കാണുന്നത്. കണ്ണട വെക്കുന്നതിന് പകരം അവർ ലെൻസ് വെക്കാനുള്ള താല്പര്യം കാണിക്കുന്നു. ഈ ലെൻസ് എന്നുള്ളത് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടുക എന്ന ലക്ഷ്യത്തിലാണുള്ളത് അവർ ചെയ്യുന്നത്, അത് അതുകൊണ്ട് വേറെ വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
0: അതായത് കോണ്ടാക്ട് ലെൻസ്, കോണ്ടാക്ട് ലെൻസ് ആവശ്യമായി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ഈ സൗന്ദര്യം കൂട്ടുക കോസ്മെറ്റിക് ആസ്പെക്റ്റിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കണം. കാരണം ഗ്ലാസ് പോലെയല്ല കോണ്ടാക്ട് ലെൻസ്. ഞാൻ പറഞ്ഞു ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഐ. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇപ്പം ഐയിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ്, ലേസർ ഇതെല്ലാം ചെയ്യുമ്പോൾ അത്രയും പ്രഷ്യസ് ഒരു ഓർഗൻ നമ്മൾ ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ ഇൻഡിക്കേഷൻ വേണം. അല്ലാതെ നമ്മൾ സൗന്ദര്യം കൂട്ടാനായിട്ട് ഇപ്പോൾ കണ്ണാടി നമ്മൾ കണ്ണിന് പുറത്ത് വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം. ഇത് കോണ്ടാക്ട് ലെൻസ് ഇടുമ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് എഡ്യൂക്കേഷൻ അതിന് മുമ്പ് കൊടുക്കണം. എങ്ങനെ വെക്കണം, അത് എങ്ങനെ എടുക്കണം, അത് വെച്ച് ഉറങ്ങാൻ പാടുണ്ടോ. പല ടൈപ്പുള്ള കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. ചില കേസിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, കറക്റ്റോക്കോണസ്, പിന്നെ രണ്ട് ഐയും തമ്മിലുള്ള പവർ ഭയങ്കര ഡിഫറൻസ് വരും, ഒരു 2.5-3 ഡിഫറൻസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ കോണ്ടാക്ട് ലെൻസ് മസ്റ്റ് ആണ്. അല്ലാതെ കോസ്മെറ്റിക് ഇതിന് വളരെ ഡബിൾ തിങ്കിങ് ചെയ്തതിനു ശേഷം വേണം കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ.
1: നമ്മൾ സാധാരണ കണ്ണിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കളറ് ബ്ലാക്കാണ്, പക്ഷേ ചില ആളുകളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു മറ്റൊരു നല്ല ഒരു വേറൊരു കളറിൽ കാണുന്നുണ്ടോ? അത് ജന്മനാ ഉള്ളതാണ്, പക്ഷെ എന്താണ് അതിൻ്റെ അതിലുള്ളൊരു കാര്യം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ഭംഗിയുള്ള മറ്റൊരു കളർ കാണുന്നുണ്ട്, അതെന്താണെന്നുള്ളതാണ്.
0: അതായത് ഭംഗിയുള്ള പൂച്ചക്കണ്ണ്.
1: ആ പൂച്ചക്കണ്ണ്, പേര് പറയാ, പേര് പറഞ്ഞില്ല.
0: അതായത് നമ്മുടെ കണ്ണിൻ്റെ കളറും, ഞാൻ നേരത്തെ പറഞ്ഞ ഐറിസ്, ഐറിസിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഫിംഗർ പ്രിൻറ്റിനേക്കാളും, ഫിംഗർ പ്രിൻറ്റിൽ 40 യുണീക്ക് കാറ്റസ്റ്റിക്സേ ഉള്ളൂ ഫിംഗർ പ്രിൻറ്റിൽ. ഐറിസിന് 256 യുണീക്ക് കാറ്റസ്റ്റിക്സ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഐറിസ് ക്യാമറ വരുന്നത്. ഒരു അങ്ങനെ ഒരു ഒരു ഐറിസ് പോലത്തെ ഒരു വേറൊരു ഐറിസ് ഉള്ള ആളുണ്ടാവില്ല. ഈ ഐറിസ് ആണ് നമ്മൾ ബ്ലാക്കായിട്ട് കാണുന്നത്. ഐറിസിൻ്റെ ബ്ലാക്ക് കൊടുക്കുന്ന മെലാനിൻ എന്നുള്ള പിഗ്മെൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളറ്, മുടിയുടെ കളറ്, ഐറിസിൻ്റെ കളർ, ഇതെല്ലാം മെലാനിനാണ്. മെലാനിൻ്റെ എമൗണ്ട് കുറയുമ്പോഴാണ് ഈ പൂച്ചക്കണ്ണ് പോലെ വരുന്നത്. അതായത് ആ ബ്ലാക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊളാജൻ, ആ കൊളാജനെ പുറത്തേക്ക് കാണുമ്പോഴാണ് പൂച്ചക്കണ്ണ് പോലെ വരുന്നത്. അത് വളരെയധികം പാരമ്പര്യമുള്ള ഒരു ഇതും കൂടിയാണ് ഈ പൂച്ചക്കണ്ണ്. പിന്നെ ഒരു അസുഖമുണ്ട് ആൽബിനിസം എന്ന് പറയുന്നത്. അതായത് മെലാനിൻ കണ്ടൻറ്റ് കുറവ്, അത് മനുഷ്യരിലും മൃഗങ്ങളിലൊക്കെ അല്ല, വെളുത്ത ആളുകളുണ്ടല്ലോ മുടിയും എല്ലാം വെളുത്ത്, അത് ആൽബിനിസം. അതൊരു അസുഖമാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൺലൈറ്റിലും പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
1: ഈ നമ്മൾ ഈ ഒരു വിഷയത്തോട് കൂടെ ചോദിക്കാനുള്ള, ചില ഫോട്ടോകളിൽ അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ കണ്ണിൻ്റെ കളർ ഒരു ചുവന്ന കളറായിട്ട് ഒരു ഉള്ളൊരു പേടിപ്പെടുത്തുന്ന കളറായി കാണുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം?
0: അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ റെഡ് കളർ, അതായത് ആ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ, ഫ്ലാഷ് ലൈറ്റ് ബൗൺസ് ചെയ്യുന്നതാണ് അതിൽ നിന്ന്. കാരണം റെറ്റിന എന്ന് പറഞ്ഞാൽ റെറ്റിനിൻ്റെ ബാക്കിൽ കോറോയിഡ് എന്ന് വെച്ചാൽ കോറോയിഡ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, റിച്ച് ഇൻ ബ്ലഡ് വെസൽസാണ്. ആ ബ്ലഡ് വെസൽസിൽ നിന്ന് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്, വേറെ പേടിക്കാനൊന്നുമില്ല, അതാണ് റെഡ് ഐ ആയിട്ട് വരുന്നത്.
1: നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കണ്ണില്ലാത്ത ജീവികളായി ആരും ഇല്ല എന്നാണ്. ഒരുതരം പക്ഷി മൂങ്ങ, കണ്ണില്ലാത്ത ജീവികൾ ഉണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഉണ്ടുണ്ട്, കണ്ണില്ലാത്ത ജീവികളും സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൽ ഈ ലോകത്തുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. ചില ഈ വിരകൾ വേംസ്, അവർക്ക് കണ്ണില്ല, കണ്ണൂല, കയ്യൂല, ലഗ്ഗൂല, പിന്നെ ചില തരത്തിലുള്ള ചെമ്മീനുകളുണ്ട്, പിന്നെ പാമ്പുകൾ, ചില ടൈപ്പ് ഫിഷ് ഉണ്ട്, പിന്നെ ക്രാബ്, മറ്റേ ഞണ്ട്, അങ്ങനത്തെ പല ടൈപ്പിലും കണ്ണില്ലാത്ത ജീവികളുണ്ട് ഈ ലോകത്ത്.
1: അപ്പൊ അതൊക്കെ കാണുന്നത് അത് പഠിച്ചതിൻ്റെ ഒരു
0: അല്ല, അതിൻ്റെ മറ്റേ അതിൻ്റെ ടച്ചിങ്ങും ഇതെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ അത് സർഫസായിട്ട് അവരുടെ ബോഡി ടച്ചിങ്ങും കാര്യങ്ങളായിട്ടാണ് അതിൻ്റെ ജീവിതം.
1: ഇവിടെ അള്ളാഹു ചില ആൾ നമുക്ക് നമ്മുടെ മനുഷ്യരിൽ തന്നെ പല ആളുകളിലും ജന്മനാ കണ്ണില്ലാതെ കാഴ്ച ഇല്ലാതെ സൃഷ്ടിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് കാഴ്ചയില്ലാത്ത അവർക്ക് കാണാനും അല്ലെങ്കിൽ കേൾക്കാനൊക്കെ അല്ലെങ്കിൽ കാണാനുള്ളൊരു സംവിധാനങ്ങൾ, പുതിയ പുതിയ ഓപ്പറേഷൻസ്, പുതിയ പുതിയ മരുന്നുകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ?
0: നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ണ് മാറ്റി വെക്കുക, കണ്ണ് മാറ്റി വെക്കുക എന്ന് പറയും. ആക്ച്വലി കണ്ണ് മാറ്റാൻ പറ്റില്ല, കാരണം ഓരോ കണ്ണും 1.5 മില്യൺ നെർവ് ഫൈബേഴ്സ് ബ്രെയിൻ ആയിട്ട് അറ്റാച്ച്മെൻ്റാണ്. കണ്ണ് മാറ്റി വെക്കുന്ന സാധാരണ പറഞ്ഞാൽ കോർണിയൽ കെറാറ്റോപ്ലാസ്റ്റിയാണ്, കോർണിയ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കോർണിയ. ആ കോർണിയാണ് നമ്മൾ മാറ്റുക. അതായത് മരിച്ച ആൾ ഒരു 6 അവേഴ്സിനുള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള മരിച്ചുള്ള ആളിൽ നിന്ന് ഓൾഡ് ഏജും അല്ല, ന്യൂ മറ്റേ യങ്ങർ ഏജും അല്ലാത്ത ഒരു അഡൾട്ട് ഏജിൽ നിന്ന് ആ കോർണിയ നമ്മൾ മൊത്തം ആ കണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് ആ മരിച്ച ആളുടെ കോർണിയ എടുത്തിട്ട് അസുഖമുള്ള ആളുടെ കോർണിയ, കോർണിയയിൽ ബ്ലാക്ക് കളറൊക്കെ വരും, മറ്റേ ഈ മറ്റുള്ള പല അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ട്രോമ ഇതേ കൊണ്ട് കോർണിയയിൽ ഉണ്ടാകുന്ന ആ കോർണിയ മാറ്റി വെക്കുക, കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതാണ് കണ്ണ് മാറ്റി വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്.
1: ഇതിലപ്പുറം നമ്മൾ എന്താണ് ശ്രോതാക്കളോട് ഡോക്ടർക്ക് പറയാനുള്ളത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്?
0: ഒന്ന്, നമ്മുടെ കണ്ണിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ തന്നത്. ഇപ്പോഴും ഇപ്പോഴത്തെ സ്റ്റഡിയിൽ പോലും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 21st സെഞ്ചുറിയിലാണ് നമ്മൾ, സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓർഗൻ പോലും കൃത്യമായിട്ട് അതുപോലെ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല, മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രയും പ്രഷ്യസാണ് നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സുകളും. പിന്നെ ഈ പല അസുഖങ്ങളും ഈ കണ്ണായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലൂടെ നമുക്ക് നേരിട്ട് കവറിംഗ് ഇല്ലാതെ ബ്ലഡ് വെസൽസ് കാണാം. അതുകൊണ്ട് പല തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ണിൽ കൂടെ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഷുഗർ ഇപ്പോൾ വരുന്ന നമ്മുടെ പേഷ്യൻസ് വരുന്ന നല്ലൊരു ശതമാനം ഷുഗറാണ്. ആ ഷുഗറുള്ള ആളുകൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ കണ്ണാടി ഉപയോഗിക്കുന്നവർ 6 മന്ത്സ് 1 ഇയർ കൂടുമ്പോൾ ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യുക. കണ്ണിന് വിഷൻ എപ്പോഴും നമ്മളൊന്ന് കെയർ ചെയ്ത് വയ്ക്കുക. കാരണം അതിൻ്റെ റെറ്റിന ഞാൻ പറഞ്ഞ പോലെ 1.5 മില്യൺ ഫൈബേഴ്സ് റെറ്റിന ബ്രെയിനായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ്. അത് ഡാമേജ് വന്നാൽ പിന്നെ അത് കറക്ഷൻ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ വരുന്ന കണ്ണിൽ വരുന്ന ഒന്നാണ് കണ്ണിൽ പ്രഷർ കൂടുക, കണ്ണിനും ഒരു പ്രഷറുണ്ട്, അതിൻ്റെ പേരാണ് ഗ്ലോക്കോമ. അത് ചെക്ക് ചെയ്യാലേ അറിയാവുള്ളൂ. ചില കേസിൽ പെയിൻ ഉണ്ടാവും, നല്ല ശതമാനം ഗ്ലോക്കോമ എന്നുള്ള കേസിൽ നമുക്ക് പെയിൻ ഉണ്ടാവാറില്ല. അത് ഒരു ഐ ചെക്കപ്പ് റുട്ടീൻ ആവശ്യമാണ്.
1: നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ഏരിയ ഡോക്ടർ, നമ്മൾ ചെറിയ കുട്ടികൾ ഇന്ന് കൂടുതലധികം ആയും മൊബൈല്, വീഡിയോ ഗെയിം ഇവ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കേടാണെന്ന് അറിയാം. എന്താണ് ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ കുട്ടികളോട് ഡോക്ടർക്ക് പറയാനുള്ളത്?
0: അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞു, ലാപ്ടോപ്പും നോട്ടും മൊബൈലും കാര്യങ്ങളാണ്, അത് കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് കൂടുതൽ അതിൽ നിന്ന് കുറേ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള യൂസ് നമുക്ക് ചെയ്യാം, അത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഒരു സാധാരണ ഒരു ടെലിവിഷൻ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കൊരു റൂള് നമ്മൾ പറയാറുണ്ട്, 20-20-20. അതായത് 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ്സ് ഒരു 20 ഫീറ്റിലുള്ള ഡിസ്റ്റൻസിലേക്ക് നമ്മൾ നോക്കുക, അത് ഒരു അയ്യൻ്റെ ഒരു റെസ്റ്റ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ 20-20-20. പിന്നെ എപ്പോഴും കാഴ്ച നമ്മൾ എന്ത് കാണുന്നതും ക്ലിയർ അല്ല എങ്കിൽ അത് ഒരു ഇയർലി ചെക്കപ്പ് ആവശ്യമാണ്, ഇമേജ് നമുക്ക് ക്ലിയർ ആക്കി വയ്ക്കുക.
1: മാഷാല്ലാ, നമ്മുടെ എയർ ടൈമിൻ്റെ സമയപരിധി നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം ഇവിടെ പറയുകയാണ്.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
3: നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അബ്ദുൽ കബീർ, പീസ് റേഡിയോ പ്രതിനിധി, അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
2: മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ മുതൽക്കൂട്ടാകുന്ന ഒന്നാണ് വിശ്വാസവും പ്രാർത്ഥനയും. പ്രാർത്ഥന എന്നും ഒരു വലിയ ആയുധമാണ്. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
3: കഠിനമായ പരീക്ഷണം, വിധിയുടെ തിന്മ, ശത്രുപരിഹാസം എന്നിവയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കഠിനമായ പരീക്ഷണം, അതുപോലെ വിധിയിലുള്ള തിന്മ, അതുപോലെ തന്നെ ശത്രുക്കളുടെ പരിഹാസം. ഇവയൊക്കെ നേരിടേണ്ട ഒരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടായി വരുന്നു. എന്നാൽ ഇവയിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. ഇതാണ് ആ പ്രാർത്ഥന. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, അല്ലാഹുവേ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. വദറഖി ശഖാഇ, ദുരിതങ്ങളിൽ മുങ്ങുന്നതിൽ നിന്നും. വസൂഇൽ ഖലാഇ, വിധിയുടെ തിന്മയിൽ നിന്നും. വശമാതത്തിൽ അഅദാഇ, എനിക്ക് ദുരിതമുണ്ടാകുന്നത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ ഇഞ്ഞോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വദറഖി ശഖാഇ വദറഖി അശ്ശഖാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ വശമാതത്തിൽ അഅദാ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഫാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ, എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, ജീവിതത്തിലേറെ ഗൗരവതരമായ മേഖലയിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള പരിഹാരമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം കേട്ട് കഴിഞ്ഞത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് അവതരിപ്പിച്ചത്.
3: ഇനി പീസ് റേഡിയോ കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ്. പൂമരത്തണലിൽ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നു
2: അമീർ ഒറ്റപ്പാലം.
3: ഇസ്ലാമിക മര്യാദകൾ എന്ന വിഷയത്തിലാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൽ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വിഷയം മര്യാദകളെ കുറിച്ചിട്ടുള്ളതാണ്, അദബുകളെ കുറിച്ചിട്ടുള്ള വിഷയമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉള്ളത് മൂന്ന് കൂട്ടുകാരുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം.
1: ഞാൻ ഫൗസാൻ അബ്ദുൽ വഹാബ്, DUP സ്കൂൾ കടമ്പഴിപ്പുറം പഠിക്കുന്നു. മൂന്നാം ക്ലാസ്സിലാണ് ഞാനുള്ളത്.
0: മാഷാല്ലാ. അപ്പോൾ ഫൗസാൻ അബ്ദുൽ വഹാബ് എന്ന കൂട്ടുകാരനാണ് കൊച്ചുമിടുക്കാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. രണ്ടാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം.
2: ഞാൻ ഷഹബാസ്, ഞാൻ മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
0: അതെ, ഷഹബാസും മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പത്തിരിപ്പാല അല്ലേ. ഇനി മൂന്നാമത് മറ്റൊരു കൂട്ടുകാരൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം.
3: ഞാൻ ഫായിസാൻ, ഞാൻ BKMLP പട്ടാമ്പി സ്കൂളിലാണ് പഠിക്കുന്നത്.
0: മാഷാല്ലാ. അപ്പോൾ ഫായിസ്, ഇഹ്സാൻ എന്ന മറ്റൊരു കൂട്ടുകാരുമുണ്ട്. മൂന്ന് പേരും പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലല്ലേ. മാഷാല്ലാ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലുള്ള വിശേഷങ്ങളൊക്കെ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ? സ്കൂളില് ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടോ?
4: കേൾക്കാറുണ്ട്.
0: ക്ലാസ് കേൾക്കും എന്നുള്ളതിന്റെ ആ ഒരു പേരും പറഞ്ഞ് മൊബൈലിലിരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടോ? ഇല്ല. ഉഷാറാണ്. ഓക്കെ. ഏതൊക്കെ എല്ലാ വിഷയങ്ങളും നന്നായി ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ടോ? ഓക്കെ. എന്തായാലും ഒരുപാട് മര്യാദകൾ എന്ന് പറയുമ്പോൾ അദബുകൾ, മാനേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് നല്ല മര്യാദയോടുകൂടി പെരുമാറേണ്ടത് ആരോടാണ്?
3: ഗുരുനാഥന്മാരോട്.
0: ഓക്കെ, മാഷാല്ലാ, ഗുരുനാഥന്മാരോടാണ്. അതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ആരോടാ?
2: മാതാപിതാക്കൾ.
0: മാഷാല്ലാ, ഷഹബാസ് നല്ല ഉഷാറായി പറഞ്ഞു അല്ലേ. മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും. കാരണം എന്താണ്? നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്തു തരുന്നത് അല്ലേ. ആ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഉമ്മാരോടും ഉപ്പാനോടൊക്കെ നല്ല മര്യാദയോടുകൂടി പെരുമാറുന്ന കുട്ടികളാവണം. അല്ലെങ്കിലോ, നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടില്ല. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് പറഞ്ഞത്? ഒരു സഹാബി നബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ എന്താണ്, എന്താണെന്നൊന്ന് പറഞ്ഞാൽ. ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട്
3: പെരുമാറുന്നത്
0: ആരോടാണ്? അപ്പോൾ എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്?
3: ഉമ്മാനോട്.
0: വീണ്ടും ആ സഹാബി ചോദിച്ചു അല്ലേ, വീണ്ടും ചോദിച്ചു, പിന്നെ ഞാൻ ആരോടാണ്? വീണ്ടും പറഞ്ഞു ഉമ്മാനോട്. വീണ്ടും ചോദിച്ചു, അപ്പോഴോ ഉമ്മാനോടാന്ന് പറഞ്ഞു. ആ പിന്നെയും ചോദിച്ചപ്പോഴോ ഉപ്പാനോട്. ചുരുക്കത്തിൽ ഉമ്മാനോടും ഉപ്പാനോടുമാണ്, ഉമ്മയോടും ഉപ്പയോടുമാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ അങ്ങനെ തന്നെയാണോ? അപ്പം നിങ്ങളൊക്കെ ഉമ്മാനിപ്പാനൊക്കെ വിളിച്ച് ചോദിച്ചാൽ പറയോ, ആ ഫൗസാൻ നല്ല കുട്ടിയായിട്ടാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കും, നല്ല ഉഷാറാണ്, ഷഹബാസൊക്കെ അടിപൊളിയാണ്, അതുപോലെ തന്നെ ഫായിസൊക്കെ ഉഷാറാണെന്ന് പറയോ. ഫായിസ്, ഇഹ്സാൻ പറയോ. എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ. എന്താ മുണ്ടാത്ത്? ഓക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ ഉമ്മ ഇപ്പയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് പെരുമാറേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു, പറഞ്ഞില്ലേ. ആ എന്നാൽ ഉമ്മാനും ഉപ്പാനും കുറിച്ചിട്ടുള്ള ഒരു, നമ്മൾ ഒരുപാട് ഗാനങ്ങൾ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ. ഉമ്മാനോടും ഉപ്പാനോടും നമ്മൾ പെരുമാറേണ്ട രീതിയും അവരെ സ്നേഹിക്കേണ്ടതിനെ പറ്റിയിട്ടും ഒക്കെയുള്ള പാട്ടുകൾ, ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തെങ്കിലും മനസ്സിലിങ്ങനെ വരുന്നുണ്ടോ? ആദ്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കുട്ടികൾ പാടുന്നൊരു പാട്ടുണ്ട്, ഞാൻ ഇപ്പം അങ്ങനെ പാടി, നിങ്ങളിപ്പോൾ എൻ്റെ പിന്നാലെ കൊണ്ട് പാടും.
3: ഉമ്മാന്റെ മടിത്തട്ട്
0: മാഷാ അല്ലാ ഉറക്കം പഠിക്കും ആ.

0: അപ്പോ എന്തായാലും ആ പാട്ടിലൂടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഉമ്മാന്റെ മടിത്തട്ട്, നമ്മൾ ഉമ്മാന്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോ, അങ്ങനെ കിടക്കലുണ്ടോ? ആ അപ്പൊ നല്ലൊരു എന്താ പറയാ, നമുക്ക് തലയണമ കിടന്ന് നല്ല ഉഷാറായിട്ട് ബെഡ് കിടക്കുന്നതിനേക്കാളും ഒരു സുഖം, ഒരു ഫീലിംഗ് ഉണ്ടാവും, ഉണ്ടോ? അപ്പൊ ഉമ്മാന്റെ മടിയിൽ, അപ്പൊ നമ്മളെ ഉമ്മ മടിയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോ നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കും. അപ്പോൾ നമുക്കൊരു നല്ലൊരു സുഖം, ചിലപ്പോൾ നമ്മളങ്ങനെ ഉറങ്ങിപ്പോവും അല്ലേ? അത് ഉമ്മ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കഴിയണത്? ഉമ്മാരില്ലെങ്കിൽ നമുക്ക് ഉമ്മാരെ മടിത്തട്ടിൽ കിടക്കാൻ പറ്റുമോ? ഇല്ല. ഉപ്പാന്റെ പുറത്ത് ആന കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഉപ്പാനും ഉമ്മാനൊക്കെ തന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മനോടും ഉപ്പനോടും ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം? പെരുമാറണം. അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കും, നിനക്ക് ഉപ്പാനും ഉമ്മാനെയും തന്നിട്ട് നീ അവരെ ശരിക്കും നോക്കിയോ? അവർ പറഞ്ഞ് കേട്ടോ, എന്നാൽ ഉമ്മി ഉപ്പയില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, നിനക്ക് ഉമ്മി ഉപ്പി ഉണ്ടായിരുന്നില്ലേ, അപ്പോഴായിരിക്കും നമ്മൾ അന്തം വിടുക. ശരിയാണല്ലോ, ഒരുപാട് ഉമ്മി ഉപ്പില്ലാത്ത കുട്ടികളുണ്ട് അല്ലേ? ആ ഉമ്മി ഉപ്പില്ലാത്ത കുട്ടികൾക്ക് എത്ര വിഷമമുണ്ടാവും, എൻ്റെ ഉമ്മല്ല, എനിക്ക് ഉപ്പല്ല, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. നമുക്കിതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഉമ്മി ഉപ്പയും പറഞ്ഞ് കേൾക്കില്ലെങ്കിലോ, അത് മോശമാണ് അല്ലേ? വയസ്സ് എന്താ പറയുള്ളു, മോശമല്ലേ? ആ അപ്പൊ നമ്മൾ നന്നായിട്ട് ആ ഉമ്മയും ഉപ്പയും പറയുന്നത് കേൾക്കണം. ഇനി നമ്മൾ മുതിർന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറുക, മുതിർന്ന ആളുകളെ, വലിയ ആളുകളെ കാണുമ്പോൾ, ചില കുട്ടികളുണ്ടല്ലോ മുതിർന്ന വലിയ ആൾക്കാരെങ്ങനെ കാണുമ്പോൾ പോടാ പോടാ എന്നിട്ടിങ്ങനെ ചിറിയാട്ടും, ചിലപ്പോൾ എന്ത് ചെയ്യും, എന്താണ് അവരെ കളിയാക്കും. അതുപോലെ മോനെ ഒന്നും കൂടെ വന്നാ, എനിക്ക് ഒരു ഈ എൻ്റെ ഭാഗത്തേക്ക് ആ വീട് എവിടെ ഒന്ന് പറഞ്ഞു തരുമോ, വഴിയൊന്ന് കാണിച്ചു തരുമോ വെച്ചാൽ അയാളപ്പോൾ ശരിയാക്കി കൊടുക്കുക. നിങ്ങൾ ഇതീ കൂടെ ഉണ്ട് പോയിട്ടേ അപ്പുറത്തെ കണ്ടി തിരിഞ്ഞോളിയും. അപ്പോൾ മറ്റേ അബ്ദുറഹ്മാൻ ഖാൻ്റെ വീട് അവിടെയാണ് പറയും, എനിക്ക് ഇപ്പുറത്ത് കൂടെ പോയാൽ അടുത്ത അപ്പുറത്തായിരിക്കും വീട് ഉണ്ടാകുക. അങ്ങനെ നിങ്ങൾ കളിപ്പിക്കലുണ്ടോ? ഇല്ല. എല്ലാ ആൾക്കാരും നമ്മളടുത്ത് ചോദിച്ചാൽ എങ്ങനെ നമ്മൾ പറയേണ്ടത്? ഒരിടത്ത് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടും, എങ്ങനെ
1: പറയണ്ട്?
0: അറിയാണെങ്കിൽ പോയി പറഞ്ഞെടുക്കുക, അറിയില്ലെങ്കിലോ അറിയില്ലെങ്കിലും അറിയണോടുത്ത് അല്ലേ ചോദിക്കാൻ വേണ്ടി പറഞ്ഞെടുക്കും. ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, സ്വീപ്പാക്കരുത് അല്ലേ, കളിയാക്കരുത്. ചില ആൾക്കാരൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരിങ്ങനെ കളിയാക്കുക, ചില കണ്ണു കാണാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക, കണ്ണു കാണാത്ത ആൾക്കാരെ കാലു വെച്ച് വീഴ്ത്തുവോ? എന്താ ചെയ്യുക? ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഇങ്ങനെ അല്ലെ പോവുക? അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല.
0: അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റെഡിയാണ്, ചെയ്യണം അല്ലേ ഇൻഷാല്ലാ. അപ്പൊ അവരോട് നന്നായിട്ട് വലിയ ആളുകളെ നമ്മൾ അതിനാണ് എന്ത് പറയാ, റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. വലിയവരെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പോ നമ്മൾ വലുതാകുമ്പോ അപ്പൊ നമ്മളെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളെയും ബഹുമാനിക്കും അല്ലേ. മാത്രല്ല വലിയവരെ ബഹുമാനിക്കണം എന്നാണ് ആര് പഠിപ്പിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞെന്താണെന്നറിയോ, നമ്മളിൽ പെട്ടവനല്ല വലിയവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്ത, പഠിച്ചിട്ടല്ലേ ഹദീസ്? അങ്ങനെ ചെയ്യാത്തവർ നമ്മിൽ പെട്ടവർ മുസ്ലിങ്ങളല്ലാന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മിൽ പെട്ടവരല്ല പറഞ്ഞ മുസ്ലിങ്ങളല്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, വലിയവരെ ബഹുമാനിക്കണം. അപ്പൊ വീട്ടിലൊക്കെ നമ്മൾ വലിയവരുണ്ടെങ്കിൽ ഒരേക്കാൾ ഉച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉമ്മയിപ്പയും സംസാരിക്കുമ്പോ ഒരേക്കാൾ, ചില കുട്ടികൾക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലെ, നല്ല ശബ്ദമായിരിക്കും. അപ്പോൾ അങ്ങനെ ശബ്ദം ഇടുമ്പോൾ ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും വലിയവരെക്കാളും ശബ്ദം നമുക്ക് കൂടാൻ പാടില്ല. അതാരാ പറഞ്ഞത് അങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുതിർന്ന ആളുകളെ, വലിയവരെ നമ്മൾ ബഹുമാനിക്കണം. കുട്ടികളോട് എങ്ങനെയാണ് കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കുക? സ്നേഹിക്കണം, ഒരു പറഞ്ഞത് ഒക്കെ ചെയ്തു കൊടുക്കണം,
1: എല്ലാതും
0: നല്ല കാര്യങ്ങളല്ലെങ്കിലോ. അപ്പൊ ഒരു വാശി പിടിച്ച് കരഞ്ഞാലും എന്ത് ചെയ്യരുത്, ചെയ്തു കൊടുക്കരുത്. ഒരു കരച്ചൽ നിർത്താൻ വേണ്ടി നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും, ആ അത് അത് അവർക്കൊരു ശീലാകും. കുറച്ച് കഴിഞ്ഞാൽ അവർ കരച്ചിൽ നിർത്തും. കരഞ്ഞു കഴിഞ്ഞാലോ ചെറിയ കുട്ടികൾ നമ്മൾ കരച്ചൽ നിർത്താൻ വേണ്ടിയിട്ട് മൊബൈൽ കൊണ്ട് കൊടുക്കും ചിലവർ. അപ്പോൾ കുട്ടി കരച്ചിലാണ് നിർത്തും അല്ലേ. അതിൻ്റെ അപകടം എന്താണ് ഞാൻ പറയണ്ടല്ലോ. അതിൻ്റെ അപകടം ആ പറഞ്ഞോളെ.
1: ആ
0: കണ്ണ് കേട് വരും അല്ലേ. നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം മൊബൈൽ എടുക്കലുണ്ട്? എടുക്കലൊന്നുമില്ല. കുറച്ച് നേരം തരും. ആ ഫൗസാ ഫൗസാനോ തരലില്ല. ആ ചില സമയത്ത് തരലില്ല. ആ ഷഹബാസോ
1: കിട്ടലില്ല.
0: കിട്ടിയാ കളിക്കും. ഏ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഫോണിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്തിനപ്പോൾ നമുക്ക് പഠിക്കാനും നല്ല കാര്യങ്ങൾ നോക്കാനുമാണ് ഫോൺ. അല്ലാതെ ഫോണ് കിട്ടാതെ ചില കുട്ടികളുണ്ട് കരയും. ഒരു നിലോ പെരും നിലോളിക്കലുണ്ട്. ഒരൊറ്റ കരച്ചിലാ. ഏ ആ കരച്ചിൽ കേട്ടാൽ തോന്നും അവൻ്റെ ആരോ മരിച്ചിക്കണെന്ന്. ഏ ആ ജോതി കരച്ചില കര. ഏ
1: ആ
0: എൻ്റെ ഉമ്മ. അപ്പൊ പുറത്തുനിന്ന് ആരെയും വിചാരിക്കും എൻ്റെ ഉമ്മ അള്ളാ വടച്ചാൻ എന്താണ് എന്താണ് സൂറാത്താവോണ്ട് ഓടി വരും. ഏ അപ്പോ നോക്കുമ്പോ എന്തായിരിക്കും? അല്ല ഓന് മൊബൈലിന് കരയാണ്. ഓനെ മൊബൈലിന് വേണ്ടി കരയാണ്. നിങ്ങളങ്ങനെ കരയിലുണ്ടോ? മൊബൈല് നമുക്ക് എന്തിനു വേണ്ടിട്ടാണ്? പഠിക്കാനും നല്ല കാര്യങ്ങളും നോക്കാനും ഒക്കെ. എല്ലാം നമുക്ക് ബോറടിക്കുമ്പോ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ സമയം കളയാനുള്ള ഒന്നല്ല. നമുക്ക് അതിനൊന്നും സമയമല്ല. നമ്മൾ കൂടുതൽ സമയം ചെലവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? ആ ഉറക്കെ പറയണ നബി സല്ലല്ലാഹി
1: അലൈഹി
0: വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഇതാക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അധ്യാപകരായിട്ടുള്ള ആളുകളോട് എന്താണ് എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്? നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? ഒരാൾ
1: പറയാം.
0: ഷഹബാസ് പറയട്ടെ. ആ
1: അവര് പഠിപ്പിക്കുമ്പോ ശ്രദ്ധിക്കണം.
0: ആ ചില കുട്ടികളെ ഉസ്താദും ടീച്ചറൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ജനലിൽ കൂടെ പുറത്തേക്ക് മരത്തിൽ വരുന്ന അണ്ണാനെ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ അണ്ണാനെ ശ്രദ്ധിക്കണ അങ്ങനെ ഉണ്ട് അല്ലേ. ആ അപ്പോൾ തൊട്ടപ്പുറത്ത് ജനലിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നോക്കടാ നോക്കടാ അതിലൊരു അണ്ണാന് ആ അതിൻ്റെ മുകളിൽ ഇത് അപ്പുറത്തൊരു കാക്ക വന്നിരിക്കുന്നു. ടീച്ചർ ഇവിടെ ഇങ്ങനെ പഠിപ്പിച്ചതായിരിക്കും ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവരതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എല്ലാ ടീച്ചർ അടുത്ത് വന്നിട്ട് തൊടുമ്പോഴേക്കും ടീച്ചർ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയാ ഒരു സൈക്കിളും ഒന്ന് വേണം ചിരി. അപ്പോൾ ടീച്ചർ എങ്ങാനും ചോദ്യം ചോദിച്ചാൽ ഓനെന്ത് ചെയ്യുമോ ആകെ കിട്ടുമോ പറയാൻ കിട്ടുമോ? ആ മരത്ത് മണ്ണാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ആവരുത്. നമ്മൾ ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ആ ശ്രദ്ധിച്ചിരിക്കൽ തന്നെയാണ് ടീച്ചർമാരോടുള്ള ഏറ്റവും വലിയ എന്ത് ആ ബഹുമാനം. ആ അവരെ മര്യാദ കൊടുക്കലാണത്. മര്യാദ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ശരിയാവും അല്ലേ. അപ്പോൾ അധ്യാപകരോട് അധ്യാപകരെ കുറിച്ചിട്ട് അധ്യാപകരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കഥകൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയോ? കഥ അതായത് ഉസ്താദ്മാരെ നമ്മളെ ടീച്ചർമാർ അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് എനിക്കൊരു അധ്യാപകനുണ്ടായിരുന്നു ആ അധ്യാപകനാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കില്ലേ ടെക്സ്റ്റ് ബുക്കിൽ? ഏ ഉണ്ടോ? ആ അങ്ങനത്തെ ഉണ്ട് സംഗതി. അങ്ങനത്തെ കുറേ നിങ്ങൾ ചെറിയ ക്ലാസ്സിലാവുകൊണ്ടാണ്. ഇനി വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അധ്യാപകർക്കുള്ള ഇത് നമ്മൾ ഏറ്റവും വലിയ അധ്യാപകനാണ് ആര്? ആര് നിങ്ങൾ എങ്ങനെ പറയുന്ന ഉത്തരം നോക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകനാണ് ആര്? നമ്മൾ ഒരുപാട് ആ ഉറക്കെ പറ ആ ആ അധ്യാപകനെ പറ്റിയിട്ട് ആ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറ്റിയിട്ട് ഒരു കഥ പറഞ്ഞാൽ മതിയല്ലോ. ആ അതാണ് ചെറിയ ഒരു ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ച ഒരു സംഗതി ഒരു ചെറിയൊരു കഥ ഓർത്ത് നോക്കിയ. ഒരു പാട്ട് നേരത്തെ പാടി നമ്മൾ ഇനിയൊരു കഥയും കൂടി വന്നാൽ നല്ല ഉഷാറാവും അല്ലേ. ഒന്ന് പറഞ്ഞു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ ഒരു ഒരു വയസ്സുള്ള വയസ്സായ ഒരു ഒരു സ്ത്രീ വരുമ്പോൾ ഒരു വിറക് കെട്ടിൻ്റെ ആ എന്നാ പറയും എന്നാ പറയും നോക്കട്ടെ.
1: വിറക് കെട്ടിൻ്റെ മായി പോവുകയായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബി ആ വിറക് മേടിച്ചിട്ട് വീട്ടിലെത്തിച്ചു.
0: അപ്പോ വിറക് ഇങ്ങനെ എടുത്തു കൊടുത്തപ്പോ വിറക് തലയിൽ എടുത്തു അല്ലേ, എടുത്തിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്തു. അപ്പൊ എന്തോ ഒന്ന് പറഞ്ഞല്ലോ,
1: ആ മുഹമ്മദിന്റെ വലയിൽ നീ കുടുങ്ങ.
0: അതാണ്.
1: അപ്പോ അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ മുഹമ്മദ്.
0: സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കി നിങ്ങളെ, അപ്പൊ ഈ വയസ്സായ ഒരു ഉമ്മാക്ക് പോലും ഈ നബിനെ പറ്റിയിട്ട് അന്നത്തെ ശത്രുക്കൾ പറഞ്ഞു കൊടുത്തേക്കാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണ്, അങ്ങനെയാണ്.
1: പക്ഷെ
0: എന്താണ് ഒന്നും പറഞ്ഞാൽ കേൾക്കരുത് അല്ലേ. പക്ഷേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ഞാൻ തന്നെയാണ് ആ മുഹമ്മദ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു ആര്, നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിച്ചത്. നമ്മൾക്കും അങ്ങനത്തെ അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ
2: സഹായിക്കണം.
0: വയസ്സായ ആൾക്കാരെയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ അനാഥകളെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ നബിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഓക്കെ, ഏതാണ് പാട്ട്?

0: അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? കുറേ കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഇന്നിങ്ങനെ ഓർമ്മിച്ചു പോയി അല്ലേ? ഉമ്മാരോടും ഉപ്പാനോടും അതുപോലെ തന്നെ മുതിർന്നവരോടും അധ്യാപകരോടും അതുപോലെ നമ്മുടെ കൂട്ടുകാരോടും അതുപോലെ അയൽവാസികളോടും ഒക്കെ നല്ല സ്വഭാവമുള്ളവരായി മാറണം നമ്മൾ എന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം അല്ലേ? അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. സലാം പറയുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ഉമ്മാനോടും ഉപ്പാനോടായാലും എല്ലാവരോടും സലാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാവപ്പെട്ടവരോട് നേരത്തെ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ നമ്മൾ പാലിച്ച് ജീവിക്കണം. അതാണ് ആര് നമ്മളെ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ മര്യാദകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അടുത്തൊരവസരത്തിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, ഇസ്ലാമിക മര്യാദകളെ ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് അമീർ ഒറ്റപ്പാലം കുട്ടികൾക്കായി അവതരിപ്പിച്ചത്. നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇനി നാം പോകുന്നത് ഇടവേളയിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ഇടവേള കഴിഞ്ഞ് വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, നാം നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. കറവ വറ്റിയ പശു, ദസ്തവീർ ടി കെ രചിച്ച രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു. നുറുങ്ങുകളിലേക്ക്.
0: കറവ വറ്റിയ പശു, എഴുത്ത് ദസ്തഗീർ ടി കെ. ഗൾഫിൽ മധ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുമ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള തിരക്കായിരിക്കും. മുൻകൂട്ടിയെടുത്ത് ഭദ്രമായി സൂക്ഷിച്ചുവെച്ച വിമാന ടിക്കറ്റ് ഒന്നുകൂടിയെടുത്ത് ദിവസവും സമയവും അങ്ങനെ നോക്കിവെക്കും. ഈ വർഷം കാര്യമായൊന്നും വാങ്ങുന്നില്ല. എത്ര വാങ്ങിയാലും വീതിച്ചു നൽകുമ്പോൾ ആർക്കും കാര്യമായൊന്നും ലഭിക്കില്ല. പിന്നെ വെറുതെ ടിക്കറ്റിൽ കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ച ലഗേജിലും കൂടുതൽ വാങ്ങി വെറുതെ പണമടക്കേണ്ടല്ലോ. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് രണ്ടു വർഷമായി കണക്ഷൻ ഫ്ലൈറ്റുകളായ ഇത്തിഹാദ്, ഒമാൻ എയർവേസ്, എയർ അറേബ്യ തുടങ്ങിയ വിമാനങ്ങളിൽ 30 കിലോ മാത്രമേ ലഗേജ് അനുവദിക്കുകയുള്ളൂ. അവയ്ക്കാണെങ്കിൽ വേനൽ അവധി സീസണിൽ ഭയങ്കര ചാർജുമാണ്. തിരക്കുള്ള സമയമായതിനാൽ പരമാവധി യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണത്. എങ്ങനെയൊക്കെയാണെങ്കിലും അനുവദിച്ച ലഗേജ് എത്രയാണെന്ന് അറിവുണ്ടെങ്കിലും 2 കിലോയെങ്കിലും കൂടുതൽ തൂക്കത്തിൽ പെട്ടികെട്ടുക എന്നത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്തത്ര പുണ്യമാണ്. മാത്രമല്ല, നാട്ടിലേക്ക് പോകാൻ നേരത്ത് ഒരു ഉംറ ചെയ്യുകയെന്നാൽ അതൊരു വിടപറച്ചിൽ കൂടിയാണ്. കാരണം ഇനി മടങ്ങി വന്ന് ഒന്നുകൂടി നിർവഹിക്കാൻ കഴിയുമോ എന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. കഴിഞ്ഞ വർഷം റമദാനിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉംറ നിർവഹിക്കാൻ പോയത്. കാരണം മറ്റൊന്നുമല്ല, സുഹൃത്തുക്കളെയെല്ലാം തട്ടിക്കൂട്ടി പോകാൻ പ്രയാസമാണ് എന്നതിനാൽ. ഉംറ കഴിഞ്ഞ് തിരികെ പോരാൻ വാഹനം കാത്തുനിൽക്കുമ്പോൾ ഒരു മലപ്പുറത്തുകാരന് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സ് കാണും. ഞങ്ങൾ സംസാരം തുടങ്ങി. എത്ര കൊടുക്കേണ്ടി വരും ജിദ്ദയിലേക്ക് തിരിച്ചു പോകാൻ? 20 or 25 റിയാൽ കൊടുക്കേണ്ടി വരും. ഞാനിങ്ങോട്ട് 15 കൊടുത്തത്. ഞാനും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാഹനം കിട്ടി. ഞാൻ ചോദിച്ചു, ജിദ്ദ കം ജിദ്ദയിലേക്ക് എത്രയാണ്? 30 റിയാൽ. ഫീ നഫ്രൈൻ കം, രണ്ടു പേരുണ്ട്, എത്രയാകും? യാ അഹി 60, സഹോദര 60. വിലപേശലിനൊടുവിൽ

0: നാട്ടിൽ തന്നെ 10 സെന്റ് സ്ഥലം വാങ്ങി ചെറിയ ഒരു വീട് വച്ചു. 3 പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചു. ഇളയതാണ് ആൺകുട്ടി, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞാൻ ചോദിച്ചു, 35 വർഷമായില്ലേ ഇവിടെ, അവസാനിപ്പിക്കാനായില്ലേ? നാട്ടിൽ വരുമാനമാർഗം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചെറുതായൊന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വരുമാനമോ? എന്തു വരുമാനം? 10 സെന്റ് സ്ഥലവും വലിയ ഒരു വീടും, അതിൽ നിന്നെന്തു വരുമാനം? അപ്പോൾ 35 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട്. ഞങ്ങൾക്ക് തറവാട്ടിൽ കൂടുതൽ സ്ഥലമൊന്നുമില്ല. എനിക്ക് 3 അനുജന്മാരുണ്ട്. ഉള്ള സ്ഥലത്ത് ഞെരുങ്ങിക്കുടുങ്ങിയാണ് അവർ തന്നെ വീട് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഉള്ള പൈസയും വലിയ ഒരു സംഖ്യ ലോണുമെടുത്ത് 10 സെന്റ് സ്ഥലം വാങ്ങിയത്. അതിൻ്റെ അടവു തീരാൻ 8 വർഷത്തോളം എടുത്തു. എത്ര പൈസ അടച്ചാലും പലിശ ഇനത്തിലേക്ക് കൂടുതലും മുതലിലേക്ക് ചെറിയ ഒരു സംഖ്യയായിരിക്കും എത്തുക. പിന്നെ വീട് വെക്കാൻ ലോണെടുത്തു. അത് തീരുന്നതിന് മുമ്പ് വലിയ മകൾക്ക് വിവാഹപ്രായമായി. അവളുടെ വിവാഹം, പിന്നെ താഴെയുള്ളവരുടെ വിവാഹം, സൽക്കാരം, പ്രസവം, പിന്നെ അവർക്കൊക്കെ വീടുണ്ടാക്കാനുള്ള സഹായം, ഇതെല്ലാം കഴിഞ്ഞ് നടുനിവർത്തി വരുമ്പോഴാണ് വീട്ടുകാരും ബന്ധുക്കളും പറയുന്നത്, വീടിന് സ്ഥലസൗകര്യമില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കിടക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു നില കൂടി ഉണ്ടാക്കണമെന്ന്. നമ്മളിവിടെ തലേദിവസത്തെ കുബ്ബൂസ് കറിയിലോ കട്ടൻ ചായയിലോ മുക്കി തിന്നാണ് പ്രാതൽ കഴിച്ചെന്നു വരുത്തുന്നത്. കമ്പനി വക നൽകിയ അക്കമഡേഷനിലെ 2 നിലക്കട്ടിലും അതിൽ താഴെ കിടക്കുന്നവനറിയാതെ അതിസാഹസികമായുള്ള കയറ്റവും ഇറക്കവും, ഇതൊന്നും വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എത്ര കൊല്ലമായി ഗൾഫിൽ പോയി സമ്പാദിക്കുന്നു, വീടൊന്നു വലുതാക്കിയാൽ അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്കും മക്കൾക്കും തന്നെയില്ലേ എന്ന് കുടുംബക്കാരും അയൽക്കാരുമൊക്കെ ചോദിക്കുമ്പോൾ എന്തുത്തരം പറയാൻ? ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി മുകളിൽ 2 റൂമും 1 ഹാളുമെടുത്തു. അങ്ങനെ വീണ്ടും കടക്കാരനായി. ഇടയ്ക്കൊക്കെ ഭാര്യ പറയും, ഗൾഫ് നിർത്തിപ്പോരണമെന്നും നമുക്കെങ്ങനെയെങ്കിലുമൊക്കെ കഴിയാമെന്നും. പക്ഷേ നിർത്തണമെങ്കിൽ കടം വീടണ്ടേ? ഒന്നു കഴിയുമ്പോഴേക്കും മറ്റൊന്ന്. അങ്ങനെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചെറിയ സംഖ്യ മാത്രമേ ഇനി കടം വീട്ടാനുള്ളൂ. അതും കൂടി വീട്ടിയിട്ട് വേണം നാട്ടിലേക്ക് മടങ്ങാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കമ്പനി സാമ്പത്തിക പ്രശ്നത്തിലകപ്പെട്ട് ജീവനക്കാരെ പിരിച്ചുവിടലാരംഭിച്ചത്. ആദ്യം 60 വയസ്സ് കഴിഞ്ഞവരെയാണ് പിരിച്ചുവിടാൻ തുടങ്ങിയത്. അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഞാനുണ്ടായിരുന്നു. നാട്ടിൽ പോകണമെങ്കിൽ പോകാം, പക്ഷേ ആനുകൂല്യങ്ങളൊന്നും നൽകാൻ കമ്പനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും വിസ മാറ്റാം, അതിന് റിലീസ് തരാം എന്നെല്ലാം കമ്പനി അറിയിച്ചു. പക്ഷേ എനിക്കിനി ആര് പണിതരും? തന്നാൽ തന്നെ എന്തു പണിയെടുക്കും? എന്നാലും പണി അന്വേഷിച്ചു. കിട്ടിയതൊന്നും എന്റെ ആരോഗ്യത്തിനനുസരിച്ച് എടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ നാട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വീട്ടുകാർക്കെങ്കിലും സന്തോഷമാകുമല്ലോ. വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി. ആദ്യം കിട്ടിയത് പെൺമക്കളെയാണ്. അപ്പോഴിനി ഉപ്പ കൊണ്ടുവന്നിരുന്ന സാധനങ്ങളൊന്നും കിട്ടില്ല അല്ലേ എന്നായിരുന്നു അവരുടെ സങ്കടത്തോടെയുള്ള ചോദ്യം. എന്റെ മനസ്സൊന്ന് പിടഞ്ഞു. എപ്പോഴും കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയിലാണവർ. പിന്നീടാണ് ഭാര്യ ഫോണെടുത്തത്. അവളോടും കാര്യം പറഞ്ഞു. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നതല്ലേ നിർത്തിപ്പോരാൻ. ഇപ്പോൾ നമ്മുടെ മകൻ എവിടെയും എത്തിയിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലിയാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. ഏതായാലും ഇനി അധികകാലമൊന്നുമില്ലല്ലോ. എന്റെ ആയുസ്സിന്റെ പരിധി വീട്ടുകാർ നിശ്ചയിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നി. കുട്ടികളുടെ സന്തോഷം കളഞ്ഞിട്ട് ഇനി ഇവിടെ വന്നു നിന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും പണി കണ്ടെത്തി അവിടെ തന്നെ നിൽക്കാൻ നോക്കിക്കൂടെ എന്നാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത്. അതെന്നെ ശരിക്കും തളർത്തിക്കളഞ്ഞു. സംസാരം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം ശബ്ദം താഴ്ത്തി കരയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഞാനും വിഷമത്തിലായി. വരുമാനം ലഭിക്കില്ലെന്നയാൽ സ്വന്തം കുടുംബത്തിന് പോലും താൻ നാട്ടിൽ വരുന്നത് സന്തോഷമില്ലാത്ത കാര്യമാണെന്ന് എന്നാണ് പ്രവാസികൾ മനസ്സിലാക്കുക.
1: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, കറാവ് പറ്റിയ പശു എന്ന വിഷയത്തിൽ ദസ്തവീർ ടി കെയുടെ രചനയ്ക്ക് അബ്ദുൽ സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു.
2: അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും നാം അറിയേണ്ടത് എല്ലാ വിശേഷങ്ങൾക്കും അർഹനായ അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പഠിക്കുവാനും യഥാർത്ഥത്തിൽ ഓരോ വിശേഷങ്ങൾക്കും അർഹനായ ഒരാൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു പഠനമാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അദ്ദുറൌഫ് അൽ

0: ഗോസ്വാമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്. അത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ചുള്ള ജീവിതം നയിക്കലും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതാണ് എന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ചില നാമങ്ങൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ തേട്ടങ്ങളും നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അത്വയ്യിബ് എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അത്വയ്യിബ് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തലും സത്തയിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലും അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ പ്രവൃത്തികളിലും അള്ളാഹുവിൻ്റെ സംസാരങ്ങളിലും അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അള്ളാഹു ത്വയ്യിബാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ളത്, അല്ലെങ്കിൽ വിശുദ്ധിയുള്ളത്, അല്ലെങ്കിൽ വിശിഷ്ടമായത് എന്ന അർത്ഥമാണ് അത്വയ്യിബ് എന്ന നാമത്തിനുള്ളത്. അള്ളാഹുവിൻ്റെ സത്ത വിശിഷ്ടമായതാണ്, വിശുദ്ധിയുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അത് വിശിഷ്ടമായതാണ്, വിശുദ്ധിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, അത് വിശിഷ്ടമായതും വിശുദ്ധിയുള്ളതുമാണ്. അതുപോലെ തന്നെ സംസാരങ്ങൾ, അതും വിശുദ്ധിയും വിശിഷ്ടവുമായതാണ്. ഏറ്റവും വിശിഷ്ടമായതാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നതാണ് അള്ളാഹു അത്വയ്യിബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. വിശുദ്ധ തിരുവചനങ്ങളിലാണ് അള്ളാഹുവിന് അത്വയ്യിബ് എന്ന നാമമുണ്ട് എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അത്തരത്തിൽ ചില ഹദീസുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹൻ നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു വിശിഷ്ടനാണ്, അല്ലാഹു ത്വയ്യിബാൻ, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, അല്ലാഹു ത്വയ്യിബല്ലാത്തത്, വിശിഷ്ടമായതല്ലാത്തത് അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങൾക്ക്, നബിമാർക്ക് അല്ലാഹു നിയോഗിച്ച അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് എന്തൊരു കൽപ്പനയാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ കൽപ്പന? അതാണ് റസൂലുള്ള പറയുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത് ഓതുകയാണ്, യാ അയ്യുഹർ റുസുലു കുലൂ മിനൽ ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹാ, ഹോ പ്രവാചകരെ, പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് കഴിക്കുക, കുലൂ മിനൽ ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് കഴിക്കുക, വിശിഷ്ടമായത് മാത്രം ഭക്ഷിക്കുക, വഅമലു സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതേ കൽപ്പന തന്നെ വിശ്വാസികളോടും പറയുന്നതായിക്കൊണ്ട് മറ്റൊരായത്തോതിക്കൊണ്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് റിസ്ഖായി നൽകിയത് അതിൽ ഏറ്റവും ത്വയ്യിബായത് മാത്രം, വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസിൽ അത്വയ്യിബ് എന്ന നാമം അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമായ അത്വയ്യിബ് എന്നതിനെ ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്. ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ത്വയ്യിബാൻ, അല്ലാഹു വിശിഷ്ടനാണ്, അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ വിശിഷ്ടമായതാണ്, പരിശുദ്ധമായതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അത് ത്വയ്യിബാൻ, അള്ളാഹുവിൻ്റെ ദാത്ത് ത്വയ്യിബാൻ, അള്ളാഹുവിൻ്റെ സത്ത അത് ത്വയ്യിബാൻ. ഈ രൂപത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ത്വയ്യിബാണ്, അള്ളാഹു ത്വയ്യിബാൻ, അവൻ വിശിഷ്ടമാണ്, അള്ളാഹു പരിശുദ്ധനുമാണ് എന്നതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു ഹദീസിൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, അള്ളാഹു വിശിഷ്ടനാണ്, അള്ളാഹു പവിത്രതയുള്ളവനാണ്, അവൻ പവിത്രതയുള്ളതിനെ, വിശിഷ്ടമായതിനെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നതും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇങ്ങനെ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ അത്വയ്യിബ് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്വയ്യിബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ ഹദീസിൽ പറഞ്ഞു, നബിമാർക്ക് മുർസലീങ്ങൾക്ക് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചത്. അത് തന്നെയാണ് നമുക്ക് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അതിൻ്റെ തേട്ടം മനസ്സിലാക്കുക. അത്തൊയ്യീബ് എന്ന നാമത്തിൻ്റെ തേട്ടം അതാണ് ഇനി പറയാനുള്ളത്. അള്ളാഹു മുർസലീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മൾ മോശപ്പെട്ട രൂപത്തിലുള്ള സമ്പാദ്യവും അതുപോലെ തന്നെ ഭക്ഷണവുമാണ് കഴിക്കുന്നത് എങ്കിൽ, അള്ളാഹു നിഷിദ്ധമായ ഭക്ഷണം കഴിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെയുള്ള വരുമാനങ്ങൾ തേടുക, ഇതൊക്കെയും നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കും. അതുകൊണ്ടാണ് അവിടെ രണ്ട് കാര്യങ്ങൾ ചേർത്തു പറഞ്ഞത്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. നല്ലത് ഭക്ഷിക്കുന്നില്ല, ഹറാമായത് ഭക്ഷിക്കുന്നുവെങ്കിൽ അവൻ്റെ കർമ്മങ്ങളും ഒരുപക്ഷെ സ്വീകരിക്കാതെ പോകും. അതുകൊണ്ട് നമ്മുടെ വസ്ത്രം അത് തൊയ്യീബായിരിക്കണം. നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇല്ലാത്ത സമ്പാദ്യം ഉണ്ടാക്കി കടം വാങ്ങി ഏറ്റവും നല്ല ടോപ്പ് വസ്ത്രം ധരിക്കണമെന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് നമ്മെ കൊണ്ട് സാധിക്കുന്നത് എത്രയാണോ അതിൽ ഏറ്റവും നല്ലത് നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നല്ലതുപോലെ സമ്പാദിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ദുനിയാവിൻ്റെ വിഭവത്തെക്കുറിച്ച് മറന്നു കളയരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഭാഗം തവാഫിൻ്റെ വേളയിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്താ? റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. ദുനിയാവിലും നീ അള്ളാഹുവെ എനിക്ക് നല്ലത് തരണേന്നാണ്. അപ്പോൾ ദുനിയാവിൽ നല്ലത് ആഗ്രഹിക്കുന്നതിൽ പ്രശ്നമില്ല. ഏറ്റവും നല്ലത്, നല്ല ക്വാളിറ്റിയുള്ള നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നമ്മെക്കൊണ്ട് സാധിക്കുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം, പ്രഥമമായ ഈ ദുനിയാവിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെയും നമുക്ക് ആസ്വദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് അത്തൊയ്യീബ് എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സമ്പാദ്യം അത് തൊയ്യീബായിരിക്കണം. പലിശ കടന്നു വരുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല. ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ ഒന്നുള്ള ഒരു രൂപം നമ്മുടെ സമ്പാദ്യത്തിൽ കടന്നു വരാൻ പാടില്ല. ഒരാളിൽ നിന്ന് പോലും അന്യായമായ ഒരു രൂപ പോലും നമ്മൾ കടമെടുക്കുന്നില്ല, നമ്മൾ പിടിച്ചുപറിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പൂർണ്ണമായും പരിശുദ്ധമായ സമ്പാദ്യമായിരിക്കണം, തൊയ്യീബായ സമ്പാദ്യമായിരിക്കണം നമ്മുടെ സമ്പാദ്യം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാകണം, നമ്മുടെ സംസാരങ്ങൾ നന്നാവണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനം, നേരായ വർത്തമാനം നിങ്ങൾ പറയണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ നന്നാക്കി തീർക്കണം. നമ്മുടെ സംസാരങ്ങളിൽ കളവ് വരാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ ഒരാളെയും വഞ്ചിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരാളെ മോശപ്പെടുത്തിയുള്ള സംസാരങ്ങൾ, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, ഒരാളെ മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അങ്ങനെ ഒന്നും നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നല്ലതുമാത്രം സംസാരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നല്ലോ, മൻ കാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈർ ഔ ലിയസ്മുത്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഖൈറു മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക. ഈ സംസാരത്തിലൂടെ എന്താണ് ഖൈറെനിക്ക് കിട്ടാനിരിക്കുന്നത്, പരലോകത്ത് എന്നെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിച്ചു വേണം ഒരു മുഅ്മിൻ സംസാരിക്കേണ്ടത്. അപ്പം നമ്മുടെ സംസാരങ്ങൾ തൊയ്യീബായിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ തൊയ്യീബാകണം, നമ്മുടെ ഇടപാടുകൾ തൊയ്യീബാകണം. ഇതാണ് അള്ളാഹുവിൻ്റെ അത്തൊയ്യീബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തത് സമ്പത്ത് നമ്മൾ തൊയ്യീബാക്കണം. അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മറ്റു യാത്രാ സംവിധാനങ്ങൾ, നമ്മുടെ വീട്, ഇതൊക്കെയും തൊയ്യീബാകണം. അതിനപ്പുറം നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ തൊയ്യീബായിരിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നു, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തതാണ്, ഉമ്മ ഇങ്ങനെ ചെയ്തതാണ്, അതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് ദീനിൽ ഇസ്ലാമിൽ തെളിവില്ല. മറിച്ച് പ്രമാണങ്ങൾ എന്തു പഠിപ്പിച്ചു, ഖുർആനും സുന്നത്തും എന്തു പറഞ്ഞു, അതനുസരിച്ച് പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗത്തിലൂടെ ആ ചെയ്തികളെ, ആ കർമ്മങ്ങളെ നമ്മൾ ചെയ്താൽ അത് തൊയ്യീബാകും. അതല്ലാതെ ആരൊക്കെയോ പിൽക്കാലത്തുണ്ടാക്കിയ പുത്തൻ ആചാരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മമായി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അത് ബിദ്അത്താണ്. അപ്പോൾ അത് തൊയ്യീബല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൊയ്യീബിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു. എന്നിട്ട് തൊയ്യീബും അതിൻ്റെ ഓപ്പോസിറ്റും ഒരിക്കലും സമമാവുകയില്ല എന്ന് പറഞ്ഞു. തൊയ്യീബിൻ്റെ ഓപ്പോസിറ്റ് വിശിഷ്ടമായതിൻ്റെ ഓപ്പോസിറ്റ് ഖബീസാണ്. ഖബീസ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്. തൊയ്യീബും ഖബീസും, അതായത് വിശിഷ്ടമായതും മ്ലേച്ഛമായതും ഒരിക്കലും സമമാവുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലൗ അഅജബക കസറത്തുൽ ഖബീസ്. ഈ ലോകത്ത് അധിക ആളുകളും അത് തന്നെയാണ് തിന്മകളാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അതൊരിക്കലും നന്മയാവില്ല. ഇന്ന് അങ്ങനെയാണ്, ആളുകൾ ചെയ്യുന്നു, ധാരാളം ആളുകൾ അത് തന്നെ ചെയ്യുന്നു, അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതൊരു നന്മയാണ് എന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് അത് നന്മയാവുകയില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്കതിൻ്റെ ആധിക്യം, ആ തിന്മയുടെ ആധിക്യം വളരെ വലുതായി നിങ്ങൾക്ക് കണ്ടാലും ശരി, അത് നന്മയാവൂല, അതൊരിക്കലും തയ്യീബാവൂല എന്നല്ലാഹു പറയും. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹുൻ. നിങ്ങൾ സൂക്ഷ്മത പാലിച്ചാൽ, തൊയ്യീബായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇലൈഹി യസ്ഉദുൽ കലിമു തയ്യിബു വൽ അമലു സാലിഹു യർഫഉഹു. നല്ല സംസാരം അത് റബ്ബിലേക്ക് ഉയരും, പടിപടിയായി കടന്നുപോകും, അമലു സാലിഹാത്തുകൾ അത് ഉയർന്നു പോകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ എന്താണ് കലിമു തയ്യിബ്? ലാ ഇലാഹ ഇല്ലല്ലാ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ പോലെയുള്ള വചനങ്ങളാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിഖറുകൾ, ഇതൊക്കെയും റബ്ബിനെ കുറിച്ചുള്ള അൽ കലിമു തയ്യിബൻ. അത് നമ്മുടെ നാവുകളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം, അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തികൾ ഇതൊക്കെയും മോശമായി കഴിഞ്ഞാൽ, ഖബീസായി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ ബാക്കിയായിക്കൊണ്ട് ആ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ ഓർക്കുകയാണ്. സുമ്മ ദക്കർ റജുൽ, ഒരു മനുഷ്യനെ ഓർത്തു, യത്വീലു സഫർ, അദ്ദേഹം ദീർഘദൂരം യാത്ര ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, വസ്ത്രം അത് പൊടി പുരണ്ടിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് യാ റബ്ബി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഹദീസിൽ പറഞ്ഞത്. കാരണം മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബഹു ഹറാം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, കുടിച്ചത് ഹറാമാണ്, വഉദിയ ബിൽ ഹറാം, അദ്ദേഹത്തെ ഊട്ടപ്പെട്ടത് തന്നെയും ഹറാമിലൂടെയാണ്, അതായത് സമ്പാദ്യം മുഴുവൻ ഹറാമിലൂടെയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ അദ്ദേഹത്തിലുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, സഹോദരങ്ങളെ, തൊയ്യീബായത് മാത്രം നമ്മൾ സമ്പാദിക്കണം. എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നതല്ല, സമ്പാദിക്കുന്നത് അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ സമ്പാദിക്കുക. അതിൽ നിന്നും നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ഭക്ഷണം പോലെയുള്ള നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് അത്തൊയ്യീബ് എന്ന നാമം. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ തൊയ്യീബായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, തൊയ്യീബല്ലാത്തതൊന്നും സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും തൊയ്യീബല്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കുമി, തിരുവനന്തപുരം. വിശിഷ്ടനായവൻ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്ന ചർച്ച ചെയ്തത്. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. ഇനി കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം കഥ പറയാം.
0: കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്
2: കുട്ടികളുടെ പ്രിയപ്പെട്ട അങ്കിൾ, വീട്ടി അങ്കിൾ നമ്മോടൊപ്പം ചേരുന്നു.
0: പിതാവിന്റെ ഗന്ധം, ഗൾഫിൽ നിന്നൊരു വിമാനം, ഭാഗം 17 കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഗൾഫിൽ നിന്ന് ഒരു വിമാനം, നോവൽ, അധ്യായം 17, പിതാവിൻ്റെ ഗന്ധം. മദ്രസ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ജാഫർ റുഷ്ദയോട് ചോദിച്ചു, ഇത്താത്ത നമ്മളൊന്ന് ഓടിയാലോ? എന്തിനാ ഓടുന്നത്? നടന്നാൽ മതിയല്ലോ, അവൾ പറഞ്ഞു. ജാഫർ റുഷ്ദയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഓടാൻ തുടങ്ങി. അവൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴാണ് ഓട്ടത്തിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായത്. വീട്ടിൽ ആശാരിയും കൽപ്പണിക്കാരനും വന്നിട്ടുണ്ടാവും. ഇന്നലെ മുറിയുടെ പണി തുടങ്ങിയതാണല്ലോ. ചുമര് പടുക്കുന്നതും വാതിലും ജനലും ഉണ്ടാക്കുന്നതും നോക്കി നിൽക്കാൻ നല്ല രസമാണ്. വീട്ടിൽ ഇന്ന് ഒരു സൽക്കാരത്തിൻ്റെ മട്ടുണ്ടാവും. ഞായറാഴ്ച ആയതിനാൽ ജാഫർ മോൻ ഇത് നന്നായി ഒന്ന് ആഘോഷിക്കണമെന്നുണ്ടാവും. വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ചതുപോലെ തന്നെയാണ് രംഗം. രണ്ട് ആശാരിമാർ, രണ്ട് പടവുകാർ, രണ്ട് സഹായികൾ, ചെറിയാപ്പ, കാഴ്ചക്കാരായി അയൽപ്പക്കത്തെ 2-3 പേർ, അടുക്കളയിൽ ഉമ്മയെ സഹായിക്കാൻ അയൽപ്പക്കത്തെ ബീവിത. 10:30 വരാന്തയിൽ പേപ്പർ വിരിച്ച് പത്തിരിയും മീൻകറിയും കപ്പയും ചായയും അവിടെ നിരത്തും. ഉച്ചക്കും അതുപോലെ തന്നെയാണ്. ഒന്നിച്ചിരുന്നുള്ള ആ ഭക്ഷണം കഴിക്കൽ വലിയ ഹരമാണ്. ജാഫർ മോൻ വസ്ത്രം മാറ്റി. ആശാരിമാർ ചിപ്ലി വലിക്കുന്നത് നോക്കിയിരിക്കുന്നതാണ് വീട്ടിലെത്തിയപ്പോൾ റുഷ്ദ കണ്ടത്. മരം മിനുസപ്പെടുത്താൻ ചിപ്ലിയുന്തുമ്പോൾ അതിൽ നിന്ന് വൃത്താകൃതിയിൽ മിനുസമുള്ള നേരിയ ചിപ്ലികൾ പുറത്തു വരുന്നത് നോക്കി നിന്നാൽ നേരം പോകുന്നതറിയില്ല. ഇത്താത്ത പോയി നോക്ക്, 3 ചുമര് പടുത്തു. ഇനി 4 കൊണ്ട് പണി തീരുന്ന ചെറിയപ്പയും വല്ലിപ്പയും പറയുന്നത്. അത് കേട്ടപ്പോൾ റുഷ്ദ ചിന്തിച്ചു, ചെറിയപ്പ വന്നത് എത്ര നന്നായി. പടച്ചൂൻ എത്തിച്ചതാ ചെറിയാപ്പയെ. എന്തൊക്കെയാണ് ചെറിയാപ്പ തന്നത്? തനിക്കും ജാഫർ മോനും ഉടുപ്പുകൾ, ഉമ്മാക്ക് സ്വർണ്ണച്ചെയിനും കമ്മലും വളയും, വല്യമ്മക്ക് പുതപ്പ്, ജാഫർ മോനും തനിക്കും കൂടി ഒരു സൈക്കിൾ. ഇനി അടുത്ത വരവിന് എന്തൊക്കെയായിരിക്കും കൊണ്ടുവരിക? പുസ്തകസഞ്ചി അകത്തെ തകരപ്പെട്ടിയിൽ വെച്ച് അവൾ അടുക്കളയിലേക്ക് ചെന്നു. ബീവിത്ത പൊറാട്ടമാവ് അടിച്ചു വീശുകയാണ്. ഉമ്മ, ഞാൻ എന്താ സഹായിക്കേണ്ടത്? അവൾ ചോദിച്ചു. ഈയും ജാഫറും പൊറാട്ട തിന്നാൻ സഹായിച്ചാൽ മതി. ബീവിത്തയുടെ മറുപടി അവിടെ ഒരു ചിരി പരത്തി. മോൾ ഈ കാലിച്ചായ വലിപ്പാക്കും ചെറിയാപ്പാക്കും കൊണ്ടുകൊടുക്ക്. റുഷ്ദ ഉത്സാഹത്തോടെ അത് വാങ്ങി മുറ്റത്തേക്ക് നടന്നു. ചെറിയാപ്പയും വല്ലിപ്പയും മുറ്റത്ത് കസേരയിലിരിക്കുകയാണ്. വീട്ടുപണി തുടങ്ങുന്നതിൻ്റെ തലേന്ന് ചെറിയാപ്പ വാങ്ങിയതാണ് ആ കസേരകൾ 3. ചായ കയ്യിൽ കൊടുത്ത് അവൾ അവരുടെ അടുത്ത് കസേരയിലിരുന്നു. പണിക്കാരുടെ ചായ കുടി കഴിഞ്ഞപ്പോൾ സുമയ്യയും ഉമ്മയും ബീവിത്തയും അടുക്കളയിൽ പലകീട്ട് ചായ കഴിക്കാനിരുന്നു. ഇനി അടുക്കളപ്പണി കാര്യമായി ഒന്നുമില്ല. ചോറും കറിയും വേവാറായി. അതിൻ്റെ ആശ്വാസത്തോടെ സുമയ്യ പറഞ്ഞു, ചെറിയാപ്പ എല്ലാ കാര്യവും മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പണിക്കാർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിത്തരുന്നത് ഒരു സൽക്കാരത്തിന് വാങ്ങുന്നത് പോലെയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ഓരോ നേരവും നല്ല ഭക്ഷണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വാങ്ങുക. അൻ്റെ ഭാഗ്യമൊന്ന് കൂട്ടിക്കോ കുട്ടി. ഭർത്താവും ഉമ്മയും ബാപ്പയും ഇല്ലാത്ത നിനക്കും നിൻ്റെ കുട്ടികൾക്കും കൂടി തിന്നാനും ഉടുക്കാനുള്ളത് പടച്ച മൂപ്പരെ കയ്യിലായിരിക്കും കൊടുത്തത്, ബീവിത്ത പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാ ബീവിത്ത. ചെറിയാപ്പക്ക് പടച്ചോൻ ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ. പണിക്കാർ ചായ കുടിക്കാനെടുത്ത സമയത്തിൻ്റെ ഇരട്ടിയാണ് തങ്ങൾ ചായ കുടിക്കാനെടുത്തത് എന്ന് സുമയ ഓർത്തുപോയി. ആശ്വാസത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുക സാധാരണയാണ്. അൻവർക്ക ഉണ്ടായിരുന്ന കാലത്ത് ചിലപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ 1 എടുക്കാറുണ്ടായിരുന്നു. മോളെ, ചെറിയാപ്പയുടെ വിളി അവൾ ചിന്തയിൽ നിന്നുണർത്തി. മുറ്റത്തേക്ക് ചെന്നു. വെയിൽ കാരണം ചെറിയാപ്പ മുറ്റത്തെ ജാതിക്കമരത്തിൻ്റെ തണലിൽ കസേരട്ടിയിരിക്കുകയാണ്. എനിക്ക് പോകാറായി. 12-ാം ഫ്ലൈറ്റ്. 3 ആഗ്രഹങ്ങളുമായിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരുന്നത്. അതിൽ രണ്ടെണ്ണം പൂർത്തിയായെന്ന് പറയാം. ഒന്ന്, സുമിൻ്റെ മക്കളുടെ അടുത്ത് കുറച്ച് താമസിച്ച് ഒരു ബാപ്പൻ്റെ സ്ഥാനം നേടുക. അൽഹംദുലില്ല, അത് സാധിച്ചു. ഇനി എനിക്ക് നിങ്ങളെ കാണാതെ അധിക കാലം നിൽക്കാൻ കഴിയില്ല. രണ്ടാമത്തത്, നിനക്കും കുട്ടികൾക്കും വേണ്ടി ഈ വീട്ടിൽ കുറച്ച് സൗകര്യം ഉണ്ടാക്കി തരിക. പടച്ചോൻ്റെ വേണ്ടുകണ്ടയിൽ ഒരാഴ്ച കൊണ്ട് ഈ മുറിൻ്റെ പണി കഴിയും. മൂന്നാമത്തേത്, എൻ്റെ പേരിൽ കുറച്ച് ഭൂമി വാങ്ങുക. കഴിഞ്ഞാൽ ഒരു സംഖ്യ അഡ്വാൻസ് കൊടുത്ത് വാങ്ങി കരാറാക്കി പോകും. ആറുമാസത്തിൻ്റെ ഇടക്ക് സംഖ്യയുമായി വന്ന് കച്ചവടം പൂർത്തിയാക്കിയ മതിയല്ലോ. ഇനി പോയിക്കോളൂ, ഉച്ചഭക്ഷണത്തിൻ്റെ പണി ഉണ്ടാവുമല്ലോ നിനക്ക്, ചെറിയാപ്പ പറഞ്ഞു. ചെറിയാപ്പയുടെ വാക്കുകളിൽ നിന്ന് സുമയ്യൊരു പിതാവിനെ കണ്ടെത്തി. പിതാവിൻ്റെ ഗന്ധം മൂക്കിലടിച്ച പോലെ തോന്നി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഭാഗ്യം. അവൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉച്ചയൂണിൻ്റെ ശേഷിച്ച ജോലിക്ക് അടുക്കളയിലേക്ക് നടന്നു.
2: മാഷാല്ലാ ബർക്കല്ലാഹു ഫീക്കും. അബ്ദുസലാം വീട്ടി അവതരിപ്പിച്ച കഥ പറയാൻ പ്രോഗ്രാം മനോഹരമായിരുന്നു. പിതാവിൻ്റെ ഗന്ധം, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 17 നമ്മൾ കേട്ടത്.
0: പീസ് റേഡിയോയിൽ അടുത്തതായി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹനീഫ് ഖാൻ, നിങ്ങൾ പറമ്പിക്കുളത്തേക്ക് പോയിട്ടുണ്ടോ?
2: പറമ്പിക്കുളം പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലം, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല.
0: നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ട സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്.
2: അതെ.
0: എന്നാൽ നമ്മൾ കേൾക്കാത്ത ചില സ്ഥലങ്ങളിലേക്ക് ചില പ്രത്യേക സമയത്ത് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും ദൃശ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു യാത്രയ്ക്കുള്ള പ്രചോദനം കൂടിയാണ്. യാത്രകളെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും അള്ളാഹുവിൻ്റെ ചില കഴിവുകളുമൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കൂടി സാധ്യമാകുന്ന അള്ളാഹു പ്രകൃതിയിൽ നിശ്ചയിച്ചു വെച്ച ചില കാരണങ്ങൾ കൂടിയാണ്. ഏതായാലും ഇന്നത്തെ ദൃശ്യത്തിൽ നാം കേൾക്കാൻ പോകുന്നത്
2: പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര.
0: ഇബ്നു അലി എടത്തനാട്ടുകരയും അബ്ദുസലാം വീട്ടിയുമാണ് ഇന്നത്തെ ദൃശ്യത്തിൽ
2: നമ്മോടൊപ്പം ചേർന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോവാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാനും അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. യാത്രകൾ ഏത് സമയത്തും നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ യാത്രാ വിവരണങ്ങൾ പീസ് റേഡിയോയിലൂടെ ദൃശ്യം പ്രോഗ്രാമിലൂടെ അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മുമ്പുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ എഴുത്തുകാരനും യാത്രക്കാരനും ഒക്കെ ആയിട്ടുള്ള ഇബ്നു അലിക്കാണ് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വലൈക്കുമസ്സലാം വറഹ്മത്തുള്ള.
4: ഇബ്നു അലിക്ക, മുമ്പ് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ദൃശ്യം അതായിരുന്നു നമ്മൾ മുമ്പ് ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു.
5: ജയ്സാൽമീർ യാത്ര
4: ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണമായിരുന്നു എന്നുള്ള പിന്നീട് അതിൻ്റെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടായി. സന്തോഷം. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൃശ്യം പ്രോഗ്രാമിലെ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 300 to 1438 വരെ ഉയരത്തിലുള്ള പർവ്വത നിരകളാൽ പാലക്കാട് ജില്ലയിൽ സമ്പന്നമായി കിടക്കുന്ന വന വിഭവങ്ങളിലും ഒരുപാട് നദികളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം പറമ്പിക്കുളം. പലർക്കും കേട്ട് പരിചയമുള്ളതാണ് പറമ്പിക്കുളത്തിനെ. ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച ഒരു യാത്രയുടെ വിവരണം, ആ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് യാത്രകൾ നടത്തിയാണ്, പക്ഷേ പറമ്പിക്കുളം മറ്റ് യാത്രകളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ആ യാത്രയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറയാം.
5: പറമ്പിക്കുളം യാത്ര എൻ്റെ രണ്ടാമത്തെ യാത്രയായിരുന്നു അങ്ങോട്ടുള്ള. ഒരു 30 മുമ്പ്, അതായത് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയെന്നൊക്കെ പറയാലോ അല്ലേ, താടിമുടിയൊക്കെ നിരച്ചിട്ടുള്ള കുട്ടിക്കാലത്തു നിന്ന് വേണമെങ്കിൽ പറയാം. ജോലിയൊന്നും ആവുന്നതിന് മുമ്പ് ഞാനൊരു കൂട്ടുകാരനും കൂടി പോയിട്ടുള്ളൊരു ഓർമ്മ ഉണ്ട്.
4: അന്ന്
5: പറമ്പിക്കുളത്തേക്ക് ബസ്സിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അന്ന് പോയത്. അത് അവിടെ അവിടുത്തെ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിൽ ഒരു പരിചയം വെച്ചിട്ടാണ് അവിടെ താമസിച്ചത്. പറമ്പിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ ആനകളെയാണ് ഓർമ്മ വരാറ്. ഒരുപാട് ആനകളെ, ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെ ഉള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. ഒരുപാട് ആനകളുടെ ഒരു ഓർമ്മകളുടെ കൂമ്പാരമാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു വലിയ ഡാം, പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരെ കാണാൻ അപൂർവമായി മാത്രം കാണുന്ന, ഇടക്ക് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ കാണുന്ന അങ്ങനെ ഒന്നാണ് പഴയൊരു ഓർമ്മ. അപ്പോൾ ഇടക്കിടക്ക് പറമ്പിക്കുളം പോകണം പോകണം എന്നിങ്ങനെ ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിരുന്നു. കുട്ടികളോടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമായിരുന്നു, അങ്ങനെ ഒത്തുവന്നു.
3: സാധാരണ പിന്നെ ഫാമിലി അല്ലാത്ത യാത്രകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു യാത്രയെക്കുറിച്ചുള്ള വിവരണം ഏതിയ സമയത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഇതൊരു ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ, കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് തയ്യാറായി പോകണമെന്നുള്ളത്.
5: ഞാനും വൈഫും രണ്ട് ആൺമക്കളും കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ അന്ന് ബസ്സിനൊക്കെ കയറി ആയിട്ടായിരുന്നു യാത്ര, അപ്പോൾ സ്വന്തം കാറിലായിരുന്നു, മക്കൾ ഡ്രൈവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കാർന്നവരായിട്ട് പിന്നിലിരുന്നാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും, അങ്ങനെയായിരുന്നു യാത്ര.
3: അതിൽ പഴയ യാത്രയും പണ്ട് ചെറുപ്പത്തിൽ പോയ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയും പിന്നീട് ഈ ഒരു സമയത്തും തമ്മിൽ സ്ഥലം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി, പറമ്പിക്കുളത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കത് പറയാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഇതൊരു പാക്കേജ് ആയിരുന്നു, അതോ എങ്ങനെയായിരുന്നു യാത്രയുടെ ഒരു പദ്ധതി, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു പോയതെന്നൊന്ന് പറയാം.
5: പണ്ടത്തേത് എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ എന്തോ ഒരു പെർമിഷൻ ഉള്ള ഒരു സാമ്പത്തിക ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മുടെ വണ്ടിയല്ല ടാക്സി പോലെയൊക്കെയുള്ള വണ്ടികളായിരിക്കും, നമുക്കൊന്നും ആലോചിക്കേണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് എല്ലാം ആധുനിക കാലഘട്ടങ്ങളിൽ യാത്രയും എല്ലാം പ്ലാൻഡ് ആണല്ലോ, പ്രീ പ്ലാൻഡ് യാത്രകൾ, പ്രത്യേകിച്ചും ഫാമിലി ആകുമ്പോഴും.
3: അതെ അതെ.
5: പറമ്പിക്കുളം .org സൈറ്റിൽ കയറിയാൽ പറമ്പിക്കുളത്തിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും, അതിൽ പലതരത്തിലുള്ള സ്റ്റേകളെ കുറിച്ച് വിവരം ലഭിക്കും, അതിൻ്റെ റേറ്റ് അറിയിക്കാം, ആ ഡേറ്റ് ഒഴിവാണെങ്കിൽ ഡേറ്റ് ഒഴിവുള്ള ഡേറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം, എന്തൊക്കെയാണ് പാക്കേജിൽ വരുന്നത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് രണ്ട് കോട്ടേജ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്.
3: അത് ശരി. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്നൊരു,
5: അവിടെ നേരിട്ട് പോകാം, സ്റ്റേ അവൈലബിൾ ആണെങ്കിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ മിക്കവാറൊക്കെ കാരണം കുറേ മല കയറി യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മടങ്ങിപ്പോരലൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് സേഫ്.
3: അങ്ങോട്ട് ഏതായിരുന്നാലും സ്വന്തം വണ്ടിയിൽ പോയി അല്ലേ?
5: അതായത് നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഫാമിലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ലേഡീസൊക്കെ ലേഡിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുങ്ങി പുറപ്പെടാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും, നമ്മളെ പോലെ പെട്ടെന്നൊരു ബാഗും തൂക്കിയിട്ട് പോലും നടക്കില്ല. അപ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ മിക്കവാറ ഞാൻ പറയല് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ വീട്ടുകാർക്ക് സന്തോഷമാകും, അടുക്കളയിലുള്ള യുദ്ധം, രാവിലത്തെ യുദ്ധം ഒഴിവാക്കാമല്ലോ. പിന്നെ മണ്ണാർക്കാട് ബസ് എടുത്തുന്ന ഒരു കെട്ടിഡിസിയുടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അങ്ങനെ പാലക്കാട് കയറി, പാലക്കാട് നിന്ന് മീനാക്ഷിപുരം അതിർത്തി വഴി അങ്ങനെ പോയി പൊള്ളാച്ചിയിലെത്തി. ആദ്യ പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, പൊള്ളാച്ചിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പൊള്ളാച്ചി തമിഴ്നാടാണ്.
3: ശരിക്ക് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്.
5: അതെ.
3: പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ തമിഴ്നാട് പൊള്ളാച്ചി വഴി എന്ന് പറയുമ്പോൾ ആ റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്?
5: റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള വഴി എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ക്രോസ് ചെയ്യാതെ നമുക്ക്
3: പറ്റില്ല.
5: അപ്പോൾ പൊള്ളാച്ചിയിൽ തമിഴ്നാടിൻ്റെ ഒരു പേസ് കയറി വീണ്ടും പിന്നെ നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റുണ്ട്, അവിടെ കയറിയിട്ട് വീണ്ടും കാടിലൂടെ വളഞ്ഞു പൊളഞ്ഞ് അങ്ങനെയാണ് യാത്ര.
3: ഓക്കെ. ആ റൂട്ടിന് എന്തെങ്കിലും ഒരു കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു? ആ പോകുന്നു പാലക്കാട് വഴി പോകുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മലയോരങ്ങൾ മല കയറി പോകണമല്ലോ, ആനമലയുടെ ഒരു ഭാഗത്താണ് ഇതും തോന്നണല്ലേ, പറമ്പിക്കുളം കിടക്കുന്നത്. ആ റൂട്ടിൻ്റെ സവിശേഷത എങ്ങനെയാണ്?
5: പാലക്കാട് ചിറ്റൂര് അതേപോലെ മീനാക്ഷിപുര ഭാഗത്തെ ഒരു പ്രത്യേക എപ്പോഴും പിന്നെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. കൊല്ലംകോടൊക്കെ കേട്ടിട്ടുണ്ട്, അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ കേരളത്തിലൊരു ഫീലല്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴൊരു കുറച്ചും കൂടിയും ആൾത്തിരക്കൊക്കെ കുറഞ്ഞ് ഒരു സമാധാനമായി. അതായത് വീടുകളിലേക്ക് വേലി കെട്ടി പണ്ടത്തെ ഇല്ലി ഇല്ലി ഇല്ലി എന്താണെന്ന് പറയാ, മുളയുടെ
3: മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേലികൾ മുളയുടെ വേലിയുടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ.
5: അതേപോലെ മുളയിൽ നിന്ന് വെട്ടിയിട്ടുള്ള ഇല്ലിക്കോലുകൊണ്ട് ചെയ്ത് ഗേറ്റ് മാത്രമല്ല അവരുടെ മതിൽ പോലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി
3: അവിടെ കുറെ വള്ളിപ്പടർപ്പുകളൊക്കെ പടർന്നു കിടക്കുന്ന
5: അങ്ങനത്തെ സ്ഥലങ്ങള്, അതേപോലെ ചെറിയ ചെറിയ വീടുകള്.
3: നമ്മൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഇതിങ്ങനെ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ഏകദേശം ആ ഭാഗത്ത്
5: നിന്നുള്ളതിനായിരിക്കും. അതിനേക്കാളേറെ രസം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം വീതി കൂടിയ ടാർട്ട റോഡ്, നല്ല റോഡ്, പിന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പുളിമരങ്ങൾ.
3: ആ
5: പുളിമരങ്ങളുടെ ചില്ലകൾ തമ്മിൽ ആകാശത്ത് വെച്ച് ചേർത്ത് പിടിക്കുന്ന സീനുകൾ. അപ്പം എന്ന് വെച്ചാൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിനിടയിൽ, ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും, രസമാണത്. വാൽപ്പാറയ്ക്ക് പോകുമ്പോഴും ആ റൂട്ടിലാണ് പോകാറുള്ളത്. അതേപോലെ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോഴും കുറച്ച് അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറമ്പിക്കുളത്തേക്കും ആ ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് മറ്റ് യാത്രകളിലെ ഒരു തുടക്കത്തിലെ എനർജി ശരിക്കും അത് കിട്ടും. അതായത് പുളിമരങ്ങളും പുളിക്കൊമ്പുകളും അതിർതീർത്ത ഒരു റോഡിലൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു എൻ്റെയൊക്കെ ഒരു പ്രത്യേക ശീലം അതിൻ്റെ വഴിയോരത്ത് കാണുന്ന തട്ടുകടകളുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസകരമായ യാത്രയാണ്.
3: ഏകദേശം പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം സമയമെടുക്കും?
5: ഒരു 2-3 മണിക്കൂർ.
3: 3 മണിക്കൂർ എടുക്കും.
5: പതുക്കെയാണ് പോയത്. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വണ്ടിയുടെ രേഖകൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. തോന്നുന്നു ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു 20-30 rupees വണ്ടിക്ക് ഒരു ഫീസൊക്കെ ഉണ്ട്. അത് അടച്ചിട്ട് അതൊരു സ്ലിപ്പൊക്കെ തരും. അങ്ങനെയാണ് പോകുന്നത്.
3: പിന്നെ അതുപോലെ അവിടെ എത്തിയിട്ട് പറമ്പിക്കുളത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താണ്, അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറമ്പിക്കുളത്ത് ലാൻഡ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു എയിം എന്താണ്, അവിടുത്തെ സഫാരിയാണോ എന്താണ് നമ്മൾ ഫസ്റ്റ്?
5: നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 kilometers കൂടുതൽ, ഏതാണ്ട് 10 kilometers വീണ്ടും യാത്ര ചെയ്യണം.
3: ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ്?
5: നമ്മളെ വണ്ടി തന്നെ പോവാം. അതായത് പറമ്പിക്കുളം എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
3: ഓക്കെ.
5: ആനമല ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോവും. അത് ഒരു വളരെ തിക്കായിട്ടുള്ളൊരു കാടല്ല, എന്നാലും കാടും മരം വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അതങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒരു ചുരം പോലെ തന്നെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് എൻ്റെ പേര് ഓർമ്മ വരുന്നത്. അതൊരു ലാൻഡിങ് പോലെ സ്ഥലമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച്, പിന്നെ അവരുടെ ചെറിയ എക്സിബിഷൻ പോലെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പിന്നെ മരം കൊണ്ട് മരത്തിൻ്റെയൊക്കെ ഷേപ്പിൽ അവരൊരു ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണാനാണോ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും.
3: അങ്ങനെ ചോദിക്കാം, അങ്ങനെ കാണാനാണോ ബുക്കിങ്ങിനാണോ
5: എന്ന് വെച്ചാൽ പിന്നെ അതിലൂടെ കടന്നു പോയാൽ വേറൊരു അകത്തുള്ള വേറൊരു ഊര് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പം അവിടേക്ക് എൻട്രി ആണോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത് എന്നിട്ടൊക്കെ ഒന്ന് അവരൊന്ന് നോക്കിയിട്ടേ വണ്ടി അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ ഏതാ കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ID കാർഡുകളൊക്കെ അവർ ചോദിക്കുന്നു, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പിന്നെ മൊബൈൽ റേഞ്ച് കുറവായിരിക്കും, കുറവാണ്.
3: പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട.
5: ചിന്തിക്കണ്ട. പക്ഷെ അവർ നമുക്ക് വൈഫൈ തരും. വൈഫൈക്ക് ഒരു 20 rupees അങ്ങനെ ചെറിയ അതിൽ പേയ്മെൻ്റ് ഉണ്ട്. ഒരു റൂമിൽ ഒരാൾക്കും രണ്ടാൾക്കും അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ട്. പിന്നെ അതിൽ കൂടുതലുള്ളത് രണ്ട് റൂമിൽ രണ്ടു പേർക്കാണെന്ന് തോന്നുന്നു.
3: സാധാരണ അങ്ങനെ വേറെ എവിടെ അങ്ങനെ ഉണ്ടോ?
5: പൊതുവെ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു റൂമിലേക്ക് ഒരാൾക്കാണ് അവർ ഫ്രീ തോന്നുന്നുണ്ട്. എന്തായാലും കാശ് കൊടുത്തിട്ട് പിന്നെ ഒന്നോ രണ്ടോ വൈഫൈയുടെ 20 rupees ഉള്ളൂ. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് അവിടെ
3: 1 rupees.
5: അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകാം. അവർ കാണിച്ചു തരും നമ്മൾ ബാഗ് വെച്ചൊക്കെ എടുത്തിട്ട്. അവിടെ ഈ ആ സ്ഥലം തന്നെ ഒരു നല്ല രസമുണ്ട്. കുറേ മരങ്ങൾ, മരങ്ങൾക്കിടയിൽ പാർക്കിങ്, മരങ്ങൾക്കിടയിൽ സ്ഥലം ഉണ്ടാക്കിയതാണ്. അതിനിടയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കാട്ടിനുള്ളിൽ തന്നെ ഉള്ള സ്റ്റേ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒരു കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട്, എർത്ത് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാത ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ തന്നെയാണ്. അവിടെ ഓഫീസും ഓഫീസും കാണാൻ നല്ല ഭംഗിയാണ്. ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു ശരിക്കൊരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
3: നിങ്ങളവിടെ എത്തുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും?
5: ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ചായ ഒക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ ടൗണൊക്കെ ഒന്ന് വേണ്ടി വീണ്ടും ചായ കുടിച്ച് അങ്ങനെ കറങ്ങിത്തിരി ഞങ്ങൾ ഏതാണ്ട് ഉച്ചയായി അവിടെ എത്തിയപ്പോൾ
3: ഉച്ചയാകുമ്പോൾ എത്തി.
5: അപ്പോൾ ഏതാണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ പിന്നെ സ്റ്റേയുടെ റൂമുകളിലേക്ക് മുകളിൽ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഉയരത്തിൽ മരങ്ങളുണ്ട്. അതിന് മുകളിൽ കൂടി അങ്ങനെ കുരങ്ങന്മാർ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണം. ഒരു കാട്ടിലെത്തിയ ഫീൽ നമുക്ക് ശരിക്കും വരും.
3: അവിടെ പിന്നെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള? കുറേ ഹട്ടുകളോ എങ്ങനെയാണ് അവിടെ താമസം എങ്ങനെയാണ്?
5: സ്റ്റേ ഒരു നാലഞ്ച് തരം സ്റ്റേ ഉണ്ട്. അതിൽ ഫെൻഡഡ് നിഷെ, ഹണി കോംബ്, പെരുവരി ഐലൻഡ് നെസ്റ്റ്, ടിമ്പർ നോക്ക്, എനിക്ക് പറഞ്ഞിട്ടുള്ള കുറേ ഗ്രേഡുകളുള്ള കുറേ സംഗതികളുണ്ട്.
3: ശരി.
5: ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു റൂമിന് എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ള സ്റ്റേ ഒക്കെ ഒരു 5,900 തൊട്ട് ഒരു 10,900 വരെയൊക്കെയുള്ള റേറ്റാണ് ഉള്ളത്.
3: മിനിമം ലെവലാണ്,
5: മിനിമം 5,900 തൊട്ടിട്ടുള്ള
3: റേറ്റുകൾ
5: വരുന്നുണ്ട്. അപ്പോൾ അതിൽ
3: രണ്ട് പേർക്കുള്ളത്
5: അതിൽ നമുക്ക് സ്റ്റേ ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ട്രക്കിങ്,
3: അതിൻ്റെ കൂടെ തന്നെ
5: അതിൻ്റെ കൂടെ പാക്കേജിൻ്റെ ഭാഗമാണ്. അതേപോലെ അവരുടെ വണ്ടിയിൽ നമ്മളൊന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോകും, പിന്നെ ഒരു ബാംബു റാഫ്റ്റിംഗ്, ഒരു രസകരമായ ഒരു ഐറ്റം, അതൊക്കെ ചേർന്നിട്ടുള്ള പാക്കേജാണ്.
3: നമുക്കൊരു
5: നഷ്ടം എന്ന് പറയാൻ
3: പറ്റില്ല. അപ്പം അതിൽ പിന്നെ അവിടുത്തെ ഗൈഡ് പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്രയുടെ മറ്റേ വീടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ ഗൈഡ് എങ്ങനെ ശരിക്കും നമുക്ക് അത് എന്താണ് ആ ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു വിവരണങ്ങളൊക്കെ കിട്ടുന്നതാണോ?
5: കുറേ ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ തറ കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടിയതായിരിക്കണം, ആ ഒരു സ്ട്രോങ് ആണ്. പിന്നെ അതിലേക്ക് ഇരുമ്പിൻ്റെ ചെറിയൊരു കോണിയൊക്കെ, സ്റ്റെപ്പൊക്കെ കോണി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വലിയ കാലുകൾ, ഇപ്പോൾ നമ്മൾ പുതിയ മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇരുമ്പിൻ്റെ തൂണും കാലുകളൊക്കെ വെച്ച്, അത് അതുകൊണ്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം ടെൻറ്റ് തന്നെയാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ സാധാരണ ടെൻറ്റ് പറയുമ്പോൾ നമ്മൾ മനസ്സിലുള്ള സങ്കല്പം ചെറുത് ഇങ്ങനെ ഇടുങ്ങിയതെന്നല്ലേ, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നടുക്കൊരു കട്ടിലും പിന്നെ സൈഡിൽ മേശയും കസേരകളും കുറേ നീളത്തിൽ നല്ലൊരു പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന് സംഗതികളുണ്ട്. പിന്നെ ടെൻറ്റാണെങ്കിൽ പോലും നമുക്ക് വിൻഡോ എപ്പോഴും വിൻഡോസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇത് പിന്നെ ടാർപ്പായ ചുരുത്തി കെട്ടിയാൽ നമുക്കത് പിന്നെ ഇത് പോലെ കിട്ടും.
3: അപ്പോൾ
5: ഞങ്ങൾ ചെന്ന സമയം ഉച്ചയുടെ തൊട്ട് മുമ്പാണ്, അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ ഇത് തുറന്നിടാൻ പറഞ്ഞു, തുറന്നിട്ടാൽ നല്ല കാറ്റ് പുറത്തുനിന്ന് വരും. പക്ഷെ അവർ കാര്യം പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ അടച്ചിടണം, അല്ലെങ്കിൽ കുരങ്ങന്മാരകത്ത്
3: കയറും,
5: അത് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, പിന്നെ ജസ്റ്റ് നമ്മൾക്കൊരു ബ്രീഫിങ് തരും, നിങ്ങളുടെ ഫുഡ് ഇത്ര സമയത്ത് റെഡിയാവും, അത് വന്നിട്ട് കഴിക്കാം, അത് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ അപ്പോഴേക്കും നമ്മൾ പോകാനുള്ള വണ്ടി വരും, ഞങ്ങൾ അറിയിക്കും, അങ്ങനെ പറയും.
3: ആ വൈകുന്നേരമാണ് അവിടെ എത്തി, ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് നെക്സ്റ്റ് ട്രക്കിങ്ങിനായിട്ട് യാത്രയ്ക്ക്
5: വേണ്ടിയിട്ടുള്ളതാണ്
3: അല്ലേ? ഓ, അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ താമസം ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഭാഗം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഏകദേശം സമയമായിട്ടുണ്ട്,
5: തുടങ്ങിയിട്ടേ ഉള്ളൂ.
3: അപ്പോൾ പറമ്പിക്കുളം പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സർക്കാർ സൈറ്റ്, എൻ്റെ എന്ത് സർക്കാരിൻ്റെ
5: അതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേ വിവരങ്ങൾ കിട്ടും, പാക്കേജിൻ്റെ ഭാഗങ്ങൾ കിട്ടും, റേറ്റ് കിട്ടും, ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം, നമുക്ക് ബുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നേരെ പോവാം.
3: അപ്പോൾ കാഴ്ചകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബ്നു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിലൂടെ പറമ്പിക്കുളത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്കും ആ യാത്ര അനുഭവങ്ങളിലേക്കും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് ദൃശ്യം പറമ്പിക്കുളത്തേക്ക് എന്ന ഒരു വിഷയത്തിൽ ഇബ്നു അലി എഴുത്തനാട്ടുകാരിയും അബ്ദുസ്സലാം വീട്ടിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം പോകുന്നത് ഇടവേളയിലേക്ക്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇടവേള കഴിഞ്ഞ് വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹത്തിന്റെ കൂടാരമൊരുക്കുന്ന സ്നേഹക്കൂടിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
2: കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിലെ ഭാഗം 1-ാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
0: നമ്മോടൊപ്പം ചേരുന്നത്
2: പ്രൊഫസർ കെ പി സഹദ്.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മിടുക്കരും സമർത്ഥരും ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളും ആവണമെന്ന് നാം ഓരോരുത്തരും വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. എന്നാൽ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നല്ല സ്വഭാവത്തിന് ഉടമകളും ക്രിയാത്മക ചിന്തകൾ ഉള്ളവരും ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളിൽ ക്രിയേറ്റീവ് തിങ്കിങ്, സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളർത്തിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു രക്ഷിതാവും തൻ്റെ കുട്ടി എക്സൽ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തവും ഉന്നതവുമായ ഒരു നിലവാരത്തിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുകയും പഠനത്തിലും ജോലിയിലും മികവ് പുലർത്തണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ഒരു ജോലി സമ്പാദിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നാം പാരന്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിത്യജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അത്തരം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടണമെന്നും പരിഹരിക്കണമെന്നും കുട്ടികൾ തന്നെ സ്വയം പഠിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇന്ന് പാരൻസ് എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ഒരത്താണിയാവുകയും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും കുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പെരുമാറാനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം നിർവഹിക്കാനുമുള്ള ഒരു ഫ്രീഡം, ആ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാതെ പോകുന്നു എന്നുള്ളത് അതൊരു അസുഖമായിട്ടാണ് നാം കാണേണ്ടത്. എല്ലാം നാം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നാം ഒരിക്കലും നിർവഹിക്കാൻ പാടില്ല. അത് കുട്ടിയുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയെ അഡ്വേഴ്സായിട്ട് അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന കാര്യമാണ്. വീട്ടിൽ പഠനമാവട്ടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവട്ടെ, അത് പരിഹരിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പാരൻസ് എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരുപാട് അനുഭവ സമ്പത്ത്, ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് വ്യക്തികളുമായിട്ട് സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകും, അതുപോലെ അവരുടെ അനുഭവ സമ്പത്തുണ്ടാവും. എന്നാൽ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ബുദ്ധിശക്തിയുണ്ട്. ആ ബുദ്ധിശക്തി അവർ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ തീർച്ചയായും നാം അവർക്ക് നൽകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധിമണ്ഡലത്തെ പ്രയോജനപ്പെടുത്താനുള്ള സാവകാശം അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. കുട്ടികളുടെ ബുദ്ധിശക്തിയും പ്രായോഗികമായ പരിജ്ഞാനവും വർദ്ധിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രഥമമായി നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകി സഹായിക്കുന്നത് അവരുടെ ക്രിയാത്മക ചിന്തയെയും കഴിവുകളെയും നശിപ്പിക്കുന്നതാണ്. പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്, നെവർ ഗ്രാറ്റിഫൈ ദെയർ നീഡ്സ് ബൈ ആൻസറിങ് ഇമ്മീഡിയറ്റ്ലി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം എന്ത് എന്ന് നമ്മോട് ചോദിക്കുന്ന ഘട്ടത്തിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ബദൽ നീ ചിന്തിക്കുക, നീ നിന്റേതായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് എത്തുക, അതിനുള്ള ഹിൻസ് നൽകുക, അതിനാവശ്യമായിട്ടുള്ള ഒരു പരിഗണന നൽകുക, ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. എന്നാൽ പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് സംഭവിക്കുക എന്താണ്, കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകാതെ അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകരായിട്ട് രക്ഷിതാക്കൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ ക്രിയാത്മക ചിന്തയെ നശിപ്പിക്കുന്ന ഘടകമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി, കുട്ടികളോടൊപ്പം കളിക്കുക എന്നത് അവരെ മനസ്സിലാക്കാനും അവരിൽ അന്തർലീനമായിട്ടുള്ള സർഗശേഷിയെയും ക്രിയാത്മക ചിന്തയെയും ഉണർത്താനും ഏറെ സഹായിക്കുന്നതാണ്. പല രക്ഷിതാക്കൾക്കും സാധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളിൽ മുഴുകി എന്നുള്ളത് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ കളിക്കുന്ന വേളയിൽ അവരെ അവരുടെ പാട്ടിന് വിടാനും സ്വതന്ത്രമായി കുട്ടിയെ നേരിടാനും നാം അനുവദിക്കേണ്ടതുണ്ട്. അവരുടേതായ ലോകത്ത് അവരെ കളിക്കാൻ അനുവദിക്കുക എന്നത് നവീനമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും കുട്ടികളിൽ രൂപീകരിക്കാൻ കാരണമാവുന്നു. സാധാരണഗതിയിൽ കളിക്കാൻ പോകുന്ന ഒരു കുട്ടി ഒരു സോഷ്യൽ ഇന്റർകോഴ്സിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കോഴ്സിലേക്കാണ് പോകുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾ തീരെ കളിക്കാൻ പോകുന്നില്ല, വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്, ഏത് സമയവും വായനയിലാണ്. ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നല്ലത് പറയുന്ന രക്ഷിതാക്കളുണ്ട്, എന്നാൽ കളിക്കാൻ പോകുന്ന കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് പഠനങ്ങൾ ആ കളിയിൽ കൂടി കുട്ടി നേടുന്നുണ്ട് എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു കളിയിൽ വ്യാപൃതനാവുന്ന കുട്ടിക്ക് വ്യത്യസ്ത അഭിരുചിയുള്ള താല്പര്യങ്ങളുള്ള സ്വഭാവമുള്ള തൻ്റെ സുഹൃത്തുക്കളുമായി ഇടപഴകാനുള്ള ഏറ്റവും നല്ല അവസരം ലഭിക്കുന്നു. പരാജയപ്പെടുന്നതിൻ്റെ പ്രാധാന്യവും ജയിക്കുന്നതിൻ്റെ മൂല്യവും രണ്ടും ഒരേ സമയത്ത് റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുട്ടിക്ക് അവസരം കിട്ടുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കളിയിൽ തോൽക്കുമ്പോൾ ആ തോൽവിയെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മാനസിക വ്യാപ്തി ആ കുട്ടിക്ക് രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നത് ആ കളിയിൽ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഗൈഡൻസിൽ കൂടി തന്നെ കുട്ടി കളിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒഴിവാക്കുകയും ഹലാലായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കളികൾക്ക് അവർക്ക് അവസരം നൽകുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും സൃഷ്ടിപരമായ ചിന്തയും കുട്ടികളിൽ രൂപപ്പെടാൻ അത് ഏറെ സഹായിക്കുന്നതാണ്. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളിൽ ക്രിയാത്മക ചിന്ത വളരണമെങ്കിൽ വീട്ടിലുള്ള ചെറിയ ചെറിയ റിപ്പയറിംഗ് വർക്ക്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു പൈപ്പ് അതിൻ്റെ ഒരു ലീക്ക് അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ലീക്ക് നന്നാക്കാൻ വേണ്ടി ചെറിയ സാമഗ്രികളുമായിട്ട് കുട്ടി പോകുന്ന ഘട്ടത്തിൽ നീ അതെല്ലാം അവിടെ വെച്ചാളാ, അല്ലെങ്കിൽ ഒരു കത്തി കുട്ടി എടുത്തിട്ട് ഇന്നവേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ കുട്ടിയുടേതായ രൂപത്തിൽ മെനക്കെടുമ്പോൾ നീ കത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ നീ മുറിക്കും, അല്ലെങ്കിൽ മരം കയറുകയാണെങ്കിൽ ആ മരത്തിൽ നിന്ന് നീ വീഴും, അല്ലെങ്കിൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അത് നീ കേടുവരുത്തും. കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇന്നവേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത നഷ്ടപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു എൻജിനീയറിംഗ് സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു കാറ് കിട്ടുകയാണെങ്കിൽ ആ കാറിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അത് കംപ്ലീറ്റ് തുറന്നു നോക്കി അതിലുള്ള പാർട്സ് ചെക്ക് ചെയ്ത് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഗവേഷണ ചിന്തയാണ് കുട്ടിയുടെ മനസ്സിലേക്ക് വരിക. സ്വാഭാവികമായും ഒരു 200 രൂപക്കോ 500 രൂപക്കോ വാങ്ങിയിട്ടുള്ള ആ ഒരു കാറ് കുട്ടി കേടുവരുത്തുന്ന ഘട്ടത്തിൽ രക്ഷിതാവിന് ചൂടാവാണ്, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ്. കാരണം ഇത്ര വാല്യുള്ള വിലയുള്ള ഒരു കാറാണ് കുട്ടി നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആംഗിളിലാണ് രക്ഷിതാവ് അതിനെ നോക്കിക്കാണുന്നത്. നേരെ മറിച്ച് പോസിറ്റീവായിട്ട് രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്, കുട്ടിക്ക് എൻജിനീയറിംഗ് സ്കില്ലുണ്ട്, അത് എങ്ങനെ റിപ്പയർ ചെയ്യണം, അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് എന്താണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ചിന്തയുള്ള കുട്ടികൾ ചിലപ്പോൾ എന്താണ് അടങ്ങിയിരിക്കില്ല, വീട്ടിൽ സ്വസ്ഥത നൽകില്ല, ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. കുട്ടികൾ നിരന്തരം അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ നിരന്തരം അന്വേഷണം നടത്തുന്ന കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന് ബദലായിട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണ്, വീട്ടിലുള്ള ചെറിയ റിപ്പയറിങ്സ് ഒക്കെ അവർ നടത്തട്ടെ, അതിനുള്ള ഒരു ഫ്രീഡം നാം അവർക്ക് കൊടുക്കുമ്പോൾ വളരെ മനോഹരമായി നാം ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം സ്കില്ല് കുട്ടികളിൽ ഡെവലപ്ഡ് ആവും. ഇത് രക്ഷിതാക്കൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ചെറിയ ഒരു റിപ്പയറിംഗ് വർക്കിന് വേണ്ടി പുറമേ നിന്ന് ഒരാളെ കൊണ്ടുവരികയും അയാൾക്ക് 200 രൂപ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ അടുത്ത് ഒരു സുഹൃത്ത് എന്നോടൊരു കഥ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണ് കേടുവന്നു. കേടുവന്നിട്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇതിപ്പോൾ ശരിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനിടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ കുട്ടി ആ മൊബൈൽ ഫോൺ ഉപ്പയിൽ നിന്ന് വാങ്ങുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവനത് പരിശോധിക്കുകയും അതിലുള്ള എറർ കണ്ടെത്തി അത് പരിഹരിക്കുകയും ചെയ്തു. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു ഇതാ ഉപ്പ നിങ്ങളുടെ ഫോൺ ഇത് ശരിയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് അവിടെ അന്തർലീനമായിട്ടുണ്ട്. അതാരും അവനെ പഠിപ്പിച്ചതല്ല. അപ്പോൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയുള്ള ജിജ്ഞാസയുള്ള കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുമ്പോൾ, അത് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ, അതിന് നമ്മൾ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ ഒരു സംശയവും വേണ്ട, അത്തരം കുട്ടികളുടെ ക്രിയേറ്റീവ് തിങ്കിങ് പവർ, അവരുടെ സൃഷ്ടിപരമായ ചിന്ത വളരുക തന്നെ ചെയ്യും. അതുപോലെ ഇന്ന് യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ ഇത്തരം ഇന്നവേറ്റീവായിട്ടുള്ള ചിന്തകളെ പ്രചോദിപ്പിക്കുന്ന ഹോം ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലവർ മേക്കിംഗ് എന്നുള്ള ഒരു വിഷയത്തിൽ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റീരിയർ ഡെക്കറേഷൻ എന്നുള്ള വിഷയത്തിൽ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ താല്പര്യമുള്ള മേഖലയിൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം രക്ഷിതാവ് കൊടുക്കുമ്പോൾ, അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ത് എന്ന് കുട്ടിക്ക് പരിചയപ്പെടുത്തുമ്പോൾ, മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനത്തെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. എന്നാൽ മൊബൈൽ ഫോൺ ഒട്ടും ഉപയോഗിക്കാൻ

മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മഴ കൊണ്ട് ആ ചളിയിൽ ഇറങ്ങി അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അഭിവാഞ്ച അല്ലെങ്കിൽ ഒരു പാഷൻ, അതിയായ ആഗ്രഹം കുട്ടിയുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമായിട്ടും രക്ഷിതാവ് പറയാണ്, നീ മഴയത്ത് ഇറങ്ങണ്ട, ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം പിടിക്കും, അല്ലെങ്കിൽ പനി പിടിക്കും, അല്ലെങ്കിൽ നിന്റെ ഷർട്ട് കേടുവരും, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് ചീത്തയാവും. ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ കുട്ടിക്ക് നൽകുമ്പോൾ കുട്ടി അടങ്ങിയിരിക്കാൻ നിർബന്ധിതനാവുകയാണ്. അതായത് ചളിയിൽ ഇറങ്ങിക്കൊണ്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ പഠിക്കേണ്ട കാര്യം കുട്ടിക്ക് തടസ്സമാവുന്നു, അല്ലെങ്കിൽ രക്ഷിതാവ് നിഷേധിക്കുന്നു. ഒരു മരത്തിൽ കയറാൻ അതിയായ താല്പര്യമുള്ള ഒരു കുട്ടി മരത്തിലേക്ക് പാഞ്ഞു കയറുന്ന ഘട്ടത്തിൽ ഇറങ്ങടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉയരങ്ങളിലേക്ക് എത്താനുള്ള കുട്ടിയുടെ സാഹസികതക്കുള്ള ആ താല്പര്യത്തെയാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നാൽ മരത്ത് കയറുമ്പോൾ ശ്രദ്ധിച്ചു കയറണം, പിടിച്ചു കയറണം, വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സ്കഫോൾഡിങ് ആറ്റിറ്റ്യൂഡ്, ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡാണ് പാരൻസ് നൽകുന്നതെങ്കിൽ ആ കുട്ടി ഒരുപാട് ഉയരങ്ങളിൽ എത്തും. അതുകൊണ്ട് ബുദ്ധിശക്തിയുള്ള കുട്ടികൾ, ഓരോ രക്ഷിതാവ് മനസ്സിലാക്കുക, നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈപ്പർ ആക്റ്റീവായിരിക്കും. ഒരിക്കലും അടങ്ങിയിരിക്കാൻ ആ കുട്ടികൾ തയ്യാറാവില്ല. അപ്പോൾ ഉമ്മയും ഉപ്പയും സുഹൃത്തുക്കളും കുടുംബത്തിലുള്ളവരൊക്കെ ഈ കുട്ടിയെ സൈലൻ്റാക്കാൻ വേണ്ടി, അടങ്ങിയിരിക്കാൻ വേണ്ടി നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിരിക്കുക എന്നുള്ളത് പിന്നെ സാധ്യമല്ല. കാരണം കുട്ടിയുടെ ശരീരത്തിൽ എനർജിയുണ്ട്, ക്രിയേറ്റിവിറ്റിയുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളെ അന്വേഷിക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാതിലുകളും നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നുകൊണ്ട് പുറത്ത് കടക്കാനുള്ള ഒരു അഭിവാഞ്ച താല്പര്യം കുട്ടിയുടെ മനസ്സിലുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ലെറ്റ് യുവർ കിഡ്സ് ഗെറ്റ് ഡേർട്ടി. നമ്മുടെ കുട്ടികൾ അവരുടെ വസ്ത്രത്തിലും അവരുടെ ശരീരത്തിലും ചളി പുരളട്ടെ. സെൻഡ് യുവർ ചൈൽഡ് ഔട്ട്സൈഡ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറത്തേക്ക് വിടുക. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്യുമ്പോൾ ആ മഴയിൽ നിന്ന് കിട്ടുന്ന കുറേ തിരിച്ചറിവുകളുണ്ട്, അത് അവർക്ക് നൽകുന്ന പ്രോത്സാഹനമുണ്ട്. അതുകൊണ്ട് ആ ചളിയിൽ കൂടി കുട്ടി ആർജിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് അതങ്ങനെ തന്നെ ആർജിക്കേണ്ടതാണ്. അതിനുള്ള അവസരങ്ങൾ ഇന്നൊവേറ്റീവായിട്ട് പുതിയ രീതിയിലുള്ള ചിന്തകൾ ഉണരാനും പ്രവർത്തിക്കാനും കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. നല്ല നിരീക്ഷണ പാഠവുമുള്ള ഒരു കുട്ടിയാണെങ്കിൽ മഴ പെയ്യുന്ന ഘട്ടത്തിൽ നാം ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടി ചിന്തിക്കുകയും കുട്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മളൊക്കെ പരാതിപ്പെടുന്ന ഒരു സംഗതിയാണ് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പെയിൻറ്റിങ് പൂർത്തിയാക്കിയതാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടി പെയിൻറ് ചെയ്തത് ശ്രദ്ധിക്കാതെ ആ ചുമരിലൊക്കെ പോയി കേടുവരുത്തി, അല്ലെങ്കിൽ വരച്ചിട്ടുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരക്കാനുള്ള, പെയിൻറ് ചെയ്യാനുള്ള, ഡ്രോ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ വളർച്ച പൂർത്തിയാക്കുന്നത് വരെ ഒന്നുകിൽ നമ്മൾ ആ പെയിൻറ് അടിക്കുക എന്നുള്ളത് നിർത്തിവെക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വരക്കാൻ പറ്റുന്ന, പെയിൻറ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ കലാപ്രകടനങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ ചില സ്ഥലങ്ങൾ നമ്മൾ സംവിധാനിക്കുക. എന്നിട്ട് പറയുക, മനക്ക് വരക്കാനുള്ളതൊക്കെ ഇവിടെ പോയിട്ട് വരച്ചോളൂ. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടത്തിൽ ഹലാലായ രൂപത്തിൽ, അനുവദനീയമായ രൂപത്തിൽ കുട്ടികൾക്ക് വരക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്. കാരണം കുട്ടിയുടെ ശരീരത്തിലുള്ള വരക്കാനുള്ള ഊർജത്തെ നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കുട്ടിക്ക് ഒരു റിവെഞ്ച് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക. ഈ അടുത്ത് കൗൺസിലിങ്ങിന് എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. കുട്ടി ഇസ്ലാമികമായി വളരെ അഡ്വാൻസ്ഡ് ആണ്, വിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാലിഗ്രാഫിയോട് ആ കുട്ടിക്ക് വലിയ താല്പര്യമുണ്ട്. എന്നാൽ കാലിഗ്രാഫിയിൽ എൻഗേജ് ചെയ്യുന്ന ഈ കുട്ടിയെ പാരൻസ് ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. കാരണം കൂടുതൽ സമയം ആ വരക്ക് വേണ്ടി അല്ലെങ്കിൽ കാലിഗ്രാഫിക്ക് വേണ്ടി കുട്ടി ചെലവഴിക്കുന്നുണ്ട്. അത് കുട്ടി വേറെ തലങ്ങളിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആങ്സൈറ്റിയാണ് പാരൻസിനെ കാലിഗ്രാഫിയിൽ നിന്ന് കുട്ടിയെ തടയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലിഗ്രാഫിയോടുള്ള അമിതമായ താല്പര്യം കുട്ടിയുടെ മനസ്സിലുണ്ട്, അത് പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി ഒരുപാട് സമയം അതിന് വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും നല്ല കാലിഗ്രാഫിക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ എൻകറേജ്മെൻ്റാണ് പാരൻസ് ആയ നമ്മൾ ചെയ്യേണ്ടത്.
അതായത്

0: കുട്ടികൾ വ്യത്യസ്തരാണ്, അവർ യുണീക്കാണ്, അവർ അതുല്യരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തയുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഭാവനയുണ്ട്. ആ ഭാവനയെ പ്രചോദിപ്പിക്കാൻ, അവരുടെ വ്യക്തിത്വ വികാസത്തിൽ ഒരു നല്ല മോട്ടിവേറ്റർ ആവാൻ ഓരോ രക്ഷിതാവിനും സാധിക്കുക എന്നുള്ളത് തന്നെയാണ് അവരിൽ ക്രിയേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളർത്താനുള്ള മറ്റൊരു മാർഗം. അതിനു വേണ്ടത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീഡം നൽകുക എന്നുള്ളതാണ്. അഞ്ചാമതായി സഹോദരങ്ങളെ, ഇന്ന് ടെക്നോളജി ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു 5 വർഷം മുമ്പുള്ള സ്റ്റാറ്റസ് അല്ല ഇപ്പോഴുള്ളത്. നമ്മേക്കാൾ എത്രയോ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ താഴെയുള്ള മക്കൾ. അതുകൊണ്ട് ഈ ഗാഡ്ജെറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടാബ്ലറ്റ്സ്, മൊബൈൽ ഫോണ്, ഇതൊക്കെ ഉപയോഗിക്കാൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിയായ താല്പര്യമായിരിക്കും. ഇന്ന് മൊബൈൽ ഫോൺ എഡിക്ഷൻ എന്നുള്ളത് സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. കൃത്യമായി രക്ഷിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ പൂർണ്ണമായി തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ തടയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് മൊബൈൽ ഫോൺ വിലക്കിയിട്ടുള്ള ഓരോ രക്ഷിതാവും അത് കൊടുക്കാൻ നിർബന്ധിതരാവുന്നു. അതുകൊണ്ട് ഈ മൊബൈൽ ഫോണിൻ്റെ പോസിറ്റീവ്സുണ്ട്, നെഗറ്റീവ്സുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം ആ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതും, അവരുടെ കൂടെ അവരുടെ പഠനങ്ങളിലും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നാം പങ്കെടുക്കുക എന്നുള്ളതുമാണ് ഇതിനുള്ള പരിഹാരം. അതുകൊണ്ട് കുട്ടിയുടെ ആഗ്രഹങ്ങളെ നമ്മൾ കൊച്ചാക്കുകയോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ കളിയാക്കുകയോ ചെയ്യുന്നത് പരിഹാരമല്ല. അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ മാനസികമായി വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്രോതസ്സുകളും പ്രോഗ്രാമുകളും എന്തുണ്ട് എന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ സൈറ്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇന്ന സൈറ്റുകൾ നീ കയറരുത്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നീ നീങ്ങുകയാണെങ്കിൽ അത് നിന്റെ വ്യക്തിത്വത്തെയും നിന്റെ പഠനത്തെയും നിന്റെ ഭാവിയെയും സാരമായി ബാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് വളരെ ഗുണകാംക്ഷയോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പരിഹാരം. അതുകൊണ്ട് ഒരു വിഷയത്തിലും പഠനം നടത്താൻ സാധിക്കാത്ത കുട്ടികൾ പോലും മൊബൈലിൻ്റെ കാര്യത്തിൽ ഏറ്റവും നന്നായി പഠനം നടത്തുന്നു. അതുകൊണ്ട് അവരുടെ അറിവുകളെയും കഴിവുകളെയും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ ക്രിയേറ്റീവ് തിങ്കിങ് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. മറ്റൊന്ന് ആറാമതായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാവനകളും സ്വപ്നങ്ങളും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന അതുപോലെ തന്നെ എൻ്റെ കുട്ടി ചിന്തിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമല്ല. ഇപ്പോൾ ഒരു ഉപ്പ തൻ്റെ കുട്ടി ഡോക്ടറാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബാപ്പ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് തൻ്റെ കുട്ടിയും ഡോക്ടറായിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാനും അവിടെയുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യാനും ഈ കുട്ടി പ്രാപ്തനാവും. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്കാണ് താല്പര്യമെങ്കിൽ ആ കുട്ടിയെ പിടിച്ച് ഒരു ഡോക്ടറാക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കുട്ടികളുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, തുറന്ന സംഭാഷണം നടത്താൻ, അവരുടെ വിഷയങ്ങൾ ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡോടുകൂടി സഹാനുഭൂതിയോടുകൂടി കേൾക്കാൻ രക്ഷിതാക്കളായ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് അവരുടെ മേഖലയിൽ എക്സൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ഭാവന ഉദ്ദീപിപ്പിക്കാൻ നാം അവസരം നൽകിയേ മതിയാവൂ. കുട്ടികൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഭാവനയിൽ കൊണ്ടുവരാനും സ്വപ്നം കാണാനും നാം അവർക്ക് അവസരം നൽകുക. നമുക്കറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യ ദർശിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു സയൻറ്റിസ്റ്റായിരുന്നു, കൂടെ തന്നെ നമ്മുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ കുട്ടികളുമായിട്ട് ഒരുപാട് നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യാനും, അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും കുട്ടികളുമായിട്ട് ഏറ്റവും നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനും കുട്ടികളുമായിട്ട് അവരുടെ സംശയങ്ങൾ നിവാരണം നടത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പോലും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടിംഗ് എന്താണ്? സ്വപ്നം, ആ സ്വപ്നം കാണാനുള്ള കുട്ടികളുടെ സാധ്യതകളെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കുക, കുട്ടികളെ സ്വപ്നത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു സംഗതിയും അത് നടക്കുന്നതിന് മുമ്പ് ആദ്യമായി രൂപം കൊള്ളേണ്ടത് സ്വപ്നം തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഒരാഗ്രഹവും സ്വപ്നവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് പുതിയ രൂപത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും സ്വപ്നം കാണാനും കുട്ടികൾക്ക് അവസരം നൽകുക എന്നുള്ളത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാത്രകളെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്യുന്നത് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി വളർത്താൻ വളരെ ഉപകരിക്കുന്നതാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോവാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ യാത്രകളെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പല രക്ഷിതാക്കൾക്കും സാധിക്കാറില്ല. ഒരു യാത്ര പുറപ്പെടുന്നത് ഫാമിലിയുടെ ഒപ്പമാണെങ്കിൽ, കുട്ടികളും ഭാര്യയും എല്ലാവരും ഒന്നിച്ച് ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യാത്രയിൽ നിങ്ങൾ എന്തെല്ലാമാണ് നിരീക്ഷിക്കുന്നത്, യു ഹാവ് ടു നോട്ട് ഇറ്റ്, നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്യണം. അവസാനം ഞാൻ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതാണ്, അതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി യാത്രയുടെ അടിസ്ഥാനത്തിലായിരിക്കും. എവിടൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു, അവിടെ എന്തൊക്കെ കാണുന്നു, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായും ആ കുട്ടികൾ ആ യാത്ര പോസിറ്റീവായിട്ട് എടുക്കും. എന്നാൽ നല്ല സമ്മാനങ്ങൾ ഓഫർ ചെയ്യുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സൂ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ, ആ സ്ഥാപനത്തിൻ്റെ ഡിസൈനിങ്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക് ബ്ലോക്ക്, അല്ലെങ്കിൽ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങൾ, ലൈബ്രറി, ഇതൊക്കെ കാണുന്ന ഘട്ടത്തിൽ കുട്ടികളിൽ പ്രചോദനം നൽകുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നല്ല ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ, തീർച്ചയായും അപ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഉപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ ഇന്ന സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഇന്ന കാര്യം കണ്ടപ്പോൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്നോട് അത് ചോദിച്ചു അല്ലെങ്കിൽ ഇത് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പോലും മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും അന്ന് യാത്ര ചെയ്തപ്പോൾ ഉപ്പ എനിക്ക് അത് കാണിച്ചു തന്നപ്പോൾ ഇന്ന അഭിപ്രായം പറഞ്ഞില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള യാത്രകൾ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യാത്രയെ സംബന്ധിച്ച് ഒരു റിവ്യൂ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക്, അത് നിങ്ങൾ നൽകണം. യാത്ര തുടക്കം മുതൽ ഒടുക്കം വരെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു റൈറ്റപ്പ്, ഒരു ഡയറി നീ എഴുതുക. ആ ഡയറിയിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നീ പരിശ്രമിക്കുക. ആ ഡയറി ഞാൻ ചെക്ക് ചെയ്തിട്ട് നിനക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകും എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കുട്ടികൾ ആ യാത്രയിൽ വളരെ സീരിയസ് ആയിട്ട് അത് നോട്ട് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഏതൊരു ഔട്ടിങ്ങിന് പോകുന്നതിന് മുമ്പും ശേഷവും നമ്മൾ ആ യാത്രയെ റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഫാമിലി സെറ്റപ്പിൽ വളരെ എളുപ്പമാണ്. ഉപ്പുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, ഒന്നിച്ച് ആ യാത്രയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ടോട്ടലി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിപരമായി ഒരുപാട് വികാസം കുട്ടികൾക്കുണ്ടാവും. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് രൂപം കൊള്ളുന്നത് നാം കാണും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ എട്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളോട് തുറന്ന് സംസാരിക്കാനും അവരുടെ സംശയങ്ങളും പേടികളും അടുത്തറിയാനും നമുക്ക് സാധിക്കണം. പലപ്പോഴും രക്ഷിതാക്കളിൽ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പേടി കുട്ടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബിലിറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കും. ഒരു പാറ്റയെ പേടിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു കൂറയെ പേടിക്കുന്ന ഒരു കുട്ടി, കൂറ എന്നുള്ള ആ ഒരു ചെറിയ ജീവി എന്തോ ഒരു പേടി കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായി ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ റെമഡി. ആ പേടി കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി യുക്തിയോടുകൂടി നമ്മൾ പെരുമാറുകയാണെങ്കിൽ ആ പാറ്റയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വെള്ളത്തെ സംബന്ധിച്ചുള്ള പേടി ഇല്ലാതാക്കാൻ പറ്റും. നേരെ മറിച്ച് കുട്ടിയെ കളിയാക്കുകയും കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യാനാണ് നമ്മൾ മുതിരുന്നതെങ്കിൽ ഒരിക്കലും ആ പേടി പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് നാം എത്ര വലിയ തിരക്കിലാണെങ്കിലും ശരി, കുട്ടികളോട് ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അവരങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ പല ചോദ്യങ്ങളും കുട്ടികൾ ചോദിക്കും. ബുദ്ധിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മ നമുക്ക് ബോധ്യമാവുക. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന, ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രക്ഷിതാവിനെ തീർച്ചയായും കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നല്ല ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളതും ആ ലൈബ്രറിയിൽ ഏറ്റവും നല്ല ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടാക്കുന്ന നല്ല പുസ്തകങ്ങൾ ശേഖരിക്കുക എന്നുള്ളതും കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുക എന്നുള്ളതൊക്കെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും ഒരുപാട് പണം പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ വീട്ടിൽ ഒരു നല്ല ലൈബ്രറി സ്ഥാപിക്കാൻ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു കുട്ടികൾക്കുള്ള ഒരു ക്ലാസ്സിൽ കുട്ടികൾ വായിക്കേണ്ട ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ച വേളയിൽ കുട്ടികൾ വലിയ താല്പര്യത്തോടുകൂടി അതിൻ്റെ പേരുകളൊക്കെ ചോദിക്കുന്നതായി എനിക്ക് ബോധ്യമായി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു മാസം ഒരു നല്ല പുസ്തകം വായിക്കാൻ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബുദ്ധിപരമായും നേതൃത്വപരമായും ജീവിതത്തിൽ വിജയം വരിച്ച ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങളും അവരുടെ കൃതികളും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വാങ്ങുക. പ്രത്യേകിച്ച് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ആ പുസ്തകത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ വിലയിരുത്തിയിട്ടുണ്ടാവും. ഈ അടുത്ത് ഒരു പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അത് അങ്ങേയറ്റം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. ദി റിച്ച് ഡാഡ് ആൻഡ് ദി പുവർ ഡാഡ്. നമുക്കറിയാലോ, മണിയെ സംബന്ധിച്ച്, പണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരറിവ് പലർക്കും ഇല്ല. റോബർട്ട് കിയോസക്കി എന്നുള്ള അമേരിക്കൻ ബിസിനസ് മാൻ എഴുതിയിട്ടുള്ള ആ ദി ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ആ പുസ്തകം, ദി റിച്ച് ഡാഡ് ആൻഡ് ദി പുവർ ഡാഡ്, ആ പുസ്തകത്തിൽ കൂടി ഒരുപാട് അറിവുകൾ, പണം എങ്ങനെ സമ്പാദിക്കണം, പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ്, അറിവുകൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ കടമയാണ്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന ഒരു അപാകത തന്നെയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ബോധപൂർവം അവസരങ്ങൾ സമ്മാനിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അതായത്, കുട്ടികളുടെ ക്രിയേറ്റീവ് പവർ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള കഴിവിനെ പ്രചോദിപ്പിക്കുന്ന അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലി ഇഷ്യൂ, ഒരു ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കുട്ടിയോട് ആവശ്യപ്പെടുക. അതായത്, ചെറിയൊരു പ്രശ്നമാണ് നമ്മുടെ ലിവിംഗ് റൂം അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വീകരണ റൂം, എന്താണ് എപ്പോഴും അടുക്കും ചിട്ടയില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇത്തരം ചെറിയ ഇഷ്യൂസ് കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കും. കാരണം എൻ്റെ പാരൻ്റ് ഒരു വലിയ ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ പങ്കാളിത്തം, കുട്ടികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും. ദിസ് മേക്സ് ദം ഫീൽ ഇമ്പോർട്ടൻറ്റ്, ക്രിയേറ്റ് സ്പേസ് ഫോർ ദെയർ ഓൺ ക്രിയേറ്റീവ് പ്രോബ്ലം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് എൻ്റെ കുടുംബത്തിൽ അർഹമായ സ്ഥാനമുണ്ട്, റെക്കഗ്നിഷൻ ഉണ്ട്, എൻ്റെ പാരൻസ് എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ആ കുട്ടി പോകും എന്നുള്ളതിൽ സംശയമല്ല. എന്നാൽ സാധാരണഗതിയിൽ കുടുംബത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ബിലിറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഈ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക, അവരുടെ ദോഷങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പർവ്വതീകരിക്കുക, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഓട്ടോ സജഷൻസും സ്ട്രോക്സും നിരന്തരം കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ കുട്ടികളിൽ ക്രിയേറ്റീവ് തിങ്കിങ് വളരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ പോയിന്റുകൾ ഓരോ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ പാരന്റിംഗ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ പ്രയോഗിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ നാം കേട്ടുകഴിഞ്ഞത്
2: കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിലെ ഒന്നാം ഭാഗമാണ് കേട്ടത്. പ്രൊഫസർ കെ പി സഹത്ത് സാറാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി ആഴ്മേറിയ മറ്റൊരു പഠനത്തിലേക്ക് നമ്മൾ പോകുന്നു.
1: അൽ ഉസൂൽ.
2: ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: അൽ മൗഖൂഫ്
2: എന്ന വിഷയത്തിലെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദു. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സർവ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളും കൽപ്പനകളും നിയമങ്ങളുമെല്ലാം പാലിച്ച് ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി ഈ ലോകത്തോട് വിട പറയുവാൻ പരിശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ പ്രധാനമായി കടന്നുവരുന്ന അൽ മൗഖൂഫ് എന്ന ഇനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു ഹദീസ് അത് സ്വഹാബിയിലേക്ക് ചേർത്തപ്പെടുമ്പോഴാണ് അതിന് മൗഖൂഫ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുമ്പോൾ അതിന് അൽ മർഫൂ എന്നുമാണ് പറയുക. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയിലേക്ക് ചേർത്തപ്പെട്ട ചില ഹദീസുകൾ മർഫൂഇൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളുടെ വിധിയിൽ ഹുക്കുമിൽ വരും. അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി സൂചിപ്പിച്ചിരുന്നത്. അഥവാ ഒന്ന്, വരാനിരിക്കുന്നതോ കഴിഞ്ഞുപോയതോ ആയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സ്വഹാബി, അഹ്ലു കിതാബിൽ നിന്ന് ഉദ്ധരിക്കാത്ത ഒരു സ്വഹാബി, ഗവേഷണ സാധ്യത ഇല്ലാത്ത ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് സ്വഹാബി സ്വന്തം കെട്ടിപ്പറഞ്ഞതാകാൻ വഴിയില്ല. കാരണം അത് ഗവേഷണത്തിൻ്റെ മേഖലയല്ലാത്തത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാവാനേ തരമുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്ന് ആ സ്വഹാബി പറയുന്നും ഇല്ല. അങ്ങനെ വരുമ്പോൾ അത് ഹദീസ് മൗഖൂഫാണെങ്കിലും അതിൻ്റെ വിധി ഹുക്മൻ മർഫുആണ്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അതിന് ഇന്ന ശിക്ഷയാണ് പ്രത്യേകമായി ഉള്ളത്, അതല്ലെങ്കിൽ അതിന് ഇന്ന പ്രതിഫലമാണ് പ്രത്യേകമായി ഉള്ളത് എന്ന് അതിൻ്റെ സവാബും ഇഖാബും പ്രത്യേകിച്ച് പറയുക. മൂന്നാമതായി, ഗവേഷണ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു സ്വഹാബിയുടെ പ്രവർത്തനം വരിക. സ്വലാത്തുൽ കുസൂഫിൽ അലിബിൻ നബി താലിബ് റളിയല്ലാഹു അൻഹു രണ്ടിലധികം റുക്കുഅകൾ നിർവഹിച്ച ഉദാഹരണം. അപ്രകാരം ഒരു സ്വഹാബി പറയുന്നു, ഞങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കാറുണ്ട്, ല യറൗ നബ്അസൻ, ഞങ്ങൾക്കതിൽ പ്രശ്നമായിരുന്നില്ല എന്ന പ്രയോഗങ്ങൾ. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്തിന്റെ പ്രവർത്തനം പറയുക. കുന്നാ നഅസിൽ അലാ ഹദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുപോലെ. അതുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ചേർത്താതെ പറയുക. അങ്ങനെ പറഞ്ഞാൽ അത് മൗഖൂഫാണ്, ഹുക്മൻ മർഫൂ അല്ല. അപ്രകാരം ഒരു സ്വഹാബി പറയുന്നു, ഉമിർന ബി കദാ ഔ നുഹീന അൻ കദാ ഔ മിനസ് സുന്നത്തി കദാ എന്നിങ്ങനെയുള്ള വാക്കുകൾ. ഈ വാക്കുകളും യഥാർത്ഥത്തിൽ ഹുക്മൻ മർഫുആണ്. ഞങ്ങൾ ഇപ്രകാരം കൽപ്പിക്കപ്പെടാറുണ്ട്, അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ നിന്ന് വിരോധിക്കപ്പെട്ടിരിക്കുന്നു, വിരോധം ഞങ്ങൾക്കുണ്ട്. ആരാണ് വിരോധിച്ചത് എന്ന് സഹാബി പറയുന്നില്ല. അതല്ലെങ്കിൽ ആ സഹാബി പറയുന്നു, വമിന സുന്നത്തി കദാ, സുന്നത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. അപ്രകാരം ഉമിർ ബിലാൽ അയ്യഷ്ഫഅൽ അദാൻ വയൂത്തിറുൽ ഇഖാമ. ബിലാൽ റളിയല്ലാഹുനു കൽപ്പിക്കപ്പെട്ടു ബാങ്ക് ഇരട്ടയാക്കാനും ഇഖാമത്ത് ഒറ്റയാക്കാനും. അവിടെയും ആര് കൽപ്പിച്ചു എന്നില്ല. അപ്രകാരം ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നുഹീന അനി ഇത്തിബാഇൽ ജനായിസ് വലം യഅസിം അലൈന, ജനാസയെ പിൻപറ്റിപ്പോകുന്നതിൽ നിന്ന് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ അത് തീർത്തു പറഞ്ഞിട്ടില്ല, ഉറപ്പിച്ചും പറഞ്ഞിട്ടില്ല. അതുപോലെ അബൂ ഖിലാബ അൻ അനസിൻ, അനസ് റളിയല്ലാഹുവിന്റെ വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, പിന്നെ സുന്നത്തി ഇദാ തസവ്വജൽ ബിക്ർ അല സയ്യിബ് അഖാമ ഇൻദഹ സബഅ, സുന്നത്തിൽപ്പെട്ടതാണ് ഒരു ബിക്കറിന് ഒരു കന്യകയെ കല്യാണം കഴിച്ചാൽ അവളുടെ അടുക്കൽ ഏഴ് ദിവസം നിൽക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ, അഥവാ സഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രയോഗം നടത്തി ആരാണ് വിരോധിച്ചതെന്നോ ആരാണ് കൽപ്പിച്ചതെന്നോ പറയാതെ പറയുന്ന ചില പ്രയോഗങ്ങൾ, അത്തരം പ്രയോഗങ്ങളും ഹുക്മൻ വിധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർഫു ആയ ഹദീസിന്റെ ഹുക്മാണ് അതിനുള്ളത്. കാരണം ഒരു സഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായി കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമിറായി കൽപ്പിക്കുന്നവനായി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരു സഹാബി മറ്റൊരു സഹാബിയോട് കൽപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകാം, പക്ഷേ ഈ ഒരു പ്രയോഗം സഹാബത്ത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടത്താറുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സാധാരണ പറയാറുണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾ വിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും വിരോധിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകാനാണ് സാധ്യത. എന്നാൽ താബിഈങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ വിധി ഹുക്മൻ മർഫു ആണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ല എന്നുള്ളതാണ് ശരി. അല്ലാഹു അലം. അപ്രകാരം തന്നെ ഒരു അഥവാ മൗഖൂഫായ ഹദീസാണെങ്കിലും അതിൻ്റെ ഹുക്മൻ അത് മർഫു ആകുന്നതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്രകാരം ഒരു റാവി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, അങ്ങനെ സഹാബിയുടെ അടുക്കലെത്തുമ്പോൾ ഇനി പറയാൻ പോകുന്ന നാല് പദങ്ങളിൽ ഏതെങ്കിലും ഒരു പദം പ്രയോഗിക്കുക. ഒന്ന് ഇർഫഉഹു എന്ന് പറയുക, അതല്ലെങ്കിൽ യൻമീഹി എന്ന് പറയുക, അല്ലെങ്കിൽ യബ്ലുഗു ബിഹി എന്ന് പറയുക, അതല്ലെങ്കിൽ റിവായത്തൻ എന്ന് പറയുക. അപ്പോൾ ഒരു സഹാബിയുടെ അടുക്കലെത്തി ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബീ ഹുറൈറത്ത ഖാൽ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതെ അൻ അബീ ഹുറൈറത്ത റിവായത്തൻ, അല്ലെങ്കിൽ അൻ അബീ ഹുറൈറത്ത ഇർഫഉഹു, അതല്ലെങ്കിൽ അൻ അബീ ഹുറൈറത്ത യബ്ലുഗു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചില ഹദീസുകളിൽ കാണാൻ കഴിയും. ഉദാഹരണമായി ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിൽ അറജ് അൻ അബി ഹുറൈറത്ത റിവായത്തൻ എന്ന് കാണാം. തുഖാതിലൂന ഖൗമൻ സിഗാറൽ അയുൻ, ചെറിയ കണ്ണുകളുള്ള ചില ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ അൻ അബി ഹുറൈറത്ത ഖാൽ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹദീസിലില്ല. ഹദീസിലുള്ളത് അൻ അബി ഹുറൈറത്ത റിവായത്തൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളും അത് മൗഖൂഫ് ആണെങ്കിലും ശരി അതിൻ്റെ ഹുക്മ് മർഫു ആണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹുവിന് സ്വന്തമായിക്കൊണ്ട് ഇജ്തിഹാദ് നടത്തി പറയാൻ പറ്റിയ ഒരു വിഷയമല്ല ഈ ഹദീസിലുള്ളത്. അതിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു സഹാബി ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കാതെ തരമില്ല. കാരണം പ്രവാചകന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരിക്കലും കളവ് കെട്ടി പറയാത്തവരാണ്. ഒരിക്കലും പ്രവാചകന്റെ പേരിലെന്നല്ല, ദീനിന്റെ പേരിലെന്നല്ല, ഒരു വ്യക്തിയുടെ പേരിലും അല്ലെങ്കിൽ സ്വന്തത്തിന്റെ പേരിൽ പോലും കളവ് പറയാത്ത പരമ പരിശുദ്ധരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അതുകൊണ്ട് തന്നെ സഹാബത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അത് നബിയിലേക്ക് നേർക്ക് നേരെ ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഹുക്മൻ മർഫുഇന്റെ പരിധിയിലാണ് വരിക. അതുപ്രകാരം തന്നെ ഒരു സഹാബി ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടത്തുന്ന തഫ്സീറുകളുണ്ടാകും. ആ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം ഇന്നതാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ഇന്ന ആളുകളുടെ വിഷയത്തിൽ ഇന്ന ഇന്ന സന്ദർഭത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണമുണ്ടായത് എന്ന് പറയുമ്പോഴും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടില്ലെങ്കിലും അത് ഹുക്മൻ മർഫു ആണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്തിൽ യഹൂദു തഖൂൽ മൻ അത ഇംറാഅതഹു മിൻ ദുബ്രിഹ ഫീ ഖുബ്ലിഹ ജാഅ അൽ വലദു അഹ്വൽ. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പിൻഭാഗത്തുകൂടി ആ സ്ത്രീയെ ബന്ധപ്പെട്ടാൽ അവൻ അതിൽ ജനിക്കുന്ന കുഞ്ഞ് അഹ്വലായിരിക്കും, കോങ്കണ്ണായിരിക്കും എന്ന് ജൂതന്മാർ പറഞ്ഞു. ഫഅൻസലല്ലാഹു തആല, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിറക്കിയത്, നിസാഉകും ഹറസുല്ലക്കും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കിയത് എന്ന്. ഇവിടെ ജൂതന്മാരുടെ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ ഈ ഒരു വാക്കാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല പറഞ്ഞത്, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നേർക്ക് നേരെ ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ വിധി പറയുമ്പോൾ അത് ഹുക്മൻ മർഫു ആണ് എന്നതാണ് പണ്ഡിതന്മാർ ഈ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ചർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗഖൂഫായ ഒരു ഹദീസാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിത്തിലേക്ക് ചേർത്തപ്പെട്ട വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ. ഇത് നമുക്കൊരു ഹുജ്ജത്തായി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു വിഷയം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളെ പോലെ തന്നെ അഥവാ മർഫുആയ ഹദീസുകളെ പോലെ തന്നെ മൗഖൂഫായ ഹദീസുകളിലും സ്വഹീഹും ഹസനും ളഈഫും ഒക്കെ ഉണ്ടാകും, അതിൽ സംശയമില്ല. എന്നാൽ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലേക്ക് അവരുടെ ഖൗലായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഫിഅലായിട്ടോ അവരുടെ ഇഖ്റാറായിട്ടോ ഒരു കാര്യം സ്വഹീഹായിക്കൊണ്ട് ചേർത്തപ്പെട്ടു വന്നാൽ, സിഹത്തായിക്കൊണ്ട് വന്നാൽ അതുകൊണ്ട് ഹുജ്ജത്തെടുക്കാൻ പറ്റുമോ, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. പണ്ഡിതന്മാർ അതിന് നൽകിയ മറുപടി ഇതാണ്, വൽ ജവാബ് അൻ ദാലിക് അന്നൽ അസ്വല ഫിൽ മൗഖൂഫി അദമുൽ ഇഹ്തിജാജ് ബി. മൗഖൂഫിൻ്റെ അസുൽ അതിൻ്റെ അടിത്തറ അതുകൊണ്ട് തെളിവെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ലിഅന്നഹു അഖ്വാൽ വഅഫ്ആലു സഹാബ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ വാക്കും പ്രവർത്തനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകൾ. പ്രവാചകന്റെ സഹാബികൾപ്പെട്ട ആളുകൾ അവർ എത്ര ഉന്നതരാണെങ്കിലും അവർ ഒരിക്കലും പ്രവാചകന്റെ പോലെയല്ല. പ്രവാചകന് വഹിയുണ്ട്, പ്രവാചകന്റെ സ്വഹാബത്തിന് വഹയ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അൽ മൗഖൂഫ് മൗഖൂഫായ ഹദീസുകൾ കൊണ്ട് അദമുൽ ഇഹ്തിജാജ് തെളിവെടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ അസുല്. ലാക്കിന്നഹ പക്ഷേ എന്നാൽ ഇൻ സബത്തത് ഫഇന്നഹ തുഖവി ബഅദ് അൽ അഹാദീസ് ളഈഫ. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില ദുർബലങ്ങളായ ഹദീസുകളെ ഈ വാക്കുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലിഅന്ന ഹാല സഹാബ കാന ഹുവൽ അമലു ബിസ്സുന്ന. അങ്ങനെയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ഈ വാക്ക് അല്ലെങ്കിൽ ഈ പ്രവർത്തനം ചിലപ്പോൾ ആ സുന്നത്തനുസരിച്ച് കൊണ്ടായിരിക്കാം. ഇത് നമ്മൾ പറയുന്നത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പ്രവർത്തനം മർഫുഇന്റെ ഹുക്മ് അല്ലെങ്കിൽ അത് ഹുജ്ജത്തെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഹുക്മൻ മർഫുഉ എന്ന ഇനത്തിൽ ഹുക്മൻ മർഫു ആകുന്ന ഹദീസുകളുടെ തരത്തിൽ എവിടെയും കടന്നു വരാത്ത ഒന്നിനെ കുറിച്ചാണ്. നേരെ മറിച്ച് ഹുക്മൻ മർഫു ആയ ഒരു കാര്യമാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഹുജ്ജത്തെടുക്കാം. ആ സ്വഹാബി നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിയാത്തുകൾ ഉദ്ധരിക്കാത്ത അതുപ്രകാരം ഇജ്തിഹാദിൻ്റെ ഗവേഷണത്തിൻ്റെ മേഖലയിൽ അല്ലാത്ത ഒരു വാക്കോ പ്രവർത്തനമോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹുജ്ജത്താണ്. വഹാദ ഇദാ ലം യകുൻ ലഹു ഹുക്മുർ റഫ്ഉ വഅമ്മ ഇദാ കാന മിനല്ലദീ ലഹു ഹുക്മുൽ മർഫൂഇ ഫഹുവ ഹുജ്ജത്തുൻ കൽ മർഫൂഇ. ഹുക്മൻ മർഫൂ ആയിട്ടുള്ള ഒന്നാണെങ്കിൽ അത് മർഫുഇനെ പോലെ തന്നെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ എപ്രകാരമാണോ ഹുജ്ജത്തായി തെളിവായി സ്വീകരിക്കുന്നത് അതുപ്രകാരം തന്നെ ഹുജ്ജത്തായി സ്വീകരിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള സഹാബത്തിൻ്റെ മൗഖൂഫായ കാര്യങ്ങളും എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളാണെങ്കിൽ അതിന് മർഫുഴയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളാണെങ്കിൽ അതിന് മൗഖൂഫ് എന്നുമാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. ആ മൗഖൂഫിൽ തന്നെ അതിൻ്റെ ഹുക്മൻ മർഫുആയ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൻ്റെ അതേ വിധിയിൽ വരുന്ന അതേ സ്ഥാനത്ത് ഹുക്മ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മൗഖൂഫുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അൽ ഉസൂൽ എന്ന ഏറ്റവും സുപ്രധാനവും ആഴമേറിയതുമായ ഒരു വിഷയമാണ് നാം കേട്ട് കഴിഞ്ഞത്. അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച അൽ മൗഖൂഫ് ഭാഗം രണ്ടാണ് നാം

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹീമിലെ 19 മുതൽ 21 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ആയദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സൂറത്തു ഇബ്രാഹീം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 18-ാമത് ആയത്താണ് നാം പഠിച്ചത്. തുടർച്ചയുള്ള ഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യം ഞാനത് ഓതാം.

ويأتي بخلق جديد. ويأتي

0: അൽഹംദുലില്ലാ, നാം ഇന്ന് 19-20 ആയത്തുകൾ മനഃപ്പാഠമാക്കി. 21-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തൊരു ചെറിയൊരു ഭാഗമാണ് നാം പഠിച്ചത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നാം പഠിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ഖുർആൻ ഇതേ രീതിയിൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതുമൂലം സ്വർഗം നേടിയെടുക്കുന്ന മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇബ്രാഹിമിൽ നിന്നും 19 മുതൽ 21 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ആയദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസിൽ 1748 ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി സ്വീകരിക്കുന്നത്. 1748 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഇത്തരം നിരവധി വകുപ്പുകളിലേക്കാണ് 1748 ഒഴിവുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും മറ്റും SSC.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ISRO 175 സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ. ISRO സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ SC തസ്തികയിലെ 175 ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 16 വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. ഒഴിവുള്ള വിഭാഗങ്ങൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 28, ശമ്പളം 56,100. തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷ. തിരുവനന്തപുരത്തും എറണാകുളത്തും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ISRO 175 സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഒഴിവ് സംബന്ധിച്ച് അറിയാനായി സന്ദർശിക്കാം www.isro.gov.in.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ, എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. അയാളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഭാവമായിരുന്നില്ല ആ മുഖത്ത്. തളർന്ന് പരവശനായി ദയനീയമായ അവസ്ഥയിലായിരുന്നു അയാൾ. ഉയരം കൂടിയ അതിനൊത്ത തണ്ടും തടിയുമുള്ള ഓഫീസിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് സങ്കടവും ഉണ്ടായിരുന്നു. നികുതി കുടിശ്ശിക അടച്ചു തീർക്കാൻ സാവകാശം തേടിയാണ് അയാളെത്തിയത്. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്നു അയാൾ. വലിയ ശമ്പളമില്ലെങ്കിലും ജീവിച്ചു പോകാനുള്ളത് കിട്ടിയിരുന്നു. കുറച്ചു കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് മറ്റൊരു സ്ഥാപന ഉടമ അയാളെ സമീപിച്ചു. താരതമ്യേന മെച്ചപ്പെട്ട ജോലിയായതുകൊണ്ട് പുതിയത് സ്വീകരിച്ചു. അന്യസംസ്ഥാനക്കാരനായ ഒരാളായിരുന്നു ഉടമ. കുറച്ചു മാസം കൃത്യമായി ശമ്പളം കിട്ടി. ഒരു നാൾ മുതലാളി വന്നത് നിരാശയോടെയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ കച്ചവടം ചെയ്യാൻ നികുതി വകുപ്പ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഏറെ നേരം സംസാരിച്ചു. അധികാരികൾ ആവശ്യപ്പെടുന്ന അനിവാര്യമായ രേഖകൾ സംഘടിപ്പിക്കാൻ കുറേ സമയമെടുക്കുമെന്നും അപ്പോഴേക്കും കിട്ടിയ മേൽക്കൂര നിർമ്മാണ സാധനങ്ങളുടെ വിതരണ ഓർഡറുകൾ കൈവിട്ടുപോകുമെന്നും അയാൾ സങ്കടപ്പെട്ടു. തൻ്റെ രേഖകൾ കൊടുക്കാമോ എന്ന മുതലാളിയുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. പിന്നെ രേഖകളിൽ മാത്രമേ അയാൾ ഉണ്ടാകുകയുള്ളൂവെന്നും ബാക്കി എല്ലാ കാര്യവും മുതലാളി ചെയ്യുമെന്നുള്ള ഉറപ്പിൽ ആ സാധു വീണുപോയി. നിഷ്കളങ്കനായ അയാൾ ആവശ്യപ്പെട്ട രേഖകൾ സംഘടിപ്പിച്ചു കൊടുത്തു. നിർദ്ദേശിക്കപ്പെട്ട രേഖകളിലെല്ലാം ഒപ്പിട്ടുകൊടുത്തു. ഏതാനും മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സ്ഥാപനം നടന്നു. സമീപത്തെ ആശുപത്രി സമുച്ചയത്തിലേക്ക് വരെ സാധനങ്ങൾ വിതരണം ചെയ്തു. എന്നാൽ പിന്നീട് ബിസിനസ് കുറഞ്ഞു. അയാൾക്ക് ശമ്പളം വൈകി തുടങ്ങി. പിന്നെ മുടങ്ങി. ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞെങ്കിലും മുതലാളിയുടെ വരവ് കുറഞ്ഞു. ബന്ധം ഫോണിൽ മാത്രമായി. പിന്നെ അതും ഇല്ലാതായി. അങ്ങോട്ട് വിളിച്ചാലോ ഫോൺ എടുക്കാതെയുമായി. ജോലിയും കൂലിയും ഇല്ലാതായ അയാൾ പണ്ടുള്ള ജോലി കളഞ്ഞതിൽ പരിതപിച്ച് വിട പറഞ്ഞു. മറ്റൊരു കമ്പനിയിൽ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന സെയിൽസ്മാനായി. മാതാപിതാക്കളും ഭാര്യയും മക്കളുമുള്ള ജീവിതം ഉന്തിത്തള്ളി മുന്നോട്ട് നീക്കി. ആയിടെയാണ് സ്ഥാപനത്തിലെ 500,000+ രൂപ നികുതി കുടിശ്ശിക അടവാക്കാൻ ആവശ്യപ്പെട്ട് ജപ്തി നടപടിയുമായി റവന്യൂ വകുപ്പ് ജീവനക്കാരെത്തിയത്. പഴയ മുതലാളിയുടെ ശരിയായ വിലാസം പോലും ആ പാവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒടുക്കം വീട്ടുകാരറിയാതെ കടം വാങ്ങി അത് അടച്ചു തീർത്തു. ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇനിയും 100,000+ അടയ്ക്കാനുള്ള കുടിശ്ശികയുടെ കാര്യമറിയുന്നത്. കരുത്തനായ അയാളുടെ വാക്കുകൾ ദുർബലമായിരുന്നു. അറിയാതെ നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. കുടിശ്ശിക ഒഴിവാകില്ല എന്നറിയാമായിരുന്നിട്ടും അടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടു. പൂർണ്ണ പലിശ ഇളവും നികുതി തുകയ്ക്ക് ഇൻസ്റ്റാൾമെൻ്റ് നൽകാനുള്ള ഉത്തരവും നൽകി അയാളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പണമടച്ചു തീർക്കാൻ ആ സാധുവിന് സാധിക്കും.

0: ധാരാളമുണ്ട്. ചതിക്കപ്പെടാൻ ഇനിയും നിഷ്കളങ്കർ ഉണ്ട് എന്നതാണ് ചതിക്കാൻ തുനിയുന്നവരുടെ കരുത്ത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ചതിക്കപ്പെടുന്ന നിഷ്കളങ്കർ. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ സലഫി ദുറൂസിൽ നുബുവത്തിന്റെ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അത് പരസ്പര വൈരുദ്ധ്യമുണ്ടാവുകയില്ല, അത് മനുഷ്യരുടെ ബുദ്ധിക്ക് എതിരാവുകയില്ല എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ ഇസ്ലാമിനെ പറ്റി കൃത്യമായി പഠിക്കാത്തവരോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനോടുള്ള വെറുപ്പൊക്കെ ഉള്ളത് കൊണ്ട് നിർക്കുന്നതിന് എതിർക്കാൻ കഴിയാതെ ഇസ്ലാമിൽ അങ്ങനെ വൈരുദ്ധ്യമുണ്ട്, ഇസ്ലാമിൽ അപ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഹദീസുകളെ പറ്റിയൊക്കെ, ചില ആയത്തുകളെ പറ്റിയൊക്കെ അത് ഒന്നുകിൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പ്രത്യക്ഷാർത്ഥം എടുത്താൽ പറ്റില്ല, അത് നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കണം എന്നൊക്കെ പറയും. ഹദീസുകളാണെങ്കിൽ അവർ തള്ളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ തുടങ്ങി വെച്ചു. അതെന്താണ്? നാളെ പരലോകത്ത് ചിലരോട് അള്ളാഹു ചോദിക്കും, ആദമിൻ്റെ മകനെ, ഇന്ന ഇന്ന വ്യക്തി എന്തുകൊണ്ട് എനിക്ക് രോഗമായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് റബ്ബ് പറയുന്ന കാര്യം. അതുപോലെ ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തന്നില്ല, അതുപോലെ ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഇവർ പറഞ്ഞു, അള്ളാഹുവിന് രോഗമാവുകയോ, ഇതെന്തൊരു വിവരക്കേടാണ്, ഈ ഹദീസൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇതുപോലെ റബ്ബിന് വിശക്കുകയോ, ഇതെന്തൊരു സംസാരമാണ്, ഇതുപോലെ അള്ളാഹുവിന് ദാഹിക്കുകയോ. അപ്പോൾ ഇതൊക്കെ ഹദീസിലുണ്ടല്ലോ എന്നാ പറയുക. വാസ്തവത്തിൽ ഈ ഹദീസ് തന്നെ അതിന് മറുപടി ഉണ്ട്. റബ്ബിന് ദാഹിക്കുകയില്ല, റബ്ബിന് രോഗമുണ്ടാവുകയില്ല, അതൊക്കെ ആർക്കറിയാത്തത്. അതല്ല ഇപ്പോൾ ഹദീസ് തന്നെ അങ്ങനെ തന്നെ പറയണേ. തൊട്ട് താഴെ ഹദീസിൻ്റെ വാചകം എന്താണ്? ഈ അടിമ ചോദിക്കുകയാണ്, അള്ളാഹു നീ റബ്ബുല്ലാലമീനല്ലേ, പിന്നെ നിനക്കെങ്ങനെ രോഗമുണ്ടാവുക? അതിന് റബ്ബിൻ്റെ മറുപടി തന്നെ എന്താണ്? ഇവർ പറയുന്നതിൻ്റെ മറുപടിയാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, ഇന്നാലിന്ന എൻ്റെ അടിമ രോഗിയായി കടന്നപ്പോൾ നീ എന്തേ അവനെ സന്ദർശിക്കാതിരുന്നത്? അപ്പം അതാണ് വിഷയം. അപ്പം ഇത് റബ്ബിനെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹത്വം കൂടി പറയണം. ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെ സന്ദർശിച്ചാൽ, അതുപോലെ അവർക്ക് ഭക്ഷണം വേണി കൊടുത്താൽ, വെള്ളം വേണി കൊടുത്താൽ, അതിനൊക്കെ വലിയ കൂലിയുണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. അപ്പോൾ റബ്ബിന് അവരോടുള്ള അടുപ്പവും കാര്യമൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം തൊട്ട് താഴെ തന്നെ പറയും, ഇന്ന വ്യക്തിക്ക് എൻ്റെ അടിമക്ക് രോഗമായപ്പോൾ നീ എന്തേ സന്ദർശിക്കാതിരുന്നത്. അപ്പോൾ രോഗമായത് ആ അടിമക്കാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. ഇതുപോലെ എനിക്ക് വിശന്നു, എന്തുകൊണ്ട് ഭക്ഷണം നൽകിയില്ല? ഈ നേരം ആ മനുഷ്യൻ പറയും, നിനക്ക് ഭക്ഷണം നൽകുകയോ, നീ റബ്ബുല്ലാലമീനല്ലേ. അപ്പോൾ റബ്ബിൻ്റെ മറുപടി, ഇന്നാലിന്ന വ്യക്തിക്ക് വിശന്നു, എന്തേന്ന് അവന് ഭക്ഷണം കൊടുക്കാതിരുന്നത്? അത് കൊടുത്തിരുന്നെങ്കിൽ അത് എൻ്റെ അടുത്ത് കൂടെ കാണാമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റബ്ബിൻ്റെ അടിമകളുടെ മഹത്വം കൂടി പറയണം. ഔലിയാക്കറുടെ അവർക്ക് അവരോട് റബ്ബ് അങ്ങേയറ്റം അടുത്തവരാണെന്നുള്ളൊരു അറിയിപ്പാണ് ഇതിലുള്ളത്. അതല്ലാതെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശക്കുന്നുണ്ട്, അവന് വെള്ളം വേണം എന്ന രൂപത്തിലല്ല. അപ്പോൾ അതേ ഹദീസിൽ തന്നെ അതന്നെ. പിന്നെ അടുത്ത കാര്യം, വെള്ളം ഇനി ഞാൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞ ആ ഭാഗം. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, നീ റബ്ബുല്ലാലമീനല്ലേ, നിനക്കെങ്ങനെ ദാഹിക്കുമോ, നിനക്ക് വെള്ളമോ? അപ്പോൾ റബ്ബ് പറയും, ഇന്നാലിന്ന വ്യക്തിക്ക് വെള്ളം ആവശ്യമുണ്ടായിരുന്നു, എന്തേ അവന് വെള്ളം കൊടുക്കാതിരുന്നത്? അവന് കൊടുത്തിരുന്നില്ല, അതെൻ്റെ അടുത്ത് കാണുമല്ലോ. അപ്പോൾ ഇവിടെ റബ്ബ് ഇവിടെ ഇറങ്ങി വന്നിട്ട് അവൻ ഈ രൂപത്തിൽ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ റബ്ബിന് രോഗമുണ്ടായിരുന്നോ, റബ്ബിന് ദാഹമുണ്ടായിരുന്നോ, ഇതൊക്കെ വളരെ മോശപ്പെട്ട ഹൃദയങ്ങളുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. അതൊന്നും ആ ഹദീസിലില്ല. വളരെ വ്യക്തമാണ് ഹദീസിൻ്റെ ആശയം, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഓരോന്ന് ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെതിരെ

0: സംസാരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പ്രസിദ്ധമായ ഒരു ഹദീസ് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്താണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിലുള്ളത് സ്വഹീഹ് ഹദീസാണ്, സ്വഹീഹിൽ വന്ന ഹദീസാണ്. ജാ മലക്കുൽ മൗത്ത് ഇലാ മൂസ അലൈഹിസ്സലാം. ഈ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അദ്ദേഹം മൂസ നബിൻ്റെ അടുത്ത് വന്നു. ഫഖാലലഹു അജിബ് റബ്ബക്ക്, എന്നിട്ട് പറഞ്ഞു എൻ്റെ റബ്ബിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ പോവുകയാണെന്നാണ് ആ പറയുന്നത്. ഫഖാലം ഖാല ഫലത്തമ മൂസ അലൈഹിസ്സലാം അയന മലക്കിൽ മൗത്ത്. ഈ നേരം മൂസ അലൈഹിസ്സലാം ആ മലക്കുൽ മൗത്തിൻ്റെ കണ്ണിനടിച്ചു, അത് പൊട്ടിപ്പോയി. ആ രൂപത്തിൽ നല്ല ശക്തമായിട്ടാണ് അടിച്ചത്. ഫഖാലം ഫറജാൽ മലക്കുലല്ല, അങ്ങനെ മലക്ക് എന്ത് ചെയ്തു? അള്ളാഹുലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, ഇന്നക്ക അർസൽതനി ലാ അബ്ദുല്ലക് ലാ യുരീദുൽ മൗത്ത്, മരണം ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത ഒരു അടിമൻ്റെ അടുത്തേക്കാണ് അള്ളാഹു നീ എന്നെ പറഞ്ഞയച്ചത്. ഫഖദ് ഫഖായനി, അവൻ എൻ്റെ കണ്ണെടുത്ത് കളഞ്ഞു. അല്ല ഫറദ്ദുള്ളാഹുലേനോ, അപ്പോൾ മലക്കിൻ്റെ കണ്ണ് അള്ളാഹു മടക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇർജി ലാ അബ്ദി, എൻ്റെ അടിമൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി പോവുക. ഫഖുൽ, എന്നിട്ട് പറയൂ, അല്ലയാത്ത തുരീ, താങ്കൾക്ക് ഇനി ജീവിക്കണം എന്നുണ്ടോ? ഇനിയും ജീവിക്കണം അതുദ്ദേശിക്കുന്നുണ്ടോ? ഫൈങ്കുന്ത തുരീദുൽ ഹയാത്ത് ഫലാഖ്, ഇനിയും ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? താങ്കൾ താങ്കളുടെ കൈ വെക്കുക അലാ മത്തനി സർ, ഒരു കാളയുടെ പുറത്ത്. ഫമാ തവാറത് ബിയദികമിൻ ശഹറ, അപ്പോൾ താങ്കൾ കൈ വെക്കുമ്പോൾ താങ്കളുടെ ആ കയ്യിൻ്റെ കൈ സ്പർശിച്ച രോമങ്ങൾ എത്രയുണ്ടോ? ഫൈനൊക്കെ തയ്യശുഭ്യാസന, ഓരോ രോമത്തിനും ഒരു വർഷം എന്ന നിലക്ക് താങ്കൾക്ക് ആയുസ് തരാം. കലസുമ്മ, അത് കഴിഞ്ഞിട്ടോ എന്ന് ചോദിച്ചു മൂസാ നബി. അത് കഴിഞ്ഞിട്ടോ? അപ്പോൾ ഒരു കാളയുടെ മുകളിൽ നമ്മൾ കൈ വെച്ചാൽ എത്രയോ രോമങ്ങളിൽ സ്പർശിക്കും, ഒരു സംശയമില്ല. ഓരോ രോമത്തിനും ഓരോ വർഷം എന്ന നിലക്ക് ആയുസ് തരാം. ആ ആയുസ് കഴിഞ്ഞാലോ എന്ന് മൂസാ നബി ഈ വന്ന ആളോട് ചോദിച്ചു. സുമ്മ തോമൂന്ന്, അത് കഴിഞ്ഞിട്ട് മരിക്കും എന്ന് പറഞ്ഞു. കാല, അപ്പം മൂസാ നബി പറഞ്ഞു, ഫൽ ആൻ, എന്നാൽ എനിക്കിപ്പോൾ തന്നെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ ഹദീസ് കണ്ടപ്പോൾ ഈ ജാതി രോഗമുള്ളവരെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് അത് കണ്ടെത്താൻ നടക്കുന്നവർ, എന്നിട്ട് അത് കൃത്യമായി പഠിക്കാതെ വൈരുദ്ധ്യം ആരോപിക്കുന്നവർ, അവർ ഈ വിഷയത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നവർ പറഞ്ഞു, ഇതിൽ കൈഫ യജൂസ് അൻ യഫ്അല നബി ദാലിക ബി മലക് മിൻ മലായിക്കത്തില്ല, അള്ളാ അയച്ച ഒരു മലക്കിനെ ഒരു നബി ഇങ്ങനെ ചെയ്യുമോ? ഒരു മലക്കിനോട് ഈ രൂപത്തിൽ അപമര്യാദമായി പെരുമാറുമോ? ആ മലക്കിൻ്റെ കണ്ണ് പൊട്ടിക്കുമോ? ഫഹദാ എത്തനാ ഫമാലാക്കൽ, ഇത് ബുദ്ധിയോടെ എതിരുള്ളതാണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ ഒരു വിഷയം. രണ്ട്, കൈഫ നബിയു മിനൽ അംബിയ യക്റഹു മുലാഖാത്തില്ല, മുലാഖാത്തുള്ളാഹി തആല, ഒരു നബി എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുമോ? അപ്പോൾ മരിക്കാൻ തയ്യാറായിക്കോളെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ റബ്ബിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? പക്ഷേ ഇദ്ദേഹം വെറുത്തെന്ന് മാത്രമല്ല, അത് പറഞ്ഞ ആളെ അടിച്ചിട്ട് പരിക്ക് പറ്റിക്കുകയും ചെയ്തല്ലോ. ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? ഇത് ബുദ്ധിക്കെതിരല്ലേ എന്നാണ് ഇവരുടെ അടുത്ത സംശയം. മൂന്ന്, കൈഫ യർജിയു മലക്കുൽ മൗത്ത് ഇലല്ലാ വലം യുനഫിദ് മാ അമറ ബിഹി, അള്ളാഹു അയച്ച ഈ മലക്കുൽ മൗത്ത് അള്ള ഏൽപ്പിച്ച ആ പണി പൂർത്തിയാക്കാതെ അത് നടപ്പിലാക്കാതെ എങ്ങനെ മടങ്ങിപ്പോകും? അങ്ങനെ മലക്കുകളെ പറ്റി എന്താ പറയുന്നത്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വ യഫ്അലൂന മാ യുഅമറൂനല്ലേ, അള്ളാഹു എന്ത് പറഞ്ഞാലും അവരെതിര് കാണിക്കുകയില്ല, അള്ളാഹു എന്ത് കൽപ്പിച്ചാലും എന്ത് ചെയ്യും, അവരൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മൂസാ നബിയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് പിടിക്കാതെ മടങ്ങിപ്പോവുകയോ, അത് സംഭവിക്കുന്ന കാര്യമാണോ? ഇതാണ് ഇവരുടെ അടുത്ത ഇഷ്കാൽ, സംശയം. നാലാമത്തെ വിഷയം, കൈഫ യുസാദ് ഫി ഉംറി മൂസാ ഹദീസിനീൻ അത്തവീല, ഇത്രയും അധികം വർഷങ്ങൾ മൂസാ നബിയുടെ ആയുസ്സിൽ എങ്ങനെ വർദ്ധിപ്പിക്കാനാണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൈ സ്പർശിച്ച ഇടങ്ങളിൽ എത്ര രോമങ്ങളുണ്ടോ അതനേകമുണ്ടാവും. ആ രോഗങ്ങൾക്ക് ഓരോ രോമങ്ങൾ, ഓരോ രോമത്തിന് ഒരു വർഷം എന്ന വർദ്ധനവ് കൊടുത്താൽ എത്ര കൊല്ലം ഈ ലോകത്ത് ജീവിക്കേണ്ടി വരും? ഒരുപക്ഷെ നൂഹ് നബിയേക്കാൾ ആയുസ്സൊക്കെ പിന്നെ കൊടുക്കേണ്ടി വരും. ഈ രൂപത്തിൽ ഇത്ര ആയുസ് അദ്ദേഹത്തിന് എങ്ങനെ വർദ്ധിപ്പിക്കപ്പെടും? അതും സംഭവ്യമാണോ? ഇതും ബുദ്ധിക്കെതിരല്ലേ എന്നാണ് ഇവരുടെ അടുത്ത ഇഷ്കാൽ. അപ്പോൾ ഇതിനൊക്കെ അഹ്ലു സുന്ന വൽ ജമാഅത്തിന് വളരെ സുന്ദരമായ മറുപടിയുണ്ട്. അതിൽപ്പെട്ട ചില മറുപടികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നിത് സ്വഹീഹായ ഹദീസാണ്, ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള സ്വഹീഹായ ഹദീസ് വരുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത എന്താണ്? അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. അതാണ് ഒന്നാമത്തെ മറുപടി. ഇതൊരു സഹീഹ് ഹദീസ്, ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഒരു സഹീഹ് ഹദീസ്, സഹീൽ ബുഖാരിയിലൊക്കെ ഹദീസുണ്ട്. ഇങ്ങനെയുള്ളൊരു ഹദീസ് വരുമ്പോൾ സത്യവിശ്വാസിയുടെ നിലപാട് എന്താണാവേണ്ടത്? അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്ന്. അതെങ്ങനെയാണ് വന്നത്? അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻതിഖു അനിൽ ഹവ, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന വ്യക്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹ, തനിക്ക് നൽകപ്പെടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ആമന്നാബില്ല, ഞങ്ങൾ വിശ്വസിച്ചു. വബിമാ ജാനില്ല, അള്ളാഹുവിൽ നിന്ന് വന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വാമന്നാബി റസൂല്ല, റസൂലിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇവരാണ് റാസിഹൂന ഫിൽ ഇൽമു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തില്ലേ, മതത്തിൽ അടിയുറച്ചവർ, അടിയുറച്ച ഈമാനുള്ളവർ എന്നൊക്കെയാണ് ഇവരെ പറ്റി പറയുന്നത്. അത്തരം ആൾക്കാർ വിശുദ്ധ ഖുർആനിലോ സഹീഹായ ഒരു ഹദീസിലോ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ബുദ്ധി വെച്ചിട്ട് അതിനെതിരെ ഇങ്ങനെ സംസാരിക്കുകയില്ല. അതിനൊക്കെ വലിയ ഹിക്മത്തുകളുണ്ടാകുമെന്ന് എതിർക്കാൻ പാടില്ല. പിന്നെ ആരെ കലാമിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വഹീനെതിരെയൊക്കെ സംസാരിച്ചാൽ അത് അപകടമുള്ളതാണ് എന്ന വിഷയത്തിൽ അവർ ഭയപ്പെടും. അപ്പോൾ ഇങ്ങനെ സഹിയായി വന്ന ഒരു സംഭവം അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ മറുപടി. ഇനി രണ്ടാമത്തെ മറുപടി, അങ്ങനെ ഒരു മലക്ക് വന്നിട്ട് അതിന് ഉത്തരം കൊടുക്കാതെ അദ്ദേഹത്തെ അടിച്ചു എന്നൊക്കെ പറയണ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന വിഷയം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട, ഈ മലക്ക് യഥാർത്ഥത്തിൽ മലക്കുൽ മൗത്തിൻ്റെ രൂപത്തിലല്ല വന്നത്, മറിച്ചൊരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നത്. ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് സമ്മതം ചോദിക്കാതെ കയറി വരിക, എന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിന്റെ റൂഹ് എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് മലക്കാണെന്നൊന്ന് മൂസാ നമ്പി കറിഞ്ഞൂടാ. അപ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്നൊരു കാര്യം, അത് അദ്ദേഹം ചെയ്തു. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് നിന്നെ നിന്റെ റൂഹ് എടുക്കാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? അത് മൂസാ അലൈഹി സ്വലാം ചെയ്തതിൻ്റെ അപ്പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ മൂസാ അലൈഹി സ്വലാം ലം യാരിഫ് മലക്കൽ മൗത്ത്, ഈ വന്നത് മലക്കുൽ മൗത്താണ് എന്നതിന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അതാണ് ഒരു വിഷയം. മറിച്ച് ആ പെട്ടെന്നുള്ള ആ വാർത്ത, വീട്ടിലേക്ക് സമ്മതമൊന്നും ചോദിക്കാതെ ഒരാൾ വന്നിട്ട് നിന്റെ റൂഹ് ഞാൻ എടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഈ നേരം അദ്ദേഹം ആ രൂപത്തിൽ പ്രതികരിച്ചു. പിന്നെ മൂസാ അലൈഹി സ്വലാമിൻ്റെ പ്രതികരണവും ഈ രൂപത്തിലുള്ളതായിട്ട് വിശുദ്ധ ഖുർആനൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ നമുക്ക് കഴിയും. അതിൽപ്പെട്ടതായിരുന്നു, ഒരു മനുഷ്യനെ, ഫിറൗന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ, ഇസ്രായേലിൽപ്പെട്ട ഒരാളെ, മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി, കാരണം ആ സഹോദരൻ മൂസാ നബിനെ സഹായിക്കാൻ വിളിക്കുകയും ചെയ്തു. അപ്പോൾ വിളിച്ചപ്പോൾ മറ്റേയാളെ അടിച്ചു, അടിച്ചപ്പോൾ അടിയോടുകൂടി അയാൾ മരിക്കുകയും ചെയ്തു. അത് മർമ്മത്ത് കൊണ്ടതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയായിരുന്നു. മൂസാ നബിൻ്റെ തിന്മ കാണുമ്പോൾ ഒരു പ്രതികരിക്കുന്ന പ്രത്യേക രൂപം. ഇതുപോലെ തൗറാത്ത് വാങ്ങി വന്നു. വന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൗമ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലർ ഒരു പശുക്കുട്ടിനുണ്ടാക്കി ആരാധിക്കുന്നതാണ് കണ്ട്. അദ്ദേഹത്തിന് ആ ദേഷ്യം പിടിച്ചു, തൻ്റെ കയ്യിൽ ഏടുകളൊക്കെ വലിച്ചു പറഞ്ഞു, അൽക്കൽ അൽവാഹ എന്ന, എന്നിട്ട് വാഹദബ് റഹസ്യാഹി, ആ ഏടുകളൊക്കെ എറിഞ്ഞിട്ട് തൻ്റെ സഹോദരൻ ആറു നബിൻ്റെ താടിക്ക് പിടിച്ചിട്ട് വലിച്ചു അദ്ദേഹം എന്തെയ്തും ശ്രദ്ധിക്കാതിരുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇവർ കേട്ടില്ല. എന്നാലും മൂസാ അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രകൃതം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രകൃതമുള്ള മൂസാ അലൈഹി സ്വലാം ഇങ്ങനെ വന്നപ്പോൾ ആ നേരം നന്നായിട്ടൊന്ന് പെരുമാറി, സമ്മതം ചോദിക്കാതെ വിട്ടുവന്ന് ഞാൻ നിന്നെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരടി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടതാണ്. കാരണം ആ വന്ന വ്യക്തി മനുഷ്യനാണെന്ന് അദ്ദേഹം വിചാരിച്ച്, മലക്കുൽ മൗത്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ പിന്നെ യോജിക്കാത്തൊരു വിഷയം അവിടെ നമുക്ക് കാണാൻ കഴിയില്ല, ബുദ്ധിക്കെതിരായൊരു വിഷയം അവിടെ അല്ല. ഇനി രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ മറുപടി, ഈ മലക്കുൽ മൗത്ത് മൂസാ നബീൻ്റെ അടുത്ത് രണ്ടാമട്ടം വന്നല്ലോ, അപ്പം ഈ സമയത്ത് പിന്നെ മൂസാ നബി ഇതൊന്നും ചെയ്തിട്ടില്ല, അപ്പം മൂസാ നബിക്ക് മരണത്തെ പേടിയുണ്ടെന്നോ അല്ലെ റബ്ബിനെ കണ്ടുപിട്ടാൻ ഇഷ്ടമില്ലാന്നോ, ഇതൊന്നും പറയേണ്ടതില്ല. അതുപോലെ മലക്കുൽ മൗത്താണ് എന്നറിഞ്ഞപ്പോൾ മൂസാ നബിയുടെ പെരുമാറ്റമാണ് രണ്ടാമത്തെ വരവിൽ കാണുന്നത്. അപ്പം അവിടെ ആദ്യം പെരുമാറിയ പോലെയല്ല, അങ്ങനെ തന്നെ കീഴടങ്ങുകയാണ്. എന്താണോ മലക്ക് പറഞ്ഞ് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ പ്രതികരണം ഉള്ളത്. അപ്പം അദ്ദേഹത്തിന് മരണത്തെ പേടിയില്ല, ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലല്ലോ. അദ്ദേഹത്തോട് എന്താ ചോദിച്ചത്? താങ്കൾ ഒരു കാളയുടെ മുതുകിൽ ശരീരത്തിൽ കൈവെക്കുക, എന്നിട്ട് അതിൽ എത്ര രോമങ്ങൾ കൈ സ്പർശിച്ചിട്ടുണ്ട് അത്രയും വർഷം തരാം, ഇവിടെ ജീവിക്കാം എന്നാണ് അള്ളാഹ് പറയണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞിട്ട് മരണം, എനിക്കിപ്പോൾ തന്നെ മരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ റബ്ബിൻ്റെ അടുത്തേക്ക് എത്താനുള്ള താല്പര്യം കൊണ്ടാണല്ലോ അത്. അപ്പോൾ അള്ളാഹുമായുള്ള മുലാഖാത്തിന് വളരെയേറെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതിൻ്റെ മറ്റൊരു തെളിവ് തന്നെ ഉണ്ട്, അതായത് റബ്ബിനോട് അദ്ദേഹം പറയാം, റബ്ബ് സംസാരിച്ച് അപ്പോൾ റബ്ബി അരിനി അള്ളുറയിലേക്ക്, അള്ളാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു കൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ദുനിയാവിൽ ചെന്ന് റബ്ബിനെ കാണാനുള്ള വല്ലാത്തൊരു പൂതി അദ്ദേഹം പ്രകടിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രയോ വർഷങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ അവസരം കിട്ടും എന്ന് കണ്ടിട്ടും അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ റബ്ബിൻ്റെ മുലാഖാത്ത് അവനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു വെറുപ്പില്ല. അപ്പോൾ എങ്ങനെ മൂസാ നബിക്ക് റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുപ്പുണ്ട് എന്നല്ലേ ഈ ഹദീസ് പറയുന്നതെന്ന് തനി വിവരക്കേടാണ്, വങ്കത്തമാണ്. അതാ ഹദീസിൻ്റെ ബാക്കി ഭാഗം കൂടി വായിച്ച് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഒരുപാട് ആയുസ് ഇവിടെ ഓഫറായി കൊടുത്തിട്ട് അതൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള താല്പര്യം ആണവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. പിന്നെ ഒരു മലക്കുൽ മൗത്ത് എങ്ങനെയാണ് അള്ളാഹൻ്റെ കൽപ്പന നടപ്പിലാക്കാതെ തിരിച്ചു വരിക എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ ആ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു. മൂസാ നബീൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന മലക്കിന് റബ്ബ് പറഞ്ഞു കൊടുത്തെന്താ, ഈ വിവരം ഏതൊരു നബിക്കും കൊടുക്കുന്നത് തന്നെയാണ്. അമ്പിയാക്കളുടെ ഒരു പ്രത്യേകത ഉണ്ട്, അവരുടെ അടുത്തേക്ക് മലക്കുൽ മൗത്തിനെ പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ഹയ്യാറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കളുടെ ദൗത്യമൊക്കെ പൂർത്തിയായിട്ടുണ്ട്, ഇനി അള്ളാഹൻ്റെ അടുത്തേക്ക് പോകണമോ അതല്ല ഇനിയും കുറേ കാലം ജീവിക്കണമോ എന്നാണ്. ഈ സമയത്ത് അവർ അവരുടെ തീരുമാനം അറിയിക്കും, നബി തിരുമേനി എന്ത് പറഞ്ഞു, ഞാൻ തന്നെ അങ്ങോട്ട് പോരുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തൻ്റെ റൂഹിന് എന്തായാലും എടുക്കണമെന്ന നിലക്കല്ല, മൂസാ നബിയുടെ റൂഹിന് എന്തായാലും എടുക്കുമെന്ന നിലക്കല്ല മറിച്ച് മലക്കുൽ മൗത്തിനാൾ ഏൽപ്പിച്ചത്. ഈ ഒരു കാര്യം അറിയിക്കൽ കൂടി അതിലുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ അവതരണ രൂപത്തിലായിപ്പോയി, അതുകൊണ്ട് അടി കിട്ടിയാണ് അങ്ങനെ മടങ്ങിപ്പോയി. നേരെ മറിച്ച് റൂഹ് എടുത്തേ മതിയാവും എന്ന നിലക്കാണെങ്കിൽ മലക്കുൽ മൗത്ത് അതെടുക്കും എന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു കൽപ്പന അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മൂസാ നബിയുടെ ആയുസ് ഇത്രയേറെ എങ്ങനെയാണ് കൂടുക, അത് കൂടൂല. റബ്ബ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ആ കണക്കനുസരിച്ച് അദ്ദേഹം മരിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ മലക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുത്താലും അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂസാ നബിയെ സ്വീകരിക്കൂല എന്ന് റബ്ബിനറിയാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ് എത്രയാണോ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചത് അതിനനുസരിച്ചിട്ട് തന്നെയാണ്, അതല്ല വേറെ വർധനവും കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും ശരി, ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ സഹിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് പണ്ഡിതന്മാർ കൃത്യമായ മറുപടിയുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഏതൊന്ന് കേൾക്കുമ്പോഴും അത് ചിലപ്പം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നല്ല, ബുദ്ധി അത്ഭുതപ്പെടുത്തുന്ന ചിലരുണ്ടാവും. അപ്പോൾ പൂർവികരൊക്കെ ചെയ്തതുപോലെ, നല്ല മതത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ളവർ ചെയ്തതുപോലെ അതങ്ങോട്ട് അംഗീകരിക്കാം, അത് നല്ല വ്യാഖ്യാനമുണ്ടാകും, അതെനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് വിനയത്തോടുകൂടി അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ പഠിച്ചാൽ ഒന്നും കിതാബിലുള്ള സുന്നത്തിലുള്ള നമ്മുടെ ബുദ്ധിക്കെതിരായി തോന്നുകയില്ല, എല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ സലഫി ദുറൂസിലൂടെ നമ്മോടൊപ്പം ചേർന്ന അബൂബക്കർ സലഫി നമുക്ക് വിശദീകരിച്ചത്.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. റമദാൻ ഒരു ഓർമ്മപ്പെടുത്തൽ. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സവിശേഷമായ ആദ്യത്തെ സുദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോയിൽ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം നിലകൊള്ളുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രകൃതിയാ ഉള്ള ഒരു സവിശേഷതയാണ്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ ഒരു അനുഗ്രഹമായി പറയാം നിസ്യാൻ, മറവി എന്നുള്ളത്. മനുഷ്യനും ഇൻസാൻ എന്ന അറബിയിൽ പേര് നൽകപ്പെടാൻ തന്നെ കാരണം ഇൻസാൻ എന്ന പദം വരുന്നത് നസിയ, മറന്നു എന്നതുമായി ബന്ധപ്പെട്ട അറബി വാക്കിൽ നിന്നാണ്. സ്വാഭാവികമായും ഇൻസാൻ എന്ന് പറയുമ്പോൾ മറക്കുന്ന ആളെന്നാണ്. ജീവിതത്തിൽ എന്തും എപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ, എല്ലായ്പ്പോഴും എല്ലാതും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാളും ഒരു മനുഷ്യനും ലോകത്തില്ല എന്നർത്ഥം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഓർത്തിരിക്കേണ്ട ചില സംഗതികൾ, ചിലപ്പോഴൊക്കെ അവിചാരിതമായി പെട്ടെന്ന് അത് മറന്നു പോവുകയും അത് ഓർത്തെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുകയും ചെയ്ത ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. തലചൊറിഞ്ഞ് പെട്ടെന്ന് നമ്മളത് അയ്യോ അത് മറന്നുപോയല്ലോ എന്ന നിലക്ക് ചിന്തിക്കുന്ന, മറ്റുള്ളവരോട് ഇപ്പോൾ പോലും ഞാനത് ഓർത്തിട്ടുള്ളൂ പക്ഷെ മറന്നുപോയി എന്ന് നമ്മൾ പറയുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അങ്ങനെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മറവി എന്നുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം അവന് ഏറ്റവും വേണ്ടപ്പെട്ട, അവന് സ്നേഹിക്കുന്ന അവൻ്റെ മക്കൾ, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവൻ്റെ ഇണ, അവനെ വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ, മരണപ്പെടുമ്പോൾ അനിയന്ത്രിതമായ വേദനയും പ്രയാസവുമായിരിക്കും മനുഷ്യനുണ്ടാവുക. തുടർ ദിവസങ്ങളിൽ സഹിക്കാൻ കഴിയാത്ത വേദന, ഉമ്മയെപ്പറ്റിയുള്ള, ഉപ്പയെപ്പറ്റിയുള്ള, മക്കളെപ്പറ്റിയുള്ള, മരണപ്പെട്ടുപോയ ആ ഉറ്റവരെപ്പറ്റിയുള്ള വേദന, അവരെപ്പറ്റിയുള്ള ഓർമ്മ തികട്ടി തികട്ടി ഇങ്ങനെ മനസ്സിൽ വരും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടാൽ സ്വാഭാവികമായും മനുഷ്യൻ അത് മറക്കുകയാണ്. അത് മനുഷ്യൻ്റെ ജന്മനായുള്ള, പ്രകൃതിയായുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ സ്വർഗീയ ലോകത്തെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം മറന്നുപോയത്. അള്ളാഹുവുമായുള്ള കരാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അക്കാര്യത്തെപ്പറ്റി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: وَلَقَدْ أَحَدْنَا إِلَى آدَمَ مِنْ قَبْلُ فَنَسِيَ وَلَمْ نَجِدْ لَهُ عَزْمًا. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം കരാറായി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും കരാറായി നൽകിയ സന്ദർഭം, പക്ഷേ ഫനസിയാം അദ്ദേഹം അത് മറന്നുകളഞ്ഞു. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് പറയുകയുണ്ടായി, ആദം പ്രവാചകരെ, ആദം നബിയെ, താങ്കൾക്ക് ഈ സ്വർഗീയ ലോകത്തെല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കാം, പക്ഷേ ആ കാണുന്ന വൃക്ഷത്തിനരികിലേക്ക് താങ്കൾ അടുക്കരുത്, അതിലെ കായ്ക്കനികൾ താങ്കൾ ഭക്ഷിക്കരുത്. പക്ഷേ അള്ളാഹുവിൻ്റെ ആ കൽപ്പന പിശാചിൻ്റെ ദുർബോധന നിമിത്തം, പിശാചിൻ്റെ പ്രേരണയാൽ ആദം അലൈഹിസ്സലാം മറന്നുപോയി. അതിനെപ്പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് ഫനസിയാം, അദ്ദേഹം മറന്നു. അങ്ങനെ ആ മറവി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണത്താലാണ് അദ്ദേഹം ദുനിയാവിലേക്ക് അതല്ലെങ്കിൽ ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മാറ്റിയത്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, വനുസ്സിയ ആദം, ആദം അലൈഹിസ്സലാം മറന്നുപോയി, അദ്ദേഹത്തിന് മറക്കപ്പെട്ടു, മറപ്പിക്കപ്പെട്ടു. ഫനുസിയത്തു ദുര്രിയത്തുഹു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ, മനുഷ്യകുലവും മറവിയുള്ളവരാണ്. വഖത്വ ആം, അങ്ങനെ മറന്നതു കാരണത്താൽ ആദം അലൈഹിസ്സലാം തെറ്റു ചെയ്തു. ഫഖത്വ ദുര്രിയത്തുഹു, അദ്ദേഹത്തിൻ്റെ മക്കൾ, മനുഷ്യകുലം, മനുഷ്യർ മുഴുവനും മറവി കാരണത്താൽ തെറ്റു ചെയ്യുന്നവരായിത്തീരും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയിപ്പിക്കുന്നുണ്ട്, ഇന്നമ സുമ്മിയൽ ഇൻസാൻ ലിഅന്നഹു ഉഹിദ ഇലൈഹി ഫനസിയ. മനുഷ്യൻ അല്ലാഹു അല്ലെങ്കിൽ ആദൻ നബിക്ക് അല്ലാഹു ഇൻസാൻ എന്ന നാമകരണം നൽകാൻ കാരണം, മനുഷ്യൻ എന്ന നാമകരണം നൽകാൻ കാരണം, നൽകപ്പെട്ട ആ ഒരു സംഗതി മറന്നുപോയി, നിർദ്ദേശിക്കപ്പെട്ടത് മറന്നുപോയി, അതിനാൽ തെറ്റുകാരനായി, കുറ്റക്കാരനായി എന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു സ്വഭാവം, മറവി എന്നുള്ളത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മറന്നു എന്നു മാത്രമല്ല, മറവി സംഭവിച്ചതിലൂടെ ഒരു തെറ്റുപറ്റുകയും ചെയ്തു അദ്ദേഹത്തിന്. അതേപോലെ തന്നെ ജീവിതത്തിൽ ആ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കളും മറക്കും, മറവി കാരണത്താൽ തെറ്റുകളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏറ്റവും മറ്റു കാര്യങ്ങളൊക്കെ മനുഷ്യൻ മറക്കാറുണ്ടെങ്കിലും ആരാധനയുമായി ബന്ധപ്പെട്ട മറവി രണ്ടു തരത്തിലാണുള്ളത്. ഒന്ന് നിസ്യാനുൻ മഖസൂദ്, രണ്ട് വനിസ്യാനുൻ ഗൈറു മഖസൂദ്. ഒന്ന് മനഃപൂർവമായ മറവിയാണ്, അത് കാഫിറിൻ്റെയും മുനാഫിഖിൻ്റെയും സ്വഭാവമാണ്, സത്യനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും സ്വഭാവമാണ്. അറിഞ്ഞിട്ടുണ്ടാകും, മറന്നിട്ടുണ്ടാവില്ല, പക്ഷേ എന്നാലും മനഃപൂർവം തൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവം മറന്നുകളയുന്നവർ, രാവിലെ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി അലാറം അടിക്കുന്നുണ്ട്, പക്ഷേ സുബ്ഹി നമസ്കാരം എന്ന ആ ഒരു ശ്രേഷ്ഠകരമായ കർമ്മത്തെ സംബന്ധിച്ചുള്ള ഉത്തമമായ ബോധ്യമുണ്ടായിട്ടും മനഃപൂർവം അതിന് മറന്നുകളഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക് തുടരുന്നവൻ, അവൻ മുനാഫിഖാണ്. അവനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതിന് സുല്ലാഹ ഫനസിയഹും, അല്ലാഹുവിനെ അവൻ മറന്നുകളഞ്ഞു. ഫനസിയഹും, അതുകൊണ്ട് അല്ലാഹു അവരെയും മറന്നു. അല്ലാഹുവിനെ അവർ മറന്നു, അതുകൊണ്ട് അല്ലാഹു അവരെയും മറന്നു. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, നിശ്ചയമായും കപടവിശ്വാസികൾ അവർ തന്നെയാണ് അധർമ്മകാരികൾ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അവരെപ്പറ്റി വീണ്ടും അല്ലാഹു പറഞ്ഞു, ഫസൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, അനുഭവിച്ചുകൊള്ളുക, ബിമാ നസീതും നിങ്ങൾ മറന്നത് കാരണത്താൽ, ലിഖാഅ യൗമികും ഹാദാ, എന്നെ കണ്ടുമുട്ടുന്ന ഈ ദിവസത്തെ, ഈ കണ്ടുമുട്ടലിനെ നിങ്ങൾ മറന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനഃപൂർവമായ ആ മറവി സംഭവിച്ചത് കാരണത്താൽ പല നന്മകളും നിങ്ങൾ ഒഴിവാക്കി, പല ഇബാദത്തുകളും നിങ്ങൾ മാറ്റിവെച്ചു, അല്ലെ മനഃപൂർവം സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ മറന്നുകളഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ ആ മറവി സംഭവിച്ചത് കാരണത്താൽ നിഷേധം നിങ്ങളിലുണ്ടായി, അതുപോലെ തന്നെ കാപട്യവും നിങ്ങളിലുണ്ടായി. അതുകൊണ്ട് ആ മറവി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് കാരണത്താൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുക വദൂഖു അദാബൽ ഖുൽദ്, ശാശ്വതമായ ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ബിമാ കുൻതും തഅമലൂൻ, അത് നിങ്ങൾ ചെയ്തതിൻ്റെ കാരണത്താലാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സജദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത് മനഃപൂർവമായ മറവിയാണ്. മനഃപൂർവം ഇബാദത്തുകൾ മറക്കുന്നവൻ, സൗകര്യപൂർവം ഇബാദത്തുകൾ മറക്കുന്നവൻ, ദഅവാ പ്രവർത്തനങ്ങൾ മറക്കുന്നവൻ, മറ്റു ആരാധനാ കർമ്മങ്ങൾ മറക്കുന്നവൻ, അവൻ മുനാഫിഖാണ്, അവൻ്റെ ജീവിതത്തിൽ കുഫ്ർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ രണ്ടാമതൊരു ഇനമുണ്ട്, നിസ്യാൻ ഗൈറു മഖ്സൂദ്, മനഃപൂർവമല്ലാതെയുള്ള മറവി. മനഃപൂർവമല്ലാതെയുള്ള മറവി അതെങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ഓർമ്മയെത്തൊട്ട് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. ഇതൊരു മറവിയാണ്, അള്ളാഹനെ മറന്നു പോവുക. അതിനു കാരണം എന്താണ്? സമ്പത്താണ് അല്ലെങ്കിൽ സന്താനങ്ങളാണ്. മനഃപൂർവമല്ലാത്ത മറവിയാണത്. ഒരു പക്ഷേ കച്ചവട തിരക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ സമ്പന്നതയുടെ പുറകെ അതുമായി ബന്ധപ്പെട്ട തിരക്കിൽ അവൻ അറിയാതെ അതിൽപ്പെട്ട് അവനറിയാതെ മറന്നുപോയ ഇബാദത്തുകൾ, ഇബാദത്തിൻ്റെ സമയം മറന്നു, ബാങ്ക് വിളിച്ചത് മറന്നു, അല്ലെങ്കിൽ നമസ്കാര സമയം മറന്നു, ദുനിയാവിൻ്റെ തിരക്കിൽ പെട്ടുപോയി. അങ്ങനെ മനഃപൂർവമല്ലാത്ത മറവികളും ഒരു പക്ഷേ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അത് സ്വാഭാവികമാണ്, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് താനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒരു പക്ഷേ ഉറങ്ങിപ്പോവലാണ്, രാവിലെ സുബഹി നമുക്ക് നമസ്കരിക്കാൻ എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്നു പള്ളി മിനാരങ്ങളിൽ നിന്നു ബാങ്കിൻ്റെ വിളിയാളം കേൾക്കുന്ന സമയത്ത് തൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്കൊരു സുപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസ്റ്റമർ തൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നൊരു പക്ഷേ മനഃപൂർവമല്ലാതെ മറന്നുപോയി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു ത്വാഹയിലൂടെ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ ഖാല കദാലിക അതത്ക ആയാതുന ഫനസീതഹ വകദാലികൽ അല്ല പറയാണ്, എൻ്റെ ദിക്കറിനെ തൊട്ട് എൻ്റെ ദിക്കറിനെ അവഗണിച്ചവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ മറന്നുപോയവൻ, അവൻ്റെ ജീവിതം ദുനിയാവിൽ കുടുസ്ഥത നിറഞ്ഞതായിരിക്കും. അതുമാത്രവുമല്ല, വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ, പരലോകത്ത് ആ മനുഷ്യനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അഅമ, അന്ധനായിട്ടായിരിക്കും, കണ്ണു കാണാത്തവനായിട്ടായിരിക്കും. സ്വാഭാവികമായും അവിടെ എത്തുമ്പോൾ കണ്ണു കാണാത്ത അവസ്ഥയിലുള്ള ഈ മനുഷ്യൻ അവൻ റബ്ബിനോട് ചോദിക്കും, പടച്ചോനെ എനിക്ക് ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നല്ല ഞാൻ, പടച്ചോനെ ഭൂമിയിലെ അതിമനോഹരമായ കാഴ്ചകൾ, നയനാനന്ദകരമായ കാഴ്ചകൾ, വർണ്ണങ്ങൾ, ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, രാപ്പകലുകൾ, പൂക്കൾ, നിറങ്ങൾ, ഇതൊക്കെ ഭൂമിയിൽ വെച്ച് കാണാൻ കഴിയുന്ന ആളായിരുന്നു ഞാൻ. ഇവിടെ റബ്ബി ലിമ ഹശർതനി അഅമാ, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഈ ആഖിറത്തിലെ കാഴ്ചകൾ എനിക്ക് എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു? എൻ്റെ കാഴ്ചകൾക്ക് എന്ത് സംഭവിച്ചു റബ്ബി? എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശക്തി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഈ ആഖിറത്തിൽ? അപ്പൊ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: ഖാല കദാലിക അതജ്ക ആയാതുനാ ഫനസീതഹ, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കലേക്ക് വന്നപ്പോ ഫനസീതഹ, നീ അത് മറന്നു കളഞ്ഞു. വകദാലിക്കൽ യൗമ തുൻസാ, അപ്രകാരം നീ എന്നെ മറന്നതു കാരണത്താൽ, എന്നെ പറ്റിയുള്ള ഓർമ്മ നിനക്ക് നഷ്ടപ്പെട്ടതു കാരണത്താൽ, ഇബാദത്തുകൾ മറന്നത് കാരണത്താൽ, വകദാലിക്കൽ യൗമ തുൻസാ, നിന്നെ ഞാനും ഇന്ന് മറക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യൻ ദുനിയാവിൽ സൗകര്യപൂർവം, ഒന്നില്ലെങ്കിൽ മനഃപൂർവം അല്ലെങ്കിൽ മനഃപൂർവമല്ലാതെ അള്ളാഹുവിനെ മറന്നുപോയതിൻ്റെ പേരിൽ, ജീവിതത്തിൽ മറവി സംഭവിച്ചതിൻ്റെ പേരിൽ, ഇബാദത്തുകൾ മറന്നുപോയതിൻ്റെ പേരിൽ, നമസ്കാരവും നോമ്പും സദുഖകളും മറ്റു ആരാധനാകർമ്മങ്ങളും മറന്നുപോയതിൻ്റെ പേരിൽ അവന് ആഖിറത്തിൽ അവൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയും അള്ളാഹുവും ആ മനുഷ്യനെ സൗകര്യപൂർവം മറക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മനഃപൂർവമോ മനഃപൂർവമല്ലാതെയോ സംഭവിക്കുന്ന മറവികൾ, ഈ മറവിയിൽ നിന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ടെത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റത വ അസീല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഉദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണേ. വസബ്ബിഹൂഹു ബുക്റത വ അസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ വാഴ്ത്തണേ. രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മറവി സംഭവിക്കാതെ ഇരിക്കുകയാണ്. അഞ്ചു വക്കത്ത് നമസ്കാരം അള്ളാഹിനെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പാരായണം അള്ളാഹുവിനെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിക്കുകയാണ്, മറവിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ്, സംരക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പരിശുദ്ധ റമളാൻ. ഓരോ വർഷവും റമളാൻ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലേക്ക് സമാഗതമായാൽ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ അവൻ്റെ ജീവിതത്തിലേക്ക് സമാഗതമായാൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമസ്കാരത്തെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച്, സദഖകളെ സംബന്ധിച്ച്, ഇഫ്താറിനെ സംബന്ധിച്ച്, അത്താഴത്തെ സംബന്ധിച്ച്, മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ റമളാൻ. അങ്ങനെയാകണം നമ്മുടെ ജീവിതത്തിൽ റമളാൻ. മറന്നുപോയ ഒരുപാട് സംഗതികൾ ഉണ്ടാകും. ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാതെ മറന്നുപോയിട്ടുണ്ടാകും നമ്മൾ. പലപ്പോഴും പല സുന്നത്ത് നമസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നുപോയിട്ടുണ്ടാകും. സദഖകൾ അപ്പാടെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. രാത്രി നമസ്കാരം മറന്നുപോയിട്ടുണ്ടാകും. ഇതൊക്കെ ഓർത്തെടുക്കാനുള്ള ഒന്നാണ് പരിശുദ്ധ റമളാൻ. അഞ്ച് വക്കത്ത് നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രിയിലെ തറാവീഹ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാൻ മാസത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ ഔദാര്യവാനായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. സദഖയുടെ വിഷയത്തിൽ ഓർമ്മ പുതുക്കാൻ ഈ റമളാൻ നമ്മളെ സഹായിക്കണം. അങ്ങനെ ഓരോ നന്മകളും വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമളാൻ. ഒരു ഉണർത്താകട്ടെ ഈ റമളാൻ, ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ റമളാൻ. അങ്ങനെ ഇബാദത്തുകളിലേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ്, ഒരു മടങ്ങിവരവ്, ഓർമ്മിക്കലിലൂടെ ഒരു മടങ്ങിവരവ് ഈ റമളാനിലൂടെ നമുക്കേവർക്കും സാധ്യമായി തീരട്ടെ. അല്ലാഹു അതിന് നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിൽ ഏറ്റവും നല്ല ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ജീവിത പാഠങ്ങൾ, റമദാൻ ഒരു ഓർമ്മപ്പെടുത്തൽ. ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
5: മധുരം ഖുർആൻ എന്ന് കേട്ടിട്ട് വരെ അല്ലേ?
6: യെസ്.
7: أعوذ بالله من الشيطان الرجيم.
8: وجعلنا السماء سقفا محمودا.

0: മാഷാല്ല. മദനി ഖുർആനിലെ നമ്മൾ കേട്ടത്,
1: നമ്മൾ കേട്ടത് സൂറത്തുൽ അംബിയായിലെ 32-33 വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും ആശ്വാസകരവും റബ്ബിലേക്ക് അടുക്കാൻ പ്രചോദനവുമായ ചില വചനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പലതരം സൃഷ്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകം തന്നെയാണ്. അതിൻ്റെ മേലെ ഒന്നില്ല എന്ന് തെളിയിക്കുന്ന വാചകങ്ങൾ, നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ചില വാചകങ്ങളാണ് അല്ലേ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോയി വരികയാണെങ്കിൽ, ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽപ്പുരയും ആക്കിയിരിക്കുന്നു, അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തിരിഞ്ഞു കളയുന്നവരാകുന്നു എന്നാണ്.
0: അതെ, ഇവിടെ ഈ ആയത്തുകൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി മേഖലകളുണ്ട്. സൃഷ്ടിപ്പും, നമ്മൾ യാതൊരു ചെലവുമില്ലാതെ അല്ലെങ്കിൽ കാശടക്കാതെ നമ്മൾ ആസ്വദിക്കുന്ന ഈ വെളിച്ചവും പ്രകാശവും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും, അതെല്ലാം അതിൻ്റെതായ ഒരു രൂപത്തിൽ യാതൊരു കൂട്ടിമുട്ടലുകളില്ലാതെ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്.
1: അതെ അതെ, ഇതിൽ ചില ഉദാഹരണങ്ങളും കൂടി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. രാവ്, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ പടച്ചുണ്ടാക്കിയവനത്രേ അള്ളാഹു. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. പിന്നെ ഇതൊക്കെ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിമറിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കീഴിലാണ്. നമ്മൾ ഈ സുരക്ഷിതമായ ജീവിതം എന്തും സംഭവിക്കാവുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ കൈകളിലാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ ജനങ്ങളിതൊന്നും മനസ്സിലാക്കാതെ ഇത്രയും വലിയ സൗകര്യങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്.
0: ഇവിടെ ശരിക്കും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരായത്തിലൂടെ പോയപ്പോൾ ഓർമ്മ വന്നെന്താ വെച്ചാലേ, ഇപ്പോൾ ഈ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന ഒരു ശക്തിയെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരു മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരാളിങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഗൾഫിലാണ്, അപ്പോൾ ഇവിടെ നിന്നിട്ട് അയാളിങ്ങനെ വിളിക്കുകയാണ്, എന്ത് അയാൾ ജ്യേഷ്ഠൻ്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരെന്താ പറയുക, ഈ ചങ്ങൈക്ക് എന്താ വട്ടുണ്ട് അല്ലേ? കാരണം എന്താ, അപ്പോൾ പറയാണ് ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, എൻ്റെ ജ്യേഷ്ഠനുണ്ട് അല്ലേ, അപ്പം എൻ്റെ ജ്യേഷ്ഠന് ഈ പിന്നെ കടലുകൾക്ക് അപ്പുറത്ത് പിന്നെ ഒരു രാജ്യത്ത് ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കണം, ഈ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇയാൾ നമ്മളിൽ പൊട്ടനെന്ന് വിലയിരുത്തുമ്പോഴും അവിടെ ഒരു സംഗതി നമുക്ക് തിരിച്ചറിയാണ്ട്, നമ്മുടെ ഒരു ശബ്ദത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരാളില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് കടലുകൾക്ക് അപ്പുറത്ത് ഒരു മറ്റൊരു രാജ്യത്ത് എൻ്റെ സഹോദരനുണ്ട് എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് വിളിച്ചാൽ ആ ശബ്ദം അങ്ങോട്ട് എത്തൂല, സ്വാഭാവികമല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ശബ്ദത്തിന് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെയൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകത്താണ് പടച്ചവനുള്ളത്. അത് തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാൻ കഴിയും.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: അടുത്തതായി പീസ് റേഡിയോയിൽ ഡയലോഗ്. അനാവശ്യ സ്ക്രീൻ ടൈമിൽ നാം തളരുമ്പോൾ അതിനെ തിരിച്ചെടുക്കാനുള്ള വഴി. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച റേഡിയൻസ് എന്ന പ്രോഗ്രാമിന്റെ 3-ാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
5: അതിൽ തന്നെ ചേർത്ത് വായിക്കേണ്ടത്, നമ്മൾ ഇതിലെ ചർച്ചകളൊന്ന് കുറയ്ക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ചപ്പും ചവറുമാണ് നമ്മുടെ ചർച്ചകളായി മാറുന്നത് ഈ സോഷ്യൽ ഇലക്ഷൻ വരുന്നു. ഇപ്പം ഇന്ന് നമ്മുടെ ഈ ഗോവിന്ദച്ചാമി അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ, ഒരു കേരളത്തിൽ പ്രമുഖമായ ചാനൽ, പിന്നാലെ ഞാൻ വിചാരിച്ചു കിണറിലേക്ക് ചാടുന്നു, ഗോവിന്ദച്ചാമി ചാടിയപ്പോൾ ഇവരും കിണറിലേക്ക് ചാടുന്നു ഞാൻ വിചാരിച്ചു. കാരണം ഇതാണ് ഇവിടുത്തെ സെൻസേഷനിസം നമ്മളിങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്, ഇവിടെ ഇലക്ഷനൊക്കെ നടന്നോളൂ, നമ്മൾ പോയി വോട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വേറെ പല ട്രെൻഡുകൾ നടക്കുമ്പോൾ ഒരു അവിഹിതം നടക്കുന്നു, അത് മൊത്തം ചർച്ച. ഇവിടെ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ വരുന്നു, അത് മൊത്തം ചർച്ച. അപ്പോൾ ഈ പ്രൈം ടൈം ചർച്ചകളിലും ഇലക്ഷൻ വാർത്തകളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സെൻസേഷനുകളിലും നമ്മൾ ഒതുങ്ങാതിരിക്കുക, നമ്മുടെ ചർച്ചകൾ അതിൽ നിന്ന് മാറ്റി പിടിക്കുക എന്നുള്ളത്.
6: അതെ, ഇസ്ലാം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അനാവശ്യം സംസാരിക്കുന്ന ഒരു സദസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നിങ്ങളിൽ നിന്ന് മാറി നിന്ന് നല്ല കാര്യത്തിലേക്ക് ഉണ്ടാകണം. നമ്മുടെ ചർച്ചകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയില്ലാത്ത ചർച്ചകൾ, അത്തരം സദസ്സുകൾ, അത് വളരെ മോശപ്പെട്ടതാണ് എന്ന് പിന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ മതി. പിന്നെ മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ സ്ക്രീൻ ടൈം എന്നത് മാത്രമല്ല വിഷയം. സ്ക്രീൻ ടൈം പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്, നമ്മൾ കാണുന്നത് എന്ത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് കാണുന്ന വിഷയങ്ങൾ, ഇപ്പം നമ്മളൊരു പിന്നെ ഷോർട്സ് കണ്ടതായിരിക്കും, അതിൽ മ്യൂസിക്കുള്ള അല്ലെങ്കിൽ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു പിന്നെ കാര്യത്തിൻ്റെ ഒരു ഷോർട്ടായിരിക്കും. ചിലപ്പോൾ സ്ക്രോളിങ്ങിലൂടെ നമ്മൾ കണ്ടുപോയപ്പോൾ ഒരു 3 മിനിറ്റ് കണ്ടതായിരിക്കും. ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടി കൂടെ ഉണ്ടെങ്കിൽ കുട്ടി നാളെ അതിൻ്റെ ഒരു വലുതാണ് കാണുക. ഈ കുട്ടി എന്താ സിനിമ കാണുന്നത്? അത് ഉപ്പാരുടെ കണ്ടത്, ഉപ്പ സിനിമ കാണാറില്ലല്ലോ, ഉപ്പ 1 മിനിറ്റ് ക്ലിപ്പാരും കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ അത് കുട്ടികളെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കണം. അപ്പം നമ്മൾ കാണേണ്ടത് എന്താണ്? അവിടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണും. വഹുവ മഅകും ഐനമാക്കും, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അലം യഅലം ബി അന്നല്ലാഹു യറ, നിങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നമ്മളെന്താകും, നന്നാകും. ഒരു അനാവശ്യം വരുന്ന സമയത്ത് നമ്മൾ എസ്കേപ്പ് ആകും ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് ആര് കണ്ടിട്ടില്ലെങ്കിൽ അള്ളാഹു കാണുന്ന പോകുന്നുണ്ടാവില്ല.
5: അതിൽ ആ ഒരു പോയിന്റിൽ പറയാനുള്ള കാര്യം, ഈ റേഡിയൻസിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങളുടെ ലോക്കിംഗ്, നിങ്ങളുടെ ഫോണിൽ ലോക്ക് എന്നുള്ളത് നിങ്ങളെ കപ്പിൾ അറിയണം, നിങ്ങളുടെ സ്പൗസ് അറിയണം, പാർട്ട്ണർ അറിയണം. ഇതൊരു വലിയൊരു മാനദണ്ഡമാണ് ശരിക്കും. ഈ പറഞ്ഞ കാഴ്ചകൾ, നമ്മുടെ ഉപയോഗമൊക്കെ നിയന്ത്രിക്കാനും അതിൽ ശരിക്കും സുതാര്യത വരുത്താനും, അതൊരു ഒരു തെറ്റേ അല്ല. ചില ആളുകൾക്ക് അത് ആവശ്യപ്പെടുമ്പോൾ ഡൗട്ടാണോ സംശയമാണോ എന്നൊക്കെ, ഒരു സംശയമല്ല അത്, അതൊരു ബേസിക് മര്യാദയാണ്.
6: നമ്മൾക്ക് നമ്മളുടെ ഫോണ് സ്വതന്ത്രമായി പിന്നെ നമ്മുടെ സ്പോർട്സിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറെ ക്ലിയർ ആണെന്ന് അർത്ഥം.
5: എക്സാക്ട്ലി.
6: അതല്ലാന്നുണ്ടെങ്കിൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, ഇനി ഒന്നും മറച്ചു വെക്കണ്ട. നമ്മൾ പാസ്വേഡ് ചോദിച്ചപ്പോൾ എന്തിനാ നിനക്കെന്ന് ചോദിച്ചാൽ അവളുടെ മനസ്സിൽ സംശയം വരും, എന്തോ ഉണ്ടായത് കൊണ്ടാണ്, അവിടെ കുടുംബം എന്താ തകരും. അപ്പം കുടുംബം തകർത്ത് തരണം, അത് മൊബൈലാണ്. അങ്ങനെ ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതൊരു സുതാര്യത അവിടെ ഉണ്ടാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. നമ്മൾ മൊബൈലിൽ കാണുന്നത് നന്മ മാത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് ആരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ഒരു ആക്സിഡൻറ്റ് നടന്നു. ആക്സിഡൻറ്റ് നടന്ന് ബൈക്ക് ഇടിച്ചിട്ട് കുട്ടി പിന്നെ തെറിച്ചു പോകണം. അപ്പോൾ തെറിച്ചു പോകണം, അവൻ്റെ കാലിലും കൈയൊക്കെ പരിക്കുണ്ട്. ഇവനാകട്ടെ പേജാറാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു, ഓൻ ഹോസ്പിറ്റലിൽ കൊണ്ട് റെഡി ആണില്ല, അപ്പോൾ അവൻ്റെ ഫോൺ കാണുന്നില്ല. ഫോണ് കാണുന്ന ഈ ഫോണെങ്ങാനും ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ ഇമേജും പോകുമെന്നുള്ള ബേജാറാണ് എടുത്തുള്ളത്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ
5: ചിന്ത എന്നൊക്കെ പറഞ്ഞത് ശരിക്കല്ലേ.
6: അതാണ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണ് പിന്നെ ആരെങ്കിലും നോക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ പിന്നെ ഫിംഗർ പ്രിന്റും ലോക്കൊക്കെ ആണല്ലോ. നമ്മൾ മരിച്ചാൽ നമ്മുടെ വിരലെ കൊണ്ടുവച്ചാൽ അത് ലോക്ക് ഓപ്പൺ ആവും. അപ്പൊ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വൃത്തികേടുകളും തിന്മകളും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ച നമ്മുടെ ഫോണ് തുറന്നു നോക്കിയാൽ, അതാ സാധാരണ ആളുകൾ മരിച്ച നന്മയാണ് പറയാ, നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോണ് ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ട് അതിൽ കുറേ തോതിമാസങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ ഹറാമായ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഇമേജും നഷ്ടപ്പെടും. എന്താണ് ഈ മനസ്സിൽ ഇതൊക്കെയല്ലേ കണ്ടത്? ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹു കാണുന്ന ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്ക്രീൻ ഉപയോഗം നന്നാക്കാൻ പറ്റും.
5: ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യം അവസാനത്തെ കൺക്ലൂഡിംഗ് പോയിന്റിൽ പറയാണ്, ഈ ഷെയറിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതൊന്നും പറയാതെ പോകാൻ കഴിയില്ല. ഈ ഫാമിലി ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ശരിക്കുണ്ടല്ലോ, ഒരു പ്രായമായ ആളുകൾ, നമ്മൾ തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ കുട്ടികളൊക്കെ കളിയാക്കും. പക്ഷെ ഒരു കാര്യം എന്താ പറയുക, എന്തു ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഞാൻ ആ ഒരു മുൻപ് പറയേണ്ട പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്ത് പറയുന്നത്, ഈ ഷെയറിങ് നമ്മളൊന്ന് കുറയ്ക്കണം. നമ്മൾ അറിയിച്ചിട്ട് വേണ്ട ലോകത്തെല്ലാം എല്ലാവരും അറിയാൻ, എന്ത് കണ്ടാലും ഷെയർ ചെയ്യുക. എന്താണ് ഷെയർ ചെയ്യേണ്ടത്? ദീനിയായ വിജ്ഞാനങ്ങൾ ഉണ്ടെങ്കിൽ, നന്മകൾ ഉണ്ടെങ്കിൽ, നമുക്ക് പ്രൊഫഷണൽ ആയ കാര്യങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യുക. ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും വാട്സപ്പിലൂടെ അല്ല ഷെയർ ചെയ്യപ്പെടുന്നത്. മദ്രസയിൽ ഒരു കുട്ടി പോകുന്നു, ആക്സിഡൻ്റ് ആവുന്നു, ആ CCTV ക്ലിപ്പ് ഫാമിലി ഗ്രൂപ്പിൽ, നിഷ്കളങ്കമായിരിക്കുന്ന വീട്ടിലെ സ്ത്രീകളടക്കം പേടിക്കാണ്, ഇതൊരു ട്രോമയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആക്സിഡൻറ്റുകളും അതല്ലാത്തതും റോഡ് കുഴിയുള്ളതും എല്ലാം ഈ ഷെയർ ചെയ്യുന്ന കൾച്ചറിൽ നിന്ന് നമ്മൾ മാറണം എന്നുള്ളൂടി.
6: അത് മാത്രമല്ല, ഈ ഷെയറിങ്ങിൽ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഒരു പക്ഷേ ഈ നമ്മുടെ റേഡിയൻസ് എടുക്കുന്ന ആളുകൾ അത്ര വീഡിയോസ് ഇതൊക്കെ ട്രോമ ഉണ്ടാകും എന്ന് ചിന്ത ആളുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനപ്പുറത്ത് സാധാരണ ആളുകളെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഒരു കടയിലേക്ക് പോകും, നല്ല ഫുഡ് ഓർഡർ ചെയ്യും, ആ ഫുഡ് ഫോട്ടോ എടുക്കും, സ്റ്റാറ്റസ് വെക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്ലഷർ സീക്കിംഗ് ആണത്, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു, കുറേ ആളുകൾ ലൈക്ക് അടിക്കുന്നു എന്ന നേരെ അപ്പുറത്തൊരു ചിന്ത, ഒരു പക്ഷെ നമ്മുടെ പിന്നെ ഫോണിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന ഈ ഫോട്ടോ കാണുന്ന കുറേ ആളുകൾ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകാൻ കഴിവില്ലാത്ത ആളുകളുണ്ടാകും, ഇത്തരം ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും, അവരുടെ മനസ്സിലേക്ക് നൊമ്പരണ്ടായി കൊടുക്കണത്, നമുക്ക് സന്തോഷം കിട്ടി തിന്നാൽ മതി, അതെന്തിനാ നാട്ടുകാരറിയിക്കേണ്ട ആവശ്യം. നമുക്ക് നല്ലൊരു വസ്ത്രം കിട്ടിയാൽ നമ്മൾ ധരിക്കാം, അതിങ്ങനെ ഇട്ടു എന്ന് ഇതിന് ഇത്ര പൈസ ഉണ്ട് എന്ന് ആളുകൾ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞു എന്താണ് ഷെയർ ചെയ്യേണ്ടതെന്ന് കൂടി അറിയില്ല, ആക്സിഡൻ്റ് ആയിട്ട് തല പൊട്ടി പൊളിഞ്ഞ വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ കൊണ്ടുവിടും, ഇതൊക്കെ ആയിട്ട് നാലാൾ ബോധം കിട്ടുന്നുണ്ടാവും വീഡിയോ, അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അയച്ചത് കൊണ്ട് എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം ഷെയർ ചെയ്താൽ മതി. ഞാൻ ഷെയർ ചെയ്തിട്ട് ആദ്യം ആളുകൾ അറിയണം എന്ന ചിന്തയുടെ ആവശ്യമില്ല, അത് നന്മയുടെ വിഷയത്തിൽ മാത്രം മതി. ഇപ്പോൾ ഖുർആനിൽ തന്നെ നന്മയുടെ വിഷയത്തിൽ എല്ലാ തിന്മകളുടെ വിഷയത്തിലൊക്കെ നിങ്ങൾ അജലത്തെ കാണിക്കരുതെന്ന് പറഞ്ഞു, ഒരു വിഷയത്തിൽ ഭൗതികമായ വിഷയത്തിന് അജലത്തെ കാണിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ നന്മയുടെ വിഷയത്തിലാണെങ്കിൽ സാരിഉ സാബിഖു ഫഫിറു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പം നന്മകൾ ആദ്യം ഞാനായിരിക്കണം, എന്നാൽ നന്മയാണോ തിന്മയാണോ എന്ന് ഉറപ്പില്ലാത്തതും തിന്മയായതും നമ്മൾ ഷെയർ ചെയ്യേണ്ട, നമ്മൾ നാളെ അറിയേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം.
7: പക്ഷേ അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയും സ്ക്രീനിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പുൽകുന്ന നമ്മുടെ സംസ്കാരങ്ങളൊക്കെ, അത് ഈ മ്യൂസിക്കാവട്ടെ ഈ ഡാൻസ് പാർട്ടികളാവട്ടെ, ഇതൊക്കെ എത്തിച്ചേരുന്നത് ലഹരിയിലേക്കും, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ ആക്രമിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകളാണ് ഇത്തരം സംസ്കാരങ്ങൾ നമുക്ക് തുറന്നു നൽകുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനാവട്ടെ നമ്മളെ ഏറ്റവും നന്മയിലേക്ക് നയിക്കാൻ, ഇന്ന ഹാദൽ ഖുർആന യഹദി ലില്ലതി ഹി അക്വം, ഏറ്റവും നല്ലതിലേക്കാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളെ വഴി കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദേശം, അത് പൊതുബോധത്തിൻ്റെ സമ്മർദ്ദത്തിൽ പെടാതെ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം ഏത് സന്ദർഭത്തിലും തയ്യാറാവണം. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇഹത്തിലും പരത്തിലും ദുരന്തങ്ങളാവും ഉണ്ടാവുക എന്നാണ് നമ്മുടെ സമകാലീന സമൂഹവും മറ്റ് രാജ്യങ്ങളിൽ ഈ ഒരു സംസ്കാരം ഏറ്റെടുത്തതിൻ്റെ ദുരന്ത ഫലങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു അല്പസമയം നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. സൂമിൽ ആളുകൾക്ക് ഹാൻഡ് റേസ് ചെയ്യാവുന്നതാണ്, റിയാക്ഷൻ ബട്ടൺ അമർത്തിയിട്ട് ഹാൻഡ് റേസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രസക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്കെടുക്കാം. അതിന് എല്ലാവരും പെട്ടെന്ന് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഹാൻഡ് റേസ് ചെയ്തുകൊണ്ട് അവർക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ ഇടുകയല്ല വേണ്ടത്, ഹാൻഡ് റേസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത്തരം ആളുകൾക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാനുള്ള അവസരം നൽകുന്നതായിരിക്കും ഇൻഷാല്ലാ. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം.
5: പൊതുവിലെ ഞാൻ ഒരു അറിവ് വരുന്നതിന് മുൻപ് പൊതുവിലെ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രൊഫഷണൽസ് ആണല്ലോ കൂടുതലുള്ളത്, അവർ സ്വന്തമായിട്ട് പ്രൊഫഷണലി ബിസി ആയിരിക്കും സ്വാഭാവികമായിട്ടും. നമ്മൾ നമ്മളെ കുട്ടികളോട് കൊടുക്കുന്ന കാര്യത്തിൽ അറ്റൻഷൻ ആണോ, അതോ സാധാരണ അറ്റൻഷൻ എന്നാണോ എല്ലാവരും പറയുക, ശ്രദ്ധിക്കുകയാണ് പറയുക. അപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും സർവൈലൻസിനാണ് അറ്റൻഷനുമായിട്ട് നമ്മൾ കൂട്ടിക്കെട്ടാറുള്ളത്, നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കലാണ്. പക്ഷെ അതല്ല ശരിക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പണി. നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ കാണണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ അവരെ സോഷ്യൽ മീഡിയ ഉപയോഗം നോക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പല ട്രെൻഡും ഉണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ഇതൊക്കെ അറിയാം, അപ്പൊ അവരെ സംസാരം നമുക്കറിയില്ല. സാധാരണ ഈ ജനറേഷൻ അറിയിൽ വന്നിട്ടുണ്ടെങ്കിലൊന്ന് പറയണേ, ഓക്കെ. സാധാരണ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച്, ഈ തലമുറ വിടവ് എന്ന് പറയുമല്ലോ, ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നതൊന്നും അവർക്കും മനസ്സിലാവണില്ല, അവർ പറയുന്നതാണ് നമുക്കും മനസ്സിലാവില്ല എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ ഗ്യാപ്പ് ഉണ്ടാവാനുള്ള കാരണം രണ്ടുപേരും പാരലായ രണ്ട് വേൾഡിലാണ്, യൂണിവേഴ്സിലാണെന്നുള്ളതാണ്. അവിടെ ശരിക്ക് നമ്മുടെ കുട്ടികൾ കാണുന്നത് അതറിയാനുള്ള
7: പിന്നെ ചോദിച്ചോളൂ.
8: ഹലോ, അസ്സലാമു അലൈക്കും.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
8: എന്റെ പേര് സുഹൈൽ എന്നാണ്.
7: ചോദിക്കാം.
8: എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ, അതില് നമ്മള് പലപ്പോഴും എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഇപ്പം റീൽസ് കാണുന്നതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങളുടെ ഭാഗമായിട്ട് പല ആളുകളും മാറ്റിവെക്കുകയും പിന്നെ അതൊക്കെ മറന്നുപോയിട്ട് വീണ്ടും അതിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതായത് നമ്മൾ ഇപ്പം കുട്ടികളുടെ അടുത്തായാലും മുതിർന്നവർത്തായാലും നമ്മൾ പറയും, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇതിലേക്ക് പോയിട്ട് അവര് ഇപ്പം ആദ്യമൊക്കെ നമ്മൾ ദീനിയ കാര്യങ്ങളായിരിക്കും കാണുന്നതെങ്കിലും പിന്നെ പിന്നെ മാറിപ്പോകുന്നൊരു അവസ്ഥയുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് മാത്രം അത് കുറയ്ക്കുകയും വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ഒരു പോകുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
6: നല്ലൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും പറയുന്ന ഒരേ മറുപടിയാണ്. ഇപ്പോൾ ഈമാനിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അല്ലെ, ഈമാൻ യസീദു വയങ്കുസ്തൻ, ഈമാൻ കൂടും കുറയും. യസീദു ബിത്താ യങ്കുസ് ബിൽ മഅസിയ, അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കൂടും, തിന്മകൾ ചെയ്യുമ്പോൾ കുറയും. ഓ റമദാൻ മാസം നമ്മളൊക്കെ ഭയങ്കര ഹൈപ്പിലായിരുന്നു, എന്തുകൊണ്ടാണ്? നമ്മൾ കുറേ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, റമദാൻ കഴിഞ്ഞപ്പോൾ അത് പോയി, അത് പിന്നെ നമുക്ക് തുടരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഈമാൻ നിലനിർത്താൻ കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നിലനിർത്താൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്നൊരു പിന്നെ പോംവഴി എന്ന് പറഞ്ഞാൽ നന്മകൾ കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ള. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കേൾക്കുമ്പോൾ മാറി നിൽക്കുന്നു, പിന്നെ അത് കേൾക്കാതിരിക്കുമ്പോഴാണ് മാറ്റം പിൻവലിയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധം അത്തരം നന്മകൾ എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പിന്നെ നമ്മൾ സ്വയം തീരുമാനമെടുക്കുക, നമ്മുടെ സ്വമേധയാ തീരുമാനമെടുക്കുക, ഞാനിത് മാറൂല എന്നതും അതിന് ചില പിന്നെ ഒരു ടാസ്ക് ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കുറേ ക്ലിയർ ആകുന്നതാണ് അതിൽ എനിക്കൊരു വിഷയം പറയാനുള്ളത്.
5: അതിൽ ചേർത്ത് വെക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സുഫിക്ക് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ മാക്സിമം എൻഗേജ് ചെയ്യുക, നന്മയിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ വേറൊരു കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞല്ലോ, അവിടെ ശരിക്ക് നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയണം. നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് കൊണ്ടുവരരുത്. സാധാരണ കുട്ടികളുണ്ടല്ലോ, ഈ ന്യൂ ഇയറിന് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും, ഭയങ്കര മാറ്റമാണ്. പക്ഷെ അത് 10 ദിവസം കഴിഞ്ഞ് നടക്കില്ല എന്ന് അവർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ആരാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. നമ്മുടെ ടൈം എന്താണ്, നമ്മൾ എവിടെയാണ് നമുക്കിത് പാളുന്നത്. ഇപ്പോൾ കോവിഡ് ശരിക്കും നമുക്ക് നല്ല വലിയ വലിയ തിരിച്ചറിവ് എന്താ പറയുക, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കാൻ പറ്റുന്ന നമ്മൾ തെളിയിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും അവിഭാജ്യ, അപ്പോൾ പറ്റാത്തതായ ഒന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കോവിഡിൽ നിന്ന്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ റീൽസിനൊക്കെ ഇപ്പോൾ അഡിക്ഷൻ എല്ലാത്തിലുള്ളതാണ്. ഇപ്പോൾ ഈ മദ്യപിക്കുന്ന ആളുകൾക്ക് അഡിക്ഷനിൽ ഡോക്ടർക്ക് അറിയേണ്ടത് തിരിച്ചവർ പിന്നെയും ഇനിയും ആ സാഹചര്യത്തിലേക്ക് പോയാലെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ആൾട്ടർനേറ്റീവ് വേണമല്ലോ. ഇവിടെ റീഡിങ് മാത്രമല്ല ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത്, അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പൊതുവിലെ ആളുകൾ ഇപ്പോൾ ഫാമിലി ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടൈമിനൊന്ന് ക്രോഡീകരിക്കണം. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ ഞാൻ ജസ്റ്റ് പറയുകയാണ്, നമസ്കാരങ്ങളുടെ ഒരു രൂപം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിട്ട, അത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഇൻ്റർവലിൽ തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ ദിക്റുകൾ നോക്കിക്കഴിഞ്ഞാൽ, ദുആകൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കർമ്മങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, നമ്മൾ എത്ര ആൾക്കാരാണ് ഡെയിലി ഖുർആൻ പാരായണത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്? ഒന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴാണ് അത് ഓതാറുള്ളത്? നമുക്ക് തോന്നുന്ന സമയത്ത് ഓതാറുള്ളതല്ലല്ലോ അത്, നമുക്ക് അപ്പോഴൊക്കെ ഓതാം, പക്ഷേ അതിനൊരു സമയം നിശ്ചയിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൾട്ടർനേറ്റീവുകൾ തീരുമാനിക്കുന്നിടത്ത് നമുക്കൊന്ന് ടൈമിലേക്ക് അതൊന്ന് സ്ലോട്ടിലേക്ക് ഫിറ്റ് ചെയ്യണം. അത് മറ്റേ ഡിസിപ്ലിൻഡ് ആയ ലൈഫ്, റിജിഡ് ആയ ലൈഫ് അങ്ങനെയൊന്നല്ല പറഞ്ഞത്, പക്ഷേ നമ്മൾ ആരാണെന്ന് അറിഞ്ഞ് നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു തിരക്കുകൾ നോക്കി നമുക്കതൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇതിലൊരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, രാത്രികളിൽ ഇപ്പോൾ നൈറ്റൊക്കെ കുറച്ച് നീണ്ടുപോയി, ഉറക്കം വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്, അവിടെ ശരിക്ക് ഉറക്കം ഏറ്റവും വരുന്ന പരിപാടി റീഡിംഗ് ആണ്. ഞാനൊക്കെ ശരിക്ക് നമ്മളൊക്കെ ഇപ്പോൾ നമ്മളൊന്നും ഇതൊരു പുറത്തല്ലല്ലോ. അപ്പോൾ ഞാൻ ഫോണ് വല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയമായപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, രാത്രി ഒരു 10 മണിക്ക് കഴിഞ്ഞാൽ ബുക്ക് എടുക്കും, ബുക്ക് എടുത്ത് അപ്പുറം. ഇത് നമ്മളൊരു ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിലും ശരിക്ക്, അപ്പോൾ നമ്മളെന്താ അറിയോ, അത് ശീലമായി. പക്ഷെ ശരിക്കും നമ്മൾ പതിയെ മറ്റുള്ള കാര്യങ്ങൾ എടുത്തു വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവുകളൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യാന്നുള്ളത്.
6: ഒന്നും അതിൽ ചേർത്ത് പറഞ്ഞൊരു കാര്യം കൂടി, പിന്നെ ഈ ഇത്തരം തെറ്റിലേക്ക് പോകും എന്ന് നമുക്ക് ഉറപ്പുള്ള സംഗതിയിൽ നിന്ന് പരിപൂർണമായി മാറിതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. നമ്മൾ പിന്നെ ഇതിലേക്ക് പോകുന്ന പറഞ്ഞത് അത് കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ 100 ആളുകളെ കൊന്ന ഒരു വ്യക്തിയുടെ കഥ നമുക്കറിയാലോ, എല്ലാവർക്കും പരിചയം വിശദീകരിക്കണില്ല. അതിൽ 99 ആളെ കൊന്നിട്ട് ഈ മനുഷ്യൻ എന്തുണ്ട്, ഒരു പണ്ഡിതനടുത്ത് പോയി ചോദിക്കണ്ട്, അപ്പൊ പണ്ഡിത് എനിക്ക് നന്നാകാൻ കഴിയാന്ന് പറഞ്ഞു. അപ്പൊ അയാളെ കൂടെ കൊന്നാണ് സെഞ്ചുറി അടിക്കണത്.

0: ചെയ്താൽ പിന്നെ നമുക്കിതിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാതെ ആപ്പ് മാത്രം അൺഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇതിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഡിലീറ്റ് ആകാൻ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു FBയിലെ അക്കൗണ്ട് നഷ്ടപ്പെട്ട ഒരു 5000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല,
1: താക്കത്ത് കാണിക്കണം
0: കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യെസ്,
1: ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്, ഇൻഷാദ് അതുകൂടി എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാം, സമയം വൈകുന്നുണ്ട്. ആഷിഖ് അലി ആണ് ചോദിച്ചിട്ടുള്ളത്, അവർക്ക് അതിനുള്ള അവസരം നൽകാവുന്നതാണ്, അൺമ്യൂട്ട് ചെയ്യുന്നതാണ്.
2: എൻ്റെ പേര് ആഷിഖ് അലി, ഞാൻ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇപ്പോൾ വെബ് ഡെവലപ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ സമയം കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽസ് ഒക്കെ യൂട്യൂബിലാണ് വാച്ച് ചെയ്യുക. ഈ പഠനം ഞാൻ ഒറ്റയ്ക്കൊരു റൂമിലാണ്, ഇന്റർനെറ്റ് ഉണ്ട്, ഒരു ദിവസം 8 മണിക്കൂറൊക്കെ കമ്പ്യൂട്ടറിന് മുമ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ പതിയെ പതിയെ ഈ പഠനം എന്നുള്ളത് യൂട്യൂബ് ഷോർട്സൊക്കെ മാറി അതിൻ്റെ പഠനത്തെ കാര്യമായിട്ട് ബാധിച്ചു. പിന്നെ ഈ യൂട്യൂബ് ഷോർട്സ് ഞങ്ങൾക്ക് 9ാം ക്ലാസ് വരെ നന്നായിട്ട് സിനിമ കണ്ടിരുന്നു, കഷ്ടപ്പെട്ട് നിർത്തിയതാണ്. പിന്നെ ഈ യൂട്യൂബ് ഷോർട്സ് വീണ്ടും പഴയ തെറ്റുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇതിന് ഒരു ഒരു പരിഹാരം അന്വേഷിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കരുത്, അതുപോലെ ആ കാര്യങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും, കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കേണ്ടി വരും, എൻ്റെ പ്രൊഫഷൻ അങ്ങനെ പോയി. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗം?
0: അതില് പിന്നെ ഒന്നാമതായി അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് കൊണ്ട് അവസ്ഥയിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തൊന്ന്, ഈ ഒറ്റക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റൂം അടച്ചിട്ട് ഒറ്റക്ക് ഇരിക്കുക എന്നുള്ളത് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. അപ്പം എന്താ വെച്ചാൽ തെറ്റിലേക്ക് പോകും. നമ്മൾ സാധാരണ പണ്ട് മുതലേ ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന കാലം മുതലേ ഞാനൊക്കെ കേട്ടൊരു സംഗതിയാണ്, കമ്പ്യൂട്ടർ കുട്ടികളെ കൊടുക്കുന്നെങ്കിൽ ഓപ്പൺ സ്ഥലത്തായിരിക്കണം എന്നുള്ളത്. നിങ്ങൾ ഒറ്റക്ക് വർക്ക് ചെയ്തോളൂ, അത് മറ്റുള്ള ആളുകൾക്കും കാണാൻ കഴിഞ്ഞ ഒരു ആക്സസബിൾ ആയ ഒരു സെൻട്രൽ ഹാളിൽ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ഇരിക്കാം, അല്ലെങ്കിൽ റൂമിലെ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കമ്പ്യൂട്ടർ വെച്ച് ഡോർ ഓപ്പൺ ചെയ്ത് വെക്കാം. ഒരാൾ പെട്ടെന്ന് തുറന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാം. ശല്യം വരാതെ റൂം അടച്ചിട്ട് പിന്നെ പരിപൂർണമായും ഒറ്റക്കാകുമ്പോഴാണ് നമുക്ക് ഈ രൂപത്തിൽ തെറ്റിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടാകുക. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി പിന്നെ മറ്റൊന്ന്, വർക്കിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് പിന്നെ അഴുതും ബിസ്മിയും ചൊല്ലിയിട്ട് ആരംഭിക്കുക. കാരണം ഷെയ്ത്താൻ അത് നമ്മുടെ അടുത്തേക്ക് വരും, ഷെയ്ത്താൻ ഓടിക്കാനോ വേണ്ടത്. അത്തരം ചിന്ത, നമസ്കാരത്തിൽ ഒരാൾക്ക് തെറ്റായ ചിന്തകൾ വരുമ്പോൾ നിസ്കരിക്കുമ്പോൾ റസൂൽ പറയുന്നതാണ് ഇടതുഭാഗത്തേക്ക് പാറ്റിത്തുപ്പി അഴുതു ബില്ലാഹി മിൻ ശൈത്താനിർ പറയണമെന്നാണ്. എന്നതുപോലെ ആ തെറ്റായ ചിന്ത വരുന്ന സമയത്ത് തന്നെ പിന്നെ അഴുതു ചൊല്ലിയിട്ട് മാറുക. പിന്നെ അങ്ങനെ തോന്നുന്ന സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും എൻഗേജ് ആയാൽ മതി, എണീച്ച് പോയി പുറത്തു പോവുകയോ ഒരു ജ്യൂസ് കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ. ഇതായിരുന്നാലും ഒറ്റക്കാകെന്ന് പറഞ്ഞാൽ പരിപൂർണമായും തിന്മ ചെയ്യുന്ന സാഹചര്യത്തോടെ ഒറ്റക്കാകാതിരിക്കുന്ന അവസ്ഥ നോക്കിയാൽ മതിയെന്ന് തോന്നുന്നുണ്ട്.
1: ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്നത് ഈ ഒരു കൺസേൺ ശരിക്ക് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതിലൊരു അഡിക്ഷൻ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ ശരിക്കും നമ്മളിതിൻ്റെ ഒരു വിത്ഡ്രോവലിൻ്റെ ഒരു ഒരു പാറ്റേൺ നമ്മളൊന്ന് മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ ആഗ്രഹം പോലെ ആയിരിക്കില്ല നമ്മുടെ ശരീരം വർക്കാവുക. ഇപ്പോൾ ഈ കോൺസിക്വൻസസ് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബ്രെയിനിൽ ഇതെങ്ങനെ ഫീഡ് ചെയ്യുന്നു, നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇപ്പോൾ ആശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളെ നോക്കിയാൽ ഷോർട്സ് റീൽസ് ഇത് നമ്മൾ എവിടെ തലച്ചോറിൽ ഇപ്പോൾ ഹിപ്പോ ക്യാമ്പ്സ് നമ്മൾ പറയുന്ന ഇതിൻ്റെ സേവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് നമ്മളെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ ആ കാഴ്ചകൾ നമ്മളെ പിന്നെയും പിന്നെയും നമ്മളങ്ങനെ അതിലേക്ക് റീകോൾ ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിൽ ഉണ്ടാവാറുണ്ട്. അവിടെ ശരിക്ക് അഡിക്ഷൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ അത് ഒരു സ്റ്റാഗ്നൻ സ്റ്റേജിലേക്ക് പോകാറുണ്ട്, സ്റ്റാഗ്നൻ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻഗേജ് ഒരു ഡോപ്പമിൻ പീക്കൊന്നും കിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് പോകുന്നത് ഡോപ്പമിൻ്റെ ഒരു പീക്ക് കിട്ടുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ മറികടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആഷിഖിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, ഈ സ്റ്റേജ് കടക്കലാണ് എല്ലാവരും ഏറ്റവും പ്രയാസമുള്ളത്. നമ്മൾ ഇത് വിത്ഡ്രോ ചെയ്യും 1 മാസം 2 മാസം എന്നൊക്കെ പറയും, അതെ. പക്ഷേ അവിടെ ശരിക്ക് നമ്മൾ ആ സ്റ്റേജിനെ മറികടക്കുക എന്നുള്ളത്. അപ്പോൾ ആശിക്കിന് സ്നേഹത്തോടെ പറയാനുള്ള കാര്യം, ആ സ്റ്റേജ് നമ്മൾ എത്രയും നമ്മൾ നിശ്ചയിക്കണ്ട. ഇത് ഞാനിപ്പോൾ കുറേ ട്രൈ ചെയ്തു, കുറേ ട്രൈ ചെയ്തു എന്ന് പറയണ്ടല്ലോ, നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്തു നമുക്ക് തോന്നണത്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കി തോന്നുമ്പോഴൊക്കെ നമ്മൾ അതിനിടക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ വിത്ഡ്രോവലിൻ്റെ ഇടക്ക് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ബ്രേക്കിനെ കുറച്ചുകൂടി നമ്മൾ ഒന്നുകൂടി ശ്രമിക്കുക, ഒന്നുകൂടി എലോങ് ചെയ്ത ടേമിലേക്ക് അത് മാറ്റുക. അവിടെ ഐസൊലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, സിവിക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ക്രീൻ പബ്ലിക്ലി വിസിബിൾ ആവാന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ നേരത്തെ യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ റീൽസ് ഷോർട്സ് ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ഞാൻ പോസിറ്റീവായി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് പറയുമ്പോഴൊക്കെ എല്ലാവരും ഇരിക്കുന്നത് കുറേ കാര്യങ്ങളിൽ പറയണമെന്നാണ്. ഞാൻ പറയുന്നത് പ്രാക്ടിക്കലി വർക്കിംഗ് ആയ ഫാമിലീസിനെ കാണിച്ചു തരാൻ പറ്റും. വെറുതെ അല്ല, കുട്ടികളൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് പാടൊഴിവാക്കി. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഷോർട്സ് കാണാൻ പറ്റില്ല. വീഡിയോസിന് ഒരു

0: ഉണ്ട്. നമ്മൾ കണ്ടാലും എത്ര മിനിറ്റ് എന്നുള്ളത് നമുക്കറിയും. അത് സ്വാഭാവികം ഉണ്ടാകും, ഷോർട്സ് എടുത്താൽ നോട്ട് വർക്ക് ചെയ്യുന്ന കാണിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈഡിലേക്കൊക്കെ മാറാം. ഒപ്പം ഈ പാറ്റേൺ പറയുമ്പോൾ പറയാനുള്ളത്, ഇതിനൊരു എൻഡ് ടേം ഒന്നും നമ്മൾ നിശ്ചയിക്കേണ്ട. ഞാൻ കുറേ ട്രൈ ചെയ്തു എന്നൊന്നും പറയണ്ട, നമ്മൾ ട്രൈ ചെയ്യുക, അല്ലാതെ നന്നായി പ്രാർത്ഥിക്കുക.
1: നന്നാകാൻ കഴിയും എന്നൊരു പോസിറ്റീവ് എപ്പം ആശിക്കിൻ്റെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സഹാബികളൊക്കെ തിന്മയിൽ മുഴുകി കുളിച്ചിരുന്ന ആളുകൾ മാറി. ഇപ്പോൾ ഒരു സഹാബി ഈ മുസ്ലിമാകുന്ന സന്ദർഭം നമുക്ക് ഹദീസിൽ കാണാം. അദ്ദേഹം പ്രവാചകൻ റസൂലെ, എനിക്ക് മോശം നിർത്താൻ കഴിയില്ല. മോശണം അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്, വേറെ എന്തും ഒഴിവാക്കാം, മോശണം ഹോബിയാണ്. അപ്പം നിർത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. റസൂൽ നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. നിസ്കാരം ഒഴിവാക്കരുത്. അപ്പോൾ ആ മനുഷ്യൻ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ തിരിച്ചു വന്നിട്ട് റസൂൽ എനിക്ക് കക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, അദ്ദേഹം നിസ്കരിക്കുന്നു, ഇന്ന സ്വലാത്ത തന്നഹ അനിൽ ഫഹ്ഷ വല മുൻകർ, നിസ്കാരത്തിന്മയെ തടയും. അപ്പോൾ അള്ളാഹുവിന് മനസ്സ് കൊടുത്ത് നിസ്കരിക്കാനും കഴിഞ്ഞാൽ, ഇബാദത്തുകൾ കൃത്യമാക്കാനും കഴിഞ്ഞാൽ അത്തരം കാര്യം മാറി നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സാധ്യമാകാത്തതൊന്നുമില്ല. ആശിക്ക് പറഞ്ഞതുപോലെ എനിക്ക് ആകുന്നില്ല എന്ന് പറയേണ്ടതില്ല. ആ ഒരു ടൈം ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും, വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു
2: പ്രാർത്ഥന ഒരു വലിയ
0: ഓവർകിംഗ് സ്പേസുകളൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ഇത്തരം ആളുകൾക്കൊക്കെ പ്രത്യേകിച്ചും ഓവർകിംഗ് സ്പേസിൽ
2: കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. പിന്നെ പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ മുൻകറാതിൽ അമാലി വലഹ്വാ സലാഖി വലഹ്വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേഹേച്ഛയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള പ്രാർത്ഥന, അത് റബ്ബിൻ്റെ ഒരു വലിയൊരു സഹായവും അവിടെ ഉണ്ടാവും. ആ രീതിയിലുള്ള ഈ ഒരു ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്കൊക്കെ അത്തരം തിന്മകളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം പിന്നെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ മുക്തമാക്കി ഒരു നല്ല ധാർമ്മിക മൂല്യത്തിലും ഊർജ്ജസ്വലതയും നന്മയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
3: മഷാല്ലാ തബാറക്കല്ല. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് ഡയലോഗ്.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിദ്യാപോഷണി ഫെലോഷിപ്പിന് അപേക്ഷിക്കാം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ വിദ്യാപോഷണി ഫെലോഷിപ്പിനായി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകളും അനുബന്ധ രേഖകളും ഡയറക്ടർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ്, KSRTC ബസ് ടെർമിനൽ 4-ാം നില, തിരുവനന്തപുരം 6950001 എന്ന വിലാസത്തിലാണ് സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.envt.kerala.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സന്ദർശിക്കാം, സെക്രട്ടേറിയറ്റിൽ സമയക്രമം. സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതിനുള്ള സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധി ദിവസങ്ങൾ ഒഴികെയുള്ള തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5:30 വരെ മുഖ്യമന്ത്രി പൊതുജനങ്ങളെ കാണും. വയോധികർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശത നേരിടുന്നവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ താഴത്തെ നിലയിലുള്ള പരാതി പരിഹാര സെല്ലിൽ നേരിട്ട് കാണും. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സന്ദർശകരെ അനുവദിക്കും. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർക്കും നിശ്ചിത സമയത്ത് ഓഫീസിലെത്തി മുഖ്യമന്ത്രിയെ കാണാം. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇല്ലാത്ത ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് പരാതി പരിഹാര സെല്ലിൽ നേരിട്ട് പരാതി സമർപ്പിക്കാം. ഇത്തരം ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 5 വരെ ഉദ്യോഗസ്ഥർ പരാതികൾ സ്വീകരിക്കും. kerala.cm.gov.in എന്നതാണ് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ്.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ നമുക്ക് ഏറെ സഹായകമാവുന്ന ഒരു പരിപാടിയാണ് ഹിഫ്ളുൽ ഖുർആൻ. ഒന്നോ രണ്ടോ സൂക്തങ്ങൾ ഓരോ ദിവസവും നമ്മെ പഠിപ്പിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് സൂറത്തു മുഹമ്മദിലെ 7-ാമത്തെ ആയത്താണ് പഠിപ്പിക്കപ്പെടുന്നത്. ഹാഫിൽ ജാഫർ സലഫി അവതരിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 47-ാം അധ്യായം സൂറത്തു മുഹമ്മദിലെ 6-ാം വചനം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനഃപ്പാഠമാക്കിയത്. 7-ാമത്തെ ചെറിയ ഒരായത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അവസാനം വരെ കേട്ട് എല്ലാവരും കൂടെ പാരായണം ചെയ്ത് പഠിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച 4-ാമത്തെ ആയത്തു മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.

0: ഇയാക്കും.
1: അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക,
0: യാസ്വർക്കും
1: സുക്കൂനാണ്, യൻസുർക്കും യൻസുറുക്കും എന്നല്ല,
0: യാസ്വർക്കും
1: സുക്കൂനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം.

0: ഏഴാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. മനഃപ്പാഠമാക്കിയ ശബ്ദം ശ്രദ്ധിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മെക്കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുഹമ്മദിലെ ഏഴാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം കേൾക്കാം. യഥാർത്ഥ ബുദ്ധിമാൻ. ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു മനുഷ്യനായി തീരുക എന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം, ഇഷ്ടം, സ്നേഹം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൂടിപ്പോകുകയും റബ്ബിനെ തൊട്ടും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും റബ്ബിൻ്റെ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ ഭയപ്പാടില്ലാതെ, ഓർക്കാതെ, വിസ്മരിക്കാതെ മുന്നോട്ടു പോകുമ്പോൾ തീർച്ചയായും ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം മറന്നുപോകുകയാണ്. ഇവിടെയാണ് ഉത്തമനായൊരു മനുഷ്യന് എപ്പോഴും അവൻ അയ്യക്കൂനലിൽ മൗത്തി മുസ്തഇദ്ദൻ, മരണത്തിന് തയ്യാറായി നിൽക്കുന്നവനായിരിക്കണമെന്ന ഒരു കാര്യത്തെ നാം തിരിച്ചറിയേണ്ടത്. മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധവും പരലോക വിചാരണയെക്കുറിച്ചുള്ള ഭയവും ഉള്ളവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ആത്മാവും മരണത്തെ നുകരും, ആസ്വദിക്കുമെന്നാണ്. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നാണ് അറബിയിൽ. ആ ദാഇഖത്ത് എന്ന് പറയുമ്പോൾ രുചിക്കുക, രുചിക്കുന്നവൻ. അപ്പോൾ ആ നിലക്ക് മരണത്തെ രുചിക്കുന്നവനാണ് എല്ലാ ശരീരവും എല്ലാ ആത്മാവും എല്ലാ ആളുകളും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അക്സറുഹും ലിൽ മൗത്തി ദിക്റൻ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ എന്നാണ്. അഥവാ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനി എന്നാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പല കാര്യത്തിലും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും അറിവുള്ളവരുമാണ് എന്ന് ശഠിക്കുമ്പോൾ തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ പല തെളിവുകളും ഹാജരാക്കുമ്പോൾ നമ്മൾ പഠിച്ച ഡിഗ്രികളും പി ജികളും മറ്റു പി എച്ച് ഡികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വെറും രേഖകളായി മാത്രം അവശേഷിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന ചില ഏടുകളും പുസ്തകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് ആ പുസ്തകങ്ങളിൽ എന്ത് അച്ചടിച്ച് വരണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അതിനുള്ള അവസരം അള്ളാഹു നമുക്ക് വിട്ടേച്ച് തന്നിട്ടുണ്ട്. അതാണ് നന്മ തിന്മകൾ ചെയ്യാനുള്ള ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഏത് സെക്കൻഡുകളിലും സംഭവിക്കാവുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. കാരണം അവൻ തൻ്റെ കൂടെയുള്ള, എപ്പോഴും അവൻ്റെ കൂടെയുള്ള ഒരേ ഒരു സാധനം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എപ്പോൾ എന്നുള്ളതാണ്. ആ ജീവിത അവസാനത്തിൻ്റെ സെക്കൻഡുകളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുർബലനാണ് മനുഷ്യനെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എത്രയോ വലിയ സ്വപ്നങ്ങളുണ്ട്, എത്രയോ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് ദുനിയാവിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സമയവും ലക്ഷ്യവുമായി മാറിപ്പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും എത്രയോ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തവരും എത്രയോ മയ്യത്തിൻ്റെ കഫം പുടവ തയ്യാറാക്കി കൊടുക്കുന്നതിലും ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിലും സാക്ഷികളായ നമുക്ക് ഒരു പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറി അകലുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരും പരലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവരുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം ആലോചിക്കുക. ഈ ഒരു സെക്കൻഡിൽ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നമ്മുടെ മരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പിടിക്കാനുള്ള മലക്കിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയവരായിട്ടാണ് ഈ സെക്കൻഡിൽ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക. ഒരു പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള, അടുത്ത വെക്കേഷനിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിവെച്ച നമ്മൾ ഒരു പക്ഷേ എത്ര ദിവസം, എത്ര സെക്കൻഡ്, എത്ര നിമിഷങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന യാതൊരു ഉറപ്പും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നാം തയ്യാറാക്കേണ്ടത്, നാം ലഗേജുകൾ ഒരുക്കുന്ന സമയത്ത് നമ്മളെ ഒരു ലഗേജുമില്ലാതെ, ഒന്നും കൈകളിൽ തിരിച്ചു നൽകാതെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു അണ പോലും നമ്മുടെ കൈകളിൽ വെച്ച് നൽകാതെ നമ്മെ യാത്രയാക്കുന്ന ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി കരയുമ്പോൾ നമ്മുടെ വെറുപാടിൻ്റെ സങ്കടങ്ങൾ കൊണ്ട് മനസ്സ് വേദനിക്കുന്ന മക്കളും ഭാര്യയും മാതാപിതാക്കളുമുള്ള ആ വേദിയിൽ ആ സങ്കടങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയാതെ ജീവനറ്റ ആത്മാവ് നഷ്ടപ്പെട്ടൊരു ശരീരം മാത്രമായി നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ചില ശരീരം മാത്രമാണ് എൻ്റെതെന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കൈകളിലുള്ള 100 രൂപയിൽ നിന്ന് ഞാൻ എനിക്ക് ആസ്വദിക്കാവുന്ന എന്തെങ്കിലും വാങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൽ നിന്ന്, ഈ 100 രൂപയിൽ നിന്ന് എൻ്റെ നാളെയുടെ ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് എനിക്ക് ലാഭം നൽകുന്ന എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന ചിന്തയിലാണ് യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത്. നമ്മുടെ കൈകളിൽ ഒരു പക്ഷേ ആസ്വദിക്കാൻ സാധിക്കാത്ത പണമുണ്ടാകാം, സമ്പത്തുണ്ടാകാം. നമ്മൾക്ക് ഒരിക്കലും കൈകളിൽ ഒരുമിച്ച് പിടിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പണത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ പണത്തിൻ്റെ വലിയ അട്ടികൾ നമ്മുടെ കൈകളിലുണ്ടാകാം. പക്ഷേ അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല, നമുക്കൊരിക്കലും ഈ ദുനിയാവിൽ ആസ്വാദനത്തിൻ്റെ പരിമിതികളുള്ള ലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ അവസരങ്ങൾ കുറവാണ്. ഒരുപക്ഷേ പ്രായം നമുക്ക് വെല്ലുവിളിയാകാം, ഒരുപക്ഷേ ആരോഗ്യങ്ങൾ നമുക്ക് തിരിച്ചടിയാകാം, നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്താനുള്ള പ്രാപ്തിയില്ലാതെ വരാം. അങ്ങനെ പല നിലക്കും ദുനിയാവിൽ ചില പരിമിതികളും ചില കുറച്ചിലുകളും കുറവുകളും മാത്രമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രായമില്ലാതെ യാതൊരു മോശമായ സംസാരങ്ങൾക്കോ വാക്കുകൾക്കോ കാതോർക്കേണ്ടി വരേണ്ട അവസരം ഇല്ലാതെ വളരെ സുന്ദരമായി രോഗങ്ങളില്ലാത്ത, മലമൂത്ര വിസർജനങ്ങളില്ലാത്ത ഏറ്റവും നല്ലൊരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടി മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉത്തമ ബോധവാന്മാരായി, ഉത്തമ മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, ഭയപ്പെടുക, തയ്യാറെടുപ്പുകൾ നടത്തുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാഅല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസ്വാരി, എപ്പിക്കാട്.
5: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
6: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നും ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
7: യെസ്.
6: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ടി വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട്. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
7: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും.
6: അതെ,
7: ഫോമോ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മുടെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓനെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം
6: കിട്ടുന്നുണ്ട്.
7: അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നുണ്ട് കുട്ടിനോട്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചു. അവൾ സറണ്ടർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പം തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എന്റെ സ്കിന്ന്, എന്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എന്റെ ഈ ഇതിനെന്താ പറയാ പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എന്റെ ചുണ്ട്. അപ്പൊ ചുണ്ട് സർജറി ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിന്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യാണ്. അപ്പൊ ഈ ഇത്തരം മാനസിക രോഗം, മാനസിക രോഗം എന്ന് പറഞ്ഞാല് അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാല് മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറൊന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഇതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അതയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയല്ല, ഇങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാം. ജോലി എന്നാണ് തോന്നുന്നു പറയാം. കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലയൻ എന്ന് പറയുന്നത്. ജ്വാലയൻ നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
6: ശരിയല്ല.
7: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിന്റെ സമാധാനം. പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
6: ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
7: അതെ. മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേ. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പരതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടിമറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഇത്ര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബ്ർ കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
6: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, അഡ്മിറ്റ് ചെയ്തിട്ടാണ്.
7: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്, വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല, ഞാൻ അങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
8: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്. മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് നജ്മുദ്ദീൻ.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം, മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് നജ്മുദ്ദീൻ.
1: പീസ് റേഡിയോ അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. ബനു ഇസ്രായേലർക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും അവയിൽ നമുക്കുള്ള പാഠങ്ങളും. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പരിപാടിയിൽ ബഹുമാനനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ സംസാരം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയിനാ വഹബീബിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ, വആലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായീലരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവയിലടങ്ങിയിട്ടുള്ള ചില ഉപദേശങ്ങളും സത്യവിശ്വാസികളായ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങളും മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 40-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ. യാ ബനി ഇസ്രായീൽ, ഓ ബനു ഇസ്രായീലരെ, ഇസ്രായീൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണമെന്നാണ്. ബനു ഇസ്രായീലർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നുബുവത്തും ഹിക്മത്തും രാജാധിപത്യവും എല്ലാം അവർക്ക് നൽകി. വിശിഷ്ടങ്ങളായ ഭക്ഷണങ്ങളിൽ നിന്ന് ഭക്ഷിക്കുവാനും അതേപോലെയുള്ള മതപരവും ഭൗതികവുമായ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അത്തരം നിഅമത്തുകൾ നിങ്ങൾ ഓർക്കണമെന്നാണ്. സത്യവിശ്വാസികളെല്ലാവരും തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളെ ഓർക്കണം, ശാക്കിര്യങ്ങളാവണം, നന്ദിയുള്ളവരാകണം. അങ്ങനെയുള്ളവർക്കേ അല്ലാഹുവിനെ യഥാവിധി ആരാധിക്കുവാനും സാധിക്കുകയുള്ളൂ. പിന്നീട് അവരോട് പറയുന്നത് വഔഫു ബിആഹ്ദി, നിങ്ങൾ എന്നോട് നടത്തിയ കരാറുകൾ പാലിക്കണമെന്നാണ്. കാരണം വക്കാന അഹദുല്ലാഹി മസ്ഊല, അല്ലാഹുവിനോട് നടത്തിയ കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും. സത്യവിശ്വാസികൾ എക്കാലഘട്ടത്തിലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ബനു ഇസ്രായീലരോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്നോടുള്ള കരാറു പാലിക്കൂ എന്നാണ്. അല്ലാഹുവിനോട് നാം ഏതെല്ലാം കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിക്കാമെന്ന കരാർ, അതാണ് മനുഷ്യർ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലാഹുവിനോട് നടത്തിയിട്ടുള്ള കരാർ. ആ കരാറു പാലിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. ഷഹാദത്ത് കലിമയിലൂടെ ഞാൻ മുഅ്മിനാണ് എന്ന് പറയുന്നതിലൂടെ നാം നിർവഹിക്കുന്ന ആ കരാർ ജീവിതം കൊണ്ട് പാലിക്കാൻ അല്ലാഹു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഊഫി ബി ആഹ്ദിക്കും, നിങ്ങളോടുള്ള കരാർ ഞാനും പാലിക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹു അവൻ്റെ കരാറുകൾ ലംഘിക്കുകയില്ല. നാം അല്ലാഹുവിനോട് നടത്തിയ കരാർ നാം പാലിക്കുകയാണെങ്കിൽ നമ്മെ സഹായിക്കാം, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാം, ഇഹത്തിലും പരത്തിലും രക്ഷ നൽകാമെന്നുള്ള കരാർ അല്ലാഹുവും പാലിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അല്ലാഹുവിനോട് നാം നടത്തിയ കരാറുകൾ നാം പാലിക്കാത്തതാണ് എന്ന് ഈ വചനം നമുക്ക് സൂചന നൽകുന്നു. വഇയ്യായ ഫർഹബൂൻ, നിങ്ങൾ എന്നെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ മാത്രമേ ഭയപ്പെടാവൂ. ഭൗതികമായ സാഹചര്യങ്ങളെ ഭയപ്പെട്ടോ, അതേപോലെയുള്ള വിഷയങ്ങളെ പേടിച്ചുകൊണ്ടോ സത്യത്തിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്, നീതിയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത് എന്നും, ആരെയും ഭയപ്പെടാതെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് സത്യത്തിനു വേണ്ടി, നന്മയ്ക്കു വേണ്ടി, നീതിക്കു വേണ്ടി നിലകൊള്ളണം എന്നുമാണ് ബനു ഇസ്രായീലരോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും നീതിക്കു വേണ്ടിയും നന്മയ്ക്കു വേണ്ടിയും നിലകൊള്ളുകയും അത്തരം സാഹചര്യങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ ധൈര്യപൂർവം തൻ്റെ ഇടത്തോടുകൂടി നേരിടുകയും ചെയ്യണമെന്ന പാഠമാണ് ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്.

0: സത്യപ്പെടുത്തി കൊണ്ടുവന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹ്, നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരിൽ ഒന്നാമന്മാരായി മാറരുത്. കാരണം വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കേണ്ടവരിൽ ഒന്നാമന്മാരായിട്ടാണ് നിങ്ങൾ മാറേണ്ടത്. കാരണം നിങ്ങൾ വേദത്തിൻ്റെ ആളുകളാണ്, പ്രവാചകന്മാരുടെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാം, വേദഗ്രന്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളെപ്പോലെയല്ല. എന്നിട്ടും മക്കയിലുള്ള ആളുകൾ വിശ്വസിക്കുന്നു, വേദക്കാരെന്ന് പറയുന്ന നിങ്ങളതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം, വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട എല്ലാത്തിലും വിശ്വസിക്കണം. പ്രവാചകനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കണം. നമ്മളാണ് അതിൽ വിശ്വസിക്കാൻ ഏറ്റവും അർഹർ. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളെ നിരാകരിക്കുന്നവരിൽ, പ്രവാചകന്റെ ഹദീസുകളെ നിരാകരിക്കുന്നവരിൽ പലപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം നാമധാരികളാണ് എന്നത് ഏറെ ദുഃഖത്തോടുകൂടി നാം മനസ്സിലാക്കുക. വല തഷ്തറൂ ബിആയാതി സമനൻ ഖലീല, എന്റെ വചനങ്ങളെ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയരുത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി വേദവാക്യങ്ങളെ വളച്ചൊടിക്കുക, അവയെ മറച്ചുവെക്കുക, അവയെ ദുർവ്യാഖ്യാനിക്കുക, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാതിരിക്കുക, എന്നിട്ട് ഭൗതികമായ നേട്ടങ്ങൾക്കു വേണ്ടി മതതത്വങ്ങളെ തള്ളിക്കളയുക, ആളുകൾക്കൊപ്പിച്ചു മതം പറയുക, പണക്കാരായ ആളുകളിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി അവർക്കനുകൂലമായി സംസാരിക്കുക, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങാൻ വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിച്ചും തെറ്റായ നിലക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും മുന്നോട്ടു പോവുക, ഇതും പാടില്ല എന്നുള്ള ഉസ്ഹാനു തല പറയുന്നു. മറിച്ച് പാരത്രിക ജീവിതത്തിലെ ഉന്നതമായ സ്വർഗം പ്രതീക്ഷിച്ച് മതത്തിൽ അടിയുറച്ചു നിൽക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആവശ്യപ്പെടുന്നത്. വീണ്ടും അള്ളാഹു പറയുന്നു, വഇയ്യായ ഫത്തഖൂൻ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ച് സത്യത്തെ മറച്ചുവെക്കരുത് അറിഞ്ഞുകൊണ്ട് എന്നും. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർകഉ മഅറാകിഈൻ, നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനും റുകൂഉ ചെയ്യുന്നവരുടെ കൂടെ റുകൂഉ ചെയ്തുകൊണ്ട് വിനയാന്യതരായി ജീവിക്കുവാനും ബനു ഇസ്രായീലരോട് അല്ലാഹു സുബ്ഹാനഹു വതാല ആവശ്യപ്പെട്ടു. അത്തരം ഉപദേശങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ വിശ്വാസികളായി നാം ജീവിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ബനു ഇസ്രായേലർക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളും അവയിൽ നമുക്കുള്ള പാഠങ്ങളും. സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ കൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കൊസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ

0: സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു മനോഹരമായ ചരിത്രാനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിനെ തടയിടാൻ വേണ്ടി മുശ്രിക്കുകളായ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ ആ തന്ത്രങ്ങൾ അത്രയും അതൊന്നും സമൂഹത്തിൽ ഒട്ടും തന്നെ യേശിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുദിനം ആളുകളും പ്രേക്ഷകരും കൂടി വരുന്നൊരു കാഴ്ചയാണ് പ്രവാചകന്റെ വാക്കുകളെ കാതോർക്കാൻ.
2: അനുയായികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
3: അതേപോലെ തന്നെ ഈ ആദർശത്തെ പുൽകാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും പ്രവാചകനിലേക്ക് അടുക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത് തെല്ലൊന്നുമല്ല മക്കയിലെ മുശ്രിക്കുകളെ അലോസരപ്പെടുത്തിയത്. അവരുടെ പ്രമാണിത്വവും അപ്രമാദിത്വവും തകരുമോ എന്നൊരു ഭാഗത്ത് പേടി. രണ്ടാമത്, ഇസ്ലാം വളർന്നു വലുതാകുന്നതിനെ കുറിച്ചുള്ള അതീവ ഉത്കണ്ഠയും ആശങ്കയും. അപ്പം ഇതിനിടക്ക് അവർ പീഡനത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അതേപോലെ തന്നെ പ്രലോഭനങ്ങളുടെയും ഒക്കെ വഴികൾ അവർ പലതായി പുറത്തെടുത്തു പല സന്ദർഭങ്ങളിലായി. ഉത്തുബത്തു ബിനു റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ ഇതായിരുന്നു, നീ എന്തൊന്ന് ആഗ്രഹിക്കുന്നുവോ, നാടിൻ്റെ അധികാരമാണോ അത് നൽകാം, സമ്പത്താണോ അത് നൽകാം, സുന്ദരിയാണോ അത് നൽകാം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ ഫുസ്സിലത്ത് ഓതിക്കൊടുത്തു. അതിൽ ആകൃഷ്ടനായി അതിൻ്റെ അവസാനത്തിൽ പറയുന്ന സുജൂദിൻ്റെ ആയത്തുകളിൽ ഉത്തുബത്തു ബിനു റബിയ ആ സുജൂദ് ചെയ്തു എന്നുപോലും നമുക്ക് കാണാൻ കഴിയും, ചരിത്ര പരാമർശങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് മുശ്രിക്കുകളുടെ സദസ്സിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് പോലും, നീയും പോയ പോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, നീയും ആകൃഷ്ടനായി പോയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് പലതും അവർ പരീക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇന്ന് മനസ്സിൽ പിന്നെ ആ ചരിത്രത്തിലെ ഒരു ഭാഗമാണ് പറയുന്നത്, അതായത് അവർ പ്രവാചകനോട് മറ്റൊരു ഓഫർ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ക്ലിക്കാവുമെന്നാണ്. മറ്റുള്ള ഇതുവരെ നമ്മൾ കളിച്ച കളി പോലെയല്ല, ഇത് എന്തായാലും ക്ലിക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ആശയം രൂപകൽപ്പന ചെയ്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നത്.
2: ശരിക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ളതിനപ്പുറം ആദ്യം മാനസികമായി തളർത്താൻ നോക്കുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ്, ആദ്യം ആദ്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇതിന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്.
3: അതുമാത്രമല്ല, നമ്മൾ ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, അതേപോലെ തന്നെ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയിൽ ഇസ്ലാമിനെ കേൾക്കാനും അറിയാനും ആഗ്രഹം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ അത് ആ മനസ്സുകളെ കീഴടക്കും എന്നുള്ളതാണ്. ഇത് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ശത്രുക്കൾക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യുദ്ധങ്ങളുടെ മതമെന്നും അതേപോലെ തന്നെ ഇത് ജിഹാദികളാണോ എന്നുമൊക്കെ അവർ പറഞ്ഞു പരത്തുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവർ തന്ന ഓഫർ ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ഒരു ഓഫർ ഇതായിരുന്നു. അതായത്, മുഹമ്മദേ, നീ ഞങ്ങളുടെ ആദർശത്തിലേക്കും വരണ്ട, ഞങ്ങൾ നിൻ്റെ ആദർശത്തിലേക്കും വരുന്നില്ല, പക്ഷെ നമുക്കൊരു ടൈ ആവാം. എങ്ങനെ? ഞങ്ങൾ നിൻ്റെ ദൈവത്തെയും ആരാധിക്കാം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിക്കാം, നീയും എന്ത് ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും നീയും എന്ത് ചെയ്യുക, വണങ്ങ. അപ്പം രണ്ടു കൂട്ടർക്കും അത് പ്രശ്നമല്ലല്ലോ. നീ എന്ത് ചെയ്യണ്ട, ഞങ്ങളുടെ ദീനിലേക്ക് വരണ്ട, പക്ഷെ ഞങ്ങളുടെ ദൈവങ്ങളെ നീ എന്ത് ചെയ്യുക, അതിൽ കാണാം ഒരു സന, ഒരു വർഷം നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. അപ്പം ഇതിൽ നമുക്ക് തമ്മിലൊരു പ്രശ്നങ്ങളില്ലല്ലോ, നമുക്കൊരു വിഭാഗീയതയും അതേപോലെ തന്നെ ഒരു അസ്പൃശ്യതയും ഒന്നും ഇതിൽ വരില്ല, നമുക്ക് ചേർന്ന് നിന്നും പ്രവർത്തിക്കാം. അപ്പോഴാണ് ആ ഒരു കൊച്ചു അധ്യായം അവതരിക്കുന്നത്,
2: സൂറത്തുൽ കാഫിറൂൻ.
3: അതായത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാൻ, കൊല്ലോ നബിയെ, അങ്ങ് പ്രഖ്യാപിക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ,
2: അല്ലയോ സത്യനിഷേധികളെ,
3: ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല. അതേപോലെ തന്നെ വല അഅബുദു മാ തഅബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു സൂറത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ എന്താണ്, അതിനെ അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, പിന്നെ വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കാൻ, എന്തിലും നമുക്ക് സൗഹൃദമാകാം. ഇസ്ലാം പ്രഘോഷണം ചെയ്യുന്നത് മാനവ സൗഹാർദ്ദമാണ്, മത സൗഹാർദ്ദമല്ല. മതത്തിൽ സൗഹാർദ്ദമില്ല. കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അതേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. അത് മറ്റൊന്നുമായി ചേർന്ന് നിൽക്കില്ല. ഇസ്ലാം എല്ലാത്തിൻ്റെയും മുകളിലാണ്. അതിന് എല്ലാത്തിൻ്റെ അതിൻ്റെ മൻസിലത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മുകളിലാണ്.
2: ശരിക്കും അവരന്ന് ആ ഒരു നീട്ടിവെച്ച ആ ഒരു മോഹന വാഗ്ദാനം ശരിക്കും വിഡ്ഢിത്തമാണത്. ലോകത്തെ എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നായിക്കൂടെ, നിങ്ങൾ ഞങ്ങളത് ആരാധിക്കും, ഞങ്ങൾ നിങ്ങളത് ആരാധിക്കാം, നമുക്കിങ്ങനെ അങ്ങനെ പരസ്പരം ഒരു ഒത്തൊരുമയിൽ നിങ്ങളുടെ ആഘോഷങ്ങളിൽ ഞങ്ങളും പങ്കെടുക്കാം, ഞങ്ങളുടെ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമുള്ള വാക്കായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു ഐഡിയോളജി ആത്മാർത്ഥമായി പിന്തുടരുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വസ്തുതയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കാരണം നമ്മൾ നീതിയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ഒരു ഐഡിയോളജി, അതിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ഒരാളും ഒരു ബുദ്ധിയുള്ള മനുഷ്യനും നടത്തൂല. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന് അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, ഞാൻ ആരാധിക്കുന്നതിനൊരിക്കലും നിങ്ങൾ ആരാധിക്കൂല. അത് വെറുതെ പുറംപൂച്ചിൽ പലതും ചെയ്തേക്കാം, പക്ഷെ ആത്മാർത്ഥതയോടെ അത് ചെയ്യൂല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ പക്ഷെ എനിക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇത് വെട്ടി തുറന്നും പറഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറഞ്ഞതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു മതക്കാരൻ്റെ ശവസംസ്കാര ചടങ്ങും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യത്വം കാണിച്ചതുകൊണ്ടാണത്, ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ തൻ്റെ അയൽവാസികളോട്, അവർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ, തൻ്റെ വീട്ടിലുള്ള കറിയിൽ കുറെ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അവർക്കും കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ വിഡ്ഢിത്തം നിറഞ്ഞ ബോഷ്ക്ക് നിറഞ്ഞ മതസൗഹാർദ്ദം ഒരിക്കലും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തില്ല. അത് നടക്കൂല. അത് കേവലം പ്രകടന പരതകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയെ ചെയ്യുള്ളൂ.
3: അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ പല ആഘോഷങ്ങളുടെ വേളയിലും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുട്ടികളും അതിലെ സ്ത്രീകളുമൊക്കെ അതിൻ്റെ വേഷവിധാനങ്ങൾ അതിനോട് ചേർന്നുകൊണ്ട് അതിൻ്റെ വേഷവിധാനങ്ങൾ അണിഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പറയേണ്ടുന്ന ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ കറാമത്തുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്, അത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രവാചകന്മാർ പ്രൊമോട്ട് ചെയ്തിരുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ഒരു അന്തരം നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടുന്ന അല്ലെങ്കിൽ പിന്നെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ കറാമത്ത് കച്ചവടം ചെയ്യുന്നു. പ്രവാചകന്മാരുടെ മാതൃക എന്താണ്? അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറകൾ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്ര പരാമർശമാണ്.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ റിയാലുസ്സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലുസ്സാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد حديث جبريل ما ബന്ധപ്പെട്ട അതിന്റെ ഫവായിദുകളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൽ ഒന്ന്, ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട ഈ പിഴച്ചുപോയ കക്ഷികൾ ഉടലെടുക്കുന്നത് സ്വഹാബികളുടെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമായിട്ടാണല്ലോ ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ പഠിച്ചു മനസ്സിലാക്കാൻ ബസ്രയിൽ നിന്ന് രണ്ടാളുകൾ വന്നു എന്ന് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്വഹാബികളുടെ കാലം തീരുന്നതിന് മുമ്പേ ഈ ഒരു പിഴച്ച വിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 73. അപ്പോൾ അതിനു മുമ്പേ ഈ ഒരു പിഴച്ച വിശ്വാസം ഉടലെടുത്തിട്ടുണ്ട്. വളരെ പഴക്കമുള്ള ഒരു പിഴച്ച വിശ്വാസമാണ് ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. രണ്ടാമത്തൊരു കാര്യം, തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളിൽ ഉടലെടുക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അത് പറഞ്ഞു തരുവാനും യോഗ്യരായ കഴിവുള്ള നിപുണരായ പണ്ഡിതന്മാരെ അവലംബിക്കുക എന്നുള്ളത് പൂർവകാല സൂരികളുടെ പോലും മഹത്തുക്കളുടെ പോലും സ്വഭാവമായിരുന്നു എന്നാണ്. ഇവിടെ താബിഴുകൾ അവരെ ഈ വിഷയം മനസ്സിലാക്കുവാൻ വേണ്ടി അവലംബിച്ചത് സ്വഹാബത്തിനെയാണല്ലോ. അതത് കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിത സൂരികളെ, ശ്രേഷ്ഠരെ വിശ്വാസകാര്യങ്ങളിലോ അനുഷ്ഠാന വിഷയങ്ങളിലോ മതപരമായ മറ്റേത് കാര്യങ്ങളിലും ഉണ്ടാകുന്ന അബദ്ധങ്ങൾ, പിടിച്ച വിശ്വാസങ്ങൾ, അവയുടെ നിജസ്ഥിതി അറിയാനും അപകടം മനസ്സിലാക്കുവാനും ശരിയായ ദീൻ എന്താണ് എന്ന് ഗ്രഹിക്കുവാനും അതത് കാലങ്ങളിലുള്ള പണ്ഡിതന്മാരെയും വിവരമുള്ളവരെയും ആശ്രയിക്കണം, അവലംബിക്കണം എന്നുള്ള പാഠം ഇതിലടങ്ങിയിട്ടുണ്ട്. അതോരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ഞാനൊന്നും അറിയില്ല, ഞാനൊന്നിലേക്കുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതിൻ്റെ മതവിധി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ശ്രമമുണ്ടാകണമെന്നുള്ളത് നമ്മുടെ പൂർവീകരുടെ മാതൃകയാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയുമാണത്. ഫസ്അലൂ അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ഹജ്ജ്, ഉംറ പോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ പുണ്യഭൂമിയിലേക്ക് പോകുന്ന ആളുകൾ അവിടെയുള്ള പണ്ഡിതന്മാരും വിവരമുള്ള ആളുകളുമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് മതവിഷയങ്ങളിലുള്ള അവരുടെ വിജ്ഞാനത്തിൻ്റെ വൃത്തം വിശാലമാക്കുവാനുള്ള അവസരങ്ങളായി ഹജ്ജ്, ഉംറ പോലെയുള്ള കാര്യങ്ങളെ, സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നതും ഇതിലെ മറ്റൊരു പാഠമാണ്. അതാണിവിടെ യഹ്യ ബിനു യഅ്മറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തു ഉമൈരിയുമൊക്കെ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. സ്വഹാബത്തിനെ ഇത്തരം വിഷയങ്ങളിൽ അവലംബിക്കുകയും മതവിജ്ഞാനങ്ങൾക്കായി ഹജ്ജ് സന്ദർഭങ്ങളെ ഉംറയുടെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിയ വേറെയും സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന വേറെയും ചില സംഭവങ്ങളിൽ ഖവാരിജുകളുടെ വിശ്വാസത്തോട് ഒരു അയവുണ്ടായിരുന്ന ചില ആളുകൾ മക്കയിൽ ചെന്ന് ഉംറക്കൊക്കെ ചെന്നപ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസുകളും പ്രഭാഷണങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ വന്നേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിനൊക്കെ കുറിച്ച് ചോദിച്ച് പഠിച്ച് അവരാ വിശ്വാസത്തിൽ നിന്ന് മാറി അഹ്ലു സുന്നയുടെ റൂട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന സംഭവം ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതായും നമുക്ക് കാണാം. അപ്പം ഇങ്ങനെയുള്ള പല പാഠങ്ങളും ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ധാരാളം വിഷയങ്ങൾ വേറെയും വരുന്നുണ്ട്. ഇൻഷാല്ലാ അതെല്ലാം നമുക്ക് ഈ പഠനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ വേഷത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യവും അദ്ദേഹം വിഷയങ്ങളെ സത്യപ്പെടുത്തുന്നതുമൊക്കെ സ്വഹാബികളിൽ ആശ്ചര്യം ജനിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ വന്ന് ചോദ്യം ചോദിക്കുന്ന ഈ വ്യക്തി ആരാണ് എന്നവർക്കറിയില്ല. ആ നാട്ടുകാരനല്ല, ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒരു യാത്ര ചെയ്തതിൻ്റെ അടയാളമൊന്നും പ്രത്യക്ഷമായി കാണാനും സാധിക്കുന്നില്ല. അതവരെ ആകെ അത്ഭുതപ്പെടുത്തുന്നു. രണ്ടാമതായി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉത്തരങ്ങളെ ശരിപ്പെടുത്തുന്നു, അത് ശരിയാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങളാ പറഞ്ഞത് ശരിയാണ് എന്ന് പ്രസ്താവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നേരത്തെ ആ വിഷയത്തെക്കുറിച്ച് അറിയാം എന്നാണല്ലോ വരിക. അതും സ്വഹാബികളുടെ അത്ഭുതത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്ന് ഇരുന്ന സംഭവം, റസൂലുള്ളയുടെ സദസ്സിൽ ഇരുന്ന സംഭവം നമുക്ക് കാണാം. അതിൻ്റെ മര്യാദകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന രൂപം ഇവിടെ ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെയും മറ്റുമൊക്കെ ഹദീസിൽ കാണാം. റസൂലുള്ളയുടെ കാൽമുട്ടുകളോട് ഇദ്ദേഹത്തിൻ്റെ കാൽമുട്ടുകൾ ചേർത്ത് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൈകൾ ജിബ്രീലിൻ്റെ തന്നെ തുടകളിൽ അദ്ദേഹം വെക്കുന്നു. അങ്ങനെ വളരെ അദബോടുകൂടെയാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി, ഒരു ത്വാലിബുൽ ഇൽം തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ, അധ്യാപകൻ്റെ മുന്നിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ ഇവിടെ നിന്നും വ്യക്തമാണ്. വളരെ അദബോടുകൂടെ ആയിരിക്കണം, വളരെ വിനയത്തോടുകൂടെയായിരിക്കണം ഗുരുവിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടത്. അതൊക്കെ വിജ്ഞാനം ആർജിക്കുന്നവരുടെ അവർ കൃത്യമായി ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളിൽ പെട്ടതാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നത്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് താങ്കൾ എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു തരണം എന്നാണ്. ഈ ഹദീസിൽ 4 തവണ അഖ്ബിർനി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് സാധാരണ അഹ്ബിർനി എന്ന് പറയുമ്പോൾ തനിക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല അത് എന്നാണ്. അറിയാത്തൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല അഹ്ബിർനി എന്ന് പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശ്യം. അറിയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു തരണം എന്നർത്ഥത്തിനും വരാം. എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു കാര്യം ചോദിച്ചു പഠിക്കലല്ല അഹ്ബിർനി എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ആശയമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. യാ മുഹമ്മദ് എന്നാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിളി വിരോധിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യാ മുഹമ്മദ് എന്ന വിളി അത് അപമര്യാദയാണ്. ഈ റസൂലുള്ളാ സ്വഹാബികൾ റസൂലല്ലാ നബിയല്ലാ എന്ന റിസാലത്തിലേക്കും നുബുവത്തിലേക്കുമൊക്കെ ചേർത്തുകൊണ്ടാണ് അവർ റസൂലുള്ളയെ അഭിസംബോധന ചെയ്തിരുന്നത്. റസൂലുള്ളയുടെ പത്നിമാർ പോലും യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ ദൂതരെ എന്ന വിളിയാണല്ലോ നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ യാ മുഹമ്മദ് എന്നുള്ള വിളി എന്തുകൊണ്ട്? പല മറുപടികളും പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബിയെ വിളിക്കരുത് എന്ന വിധി അത് മലക്കുകൾക്ക് ബാധകമല്ല എന്നതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ഉന്നയിക്കപ്പെടാവുന്ന ഒരു സംശയമെന്ന് പറയുന്നത്, ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം സലാം പറയാതെയാണല്ലോ വന്നത്, സലാം പറയാതെയാണല്ലോ വന്നത്, അതെന്തുകൊണ്ടാണ് എന്ന സംശയങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. മഹാനാ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ആ സംശയത്തെ ദൂരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകിൽ സലാം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സലാം പറഞ്ഞു അത് റിവാദ് ചെയ്തപ്പെട്ടിട്ടില്ല. അതേപോലെ സലാം പറഞ്ഞതായി കൃത്യമായി റിവായത്ത് വന്നതും മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നു. ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത് എന്നത് സ്വഹിയായ നിലക്ക് റിവായത്ത് വന്നിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണത് സ്വഹിയെന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഹദീസുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ്സാലിഹീൻ. ഇന്നത്തെ റിയാലുസ്സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുറാൻ എന്ന് കേട്ടിട്ട് വരെ അല്ലേ?
5: യെസ്.
6: أعوذ بالله من الشيطان الرجيم
7: وجعلنا السماء سقفا

0: മാഷാല്ലാ. മദനി ഖുർആനിൽ നമ്മൾ കേട്ടത്,
1: നമ്മൾ കേട്ടത് സൂറത്തുൽ അംബിയയിലെ 32-33 വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും ആശ്വാസകരവും റബ്ബിലേക്ക് അടുക്കാൻ പ്രചോദനവുമായ ചില വചനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പലതരം സൃഷ്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകം തന്നെയാണ്. അതിൻ്റെ മേലെ ഒന്നില്ല എന്ന് തെളിയിക്കുന്ന വാചകങ്ങൾ, നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ചില വാചകങ്ങളാണ് അല്ലേ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോയി വരികയാണെങ്കിൽ, ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽപ്പുരയും ആക്കിയിരിക്കുന്നു, അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തിരിഞ്ഞു കളയുന്നവരാകുന്നു എന്നാണ്.
0: അതെ, ഇവിടെ ഈ ആയത്തുകൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി മേഖലകളുണ്ട്. സൃഷ്ടിപ്പും നമ്മൾ യാതൊരു ചെലവുമില്ലാതെ അല്ലെങ്കിൽ കാശടക്കാതെ നമ്മൾ ആസ്വദിക്കുന്ന ഈ വെളിച്ചവും പ്രകാശവും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും, അതെല്ലാം അതിൻ്റെതായ ഒരു രൂപത്തിൽ യാതൊരു കൂട്ടിമുട്ടലുകളില്ലാതെ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നു.
1: അതെ അതെ, ഇതിൽ ചില ഉദാഹരണങ്ങളും കൂടി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. രാവ്, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ പടച്ചുണ്ടാക്കിയവനത്രേ അള്ളാഹു. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പിന്നെ ഇതൊക്കെ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിമറിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കീഴിലാണ്. നമ്മൾ ഈ സുരക്ഷിതമായ ജീവിതം എന്തും സംഭവിക്കാവുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ കൈകളിലാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ ജനങ്ങളിതൊന്നും മനസ്സിലാക്കാതെ ഇത്രയും വലിയ സൗകര്യങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്.
0: ഇവിടെ ശരിക്കും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരായത്തിലൂടെ പോയപ്പോൾ ഓർമ്മ വന്നെന്താ വെച്ചാലേ, ഇപ്പോൾ ഈ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന ഒരു ശക്തിയെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരു മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരാളിങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിലാണ്, അപ്പോൾ ഇവിടെ നിന്നിട്ട് അയാളിങ്ങനെ വിളിക്കുകയാണ്, എന്ത് അയാൾ ജ്യേഷ്ഠൻ്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരെന്താ പറയുക, ഈ ചങ്ങൈക്ക് എന്താ വട്ടുണ്ട് അല്ലേ? കാരണം എന്താ, അപ്പോൾ പറയുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, എൻ്റെ ജ്യേഷ്ഠനുണ്ട് അല്ലേ, അപ്പം എൻ്റെ ജ്യേഷ്ഠന് ഈ പിന്നെ കടലുകൾക്ക് അപ്പുറത്ത് പിന്നെ ഒരു രാജ്യത്ത് ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ വിളിക്കണം, ഈ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇയാളെ നമ്മൾ പൊട്ടനെന്ന് വിലയിരുത്തുമ്പോഴും അവിടെ ഒരു സംഗതി നമുക്ക് തിരിച്ചറിയാണ്ട്, നമ്മുടെ ഒരു ശബ്ദത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരാളില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് കടലുകൾക്ക് അപ്പുറത്ത് ഒരു മറ്റൊരു രാജ്യത്ത് എൻ്റെ സഹോദരനുണ്ട് എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് വിളിച്ചാൽ ആ ശബ്ദം അങ്ങോട്ട് എത്തൂല, സ്വാഭാവികമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ശബ്ദത്തിന് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെയൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകത്താണ് പടച്ചവനുള്ളത്. അത് തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാൻ കഴിയും.
2: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: Peace Radio-യിൽ ഇനി ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല. മൂന്ന് വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് മുഖത്തുള്ള ചില പാടുകൾ, വെള്ളപ്പാടുകൾ. പലപ്പോഴും ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ആശങ്കയാണ് ആ ഒരു പ്രായത്തിൽ. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് കൂടുതൽ ഒരു പ്രശ്നമുണ്ടാകുക, മുഖത്ത് ഇങ്ങനെ വെള്ളപ്പാടുകൾ ഉണ്ടാകുന്നു. ഇത് പല വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വൈറ്റമിൻ്റെ കുറവ് കൊണ്ടല്ല, ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഈ ഒരു വെള്ളപ്പാടുകൾ വരുന്നത് പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു എക്സിമ പോലത്തെ ഒരു കണ്ടീഷനാണ്. അത് ശരീരത്തിൽ ഒരു നമ്മുടെ സ്മേഷ്മ സ്ഥലങ്ങളിൽ, സ്കിന്നിൻ്റെ പുറം ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ വ്യാസത്തിലോ വട്ടത്തിലോ അങ്ങനെ വെളുത്ത പാടുകളുണ്ടാകും. ചിലപ്പോൾ അത് പിങ്ക് നിറത്തിലൊക്കെ ആയിട്ടുള്ള പാടുകളുണ്ടാകാം. അവിടെ ഇത് പ്രധാനമായിക്കൊണ്ടും കുട്ടികൾ കൂടുതൽ സമയം സൂര്യപ്രകാശമേറ്റ് കളിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് അങ്ങനെ കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അതേപോലെ കൂടുതൽ സമയം മുഖം സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവർ, അങ്ങനെ കൂടുതൽ നേരം കുളിക്കുന്ന കുട്ടികളിലൊക്കെ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. പിന്നെ ചില ട്രേസ് എലമെൻറ്റ്സ് കോപ്പറിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ട്രേസ് എലമെൻസിൻ്റെ കുറവുകൾ കൊണ്ടും ഇത് ഉണ്ടാവാം. പ്രധാനമായും ഒരു വേനൽക്കാലത്താകുന്നു ഈ ഒരു കണ്ടീഷൻ അധികവും കാണാറുള്ളത്. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് കാണുന്ന ഈ വെള്ള പാടുകൾ പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ഇത് പകരുന്ന ഒരു അസുഖമല്ല. അതൊരു കുട്ടിക്കുണ്ടെന്ന് കരുതി വേറെ കുട്ടിക്ക് വരാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് പകരാനോ സാധ്യതയുള്ള ഒരു അസുഖമല്ല. പകരാത്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകളൊക്കെ ചിലർക്ക് കാണിക്കാം. ചൊറിച്ചിലുകളും ഇതെല്ലാം ഉണ്ടാകാം. ഇതിനെ നമ്മൾ ഇനി അത് ചുണങ്ങാണോ എന്നുള്ള ഒരു വ്യത്യാസമാണ്. പിന്നെ സംശയമുണ്ടാവുക അത് ചുണങ്ങാണോ അതല്ല സാധാ പകരാത്ത പിറ്റീരിയാസിസ് ആൽബ പോലത്തെ കണ്ടീഷനാണോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് തന്നാലെ മാറിപ്പോകാം. എന്നാൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മള് പിന്നെ നമ്മുടെ പീസ് ടൈമിലേക്കൊന്ന് പോകുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അൻവർ എൻ ടി മുട്ടിലിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്, ഈ സമയവും കടന്നു പോകും, ഈ സമയം നമ്മുടേതാണ്, ജീവിച്ചിരിക്കുന്ന ഈ സമയത്താണ് അമലുകൾ ചെയ്യേണ്ടത്. അതിന് പ്രചോദനം നൽകുന്ന പീസ് റേഡിയോ പീസ് എന്ന വാക്കിനെ ജീവിപ്പിക്കുന്നു. ചേർത്ത് പിടിക്കാം ഈ പീസ് റേഡിയോ എന്ന അറിവിൻ്റെ ഗോപുരത്തെ. നല്ലൊരു മെസ്സേജാണ്.
1: അതെ, അൻവർ മുട്ടിലിൻ്റെ മെസ്സേജാണ് നമ്മൾ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഇതൊരു വെറും വാക്കിലൂടെ അല്ല പീസ് റേഡിയോ എന്നുള്ളത്, അതിൻ്റെ പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഏതൊരാളേക്കും മനസ്സിന് സമാധാനം ലഭിക്കുന്നു എന്ന് നമുക്കൊരു വാക്കിലൂടെ ഇദ്ദേഹത്തിൻ്റെ വരികളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
4: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
4: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
4: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
4: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിയ അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: പെൺമക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ എന്തെല്ലാം? പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് തനിക്ക് ജന്മം നൽകിയ മാതാവിനെയാണോ അതല്ല ഭർത്തൃമാതാവിനെയാണോ വാർദ്ധക്യകാലത്ത് നോക്കേണ്ടത്? എൻ്റെ ഉമ്മ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ ഭർത്തൃ വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മയോടൊപ്പം നിൽക്കുന്നതിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് അതിന് സാധിക്കുന്നില്ല. സംസ്കാരം ഭർത്തൃ വീട്ടുകാർ പറയുന്നത് അനുസരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇതിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്നാണ്.
3: ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുന്നത് ഭാര്യയും ഭർത്താവും ഇരുവരുടെയും കുടുംബങ്ങളും നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കറങ്ങാതിരുന്നാൽ സ്വാഭാവികമായും വാഹനത്തിന് പ്രയാസങ്ങളുണ്ടാകും. ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അമിതഭാരം നൽകിയാൽ അതും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പരസ്പരം കണ്ടറിഞ്ഞ് സഹകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുടുംബജീവിതം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സേവിക്കുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കുക, അദ്ദേഹം പറയുന്നത് അനുസരിക്കുക, മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക, സ്നേഹം നൽകുക എന്നൊക്കെയാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് നൽകേണ്ടത് തൻ്റെ ഇണയെ ഇണയായി അംഗീകരിച്ച് അവളൊരു വേലക്കാരിയല്ല, അവളൊരു വെപ്പാട്ടിയല്ല, അവളൊരു അടിമസ്ത്രീയല്ല, മറിച്ച് തൻ്റെയും തൻ്റെ കുടുംബങ്ങൾ തൻ്റെ കുട്ടികളുടെയും ആശ്രയമാണ്, തൻ്റെ ഇണയും തുണയുമാണ് എന്ന് മനസ്സിലാക്കി അവൾക്ക് സഹായം ചെയ്തു കൊടുക്കുക, അവൾക്കാവശ്യമായ ചിലവിന് നൽകുക, ചികിത്സ നൽകുക, അന്നം നൽകുക, സ്നേഹം നൽകുക, സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം, പെൺകുട്ടി വിവാഹം കഴിച്ച് കൊണ്ടുവരപ്പെടുന്നത് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ്. ആ ഭർത്താവിൻ്റെ വീട്ടിൽ അയാളുടെ സഹോദരങ്ങളും സഹോദരിമാരും വാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഇവരുടെയെല്ലാം വസ്ത്രങ്ങൾ കഴുകുന്ന ഒരു അടിമ പെണ്ണല്ല അവൾ. വീട്ടിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ജോലിയില്ലാതെ ഇരിക്കുകയും അവൾ മാത്രം നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക് ഒന്ന് വിശ്രമിക്കുവാൻ സമയമില്ലാതെ, ഒന്ന് ശ്വാസം വിടുവാൻ സമയമില്ലാതെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു വേലക്കാരിയല്ല തൻ്റെ ഭാര്യ എന്ന് ഭർത്താവ് മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാർ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നല്ലാതെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എല്ല് മുറിയുന്നത് വരെ ഖിദ്മത്ത് എടുക്കുക എന്നത് ഇസ്ലാം നിശ്ചയിച്ച കൽപ്പിച്ചൊരു കാര്യമല്ല. അത് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബങ്ങളും മനസ്സിലാക്കണം. അതോടൊപ്പം ഭാര്യ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സമ്പ്രദായപ്രകാരം കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം, ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുകയുള്ളൂ. രോഗിയായ അയാളുടെ ഉമ്മയും വാപ്പയും അവരെ ഒന്നും ഞാൻ ശ്രദ്ധിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു മഅറൂഫല്ല, നന്മയല്ല. ഭർത്താവിൻ്റെ ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കണം. സ്വാഭാവികമായും തന്നാൽ കഴിയുന്ന രൂപത്തിൽ നാട്ടിലെ സാഹചര്യവും സമ്പ്രദായവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, സ്നേഹിക്കുവാൻ, അവർ തൻ്റെ മാതാപിതാക്കളെപ്പോലെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഭാര്യ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലാണ് ഭർത്താവിന് സ്നേഹമുണ്ടാകുക. അത് തൻ്റെ നിർബന്ധ ബാധ്യത ഇല്ലെങ്കിൽ കൂടിയും അവൾ ആ രൂപത്തിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ അവളുടെ മാതാപിതാക്കളാണ്, അത് തൻ്റെയും മാതാപിതാക്കൾ പോലെയാണ്. അതുകൊണ്ട് അവർക്ക് വല്ല രോഗവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഭാര്യ അവരുടെ അടുക്കൽ അല്പ ദിവസം പോയി നിൽക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അനുവാദം ചോദിക്കുമ്പോൾ ഒരു കിരാതനായി ഒരു കാട്ടാളനായി പെരുമാറുവാൻ പാടില്ല. തൻ്റെ ഭാര്യയുടെ ദുഃഖം തൻ്റെയും ദുഃഖമായി കണക്കാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. വത്തഖുല്ലാഹ ഫിന്നിസ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിനുള്ള കരാറും ആ കരാറോടുകൂടിയാണ് നിങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിച്ചത്, അവരുടെ ലൈംഗികാവയവം നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങൾ ഭാര്യമാരോട് കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്, ഞാൻ അപ്രകാരമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയുന്നുണ്ട്. ഭർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുക, തൻ്റെ മാതാപിതാക്കളോട്, ഒരുപക്ഷെ പ്രായത്തിൻ്റെ ആധിക്യത്താലും മറ്റും ഭാര്യ എന്തു ചെയ്താലും അതിനൊക്കെ കുറവുകളും ന്യൂനതകളും മാത്രം കാണുന്നുവെങ്കിൽ നല്ല രൂപത്തിൽ അവരെ ആ ചിന്തയിൽ നിന്ന് മാറ്റുവാൻ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവളെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അവളൊക്കെ അതൊക്കെ അവൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു മസിൽ പിടുത്തമില്ലാതെ ഒരു വാശിയില്ലാതെ പരസ്പരം സഹകരിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു കുടുംബജീവിതം സന്തോഷപ്രദമാകുകയുള്ളൂ. അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ.
2: വിവാഹത്തിന് കേക്ക് മുറിക്കുന്നത് കാണാറുണ്ട്, അതൊരു മതപരമായ ആഘോഷമല്ലല്ലോ, ഒരു സന്തോഷത്തിൻ്റെ ഭാഗമല്ലേ, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്.
3: ഇതൊക്കെ ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ്. ആചാരങ്ങൾ നാട്ടു സമ്പ്രദായങ്ങളുമായുള്ള ഇസ്ലാമിൻ്റെ നിലപാട് അതൊരിക്കലും മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരമായിരിക്കുവാൻ പാടില്ല. ഒന്ന്, ഇപ്പം ഏതെങ്കിലും മതത്തിൽ ആ മതത്തിൽ വിവാഹാനന്തരം അല്ലെങ്കിൽ വിവാഹ ദിവസം കേക്ക് മുറിക്കുക അത് മതപരമായൊരു ചടങ്ങായി ഏതെങ്കിലും മതത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു ചടങ്ങ് നമ്മൾക്ക് ആഘോഷിക്കുവാൻ പാടില്ല. മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരാൾ ഒരു കൗമിനോട് സാദൃശ്യം പുലർത്തിക്കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്നാണ്. ക്രൈസ്തവ ഹൈന്ദവ മറ്റു മതങ്ങളിലൊന്നും തന്നെ മതത്തിൻ്റെ ഒരു ആചാരമായി കേക്ക് മുറിക്കുക എന്നത് ഇല്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു ആലം, എനിക്കറിയില്ല. രണ്ടാമത്, ഓരോ നാട്ടിലും കണ്ടുവരുന്ന സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ തന്നെ വിവാഹത്തോടനുബന്ധിച്ച് ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളും വ്യത്യസ്തമായ ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ സ്വീകരിക്കുവാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ധാരാളം ആചാരങ്ങൾ, കണ്ണൂരിൽ ഉള്ള വിവാഹ ആഘോഷങ്ങളും വിവാഹ സമ്പ്രദായങ്ങളും ആയിരിക്കില്ല മലപ്പുറത്തും തിരുവനന്തപുരത്തും ഉണ്ടാകുക. എങ്കിൽ അത് ഇസ്ലാമികമാണോ ആ ആചാരം പാടുണ്ടോ അത് ബിദ്അത്താണോ എന്ന് ചോദിച്ചാൽ, പൊതുവെ മുആമലാത്തുകൾ, ഇതെല്ലാം മുആമല ഇടപാടുകളിലാണ് ഉൾപ്പെടുക. ആരാധന എന്ന ഇബാദത്ത്, നിസ്കാരം പോലുള്ള നോമ്പ് പോലുള്ള ഇബാദത്തുകളുടെ ഗണത്തിലല്ല, മറിച്ച് മുആമലാത്ത് ഇടപാടുകളിലാണ്. ഇടപാടുകൾ എല്ലാം അനുവദനീയമാണ്, ചില കാര്യങ്ങൾ മാത്രമാണ് ഹറാം. ഏതാണ് ഹറാം? ഒന്ന്, മറ്റ് മതങ്ങളുടെ സംസ്കാരം സ്വീകരിക്കുക, ഹറാമാണ്. രണ്ട്, ഇസ്ലാം വെച്ചു പുലർത്തുന്ന കൽപ്പനകൾക്ക് എതിരാകുക. ഉദാഹരണമായി കേക്ക് മുറിക്കുക തന്നെ, വധു ഒരാഭാസകരമായ വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഡാൻസും അത്തരത്തിലുള്ള സംഗീത കച്ചേരികളുമൊക്കെ പ്രദർശിപ്പിച്ച് ആ രൂപത്തിലൊരു കേക്ക് മുറിയാണ് എങ്കിൽ അത് നമുക്ക് പറയാൻ കഴിയും, അത് പാടില്ല. കാരണം അവിടെ ഇസ്ലാമിൻ്റെ കൽപ്പനകൾക്ക് എതിരായി നിൽക്കുന്നു ഈ സമ്പ്രദായം. ഇനി അതല്ലാത്ത രൂപത്തിൽ ഓരോ നാട്ടിലും ഇങ്ങനെ കേക്ക് മുറിക്കുക, വധുവും വരണം, അത് ആ നാട്ടിലൊരു ആചാരമായി കണക്കാക്കുന്നു, അത് മതത്തിൻ്റെ ഒരു അടയാളം അതിനില്ല. ഇസ്ലാമികമായ നിയമങ്ങൾ അവിടെ പിന്നെ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഹറാം എന്ന് പറയുവാൻ ന്യായമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല ആലം. പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ എല്ലാ ഒരു പരിപാടികളുടെയും ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കേക്ക് മുറിയും ഒക്കെ സംഭവിക്കാറുണ്ട്, നടക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും അത് അതിൻ്റേതായ ആളുകളോട് ചോദിക്കേണ്ടതാണ്. അല്ലാഹു തആല ആലം.
2: സ്ത്രീകൾ വാഹനം ഓടിക്കുന്നതിൻ്റെ വിധി എന്താണ്? കാറായാലും സ്കൂട്ടറായാലും നിക്കാബും കയ്യുറകളും ധരിക്കുന്നുണ്ട് എന്നാണ്.
3: സ്ത്രീകൾ ഇസ്ലാമികമായ വസ്ത്രധാരണത്തോടുകൂടി ഇസ്ലാമികമായ മര്യാദ

0: പുരോഗതിയും നന്മയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭരണാധികാരി സ്വീകരിക്കുന്ന നിലപാട്, അത്തരം നിലപാടുകൾ ആ രാജ്യത്തുള്ള ആളുകൾ, ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ കൈക്കൊള്ളുകയാണ് വേണ്ടത്. എന്നാൽ അതാണ് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ വിധി എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമികമായ ചിട്ടയിൽ നിന്നുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് കുഴപ്പമില്ല.
1: ബാങ്കിലും മറ്റു PF അക്കൗണ്ടിലും വരുന്ന പലിശ വീട്ടിൽ പണിക്ക് വരുന്ന അമുസ്ലിമായ ജോലിക്കാരിക്ക് കൊടുക്കാൻ പറ്റുമോ? കൂലിക്ക് പുറമെയാണ് ഉദ്ദേശിച്ചത്. ഈ പലിശ ഉപയോഗിച്ച് ചില അധ്യാപകർ ഗ്രൂപ്പായി നിർധനരായ കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നതായി അറിയുന്നു. ഇത് ശരിയാണോ എന്നാണ്?
0: ഇസ്ലാമിൽ പലിശക്ക് പറയുന്ന പരിഹാരം ഒന്ന് മാത്രമാണുള്ളത്. പലിശ ഇടപാടുകളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുക, പലിശയുള്ള ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കുക എന്ന ഒരൊറ്റ പരിഹാരം. വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലുമൊക്കെ പലിശയെക്കുറിച്ച് ആവർത്തിച്ച് അതിൻ്റെ ഗൗരവം ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് പലിശയുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിയില്ല. ഇന്ന് കാലത്ത് ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്കാകട്ടെ, പലിശയില്ലാത്ത രൂപത്തിൽ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട് താനും. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ലാഘവത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് വളരെ ഗുരുതരമായിരിക്കും. ഇനി ആർക്കെങ്കിലും അങ്ങനെ പലിശയായി സ്വന്തം അക്കൗണ്ടുകളിൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം എന്നതാണല്ലോ ചോദ്യം. ഈ വിഷയത്തിൽ ആധുനിക പണ്ഡിതന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതിൽ ചില പണ്ഡിതന്മാർ ഒരു പ്രതിഫലം എന്നുള്ള രൂപത്തിൽ തനിക്കത് ലഭിക്കും എന്ന് വിശ്വസിക്കാതെ ജനങ്ങൾക്ക് പൊതുവായി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന പബ്ലിക് ബാത്റൂമുകൾ, പബ്ലിക് റോഡുകൾ മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ കയ്യിൽ പലിശ മുതലുണ്ട് എങ്കിൽ കയ്യിൽ ഒരു തീക്കട്ട വീണാൽ എന്ത് ചെയ്യും, അതുപോലെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷ നേടുക, വലിച്ചെറിയുക എന്ന കാര്യമാണ്. പ്രതിഫലം കിട്ടും എന്ന ഒരു ലക്ഷ്യമില്ലാതെ, ഒരു നിയത്തില്ലാതെ മറ്റെന്തെങ്കിലും വഴികളിലേക്ക്, ഉപദ്രവകരമല്ലാത്ത വഴികളിലേക്ക് അത് തിരിച്ചുവിട്ടാൽ ഇൻഷാല്ലാ ഒരു പക്ഷേ അതായിരിക്കും നല്ലത്. ഏതായിരുന്നാലും പലിശ മുതൽ കൊണ്ട് തനിക്ക് ഒരു ഉപകാരം വരുന്ന രൂപത്തിൽ നീങ്ങുവാൻ പാടില്ല. ഇവിടെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ വീടുകളിലേക്കുള്ള ഒരു റോഡ് നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് തനിക്ക് കൂടി ഉപകാരപ്പെടുന്ന, ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു റോഡാണ് എങ്കിൽ തീർച്ചയായും അത് അതിനുവേണ്ടി വിനിയോഗിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ദാനമായി കൊടുക്കുന്ന രോഗികൾക്കും മറ്റുമൊക്കെ സദഖയായി കൊടുക്കുന്നത് അത് നല്ല സമ്പാദ്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അള്ളാഹു സ്വീകരിക്കുന്ന ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാണ് ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു തയ്യിബാണ്, അള്ളാഹു നല്ലതല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല.
1: ചോദ്യം ഇതാണ്, ഭാര്യയുമായി സംയോഗത്തിലല്ലാതെ ശുക്ലം പുറപ്പെട്ടാൽ വലിയ അശുദ്ധിയുടെ കുളി കുളിക്കണോ എന്നാണ്?
2: ഭാര്യ ഭർത്താക്കന്മാർ ശയ്യ സഹനം നടത്തി അവർ ലൈംഗികമായി പ്രാപിച്ചാൽ കുളി നിർബന്ധമാണ്. സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും ശരി. ആ വിഷയത്തിൽ തിരുമൊഴിയുണ്ട്, ഇദൽ തക്കൽ ഖിതാനാനി ഫഖദ് വജബൽ ഗുസ്ലു. ശയ്യാസഹനം നടന്നു, ലൈംഗികമായി പ്രാപിച്ചു എങ്കിൽ കുളി നിർബന്ധമാണ്. അവിടെ സ്ഖലനം നടന്നില്ലെങ്കിലും ശരി. അപ്രകാരം സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്വപ്നത്തിലോ അല്ലാതെയോ സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുളി നിർബന്ധമാണ്. ഇതാണതിൽ പ്രതികരിക്കാനുള്ളത്.
1: സ്വർണ്ണ നിറമുള്ള റാഡോ വാച്ച് കെട്ടാൻ പറ്റുമോ? അത് ഗോൾഡ് അല്ല, വേറെ ലോഹമാണ് എന്നാണ് അത് കെട്ടുന്ന ഒരാൾ ന്യായീകരണം പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ വസ്തുത എന്നാണ്?
3: ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

0: പുരുഷന്മാർക്ക് സ്വർണം ഹറാമാക്കിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ വാച്ച്, സ്വർണത്തിൻ്റെ മോതിരം, സ്വർണത്തിൻ്റെ ആഭരണങ്ങളായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ പുരുഷന്മാർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ സ്വർണം ഉപയോഗിക്കുകയുമാകാം. ഒരാളുടെ പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വർണത്തിൻ്റെ പല്ല് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മൂക്ക് യുദ്ധത്തിലും അതേപോലെ തന്നെ ആക്സിഡൻറ്റുകളിലുമൊക്കെ നഷ്ടപ്പെടുന്നത്, ജാഹിലിയ കാലഘട്ടങ്ങളിലൊക്കെ യുദ്ധങ്ങളിൽ നഷ്ടപ്പെടുന്ന വെട്ടേറ്റും മറ്റുമൊക്കെ നഷ്ടപ്പെടുന്ന മൂക്ക് അവർ സ്വർണത്തിൻ്റേത് മാറ്റിവെച്ചിരുന്നു, അതേ രൂപമുണ്ടാക്കി അവിടെ ഫിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതായിട്ട് കാണാൻ കഴിയും. കാരണം ഇതൊക്കെ മറ്റൊരു ലോഹത്തിൻ്റേത്, അന്ന് അതിന് പകരമായിട്ട് ഉപയോഗിക്കാനുണ്ടായിരുന്ന ഒന്ന് വെള്ളിയാണ്. വെള്ളിയുടെ പല്ലും അതേപോലെ തന്നെ വെള്ളിയുടെ മൂക്കുമൊക്കെ അതിൽ വാസന വരാൻ സാധ്യതയുണ്ട്, വായുനാറ്റം പോലെ വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പകരം സ്വർണം ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഘട്ടങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന് സ്വർണം ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്ത സ്വർണത്തിൻ്റെ ഉപയോഗങ്ങൾ, ആഭരണങ്ങൾ എന്നിവ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കുക തന്നെ ചെയ്യണം, അത് ഹറാമ് തന്നെയാണ്. വാച്ചും അങ്ങനെ തന്നെയാണ്. എന്നാൽ റാഡോ പോലുള്ള വാച്ച് അത് പൂർണ്ണമായിട്ടും സ്വർണത്തിൻ്റേതല്ല. സ്വർണത്തിൻ്റെ ഒരു കോട്ടിംഗ്, അതിൻ്റെ എത്രയോ ചെറിയ ഒരു അംശം മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്യുവർ സ്വർണമല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: മകന്റെ ഉലുഹിയത്ത് അറുക്കാൻ പൂവത്തിന് അറുത്താൽ സ്വീകരിക്കുമോ എന്നാണ്
2: നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഖീഖ് പലതരം അറവുകളുണ്ട് ഇസ്ലാമിൽ. അതിൽപ്പെട്ട ഒരു അറവാണ് അഖീഖ്. ഒരു പക്ഷേ ജനങ്ങൾ അഖീഖത്ത് അഖീഖത്ത് എന്ന് പറയാറുണ്ട്. ഹഖീഖത്തുമല്ല അഖീഖത്തുമല്ല, ഐനാണ് അഖീഖത്ത്. അഖ യഅഖു അഖ എന്ന വാക്കിൽ നിന്നാണ് വന്നത് അഖീഖത്ത്. അഖീഖ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ജനിച്ച് ഏഴാം ദിവസം കുഞ്ഞിനു വേണ്ടി അറക്കുന്ന അറവിനാണ് അഖീഖത്ത് എന്ന് പറയുക. കുല്ലു മൗലൂദിൻ മർഹൂനും ബി അഖീഖത്തി യുദ്ബഉ അൻഹു യൗമുസ്സാബിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ കുഞ്ഞും അവന് പണയപ്പെടുത്തപ്പെട്ടവനാണ്, ഏഴാം ദിവസം അറക്കപ്പെടുന്ന അറവുമായി അഖീഖത്തുമായി പണയപ്പെടുത്തപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായി വലിയ ഉയർന്ന രൂപത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് പോലും ജൂതന് പടയങ്കി പണയം വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അനുശാസിക്കുകയും കൽപ്പിക്കുകയും അനുവദിക്കുകയും ചെയ്ത അറവുകളെല്ലാം നടത്തിയിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നീ കുട്ടികൾക്ക് വേണ്ടി അഖീഖത്ത് നടത്തിയത്. അപ്പോൾ ഒരറവ് അഖീഖത്താണ്. മറ്റൊരു അറവാണ് ഉദുഹിയത്ത്, ബലി പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഉദുഹിയത്ത്. മറ്റൊന്ന് ഹജ്ജിൽ ചെയ്യുന്ന ഹദി. ഹജ്ജിൽ പല അബദ്ധങ്ങളും വന്നു കഴിഞ്ഞാൽ നടത്തുന്ന അറവിന് ഫിദിയ എന്ന് പറയും. ഇതുമല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിൽക്കുവാൻ വേണ്ടി ഉള്ള അറവിന് സാധാരണ രൂപത്തിൽ നഹർ എന്നോ ദബ്ഹ് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ ചര്യ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അള്ളാഹുവിന് വേണ്ടിയാണ് അറവ് നടത്തേണ്ടത്, അതേപോലെ തന്നെ ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണ് അറക്കേണ്ടത് അറവിന്റെ രൂപം. അഖീഖ് നടത്തുമ്പോൾ പ്രവാചകൻ അന്ന് കാലത്ത് ഒട്ടകങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടുന്ന് അഖീഖ് നടത്തിയത് ആടിനെയാണ്. ആൺകുട്ടിയാണ് എങ്കിൽ രണ്ടാടും, പെൺകുട്ടിയാണ് എങ്കിൽ ഒരാടുമാണ് അറക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ഈ രൂപത്തിലാണ്. എന്നാൽ കർമ്മശാസ്ത്രത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസം ഈ രൂപത്തിലാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ത് എന്ന് നോക്കി അറക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ആടിനേക്കാൾ നല്ലത് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കുവാൻ ഇടയാകുന്നത് ഒട്ടകമോ അല്ലെങ്കിൽ മാടുകളോ അറക്കുന്നതാണ്. എന്നിരുന്നാലും ശരി, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കർമ്മശാസ്ത്രത്തിൽ ഉണ്ടെങ്കിലും ശരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സ്ഥിതിക്ക് ആടിനെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തായി അറുത്ത് കാണിച്ചു തന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. എന്നാൽ ഒരാൾ ആടല്ലാത്ത മറ്റു വല്ലതിനെയും അഖീഖ തറുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ ആ ഹക്ക് വീടിയിട്ടില്ല എന്നൊരിക്കലും പറയുവാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. പരമാവധി സുന്നത്ത് രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചര്യക്കനുസരിച്ച് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്.
3: ഇവിടെ പലപ്പോഴും നാട്ടിൽ അഖീഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിലൊരു ധാരണ, പോത്തിനെ അറുത്താൽ അല്ലെങ്കിൽ ഒരു വലിയ മൃഗത്തെ അറുത്താൽ അത് വിതരണം ചെയ്യുന്ന പാവപ്പെട്ടവരുടെ എണ്ണം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പേർക്ക് എത്തിക്കാം എന്നൊരു ന്യായീകരണം സാധാരണ ജനങ്ങൾ പറയാറുണ്ട്. ആടിനെ അറുത്താൽ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും എന്ന് ഈ കാര്യത്തിൽ കൂടി ഒരു അല്പം വിശദീകരണം.
2: അതാണ് സൂചിപ്പിച്ചത്, കർമ്മശാസ്ത്രത്തിൽ അങ്ങനെ ഒരു ചർച്ച കാണുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദായിൽ നൂറോളം ഒട്ടകങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നൂറോളം ഒട്ടകങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് അഖീഖത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആടിനെ അറുക്കണം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഇത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമല്ല, ഏതൊരു സാധാരണക്കാരനും അറുക്കാൻ കഴിയും. കാരണം ഒരാടിനെ വാങ്ങി അറുക്കുവാൻ ഇത്ര വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ഉള്ള വമ്പിച്ച ഭീമമായൊരു ചെലവിന്റെ അത്രയൊന്നുമില്ല ഒരു ആടിനെ അല്ലെങ്കിൽ രണ്ടാടിനെ അറുക്കുവാൻ. അതുകൊണ്ട് ഇത് കേവലം ചില ആളുകൾ മാത്രം നിഷിദ്ധമല്ല എന്ന് അറിയിക്കുവാൻ കൂടി ആയിരിക്കാം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്തത്. മാത്രമല്ല പഴയ കാലങ്ങളിലൊക്കെ വലിയ പണക്കാരുടെ ഒരു പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു അഖീഖത്ത്. ഇന്ന് ആ രൂപത്തിലല്ല. ജനങ്ങൾ കാര്യങ്ങളെ കുറെ മനസ്സിലാക്കി, ഇത് എല്ലാ ആളുകളും ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള അഖീഖത്തുകൾ നടത്താറുണ്ട്. നമ്മൾ പരമാവധി അവിടെ ആടിനെ തന്നെയാണ് അറുക്കുവാൻ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഒരാൾ ആടല്ലാത്ത മറ്റു മൃഗങ്ങളെ അറുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ ആ ഫറള്, അയാളുടെ ആ ഹക്ക് വീടിയിട്ടില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല.
3: ഇക്കാര്യത്തിൽ മറ്റൊരു സംശയം, ഈ മാംസം വേവിച്ച് ഭക്ഷണമുണ്ടാക്കി ജനങ്ങളെ വിളിച്ചു വരുത്തി സദ്യയായി കൊടുക്കലാണോ അതോ ആ രൂപത്തിൽ തന്നെ മാംസം വീടുകളിൽ എത്തിക്കുകയാണോ, ഏതാണ് ഉത്തമം എന്ന് കൂടി ഒന്നറിഞ്ഞാൽ.
2: അത് ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പാവപ്പെട്ടവർക്ക് നൽകുക എന്നാണ് ഏറ്റവും നന്നായി തോന്നുന്നത്. പാവപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ടവർ എന്ന് മാത്രമല്ല അയൽവാസികൾ, കുടുംബങ്ങൾ, അവർക്കൊക്കെ ഇതിന്റെ അംശം എത്തിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പാചകം ചെയ്യാമല്ലോ. എന്നാൽ വീട്ടിൽ പാചകമുണ്ടാക്കി ക്ഷണിച്ചു കഴിഞ്ഞാലും അതും അഖീഖത്തായി പരിഗണിക്കുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അഖീഖത്തുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം, ഇത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് നൽകുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് നൽകുന്നതിനും യാതൊരുവിധ കുഴപ്പവുമില്ല. പാവപ്പെട്ടവർക്ക് നൽകാം, അയൽവാസികൾക്ക് നൽകാം, സ്വന്തത്തിനെടുക്കാം. മുസ്ലിങ്ങളല്ലാത്ത പ്രത്യേകിച്ച് അയൽവാസികളുമൊക്കെയുള്ള ആളുകൾക്ക്, അമുസ്ലിങ്ങളായ ആളുകൾ, അവർക്കൊക്കെ നൽകുന്നതിന്.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
5: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
6: പീസ് റേഡിയോ സ്വരം, കാതിന് ഇമ്പമാർന്ന ഗാനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്നു. ഇന്ന് ഞാനും എൻ നബിയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലോടുകൂടി പീസ് റേഡിയോ ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളിപ്പോഴുള്ളത്. ഒത്തിരി പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പാട്ടും പ്രസംഗവും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ സ്റ്റാർ ക്വസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം.
1: നമ്മൾ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർ ക്വസ്റ്റുകളുള്ളത്. അപ്പോൾ ഇതിനകത്ത് ധാരാളം ആളുകൾ പാട്ടായിട്ട് നമുക്ക് വരുന്നുണ്ട്. പാട്ടുണ്ട്, സ്പീച്ചുണ്ട്, അങ്ങനെ പല മേഖലയിൽ ഉള്ള ആളുകളുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു നോക്കാം അല്ലേ. ഇൻഷാല്ലാ.
0: അതെ. ഹാദിയ ഷെഫീഖ്, ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി, എടവനക്കാട്,
1: എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹാദിയ ഷെഫീഖ് എന്നുള്ള.
0: അതെ, ആറാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഹാദിയ ഷെഫീഖ്. ഹാദിയ ഷെഫീഖിൻ്റെ ആദ്യത്തെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം.
2: അഹദിന്റെ നൂറായി പതിമക്കത്തൊതിക്കുന്നു, നബി തുതർ പിറക്കുന്നു, അജബിന്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു, പരിഹാരം അരുളുന്നു, ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനിൽ സ്തുതിച്ച് മനമുള്ളിൽ ചുറുറാകുന്നേ, മുത്തിൻ വജഹവർ നളത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്താലേ.

തത്തയും മുസ്സയും പൊട്ടിയുടഞ്ഞു നെട്ടി കുഫിർ പൊട്ടി ജന്നാത്തിലെ നൂറൊളി കാരണമായി ജഹലിൻ്റെ ഇരുളിറയോനവൻ പൂട്ടി അൽഹംദിന്നുടയോനേ ആ റഹ്മാനേ അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി ദൂതർ പിറക്കുന്നു അജബിൻ്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു പരിഹാരമരുളുന്നു ആമി നബി വിചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോനെ സ്തുതിച്ച് മനമുള്ളിൽ സുറുറാകുന്നു.

0: ഹറമിൽ നബി വരെ സലവാത്ത് മുരവിട്ട് ആഹിറ നബി ദുദർശഫാത്തിൽ ഇടപെട്ട് കൂനേ സുബ്ഹാനേ നിധിയോരുടെ പാതയിൽ ചേർത്തിടടേ നബിയോരിൽ സലാമത്തേ കണിത്തോനെ അൽഹംദിന്നുടയോനേ ആ റഹ്മാനേ അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി ദുദർ പിറക്കുന്നു അജബിൻ്റെ ഒളിവായി പതിവായി ജ്വലിക്കുന്നു പരിഹാരം അരുളുന്നു ആമിന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു റയോലിൽ സ്തുതിച്ച് മനമുള്ളി സുറുറാകുന്നേ മുത്തിൻ വജഹവർ നളർത്തിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്താലെ ഒരുത്തൻ വാഴ്ത്തി അൽഹംദിന്നുടയോനേ യാ റഹ്മാനേ.
1: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ അൽഹംദുലില്ല മാഷാല്ലാ ഹാദിയ ഷെഫീഖിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്.
2: ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഐറ്റംസ് അല്ലേ നമ്മൾ കേട്ടത്.
1: ഈ പാട്ടിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് കുറച്ചൊരു സ്പീഡ്
2: പാട്ടാണ്,
1: സ്പീഡിൽ അതായത് ഇതേ രീതിയിൽ മറ്റൊരു മാപ്പിളപ്പാട്ടിന് ലബ്ബൈക പാടുന്നു എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഗാനമാണ്, അതേ ഇനത്തിലുള്ള ഒരു പാട്ടാണ്. അത്യാവശ്യം സ്പീഡിൽ പാടേണ്ട ഒരു പാട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഹാദിയ ഷെഫീഖ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മാഷാല്ലാ, ഇനിയും കൂടുതൽ കൂടുതൽ പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് റേഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
2: നെക്സ്റ്റ് നമുക്ക് ഐറിൻ സൈനബാണ്, കരിങ്ങനാട് എന്നാണ്. കരിങ്ങനാട് എന്നുള്ള ഐറിൻ സൈനബിൻ്റെ ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ.
3: അസ്സലാമു അലൈക്കും, ഞാൻ ഐറിൻ സൈനബ്. ഞാൻ സ്കേത്രിയിലെ പഠിക്കുന്നത്. ഞാൻ ഒരു പാട്ട്

0: അസ്സലാമു അലൈക്കും.
1: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച ഐറിൻ സൈനബ് കൊച്ചുകൂട്ടുകാരിയാണ് സ്കൈ ത്രീ, നമ്മളെ എൽ കെ ജിയിലും താഴെ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മാഷാല്ലാ, വളരെ മനോഹരമായിട്ട്, കുറച്ചാണെങ്കിലും വളരെ രസകരമായിട്ട് ഐറിൻ സൈനബ് അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കൂടുതൽ കൂടുതൽ പാഠമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കണം ഐറിൻ സൈനബ്.
2: ഐറിൻ സൈനബിൽ ഞാനൊരു പോസിറ്റീവ് കണ്ടത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്.
1: അതെ അതെ, ഈ ഒരു ചെറിയ പ്രായത്തിലും അത് പാടി അവതരിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ആരാണ്?
2: അടുത്തതായിട്ട് നമുക്ക് ഫാത്തിമ സൻഹ കെ.
1: ഫാത്തിമ സൻഹ ഏഴാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ് ഫാത്തിമ സൻഹ. എസ് എ യു പി എസ് ചേലോട്, അല്ലെ, മലപ്പുറം ജില്ലയിലെ എസ് എ യു പി എസ് ചേലോടിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ സൻഹ കെ ഒരു മനോഹരമായ ഗാനവുമായി നമ്മോടൊപ്പമുണ്ട്. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മഷാല്ല, മലപ്പുറം ജില്ലയിലെ ചേലോട് SA UPS സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സൻഹക്കയുടെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഈ സ്റ്റാർ ക്വസ്റ്റി എപ്പിസോഡിൽ നമുക്കിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം.
1: അത് അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയണ്ടേ, നമ്മുടെ ഫാത്തിമ സൻഹയുടെ പാട്ട് കേട്ടപ്പോഴേ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ റസൂലിൻ്റെ ജനിച്ച ദിവസമാണ് കൂടുതലായിട്ട് എല്ലാവരും ഓർക്കാറുള്ളത്. ആ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഓർക്കുന്നത് ജനിച്ച റബീഉലവൽ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ജനിച്ച ദിവസമാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും റബീഉലവൽ 12-നാണ്. റബീഉലവൽ മാസത്തിലെ 12-നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഈ ഈ നബിദിനാഘോഷമൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ ശരിക്കും എന്താണ് ആഘോഷിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിലേക്കാണ് ഈ പാട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ മനം നൊന്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോകുന്നതും ആ ഒരു സന്ദർഭം, ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ കൂടെ ബിലാലിൻ്റെ കൂടെ മദീന വിട്ടിങ്ങനെ പോകുന്ന ആ ഒരു ഫീല് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്ര മനോഹരമായിട്ട് നമ്മുടെ ഫാത്തിമ സൻഹ ആ ഒരു ഗാനം ആലപിച്ചു എന്നുള്ളതാണ്. മാഷാല്ല, വളരെ മനോഹരമായിട്ട് മോൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 3 പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൽ അടുത്തായിട്ട് നമുക്കൊരു ഒരു പ്രസംഗം കേട്ടിട്ട് തിരിച്ചു വരാം. മുഹമ്മദ് അജ്സൽ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അജ്സൽ GMUPS BP അങ്ങാടിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അജിസറിന്റെ പ്രസംഗം കേട്ടിട്ട് എന്താണ് ആ പ്രസംഗത്തിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നഹ്മദുഹു വനസ്തഗീറുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈക് വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الأخوان والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رحمن رايا സത്യ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് കാണുന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ജീവനേക്കാൾ സ്വന്തം ദേഹത്തേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടതാണ്. സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തീകരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത്രമാത്രം ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങിയിട്ടുള്ള ലോകത്തിലെ അതുല്യ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ഏഴ് അയലത്തി എത്താൻ സാധിക്കാത്ത ആളുകൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും അതിനേക്കാൾ വലിയ പരിഹാസ്യത വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബിയോട് ഒരാൾക്ക് സ്നേഹമുണ്ടായാൽ അയാൾക്ക് എന്തൊക്കെ അടയാളങ്ങൾ കാണാൻ കഴിയും? ഒന്ന്, ഒരു പ്രവാചക സ്നേഹിയായ മനുഷ്യനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നമുക്ക് കാണാൻ പറ്റും. രണ്ട്, നബി വിലക്കിയ കാര്യങ്ങൾ അയാളുടെ വീട്ടിൽ വസ്ത്രത്തിൽ വേഷത്തിൽ എവിടെയും അയാൾ വിലക്കുന്നതായി നിനക്ക് കാണാൻ പറ്റും. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദാബ് അയാൾ പാലിക്കാൻ തുടങ്ങും. ചിരിക്കും, കൈകൊടുക്കും, സലാം പറയും, ദേഷ്യം നിയന്ത്രിക്കും, ഭാര്യയോട് നന്നായി പെരുമാറും, മക്കളോടുള്ള ബാധ്യത നിർവഹിക്കും, വഞ്ചനകൾ ഒഴിവാക്കും, കാപട്യങ്ങൾ ഒഴിവാക്കും. എല്ലാ അദബുകളും അയാളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സ്മരിക്കാനും പറയാനും അയാൾ സന്നദ്ധനാവും. എപ്പോഴെങ്കിലും ഒരു ദിവസമല്ല, എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ധാരാളം നബി പഠിപ്പിച്ച സ്വലാത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കും. ആറ്, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ നേരത്ത്, നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത്, സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന സമയത്ത് എന്റെ നേതാവിനെ കണ്ടുമുട്ടണേ എന്ന വല്ലാത്ത അടങ്ങാത്ത കൊതി ഉള്ളിലുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വിചിത്ര അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ സെലിബ്രേറ്റുകളാകുന്ന ആളുകളെ ഒക്കെ കാണാൻ വേണ്ടി എന്ത് തിക്കും തിരക്കുമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളിൽ കാണാനുള്ള മനസ്സിന്റെ അങ്ങേയറ്റത്ത് അണങ്ങാത്ത മോഹം അയാളുടെ മനസ്സിനുള്ളിൽ പ്രാർത്ഥനയായിട്ട് വരാൻ തുടങ്ങും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് മഹത്വപ്പെടുത്തുകയും ബഹുമാന ആദരവുകളോടുകൂടി സംസാരിക്കുകയുള്ളൂ. ഇത്രയും ഗുണങ്ങൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
0: മാഷാഅല്ലാ, നമ്മൾ ആദിൽ മുഹമ്മദ് മുഹമ്മദ് അജ്സിൻ്റെ ഒരു സ്പീച്ചാണ് നമ്മൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് സ്പീച്ചിലൂടെ പറഞ്ഞു തന്നതല്ലേ. ആ ഒരു സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്യേണ്ടതിൻ്റെ രീതിയൊക്കെ സ്പീച്ചിൽ ഉൾപ്പെടുത്തി. ആദ്യ മുഹമ്മദ് അജ്സിൽ നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ നിന്ന് ബി പി അങ്ങാടി
1: GM UPS
0: സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
1: അപ്പോൾ അജിസലിൻ്റെ ഈ പ്രസംഗം കേൾക്കുമ്പോഴേ ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് പ്രവാചകനെ പിൻപറ്റേണ്ടത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച ആ ദീനിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭയാനകത, അതിൻ്റെ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടും. ആ രൂപത്തിൽ തന്നെ മുഹമ്മദ് അജിസിൽ അത് അവതരിപ്പിച്ചു. മാഷാഅല്ലാ, വരും കാലങ്ങളിൽ ഇൻഷാഅല്ലാ വലിയ വലിയ പ്രസംഗങ്ങൾ അവതരിപ്പിക്കാനും അതുമൂലം ആളുകൾക്ക് സത്യത്തിൻ്റെ വെളിച്ചം നേടാനും ഒക്കെ അജിസലിൻ്റെ സംസാരങ്ങൾ
0: ഭാവിയിൽ കൂടുതൽ ശോഭിക്കാൻ ഈ ഒരു മേഖലയല്ലേ ജനങ്ങളുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കട്ടെ
1: എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ലാ. ഏതായിരുന്നാലും നമ്മളിപ്പോൾ പീസ് റേഡിയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിൽ മൂന്ന് ഗാനങ്ങളും വളരെ മനോഹരമായ ഒരു പ്രസംഗവുമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അൽമിമ്പർ എന്ന പ്രോഗ്രാമിന്റെ സമയമാണിപ്പോൾ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഷാർജ മസ്ജിദുൽ അസീസിൽ ബഹുമാനിയായ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.

0: وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون.
1: സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമാണ് അവൻ്റെ വിശേഷ ബുദ്ധി. അള്ളാഹു നൽകിയ ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി ഇഹപര വിജയങ്ങൾക്കാവശ്യമായ പലതും അവർ കണ്ടെത്തുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറന്നു വീഴുമ്പോൾ ഇതിനൊന്നും അറിയാത്ത നിസ്സഹായാവസ്ഥയിലായിരുന്നു മനുഷ്യ പിറവി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച വചനത്തിൽ അള്ളാഹു അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ പ്രസവിച്ചത് എപ്രകാരമാണ് അള്ളാഹു നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പുറത്തു കൊണ്ടുവന്നപ്പോൾ ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരായിരുന്നു. വജഅല ലകുമുസ് സമഅ വൽബസാറ വൽഅഫ്ഇദ, അവൻ പിന്നീട് നിങ്ങൾക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കണ്ണും കാതും ഹൃദയവും ബുദ്ധിശക്തിയും ഒക്കെ അവൻ പ്രദാനം ചെയ്തു. എന്തിനാണിതൊക്കെ നൽകിയത്? ലഅല്ലക്കും തസ്കുറൂൻ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ അല്ലാഹുവിനെ ശുക്റുള്ളവരാകണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഈ രീതിയിൽ മനുഷ്യന് അള്ളാഹു നൽകിയ ഈ പ്രത്യേകമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യർ പുതിയ പുതിയ കണ്ടെത്തലുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നിന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്നതും പ്രചുര പ്രചാരം നേടിക്കഴിഞ്ഞതുമായ ഒരു കാര്യമാണ് AI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മലയാളത്തിൽ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രതിഭാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഇവിടെ എല്ലാം കീഴ്പ്പെടുത്തി തന്നു. ചിന്തിക്കുന്നവർക്കതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. റബ്ബാണിതൊക്കെ അവന് പ്രത്യേകമായ നിലക്ക് കണ്ടെത്താനുള്ള കഴിവുകൾ നൽകിയത്, അവൻ മാത്രമാണ്. വസഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഉൻ മിൻഹു, അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവനും അവനാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. മിൻഹു, അത് അവനിൽ നിന്ന് മാത്രമാണ്. ഇന്ന ഫീ ദാലിക ലായാത്തിൽ ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, ജനതയ്ക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഏതോ ഒരു കാലത്ത് വരാനിരിക്കുന്ന ഒരു സംഭവമല്ല AI എന്ന് പറയുന്ന ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഈ പ്രതിഭാസം. ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നമ്മളൊക്കെ അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റോഡിലൂടെ നമ്മൾ മാപ്പും വെച്ചുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ടിൽ അല്പം മുമ്പോട്ടെത്തിയാൽ അവിടെ വലിയ തിരക്കുണ്ട്, റൂട്ടൊന്ന് മാറ്റി പിടിച്ചോളൂ എന്ന സജഷൻ തരുന്നത് AIയുടെ വിദ്യയിലൂടെയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നിങ്ങൾ എന്ത് കാണണം, എന്താണ് നിങ്ങൾ പ്രത്യേകമായി വാങ്ങേണ്ടത്, നിങ്ങളുടെ

അധ്യാപന രംഗത്തും കാര്യങ്ങൾ പലപ്പോഴും എളുപ്പമായി. ഒരു അധ്യാപകനോട് ചോദിച്ചറിയും പോലെ റോബോട്ടുകളോട് ചോദിച്ചറിയുന്ന സംവിധാനമെത്തി. അറിവിന്റെയും ഗവേഷണത്തിന്റെയും ചക്രവാളങ്ങൾ വിശാലമായി മാറിത്തുടങ്ങി. പല മേഖലയിലും സങ്കീർണതകളുടെ കുരുക്കുകൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് സങ്കീർണതകൾ ഇല്ലാതായി എളുപ്പത്തിന്റെ മാർഗങ്ങളിലേക്ക് അവൻ കടന്നു കയറി. നല്ല നല്ല സേവനങ്ങൾ പല മേഖലകളിലായി ആ രംഗത്ത് ലഭ്യമായി തുടങ്ങി. പുരോഗതിയുടെ കവാടങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ആരാധനയുടെ പല കാര്യങ്ങൾ പോലും നിർവഹിക്കൽ എന്ന് പലപ്പോഴും അധുനാധുനികത്തിൽ എളുപ്പമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച്. റഹ്മാനായ റബ്ബി അനുഗ്രഹങ്ങളൊക്കെ തരുന്നതെന്തിനാ? ഇതൊക്കെ എന്റെ ബുദ്ധിയാണ്, ഇനി ദൈവം ആവശ്യമില്ല, അല്ലാഹ് ആവശ്യമില്ല, ഞാൻ തന്നെ മതി എന്ന നെഗളിപ്പ് പറയാനല്ല. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ ഭൂമിയിൽ മറ്റൊരു തലമുറ പോയതിന്റെ ശേഷം അടുത്ത ഒരു തലമുറയുടെ പ്രതിനിധികളായി നിങ്ങളെ ആക്കിയത്. വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാതിൻ, നിങ്ങൾക്ക് ചിലർക്ക് ചിലരെക്കാൾ പല പദവികളും പല മേഖലയിലും അവൻ നൽകുകയും ചെയ്തു. ഇതൊക്കെ എന്തിനായിരുന്നു, എന്തിനു വേണ്ടിയാണ്? അതിന്റെ പേരിൽ ഫഖർ നടിക്കാനോ റബ്ബിനെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ള എന്തെന്ത് നിഅമത്തുകളുണ്ടോ അതിലൊക്കെ നിങ്ങൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ തന്നെയാണ്. നമ്മുടെ കാലഘട്ടത്തിലെ AI എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധി, അതും വലിയ ഒരു ശക്തമായ പരീക്ഷണമായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ അനുഗ്രഹം ശരിക്കുപയോഗപ്പെടുത്തുന്നുണ്ടോ അതോ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇതിലടങ്ങിയ പരീക്ഷണം. എങ്ങനെയാണ് AI സമീപിക്കേണ്ടത് എന്ന് ഒന്നാമതായി അതെന്താണെന്ന് മനസ്സിലാക്കലാണ്. എന്തൊക്കെയാണ് അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ നിർമ്മിത ബുദ്ധി, അതറിയലാണ് ആദ്യപടി. അതിൻ്റെ നന്മ തിന്മകൾ കൃത്യമായി വിവേചിച്ച് പഠിക്കലും അറിയലുമാണ്. അത് മക്കൾക്കും മനസ്സിലാക്കി കൊടുക്കൽ അനിവാര്യമായ കാലഘട്ടമാണിത്. നന്മകൾക്കായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് പോലും മനുഷ്യൻ അവൻ്റേതായ നന്മകളുടെ മാർഗങ്ങളെ വെട്ടിപ്പിടിക്കുവാനും അതിൻ്റെ മേഖലയെ വർദ്ധിപ്പിക്കുവാനും പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു പറഞ്ഞത് എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ്. മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുവാൻ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ എത്രത്തോളം മനുഷ്യന് സാധ്യമാകുന്നുണ്ടോ അത്രത്തോളം അത് അവന് പ്രയോജനപ്പെടും. ഉപകാരമുള്ളതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വരുമ്പോൾ അതിനെ പേടിച്ചുകൊണ്ട് പകച്ചു പിന്മാറുകയല്ല ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ഇതായതുകൊണ്ടൊക്കെ വലിയ അപകടങ്ങളാണെന്ന് പറഞ്ഞ് പേടിച്ച് പിന്മാറാതെ അതൊക്കെ എനിക്ക് എങ്ങനെ നന്മയുടെ പാതാവിൽ ഉപയോഗപ്പെടുത്തുവാൻ പറ്റും എന്ന കൃത്യമായ ആലോചനയും പഠനങ്ങളുമാണ് വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ഇഹ്രിസ് അലാ മാ യൻഫഉക, ഏത് കാര്യത്തിലും നിനക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ നിനക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ നീ നല്ല ആർത്തിയുള്ളവനാകണം. നിനക്ക് പ്രയോജനം അതുകൊണ്ടൊക്കെ എപ്രകാരം ലഭിക്കാൻ സാധ്യമാകുമോ ആ വഴികളുടെ നേരെ നീ കണ്ണടക്കാതെ നിനക്ക് നല്ല അത്യാഗ്രഹമുണ്ടാകണം നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ. അങ്ങനെ ഉപകാരപ്രദമായ കാര്യങ്ങളിൽ മാത്രം അത് വിനിയോഗിക്കുമ്പോൾ ആ മേഖലയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനൊന്നുമില്ല. അള്ളാഹു അവന് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഇനിയും വിശാലപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുക. റബ്ബ് തരുന്ന ഏതേത് നിഅമത്തുകളോടും പുറഞ്ഞു നിൽക്കാതെ അതിനോട് നന്ദി കേട് കാണിക്കാതെ നന്ദി കാണിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ റബ്ബ് ആ മാർഗത്തിൽ പരാജയപ്പെടുത്തുകയല്ല ചെയ്യുക, കൂടുതൽ അവൻ കൂടുതൽ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരികയാണ് ചെയ്യുക. മനുഷ്യർ ഇതുകൊണ്ടൊക്കെ അലസരാകും എന്ന ഒരു പ്രചരണമുണ്ട്. മനുഷ്യർ അലസരാവേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലസതയില്ലെന്ന് അശക്തിയില്ലെന്ന് കാവൽ ചോദിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ AI എല്ലാം ചെയ്യും, ഇത് നമ്മുടെ ആവശ്യമില്ല എന്ന് കരുതി എല്ലാം റോബോട്ടുകളെയും അതേപോലെയുള്ള സംവിധാനങ്ങളെയും ഏൽപ്പിച്ച് അലസരും നിഷ്ക്രിയരുമായി ജീവിതം കഴിച്ചുകൂട്ടേണ്ടവരല്ല. മറിച്ച് ഈ

0: അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കുന്ന ടൂളുകൾ മാത്രമാണ് എന്ന തിരിച്ചറിവാണ് വിശ്വാസികൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരം മേഖലകൾ അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്ന അമാനത്തുകളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അമാനത്തുകൾ എപ്രകാരം നിർവഹിച്ചു എന്ന ചോദ്യം വരെ ലോകത്തുണ്ടാകും. കൃത്യവും വ്യക്തവുമായി റബ്ബ് പറയുന്നുണ്ട്, റബ്ബ് തരുന്ന ഓരോ നിഅമത്തുകളും അവൻ നമ്മെ ഏൽപ്പിക്കുന്ന അമാനത്തുകളാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്തു, എങ്ങനെ ഉപയോഗപ്പെടുത്തി, എങ്ങനെ അതിന് നന്ദി കാണിച്ചു എന്ന് കൃത്യവും വ്യക്തവുമായ നിലക്ക് മറുപടി പരലോക കോടതിയിൽ പറയേണ്ടി വരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നവനവങ്ങളായ അധുനാധുനങ്ങളായ കണ്ടുപിടുത്തങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കാതെ അവയെ നന്മയുടെ മാർഗത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നൽകിയ ദാതാവായ റബ്ബിനോട് ശുക്രുള്ളവരായി ജീവിക്കലാണ് വിശ്വാസികൾ അവയോടൊക്കെ സ്വീകരിക്കേണ്ടുന്ന സമീപനം. അതിൻ്റെ നന്മകൾ മനസ്സിലാക്കുക, തിന്മകളെയും മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ അധിഷ്ഠിതമായ നിലക്ക് റബ്ബ് തരുന്ന ഏത് നിഅമത്തുകളെയും ഉപയോഗപ്പെടുത്തുന്ന, ദുരുപയോഗപ്പെടുത്താതെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു وعلى آله وصحبه ومن تبعه هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وَأَن تَقُولُوا عَلَى اللَّهِ مَا لَا تَعْلَمُونَ. നബിയെ പറയുക, എന്റെ റബ്ബിദ കർശനമായി വിരോധിച്ചിരിക്കുകയാണ്, അവൻ നിഷിദ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അൽ ഫവാഹിഷ, നീചമായ പ്രവർത്തനങ്ങൾ. മാ ളഹറ മിൻഹ വമാ ബതൻ, നീചമായ പ്രവർത്തനങ്ങൾ, അശ്ലീലതകൾ, പ്രകടമായവയും പ്രകടമാവാത്തവയും ഒക്കെയുണ്ട്. ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഒട്ടേറെ നീചമായ പ്രവർത്തനങ്ങൾ ലോകത്തുണ്ട്. എന്റെ റബ്ബ് അതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വല്ലിസ്മ, പാപകരമായ കാര്യങ്ങൾ, കുറ്റകരമായതെന്തും അവൻ വിലക്കിയിരിക്കുന്നു. വൽബഗിയ ബിഗൈരിൽ ഹഖി, അന്യായമായി മറ്റൊരാൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളെ, അത് ധനത്തിന്റെ പേരിലായാലും ശാരീരികമായിട്ടാണെങ്കിലും കയ്യേറ്റങ്ങൾ അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. യാതൊരു പ്രമാണത്തിന്റെയും പിൻബലമില്ലാതെ റഹ്മാനായ റബ്ബിൽ ശിർക്ക് വെക്കുന്ന, ശിർക്കിന് ന്യായീകരണം കണ്ടെത്തുന്ന പ്രവണതയെയും അള്ളാഹു അത് കഠിനമായി വിരോധിച്ചിരിക്കുന്നു. അവസാനം പറഞ്ഞു, വ അൻ തഖൂലു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറയലും അവൻ വിരോധിച്ചിരിക്കുന്നു. മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത്. വിവരല്ലാതെ മതം പറയുക, വിവരല്ലാതെ അള്ളാഹിന്റെ കാര്യം പറയുക, അതൊക്കെ അവൻ വിരോധിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ സൂറത്തുൽ അഅ്റാഫിലെ 33-ാമത്തെ ഈ സൂക്തത്തിലൂടെ റബ്ബ് ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഇതിൽ ഏതാണ്ട് ഉൾക്കൊള്ളിരിക്കുകയാണ്. വിശ്വാസം വന്നു, ആചാരങ്ങൾ വന്നു, അനുഷ്ഠാനങ്ങളുടെ അഥവാ സ്വഭാവ മൂല്യങ്ങൾ വന്നു, ധാർമ്മികത വന്നു, അശ്ലീലതകൾക്കെതിരെയുള്ള പ്രയോഗങ്ങൾ വന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ പരിശുദ്ധി പ്രാപിക്കേണ്ടുന്നതിന്റെ കാര്യം ഇവിടെ വ്യക്തമാണ്. എന്നാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ AI ആ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്മാരിന്ന് അധാർമികതയിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബിനെ ചോദ്യം ചെയ്യുകയാണ് പലരും. AI വന്നു, ഇഷ്ടമുള്ളതൊക്കെ ഇനി നമുക്ക് നിർമ്മിക്കാം, അതുകൊണ്ട് ദൈവം ആവശ്യമില്ല, ധാർമ്മിക മൂല്യങ്ങളുടെ ആവശ്യം ഇനി എന്ത്, മതമൊക്കെ അപ്രസക്തമായിരിക്കുന്നു, കാരണം ഒക്കെ AI കൈയടക്കി കഴിഞ്ഞു എന്ന്. വെറുതെയുള്ള വർത്തമാനങ്ങൾ മാത്രമാണത്. മനസ്സിലാക്കണം, റഹ്മാനായ റബ്ബ് ഇവിടെ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്, അവൻ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഡാറ്റ നോക്കിയിട്ടും ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംവിധാനങ്ങളുടെ പദാർത്ഥത്തിന്റെ സഹായത്തോടുകൂടെയല്ല. റബ്ബിനെ അവൻ പരിചയപ്പെടുത്തിയത് ബദീഉസ് സമാവാത്തി വൽ അർളി എന്നാണ്. ആകാശഭൂമികളെ ഒന്നിന്റെയും സഹായമില്ലാതെ ശുദ്ധ ശൂന്യതയിൽ നിന്ന് പടച്ചവനാണവൻ. ലോകം എത്ര പുരോഗമിച്ച്, എത്ര വലിയ സംവിധാനങ്ങളിലേക്ക്, എത്ര വലിയ രൂപത്തിലുള്ള പുരോഗതിയിലേക്ക് മനുഷ്യൻ എത്തിയാലും പരിശുദ്ധ ഖുർആൻ വ്യക്തവും കൃത്യവുമായിട്ടൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. എന്ത്? റബ്ബല്ലാത്തവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയാലും എന്തെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കുന്ന പടച്ചവനായിട്ട് പോയിട്ട് ഒരു ഈച്ചയെ പടക്കാൻ പോലും അവരെ കൊണ്ട് പറ്റൂല. അത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിച്ചവരുണ്ടെങ്കിലും ഒന്ന് കാണട്ടെ. ഏത് റോബോട്ടുകളോട് ഏത് സംസാരിച്ചാലും എല്ലാം സംവിധാനങ്ങളാണ്. അവയ്ക്ക് നൽകുന്ന ഡാറ്റകൾക്കനുസരിച്ച് മാത്രം ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയും. അതേപോലെ തന്നെ മതം പഠിക്കുവാൻ ഇന്ന് പല ആളുകളും AI ആസ്വദിക്കുകയാണ്. തെറ്റാണത്. മതം പഠിക്കുവാനുള്ള അവസാന വാക്കുകൾ AI. ഒരു കാലത്ത് ഗൂഗിളായിരുന്നു മുഫ്തിയെങ്കിൽ ഇന്ന് AI മുഫ്തിയായിട്ട് ആളുകൾ കാണുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മതം പഠിക്കാനുള്ള അവസാനത്തെ വാക്കല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ എന്നാണ്. അതിൽ ഫീഡ് ചെയ്യപ്പെടുന്ന ഡാറ്റകൾക്കും ലക്ഷക്കണക്കിന് അത് സെർച്ച് ചെയ്തിട്ട് അതിന് ലഭിക്കുന്ന വിവരങ്ങൾ, അതിൽ തെറ്റുമുണ്ടാകും, ശരിയുമുണ്ടാകും, നേരമുണ്ടാകും, നെറുകേടുമുണ്ടാകും, എല്ലാം ഉണ്ടാകും. അതെല്ലാം കൂടി ആറ്റിക്കുറുക്കി അവിടെ അവിടെ തപ്പിയിട്ടാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് AI മറുപടി തരുന്നത്. AIയുടെ ഫത്വ ആധികാരികമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, AIയോട് ചോദിച്ചാ ഒക്കെ പറഞ്ഞുതരും, ജെമിനിയോട് ചോദിച്ചാ ഒക്കെ പറഞ്ഞുതരും. അങ്ങനെ പുതിയ ആപ്പുകളും ആ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ദീൻ പഠിക്കാൻ, അള്ളാഹു തആലായുടെ ദീൻ സംസാരിക്കണമെങ്കിൽ, ഒരാൾക്ക് ഫത്വ കൊടുക്കണമെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ മുഫ്തിക്കുണ്ടായിരിക്കേണ്ടുന്ന നൂറുകണക്കിന് നിബന്ധനകൾ കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട്. അതല്ലാതെ പറഞ്ഞാലോ, ഞാൻ എന്താണ് ഞാൻ ദീനിന്റെ പേരിൽ പറയുന്നതെങ്കിൽ ആധികാരികമായി എനിക്കതിനെക്കുറിച്ച് അറിവില്ലാതെ ഞാൻ പറയുന്നതാണ്. ഈ ആയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനത്തിലെ അവസാനത്തെ വാചകം അന്തഖൂലു അലല്ലാഹ് മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാതെ സംസാരിക്കൽ, അത് പറയൽ. മതം പറയാൻ പഠിക്കണം. ഭൗതിക കാര്യങ്ങൾ സെർച്ച് ചെയ്യും പോലെയല്ല, മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കലും അത് ഷെയർ ചെയ്യലും അത് പ്രചരിപ്പിക്കലും. നല്ല തസബ്ബുത്ത് വേണം. അത്തസബ്ബുത്തു നിസ്ഫുൽ ഇൽമി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ ചപ്പുചവറുകളും കൂടെ വാരിക്കൂട്ടിയിട്ട് അതൊക്കെ വിളമ്പലല്ല ഇൽമ്, അതിന് അറിവൊന്നും വേണ്ട. മറിച്ച് നിന്റെ മുമ്പിൽ വന്നു കിട്ടിയ, പരന്നു കിട്ടിയിട്ടുള്ള ആ അറിവെന്ന് പറയുന്ന രൂപത്തിലുള്ള ഡാറ്റകളുണ്ടല്ലോ, റിസൾട്ടുകളുണ്ടല്ലോ, അത് പരിശോധിച്ചറിയാൻ നിനക്ക് പറ്റണം. ശരിയാണോ പറഞ്ഞത്? തെറ്റാണോ ആ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻജാഅകും ഫാസിഖും ബിനബയ്യിം ഫതബയ്യനു, ഒരു തമ്മാടി നിങ്ങളോടൊരു വാർത്തയുമായി വന്നാൽ നിങ്ങളത് പെട്ടെന്ന് വിശ്വസിച്ച് അതിൻ്റെ മേലെ തുടർ നടപടികൾക്ക് ഒരുങ്ങരുത്. ഫതബയ്യനു, നിങ്ങൾ നന്നായി അതിനെക്കുറിച്ച് വ്യക്തത വരുത്തണം, വ്യക്തത വരുത്തണം. ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലോ അറബിയിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് AIയോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി, ആ ഇനി ഞാൻ മുഫ്തിയായി, ഞാൻ വലിയ മതപണ്ഡിതനായി എന്ന് പറഞ്ഞിട്ട് അത് വിളമ്പാൻ നിൽക്കണ്ട. അത് എവിടെ നിന്നൊക്കെയോ വാരി വലിച്ച് അതിൽ ജൂതന്റെ സൈറ്റ് ഉണ്ടാവും, ജൂതന്റെ ഡാറ്റ ഫീഡ് ചെയ്തും ഉണ്ടാവും, മറ്റോൺ ഫീഡ് ചെയ്തും ഉണ്ടാവും, ഇസ്ലാമിന്റെ ശത്രുവിൻ്റെതും ഉണ്ടാകും, നിരീശ്വരവാദിയുടേതും ഉണ്ടാകും, ഷിർക്കിൻ്റെതും ഉണ്ടാകും, മുശ്രിക്കിൻ്റെതും ഉണ്ടാകും, അന്ധവിശ്വാസിയുടേതും ഉണ്ടാകും. എല്ലാ ചവറുകളും കൂടി പെറുക്കിയിട്ട് കിട്ടുന്നതിൻ്റെ ആകത്തുകയാണ് ഈ നമ്മുടെ മുമ്പിൽ ഈ തരുന്നത്. എന്നിട്ട് അതിനാധികാരികരെ സങ്കല്പിക്കരുത്. അതേപോലെ തന്നെ ഇന്ന് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വല്ലാതെ ഭയപ്പെടേണ്ട രോഗമാണ്. ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുകയാണ്, എൻ്റെ അതേ ബോഡി ലാംഗ്വേജ്, ലിപ്സ് മൂവ്മെന്റ് പോലും എൻ്റെത്, എൻ്റെ അതേ ശബ്ദം, ഇതേ ഫോട്ടോ, കുറച്ചുകൂടി വ്യക്തം, കൂടുതൽ സൗന്ദര്യം AI ക്രിയേറ്റ് ചെയ്യുകയാണ്. ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് മനസ്സിലാകാതെ മനുഷ്യൻ നെട്ടോട്ടോടുകയാണ്. നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ അതേപടി അനുകരിക്കുകയാണ്, നമ്മുടെ തന്നെ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്, നമ്മുടെ ഫോട്ടോകൾ ഉണ്ടാവുകയാണ്. നമ്മുടെ ശൈശവകാലത്ത് കായികാലിട്ടടിച്ചിരുന്ന പ്രായം, അപ്പോഴത്തെ ഒരു ഫോട്ടോ, ബാല്യകാലം, യൗവനം, കൗമാരം, യൗവനം, വയോവൃദ്ധൻ, പെട്ടെന്ന് പെട്ടെന്ന് മാറി മറിയുന്ന ഏ സംവിധാനങ്ങളിലൂടെയുള്ള സ്റ്റിൽ ഫോട്ടോകൾ, വീഡിയോകൾ, അന്യ ആണും പെണ്ണും തമ്മിൽ വൃത്തികേടുകൾ കാണിക്കുന്ന പോൺ വീഡിയോകൾ എല്ലാം AI ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ആരെയും അപമാനിക്കുവാൻ AI ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും മതിയാകും. അതിൻ്റെ മറവിൽ യഥാർത്ഥത്തിലുണ്ടായ കുറ്റകൃത്യങ്ങളെ അതായത് എ ഐ ആണ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന കള്ളന്മാർ വേറെ മറ്റൊരു പുറത്തുകൂടെ രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. നോക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഇന്ന് നടക്കുകയാണ്. സഹോദരിമാരോട് പ്രത്യേകം സഹോദരന്മാരെ നിങ്ങൾ നിർദ്ദേശിക്കണം, എഫ് ബിയിലും ഇൻസ്റ്റയിലൊന്നും വെറുതെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണ്ട. ഇതൊക്കെ തിരിഞ്ഞുകൊത്തും. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വേഷത്തിലുള്ള ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഉടുപ്പിക്കാൻ എഐയോട് ജമിനിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഫോട്ടോകൾ ഇങ്ങനെ തരികയാണ് അവർക്ക്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത ഫോട്ടോ ആണ് നമുക്ക് തരുന്നത്. പിന്നെ അതാ കാണുന്നത് അവിടെ ഇവിടെ. തുണി ഉടുപ്പിക്കാൻ അറിയുന്ന എഐക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് തുണി ഉരിയാനും അറിയാം എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിക്കെങ്കിലും ഉണ്ടാകണം. അതില്ലാത്ത കളിയാണെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും സമൂഹമെന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തികേടിന്റെ ലോകം. ഖുൽ, നബിയെ പറയൂ, ഇന്നമ ഹറമ റബ്ബിയൽ ഫവാഹിസ് മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാം ഇനി ഖിയാമത്ത് നാൾ വരെ ഏതൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വികസനങ്ങൾ വന്നിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിയാസങ്ങൾ വരുന്നുണ്ടോ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് റബ്ബുൽ ആലമീൻ നടത്തിയത്. മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതും വന്നതും വരാനിരിക്കുന്നതുമായ സർവത്തമ്മാടിത്തങ്ങളെയും അള്ളാഹു ഇതാ ശക്തമായി വിരോധിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾക്കൊന്നും ഇത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റിയറിംഗ്, അതിൻ്റെ കൺട്രോൾ നമ്മുടെ കൈകളിലാവണം. മറ്റുള്ളവൻ കൺട്രോൾ ചെയ്യുന്ന ബസ്സിലെ യാത്രക്കാരനായി നമ്മൾ മാറരുത്. എഐയുടെ കാര്യത്തിൽ അതിൻ്റെ കൺട്രോൾ നമ്മളിലാവണം. മതബോധമുള്ള ധാർമ്മിക മൂല്യങ്ങളുള്ള ആളുകളായിരിക്കണം അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാത്തവരുടെ കളിപ്പാവകളായി നമ്മൾ അത് പതിച്ചാൽ ഈ ഒരൊറ്റ സംവിധാനം കൊണ്ട് നാം നരകം വാങ്ങും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവൽ, എല്ലാ സമയത്തും അവൻ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നവൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ ഷാർജ മസ്ജിദുൽ അസീസിൽ ബഹുമാനായ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ ശ്രവിച്ചത്.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: Peace Radio, tuned to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കാനഡയിൽ ഇന്റേൺഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാം. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. ബിടെക് ഇന്റർഗ്രേറ്റഡ് പി ജി വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ വിവിധ സർവകലാശാലകളിലും അക്കാദമിക് സ്ഥാപനങ്ങളിലും 12 ആഴ്ചത്തെ ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന AICTE മിഡാക്സ് ഗ്ലോബ്ലിങ് റിസർച്ച് ഇന്റേൺഷിപ്പിന് GRI ഇപ്പോൾ അപേക്ഷിക്കാം. യാത്ര, താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ലഭിക്കും. ഇതിനു പുറമെ സ്റ്റൈപ്പൻഡും ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. സെപ്റ്റംബർ 16 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.mitacs.ca.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: CA പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. CA പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ July 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. CA പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. രാത്രിയിലെ മര്യാദകൾ ഭാഗം 3. നമ്മോടൊപ്പം ചേരുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, രാത്രിയിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കണം, രാത്രി നിസ്കാരം നിർവഹിക്കണം, ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുത്, കമഴ്ന്ന് കിടക്കരുത്, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്നും കഴുകിക്കളയാതെ ഉറങ്ങരുത്, ഉറങ്ങാൻ നേരത്ത് വുളു ചെയ്യുക, ബിസ്മി ചൊല്ലി വാതിലുകളടക്കുക, ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളും വെള്ളപാത്രങ്ങളും മൂടി വയ്ക്കുക എന്നിത്യാദി മര്യാദകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കിയത്. രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു മര്യാദയാണ് ഇമാം ബുഖാരി റഹിമഹുള്ള ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖമ്മിറുൽ ആനിയത്ത, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കുക, വ അജീഫുൽ അബ്വാബ, നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾ അടക്കുക, വ അത്തുഫിഉൽ മസാബിഹ്, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കുക. അപ്പോൾ തീ അണക്കുക, കത്തിച്ചു വെച്ച തീ അണച്ചിട്ടേ കിടന്നുറങ്ങാൻ പറ്റൂ എന്നർത്ഥം. അടുപ്പിലെ തീയോ വിളക്കോ അണക്കാതെ കിടന്ന കാരണത്താൽ അപകടമുണ്ടായ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത്തരം ആപത്ത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത്. ഹദീസിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ഇമാം ബുഖാരി അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഇഹ്തറഖ ബൈതുൻ ബിൽ മദീനത്തി അലാ അഹ്ലിഹി മിനല്ലൈൽ, മദീനയിൽ ഒരു രാത്രിയിൽ ഒരു വീട് അതിലെ ആളുകളെയും കൂട്ടി കത്തിച്ചാമ്പലായി. ഒരു വീട് കത്തിച്ചാമ്പലായി രാത്രിയിൽ, അതിലാളുകളും വന്നു മരിച്ചു. ഫഹുദ്ദിസ ബിഷഅനിഹിം അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിഷയം സ്വഹാബത്ത് വന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിന്നാറ, തീർച്ചയായും ഈ തീ എന്ന് പറഞ്ഞാൽ, ഇന്നമാ ഹിയ അദുവുല്ലക്കും, അത് നിങ്ങൾക്കുള്ള ശത്രുവാണ്. തീർച്ചയായും ഈ തീ നിങ്ങളുടെ ശത്രുവാണ്. ഫഇദാ നിംതും, അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, ഫഅത്തുഫി ഊഹാ അൻകും, അത് നിങ്ങൾ അണച്ചു വെക്കുക, അത് നിങ്ങൾ അണക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് കിടന്നുറങ്ങാൻ നേരത്ത് നമ്മുടെ വിരിപ്പ് കുടയുക എന്നുള്ളത്. വിരിപ്പ് കുടഞ്ഞ് അതിലുപദ്രവങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഒരു സുന്നത്താണ്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജാഅ അഹദുക്കും ഫിറാശഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് വന്നാൽ, ഫല്യൻഫുദ്ഹു ബിസ്വനിഫത്തി സൗബിഹി സലാസ മറാത്ത്, അവൻ തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് ആ വിരിപ്പ് കുടയട്ടെ 3 പ്രാവശ്യം. അപ്പോൾ വിരിപ്പിലെന്തെങ്കിലും ഉപദ്രവങ്ങൾ വന്നിട്ടുണ്ടോ? ഒരുപക്ഷെ മദീന എന്നൊക്കെ പറഞ്ഞാൽ മരുഭൂമി ധാരാളമുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ വിഷമുള്ള തേളുകൾ, വിഷമുള്ള പാമ്പുകൾ, അതൊക്കെ അവിടെ ഉണ്ടാകും. അപ്പം അതൊക്കെ ഒരുപക്ഷെ ഈ വിരിപ്പിനടിയിൽ വന്ന് കിടക്കാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. കൈകൊണ്ട് കുടയുന്നതിന് പകരം റസൂലുള്ളാഹി പറഞ്ഞത് അവൻ്റെ വിരിപ്പിൻ്റെ അറ്റം. മറ്റൊരു ഹദീസിലുള്ളത് റസൂലുള്ളാഹി പറഞ്ഞത്, ബിദാഖിലത്തി ഇസാരിഹി, വിരിപ്പിൻ്റെ അറ്റം കൊണ്ടവൻ അത് കുടയട്ടെ എന്നാണ്. കാരണം അതിലെന്തെങ്കിലും ഉപദ്രവങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു സുന്നത്താണ്. നമ്മൾ കേൾക്കാറില്ലേ, രാത്രിയിൽ ബെഡിൽ കിടക്കാൻ ഒരുങ്ങി ആ സമയത്ത് പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ മറ്റുള്ള ഏജന്തുക്കളെ കണ്ടു എന്നൊക്കെ വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ. അപ്പം അതുപോലത്തെ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി ഒരു മുൻകരുതൽ എന്നോളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി അതുപോലെ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു മര്യാദയാണ് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതുക എന്നുള്ളത്. വിരിപ്പിലേക്ക് അണഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സൂറത്തും, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ സൂറത്തുൽ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന ഈ മൂന്ന് സൂറത്തുകൾ ഓതൽ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ ഇലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരിപ്പിലേക്കണഞ്ഞാൽ, കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും, ജമ കഫൈഹി, തൻ്റെ കൈകൾ കൂട്ടിപ്പിടിക്കും, രണ്ട് കൈകളും നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ കൂട്ടിപ്പിടിക്കുന്നത് പോലെ കൂട്ടിപ്പിടിക്കും. ثم نفث فيهما എന്നിട്ട് അതിലേക്ക് ഊതും. فقرا فيهما എന്നിട്ട് ഊതും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ മൂന്ന് സൂറത്തുകളും ഊതും. ثم يمسح بهما ما استطاع من جسده, പിന്നെ ശരീരത്തിന്റെ കഴിയുന്ന എല്ലാ ഭാഗത്തും തടവുകയും ചെയ്യും. തൻ്റെ തല മുഖം അവിടെ നിന്നാണ് തുടങ്ങുക, തലയും മുഖവും തടവി തുടങ്ങും. വമാ അക്ബല മിൻ ജസദിഹി, അങ്ങനെ ശരീരത്തിൻ്റെ കഴിയുന്ന മുൻഭാഗങ്ങൾ മുഴുവൻ തടവും, പിന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തടവും. യഫ്അലു ദാലിക സലാസ മറാത്, മൂന്ന് തവണ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും എന്നാണ്. അപ്പോൾ അതും പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു സുന്നത്താണ് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മറ്റൊരു മര്യാദയെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ആയത്തുൽ കുർസിയുടെ പാരായണമാണ്. ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. അതിലൂടെ ധാരാളം നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആ ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ലി സകാത്ത് റമളാൻ, റമളാനിലെ സകാത്ത്, അതിൻ്റെ വസ്തുക്കളുണ്ടാവുമല്ലോ, അത് സൂക്ഷിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചു. ഫആതാനി ആത്തിൻ ഫജഅലയഹ്സു മിന ത്വആം, ആ സമയത്ത് ഒരാൾ വരികയും ആ സകാത്തിൻ്റെ മുതലിൽ ഭക്ഷണമുണ്ടല്ലോ അത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അയാളെ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇന്നി മുഹ്താജുൻ വഅലയ്യ അയാലുൻ വലിയ ഹാജത്തുൻ ശദീദത്തുൻ, അയാൾ പറഞ്ഞു, ഞാൻ ആവശ്യക്കാരനായതുകൊണ്ടാണ്, എനിക്കൊരു കുടുംബമുണ്ട്, അവർ വല്ലാത്ത വിശപ്പിലാണ്, അതുകൊണ്ട് കുട്ടികൾക്കും മക്കൾക്കോ കൊടുക്കാനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടു. അങ്ങനെ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്നലെ താങ്കൾ ഒരു കള്ളനെ പിടിച്ചല്ലോ, എന്താണ് അയാളെ ചെയ്തത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അയാൾ വിശപ്പ് കാരണത്താൽ, കുടുംബം പട്ടിണി കിടക്കുന്ന കാരണത്താൽ അങ്ങനെ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അയാളുടെ കരുണ കാണിച്ചു, അയാളെ ഞാൻ വിട്ടയച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അയാൾ കളവാണ് പറഞ്ഞത്, ഇനിയും അയാൾ വരും. അങ്ങനെ പിറ്റേ ദിവസവും അയാൾ വന്നു. അന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചു, എന്നിട്ട് പ്രവാചകന് അരികിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്നും അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ വിടണം, എൻ്റെ കുടുംബം പട്ടിണിയിലാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്, ഞാൻ ഇനി ഒരിക്കലും വരൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. പിറ്റേ ദിവസവും പ്രവാചകൻ ചോദിച്ചു, അബൂ ഹുറൈറ, എന്താണ് ഇന്നലെ ആ ബന്ദിയെ നീ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, റസൂലെ, അയാൾ കുടുംബത്തിൽ പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ, വല്ലാതെ ആവശ്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടേച്ചു. മൂന്നാം ദിവസവും അയാൾ വന്നു, ഭക്ഷണത്തിൽ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചു, പ്രവാചകന്റെ അരികിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, ദഅനി, അബൂ ഹുറൈറ എന്നെ വിടണം, ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ഒരു വാചകം പഠിപ്പിച്ചു തരാം, യംഫഉകല്ലാഹു ബിഹ, അത് നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താണ്? അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസി, നീ നിന്റെ വിരിപ്പിലേക്ക് അണഞ്ഞാൽ ആയത്തുൽ കുർസി ഓതുക. സൂറത്തുൽ ബക്കറയിലെ 255-ാമത്തെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങിയ ആയത്ത്, അത് മുഴുവനായി പാരായണം ചെയ്യുക. ഫഇന്നക ലയസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, എങ്കിൽ അല്ലാഹുവിൽ നിന്ന് ഒരു സംരക്ഷകനെ നിനക്ക് ലഭിക്കുന്നതാണ്. വലാ യഖ്റബന്നക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, സുബ്ഹ് വരെ പിശാജ് നിന്റെ അരികിലേക്ക് വരിക പോലുമില്ല. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. പ്രവാചകന്റെ അരികിലേക്ക് പിറ്റേ ദിവസം എത്തി. പ്രവാചകൻ ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്നലെ പിടിച്ച ബന്ദിയെ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, റസൂലേ, അദ്ദേഹം എനിക്ക് ഇങ്ങനെ അള്ളാഹുവിനടുക്കിൽ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞൊരു വാചകം പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് ഞാൻ അയാളെ വിട്ടയച്ചു. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണ് അയാൾ പഠിപ്പിച്ചു തന്നത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവമൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക് വഹുവ കദൂബ്, അയാൾ കള്ളനാണ്, എന്നാൽ അബൂ ഹുറൈറ ഈ പറഞ്ഞു തന്നത് സത്യമാണ്. ദാക്ക ഷൈത്വാൻ, അത് ഷൈത്വാനാണ്. അപ്പൊ ഷൈത്വാനാണ് വന്നത്, പക്ഷേ ഈ പറഞ്ഞു തന്ന കാര്യം സത്യമാണ്. ഏത്? കടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷണം ലഭിക്കും, സുബ്ഹ് വരെ പിശാജ് നമ്മുടെ അടുക്കലേക്ക് വരിക തന്നെയില്ല. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ്. അതുപോലെ മറ്റൊരു മര്യാദയാണ് അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ, ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ടായത്തുകൾ, അഥവാ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ തുടങ്ങി അവസാനം വരെയുള്ള രണ്ടായത്തുകൾ ആരെങ്കിലും ഓതിയാൽ, കഫത്താഹു, അവനത് മതിയാകുന്നതാണ്. അവന് ബുദ്ധിമുട്ടുകൾ വരുന്നതിൽ നിന്നും ഷെയ്ത്വാൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നുമെല്ലാം ആ രണ്ട് സൂറത്തുകൾ അവന് മതി. അതുപോലെ മറ്റൊരു മര്യാദയാണ് സൂറത്തുൽ കാഫിറൂൻ ഓതുക എന്നുള്ളത്. ഇമാം തിർമുദി ഫർവ ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹം പ്രവാചകന്റെ അരികിലേക്ക് എത്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അഖൂലുഹു ഇദാ അവൈതു ഇലാ ഫിറാശി, റസൂലെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം, ഞാൻ എൻ്റെ വിരിപ്പിലെത്തിയാൽ എനിക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ പറഞ്ഞു, ഇഖ്റ കുലിയാ അയ്യുഹൽ കാഫിറോൻ, നീ കുലിയാ അയ്യുഹൽ കാഫിറോൻ ഓതിക്കോ, ഫഇന്നഹ ബറാഅത്തു മിന ശിർക്ക്, അത് ശിർക്കിൽ നിന്നുമുള്ള മോചനമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തു സജദ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് ഇത് ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്തേക്ക് ചെരിഞ്ഞു കടക്കുക, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. രാത്രിയിൽ ഭാര്യയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ മാത്രമല്ല ഏത് സമയത്താണെങ്കിലും, ബിസ്മില്ലാഹി അല്ലാഹു മജന്നിബിന ഷെയ്ത്വാൻ വജന്നിബി ഷെയ്ത്വാൻ അമാ റസഖ്തന എന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം രാത്രിയിൽ പാലിക്കേണ്ട മര്യാദകളാണ്. ഇതെല്ലാം നമ്മൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, രാത്രിയിലെ മര്യാദകൾ, ഭാഗം 3. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ?
2: യെസ്.
1: മഷാല്ല, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ? ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടു തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്കതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഇരുത്തത്തിൽ മാത്രമല്ല വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണിത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ അത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലേ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്നു ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ മുഖമൊഴി. ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
5: ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ, അല്ല കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക്, മതനിരപേക്ഷതയിൽ നിന്ന് മതവർഗീയതയിലേക്ക്, ബഹുസ്വരതയിൽ നിന്ന് ഏകശിലാത്മകതയിലേക്ക്. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്ത് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഉയരത്തിലെത്തിച്ചു. അക്കാലത്ത് ഭരണാധികാരികളുടെ ചിന്ത രാജ്യത്തിൻ്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവതോന്മുഖമായ പുരോഗതിയായിരുന്നെങ്കിൽ ഇന്ന് അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുന്നു, അല്ല തകിടം മറിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഗതകാല ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന്, സ്വാതന്ത്ര്യസമരരംഗത്തെ മുൻനിര നേതാക്കളെപ്പോലും അവരുടെ മതം നോക്കി ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്നു. രാഷ്ട്രപിതാവിന്റെ ഘാതകനെ പൂമാലയിട്ട് പൂജിക്കുന്ന തരത്തിലേക്ക് ചില നേതാക്കൾ തരം താഴ്ന്നിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അനധികൃതമെന്ന പേരിൽ നിർബാധം ബുൾഡോസർ കൊണ്ട് തകർത്ത് കളയുന്നു. പുരാതനമായ പള്ളികളുടെ അടിയിൽ ശിവലിംഗമുണ്ടെന്നോ ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതാണെന്നോ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഉടൻ പള്ളി പൊളിക്കാൻ നീതിപീഠങ്ങൾ ഓർഡർ ഇറക്കുന്നു. അതെ, ഇന്ന് രാജ്യം ഭരിക്കുന്നവർ കടുത്ത വർഗീയതയുടെയും ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെയും മറപറ്റിയാണ് നിലനിൽക്കുന്നത്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ ഏത് സമയത്തും ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ വീടുകൾ തകർക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഭരണകൂടവും പോലീസും കോടതിയും തുണ നൽകാത്ത ജനവിഭാഗത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. ഇത്തരമൊരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടില്ല, ആകാതിരിക്കട്ടെ. എന്നാൽ വളരെ സാവകാശമാണെങ്കിലും അതിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നു വരുന്നുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. മതനിരപേക്ഷത നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന വർഗീയ നിലപാടുകളെ എതിർത്ത് തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പാർട്ടികളും നേതാക്കളും മതസംഘടനകളും സർവോപരി ഉത്ബുദ്ധരായ ജനങ്ങളുമാണ് ഇവിടെയുള്ളത് എന്നതിനാലാണ് ഫാഷിസ്റ്റ് അജണ്ടകൾക്ക് ഇവിടെ കാര്യമായ വേരോട്ടം ലഭിക്കാത്തത്. എന്നാൽ ഇതൊന്നും വലിയ ആശ്വാസത്തിന് വക നൽകുന്നതല്ല. വൈസ് ചാൻസലർ അടക്കമുള്ള പല കുഞ്ചിക സ്ഥാനങ്ങളിലും സംഘപരിവാറുകാർ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ പറ്റിയതിനുശേഷം തനിനിറം പുറത്തുകാട്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. DGP സ്ഥാനം വഹിച്ച് റിട്ടയറായ ചിലരുടെ കടുത്ത വർഗീയ നിലപാടുകളും ദുരാരോപണങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആരിഫ് ഹുസൈൻ എന്ന കടുത്ത മുസ്ലിം വിരോധി തന്റെ മാതാവിനെ അതിമ്ലേച്ഛമായി അപമാനിച്ചതിൽ നടപടിയെടുക്കണമെന്ന് ഡോക്ടർ അബ്ദുള്ള ബാസിൽ ഉന്നത വൃത്തങ്ങൾക്ക് പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരാതി ഫയലിൽ ഉറങ്ങിക്കിടക്കുന്നു. ബിഗ് TVയിലെ അവതാരക മുസ്ലിം സമുദായത്തെ കടുത്ത ഭാഷയിൽ വംശീയമായി അധിക്ഷേപിച്ചതിനെതിരെ നൽകിയ പരാതിയിലും ഫയലിൽ നിന്ന് പുറത്തു ചാടിയിട്ടില്ല. എന്നാൽ വാദിയെ പ്രതിയാക്കി ജാമ്യമില്ലാ കുറ്റം ചുമത്തുന്ന വിരോധാഭാസത്തിന് മലയാള മണ്ണിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഈ അനീതിക്കെതിരിൽ നാനാതുറകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നപ്പോൾ ശീർഷാസനത്തിലായിരുന്ന സത്യം നേരെ നിൽക്കുന്ന കാഴ്ചയും നാം കണ്ടു. ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സത്യവും നീതിയും ഒരിക്കലും കുഴിച്ചു മൂടപ്പെടരുത്.
6: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
7: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: Peace Radio. Tune to reality.

ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ.

ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരമോതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ

0: പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ, കളിയിൽ കാര്യം മറക്കുന്നവർ. രചന നിർവഹിച്ചത് RM ഇബ്രാഹിം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: കളിയിൽ കാര്യം മറക്കുന്നവർ, എഴുത്ത് RM ഇബ്രാഹിം. വേൾഡ് ഫുട്ബോൾ കപ്പ് കൊടിയിറങ്ങി. പിന്നീട് വന്ന പത്രവാർത്ത, കേരളത്തിൽ 10 കോടിയുടെ ജേഴ്സി വിറ്റുപോയെന്ന് വ്യത്യസ്ത വസ്ത്രവ്യാപാരികൾ. ഇന്ന് മലയാളികൾ ആരാധനയുടെ ആകർഷണ വലയിലാണ്. മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണത എല്ലാ പ്രായക്കാരെയും ബാധിച്ചിരിക്കുന്നു. പണനഷ്ടവും സമയനഷ്ടവും കുടുംബസമാധാനവും നഷ്ടപ്പെടുത്തുന്ന വ്യക്തമായ ഒരു മാനസിക വിഭ്രാന്തി. പ്രാർത്ഥിക്കാനോ ദിനചര്യകൾ പൂർത്തിയാക്കാനോ ഇവർക്ക് കഴിയില്ല. തൊഴിലിലോ ബിസിനസ്സിലോ ശ്രദ്ധിക്കാൻ സമയമില്ല. കൊച്ചുകുട്ടികളിലേക്കും ഈ ഭ്രമം പടരുകയാണ്. കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെങ്കിലും കുട്ടികൾക്ക് അവരുടെ വീടും മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും തന്നെയാണ് എല്ലാറ്റിനും പ്രചോദനം. രാജഭരണക്കാലത്ത് കവികളെയും കലാകാരന്മാരെയും ആദരിക്കുകയും കൊട്ടാരത്തിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് പണക്കിഴികൾ സമ്മാനിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ടായി. അതും ജനങ്ങളുടെ നികുതിപ്പണമായിരുന്നു. രാജാവും പ്രജകളും ഹാപ്പി. കലയ്ക്കുവേണ്ടി തുനിഞ്ഞിറങ്ങി പണവും പദവിയും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ അനേകമുണ്ട്. ആയുധം നഷ്ടപ്പെട്ട നായകന് മുൻബെഞ്ചിലിരുന്ന സിനിമാ പ്രേക്ഷകൻ സ്വന്തം മടിക്കുത്തിൽ നിന്ന് കഠാര ഊരി സ്ക്രീനിലേക്ക് എറിഞ്ഞുകൊടുത്ത സംഭവം നടന്നിട്ട് അധികകാലമായില്ല. മറ്റൊന്ന് സ്പോൺസർഷിപ്പ്. തങ്ങളുടെ വരുമാന ലക്ഷ്യവും ആലോചിക്കാതെ പൊതുപരിപാടികൾക്ക് സ്പോൺസർ ചെയ്ത് സർപ്രൈസ് ഉണ്ടാക്കുന്നവരും അനേകം. ഒരു സിനിമ കാണുമ്പോഴോ കളി കാണുമ്പോഴോ പ്രേക്ഷകർ ഒഴികെ മറ്റെല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ക്യാഷ് കളയാനും കൈയടിക്കാനും മാത്രം പാവം കാണികൾ. ഒരു കളിയിൽ തൻ്റെ ടീം തോറ്റാൽ പണം മുടക്കി പരിപാടി കണ്ടവന് സംഘാടകർ പണം തിരികെ നൽകുമോ? വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നൽകുന്ന താക്കീത് നാം വിസ്മരിക്കരുത്. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവിനെപ്പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ. 63:9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അല്ലാഹുവെ, കേൾവിയുടെ തിന്മയിൽ നിന്നും കാഴ്ചയുടെ തിന്മയിൽ നിന്നും ജീവിതത്തിന്റെ താഴ്ചയിൽ നിന്നും ഹൃദയത്തിന്റെ തിന്മയിൽ നിന്നും പ്രായത്തിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് അബൂദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിത്യജീവിതത്തിലെ ഒരു പ്രാർത്ഥനയുടെ സാരം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അവനേകനാണ്, അവന് പങ്കുകാരില്ല, ആധിപത്യം അവനാണ്, അവനാണ് സർവസ്തുതിയും എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ. ആരാധനയോടൊപ്പം അനുകരണം കൂടിയാലോ? ഇപ്പോൾ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ സിനിമയെ വെല്ലുന്ന റീലുകളാണ് അരങ്ങേറുന്നത്. പത്രങ്ങൾക്കും ചാനലുകൾക്കും സിനിമാക്കാർക്കും എഴുത്തുമൊക്കെ പൊലിപ്പിച്ചു കൂട്ടാനും ഇത്തരം വിഷയങ്ങൾ തന്നെയേറെയാണ്.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, കളിയിൽ കാര്യം മറക്കുന്നവർ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് R.M. ഇബ്രാഹിം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ സഹായിക്കുന്ന ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 62-63 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് സഹൽ അരിപ്ര.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ്ശൈ

0: والصابئين من آمن بالله من اليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരാകണമെന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസി പാലിക്കേണ്ട നിയമങ്ങളും ചര്യകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ 61 വചനം വരെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അതിന് ശേഷമുള്ള രണ്ട് വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ അലൈഹിസ്സലാത്തു വസ്സലാമക്കും തൻ്റെ ജനതക്കും ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും എന്നാൽ ആ മരുഭൂപ്രദേശത്ത് വെച്ച് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും അല്ലെ മണ്ണും സെലുബയും ഒക്കെ ഇറക്കിക്കൊടുത്ത ശേഷം ഇത് എന്നും ഈ ഒരേ ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് മതിയാവുകയില്ല, സഹിക്കാൻ കഴിയുന്നില്ല, അതിനപ്പുറം ഞങ്ങൾക്ക് ചീരയും അല്ലെ മറ്റ് പയറും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടതുണ്ട്, ഭക്ഷണങ്ങൾ വ്യത്യസ്തമാക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കിട്ടിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാതെ അവർ അല്ലാഹുവിൻ്റെ പ്രവാചകനെ പരിഹസിച്ചപ്പോൾ ആക്ഷേപിച്ചപ്പോൾ അതിൽ മതിവരാതെ അത്യാർത്ഥി കാണിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ കോപവും അല്ലാഹുവിൻ്റെ ശിക്ഷയും അവർക്ക് വന്ന് ഭവിച്ച സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ശേഷം അല്ലാഹു പറഞ്ഞത് നോക്കൂ, 62 ആയത്ത് എല്ലാവരും ശ്രദ്ധിച്ച് മുസ്ഹഫ് നിവർത്തി വച്ച് കേൾക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു നന്മയെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹ وَعَمِلَ صَالِحًا فَلَهُمْ أَجْرُهُمْ عِندَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. ഇവിടെ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. അതുപോലെ ഇന്ദ റബ്ബിഹിം, ഇന്ദ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ ഇഖ്ഫാ ബിഗുന്നിയാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ أَخَذْنَا مِيثَاقَكُمْ مِيثَاقَ ഖാഫാണ്, ക്കും എന്ന് പറയുമ്പോൾ അവിടെ കാഫാണ്, രണ്ട് രണ്ട് ഹറഫാണ്, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഇദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത്തൂർ, ഫൗഖകും അവിടെയാണ് തന്നെ, ഫൗഖകുമുത്തൂർ, അത്തൂർ എന്ന് പറയുമ്പോൾ ത്വാ ആണ്, ഫൗഖകുമുത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ വസ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. തജ്വീദുമായി ബന്ധപ്പെട്ട് തിലാവത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു കൂടുതൽ അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ സ്വർഗത്തിൻ്റെ അവകാശികൾ ഞങ്ങൾ മാത്രമാണ് എന്നാണ് യഹൂദികളും ക്രിസ്ത്യാനികളും പറയാറുള്ളത്. 711 ആയത്ത് കാണാം. തനി വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു വാദമാണ് ഇത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു ഈ വചനത്തിൽ പറയുന്നത് കാണാം. അഥവാ നബിയിൽ വിശ്വസിച്ചവരെന്നോ യഹൂദികളെന്നോ ക്രിസ്ത്യാനികളെന്നോ സ്വാബിഈങ്ങളെന്നോ മറ്റോ ഉള്ള വർഗവ്യത്യാസം കൂടാതെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരോ അവർക്കാണ് യഥാർത്ഥ മോക്ഷവും വിജയവും ഉള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ശരിക്കും ഇവിടെ പറഞ്ഞു തരാണ്. അഥവാ മോക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് വർഗോ സമുദായമോ നോക്കിയിട്ടല്ല, വിശ്വാസവും സൽക്കർമ്മവും നോക്കിയിട്ടാണ് എന്നാണ്. അൽ ഈമാനു വൽ അമലു സ്വാലിഹു ഹുവ മദാറുൻ നജാതി ഫീ കുല്ലി സമാൻ, എല്ലാ കാലത്തും രക്ഷയുടെ മാനദണ്ഡം ആ കേന്ദ്രം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മദാർ അതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് ഈമാനും അമലു സ്വാലിഹുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവരായ ആളുകൾ, വല്ലദീന ഹാദു അല്ലേ, വല്ലദീന ഹാദു. അതുപോലെ തന്നെ യഹൂദികളായ ആളുകൾ, ഹാദു അൽ യഹൂദ്. വൻ നസ്വാറ, ക്രിസ്ത്യാനികളായ ആളുകൾ. വസ്വാബിഈന, സ്വാബീകൾ, സ്വാബീകൾ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, അല്ലാഹുവിലും ആര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കമം പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കാണ് എന്തുള്ളത്? ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, തങ്ങൾ റബ്ബിൻ്റെ വക്കൽ അവർക്കാണ് കൂലിയുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുകയുമില്ല. അവർക്ക് മേൽ, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല. അപ്പോൾ സ്വാബിയാവട്ടെ, നസ്വാറാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, ആരാവട്ടെ, വിശ്വാസികളാവട്ടെ, അല്ലാഹുവിലും, അതാണ് അതിൻ്റെ നിബന്ധന. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, അപ്പോൾ ഈമാനും അമലു സ്വാലിഹും, അല്ലാഹുവിലും അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസവും, ആ അന്ത്യദിനത്തെക്കുറിച്ചുള്ള വിശ്വാസവും അത് ഉറപ്പിക്കുകയും അതിനനുസരിച്ച് അനുഗുണമായ സൽപ്രവർത്തനങ്ങൾ, സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ് യഥാർത്ഥ വിജയമുള്ളത്, മോക്ഷമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രതിപാദിക്കുന്നത് കാണാം. എന്താ? നബ്ബഹ തആല അല അന്ന മൻ അഹ്സന മിനൽ ഉമമി സാലിഫ വ അതാഅ ഫഇന്നലഹു ജസാഉൽ ഹുസ്ന. അതായത്, മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളിൽ ഏറ്റവും നല്ല അല്ലേ, മുൻകഴിഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാർ, അവരിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലേ, അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം ഫീമാ യസ്തഖ്ബിലുനഹു, അവർ നേരിടേണ്ടി വരുന്നത് അവർക്ക് ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ അലാ മാ യത്റുകൂനഹു വ യുഖല്ലിഫൂനഹു, അവർ വിട്ടേച്ചു പോകുന്നതിനെ സംബന്ധിച്ച്, അവർ ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബേജാറും ദുഃഖവും തോന്നേണ്ടതില്ല. എന്നിട്ട് പറയുന്നു, അല ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല, അവർക്ക് വ്യസനിക്കേണ്ടതുമില്ല. സൂറത്ത് യൂനുസിലെ 62-ാമത്തെ ആയത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഏത് ഗോത്രമോ സമുദായമോ വർഗമോ അല്ലെങ്കിൽ തറവാടിത്തമോ കുലീനതയോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് വിശ്വസിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ. ثم استقاموا പിന്നീട് നേരായ മാർഗ്ഗത്തിൽ നിലകൊള്ളുന്ന ആളുകളും. തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരുമെന്നാണ്. മലക്കുകളുടെ സാന്നിധ്യം അവർക്കടുത്ത് ഉണ്ടാകുമെന്നാണ്. വിശ്വാസികളോട് അവർ പറയുമെന്നാണ്. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല. വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷം അനുഭവിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക എന്ന് ആ മലക്കുകൾ വിശ്വാസികളോട് പറയുമെന്നാണ്. സൂറത്തുൽ ഫുസ്സിലെ 30-ാമത്തെ ആയത്താണ്. അപ്പോൾ ആരാണ് വിശ്വാസി എന്നുള്ള നിർവചനം ശരിക്കവിടെ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നു അല്ലേ. അലി ഇബ്നു അബീ ത്വൽഹ ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ. വിശ്വാസി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്നല്ലദീന ആമനു ആരാണ്? വല്ലദീന ഹാദു, വൻ നസ്വാറ വസ്വാബീൻ, സ്വാബിയാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, വിശ്വാസിയാവട്ടെ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹ, വിശ്വാസി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച ആളാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഒന്നിനെ മതമായി ആരെങ്കിലും തേടുകയാണെങ്കിൽ, ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീന, അവർ പരലോകത്ത് നഷ്ടക്കാരുടെ കൂടുതൽ പെട്ടവനായിത്തീരുകയും ചെയ്യുമെന്ന് സൂറത്തു ആലു ഇംറാൻ 3-ാം അധ്യായത്തിലെ 85-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ വിജയത്തിൻ്റെ, മോക്ഷത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തും കൃത്യമായി വിശ്വസിക്കുക, സൽക്രമങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതുമാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി ഞങ്ങൾക്കാണ് സ്വർഗം ലഭിക്കുക എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കുമുള്ള മറുപടിയായി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യകളനുസരിച്ച് ജീവിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അല്ലാതെ സമുദായത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ കക്ഷികളുടെയോ വർഗത്തിൻ്റെയോ പേര് പറഞ്ഞതുകൊണ്ട് അവിടെ അള്ളാഹു സ്വർഗം ആർക്കും നൽകുന്നില്ല. അതിനുള്ള മാനദണ്ഡമെന്ന് ബൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, അള്ളാഹു വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, ഈമാൻ കാര്യങ്ങൾ കൃത്യമായി വിശ്വാസം ഉറപ്പിക്കുക, അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ പടച്ച റബ്ബിനടുത്തുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ്. ശേഷം 63-ാമത്തെ ആയത്ത് പറയുന്നു, നോക്കൂ, വഇദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകുമുത് തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വതിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ. വഇദ് അഖദ്നാ മീസാഖകും, അപ്പോ നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ഉറപ്പ് അഥവാ കരാർ നാം വാങ്ങുകയും, വഇദ് അഖദ്നാ നാം സ്വീകരിച്ചു വാങ്ങി, മീസാഖക്കും നിങ്ങളുടെ കരാറിനെ വാങ്ങുകയും, വറഫഅനാ നാം ഉയർത്തുകയും ചെയ്തു, ഫൗഖകും അത്തൂർ നിങ്ങളുടെ മീതെ ഒരു തൂർ ഒരു പർവ്വതം നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. ഖുദു നിങ്ങൾ സ്വീകരിക്കുക, മാ ആതൈനാകും ബിഖുവ, ആതൈനാ നാം നൽകിയതിനേക്കും നിങ്ങൾക്ക് ബിഖുവ, ആ നൽകിയതിനെ നിങ്ങളെ ബലത്തോടുകൂടി എടുത്തുകൊള്ളുക, സ്വീകരിച്ചുകൊള്ളുക. വദ്കുറു നിങ്ങൾ ഓർത്തുകൊള്ളുകയും ചെയ്യുക, മാ ഫീഹി അതിലുള്ളതിനെ, ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല 63-ാമത്തെ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ നേരിൽ കാണുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കൊള്ളാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ട് പിന്നെയും അനുസരണക്കേട് കാണിക്കുന്ന ഈ ഒരു പ്രവണത, ഇസ്രായേലിലൂടെ ആ ഒരു പ്രവണത, അത് ഒരു ഉദാഹരണമായി ഈ വചനത്തെ അള്ളാഹു എടുത്തു കാണിക്കുകയാണ്. ഈ സംഭവം അന്നത്തെ ഇസ്രായേലർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അധികം വിശദീകരിക്കാതിരിക്കുന്നത്. ഇപ്പം മീസാഖ് എന്ന വാക്കിന് ഉറപ്പ്, വൈദ അഹദ്ന മീസാഖക്കും, ആ മീസാഖ് എന്നുള്ള വാക്കിൻ്റെ അറബി ഭാഷയുടെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം ഉറപ്പ്, ഉടമ്പടി, കരാറ് എന്നൊക്കെയാണ്. സത്യം ചെയ്തോ പ്രതിജ്ഞ വഴിയോ ഉറപ്പിക്കുന്ന കരാർ എന്നാണ് ഇമാം റാഗിബ് റഹ്മുള്ള അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൂർ ആണ്, തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അതിൻ്റെ അർത്ഥം. സൂറത്തുൽ ആറാഫ് 171-ൽ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ ജബൽ മല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തൂർ എന്നതിൽ അത്തൂർ എന്ന അലിഫ്ലാം ആ ഒരു അവ്യയം ചേർത്ത് പറയുമ്പോൾ അത് സീനാ പർവ്വതത്തെ, തൂര് സീന, സീനാ പർവ്വതത്തെ ഉദ്ദേശിച്ച് ആയിരിക്കുവാനും സാധ്യതയുണ്ട്. വറഫഅനാ ഫൗഖകുമുത്തൂർ നിങ്ങളുടെ മീതെ നാം തൂർ ഉയർത്തി, ആ പർവ്വതത്തെ ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് സീനാ പർവ്വതത്തെ ഉയർത്തി എന്നാണെന്ന് ചില മുഫസ്സുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പർവ്വതത്തെ ഉയർത്തി എന്നാണ് എന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. എന്തായാലും പർവ്വതത്തിൻ്റെ പേര് അറിയുന്നതിൽ പ്രത്യേകമായി പ്രയോജനമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഉറപ്പ് വാങ്ങി അല്ലേ, നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിൽ കാണണമെന്ന് ഇസ്രായേലർ ആവശ്യപ്പെട്ടതും അതിനെ തുടർന്ന് ഇടുത്തി ബാധിച്ചതും മറ്റും എടുത്തു പറഞ്ഞ ശേഷമാണ് സൂറത്തുൽ നിസാ 154-ൽ അള്ളാഹു ഈ വറഫഅനാ ഫൗഖഹുമുത്തൂറ ബിമീസാഖിഹിം, അവരുടെ ഉറപ്പിനെ അല്ലേ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാമെന്ന് ആ പറഞ്ഞ കരാറിനെ, ആ ഉറപ്പിനെ സംബന്ധിച്ച് നാം അവരുടെ മീതെ തൂറിനെ ഉയർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കഴിയേണ്ടതുണ്ട്. അതല്ലാതെ നേരെ മറിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരീക്ഷണവും പല പ്രയാസങ്ങളും ഇട്ടുതരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഇസ്രായേലിലൂടെ ഉദാഹരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. പർവ്വതം ഉയർത്തിയതൊരു പ്രകൃതി ദൃഷ്ടാന്തം, പിന്നെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പം അതൊക്കെ അള്ളാഹു ചെയ്തു നടത്തുന്ന അനുഗ്രഹങ്ങളാണ്. ഇതിനൊക്കെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. അതൊന്നും ഒരിക്കലും ശരിയല്ല, പ്രമാണങ്ങളോട് യോജിച്ചതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പൂർവ്വപ്രവാചകന്മാരുടെ കൈക്ക് വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അല്ലേ, അവരുടെ മുഅ്ജിസത്ത്, പൂർവ്വകാല നബിമാരുടെ കൈക്കും വെളിപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നുവെന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആയത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വല്ലദീന ഹാദു ഐ അൽ യഹൂദ് യഹൂദികളായ ആളുകളും, വന്നസ്വാറ ക്രിസ്ത്യാനികളായ ആളുകളും, വസ്വാബിഈന സ്വാബികളും, മൻ അവരാരാവട്ടെ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, മൻ ആമന ബില്ലാ അള്ളാഹു വിശ്വസിച്ചവർ വലിയമിൽ ആഖിരി അന്ത്യദിനത്തിൽ വിശ്വസിച്ചവർ വഅമില സ്വാലിഹ അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലഹും അപ്പോൾ അവർക്കുണ്ട് അജ്റുഹും അവരുടെ കൂലി പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ ഭയപ്പെടേണ്ടതില്ല വലാഹും യഹ്സനൂന അവർ വ്യസനിക്കേണ്ടി വരികയുമില്ല വഇദ അഖദ്ന മീസാഖകും നിങ്ങളുടെ കരാർ നാം വാങ്ങിയപ്പോൾ റഫഅന ഫൗഖകും അത്തൂറ നിങ്ങളുടെ മുകളിലൂടെ മലകളെ അഥവാ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്തപ്പോൾ ഖുദൂ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക മാ ആതൈനാകും നിങ്ങൾക്ക് നൽകിയതിനെ ബി ഖുവ്വത്തിൻ ശക്തമായി സ്വീകരിച്ചു കൊള്ളുക ആ വേദഗ്രന്ഥത്തെ ശക്തമായി നിങ്ങൾ മുറുകെ പിടിക്കുക വദ്കുറു മാ ഫീഹി അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക എല്ലാ സമയങ്ങളിലും ലഅല്ലക്കും തത്തഖൂൻ അത് നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാക്കിയേക്കാം തഖ്‌വ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു ഇറക്കി തന്ന പ്രമാണത്തെ ആ വേദഗ്രന്ഥത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിലുള്ള കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുക അതിലപ്പുറം നിങ്ങൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷകളും പരീക്ഷണവും നിങ്ങൾക്ക് വന്നിറങ്ങും അതുകൊണ്ട് നിങ്ങൾ കാവൽ തേടുകയും ആ പ്രമാണങ്ങളുള്ളതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി പഠിപ്പിക്കണം അപ്പോൾ സഹോദരങ്ങൾ നമുക്ക് ഇതിൽ നിന്നുള്ള പാഠമെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇറക്കിത്തന്ന പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശദീകരണമാണ് പ്രവാചക ചര്യകൾ സുന്നത്ത് ഹദീസുകൾ അത് രണ്ടിലുമുള്ളത് എന്താണോ അതനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതപ്പെട്ട കാര്യമാണ് അതിനപ്പുറം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ആ പ്രമാണങ്ങളുള്ള കാര്യങ്ങളനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൽക്രമങ്ങൾ പ്രവർത്തിക്കേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ യാതൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹു ഏകനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന ആ തൗഹീദിൻ്റെ സിദ്ധാന്തം ആ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
1: മാഷാഅല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 62-63 വചനങ്ങളാണ് നാം പഠിച്ചത് സമുദായം ഗോത്രം ഏതായാലും ശരി വിശ്വാസവും സൽക്കർമ്മവും ഉണ്ടെങ്കിലേ റബ്ബ് വിജയികളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ഞങ്ങളാണ് സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന ജൂത ക്രിസ്ത്യാനികളുടെ വാദത്തിന് മറുപടിയാണ് ഈ വചനം പ്രമാണം ഉൾക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നതാണ് ഇതിലെ ഇതിവൃത്തം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേർന്നത് സഹൽ അരിപ്ര
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം രോഗങ്ങൾ പലതുണ്ട് രോഗത്തിന് കാരണങ്ങളും പലതാണ് പ്രതിവിധികളും വ്യത്യസ്തമാണ് രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട് രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840 പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
4: അംസൈന വഅംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും അല്ലാഹുവിനാണ് അവനല്ലാതെ ആരാധ്യനില്ല അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു രാജാധികാരവും സർവസ്തുതിയും അവനാണ്
5: അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
6: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈവനിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുക്കം ഗ്രീൻവാലി സ്റ്റുഡിയോയിൽ നിന്നും ഈറു ഈവനിംഗ് സെഷനിൽ ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ, എന്നോടൊപ്പം
1: ഞാൻ മിസ് അബുക്കാരപ്പറമ്പ്,
0: അതുപോലെ തന്നെ നമ്മളൊപ്പം ഇന്ന് രണ്ട് ഗസ്റ്റുകൾ, രണ്ട് അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട്. അവർ അവരെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് ശാമിർ, ഞാൻ ഇവിടെ ഗ്രീൻ ഹോമിൽ നിന്ന് പഠിക്കുകയാണ്. ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് മിഷാൽ, ഞാൻ അരീകോട് നിന്നാണ് വരുന്നത്. ഗ്രീൻ ഹോമിൽ പഠിക്കുകയാണ്, സ്കൂള് ഗ്രീൻ വാലി, എട്ടാം ക്ലാസ്സിൽ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ശാമിറിലേക്ക് പോവാം അല്ലേ. അപ്പോൾ വലിയ നമ്മൾ ചോദിക്കുന്നതിനും പറ്റി എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞ്. സാധാരണ നമ്മൾ അങ്ങോട്ട് ചോദിക്കലാണ്, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എവിടെയാണ് സ്ഥലം അല്ലേ.
0: അതായത് ഇവര് എന്നും
1: ഇടക്കിടക്ക് ഇവൻ ലെവൽ വരുന്നതുകൊണ്ട് ശ്രോതാക്കൾക്ക് അറിയുന്ന പരിചയമുള്ള എന്താണ് ആൾക്കാരാണ്. അപ്പോ അതുപോലെ തന്നെ നമുക്ക് ശാമിറിനെ ചോദിക്കാം. ശാമിർ, എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ കൊറേ ആയില്ലേ ഈവനിങ് ലൈവില് വന്നിട്ട്? കൊറച്ചായി അല്ലേ? കൊറച്ചായി. ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട് ഇപ്പോ? കൊറച്ച് ഒരു ഗ്യാപ്പിന് ശേഷം ഈവനിങ് ലൈവിലേക്ക് വന്നിട്ട് പേടിയുണ്ടോ? ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ,
0: മുമ്പ് എത്ര വട്ടം ഈവനിങ് ലൈവ് വന്നിട്ടുണ്ടാവും? ഒരു ഏകദേശം അറിയില്ല,
1: അത് എണ്ണി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. അല്ലേ, ആ ഏകദേശം
2: രണ്ട് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയറും ഈ കൊല്ലം കൂടി കൂട്ടി
0: ഇരുപത്തിരണ്ട്. മിഷാലോ?
3: കഴിഞ്ഞ വർഷത്തെ വർഷത്തൊക്കെ കൂട്ടുമ്പോ ഒരു ഫിഫ്റ്റീൻ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട്, ഇരുപതിന്റെ ഗ്യാപ്പിൽ തന്നെ വരും.
0: അപ്പോ രണ്ടാളും ഒരു പുതുമുഖല്ല,
1: പുതുമുഖങ്ങളെ അല്ല, നമ്മളെയും കാടി. അതെ, തീർച്ചയായും.
0: അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇന്ന് ആരൊക്കെ സലാം പറഞ്ഞു
1: വന്നിട്ടുണ്ട്. ജമീല സലാം, അതുപോലെ തന്നെ ഷംസാദ് തലശ്ശേരി, നഫീസ പി എ താമരശ്ശേരി, ജുമൈലത്ത് തുറക്കൽ, സെലീന തോട്ടശ്ശേരി അറ, ഉമ്മക്കുൽസു ചിറമംഗലം, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, അമ്ര ബിന്തി യാസിർ, ആമിർ ബിൻ യാസിർ, ഖദീജ തൊടുപുഴ, ആയിഷ കരുമ്പിൽ, അതുപോലെ തന്നെ ഓക്കെ ഇത്രയും പേരെന്താക്കിയിട്ടുണ്ട്, നമ്മോട് സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോ
0: അതുപോലെ തന്നെ അമീർ ടി അടുത്തനാട്ടുകാരന്റെ എഴുത്ത് എല്ലാ ഇവന്റ് ലൈവിലും നമ്മൾ വായിക്കുന്ന ഒരു എഴുത്താണ്.
1: അതെ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പകലിന്റെ തിരക്കുകൾ പതിയെ മാഞ്ഞ് സായാഹ്നം നിശബ്ദതയുടെ വാതിൽ തുറക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം, ഇന്ന് നാം നേടിയതെത്രേ, നഷ്ടപ്പെടുത്തിയതെത്രേ. നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിച്ചോ? നാവിനെ അനാവശ്യ വാക്കുകളിൽ നിന്ന് കാത്തോ? മാതാപിതാക്കളുടെ ഹൃദയം സന്തോഷിപ്പിച്ചോ? ആരുടെയെങ്കിലും കണ്ണീരിന് കാരണമായോ? ജീവിതം ഓരോ സായാഹ്നത്തിലും നമ്മുടെ കണക്ക് പുസ്തകത്തിലെ ഒരു പേജ് അടക്കുകയാണ്. നാളെ എന്നത് ഉറപ്പില്ല, അതുകൊണ്ട് ഇന്നത്തെ തെറ്റുകൾക്ക് ഇന്നു തന്നെ തൗബയുടെ മഷി കൊണ്ട് ഒരു തിരുത്തൽ കുറിക്കാം. അള്ളാഹുവിൻ്റെ കരുണ വിശാലമാണ്. തകർന്ന ഹൃദയത്തോടെ അവനിലേക്ക് മടങ്ങുന്നവനാണ്. അവൻ്റെ വാതിൽ ഒരിക്കലും അടഞ്ഞിട്ടില്ല. യാ അള്ളാഹ്, ഇന്നത്തെ കുറവുകൾ പുറത്തു തരണമേ. ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിക്കണമേ. നാളെയെ നന്മകൾ നിറഞ്ഞതാക്കണമേ. അവസാന ശ്വാസം വരെ നിന്റെ തൃപ്തി നേടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
1: നമുക്ക് എല്ലാ ഈവനിങ് ലൈവിലും വളരെ ഉപകാരപ്രദമായ എഴുത്തുമായിട്ടാണ് പ്രിയപ്പെട്ട അമീർ സാഹിബ് വരാറുള്ളത്.
0: അതായത് ഓരോ പ്രഭാതവും, അതായത് രാത്രി ചെയ്യുന്ന തെറ്റുകൾക്ക് തൗബ ചെയ്യാൻ വേണ്ടി ഓരോ പ്രഭാതവും അള്ളാഹു നമുക്ക് നൽകിയ ഒരു നിഅമത്താണ്. അതുപോലെ തന്നെയാണ് ഓരോ പ്രദോഷവും അല്ലേ. നമ്മൾ പകലിൽ ചെയ്യുന്ന തെറ്റുകൾ ആ ഒരു പ്രദോഷത്തിൽ തൗബ ചെയ്ത് നല്ലൊരു പ്രദോഷത്തെ കൈവരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എഴുത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: നമുക്കൊരു അതായത് പലരും ഓരോ ദിവസവും വരുമ്പോൾ അതിനെ വളരെ ഒരു ഒരു വിലയില്ലാത്ത പോലെ കളഞ്ഞു കളയാറുണ്ട്. പക്ഷേ ഇതെന്താണ്, പഠിച്ചവൻ്റെ അടുക്കൽ എന്തുണ്ട്, ചോദ്യം ചെയ്യപ്പെടും അല്ലെ. നമുക്ക് ഓരോ സമയവും ഓരോ സമയങ്ങളൊക്കെ എന്താവും ചോദ്യം ചെയ്യും.
0: നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, അതായത് തെറ്റ് ചെയ്യുന്നവർ, തെറ്റ് ചെയ്യുന്നവർക്കും അള്ളാഹു എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ടൈമും ഇങ്ങനെ നീട്ടി കൊടുക്കും. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്ത് ഇത് തെറ്റല്ലോ എന്നല്ല, മറിച്ച് ഇതൊക്കെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് പച്ചാതി വെച്ച് മടങ്ങാൻ ഒരു ടൈം തന്നിക്കാണ്. എന്തായാലും അജലെത്തിയാൽ അജലുഹും ലാ യസ്തഖിറുന സാഅതൻ വലാ യസ്തഖ്ദിമുൻ, മുന്തിക്കോ ഒരു ടൈം മുന്തിക്കോ പിന്തിക്കോ ഇല്ല. എത്തിക്കഴിഞ്ഞാല് ഒരു ടൈമും ഒരു മിനിറ്റ് അല്ലെ ഒരു സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന തെറ്റുകൾ അത് തെറ്റാണ് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ തൗബ ചെയ്യുക, അതാണ് നാം ഇതിലൂടെ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ വീണ്ടും ധാരാളം പേര് നമ്മോട് അസ്സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സഫിയ എടപ്പാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിഷ തോട്ടശ്ശേരി അറ ഷാഹിദ സി ടി ഒതായി ഒക്കെ സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഗസ്റ്റുകളിലേക്ക് പോകാം. എന്താണ് ഇന്ന് അവതരിപ്പിക്കുന്നത്? ഷാമിർ എന്താണ് ഇന്ന് അവതരിപ്പിക്കുന്നത്?
2: ഒരു പാട്ട് ഒരു കഥ.
1: ഒരു പാട്ടും ഒരു കഥയുമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഷാമിർ ഇന്ന് അവതരിപ്പിക്കുന്നത് അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് കഥ, എന്തിനെ കുറിച്ചുള്ള കഥയാണ്?
2: കഥ എന്ന് പറയുന്നത് ഒരാള് ഒരു കള്ളന്മാരെ ഇടയിൽപ്പെട്ടപ്പോ പിന്നെ അയാളെ രക്ഷിച്ചൊരു കഥ.
1: ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഒരു കഥകളിലേക്കൊക്കെ വരാം. നമുക്ക് നമ്മളെ സാരോപദേശം കഴിഞ്ഞിട്ട് അല്ലേ, നമുക്ക് നമ്മുടെ സാരോപദേശം കേട്ടിട്ട് എന്താക്കാം, നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇൻഷാല്ലാ സാരോപദേശം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ അനുസരണ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട നല്ലൊരു ക്വാളിറ്റിയാണ്. ആ ഒരു ഗുണം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുമുള്ള വിജയം ലഭിക്കാൻ അതൊരു കാരണമാണ്. മാതാപിതാക്കളെ അനുസരിക്കുക, നമ്മുടെ ടീച്ചേഴ്സിനെ അനുസരിക്കുക, മുതിർന്നവരെ അനുസരിക്കുക, നിയമപാലകരെ അനുസരിക്കുക, നമ്മളോട് നന്മ കൽപ്പിക്കുന്നയാളുകളെ അനുസരിക്കുക, നമ്മളോട് തിന്മയെക്കുറിച്ച് താക്കീത് നൽകുന്നയാളുകളെ നമ്മൾ അനുസരിക്കുക. ഇതിലൂടെ നമ്മുടെ ജീവൻ, നമ്മുടെ പിന്നെ സ്വഭാവം, നമ്മുടെ എല്ലാം വിശുദ്ധമാവുകയും ഏറ്റവും നല്ല വിജയത്തിലേക്ക് ആ ഒരു ക്വാളിറ്റി നമ്മെ നയിക്കുകയും ചെയ്യും. എന്ത് കാര്യം പറഞ്ഞാലും ഉൾട്ട തിരിഞ്ഞു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ, അതെന്താ ഇങ്ങനെ പറയാൻ, എന്താ ഇങ്ങനെ ചെയ്താൽ പ്രശ്നം, അങ്ങനെ ചെയ്താൽ പ്രശ്നം, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് പലതും ചെയ്തു കൂട്ടുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ്. റീൽസ് പകർത്തി വലിയ അംഗീകാരവും ഒരുപാട് വ്യൂസും റീച്ചും കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് പുഴയിലേക്ക് ചാടി ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു അപകടമാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ചാടാൻ പാടില്ല എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാതെ അയാൾ തൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത് ഒരു പാലത്തിൻ്റെ മുകളിൽ കയറി താഴോട്ട് ചാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധാരാളം കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്കായിരുന്നു അയാൾ ചാടിയത്. നേരെ പാറയിൽ ചെന്നിട്ടാണ് അദ്ദേഹം അടിച്ചത്. അവിടെ മുങ്ങിയ അയാൾ ഒഴുക്കിൽപ്പെട്ട് പിന്നീട് കടലിലേക്കും കടലിൽ നിന്ന് കുറേ ദൂരെ അങ്ങുമിങ്ങും ആ അയാളുടെ ബോഡി അലഞ്ഞ് അവസാനം മലപ്പുറം ജില്ലയിലെ ഒരു പുഴയിൽ വീണ അയാളുടെ ബോഡി തൃശ്ശൂർ ജില്ലയിലെ ഒരു ബീച്ചിൽ നിന്നാണ് പിന്നീട് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ അനുസരണക്കേടായിരുന്നു അതിനുള്ള കാരണം. ഒട്ടുമിക്ക അപകടങ്ങളും ബൈക്ക് ആക്സിഡൻറ്റുകൾ, ഉമ്മ ഞാൻ അങ്ങാടിയിൽ പോയി വരാം, ഗ്രൗണ്ടിൽ പോയി വരാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ബൈക്കെടുത്ത് വയനാട്ടിലേക്കും ഊട്ടിയിലേക്കുമൊക്കെ പോയി, തിരിച്ചു വരുമ്പോൾ അപകടത്തിൽപ്പെട്ട് കൂട്ടുകാരനും ഈ പോയവനും റോഡിൽ വെച്ച് മരിക്കുന്ന സാഹചര്യം. സങ്കടത്തോടുകൂടെ വീട്ടുകാർ പറയുക, അവരെന്നോട് പറഞ്ഞത് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ്. അപ്പോഴും ഞാൻ പറഞ്ഞത് അവനോട് ബൈക്കെടുത്ത് പോകണ്ട എന്നാണ്. അപ്പോൾ അനുസരണക്കേടാണ് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അനുസരണശീലമുള്ളവരാവുക, അതൊരു നെഗറ്റീവാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് നാളെ മറ്റുള്ളവരോട് പലതും പറയേണ്ടി വരില്ലേ? അവർ നമ്മെ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അധ്യാപകനാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് നമുക്ക് പറയേണ്ടി വരില്ലേ? നമ്മളൊരു പിതാവാകുമ്പോൾ, ഉമ്മയാകുമ്പോൾ, ഉപ്പയാകുമ്പോൾ നമ്മുടെ മക്കളോട് പറയേണ്ടി വരില്ലേ? നമ്മളൊരു നിയമപാലകനാകുമ്പോൾ നമ്മുടെ കീഴിലുള്ള ആളുകളോട് പറയേണ്ടി വരില്ലേ? നമ്മളൊരു ബിസിനസ് മാനാകുമ്പോൾ നമ്മുടെ ജോലിക്കാരോട്, നമ്മുടെ സ്റ്റാഫിനോട്, നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനോട് നമുക്ക് പലതും പറയേണ്ടി വരില്ലേ? അപ്പോൾ അവർ അനുസരിക്കാതെ പോയാൽ എങ്ങനെ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകും? റോഡിലെ നിയമങ്ങൾ ആരും പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ റോട്ടിലൂടെ വണ്ടി പോകുന്നത് ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ച് നോക്കൂ. നാലും കൂടിയ ഒരു ജംഗ്ഷൻ, ആറുവരിപ്പാത, ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച്. ആരും നിയമം പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ എല്ലാ വാഹനവും കൂട്ടിയിടിക്കൂലേ? അതുകൊണ്ട് അനുസരണശീലം എന്നുള്ളത് നമ്മളെല്ലാവരും സ്വായക്തമാക്കേണ്ടതാണ്. അത് അപകടത്തിലേക്കും നാശത്തിലേക്കും പരാജയത്തിലേക്കും ദുരന്തത്തിലേക്കുമൊക്കെ നയിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്ന് കാതോർക്കുക. എന്താണ് ഇപ്പോൾ എന്നോട് ഉമ്മ പറയുന്നത്, ഉപ്പ പറയുന്നത്, സാറ് പറയുന്നത്, എന്താണ് ഇവരൊക്കെ പറയുന്നത് എന്നൊന്ന് നമ്മൾ കേട്ടു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നിസ്കരിച്ചു മോനെ എന്ന് പറയുമ്പോൾ ആർക്കാണതിൻ്റെ ഗുണം? നാളെ കബറിൽ നിസ്കരിക്കാത്തവൻ്റെ തല ചതച്ചരക്കും, പരലോകത്ത് നരകത്തിലെറിയപ്പെടും അല്ലേ. എന്തേ നിങ്ങൾ നരകത്തിലെത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ നിസ്കാരക്കാരുടെ കൂടെയായിരുന്നില്ല. അന്നേ നമുക്ക് മനസ്സിലാവും നിസ്കരിച്ചോ നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയായിരുന്നു. പരീക്ഷയ്ക്ക് തോറ്റ് പാളീസാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനല്ലേ എൻ്റെ അമ്മ പഠിച്ചോ പഠിച്ചോ പഠിച്ചോ എന്ന് നിരന്തരമായിട്ട് പറഞ്ഞതും പഠിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തതും ഇതിനായിരുന്നല്ലോ എന്ന് അപ്പോൾ മനസ്സിലാവും. പക്ഷെ അത്തരം ലേറ്റായിട്ടുള്ള ബോധം കൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് ബാധിക്കേണ്ട ഇതെല്ലാം ബാധിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലേ? ഇപ്പം എന്തെല്ലാം ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു, ലഹരി നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും അല്ലേ, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും, നമ്മളൊരു കൊലയാളിയാക്കും, നമുക്ക് പിന്നെ ഒരുപാട് ശിക്ഷ പടച്ചുകൊണ്ടിരുന്ന ദുനിയാവുന്നു, കബറുന്നും പരലോകത്തുനിന്നൊക്കെ കിട്ടും എന്നൊക്കെ നമുക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർ എന്നാലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഒന്ന് രുചിച്ച് നോക്കട്ടെ, എന്താ അതിൻ്റെ സ്വഭാവം നോക്കട്ടെ, അത് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലേ ഒന്ന് തൊട്ടോക്കിയതാണ്, അവസാനം ഓരൊക്കെ ജീവിതം നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. സോ നമ്മൾ നേരത്തെ കൂട്ടിയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കാതുകൊടുത്ത് കേൾക്കുക, അത് അനുസരിക്കുക, മനസ്സിലായത് നമ്മുടെ വിജയത്തിനും വളർച്ചയ്ക്കും വലിയ സഹായകമായിട്ട് മാറും ഇൻഷാ അള്ളാ. ആ ഒരു ക്വാളിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ടോ? ഉണ്ടെന്ന് ഉറപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നല്ലൊരു സാരോപദേശായിരുന്നു അല്ലേ. അനുസരണക്കേട്,
0: അതായത് നമ്മൾക്ക് ഓരോ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ഇപ്പോ ഇവിടുത്തെ ഗ്രീൻ ഹോമിൽ വരെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. സ്ഥാപന്മാരും ഇവിടുത്തെ മാനേജ്മെന്റും നിർദ്ദേശങ്ങൾ നൽകും. ആ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം നിന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക പരമായിട്ട് മതപരമായിട്ട് നമുക്ക് കുറേ നിർദ്ദേശം നൽകി.
1: ഇതിൽ തന്നെ മുനവർസലായി ധാരാളം കഥകൾ പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതനുസരിക്കാണ്ട്, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞതനുസരിക്കാണ്ട് ബൈക്ക് എടുത്ത് പോയിട്ട് അല്ലേ. നമ്മളിപ്പോൾ ഇപ്പോൾ ചില ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞാനൊന്ന് അപ്പുറത്ത് അങ്ങാടി പോയാന്ന് പറഞ്ഞിട്ട് പോകണത് വെച്ചാൽ, ഞാൻ ഒന്ന് ചായ അടിച്ചുതരാന്ന് പറഞ്ഞ് പോകണത് എങ്ങോട്ടേക്കും, വയനാട്ടിലേക്കോ അല്ലെങ്കിൽ ഊട്ടിക്കോ ഒക്കെയൊക്കെ എന്ത് ചായ അടിക്കാൻ വേണ്ടി പോവുക. എന്നിട്ടോ ചായ അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അത് എന്താണ് കള്ളത്തരം പറഞ്ഞിട്ടാണ് പോകണേ, ഞാൻ അടുത്ത അങ്ങാടി പോയി ചായ അടിച്ചു വരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടേക്ക് പോണത്. പക്ഷെ ഇവർ എവിടെ എത്തും? ഊട്ടിയോ അല്ലെങ്കിൽ വയനാട്ടിലോ അവിടെ എവിടെ എത്തും? എന്നിട്ട് ബൈക്കിൽ ഹെൽമെറ്റ് ഇടാണ്ട് അല്ലേ, അമ്മയും വാപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ത് ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടി ഓടിക്കരുത് അല്ലേ. അങ്ങനെയൊക്കെ പല ഉപദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താക്കൂല, മൈൻഡ് ചെയ്യാണ്ടേ അതിനൊന്നും നവർ മൈൻഡ് ആക്കി വിട്ടിട്ട് എന്താക്കും? എന്നിട്ട് എന്താകും? ആക്സിഡൻറ്റ് പറ്റി, ഈ ഒരു സ്റ്റേജിൽ പല ആക്സിഡൻറ്റുകളും നമ്മൾ കാണാറുള്ളതാണ്. അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഇതിൽ എന്തുണ്ട് മുനോർസലായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ.
0: എനിക്ക് സാഹിറ ചെറുവണ്ണൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷമീജ പാറാൽ സലാം പറഞ്ഞു
1: വന്നിട്ടുണ്ട്.
0: സഫിയ അടപ്പാൾ പറഞ്ഞിട്ടുള്ളത് മാഷാ അള്ളാ എന്നത്തെയും ഇന്നും വളരെ നല്ല ഒരു ഉപദേശം തന്നെയാണ് മുനവർ ഉസ്താദ് തന്നിട്ടുള്ളത്. ഉസ്താദിനെയും പി ആർ ഫാമിലിയെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: അതുപോലെ തന്നെ ഖദീജ തൊടുപുഴ മാഷാ അള്ളാ സഹോദരന്റെ നല്ല സന്ദേശം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുനോർസലായിയുടെ ഈ ഒരു ഉപദേശത്തെ കുറിച്ചിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്.
0: അതുപോലെ ആയിഷ തൊട്ടശ്ശേരി അറ നല്ലൊരു ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക്
1: ഏതായാലും നമ്മുടെ ഗസ്റ്റിലേക്ക് പോവാം. എന്താണ് ഷാമിർ പാട്ട്? ഓക്കെ, ഷാമിറിന്റെ വക നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായ ഒരു ഗാനം അല്ലെ, ഒരു ഇസ്ലാമിക് ഗാനം. എന്തിനെ, ആരെ കുറിച്ചിട്ടുള്ള ഒരു ഗാനമാണ്?
2: അള്ളാഹുവിനെ
1: കുറിച്ചിട്ടുള്ള ഗാനം അല്ലെ. നമ്മുടെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചിട്ടുള്ളൊരു ഗാനമാണ് ഷാമിർ പാടുന്നത്. ഇൻഷാ അള്ളാഹ് ഷാമിറിന്റെ ഗാനത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: السلام عليكم.
1: وعليكم السلام ورحمه الله وبركاته. ما شاء الله
2: بارك الله
1: ليه വളരെ മനോഹരമായ ഒരു ഗാനം അല്ലേ? അതിൽ ലയിച്ചു പോയി. എന്ത് ഭംഗിയോട് കൂടിയാണ് അല്ലേ
2: പാടിയിട്ടുള്ളത്. അതിനിടയ്ക്ക് അടപ്പാള് ചോദിച്ചിട്ടുള്ളതേ,
1: എന്താ ചോദിച്ചു?
2: ഇന്ന് മിസ്സബിന്റെ പാട്ട് കൂടി പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. മിസ്സബ് സാറിന്റെ പാട്ട്, അപ്പൊ ഇൻഷാല്ല മിസ്സബ് സാർ പാടും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. പിന്നെ
1: സഫിയക്ക് തിരൂരങ്ങാടി സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതിൽ തന്നെ സഫിയ അടപ്പാൽ, മാഷാല്ലാ നല്ല അർത്ഥവത്തായ വരികൾ, നല്ല ഈണത്തോട് പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അല്ലേ, ഷാമിറിന്റെ പാട്ടിനെ കുറിച്ചിട്ടാണ് അല്ലേ സഫിയ അടപ്പാൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. വളരെ നല്ല ഈണത്തോടു കൂടി പാടിയ അതെ, അതെ അള്ളാഹുവിനെ കുറിച്ചിട്ട്, അള്ളാഹുവിന്റെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട്
2: അല്ലേ.
1: ആ അതായത് ഞാനൊക്കെ സർഗമേളകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പാടിയിരുന്ന ഒരു
2: പാട്ടാണല്ലേ.
1: അന്നൊക്കെ പണ്ട് കുറെ മുമ്പുള്ള
2: പാട്ടാണ്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇനി
1: ഓക്കെ. സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുള്ളത്, അസ്സലാം വലൈക്കും, മോൻ ഉഷാറായി പാടി, ഇനി ആങ്കർമാർ പാടുക, ആങ്കർമാർ പാടുക എന്നാ പറഞ്ഞിട്ടുള്ളത്. പോരാക്കിട്ടിട്ടില്ല, പോരാക്കിട്ടിട്ടില്ല, രണ്ടാളോട് കൂടിയാണ്. അപ്പോ ഷമീം സാറും പാടണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ഏതായാലും നമുക്ക് ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അല്ലേ. മിഷാല്, മിഷാല് എന്താ മിഷാലെ വിശേഷം? മിഷാലിന്റെ വിശേഷങ്ങൾ നേരത്തെ ചോദിക്കാൻ പറഞ്ഞു. നല്ല വിശേഷം, ഓ സിമ്പിൾ. പിന്നെ മിഷാലും വന്നിട്ട് കുറച്ചായില്ലേ, ഈവനിങ് ലൈവിൽ വന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. ഓക്കെ, മിഷാല്
2: എന്താണ് അവതരിപ്പിക്കുന്നത്?
0: ഒരു സ്പീച്ച്.
2: സ്പീച്ച്
1: എന്തിനെ കുറിച്ചുള്ള സ്പീച്ച്?
0: പേരൻസ്, കുട്ടികളോട് പറയാനുള്ള കുറച്ച് കാര്യം.
1: ഓക്കെ ഓക്കെ,
2: സ്റ്റാർട്ട് ചെയ്യാം.
0: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വേദിമലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കൂട്ടുകാരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാലോ, ഉമ്മ ഉപ്പ നമ്മളെ പേരൻസ് നമ്മളെല്ലതും നോക്കി നടത്തുന്ന അവരാണ്. ഇതിപ്പോൾ കുട്ടികളോട് പറയാനുള്ള കാര്യം കേട്ടോ, കുട്ടികളാണിത് മെയിനായിട്ട് കേൾക്കേണ്ടത്. ഇത് കേൾക്കുന്ന പേരൻസ് കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കാം മാക്സിമം. കൂട്ടുകാരൻ, നിങ്ങളെ ഉമ്മക്ക് നിങ്ങൾ എത്ര നല്ല സ്നേഹമുണ്ട് നിങ്ങളോട്, നിങ്ങളോട് നല്ല സ്നേഹമുണ്ട് നിങ്ങളോട് ഉമ്മക്ക്. പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളൊരു പ്രശ്നമാണ്, അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമുക്ക് നിങ്ങളോട് നല്ല ഇഷ്ടമുണ്ട്. ഒരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നിൻ്റെ ഒരു വിഷയം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമുണ്ട്, പക്ഷെ കുറച്ചുള്ളത്. ഉമ്മ പറയും, മോനെ ഈ കഴിച്ചോ, എനിക്ക് വിശക്കില്ല. ഉമ്മക്ക് വിശക്കുണ്ടായിട്ടല്ല, ഉമ്മക്ക് വിശപ്പുണ്ട്. അപ്പോഴെന്താ, എൻ്റെ മോൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാണ്ട് ഉമ്മ ആ വിശപ്പ് പിടിച്ചിക്കണോണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കണത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തുണ്ടായാലും, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ ഉമ്മ പറയും കഴിച്ചോ, എനിക്ക് വിശപ്പില്ലാന്ന്. ഞാൻ കുറേ കേട്ടാണ് നമ്മൾ. പിന്നെ ഉള്ളതാണ്, ഞാനൊരു അനുഭവം പറയട്ടെ, ഒരാളെടുത്ത് നിന്ന് കേട്ട ഒരു അനുഭവമാണ്. ഒരു സാറെ മുമ്പിൽ ഒരു ഉമ്മ ഇങ്ങനെ കാര്യമാണ്. ആ ഉമ്മനോട് കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞോ, സാറേ എൻ്റെ മോനുണ്ടോ ഒമ്പ ക്ലാസ്സിൽ പഠിക്കണേ, ഓനോട് പഠിക്കാൻ പറഞ്ഞാൽ തീരെ കേൾക്കില്ല, അടുത്ത വർഷം പത്താം ക്ലാസ്സാണ്, ജയിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തീരെ ബോധമല്ല. നേരെ വൈകുന്നേരം വന്ന ഫസ്റ്റ് ഫോണമ്മക്ക പോലെ. ഇപ്പോൾ ആ സാറാ ആ ഉമ്മ ഇങ്ങനെ കരയാണ് ആ സാറാ മുമ്പിൽ നിന്ന്. ഒരു ഇത് എന്ത് പേരിലും കരച്ചിലാണ്. ആ കരയണതിൻ്റെ കാരണം എന്താ, ആ കുട്ടിയാണ് ആ കാരണം, ആ മോനാണ് ഒമ്പ ക്ലാസ് പഠിക്കുന്ന ആ കുട്ടീൻ്റെ കാരണമാണ്. നമ്മൾ വിചാരിക്കണം കൂട്ടുകാരെ, നമ്മളെ ഉമ്മ എവിടെയും പോയി കരയരുത്, നമ്മളൊപ്പം നമ്മളെ നമ്മളെ ഉമ്മൻ്റെ വിഷമം കേൾക്കാൻ നമ്മളേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഇല്ല. വേറെ ഉള്ള അയൽവക്കത്തും ഉള്ള കുടുംബത്തിലും സാറന്മാരോടെല്ലാം നമ്മളെ ഉമ്മൻ്റെ വിഷമം പറയല്. ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, നമ്മള് ഫസ്റ്റ് പോയ ബാഗൂരി അച്ചാരോട് സ്ഥലം പറയല്, ഫോൺ ഓണിനോടാണോ അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മനോടാണോ സ്ഥലം പറയല്? ഫസ്റ്റ് നേരെ സ്കൂൾ ബാഗൂരി അച്ചാ, ഞാൻ സ്കൂളിൽ നിന്ന് വരല്ലമ്മ, ഫോൺ കണ്ടു കുറച്ചെന്ന് പറഞ്ഞു ഫോണിൽ അടിയിരിക്കും, കളിക്കാൻ പോണല്ല അങ്ങനെയും കളിക്കും. അത് വേറെ, നമ്മളെ ഉമ്മാൻ്റെ സങ്കടം കേൾക്കാനോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ വിഷമങ്ങളോ ഉമ്മൻ്റെ ആഗ്രഹങ്ങളോ കേൾക്കാനോ നമ്മളെ ഏതെങ്കിലും ഒരു നിമിഷം നമ്മളെ ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിനോ? ഞാൻ കാര്യം ചോദിച്ചാണ്, നമ്മളെപ്പോഴെങ്കിലും നമ്മളെ കുട്ടികൾ

0: എന്നുള്ള ബാധ്യതയിൽ ഇത് ഇതേപോലെ ഭർത്താക്കന്മാർക്കുള്ളതാണ്. നിങ്ങളെ ഭാര്യമാരതൊക്കെ നിങ്ങളെ പ്രശ്നമാണ്, നിങ്ങളാണ് കേൾക്കേണ്ടത്, ബാക്കിയുള്ളവരല്ല. നിങ്ങളോലെ പ്രശ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ തീർത്തെടുക്കണം. ഇപ്പൊ ഇനി കുട്ടികളാണെങ്കിൽ കുട്ടികളോട് തീർക്കാനാണെങ്കിൽ കുട്ടികൾ തീർക്കാൻ നോക്കുക, അല്ലാണ്ട് ബാക്കിയുള്ളവരടുത്ത് മുമ്പ് പോയി കരയണ ഒരവസ്ഥ നിങ്ങളെ മാതാപിതാക്കൾക്കും കുട്ടികളോടത്, ഇത് നിങ്ങളെ മാതാപിതാക്കൾക്കും ഉമ്മക്കും ഉപ്പക്കും ഒന്നും വരരുത്. എക്സാമിന് തല ഉയർത്തി നിൽക്കണം. നിങ്ങളമ്മ എന്റെ കുട്ടി പഠിക്കുന്നുണ്ട്, എന്റെ കുട്ടിക്ക് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഉമ്മ പറയണം. അങ്ങനെ അല്ലാണ്ട് എന്റെ കുട്ടിക്ക് മാർക്കില്ല, എന്താണ് ഇന്ന് മാർക്കില്ലാത്ത, ഞാൻ കുറെ പറഞ്ഞില്ല എന്നോട് പഠിച്ചാൽ, എന്നിട്ട് ഫോൺ വരാനുള്ള കളി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കരുത്. നമ്മൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കുക, ഞാൻ കളിക്കണ്ടെന്നല്ല പറയണത്, കളിക്കണം. കളിക്കണ പ്രായത്തിൽ കളിക്കും വേണം, അതേപോലെ തന്നെ പഠിക്കണ കാലത്ത് പഠിക്കും വേണം. അതേപോലെ നമ്മൾ നമുക്ക് നമ്മൾ നല്ല ഇഷ്ടമല്ലടാ, എൻ്റെ അമ്മക്കൊക്കെ നല്ല ഇഷ്ടം തന്നെ. അതേപോലെ തന്നെ ഞാൻ പറയാണ്, ഒരു ഉമ്മ ഒരു ഡോക്ടർ ഒരു ഉമ്മനോട് ചോദിക്കുക, പ്രസവം ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുക. അപ്പം ആ ഡോക്ടർ ഉമ്മനോട് ഇങ്ങനെ ചോദിക്കുക, പൊക്കിൾക്കടി മുറിക്കത്തേന്ന്. അപ്പം അമ്മ പറഞ്ഞ ആൻസർ എന്താ അറിയോ, എനിക്ക് വേനായാലും കുഴപ്പമില്ല ഡോക്ടർ, എൻ്റെ മോന് വേനാവരുതെന്ന്. ആ ഉമ്മ പിന്നെയും ചോദിക്കുക, ഡോക്ടർ എൻ്റെ മോൻ എന്താ അങ്ങനെ കാര്യം, എനിക്ക് വിഷമമുണ്ട് എന്നാണ്. ആ ഡോക്ടറോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കുക അമ്മ. കാരണം എന്താ, നമ്മൾ ഒരു കരഞ്ഞ നമ്മൾ കരഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവും. ആ അങ്ങനെ അതിനുള്ള കഴിവുണ്ട് ഉമ്മക്ക്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ഫസ്റ്റ് പോയി പറയാം, ഉമ്മനോടാണ്. അല്ലാണ്ട് ഉപ്പനോട് പറയാനുള്ള ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഞാനിപ്പം ഇന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയല് ഫസ്റ്റ് ഉമ്മനോട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറയല് ഫസ്റ്റ് ഉമ്മനോടാ. ഹോസ്റ്റലിലുള്ള ഞങ്ങൾക്ക് അറിയാലോ എന്താണല്ലോ ഉമ്മാൻ്റെ ഇപ്പൻ്റെ വരാന്ന്. നമുക്കൊരു കണ്ണ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിന്റെ കണ്ണിന്റെ ഒരു മൂല്യം മനസ്സിലാവുള്ളൂ. അതേപോലെ നമ്മളെ ഉമ്മ നമ്മളെ വിട്ട് പിരിമ്പോളാ അതിന്റെ വേദന നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ല നമുക്ക് അതിന്റെ വേദന മനസ്സിലാവില്ല. ഒരു കാലം വരാൻ പോകുന്നുണ്ട് നമുക്ക്. ഞാനത് കാര്യം പറയാം, ഒരു കാലം വരാണ്ട് ഈ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു കാലം വരാണ്ട് ഉമ്മാന്ന് വിളിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പം അതിന് മറുപടി തരാൻ ആളില്ലാത്തൊരു കാലം നമുക്ക് വരാണ്ട് ഉമ്മ എന്നിട്ട് വിളിച്ച് നമ്മൾ കയറാ സ്കൂൾ ബാഗോ അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ വരുമ്പം അതിന് നമുക്ക് മറുപടി തരാത്ത ഒരു കാലമുണ്ട്. നമ്മളെ സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് നമ്മളെ വീട്ടിന്റെ മുമ്പിൽ നമ്മളെ മുമ്പിൽ നമ്മളെ സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് നമ്മൾ മുഖം തുറന്നു കൊടുക്കണമെന്ന് കാണ് ആലോചിച്ച് നോക്കി. നിങ്ങളെ വിഷയം ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ മനസ്സിൽ ഫോട്ടോ അധികം അടകം ഫോട്ടോ വരെ നിങ്ങളെ മനസ്സിൽ തെളിയണം. ഫോട്ടോ അടക്കം നിങ്ങളെ മനസ്സിൽ തെളിയണം. നമ്മളെ വീട്ടിന്റെ മുമ്പിൽ നമ്മളെ ഉമ്മാന്റെ മയ്യത്ത് കിടക്കണം. നമ്മൾ ആലോചിക്കണം ആ ഒരു അവസ്ഥ നമുക്ക് വരും, വരൂല എന്നല്ല, ജനിച്ചോ മരണം ഉറപ്പാണ്. അതിന് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ ഉമ്മാനായിട്ട് വിളിച്ച് കയറുമ്പം അതിന് വിളിക്കാനും ഒന്നിനും ആൾക്കാരില്ല, കേൾക്കാനും ആൾക്കാരില്ല, നമുക്കൊരു ചായ ഉണ്ടാക്കി തരാൻ പോലും. ഇതേപോലെ തന്നെയാണ് വേറെ വിഷയം. നമ്മൾക്ക് എന്ത് പറ്റിയാലും നമ്മളെ ഉമ്മ നമ്മളൊപ്പം ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിലും ഒരു ചെറിയ മുറിയാണെങ്കിലും ഒരു ഉമ്മക്ക് മനസ്സിലാവും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ സൈക്കമ്മളെ വന്നിട്ട് കൈയോട് ഞാൻ ആരോടും ഒന്നും പറയാണ്ട് ഒടിവാണ്, നിനക്കൊന്നും അറിയില്ല, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ കൈ ഇങ്ങനെ ജസ്റ്റ് അടിക്ക് ഇങ്ങനെ താത്തി പിടിച്ച് അനക്കാണ്ട് ഇങ്ങനെ പിടിച്ച് നിസ്കരിക്കാണ്ട് പോകും. ഉമ്മ നിസ്കരം കഴിഞ്ഞിട്ട് ചോദിച്ച് എടാ എന്താ കൈ നറ്റി, കാര്യമായിട്ട് എന്തോ പറ്റണല്ലോ എന്ന് പറഞ്ഞു. അപ്പൂത്തിന് ഉമ്മക്ക് മനസ്സിലായി എന്താ ഉമ്മക്ക് നമ്മളായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. ഉപ്പക്കില്ലാന്നല്ല, ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. നമുക്ക് എന്ത് പറ്റും, നമ്മളെ ഉമ്മ അറിയാം ഫസ്റ്റ്, ഉപ്പനം കാട്ടിയും കൂടുതൽ നമ്മളെ ഉമ്മയാണ് നമ്മളറിയാം. അതേപോലെ തന്നെ നമുക്ക് ഓൾക്ക് ഉമ്മക്ക് എന്തെങ്കിലും പറ്റുക, ഉമ്മക്ക് തലവേന, നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വന്ന് തലവേനാണ് ഉമ്മക്ക്, നമുക്ക് തലവേന അല്ലെങ്കിൽ പനിയോ ചെറിയ പനിയോ ഒരു ഗുളിക എടുത്ത് കൊടുക്കുക, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ ചായ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമ്മളെന്താ പറയാ, ഞാൻ ഫോണും മേലെ അമ്മങ്ങളാണ് ഉച്ചക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അത് പ്രതീക്ഷിച്ച് നമുക്ക് എന്തൊരു പനി വന്നാലോ ഒരു വേന വന്നാലോ. ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നൊരു വ്യക്തിയാണ് ഈ കഴിഞ്ഞ ആഴ്ചനെ കുറച്ച് മുമ്പ്. ഞാൻ അപ്പം എന്താ എന്റെ കൂടുതൽ നോക്കിയത് എന്റെ ഫ്രണ്ട്സ് ഒന്നുമല്ല, എന്റെ ഫ്രണ്ട്സ് ഹോസ്പിറ്റലിൽ തന്നെ വന്നിട്ടില്ല. അപ്പോഴും ഞാൻ എന്താ നോക്കിയത്, എന്റെ ഉമ്മ എന്നെ നോക്കിയത്, അല്ലാണ്ട് വേറെ ആരും ഇല്ല. ഉപ്പ വന്നില്ലെന്നല്ല ഞാൻ പറയണത്, ഉപ്പ വന്നേണ് നോക്കിയാണ്, പക്ഷെ ഉപ്പക്ക് ജോലി ഉണ്ടായതുകൊണ്ട് അത് പോയി. അങ്ങനെ എന്റെ ഉമ്മയാണ് അത്രയും ദിവസം ഒരാഴ്ച ഫുള്ള് ആ ഹോസ്പിറ്റലിൽ കടന്ന് നോക്കിയത്. കാരണം എന്താ, ഉമ്മാക്ക് എന്നോടുള്ളൊരു ഇഷ്ടമാണ്. പിന്നെ അതേപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു താപേന്റെ എനിക്ക് പേര് ഓർമ്മയില്ല കറക്റ്റ്, സ്വന്തം ഉമ്മാക്ക് കാലുവേന ആയപ്പം ഉറക്കൊഴിഞ്ഞിട്ട് കാല് തടവി കൊടുത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്ന് ചോദിച്ച്, നീ തഹജ്ജുദ് നമസ്കരിക്കില്ലേന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താന്ന് കേട്ടോ നിങ്ങള്, തഹജ്ജുദിനെങ്കാട്ടും കൂലിയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യണേന്നുള്ളതാണ്. കാരണം എന്താ, നമ്മൾ ഉമ്മാനെ സംരക്ഷിക്കേണ്ടെന്നുള്ളത് നമ്മളെ കടമയാണ്, നമ്മളെ കുട്ടികളെ കടമയാണ്. ഇപ്പൊ ഈ കാര്യം കേട്ടോണ്ട് നിൽക്കുമ്പോൾ നിങ്ങളൊരു ദൃഢമായ വിശ്വാസം നിങ്ങളെ മനസ്സിലെടുക്കുക. എന്ത് ഇന്റെ മാനം ഞാനാ നോക്കുക, അല്ലാണ്ട് വൃദ്ധസ്ഥാനത്തെ ആൾക്കാരൊന്നുമല്ല, ഇന്റെ മാനം നോക്കുക, ഇന്റെ മാനം ഞാൻ നോക്കും, ഏട്ടനെ ഉണ്ടെങ്കിൽ രണ്ടാളും കൂടി നോക്കുക. അല്ലാണ്ട് ഒരാൾക്ക് ഇങ്ങനെ വിട്ടിടുക അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിച്ചാലല്ല നമ്മളെ അമ്മ എന്ന് പറഞ്ഞാൽ. നമ്മളെ അമ്മനെ നമ്മൾ നോക്കുക എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം നമ്മൾ ഇപ്പം എടുക്കണം. പിന്നെ അതേപോലെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ വീട്ടില് എല്ലാവരും കൂടി കൂടുന്ന ദിവസം ഉണ്ടല്ലോ, ചെങ്ങായിമാരൊക്കെ കൂടുമല്ലോ, ചെങ്ങായിമാരെല്ലാവരും കൂടുമല്ലോ നമ്മളെ വീട്ടില്, ചെസ് കളിക്കായിരിക്കും, ലൂടെ കളിച്ചിരിക്കും, അങ്ങനത്തെ എന്തെങ്കിലും കളിക്കായിരിക്കും. അപ്പൊ എല്ലാവരും കൂടില്ല, അപ്പൊ ഉമ്മ പറയും, എടാ കളി മതിയാക്കടാ, മഗ്രിബ് ആയാണ്, മഗ്രിബ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന കുറെ ടീംസ് ഉണ്ട്, ഞാൻ തന്നെ അതിലൊക്കെ പെട്ടതാണ്. എന്റെ കാര്യം കൂടി പറയാം കേട്ടോ, ഞാൻ അതിൽ പെട്ട ഒരു ടീമാണ്. മൈരുപായൽ ബാങ്കുടുത്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ കളിയിലൊന്നും പുറത്തിറങ്ങിയില്ല, ഇരുന്നാ കളിക്കലുള്ളൂ, പുറത്തേക്ക് ഞാനൊന്നും ഇറങ്ങി കളിക്കല. അപ്പൊ ഉമ്മ വന്ന് പറയും, എന്ത് മോനെ കറട. അപ്പം അതിന് മറുപടി കൊടുക്കണം, ഇപ്പോഴത്തെ സമൂഹത്തിന്റെ കുട്ടികൾ മറുപടി കൊടുക്കണം. എന്താ ഉമ്മ അത്രയും കൂട്ടത്തിലുള്ള കുട്ടികളെ മുമ്പ് നാണം കെടുത്താ നമ്മള്, എന്ത് ഉമ്മ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പൊ വരാ, ഇത് കളിച്ച് ചെയ്യട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉമ്മാനെ പറയണം. അപ്പൊ അത്രയും ആൾക്കാർ മുമ്പ് സ്വന്തം ഉമ്മ നമ്മള് ഇങ്ങനെ താത്തി പറയാണ്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടണം. ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെ, സ്വന്തം മന വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുക, സ്വന്തം മന വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക. ഇത് ക്ലിപ്സ് അടക്കമുണ്ട് യൂട്യൂബിൽ. ഇപ്പം സ്വന്തം ഉമ്മാനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണ ക്ലിപ്സ് വരെ യൂട്യൂബിൽ ഇപ്പം ഉണ്ട്. അതെന്താ, സ്വന്തം ഉമ്മാനെ ഇഷ്ടമല്ല, ഇഷ്ടമല്ലായിട്ടല്ല, ഈ 10 മാസം നമ്മളെ ചുമന്ന് നടന്ന നമ്മളെ അമ്മയാണ്. 10 മാസം വയറ്റിൽ ചുമന്ന് നടന്ന നമ്മളെ അമ്മ ലാസ്റ്റ് നമ്മളിട്ട് കളയുക. നമ്മൾക്ക് നമ്മളിത് കഴിഞ്ഞപ്പോൾ, നമ്മൾ ഒരു പ്രായപൂർത്തി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളിട്ട് തട്ടുക. ആ ആരവാക്കിട്ടിട്ട് അത്രയും കാലം നമ്മൾ നോക്കി നടന്ന ഉമ്മനെ നമ്മൾ എന്ത് ആലോചിച്ചിട്ട് ഇങ്ങനെ വിട്ടത് പുറത്തേക്ക്. ഇത്രയും കാലം നമ്മൾ, ഇത്രയും കാലം നമ്മളെ നോക്കി. അപ്പൊ നമ്മൾ കയ്യണത്ര നോക്കുക. ഞാൻ കാര്യം പറയാം കൂട്ടുകാരെ, നമ്മൾ കയ്യണത്ര നമ്മളെ പേരൻസിനെ നോക്കാൻ നോക്കുക. ഉമ്മക്കുള്ള ചിലവാണെങ്കിലും മെഡിസിനാണെങ്കിലും ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികൾ ഉമ്മന്റെ കാര്യത്തിലും പേരൻസിന്റെ കാര്യത്തിലും തീരെ പൈസ ചെലവാക്കില്ല. ബാക്കിയുള്ള കാലത്തിലാണെങ്കിലും നല്ലോണം പൈസ ചെലവാക്കുന്ന കുട്ടികളെ ഇപ്പോഴത്തെ കാലത്തുള്ളത്. ഞാൻ കാര്യം പറയാണ്, ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നണം ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക്, ഈ പേരൻസ് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ കാര്യം എടുത്തിട്ട് കുട്ടികൾക്ക് കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയത്. ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞത് നിങ്ങളെ പേരൻസിന് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, നിങ്ങളെ പേരൻസിന് നല്ല ഇഷ്ടമാണ് നിങ്ങളോട്, ഇഷ്ടമില്ലെന്നല്ല, തിരിച്ചും അതേപോലെ നിങ്ങൾക്കും വേണം. അല്ലാണ്ട് നിങ്ങളെ പേരൻസ് മാത്രം ഇങ്ങോട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു പാലട്ട രണ്ട് സൈഡിക്കും വേണം. വൺ സൈഡ് മാത്രമല്ല ഒരു പാലത്തിൽ നിന്ന് വരികയുള്ളൂ, രണ്ട് സൈഡിക്കും വേണം. എന്നാലും അതിനുള്ള ഗുണങ്ങളും അതിനുള്ള പുണ്യങ്ങളും കിട്ടുകയുള്ളൂ. പേരൻസിനെ സഹായിച്ച എത്ര പുണ്യമുള്ള ഇസ്ലാമില്. ഈ ഇപ്പോൾ ആണുങ്ങൾക്ക് എന്ത് അടുക്കളക്ക് കയറാൻ പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഊടിയും എല്ലായിടത്തും കയറാം, വേണേ ചായ ഉണ്ടാക്കാം, വേണേ ചോറ് വരെ ഉണ്ടാക്കാം, ഉണ്ടാക്കണ്ടെന്ന് ഊടിയും പറഞ്ഞിട്ടില്ല. പറഞ്ഞാ പറയാം, ഊടിയും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒന്നും. കാരണം എന്താ, എല്ലാം ഉമ്മ നമുക്ക് സഹായിക്കാനുള്ള ചാൻസ് കുറയുണ്ട്. ഈ റെഗുലർ കുട്ടികൾക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ അറിയാലോ എന്ത് ഉമ്മനെ സഹായിക്കാൻ നമുക്ക് കഴിയും. കാരണം എന്താ, ഉമ്മനെ പ്ലേറ്റ് മോറിനു കയ്യല്ലോ, നമ്മളെ സ്വന്തം പ്ലേറ്റ് നമ്മൾ മോരാ. അല്ലാണ്ട് ഉമ്മനോട് ഒരിക്കലും മോരിപ്പിക്കരുത്. നമ്മള് നമ്മൾ കഴിച്ച പാത്രം നമ്മൾ കേക്കി വെക്കുക, അല്ലാണ്ട് വേറെ ഒരാളോട് കേക്കി വെക്കരുത്. ഇന്ന് ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഖർദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലേ, എല്ലാവരുടെയും കണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ടാവില്ലേ. അതായത് അത്രക്കും വളരെ മനോഹരമായി, അതായത് പലരും പ്രസംഗം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും, അതായത് ഇപ്പം ഞാൻ തന്നെ സർഗവസന്തത്തിനും പല കാര്യങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിനും മുമ്പൊക്കെ പ്രസംഗം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളു പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളു തട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഒരാൾക്ക്, അത് ശ്രോതാക്കൾക്ക് അത് ഉള്ളു തട്ടി മനസ്സിലാകുക എന്നുള്ളതുണ്ടല്ലോ, ആ ഒരു ഫീല് മനസ്സിലാകുക എന്നുള്ളത് അങ്ങനെ പറഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അനുഭവത്തെന്ന് പറയുന്നതും. അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഇല്ലേ, അതായത് ശ്രോതാക്കളും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ പല ശ്രോതാക്കൾ ഇപ്പോഴത്തെ ഒരു യുവതലമുറയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മുടെ മാതാപിതാക്കളെ നോക്കാൻ എന്തല്ല നമുക്ക് നേരമില്ല അല്ലേ. ഇപ്പം വിശാൽ പറഞ്ഞ കാര്യം തന്നെ യൂട്യൂബിലൊക്കെ ആ വീഡിയോ ഉണ്ട്, എന്ത് സ്വന്തം മാതാവിനെ ചവിട്ടി പുറത്താക്കുന്ന വീഡിയോസ് അല്ലേ. വലിയ കല്യാണം കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞ ശേഷം സ്വന്തം മാതാവിനെ എന്താക്കുകയാണ്, ചവിട്ടി പുറത്താക്കണം. അത്രയും കാലം പോറ്റി വളർത്തി അല്ലേ, നമ്മളൊക്കെ പോറ്റി വളർത്തിയ മാതാവിനെ എന്താക്കുകയാണ്, ചവിട്ടി പുറത്താക്കുകയാണ്. ഈ ഒരു കാര്യമൊക്കെ
2: വർത്തകട്ടുണ്ട്. ഇപ്പോൾ 10-ാം ക്ലാസ് വരെ സ്വന്തം ഉമ്മയെ വാളുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള കൊണ്ട്
1: കൊലപ്പെടുത്തുക, ലഹരിയുടെ അടിമപ്പെട്ടുകൊണ്ട്. അതിന് ഇപ്പോഴത്തെ വൃദ്ധസദനൊക്കെ പോയി കഴിഞ്ഞാൽ നിറഞ്ഞു കിടക്കുകയാണ്, ഇഷ്ടം പോലെ ആൾക്കാരാണ്. അതായത് ആർക്കും പന്തില്ല, മാതാപിതാക്കളെ നോക്കാനുള്ള ഒരു ഒരു ഒരു ടൈം നമുക്ക് ആർക്കും കിട്ടില്ല. അവരവരുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഓഫീസ് പോകണതല്ല, അവർ ചെയ്യേണ്ട പണികളുടെ ഇടയിൽ കൂടിയാണ് എന്താക്കിയിട്ടുള്ളത്, അവർ നമ്മളെ നോക്കിയിട്ടുള്ളത് അല്ലേ. ആ ഒരു ടൈം പോലും നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഇൻഷാല്ലാ, നമുക്ക് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. ഉമ്മക്കുസ് ചിറമംഗലം, വിശാൽ മോനെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വാക്കുകൾ നല്ലവണ്ണം മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു, മാഷാ അല്ലാ ബാർക്കല്ലാ ഫീക്ക് അല്ലേ. അതായത് മിഷാല് മിഷാലിന്റെ ജീവിതത്തിൽ നിന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മിഷാല് മിഷാലിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും കൂടി എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് കുറച്ചുകൂടി എന്താവും ആൾക്കാർക്കും എല്ലാവർക്കും എന്താവും ക്യാച്ച് ആവും.
2: അതുപോലെ തന്നെ ഖദീജത്തോട് പോയി പറഞ്ഞിട്ടുള്ളത് മാഷാല്ലാ എല്ലാ മക്കളും ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി
1: അല്ലേ. അതായത് ഒരാള് ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ, ഇതേമാതിരി എല്ലാ കുട്ടികളും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് വൃദ്ധസദനങ്ങളെ ഉണ്ടാവില്ല അല്ലേ. ഇന്നത്തെ വൃദ്ധസദനങ്ങളൊക്കെ എന്താണ് അതൊക്കെ പൂട്ടിയിട്ട് പൊരേ പോയി കുത്തിരിക്കേണ്ട അവസ്ഥയാണ് എല്ലാവരും വൃദ്ധസദനത്തിന്റെ ഉടമസ്ഥകൾ. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ മഷാല്ല നല്ല പ്രസംഗം, പാട്ടും ഉഷാറായി, അലഹമ്മദില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അല്ലേ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും മാഷാല്ല നല്ലൊരു ഉപദേശം, മാതാവിന്റെ മഹത്വം വളരെ നന്നായി വിവരിച്ച ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിയ അടപ്പാൾ മാഷാല്ല ഉമ്മയെ കുറിച്ച് വളരെ നല്ലൊരു സംസാരം, മോൻ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു, ജസാക്കല്ലാഹു ഖൈർ. അതുപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, മോൻ്റെ പ്രസംഗം ഉഷാറായി അൽഹംദുലില്ല, സങ്കടം വന്നുപോയി, ഇത്രയും നല്ല നിലയിൽ പറയാൻ കഴിവ് അള്ളാഹു തന്നല്ലോ അൽഹംദുലില്ല, കൂടുതൽ കൂടുതൽ കൂടുതൽ പറയാനുള്ള കഴിവ് മാതാപിതാക്കളെ നല്ല നിലയിൽ നോക്കാനും കഴിവ് അള്ളാഹു നൽകട്ടെ അമീൻ അല്ലേ.
2: അതുപോലെ തന്നെ റയ്ഹാന ബാനു തോട്ടശ്ശേരി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു, കരഞ്ഞു പോയി ഇതുപോലത്തെ മക്കളാണ്.
1: മക്കളാണ് അല്ലേ, അതായത് ഇവിടെ ഇരുന്ന് നമ്മുടെ കണ്ണുകൾ പോലും ഒന്ന് അറിഞ്ഞു പോയിട്ടുണ്ട്.
2: അതുപോലെ തന്നെ ഹംസ കുട്ടി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട മകനെ
1: കണ്ണു നിറപ്പിച്ചല്ലോ അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: അപ്പൊ ഇനിയും കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്,
1: കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിഷ തോട്ടശ്ശേരിയാണ് മാഷാല്ലാ മനസ്സ് തട്ടിയ പ്രസംഗം, മോനെ അള്ളാഹു അനുഗ്രഹി അള്ളാഹു ഉയർച്ചയിലെത്തിക്കട്ടെ ആമീൻ അല്ലേ. അപ്പോൾ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, അവർ ചെറുപ്പത്തിൽ നമ്മുടെ എങ്ങനെ നോക്കിയോ അവർ നമ്മളെ എങ്ങനെ പോറ്റി വളർത്തിയോ അതേപോലെ എന്താക്കുക, അവർക്ക് വയസ്സാവുമ്പോൾ അവരിതേ നമ്മളും വയസ്സാവും, നമുക്കും വയസ്സാവും അല്ലേ. നമ്മളെപ്പോഴും
2: മക്കളുണ്ടാവും,
1: നമുക്കും മക്കളുണ്ടാവും, നമ്മളും പ്രായ വയസ്സാവും അല്ലേ. നമ്മളെപ്പോഴും ഈ ഒരു ഏജിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരല്ല.
2: മനസ്സിലാക്കേണ്ടത് നമ്മള് നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ നോക്കുന്നുണ്ടോ അതുപോലെ നമ്മളെ മക്കളെ നമ്മളെ നോക്കും.
1: അതെ,
2: നമ്മള് പ്രായമായിട്ട് എപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്, എന്ത് റബ്ബിർഹംഹുമ കമ റബ്ബയാനി സഗീറ അല്ലേ, കാരുണ്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാം, നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സുജൂദിലും മറ്റുള്ള സമയങ്ങളിലെല്ലാം നിരന്തരം റബ്ബിർഹമ്മ കമ റബ്ബയാനി സഗീറ പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ എന്തായാലും നമുക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മിസബ് സാറിൻ്റെ ഒരു പാട്ടുണ്ട്, ശ്രോതാക്കൾ കാത്തിരിക്കണം മിസബ് സാറിൻ്റെ പാട്ടിന്. അപ്പൊ ഇൻഷാല്ലാ മിസബ് സാറിൻ്റെ പാട്ടിലേക്ക് നമുക്ക് പോകാം.
1: ഏതായാലും മാതാപിതാക്കളെ കുറിച്ചിട്ടൊക്കെ ഉമ്മാനെ കുറിച്ച് മിഷാല് പറഞ്ഞ സ്ഥിതിക്ക് പലരും ശ്രോതാക്കൾ തന്നെ ഞാൻ തന്നെ പാടിയിട്ടുണ്ട് വേറൊരു ഈവനിങ് ലൈവിലൊക്കെ, എങ്കിലും ഈ ഒരു സമയത്ത് ഈ പാട്ട് തന്നെയാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ പാടാം.

0: മഷാല്ലാ മഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. മഷാല്ലാ, നല്ലൊരു പാട്ടില്ലേ. നേരത്തെ വിഷയവും ഈ പാട്ടും
1: നല്ല മാച്ച് ഉണ്ട്.
0: നമ്മള് ശ്രോതാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഹംസക്കുട്ടി പറഞ്ഞിട്ടുള്ളത്, മഷാല്ലാ മധുരമായ ശബ്ദം, ഈ മനോഹര ശബ്ദം പ്രയോജനപ്പെടുത്താതെ കളയരുത്, റബ്ബ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ജമീല കുമനല്ലൂർ, അടിപൊളി താരാട്ട് കേട്ട് ഉറങ്ങിപ്പോയി. അതുപോലെ തന്നെ സഫിയ അടപ്പള പറഞ്ഞിട്ടുള്ള, മാഷാ അള്ളാ സ്വരം അതിമനോഹരം, ശ്രുതി മധുരം, അർത്ഥവത്തായ വരികൾ, ബാറക്കല്ലാഹു ഫീക്കും. ഏതായാലും ഇൻഷാ അള്ളാ നമുക്കേ
2: പാടക്കുറിപ്പിന്റെ സമയമായിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ പാടക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു.
3: السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين. ഏറെ പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, പാഠക്കുറിപ്പ് എന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇസ്ലാം നീതിയുടെ മതമാണ്. എല്ലാവരെയും ഒരുപോലെ കാണുകയും അവർക്ക് എല്ലാവർക്കും നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശങ്ങൾ ലഭിക്കുക എന്നത് കൃത്യമായി നിർദ്ദേശം വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതാണ് ഇസ്ലാം. ഇസ്ലാം അങ്ങനെ നമുക്ക് മുമ്പിൽ ആ കാര്യം പറയുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നീതിബോധം കാത്തി സൂക്ഷിക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന നീതി എന്നാൽ എല്ലാ ആളുകൾക്കും ഓരോരുത്തരുടെ അവകാശങ്ങൾ പൂർണ്ണമായും അവർക്ക് വകവെച്ച് നൽകുക എന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സവിശേഷതകളായി പറഞ്ഞ വിഷയത്തിൽ പെട്ടതാണെന്ത് നീതി എന്നത്. അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ലാ യുദ്ലിമു മിസ്ഖാല ദർറത്തിൻ വ ഇൻ തകു ഹസനതൻ യുളാഇഫ്ഹ വ യുതി മിൻ ലദുൻഹു അജ്റൻ അദീമ. സൂറത്തു നിസാഅൽ അള്ളാഹു പറയുന്ന ഭാഗമാണ്. അതിലെ അള്ള പറയണേ, അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു കൃത്യമായ നീതിയിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നു. ഇൻ തക്കു ഹസനത്തൻ, ഈ നന്മയാണ്, നന്മ ചെയ്തിട്ടാണ് ഒരാൾ വരുന്നതെങ്കിലോ, യുളാഇഫ് ഹാ, അതിനല്ലാഹു ഇരട്ടിയായി വർദ്ധിപ്പിക്കും. വയു തിമിൻ ലദുൻഹു അജ്റൻ അദീമ, എന്നിട്ട് അള്ളാഹു വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് പറയുന്നത്. അപ്പം വിശ്വാസികളോട് അള്ള പറഞ്ഞ കൽപ്പന എന്താ, ഈ ഇത്തരുണത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാര്യങ്ങളെ തീരുമാനിച്ച് വെച്ചത് എങ്കിൽ വിശ്വാസികളോടും അള്ളാഹു ആ നിലക്കുള്ള ഒരു കൽപ്പന പറയണം. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക എന്നാണ്. അതാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന ആ ഒരു ഭാഗം. അപ്പം എന്താ അറിയോ, പിന്നെ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, വലാ യജ്നിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാത്ത ഇദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്‌വ. ഇപ്പം ഒരു കൂട്ടം ആളുകളോടുള്ള അമർഷം, വെറുപ്പ്, നമുക്ക് അവരെ പറ്റൂല, നമുക്ക് അവരെ ഇഷ്ടമല്ല, ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർക്ക് നൽകേണ്ട ഒന്ന്, നമ്മളായിട്ട് അവർക്ക് നൽകേണ്ട ഒന്ന് നൽകാതിരുന്നാൽ, അവരോട് കാണിക്കേണ്ട നീതി നമ്മൾ കാണിക്കാതിരുന്നാൽ എന്താക്കരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നമ്മൾ പറയണം. മറിച്ച് നിങ്ങൾ ഇഅ്ദിലു, നിങ്ങൾ നീതി കാണിക്കണം. ഹുവ അഖറബു ലിത്തഖ്‌വ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും ഏറ്റവും നല്ലത്, ധർമ്മനിഷ്ഠയോടെ ഏറ്റവും അടുത്തത് നിങ്ങൾ നീതി കാണിക്കുക എന്ന കാര്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നീതി കാണിക്കുക എന്ന വിഷയമാണ്. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരിക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ, നുഅ്മാൻ ഇബ്നു ബഷീറിൻ്റെ ഉപ്പ ബഷീർ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം നബിയോട് എന്താ പറയണ അറിയങ്ങൾ, ഈ മകൻ, അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാനെ ചൂണ്ടി, ഈ മകന് ചൂണ്ടിയിട്ട് പറയണേ, എൻ്റെ ഈ മകന് ഒരടിമയെ ഞാൻ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പം നബി തിരിച്ചെന്താ ചോദിച്ചാൽ അറിയങ്ങോട്ട്, നിൻ്റെ എല്ലാ കുട്ടികൾക്കും ഇപ്രകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ്. റസൂൽ സല്ലല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പം ധാരാളം മക്കളിലുള്ള ഒരാൾ ഒരു മകന് മാത്രം അടിമയെ സമ്മാനമായി നൽകുമ്പോൾ നബി സ്വാഭാവികമായിട്ട് ചോദിക്കാണ്, അവിടെ നീതി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന അർത്ഥത്തിലാണ് ആ ചോദ്യം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല. റസൂൽ സല്ലല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി കാണിക്കുക എന്ന് നബി അവരെ അദ്ദേഹത്തോട്, ബഷീർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വാക്കുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന ആ നിർദ്ദേശത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മളൊക്കെ പല സമയങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെ കൂടെ കൂടുമ്പോൾ, വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ സ്കൂളിലെ മദ്രസയിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ മിഠായി വാങ്ങിക്കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് നൽകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൂടുതൽ നൽകി എല്ലാവരുടെ മുമ്പൊന്നും മറ്റുള്ളവർക്കൊക്കെ അത് പ്രയാസം ഉണ്ടാക്കും. അപ്പം നമ്മളെന്താണ്, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരാളായി മാറുക എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം മകളുടെ വിഷയത്തിൽ ഒരു നബി എന്താ ആ നിലക്ക് പറഞ്ഞതായി എന്നത് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കാണ്. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, മഖ്സൂം എന്ന പേരിലൊരു ഗോത്രം, മഖ്സൂം ഗോത്രം, ആ ഗോത്രത്തിലെ സ്ത്രീ മോഷണം നടത്തിയപ്പോൾ, ആ സ്ത്രീ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, പിന്നെ ഗോത്രക്കാർ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി നബിൻ്റെ അടുക്കിലേക്ക് ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ എന്താക്കി, പറഞ്ഞയച്ചു എന്നതാണ്. അപ്പോൾ നബിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചപ്പോൾ നബിൻ്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുക, അദ്ദേഹം ഈ വിഷയം ഒന്ന് പറഞ്ഞു നബിനോട്, നബിയെ ഇങ്ങനെ ഒരു സ്ത്രീ മോശം നടത്തിയിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കാര്യം ബോധിപ്പിച്ചു. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ മത നിയമത്തിലാണോ നീ ശുപാർശ ചെയ്യുന്നതെന്നാണ്. അപ്പം ഒരാൾ മോഷണം നടത്തി അവിടെ തീരുമാനം എടുക്കേണ്ട കാര്യം അള്ളാഹു പറഞ്ഞ തീരുമാനമാണ്, മോഷണം നടത്തി അതിനുള്ള നടപടിയുണ്ട്. അപ്പം അള്ളാഹു ഒരു നടപടി പറഞ്ഞിട്ട് പിന്നെ അതിൽ വേറൊരു നടപടി പറയാൻ വന്നിരിക്കുകയാണോ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നീ ശുപാർശ പറയാൻ വന്നിരിക്കുകയാണോ എന്ന് എന്താക്കുന്നുണ്ട് അദ്ദേഹത്തോട് നബി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നബി പിന്നെ പറയുന്ന വാക്കെന്താ അറിയോ, ഈ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മാറ്റി വേറെ അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തതാണ് മുൻഗാമികളെ അള്ളാഹു നശിപ്പിക്കാനുള്ള കാരണം എന്ന് നബി പറയണം. എന്നിട്ട് നബി പറഞ്ഞ വാക്കാണ് എന്ത്, ഈ വാക്ക് എന്ത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ, മോഷണം നടത്തിയതെങ്കിൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. അപ്പം മോഷണത്തിന് ഇസ്ലാം പറയുന്ന ഒരു ശിക്ഷാ നടപടിയാണ് അത് എന്നുള്ളതാണ്. അതൊരു ഇസ്ലാമിക രാജ്യത്ത് സ്വാഭാവികമായും ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുന്ന സ്ഥലത്ത്, അതിൻ്റെ നീതി വ്യവസ്ഥയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ, ലോകളിൽ, നിയമങ്ങളിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളാണെങ്കിൽ പോലും ഞാൻ ആ തീരുമാനം എടുക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞൊരു തീരുമാനത്തെ നമുക്ക് മാറ്റി പറയാൻ അവകാശമില്ല. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പറയുമ്പോഴും ഒരാളെ മാത്രം ഉയർത്തി പറഞ്ഞ് മറ്റുള്ളവരെ ഇകഴ്ത്തി പറയുന്ന രീതി, ഒരു തെറ്റും ചെയ്യാത്തവരെ, മോശത്തരത്തിന് അർഹതയില്ലാത്തവരെ മോശപ്പെട്ട ആളുകളായി ചിത്രീകരിക്കുകയും ആ നിലക്കൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരു നീതിബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ നമ്മളെല്ലാ സമയത്തും കാണിക്കണമെന്നുള്ളതാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണുള്ളത്, ഇവിടെ നീതി പാലിക്കുന്ന ആളുകൾ, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, എല്ലാവർക്കും അവരവരുടെ അവരവരുടെ അവകാശം ഒരേപോലെ വെച്ചു കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു വലിയൊരു ഭാഗ്യം തരങ്ങളറിയോ. അള്ളാഹുവിൻ്റെ വലത് ഭാഗത്ത് നിശ്ചയം നീതി പാലിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു വലത് ഭാഗത്ത് പ്രകാശത്താലുള്ള മിമ്പറുകളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ് പരലോകത്ത്. അല യമീനി റഹ്മാൻ അല്ലദീന യഅദിലുന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വലു, നീ തങ്ങളുടെ വിധികളിലും കുടുംബത്തിലും തങ്ങളെ ഏറ്റെടുത്ത അധികാരങ്ങളിലൊക്കെ നീതി പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രകാശത്താലുള്ളൊരു മിമ്പർ അള്ളാഹു നൽകുമെന്ന് പറയുന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തും നമുക്കിതിൻ്റെ കൂടെ ചേർത്തി മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ നീതി പാലിക്കുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുക. ആ ഒരു നല്ല സ്വഭാവഗുണം ജീവിതത്തിൽ ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നീതി പാലിക്കുന്ന വിശ്വാസികളിൽ, സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ലൊരു പാഠമാണ് നമ്മുടെ ഫൈസൽ അൽഹിക്കമി നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്, എല്ലാവരോടും നീതി കാണിക്കുക എന്നുള്ളത്. ഒരു രക്ഷിതാവാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും അവിടുത്തെ ഒരു സ്കൂളിലത്തെ ഒരു വിദ്യാർത്ഥികളോട്, അതുപോലെ തന്നെ രക്ഷിതാക്കളാണെങ്കിൽ അവരുടെ മക്കളോട്, എല്ലാവരോടും നീതി കാണിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നീതിമായ ഭരണാധികാരൻ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ നീതി പാലിക്കുക രാജ്യത്തിൻ്റെ ഭരണാധികാരനാണെങ്കിൽ അവിടെ എല്ലാവർക്കും തുല്യമായ നീതി കാണിക്കുക എന്നുള്ളത് ഈ ഒരു പാഠഗ്രൂപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറേ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. സഫി അടപ്പാൾ മാഷാല്ല പാഠക്കുറിപ്പിലൂടെ വളരെ നല്ല അറിവുകൾ കിട്ടി, അൽഹംദുലില്ലാ ബറക്കല്ലാഹു ഫീക്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, വൈകിപ്പോയി, സ്ഥലത്ത് ഇല്ലായിരുന്നു, ലൈവിൽ കയറാൻ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കാഴിയോട് പറഞ്ഞിട്ടുള്ളത്, മാഷാല്ല മിസ്ഹബ് സാർ സൂപ്പറാക്കി, മാതാവിൻ്റെ കാരുണ്യത്തിൻ്റെ വരികൾ ഈണത്തിൻ്റെ ശബ്ദത്തിൽ ശ്രോതാക്കൾക്ക് എത്തിച്ച് മനസ്സിന് വളരെ സന്തോഷം കിട്ടി, കൂടുതൽ പാടാനും പഠിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സാജിദ കാലിക്കറ്റ് വെച്ചിട്ടുണ്ട്, മിസ്ഹബ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, മിസ്ഹബ് ആണ്, മിസ്ഹബ് കോഴിക്കോട് കാലിക്കറ്റ്. ഖദീജ തൊടുപുയ സ്വരം കേട്ടു കണ്ണ് നിറഞ്ഞു. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ, മാഷാ അല്ലാ പാട്ട് സൂപ്പർ. ആയിഷ കരുമ്പിൽ നല്ല പാട്ട്, പാട്ടിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സഫിയ കെ തിരുവിടങ്ങാടി, അസ്സലാമു അലൈക്കും മാഷാ അല്ലാ, നല്ല പാട്ട്, മനസ്സിൽ സങ്കടം വന്നുപോയി, ഉമ്മാനെ പറ്റി ചിന്തിച്ചു പോയി, കബറിടത്തിലാണ്, അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഏതായാലും ഇന്നത്തെ ഈവനിംഗ് ലൈവ് അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഈവനിംഗ് ലൈവിൽ കുറെ കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി അല്ലേ, സാരോപദേശത്തിലാണെങ്കിലും മറ്റുള്ള നമ്മുടെ മിഷാലിന്റെ പ്രസംഗത്തിലാണെങ്കിലും മാതാപിതാക്കളെ എങ്ങനെയാണ് അല്ലേ, അതിൽ അതിലൂടെയാണ് നമ്മൾ കടന്നത്. അതായത് മാതാപിതാക്കള്
2: മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണം,
0: ഏകദേശം ഒരു 10 മിനിറ്റോളം
2: പ്രസംഗം എന്ന് പറയില്ല, അത് ഒരു പ്രസംഗമല്ല, അതൊരു
0: ഉപദേശമായിട്ട്,
2: അതായത് കുട്ടികൾക്ക് ഇപ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്കുള്ള ഒരു ഉപദേശം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്.
0: അതുപോലെ തന്നെ മിസ്ബ് സാറിന്റെ പാട്ട് കേട്ടു, അതുപോലെ ഷാമിറിന്റെ പാട്ട് കേട്ടു. ഏതായാലും ഇൻഷാ അല്ലാ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കല്ലേ മിസ്ബ് സാറേ, ഇൻഷാ അല്ലാ. ഇന്ന് ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോയിൽ നിന്നും എൻ്റെ പേര് മുഹമ്മദ് ഷമീം ചുങ്കത്തറ,
2: ഞാൻ മിസ് അബ് കാരപ്പറമ്പ്, നമ്മോടൊപ്പം രണ്ട് അതിഥികൾ,
1: ഞാൻ മിഷൽ.
2: ഇൻഷാ അല്ലാ അടുത്തൊരു ഈവനിംഗ് ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ഓർമ്മ, ഖതീബും നമസ്കാര സമയ പട്ടികയും. അവതരണം ഷെരീഫ് കാര, കൂടെ ഷാനിബ് കാര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പീസ് റേഡിയോ ഓർമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ വരികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിൽ കർമ്മകുശലനായ സമുദായ ഉദ്ധാരകൻ എന്ന തലവാചകത്തിൽ കെ കെ എം ജമാലുദ്ദീൻ മൗലവി എഴുതിയ വരികളുടെ തുടർച്ച നമുക്ക് കേൾക്കാം. അവിടുത്തെ അതുല്യമായ സത്യസന്ധതയ്ക്കും അവർണനീയമായ സൂക്ഷ്മതയ്ക്കുമെല്ലാം കാരണമായത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും അവൻ്റെ പ്രീതിയിലും ആകാംക്ഷയിലുമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നൂറുൽ ഇസ്ലാം മദ്രസയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും അദ്ദേഹവുമായി ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു വശായി. മൗലാനയുടെ അഭിപ്രായം ശരിവെച്ചു കൊടുക്കാൻ എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല. വിനയത്തോടുകൂടിയാണെങ്കിലും എന്റെ എതിർപ്പ് തുടരുക തന്നെ ചെയ്തു. അവിടത്തേക്ക് ദേഷ്യം പിടിച്ചു. തന്റെ മുണ്ടൻ വടിയെടുത്ത് "തല്ലും ഞാൻ നിങ്ങളെ" എന്ന് ശബ്ദിച്ചു. "തല്ലിയാൽ ഞാൻ കൊണ്ടുകൊള്ളാം, ഇവിടുന്ന് ആ പറഞ്ഞത് സമ്മതിച്ചു തരില്ല" എന്റെ മറുപടിക്ക് ശേഷം ജനാബ് ഇ കെ മൗലവി സാഹിബും ഇടപെട്ട് എന്നെ അനുകൂലിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇഷാ നമസ്കാരത്തിന്റെ ഭാങ്ക് കേട്ടു. സംസാരം നിലച്ചു. മൗലാനയുടെ ഏത് കാര്യവും തനിക്ക് ഏറ്റവും ആനന്ദം കൊടുക്കുന്ന ഗ്രന്ഥപാരായണം പോലും ഭാങ്ക് കേട്ടാൽ പിന്നെ തുടർന്നു പോകാറില്ല. പിറ്റന്നാൾ രാവിലെ എന്നെ വന്ന് വിളിച്ചു. "ഇന്നലെ നിങ്ങൾ പറഞ്ഞതാണ് ഹക്ക്." എന്റെ ഖൽബിൽ പിന്നീടത് ഓർമ്മ വന്നു. ഇവിടുന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ തീരെ സമ്മതിക്കാഞ്ഞത്. ഞാൻ തല്ലും എന്ന് പറഞ്ഞത് എന്റെ പക്കൽ വന്ന ഖത്ത് ആണ്. അത് പൊരുത്തപ്പെടണം. തല്ലിയിട്ടില്ലല്ലോ. തല്ലിയാൽ തന്നെയും ഇവിടുന്നത് എന്നെക്കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതില്ല. മേലിൽ തല്ലുന്നതിനും എനിക്ക് സന്തോഷക്കുറവുണ്ടാവുകയില്ല. പക്ഷേ എനിക്ക് സങ്കടകരമായ ഒന്ന് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്, ഞാൻ പൊരുത്തപ്പെടാത്തത്. അതെന്താണെന്ന് എനിക്കറിയണം. ജിജ്ഞാസയോടെ പറഞ്ഞു, "അങ്ങനെയൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുതല്ലോ. എന്താണത്? പറയണം, പറയാതിരിക്കരുത്. എന്നോട് പൊരുത്തപ്പെടണം എന്നാവശ്യപ്പെട്ടത് എനിക്ക് തീരെ പറ്റിയിട്ടില്ല. നിങ്ങളുടെ തമാശ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ കൈപ്പലക്കൊന്നു മേടി." ആ ഗുരുവിനെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം തോന്നുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. അവിടുന്ന് തല്ലുകയല്ല, ചവിട്ടിയാൽ തന്നെ അത് സസന്തോഷം സ്വാഗതം ചെയ്യുകയല്ലാതെ അതിനെച്ചൊല്ലി യാതൊരു പരിഭവവും എന്നെപ്പോലെയുള്ളവർക്കുണ്ടാകുകയില്ല തീർച്ച. എന്നിട്ടും അത് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ് ആ ജ്ഞാനവൃദ്ധൻ. വല്ലാത്തൊരു വിനയം, അതിരറ്റ സ്നേഹം. പൊതുസ്നേഹത്തിന് തന്നെത്താൻ ഒഴിഞ്ഞിട്ട മഹാമനസ്കനായിരുന്നു പരേതൻ. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ അവരിൽപ്പെട്ടവനല്ല എന്ന തിരുവചനം മനസ്സിൽ ശരിക്ക് പതിഞ്ഞിരുന്നതായി മൗലാനയുടെ പ്രവൃത്തികളിൽ നിന്ന് കാണാമായിരുന്നു. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സുവ്യക്തമായി അദ്ദേഹം എഴുതിക്കൊടുത്ത സംഖ്യാതീതമായ ഫത്വകൾ നോക്കിയാൽ ഇതിനൊക്കെ വലിയ വലിയ സംഖ്യകൾ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ആർക്കും തോന്നിപ്പോകും. അതുപോലെ തന്നെ പള്ളിക്ക് കുറ്റി തറക്കുന്ന വിഷയത്തിലും മറ്റു പൊതുകാര്യങ്ങളിലും അവിടുന്ന് പ്രകടിപ്പിക്കാറുള്ള ഉത്സാഹം കണ്ടാലും തോന്നും ഇതിന്റെ പിന്നിൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കാനുണ്ടായേക്കുമോ എന്ന്. എന്നാൽ അതെല്ലാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മാത്രമാണ്. ദരിദ്രനായ ആ മനുഷ്യൻ തന്റെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ഫത്വകൾ എഴുതി അയച്ചു കൊടുക്കുന്നതും പള്ളികൾക്ക് കുറ്റിയിടാൻ യാത്ര ചെയ്തതും മറ്റും എണ്ണിത്തീർക്കാനാവുകയില്ല. ഒരു കുറ്റമായി എണ്ണാവുന്നത് തന്റെ തിടുക്കാവസ്ഥ നോക്കാതെ അന്യരെ സഹായിക്കുകയും ആരോഗ്യം വകവെക്കാതെ സമുദായത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തേക്കുമെന്നുള്ളതാണ്. എന്തിനു വേറെ തെളിവുകൾ? കേരള സ്റ്റേറ്റിൽ ഏറ്റവും പ്രശസ്തിയാർജിച്ച തിരൂരങ്ങാടി യത്തീംഖാനയും മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിൽ നടന്നുവരുന്ന ഉന്നത വിദ്യാലയങ്ങൾ പോലെ 1943 ഭയങ്കര കോളറ നിമിത്തം അനാഥകളായിത്തീർന്ന പൈതങ്ങളുടെ നേരെ മൗലാനയ്ക്ക് തോന്നിയ ആർദ്രതയിൽ നിന്നാണ് ആ സ്ഥാപനം ജന്മമെടുത്തതെന്ന വസ്തുത ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആ സ്ഥാപനത്തിന് വേണ്ടി പ്രസിഡന്റായ അദ്ദേഹവും ജനറൽ സെക്രട്ടറിയായ എം കെ ഹാജി സാഹിബും അനുഭവിച്ച കഷ്ടപ്പാടുകൾ എതിരാളികളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ആക്ഷേപങ്ങളും വിവരിക്കാവതല്ല.
3: വിജയകരമായ സമുദായോദ്ധാരണം. കേരള മുസ്ലിങ്ങൾക്കിടയിൽ പല കാലങ്ങളിലായി കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അകറ്റി അവരെ ധാർമ്മികമായും വിദ്യാഭ്യാസപരമായും ഉദ്ധരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരുന്ന മുന്നണി നേതാക്കളിലൊന്ന് കെ എം മൗലവി തന്നെയാണ്. കൊടികുത്തു നേർച്ചയും ചന്ദനക്കുടവും ഇസ്ലാമികാചാരങ്ങളായി കരുതിയിരുന്ന കാലത്ത് അവക്കെതിരിൽ മുസ്ലിം ഐക്യസംഘം പ്രസിദ്ധപ്പെടുത്തിയ മഹ്കുൽ ബിദഈ എന്ന കൃതിയുടെ കർത്താവ് അദ്ദേഹമായിരുന്നു. സ്ത്രീവിദ്യാഭ്യാസം മതവിരുദ്ധമാണെന്ന് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാ സംഘം ഏകകണ്ഠമായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ അഴീക്കോട് അഭയാർത്ഥിയായി കഴിഞ്ഞുകൂടുന്ന അദ്ദേഹം അവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ സ്ത്രീവിദ്യാഭ്യാസത്തിന് പ്രേരണ നൽകുന്നുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ ഭാഗങ്ങൾ മലയാളത്തിൽ തർജ്ജിമ ചെയ്ത പണ്ഡിത സദസ്സിൻ്റെ നേതൃത്വം വഹിച്ചതും അദ്ദേഹം തന്നെ. മാമൂലുകൾ കൊപ്പിച്ചു മതനിയമങ്ങൾ വളച്ചെടുക്കുന്ന പണ്ഡിത വേഷക്കാരിൽ നിന്നും ഏതെല്ലാം എതിർപ്പുകളാണ് ഇത്തരം സൽക്കർമ്മങ്ങളുടെ പേരിൽ അദ്ദേഹം തരണം ചെയ്യേണ്ടി വന്നത്, എത്ര വിഷമങ്ങളാണ് സഹിച്ചത്, കേരളത്തിലുടനീളം എന്തെല്ലാം കോളിളക്കങ്ങളാണുണ്ടായത് പറഞ്ഞാൽ തീരുമോ? പക്ഷേ ആ കർമ്മവീരൻ ഒട്ടും പതറിയില്ല. ഇന്നത്തെ നിലയോ? ചന്ദനക്കുടം ആണ്ടുനേർച്ചയാദിയായവയുടെ വേരറ്റ് കഴിഞ്ഞു. സ്ത്രീവിദ്യാഭ്യാസം പാടില്ലെന്ന് പാസാക്കിയ സമസ്തക്കാർ ആ പ്രമേയം എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. മലയാള ലിപികൾക്കിടയിൽ അറബി വാക്കുകളും ഖുർആൻ വാക്യങ്ങളും കാണാൻ കഴിയുന്ന കൃതികൾ സർവ്വസാധാരണമായിരിക്കുന്നു. ഇങ്ങനെ വളരെയേറെ പറയാനുണ്ട്. ചുരുക്കത്തിൽ മൗലാന കെ എം മൗലവി സാഹിബിൻ്റെ സമുദായ പരിഷ്കരണ സംരംഭങ്ങളാകമാനം എതിർത്തിരുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ കാലക്രമേണ അദ്ദേഹത്തിൻ്റെ അനുയായികളായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിൽക്കട്ടെ, മൗലാനയെ അങ്ങേയറ്റം എതിർക്കുകയും അദ്ദേഹത്തെ വഹാബി എന്ന് വിളിക്കുകയും ചെയ്തു പോന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ. അതിൻ്റെ പ്രമുഖ നേതാക്കളിലൊരാളായ ജനാബ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മൗലാനയുടെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ജനാസ നമസ്കരിക്കാൻ സമുദായത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെ തന്നെയായിരുന്നു സത്യസന്ധന്മാരായ എല്ലാ പരിഷ്കർത്താക്കളുടെയും ചരിത്രം. ആദ്യഘട്ടത്തിൽ വമ്പിച്ച എതിർപ്പുകളെ നേരിടേണ്ടി വരികയും അവസാനം വിജയിക്കുകയും. മറഞ്ഞുകഴിഞ്ഞ ആ വിജ്ഞാന സൂര്യൻ്റെ കിരണങ്ങൾ ഇനിയും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും.
4: ഓർമ്മയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ലളിതമായ ജീവിതം കൊണ്ട്, അതുല്യമായ പാണ്ഡിത്യം കൊണ്ട്, മതപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ കണിശത കൊണ്ട്, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അതുല്യമായ പരിശ്രമം കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലിടം പിടിച്ച കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ചുള്ള തുടർഭാഗങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഖത്തീബും നമസ്കാര സമയ പട്ടികയും അവതരണം ഷെരീഫ് കാര, കൂടെ ഷാനിബ് കാര.
5: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നു വേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യമറിയാം? നമ്മോടൊപ്പം ആരോഗ്യ ചിന്തകളുമായി പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം കൂടുതൽ ആൾക്കാരും സംശയിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതയാണ്. ആ അസുഖത്തിൻ്റെ പ്രത്യേകത പല അസുഖങ്ങളുണ്ട്. ഇപ്പം പ്രഷർ ആവട്ടെ, എസ് എൽ ഇ, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല. അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യം അറിയാം, പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഫെമിനിസം എന്ന പോരാട്ടം. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മത നേതാക്കളായിട്ടുള്ള ആളുകൾ സ്ത്രീകളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പൊതു രംഗത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചൂട് പിടിച്ച ചർച്ചകൾ പൊതുസമൂഹത്തിൽ, ചാനൽ ചർച്ചകളിൽ എല്ലായിടത്തും നടക്കുകയാണ്. ഇതിൻ്റെ പല രീതിയിലുള്ള ആംഗിളിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പം പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞത് ഫെമിനിസം വേണം, ഫെമിനിസം വേണം, ഫെമിനിസം ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ചോദിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ ഈ ഫെമിനിസം വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് ഈ ഫെമിനിസം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അവർ സ്ഥിരം പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളിത് കേട്ടോക്കും.
2: What is feminism according to SS Channa?
3: It's equality. She's like, we are not asking ki hum, we want to go punch up a man. When we talk about feminism, we are not saying ki hum bhi 60 kilo uthayenge, hum mein ye karenge, hum body banayenge, humko ye, hum wo nahi keh rahe. It's equality. Ki humko equal opportunity, equal respect.
1: സോ ഇത് സ്ഥിരം നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവിടെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു കാര്യമാണ് ഈ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വാലിറ്റിയാണ്, അതിനപ്പുറം പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതായത് ആണുങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അത് ഞങ്ങൾക്കും കിട്ടണം, അല്ലെങ്കിൽ അത് എന്താണോ കിട്ടുന്നത് അത് സ്ത്രീകൾക്കും കിട്ടണം അല്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം. ഇങ്ങനെയാണ് സാധാരണ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറയാറുള്ളത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്താണ് ഫെമിനിസം എന്ന് യഥാർത്ഥത്തിൽ അറിയില്ല എന്നുള്ളതാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് കുഴപ്പങ്ങളില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖിക്കുന്നുണ്ട്. ഈവൻ സെക്ഷൽ അസോൾട്ടുകൾ മുതൽ, അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നത് മുതൽ, അവർക്ക് പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് മുതൽ, പല കാര്യങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നത് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫെമിനിസം വേണ്ടേ? കാരണം ഫെമിനിസം വന്നു കഴിഞ്ഞാൽ ഈക്വാലിറ്റിയാകും, ഡിസ്ക്രിമിനേഷൻസ്, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും, ഫെമിനിസം വേണ്ടേ? അവിടെയാണ് എന്താണ് ഫെമിനിസം എന്ന് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഫെമിനിസം എന്താണെന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. പക്ഷേ ഞാൻ ഏറ്റവും നട്ട്ഷെല്ലായിട്ട് പറയുകയാണെങ്കിൽ, ഫെമിനിസം എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാത്രമായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഏറ്റവും സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫോർ പൊളിറ്റിക്കൽ ഇക്കണോമിക് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഓഫ് സെക്സസ്. അതായത് ഈ ആണ് പെണ്ണ് എന്നുള്ളതിൻ്റെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏത് തലങ്ങളിൽ പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, വൈയക്തികമായി പേഴ്സണലായിട്ടുള്ള, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ സാമ്പത്തികം, ഇക്കണോമിക് ആയിട്ടുള്ള, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈക്വാലിറ്റി വേണം. ഇതാണ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ഡെഫിനിഷൻ. ഈവൺ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് പോലും 1895 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പോലും വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഫെമിനിസം ഇല്ലേ? ഇതിനു മുമ്പ് സ്ത്രീപക്ഷവാദങ്ങളില്ലേ? അവിടെയാണ് എന്താണ് ഇവർ ഈ പറയുന്ന ഫെമിനിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കറിയാം, പണ്ട് കാലത്ത്, ഇപ്പോൾ നമ്മുടെ കൊളോണിയൽ, നമ്മുടെ രാജ്യമൊക്കെ കൊളോണിയൽ വ്യവസ്ഥിതിയുടെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, അവരിപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിനെയോ, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെയോ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെയോ ഒക്കെ, അറബ് രാജ്യങ്ങളെയോ ഒക്കെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവിടേക്ക് ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചില കാരണങ്ങൾ ആവശ്യമായിരുന്നു. എന്തിന് നിങ്ങൾ അവിടേക്ക് ആക്രമിച്ചു, എന്തിന് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില ഉത്തരങ്ങൾ ആവശ്യമായിരുന്നു. ആ ഉത്തരങ്ങളിലേക്ക് അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു, ഈ അറബ് കൺട്രീസിൽ, ഈ അറബ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയില്ല, അവിടെ സ്ത്രീകൾ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ആ സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ആക്രമിക്കുന്നത്, എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ ഞങ്ങൾ വിമോചിപ്പിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്ന വൈറ്റ് മെൻ, അതായത് അന്ന് കാലത്തിൻ്റെ വെള്ളക്കാരായിട്ടുള്ള, അന്ന് കൊളോണിയൽ ആധിപത്യം കൊണ്ടുവന്ന ആളുകൾ പലപ്പോഴും ഒരു ന്യായമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനായിരുന്നു ആദ്യം നമ്മൾ പ്രോട്ടോ ഫെമിനിസം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞ, നമ്മൾ കോളേജിലൊക്കെ പരിചയപ്പെടുന്ന ആളുകൾ, ഞാൻ ഫെമിനിസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ അവരോട് നമ്മളൊന്ന് മാറി നിന്നിട്ട്, അപ്പോൾ അവിടെ അവർ അങ്ങനെ വലിയ പ്രസംഗം നടത്തുന്നിടത്ത് പോയിട്ട് അവരെ നമ്മൾ പരിഹസിക്കൊന്നും വേണ്ട, അവരാ പ്രസംഗമൊക്കെ പ്രസംഗിച്ച ശേഷം, ഞാൻ വലിയ ഫെമിനിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ ശേഷം മെല്ലെ അവരെ വിളിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ടും ചോദിക്കുക, നിങ്ങൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ഫെമിനിസത്തിൻ്റെ ഏത് ധാരയിലാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ പ്രോട്ടോ ഫെമിനിസത്തിലാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിലാണോ വിശ്വസിക്കുന്നത്? സെക്കൻഡ് വേവ് ഫെമിനിസത്തിലാണോ, അതോ തേർഡ് വേവ് ഫെമിനിസത്തിലാണോ, അതോ ഫോർത്ത് വേവിലാണോ? ഏ, അങ്ങനെയൊക്കെ ഉണ്ടോ ഫെമിനിസം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കുറേ വേവുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം ഒരു 99% ആളുകളും പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞത് സ്ത്രീപക്ഷവാദം അത്രമാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്ക് എതിരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ പറയുന്ന ഒരു വാദം എന്നുള്ളത് മാത്രമാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതിൻ്റെ. ഇപ്പോൾ നമ്മൾ പ്രോട്ടോ ഫെമിനിസം എന്താന്ന് പറഞ്ഞു. പ്രോട്ടോ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് മെൻസ് ഫെമിനിസം, അതായത് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ, അറബ് ആഫ്രിക്കൻ കൺട്രീസിലുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി ഇൻവേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായമായി കൊണ്ടുവന്നായിരുന്നു ഫെമിനിസം. പക്ഷേ ഈ പ്രോട്ടോ ഫെമിനിസം പിന്നീട് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബൂമറാങ്ങായിട്ട് തിരിച്ച് തിരിച്ചു കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അന്ന് പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്ന സ്ത്രീകൾ പറഞ്ഞു, അല്ല നിങ്ങൾ വലിയ കാര്യമായിട്ട് അറബ് കൺട്രീസിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് ഈ വിമോചനം ഒന്നും വേണ്ടേ, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് വിമൺ അഥവാ വെള്ളക്കാരായിട്ടുള്ള സ്ത്രീകൾ രംഗത്ത് വന്നു. അവരന്ന് അന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, വിൻഡിക്കേഷൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ, സോഷ്യൽ ആൻഡ് മോറൽ ഇക്വാലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം, 1800s ഈ പറയുന്നത്, 1800s 1900s ആ ഭാഗത്താണ് നമ്മൾ പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പാശ്ചാത്യരായിട്ടുള്ള നമ്മൾ വലിയ, അതായത് നമ്മളെയൊക്കെ വിമോചിപ്പിക്കാൻ വരുന്ന വള്ളക്കാരൻ്റെ നാടുണ്ടല്ലോ, ആ നാട്ടിലുണ്ടായിരുന്ന അവരുടെ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇൻഫൻസി അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയുടെ അവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് അവിടെയുള്ള വള്ളക്കാരായിട്ടുള്ള ആണുങ്ങളാണ് ഇപ്പുറത്തുള്ള ആൾക്കാരെ വിമോചിപ്പിക്കാൻ വരുന്നത്, ഏത് നമ്മുടെ പിന്നെ ഏഷ്യൻ കൺട്രീസിലുള്ള അറബ് കൺട്രീസിലൊക്കെ ഉള്ള വുമൻസിനെ. അപ്പോൾ അവർ ഈ ചോദ്യം ഉന്നയിച്ചു, ഞങ്ങൾക്കിതൊന്നും വേണ്ടേ. അങ്ങനെ അവർ വലിയ പോരാട്ടങ്ങൾ നടത്തുകയും അങ്ങനെ കസ്റ്റഡി ഓഫ് ഇൻഫൻസ് ആക്ട് 1839 പാസ്സായി, അഥവാ ഒരു ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അന്ന് പുരുഷന് മാത്രമേ ആ കുട്ടികളെയൊക്കെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, സ്ത്രീക്കൊന്നും കിട്ടൂല, കുട്ടികളടക്കം സ്ത്രീ കിട്ടൂല, അപ്പം ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികളെ കസ്റ്റഡി വേണം എന്നവർ പറഞ്ഞ് ആ അങ്ങനെ ഒരു ആക്ട് പോലും നിലവിൽ വരുന്ന 1839 ആലോചിക്കണം, 1830 ഒരു 1200 മുമ്പ് മാത്രമാണ് അവർക്ക് ഈ പറയുന്ന നമ്മളെയൊക്കെ വലിയ കാര്യം പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സ്വന്തം കുട്ടികളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശം കിട്ടുന്നത്, അവർക്ക് വോട്ടവകാശം കിട്ടുന്നത് ആ സമയത്താണ്, അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് സ്വത്തവകാശം കിട്ടുന്നത് ആ സമയത്താണ്, അപ്പോൾ 200 മുമ്പ്. അങ്ങനെ അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അന്നുണ്ടായിരുന്ന ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ഈ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് നമ്മളിതിനെ പറയും, ഈ പറയുന്ന അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അവർ പോരാടിയ പോരാട്ടം നമ്മൾ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയാം. ഈ ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഞങ്ങൾക്ക് ആണുങ്ങളെപ്പോലെ ആവണം അല്ലെങ്കിൽ ഞങ്ങളും പുരുഷന്മാരും ഈക്വലാണ് ഈക്വാലിറ്റി വേണമെന്ന് അവർ വാദിച്ചിരുന്നില്ല, ഞങ്ങൾക്കിതൊക്കെ വേണം, ഇങ്ങനെയുള്ള കുറച്ച് അവകാശങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണം എന്ന് അവർ വാദിച്ചു, അവരത് നേടിയെടുത്തു. പക്ഷേ അതേസമയം തന്നെ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് മാത്രം മതി, ഇവിടെയുള്ള കറുത്ത വംശജരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും വേണ്ട, കറുത്ത വംശജരായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻസൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഈ പറയുന്ന വോട്ടവകാശം ഒന്നും കൊടുക്കാൻ പാടില്ല, അവർക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ പോവും, അപ്പം അങ്ങനെ പാടില്ല. അപ്പോൾ ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഈവൻ കറുത്ത വംശജരായിട്ടുള്ള ആണുങ്ങൾക്ക് പോലും പുരുഷന്മാർക്ക് പോലും ഒന്നും വോട്ടവകാശം ഉണ്ടായിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം. അതിനുശേഷം സെക്കൻഡ് വേവ് ഫെമിനിസം വരാൻ, അത് 1960s മുതൽ 1980s വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്. അതിന് പ്രധാനികളായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, സിമോൺ ഡി ബൂവേ, ബ്രെറ്റി ഫ്രീഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നമ്മൾ ഇന്നും ആഘോഷിക്കപ്പെടുന്ന പല ഫെമിനിസ്റ്റുകളും, ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒക്കെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദ സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം, അതായത് അവരാ പേരിടാനൊരു കാരണമുണ്ടായിരുന്നു. സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് പ്രധാനമായിട്ടും വാദിച്ചതെന്ന് വെച്ചാൽ കുടുംബ വ്യവസ്ഥയ്ക്കെതിരായിരുന്നു, അതായത് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ പുരുഷൻ സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കുന്നു, അവൻ്റെ അടിയിലായിക്കൊണ്ട് ദ സെക്കൻഡ് സെക്സ് ആയിക്കൊണ്ട് രണ്ടാമത്തെ ഒരു ലിംഗമായിക്കൊണ്ട് നമ്മൾ നിലനിൽക്കണം, അത് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ വരുന്നത്. അതിലവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്, ഇവിടെ പിന്നെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ആ ജെൻഡറൊക്കെ സമൂഹ നിർമ്മിതിയാണ്, അങ്ങനെയാണ് LGBTQIA+ ആശയങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നത് അങ്ങനെയാണ്. പിന്നെ അവർ അതിൽ തന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ്, വൺ ഈസ് നോട്ട് ബോൺ റാദർ ബിക്കംസ് വൺ, ആ വുമൺ ആരും സ്ത്രീയായിട്ട് ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ സ്ത്രീയാക്കി മാറ്റുന്നത്, സമൂഹമാണ് അവരെ സ്ത്രീയാക്കി മാറ്റുന്നത്. പിന്നെ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ അവർ പറയുന്ന മറ്റൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ റോൾസ്, ഈ ജെൻഡർ റോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, പുരുഷൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള റോൾസും കാര്യങ്ങളൊന്നും പാടില്ല, അതൊക്കെ സ്ത്രീയെ പുരുഷൻ്റെ ഇൻഫീരിയർ ആക്കി പുരുഷൻ്റെ താഴെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മാതൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം പരിപാടിയാണ്, അത് അതിനെ പരിഹസിച്ചുകൊണ്ട് അവർ ഇരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പിന്നെന്താണ് മെറ്റേണൽ ഇൻസ്റ്റിക്ട്, ഇപ്പോൾ സാധാരണ ഒരാണും പെണ്ണും അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീ ഒരു കുഞ്ഞിങ്ങനെ നടന്നു പോകുന്ന കാണുമ്പം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിങ്ങനെ നടന്നു പോകുന്നുണ്ട് സിംപ്ലി, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിച്ചവൻ അവർക്ക് മാതൃത്വത്തിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു ക്യൂട്ട് ആയിട്ടുള്ള കുട്ടിയാണ്, എന്തൊരു ക്യൂട്ട് ആയിട്ടുള്ള ബേബിയാണ് എന്നൊരു തോട്ട് അവർക്ക് ഉണ്ടാവും. അത് പുരുഷൻ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അത് ജനറലൈസ്ഡ് ചെയ്ത് പറയല്ല, പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്ട്, ഒരു മാതൃത്വത്തിൻ്റെ ഒരു സംഗതി പഠിച്ചവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഉണ്ടില്ല, അങ്ങനെ പറഞ്ഞതിന് എന്ത് സംഭവിക്കും, അങ്ങനെ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്, അതായത് മാതൃത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് കുട്ടികളെ നോക്കേണ്ടത് അങ്ങനെയൊക്കെ ആ രീതിയിൽ വരുമല്ലോ, അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല. അതുപോലെ തന്നെ ഹൗസ് വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഒരു വിവാഹം കഴിച്ച് ഹൗസ് വൈഫ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ പാരസൈറ്റിസമാണ്, അട്ടകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, അതേപോലെയാണ്. അതുപോലെ തന്നെ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുക, ഒരു വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്. അവർ പറഞ്ഞു വെച്ചാൽ ഒരു കംഫർട്ടബിൾ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ്, നിങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്ത്. അങ്ങനെ കുടുംബ വ്യവസ്ഥിതി എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നുള്ള നിലക്കാണ് ഈ രണ്ടാം വേവിലെ സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കുറേ സംസാരിച്ചത്. ഞാനിപ്പം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളോടാണ് പറയുന്നത്, ഒരു ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റിയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് ഏതെങ്കിലും അറിയോ? ഈ കുടുംബ വ്യവസ്ഥിതി തകർക്കാൻ നിന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഇങ്ങനെ വളരെ ബേസ് അടിസ്ഥാനപരമായിട്ട് റൈറ്റ്സ് പോലും ഉണ്ടാവാതിരുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മളെ ഫെമിനിസം പഠിക്കുക. ഇത് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, ഓർത്തു നോക്കുക. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കുറേ കാര്യങ്ങളാണ് അവർ പിന്നീട് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ ബെറ്റി ഫ്രീഡൻ, സിമോൺ ഡി ബോവിയർ രണ്ട് ആൾക്കാരെ പേര് പറഞ്ഞു. ഇന്നും വലിയ ഫെമിനിസ്റ്റുകളുടെ അപ്പോസ്തലന്മാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം, അത് നമുക്ക് ഇവരുടെ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. നോ വുമൺ ഷുഡ് ബി ഓതറൈസ് ടു സ്റ്റേ അറ്റ് ഹോം. ഒരു സ്ത്രീയെ പോലും വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്, പറയുന്നത് ഫെമിനിസ്റ്റുകളാണ്. ഒരു സ്ത്രീയെ പോലും വീട്ടിലിരിക്കാൻ അനുവദിക്കരുത് ടു റേസ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലിരിക്കാൻ അനുവദിക്കരുത്. സൊസൈറ്റി ഷുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്, ഇങ്ങനെ ഉണ്ടാവാനേ പാടില്ല, വേറെ രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. വുമൺ ഷുഡിൻ ഹാവ് ദാറ്റ് ചോയ്സ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കുട്ടികൾ നോക്കിക്കോളൂ, വേണമെങ്കിൽ ജോലിക്ക് പോയിക്കോളൂ, ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ആ ചോയ്സ് തന്നെ പാടില്ല. സ്ത്രീകൾക്ക് അങ്ങനെ വീട്ടിലിരുത്തി കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ ചോയ്സ് പാടില്ല. എന്തുകൊണ്ടാണ്? എന്നിട്ട് അവർ അതിന് ശേഷം അവർ പറയുന്നുണ്ട്, പ്രിസൈസ്ലി ബിക്കോസ് ഇഫ് ദെർ ഇസ് സച്ച് എ ചോയ്സ്, അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ ആ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടു മെനി വുമൺ വിൽ മേക്ക് ദാറ്റ് വൺ, കുറേ ആൾക്കാർ അത് സ്വീകരിക്കും. കുറേ ആൾക്കാർ പണിയെടുക്കാൻ പോകില്ല, തൊഴിലിടങ്ങളിലേക്ക് പോകില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് തന്നെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതേസമയം പിന്നീട് തേർഡ് വേവ് ഫെമിനിസം വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വേവ് പറഞ്ഞു, പ്രോട്ടോ ഫെമിനിസം, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ഒക്കെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു. തേർഡ് വേവും പിന്നീട് വരുന്നുണ്ട്. സെക്സ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന് പറഞ്ഞിട്ട് ബയോളജി, നമ്മുടെ ജീവശാസ്ത്രത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളുമായിട്ട് പിന്നീട് അവർ വരുന്നുണ്ട്. പിന്നെ ഫോർത്ത് വേവ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് വളരെ റീസെൻ്റായിട്ട് നമുക്കറിയാം, മീ ടു വിവാദങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഹോളിവുഡിലെ ഒരു ഡയറക്ടർ എന്നെ പീഡിപ്പിച്ചു, കാസ്റ്റിംഗ് കോച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിവാദങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മീ ടു വിവാദങ്ങളും അതുപോലെ തന്നെ ബോഡി ഷെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫോർത്ത് വേവ് ഫെമിനിസം കാണാൻ പറ്റും. ഇങ്ങനെ പല വേവുകളായിട്ടാണ് ഫെമിനിസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയിട്ടുണ്ടാവും ഇസ്ലാം ഈ വിഷയങ്ങളിലെടുത്ത നിലപാട് എന്തായിരുന്നു. ഇപ്പം മദർഹുഡ്, മാതൃത്വം എന്നുള്ളതിനെ ഇസ്ലാം എങ്ങനെ പരിഗണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂലിൻ്റെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതെന്ന് ചോദിച്ച സമയത്ത്, ഉമ്മയാണ്, പിന്നെയും ഉമ്മയാണ്, പിന്നെയും ഉമ്മയാണ്, അതിനുശേഷം മാത്രമേ ഉപ്പയെക്കുറിച്ച് പറയുന്നുള്ളൂ, പിതാവിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും വലിയ സ്ഥാനമാണ് ഇസ്ലാം മദർഹുഡിന് കൊടുത്തതെങ്കിൽ ഫെമിനിസം കൊടുക്കുന്നത് മദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല. അങ്ങനെയുള്ള ഇൻസ്റ്റിങ് അങ്ങനെയുള്ള തോന്നലുകൾ പോലും ഇല്ല. മാതൃത്വം എന്ന് പറയുന്ന ആ ഒരു തോന്നലും കാര്യങ്ങളൊന്നും ഇല്ല. മദർഹുഡ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതും വലിയ സംഗതിയൊന്നുമല്ല എന്നുള്ള നിലക്കാണ് ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജെൻഡർ റോളുകൾ, പുരുഷൻ എന്തെന്ന് കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീ എന്തെന്ന് കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെയൊന്നും പാടില്ല, എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റണം, അങ്ങനെ ജെൻഡർ റോൾസ് പാടില്ല, ഈ നിലക്കാണ് ഫെമിനിസം പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഒരു തരത്തിലും അവകാശങ്ങളില്ലാതിരുന്ന വൈറ്റ് വുമൻസ് അവരായിരുന്നു ഈ ഫെമിനിസം ആദ്യമായി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1400 വർഷങ്ങൾക്ക് മുമ്പേ മുസ്ലിങ്ങൾക്ക് സ്വത്തവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് കുട്ടികളുടെ അവകാശമുണ്ട്, മുസ്ലിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അവിടെ ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെ അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് 1400 വർഷം മുമ്പേ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന വെള്ള സ്ത്രീകൾക്ക്, വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് 200 വർഷം മുമ്പ്, നമ്മളിപ്പോൾ 2026 നിൽക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പിന്നോട്ട് 200 വർഷം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ പറ്റും. അപ്പോൾ ആ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ കഷ്ടപ്പെട്ട് നടത്തിയൊരു പോരാട്ടമാണ് ഫെമിനിസം. അപ്പോൾ നമ്മൾക്ക് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയുള്ള ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഫെമിനിസം വേണോ, ഇസ്ലാമിക് ഫെമിനിസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തൊരു അബദ്ധമാണ്. കാരണം നമ്മൾക്കിതൊക്കെ പഠിച്ചോ നേരത്തെ തന്നു കഴിഞ്ഞു. ഇന്നും മുസ്ലിം സ്ത്രീകൾക്കായിട്ടുള്ള ആളുകൾക്ക്, അതായത് പഠിച്ചോൻ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള പല അവകാശങ്ങളും ഫെമിനിസത്തിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എന്നെ വസ്തുവൽക്കരിക്കാൻ പാടില്ല, എന്നെ ചരക്കുവൽക്കരിക്കാൻ പാടില്ല, എന്നെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പാടില്ല എന്നൊരു സ്ത്രീക്ക് ഇന്നത്തെ സമൂഹത്തിൽ പറയാൻ പറ്റുന്നില്ല. എന്നാൽ ഇസ്ലാം അതിനെങ്ങനെ കണ്ടത് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫെമിനിസം നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെമിനിസം ഒരു പോരാട്ടമാണ്, അത് യഥാർത്ഥത്തിൽ ഒരു അനീതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. പക്ഷേ ആ അനീതികളൊന്നും ഇല്ലാത്ത ഒരു ഒരു ജീവൽ വ്യവസ്ഥ, അത് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം ഉള്ള ഒരാൾക്ക് പിന്നെ ഫെമിനിസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഫെമിനിസം പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ നേരിട്ട് ഒരു ഈക്വാലിറ്റി, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പഠിക്കുന്നതിനപ്പുറം എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഏതേത് മനുഷ്യനിർമ്മിത ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ പറ്റും. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളെ പോലും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഫെമിനിസം എന്ന പോരാട്ടം. ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ് ഇതുവരെ നമ്മോടൊപ്പം ഇൻസൈറ്റിൽ ചേർന്നത്. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
5: ഈ ചർച്ചയുടെ ഒരു മറുഭാഗത്തേക്ക് വരുമ്പോൾ, ജനസംഖ്യ നിയന്ത്രണം പലപ്പോഴായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടൊരു കാര്യമാണ്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ചരിത്രവും വർത്തമാനവും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിൽ കണ്ട ഒരു വസ്തുതയുമാണ്. ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എന്താണ് നമുക്ക് ചേർത്ത് പറയാനുള്ളത്?
6: അതെ, ജനസംഖ്യ നിയന്ത്രണം, മനുഷ്യൻ സിവിലൈസ്ഡ് ആയി കൂടുതൽ കൂടുതൽ പിന്നെ പുരോഗതിയിലേക്കും അവൻ്റെ പഠനത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ആധുനികതയിലേക്കുമൊക്കെ വന്നപ്പോൾ, ഈ മൂന്നാം ലോക രാജ്യങ്ങളെക്കുറിച്ച് മുതലാളിത്ത രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കൺസെപ്റ്റാണ് മൊത്തത്തിൽ. ഞാൻ അതിൻ്റെ ഓരോ വശങ്ങളെയും പറ്റി പറയില്ല, മൊത്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യവും വിഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയാത്ത വിധം ഉള്ള ജനപ്പെരുപ്പവുമാണ് എന്ന് അവർ ഒരു കൺക്ലൂഷനിലെത്തുകയും, അതിൻ്റെ ഫലമായി മൂന്നാം ലോകരാജ്യങ്ങളോട് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പഠനങ്ങളും കാര്യങ്ങളും നടത്തി അതിൻ്റെ റിസൾട്ട് എന്ന നിലക്ക് മുന്നോട്ട് വെച്ച ഒരു ആശയതലമായിരുന്നു നമ്മളുടെ ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. 80s-90s ജീവിച്ച ആളുകൾക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിലക്ക് അത് മുന്നോട്ട് വരികയും വലിയ ബോധപൂർവമായ ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ വ്യക്തികളുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അത്രമാത്രം അത് ഉൾക്കൊള്ളുന്നറിയില്ല, അങ്ങനെയുള്ള ആളുകളുടെ ആരോപണങ്ങൾ നേരിട്ട ആളുകൾ കോൺഗ്രസിൻ്റെ ഒക്കെ മുതിർന്ന തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും വന്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പലപ്പോഴും ആ സമയത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണത്തിൽ അത്തരം ഒരു സംവിധാനങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന് പലപ്പോഴും പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, ഭക്ഷ്യസുരക്ഷ, എല്ലാവർക്കും വിഭവങ്ങൾ കിട്ടണം, അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും തികയില്ല എന്ന മനുഷ്യൻ കണ്ടെത്തിയ ഒരു കാഴ്ചപ്പാട്. രണ്ട്, തൊഴിലില്ലായ്മ, ആളുകൾ കൂടുന്തോറും തൊഴിലിന് ഉള്ള സാധ്യതകൾ കുറയുന്നുള്ളത്. മൂന്നാമത്തെ, ദാരിദ്ര്യം കൂടും, വർദ്ധിക്കും, ദാരിദ്ര്യം കുറക്കണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകാത്ത സാഹചര്യം വരും, ആരോഗ്യപരമായ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ചികിത്സയും കാര്യങ്ങളും ഡോക്ടർമാരും മരുന്നുകളും തികയാതെ വരും, ഭവനം അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ തികയാതെ വരും, ഭൂമിയിലെ സൗകര്യങ്ങൾ അതേപോലെ തന്നെ കണക്ടിവിറ്റി, റോഡുകൾ, വീടുകൾ, ഗതാഗതം, കുടിവെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യകത വർദ്ധിക്കും, അതിൻ്റെ ഉപഭോഗം വർദ്ധിക്കും. പരിസ്ഥിതി, ആളുകൾ അധികമായാൽ അത് പരിസ്ഥിതിക്ക് ദോഷമാവും, അപ്പോൾ പരിസ്ഥിതി വിഭവങ്ങൾ കുറയും, പരിസ്ഥിതി അമിതമായ ഉപയോഗത്തിനും മലിനീകരണത്തിനും അത് കാരണമാകും. മറ്റൊന്ന്, പ്രതിശീർഷ വരുമാനം, ആളുകൾ കുറഞ്ഞ രാജ്യങ്ങളിലാണ് കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ളത്, അപ്പോൾ പ്രതിശീർഷ വരുമാനം കൂട്ടുന്നതിന് ആളുകളെ കുറക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാട്. പിന്നെ മാതാവിൻ്റെയും അതേപോലെ ആ കുട്ടികളുടെയും ഒക്കെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രസവവും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരു വശത്ത് മാതൃ ശിശു മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം, ആരോഗ്യം വീക്കാവുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങൾ കുറക്കുക, ഇങ്ങനെ ഒരുപാട് മൊത്തത്തിൽ അതിനെ മനുഷ്യൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആളുകളുടെ എണ്ണം കുറക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഇസ്ലാമികമായി അത് ആ ഒരു കൺസെപ്റ്റിനെ ഇസ്ലാമികമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി അള്ളാഹു ദൈവം ആണ് വിഭവങ്ങൾ ഓഹരി വെക്കുന്നവൻ. നഹനു ഖസ്സംന ബൈനക്കും മഈഷത്തക്കും എന്ന് പറയും ഖുർആൻ. നാം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ വിഭവങ്ങൾ ഓഹരി വെച്ച് തരികയാണ്. അത് നിങ്ങളായിട്ട് അതിൽ അത് ഒരാൾക്ക് കൂടുതൽ പോകുമോ ഒരാൾക്ക് കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് എന്നുള്ളത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തരുത് എന്നുള്ളതും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഇതിനെതിരെയുള്ള ഒരു ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിതിൽ മുസ്ലിങ്ങളുടേതായ ചില നറേഷൻസും ചില കാഴ്ചപ്പാടുകളുമുണ്ട്. നമ്മൾ ഈ മനുഷ്യരുണ്ടാക്കിയ ഈ സംവിധാനത്തിൻ്റെ എല്ലാം തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. കുറേ അതിന് നിയന്ത്രണങ്ങളും ശാസ്ത്രീയമായ സംവിധാനങ്ങളും ശാസ്ത്രീയമായ അതിൽ അവിടെയും മതം കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട്. ഒരു കുഞ്ഞിന് 2 വർഷം മുല കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ 2 വർഷത്തിനിടക്ക് മറ്റൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല എന്നുള്ള സ്വാഭാവികമായ ഒരു കാഴ്ചപ്പാട് അവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മതം ആ കാര്യത്തിൽ ഒട്ടും മനുഷ്യത്വമില്ലാത്ത സമീപനം സ്വീകരിച്ചു എന്നൊന്നും ഒരാൾക്കും ആരോപിക്കാൻ സാധിക്കില്ല. ഇവിടെ ചൈന നമ്മളൊരു ഉദാഹരണം എടുത്താൽ വളരെ സ്ട്രിക്റ്റ്ലി ഇത്തരം ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയ ഒരു രാജ്യമായിട്ട് ജപ്പാൻ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏഷ്യയിലെ തന്നെ വിവിധ രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചൈനയുടെ കാര്യം, ഇപ്പോൾ ഇന്ത്യ ഇന്ന് ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ. അപ്പോൾ ചൈന വളരെ സ്ട്രിക്റ്റ്ലി ഒരു കുട്ടി എന്നുള്ള നയത്തിലേക്ക് വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവിടെ കാണുന്ന കാര്യം എന്താണ്? ജനന നിരക്ക് വളരെ താഴ്ന്നു, പുതിയ തലമുറയുടെ എണ്ണം വളരെ കുറഞ്ഞു, വൃദ്ധ ജനസംഖ്യ വർദ്ധിച്ചു.
7: ഒന്നിന് താഴെയായി.
6: ഈ വൃദ്ധ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അവരെ രാഷ്ട്രം അവരെ സംരക്ഷിക്കേണ്ട, കെയർ ചെയ്യേണ്ട, അവരെ സംരക്ഷിക്കാൻ പുതിയ കുട്ടികൾ വളർന്നു വരാത്ത വലിയ 4-2-1 എന്നുള്ളതാണ് ഇപ്പോൾ അടുത്തൊരു ഒരു ജനന അല്ലെങ്കിൽ കുടുംബഘടന പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് അവൻ്റെ 2 മാതാപിതാക്കളെയും ആ 2 മാതാപിതാക്കളുടെ മാതാപിതാക്കൾ 4 പേരെയും സംരക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒരു കുട്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് മനുഷ്യരുടെ ചില ആസൂത്രണങ്ങളിൽ വരുന്ന വലിയ പിഴവ് നമ്മൾ ലോകം നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ലിംഗാനുപാതത്തിലെ അസന്തുലിതാവസ്ഥ വലിയ പ്രതിസന്ധി വിവാഹരംഗത്തും പുതിയ കുടുംബ സാഹചര്യങ്ങൾ രൂപീകരിക്കുന്നതിലും രൂക്ഷമായ പ്രതിസന്ധി. സ്വാഭാവികമായും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഒരു ചൂഷണ വ്യവസ്ഥിതിയോടെയും മനുഷ്യൻ അവൻ്റെ ഒരു എന്താ പറയുക അവൻ്റേതായ ചിന്തയിലൂടെ സ്ത്രീകളെയാണ് ആദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് ആൺകുട്ടികൾ വർദ്ധിക്കും, പെൺഭ്രൂണങ്ങളാണ് പലപ്പോഴും ഇത്തരം ഇല്ലായ്മ ചെയ്യുന്നതിന് വിധേയമാക്കപ്പെടുന്നത് എന്നുള്ളത് ലോകം കണ്ട കാര്യമാണ്. നമ്മളാരും അങ്ങനെ പ്രത്യേകം ഒരു ആരോപണം പറയുകയല്ല. ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി നോക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. നമ്മൾ മൈഗ്രൻസി റേറ്റ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലുള്ള ഈ റേഷ്യൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ. കേരളം അതിഭീകരമായ രീതിയിലൊരു വൃദ്ധ സംസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ്. പുറത്തേക്ക് പോകുന്ന കുട്ടികളാരും തിരിച്ചു വരാതിരിക്കുകയും അവർ അവരുടെ കുറച്ചുകൂടി നല്ല ലൈഫ് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ സെറ്റിലാവുകയും ചെയ്യുന്നത് വളരെ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം കാടുകൾ ഇറക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഇതിൽ വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് മുമ്പ് മുതലേ അവരുടെ പ്രമാണങ്ങൾ പകർന്നു നൽകുന്നതുകൊണ്ട് അവർക്കൊരു കുടുംബ വ്യവസ്ഥ എന്നുള്ളത് വളരെ ശക്തമായി വളരെ ബോൾഡായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ സമൂഹങ്ങളും സമ്മതിക്കുന്ന ഒരു കാര്യം. നമ്മൾ കേരളീയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഓൾഡേജ് ഹോമുകളുടെ ഏറ്റവും കുറവ് മുസ്ലിം സമൂഹത്തിലാണ്. കാരണം അവർ കൺവേ ചെയ്യുന്ന ഒരു ആശയം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്നൊരു ആശയം എന്ന് പറയുന്നത് വൃദ്ധരായ ആളുകളെ പരമാവധി സംരക്ഷിച്ച് നിർത്താനുള്ളൊരു ശ്രമം. അത് ഏത് തരത്തിൽ എത്ര പ്രാക്ടീസിങ് ആണോ നോൺ പ്രാക്ടീസിങ് ആണോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ സംഘടനകളുടെ കീഴിൽ വരുന്ന മുസ്ലിങ്ങളാണെങ്കിലൊക്കെ എല്ലാവരും അത് പാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരമൊരു സാഹചര്യം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. മാത്രമല്ല മുസ്ലിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതും ഇത്തരം കാടുകളിലേക്ക് നയിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഹെയ്റ്റ് ക്യാമ്പയിനോട് കൂടി ഒരു കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇവർ വളരെ സാമ്പത്തികമായി വളരെ ഉയർന്നു വരുന്നു. എവിടെ നോക്കിയാലും ഇവരുടെ സവിശേഷമായ സാന്നിധ്യം കാണുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ ശക്തമായ സാന്നിധ്യം കാണുന്നു. വളരെയധികം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ഐഡൻറ്റിറ്റിയോടുകൂടി കാണുമ്പോൾ പ്രത്യേകിച്ചും ഹെയ്റ്റ് മനസ്സിലുള്ള ആളുകൾക്ക് ഈ ഒരു ഒരു ഒരു അവരുടെ ഈ ഒരു തോന്നൽ കൂടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല പർച്ചേസിങ് കപ്പാസിറ്റി എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ്. ഇതും ഇത്തരം ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് പലപ്പോഴും കാരണമായി. പറയുക വെച്ചാൽ ലാൻഡ് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ധാരാളമായി ലാൻഡ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ തങ്ങളുടെ ഏരിയകളിലുള്ള ഇതെങ്ങനെ ഉണ്ടാവുന്നു, ഒരു കമ്മ്യൂണിറ്റിയെ പോസിറ്റീവായി നോക്കുകയും ആ കമ്മ്യൂണിറ്റിയെ ഇപ്പോൾ കേരളത്തിലെ തന്നെ എല്ലാ ടി വി ചർച്ചകളിലും ഒരു വിദഗ്ധനായി പങ്കെടുക്കാറുള്ള രാഹുൽ ഈശ്വർ തന്നെ ഒരിക്കൽ പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ ഓർമ്മയിൽ ഒരു ചർച്ചയിൽ അയാൾ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ മുസ്ലിം ഹോട്ടലുകൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളെ പറ്റി പറയുന്നിടത്ത് അയാൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അവിടേക്ക് താടി വെച്ചാൽ തൊപ്പി വെച്ചൊരു മുസ്ലിം സഹോദരൻ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നാൽ നമ്മൾ അയാളെ തറപ്പിച്ചു നോക്കും. നമ്മൾ അയാളുടെ താടിയിലേക്കും അയാളുടെ ഡ്രസ്സിലേക്കും അയാൾ രണ്ടാമതൊന്നും അവിടേക്ക് വരാത്ത രീതിയിൽ അയാളെ വെറുപ്പിച്ചിട്ടാണ് വിടുക. എന്നാൽ ഒരു മുസ്ലിം സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കുന്നു, അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ തരുന്നു, നിങ്ങളുടെ പണവും അവർ വാങ്ങുന്നു. അപ്പോൾ ഈ ഒരു റിസപ്ഷൻ കൾച്ചറിൻ്റേതാണ് പ്രശ്നം എന്ന് അയാളുടെ സമുദായത്തെ തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ വളരെ തമാശ. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജനനനിരക്ക് കേരളത്തിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികളിൽ കുറയുന്നത് പോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതും നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കുടുംബാസൂത്രണത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെ പരിശോധത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന, അതേപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാഭാവികമായി അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകൾ വളരെ ഇന്നൊവേറ്റീവായി വളരെയധികം വളർച്ച സംഭവിക്കുന്ന, ഓണ്ടർപ്രണർഷിപ്പ് കപ്പാസിറ്റി കൂടുതലുള്ള, അതേപോലെ തന്നെ ആളുകൾ ധാരാളമായി തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള, പഴയ പാരമ്പര്യം പറഞ്ഞിരിക്കാത്ത, പുതിയ പുതിയ ഏരിയകളിലേക്ക് കടന്ന് എല്ലാം തയ്യാറുള്ള, യാത്ര ചെയ്യാൻ തയ്യാറുള്ള, ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക്, ഇവിടെ തന്നെ വിവിധ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെ നിരന്തരം കച്ചവടത്തിനും മറ്റും അത് ആ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവർ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകളും കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഒരു ഒരു പ്രതിസന്ധിയായി കാണാതെ ഓപ്പർച്യൂണിറ്റിയായി കാണണം എന്നുള്ളതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഉൾവലിഞ്ഞ് നമ്മളിതിനെല്ലാം ഭയപ്പെട്ട് പിന്നോട്ട് പോകേണ്ട ആളുകളല്ല, മറിച്ച് നമ്മളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഈ കമ്മ്യൂണിറ്റിയിൽ നിരന്തരം എൻഗേജ് ചെയ്ത് നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിലപാട്. അതിനെതിരെയുള്ള പരിശ്രമങ്ങളെല്ലാം ആ അർത്ഥത്തിൽ പരാജയപ്പെട്ടു പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമുഅക്ക് വേണ്ടി കുളിക്കൽ നിർബന്ധം. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ജുമുഅ ദിവസത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിലെ 151-ാമത്തെ ഹദീസ്, وعن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إذا جاء أحدكم الجمعة فليغتسل. متبع السنة عبد الله بن عمر رضي الله عنهما لنا رواية شيئنا حديث النبي صلى الله عليه وسلم برجو إذا جاء أحدكم الجمعة نيغل الارنجلوم جمعك ورغيانجل ഫൽ യഗ്തസിൽ, അവൻ കുളിക്കട്ടെ. ജുമാക്കാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവൻ കുളിക്കട്ടെ. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹോദരങ്ങളെ, നവാഫത്തിന്, വൃത്തിക്ക് ഏറെ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നല്ല സുഗന്ധമുണ്ടായിരിക്കണം മുസ്ലിമിന്. അതെല്ലാം ഈ ഹനീഫായ ദീൻ, വക്രതയില്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നതായ മജ്ലിസുകളിലേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി മസ്ജിദിലേക്ക് പോകുമ്പോൾ, ഇത്തരത്തിൽ കുളിക്കുവാനും സുഗന്ധം പൂശുവാനും മറ്റു ആദാവുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. അതാണ്, ആരെങ്കിലും പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫല്യഗ്തസിൽ ഗുസ്ലൻ കാമിലൻ മിസ്ലല്ലദീ യഗ്തസിലുഹു മിനൽ ജനാബ, ജനാബത്ത് കുളിക്കുന്ന പോലെ കുളിക്കണം എന്നതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കുളി കൊണ്ട് ഉദ്ദേശിച്ചത് വൽ മഖ്സൂദ് മിൻഹു അന്നദാഫത്തു വഇസാലത്തു റായിഹ അൽ കരീഹ, മോശപ്പെട്ട വെറുക്കപ്പെടുന്നതായ വാസനകളും ഒക്കെ നീക്കം ചെയ്യുക. ജുമാക്ക് ഹാദിറായ ആളുകൾക്ക് ഉപദ്രവമുണ്ടാവാത്ത വിധത്തിൽ, അത് മസ്ജിദുകളിൽ ഹാദിറാകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല്ല് തേക്കാൻ വേണ്ടി കൽപ്പിച്ചു, സുഗന്ധം ഉപയോഗിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. അതാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യങ്ങൾ. ഇസ്ലാമിൻ്റെ വൃത്തിയുടെ ശുദ്ധിയുടെ, നോക്കൂ സഹോദരങ്ങൾ, എത്ര ഗൗരവത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിക്കുന്നത്. സഹാബത്ത് ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നമായി അത് കാണുകയും അവരത് ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുകയും ചെയ്തു. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഹദീസിൽ മൻ തവല്ലാ യൗമുൽ ജുമുഅ എന്ന് പറയുകയുണ്ടായി, ജുമുഅക്ക് വേണ്ടി വരുമ്പോൾ വുദു ചെയ്യുക. എന്നാൽ ഇവിടെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹുവിൻ്റെ ഹദീസ് തുടർന്ന് നൽകിയത്, വാൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഗുസ്ലു യൗമുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയായ എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നത്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. അതിൽ കുളിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വുളു ചെയ്താൽ മതിയോ കുളിക്കണമോ? ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, വല്ലഹദു ബി ഹദീസി അബീ സഈദ് ഔലാ മിൻ ഇദ്ദത്തി വുജൂഹ്. പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും ഒന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ഹദീസാണ്. ഒന്നാമത്തത്, അബൂ സഈദ് ഖുദരി റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ ഫീഹി സിയാദത്തിൻ വഹുവൽ വുജൂബ്, വുജൂബ് എന്നുള്ളത് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. വുജൂബുൽ ഇഖ്തിസാൽ, കുളിക്കൽ നിർബന്ധം. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ തവദ്ദു, വുളു ചെയ്യുക എന്നുള്ളതാണ്. വൽ അഖ്ദു ബി സിയാദത്തി വാജിബുൻ, അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതാണ് എടുക്കേണ്ടത്. ഹദീസുകളിൽ ഇങ്ങനെ വരുമ്പോൾ, കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ, ആദാബുകൾ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏത് ഹദീസിലാണോ പറഞ്ഞത് ആ ഹദീസുകൾ നമ്മൾ എടുക്കുക, അത് പ്രാവർത്തികമാക്കുക. മാത്രവുമല്ല, രണ്ടാമതായി ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, അന്ന ഹദീസ് അബി സഈദ് അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം വ അഹ്മദ് വ നസായി വ തിർമിദി വ അബൂദാവൂദ് വ ഇബ്നു വാജ ഇത്തഫഖ അലൈഹി സബഅ. ഏഴോളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസ് പണ്ഡിതന്മാർ എടുത്തുകൊടുത്തതാണ് ഈ ഹദീസ്. ഇമാം ബുഖാരിയുണ്ട്, മുസ്ലിമുണ്ട്, ഇമാം അഹമ്മദിൻ്റെ മുസ്നദിലുണ്ട്, നസായിയുടെ സുനനിലുണ്ട്, ഇമാം തിർമിദിയുടെ ജാമിഅ തിർമിദിയിൽ, അതേപോലെ ഇമാം അബൂദാവൂദിൻ്റെ സുനനിൽ, ഇബ്നു വാജയുടെ സുനനിൽ, എല്ലാം വന്നിട്ട് ഏഴോളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ വുളു ചെയ്യണമെന്ന് പഠിപ്പിച്ച ഹദീസിൽ ഇൻഫറദ ബിഹി മുസ്ലിം, ഇമാം മുസ്ലിം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ومعلوم ان ما اتفق عليه السبع اولى بالاخذ ممن فرض به مسلم. امام مسلم رحمه الله മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസിനേക്കാളും എടുക്കാൻ ഏറ്റവും അവകാശപ്പെട്ടത് ഒന്നാമതായി നമ്മൾ കാണേണ്ടത് ഏഴോളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതായി ഈ ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അല്ലഖ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വുജൂബ ബിവസ്മിൻ യഖ്തദി അത്തക്ലീഫ്, നിർബന്ധമാണ് എന്നൊരു വിശേഷണമാണ് അവിടെ കൊടുത്തത്. അല കുല്ലി മുഹ്തലിം, മുഹ്തലിം എന്ന് പറഞ്ഞാൽ ബാലിഗ്, പ്രായപൂർത്തിയായ, ബുലൂഗ് എത്തിയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് കുളിക്കൽ നിർബന്ധമാണ് എന്ന്. അതുകൊണ്ട് അൽ ഖൗലു റാജിഹു മിൻ അഖ്വാലി അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് റാജിഹായ ഖൗല് ഈ ഒരു മസ്അലയിൽ, അന്ന ഗുസ്ലുൽ ഉസ്ലുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി ഇൻസാനിൻ ശിതാഅൻ വസൈഫൻ സവാഇൻ അകാന ബിഹി വസഖുൻ അം ലം യകുൻ ബിഹി വസഖുൻ. മാലിന്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, തണുപ്പ് കാലമായിരുന്നാലും ശൈത്യകാലമായിരുന്നാലും ഉഷ്ണകാലമായിരുന്നാലും ശരി, ഏതൊരു ആളും ജുമഅക്ക് വേണ്ടി വരുമ്പോൾ കുളിക്കൽ നിർബന്ധമാണ് എന്നുള്ള നിലക്ക്. ലിഅന്ന കലാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക വാദിഹുൻ. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം അത് വ്യക്തമാണ്. ലിവലി അന്ന ഹാദ ഹുവ അല്ലദീ യദ്ഹറു മിൻ ഫഹ്മി ഫഹ്മി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, സ്വഹാബത്ത് അത് മനസ്സിലാക്കിയതിൽ നിന്ന് പ്രകടമാകുന്നത് അക്കാര്യമാണ്. ഫഇന്ന അമീർ അൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ദഖല വഉമർ ബിൽ ഖത്താബ് അമീർ അൽ മുഅ്മിനീൻ റളിയല്ലാഹു യഖ്തുബു ഫഅൻകര അലൈഹി ഫഖാല വല്ലാഹി യാ അമീർ അൽ മുഅ്മിനീൻ മാസിത്തു അൻ തവല്ലതു തുമ്മ അതൈതു ഫഖാല വൽ വുദൂഉ അയ്ദൻ, ഞാൻ വുദു എടുത്തുകൊണ്ടാണ് പ്രവേശിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷയം അവിടെ സംസാരിക്കുമ്പോൾ, ഹദീസ് പറയുമ്പോൾ, ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിക്ക് തിരുത്തി കൊടുക്കുകയാണ്. അദ്ദേഹം വുളു മാത്രമാണ്, വുളു എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വരണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ അതാ അഹദുക്കും അൽജുമഅത്ത ഫലിയഗ്തസിൽ, നിങ്ങൾ ജുമാക്ക് വേണ്ടി വരികയാണെങ്കിൽ കുളിക്കണം. പിന്നെ എങ്ങനെയാണത് വുളുവിൽ ചുരുക്കുന്നത്? അപ്പോൾ സ്വഹാബത്തിൽ നിന്ന് അതിന് സാക്ഷിയായ ആളുകൾ അതിനെ വെറുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രൂപത്തിൽ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിരുന്നു. ഏതായിരുന്നാലും അതിൻ്റെ വൽഹാസിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, അന്നൽ ഖൗല റാജിഹ വുജൂബു ഉസ്ലിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ കുളിക്കുക എന്നത് നിർബന്ധമാണ് എന്നതാണ്. ലാക്കിൻ ലൗലം യഗ്തസിൽ, എന്നാൽ ഒരാൾ കുളിച്ചിട്ടില്ല എങ്കിൽ, ഫഹൽ തബുത്തിലു അൽ ജുമുഅ, അയാളുടെ ജുമുഅ ബാത്തിലാകുമോ? ഇല്ല, ലാ തബുത്തുൽ, അയാളുടെ ജുമുഅ ബാത്തിലാവുകയില്ല. ലിഅന്ന ഹാദ ലൈസ ഖുസ്ലൽ ഹദസ്, ഇത് ജനാബത്ത് കുളിക്കുക, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ ജുമഅയോടുള്ള ആ ഒരു മര്യാദ, ഒരു അദബ് എന്നുള്ള നിലക്ക് പഠിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഗുസ്ൽ യൗമിൽ ജുമഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് പ്രായപൂർത്തിയായ ആളുകളുടെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഹദീസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജനാബത്തുള്ള ആളായതുകൊണ്ടല്ല ജുമഅക്ക് വേണ്ടി കുളിക്കുക എന്നത്, പ്രത്യേകം ജനാബത്ത് കുളിക്കുന്ന പോലെ കുളിക്കുക, അയാൾ ജനാബത്തുകാരനല്ലെങ്കിലും, ആ രൂപത്തിൽ അതിനെ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ ദിവസം, അത് വിശ്വാസികളുടെ ആഴ്ചയിലുള്ള ഈദാണ്. അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ആളുകൾ ഒരുമിച്ചു കൂടുന്നു. അതുകൊണ്ട് തന്നെ അതിന് എണ്ണമറ്റ ആദാബുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ജുമാഅക്ക് വേണ്ടി കുളിക്കുക എന്നത് അന്നഹു മുത്തഅക്കിദുൻ കൽ വാജിബ്, വാജിബ് പോലെ ശക്തമായി പറയപ്പെട്ടതാണ്. എല്ലാ മുസ്ലിങ്ങളിൽപ്പെട്ട പ്രായപൂർത്തിയായ ആളുകളും അത് കുളിക്കണമെന്ന്. ഹക്കുക വാജിബുൻ അലയ്യ, എൻ്റെ മേൽ നിന്നോടുള്ള വാജിബ് നിർബന്ധമാണ്, അത് ശക്തമായി പറയുന്നതാണ്. പല്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതുപോലെ തന്നെ അയ്യ തത്വയ്യബ ബി അയ്യ റായിഹത്തിൻ അത്വയ്യ ത്വയ്യബ, നല്ല സുഗന്ധം അത്വറുകൾ ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. വായ വൃത്തിയാക്കാൻ പഠിപ്പിച്ചു. മസ്ജിദുകളിലേക്ക് ജുമാഅക്ക് വേണ്ടി, ജമാഅത്തിനു വേണ്ടി ഹാജറാകുന്നവർ ശ്രദ്ധിക്കേണ്ട മര്യാദകളിലും ആദാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന കൽപ്പനകളാണത്. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, ഒരിക്കലും ഒരാൾക്കും ഉപദ്രവമുണ്ടാവരുത്, പ്രയാസമുണ്ടാവരുത്. അനുവദിക്കപ്പെട്ട ഉള്ളി തിന്നുകൊണ്ടുപോലും പള്ളിയിലേക്ക് വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താൻ എന്താ കാരണം സഹോദരങ്ങളെ? മറ്റുള്ളവർക്കത് ഉപദ്രവമുണ്ടാക്കും, മലക്കുകൾക്ക് പ്രയാസമുണ്ടാക്കും. മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്നത് അത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നതാണ്. അപ്പോൾ വുജൂബ് എന്നുള്ള ആ ഒരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഉണർത്തിയിട്ടുണ്ട് എങ്കിൽ അത്രത്തോളം ഗൗരവത്തോടെ അതിന് നാം പ്രാധാന്യം നൽകണമെന്നാണ്. ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ യാതൊരു കാര്യവും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. ജുമാ ദിവസത്തിൽ അതിൻ്റേതായ എല്ലാവിധ നന്മകളും നേടിയെടുക്കുവാൻ വേണ്ടി സഹോദരങ്ങളെ, വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടിയാണ് ജുമാക്ക് വേണ്ടി എത്തേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മൻ തവല്ല യൗമൽ ജുമുഅ ഫബിഹ വനിഅമത് വമൻ ഇഗ്തസല ഫൽ ഗുസ്ലു അഫ്ദൽ. ഈ അധ്യായത്തിൽ നിന്നുള്ള 1153-ാമത്തെ ഹദീസിൽ സമുറയിൽ നിന്ന്, സമുറ റളിയല്ലാഹുനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ല യൗമൽ ജുമുഅ ഫിഹ വനിഅമത്, ഒരാൾ ജുമാ ദിവസത്തിൽ വുളൂ ചെയ്തു, അതുകൊണ്ട് അയാൾക്ക് അനുഗ്രഹമുണ്ട്. എന്നാൽ ഒമാനി അഹ്തസല ഫൽ ഗുസ്ലു അഫ്ദൽ, ആരെങ്കിലും കുളിച്ചാൽ കുളിയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അബൂദാവൂദ്, തിർമിദി എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നിലക്കെല്ലാം ഇതിനെ ചർച്ച ചെയ്തതായി ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി ജുമാക്ക് വരുന്നതിൻ്റെ ആദാബുകൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജുമാക്ക് ആരെങ്കിലും ഉദ്ദേശിച്ചു വരുന്നുണ്ടെങ്കിൽ, സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും, അവർ കുളിക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അത് പ്രത്യേകം ജുമാക്ക് വേണ്ടി കുളിക്കുക എന്നത് പഠിപ്പിക്കപ്പെട്ടതാണ് ഈ ഹദീസ്. നാം ഓർത്തു വെക്കുക, ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, ജുമുഅ ദിവസം കുളിക്കുക എന്നുള്ളത് പ്രായപൂർത്തിയായ ആളുകളുടെ മേൽ നിർബന്ധമാണ്. ജുമാക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാക്ക് വേണ്ടി കുളിക്കൽ നിർബന്ധം, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: മുടി നാച്ചുറലായി കറുപ്പിക്കുന്നത് തെറ്റാണോ? ഇന്ന് 100% പ്രകൃതിയിൽ നിന്നുമാണ് എന്ന് പറയുന്ന നീലയമരി എന്ന പൊടി ഉപയോഗിച്ച് കറുപ്പിക്കുന്നത് തെറ്റാണോ? ഡൈ അല്ല എന്നാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ് നരച്ച മുടി കളർ മാറ്റണം. ജൂതന്മാരുമായും മജൂസികളുമായും ബഹുദൈവവിശ്വാസികളുമായും എതിരാകണമെന്നും നിങ്ങളുടെ മുടി നരച്ചു പോയാൽ അതിനെ കളർ ചേഞ്ച് ചെയ്യണമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നത്. എന്നാൽ ഇവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്സനമാ ഖയ്യർതും ബിഷൈബ് അൽ ഹിന്ന വൽ കത്തം. നിങ്ങളുടെ നരച്ച മുടി കളർ മാറ്റുവാൻ ഏറ്റവും നല്ലത് മൈലാഞ്ചിയും കത്തുമാണ് എന്നാണ്. അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ മക്കം ഫതഹിൻ്റെ വേളയിൽ ആകെ നരച്ചു പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയമായി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നര മാറ്റുക, കറുപ്പല്ലാത്ത ചായം കൊടുക്കുക എന്ന്. അന്നുകാലത്ത് പല രൂപത്തിലുള്ള കളർ മാറ്റുവാൻ ഉപയോഗിക്കുന്ന ചെടികളുമുണ്ടായിരുന്നു. കാര്യമായും ഉണ്ടായിരുന്നത് മൈലാഞ്ചിയാണ്, മറ്റൊന്ന് കത്തുമാണ്. കത്തും എന്ന് പറയുമ്പോൾ പ്യുർ കറുപ്പല്ല, ഒരു ബ്രൗൺ നിറത്തിലോ തവിട്ട് നിറത്തിലോ ഉള്ള ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വാർദ്ധക്യം വന്ന മുടിയെല്ലാം വെളുത്തുപോയ ഒരാളെ കറുപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളൊരു വിവാഹാന്വേഷണത്തിൻ്റെ അവസ്ഥയെത്തുമ്പോൾ ഒരു വിവാഹം വേണമെന്ന് വിചാരിക്കുക. കറുപ്പിച്ച രൂപത്തിലാണ് എങ്കിൽ സ്വാഭാവികമായും അത് വിവാഹാന്വേഷണം നടത്തപ്പെട്ട സ്ത്രീയെ വഞ്ചിക്കലായിരിക്കും. അത്തരം വഞ്ചനകൾ പാടില്ല. അതുകൊണ്ട് കറുപ്പല്ലാത്ത മറ്റ് നിറങ്ങൾ കൊടുക്കുക, അത് ഇരയാകട്ടെ പൗഡറാകട്ടെ എന്ത് തന്നെയായിരുന്നാലും ശരി. കത്തുമും ഹിന്നാവും മൈലാഞ്ചിയും കത്തും കൂടെ കൂടിക്കലർത്തി നരച്ച മുടിയിലിട്ട് കഴിഞ്ഞാൽ അതിന് കറുപ്പല്ല ലഭിക്കുക. അതാണ് ആ വിഷയമായി സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ അത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കളർ ആണ് എങ്കിൽ, അത് ശരീരത്തിലെ രോമങ്ങളിൽ കോട്ടിംഗ് ഉണ്ടാകുന്ന രൂപത്തിൽ, വെള്ളം ചേരാത്ത രൂപത്തിലുള്ള അവസ്ഥയും ഉണ്ടാകുവാൻ പാടില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൈലാഞ്ചിയും കത്തുമും കൂടെ ഒരുമിച്ച് കൂട്ടിക്കലർത്തി അത് നരച്ച മുടിയിലിടുന്നതിന് കുഴപ്പമില്ല. ഫല ബഹ്സ ബിഹി ഫഇന്നൽ കത്തമ വൽ ഹിന്ന യജ്അലു ശഅറ ബൈനൽ അഹ്മരി വൽ അസ്വദ്. ഇത് രണ്ടും കൂട്ടിക്കലർത്തി നരച്ച മുടിയിലിട്ട് കഴിഞ്ഞാൽ കറുപ്പിൻ്റെയും ചുവപ്പിൻ്റെയും ഇടയിലുള്ള ഒരു കളറാണ് കിട്ടുക. എന്നാൽ കറുപ്പ് മാത്രം ഉപയോഗിക്കുന്നത് പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുന്നു. അതാണ് ആ വിഷയമായി നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്.
2: ഉലൂഹിയത്തിൻ്റെ കൂടെ അക്കീക്ക നെയ്യത്താക്കാൻ പറ്റുമോ എന്നാണ്.
4: ഇത് വളരെ പഴക്കം മുതൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി ഈ വിഷയത്തിലൊരു നിർദ്ദേശം വന്നിട്ടില്ല. അതുകൊണ്ട് ഇജ്തിഹാദിയായിട്ടുള്ള ഒരു വിഷയമാണ്. ചില പണ്ഡിതന്മാർ അഥവാ ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഇങ്ങനെ ഉലുഹിയത്തും അതുപോലെ തന്നെ അഖീഖയും ഒരു മൃഗത്തിൽ തന്നെ ആകുന്നതിന് തെറ്റില്ല. എന്നാൽ മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും അവർ അത് പാടില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ ഞാനൊരു ഷെയറ് തരുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മകളുടെ അഖീഖയായിരിക്കാം, പക്ഷേ അത് പറയാതെ നമ്മുടെ ഷെയറിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അത് ഉലുഹിയത്തറുത്തത് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. അവരുടെ ഉലുഹിയത്ത് പരിപൂർണമാണ്, ഓരോരുത്തർക്കും അവരുടെ ഷെയർ പൂർണ്ണമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഷാഫി മദ്ഹബുകാരനോ ഹനഫി മദ്ഹബുകാരനോ ഒക്കെയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മദ്ഹബ് പ്രകാരം അത് ശരിയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ അതിലെ ശരിയായ ഏറ്റവും ശരിയായ രൂപം എന്ത് എന്ന് നമ്മൾ നോക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖക്ക് ഷെയർ പറഞ്ഞിട്ടില്ല. ഒരാട്, അതാണ് ഏറ്റവും അഫ്ലലായിട്ടുള്ളത്. ഇനി മറ്റു മൃഗങ്ങളാകാം എന്ന് പണ്ഡിതന്മാർ പറയുന്നുമുണ്ട്. അപ്പോൾ നല്ല വിലപിടിപ്പുള്ള ഒരു ഒട്ടകത്തേക്കാൾ അഖീഖയുടെ വിഷയത്തിൽ ഉത്തമമായിട്ടുള്ളത് ആടാണ്. എന്നാൽ ഉലുഹിയത്തിൻ്റെ വിഷയത്തിൽ ഒട്ടകമാണ് ഏറ്റവും അഫ്ലൽ. അതിൻ്റെ താഴെയാണ് മാട് വർഗത്തിൽപ്പെട്ട പശു, പോത്ത് എന്നിവയൊക്കെ. അതിൻ്റെയും താഴെയാണ് ആട് എന്ന് പറയുന്നത്. അതിലും താഴെയാണ് ഒട്ടകത്തിലെയും പശുവിലെയുമൊക്കെ ഷെയർ എന്ന് പറയുന്നത്. എന്നാൽ അഖീഖയുടെ വിഷയത്തിൽ ഷെയർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അതിലെ അഫ്ലലായിട്ടുള്ളത് ആടാണ് എന്ന വിഷയത്തിൽ തെളിവുകൾ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളതിൻ്റെ ഏറ്റവും ശരി ഏത് എന്ന് അന്വേഷിക്കുമ്പോൾ അഖീഖ ഷെയർ കൊണ്ട് മാറുന്നില്ല, അല്ലെങ്കിൽ അത് വീടുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. എന്നാൽ ആ അഖീഖ ഞങ്ങളുടെ മൃഗത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഉലുഹിയത്തറുക്കാൻ ഉദ്ദേശിച്ച ആളുകളുടെ ഉലുഹിയത്ത് പരിപൂർണമാവുകയും ചെയ്യും. അഖീഖ അത് സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏറ്റവും ശരിയായിട്ടുള്ളത് അത് പോരാ, ഒരു മൃഗത്തെ തന്നെ ഒരു കുട്ടിക്കു വേണ്ടി അറുക്കേണ്ടതുണ്ട് എന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മക്കൾക്ക് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്, അല്ലെങ്കിൽ ഏഴ് പെൺകുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഒട്ടകത്തെയോ ഒരു ഒരു പശുവിനെയോ വാങ്ങി അറുത്താൽ പോരാ, ഓരോരുത്തർക്കും ഓരോ ഷെയർ എന്ന നിലക്ക്, മറിച്ച് ഓരോ കുട്ടിക്കും ഓരോ മൃഗം എന്ന നിലക്ക് തന്നെ വേണ്ടതുണ്ട്. അതാണ് അതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത്.

0: ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ ആയത്തുകളാകട്ടെ എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ഫുട്ബോൾ താരങ്ങളുടെ പേരുകൾ എഴുതിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ വിധി എന്താണ്? അമുസ്ലിം കളിക്കാരുടെ പേരുകൾ ധരിക്കരുതെന്നും അത് അവരെ മഹത്വപ്പെടുത്തുന്നതാണെന്നും ഒരു പോസ്റ്റർ കണ്ടു എന്നാണ്.
0: ഇന്ന് ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഈ കുട്ടികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെഴുതിയ ഒരു ടീഷർട്ട്, അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിന്റെയും ഷെയ്ഖുൽഇസ്ലാം ഇബ്നു തൈമിയയുടെയും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും ഇമാം ഷാഫിഇയുടെയും ഇമാം അഹമ്മദ് ബിന്റെയും പേരെഴുതിയ ഒരു ടീഷർട്ട് ഇടാത്തത്, അപ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരു ആരാധനാപാത്രം പോലെ ഇത്തരം വ്യക്തികൾ കടന്നുകൂടിയിരിക്കുന്നു. ഇതുകൊണ്ടുണ്ടാവുന്ന മുസീബത്തുകൾ വലുതാണ്. അതിലൊന്ന്, ചിത്രപ്പണികളും രൂപങ്ങളുമൊക്കെ കർശനമായി വിലക്കിയ മതമാണ് ഇസ്ലാം. അത്തരം വ്യക്തികളുടെ ചിത്രങ്ങൾ ധരിക്കുന്നു, അതും നമസ്കാരത്തിൽ ധരിക്കുന്നു. ഇത്തരം വ്യക്തികളുടെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ആൾ നമസ്കാരത്തിൽ അശ്രദ്ധയുണ്ടാകുന്നു. ഇവരുടെ മനസ്സിൽ ഈ വ്യക്തികളോടുള്ള ഒരു അദമ്യമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകുകയും അത് അതിരി കടന്ന് ഒരു പക്ഷേ വിഭാഗീയതയിലേക്ക് പോവുകയും ചെയ്യുന്നു. രണ്ട് വ്യക്തികളെ സ്നേഹിക്കുന്ന വ്യത്യസ്ത ആളുകൾ അതിൻ്റെ പേരിൽ സംസാരവും ശബ്ദമുയർത്തലും കയ്യാങ്കളിയും വിഭാഗീയതയും സംഘട്ടനങ്ങളും വരെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ലോകത്തിന് മാതൃകയാക്കാവുന്ന വ്യക്തികളാണ് ഇവർ. ശരിയാണ്, അവർ കളിക്കുന്നുണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പലർക്കും ഒന്നിലധികം കാമുകിമാരും ഇസ്ലാം തീർത്തും നിഷിദ്ധമാക്കിയ മദ്യത്തിലൂടെ കുളിച്ചു നടക്കുന്ന ആളുകളുമൊക്കെയായ വ്യക്തികളെ എങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷ്ഠയാക്കി ചിത്രീകരിച്ച് എപ്പോഴും അവരെ സ്മരിക്കുന്ന രൂപത്തിലുള്ള മോഡലുകളായി മാറുവാൻ വിശ്വാസികൾക്ക് സാധിക്കുക? അതുകൊണ്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരാളുടെയും ഫോട്ടോ ചിത്രം ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, സമൂഹത്തിന് മാതൃകയായിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ.
1: ലുഹറിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഇഖാമത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്.
2: റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുവാൻ ബാങ്കും ഇഖാമത്തും നൽകേണ്ടതില്ല. സുന്നത്ത് നിസ്കാരങ്ങളിൽ എവിടെയും അങ്ങനെ ഒരു ബാങ്ക് വിളിക്കുന്ന രീതിയോ ഇഖാമത്ത് കൊടുക്കുന്ന രീതിയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തായി കൊണ്ട് തന്നെ നിർവഹിച്ചിരുന്ന പെരുന്നാൾ നിസ്കാരങ്ങൾ പോലെയുള്ള നിസ്കാരങ്ങൾക്ക് ബാങ്കോ ഇഖാമത്തോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാങ്കും ഇഖാമത്തും സുന്നത്ത് നിസ്കാരങ്ങൾക്ക് നൽകൽ മഷ്റൂ അല്ല എന്നതാണ് നമുക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ലൊഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ലൊഹറു ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന അർത്ഥത്തിലാണെങ്കിൽ, നിസ്കാരത്തിൻ്റെ സമയമാവുക എന്നതാണ് ബാങ്ക് വിളിക്കാൻ മറക്കുകയോ ബാങ്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ പോലും ലൊഹറിൻ്റെ സമയമായി കഴിഞ്ഞാൽ ലൊഹറ് നിസ്കരിക്കുന്നതിന് മുമ്പ് എപ്പോഴും നമുക്ക് ലൊഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാം. ലൊഹറിൻ്റെ ശേഷമുള്ള റവാത്തിബ് അസറ് ബാങ്ക് വിളിക്കുന്ന സമയമാകുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ സമയം വരെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അസറ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് തൻ്റെ ലൊഹറു നിസ്കാരത്തിൻ്റെ റവാത്തിബ് നിസ്കാരത്തിലെ റുക്കുഅ്

0: വരെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പരിപൂർണമായിട്ടും ആ റവാത്തിബ് കിട്ടിയ ആളുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഭാര്യയുടെ മഹർ വിറ്റാൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? ഹോസ്പിറ്റൽ കേസ് കൊണ്ട് സ്വർണം വിറ്റു, അപ്പോൾ പിന്നീട് നമുക്ക് പണിയുണ്ടാവുമ്പോൾ ആ സമയത്ത് വാങ്ങിക്കൊടുക്കാമെന്നാണ് വിചാരം. എനിക്ക് ചില സമയത്ത് ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഭാര്യയുടെ മഹർ ഭർത്താവിന് വിൽക്കാൻ പറ്റുമോ എന്നാണ്.
2: മഹർ സ്ത്രീയുടെ സ്വത്താണ്, അവരുടെ അവകാശമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടാനുസരണം അതിൽ ഇടപാടാകാവുന്നതാണ്, ക്രയവിക്രയാകാവുന്നതാണ്. അവരുദ്ദേശിച്ചത് അത് ഭർത്താവിന് കൊടുക്കുകയാണെങ്കിൽ അവർക്കതാകാവുന്നതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഫഇൻ തിബ്ന ലകും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂ ഹനീഅൻ മരീഅ. മനസ്സംതൃപ്തിയ സ്ത്രീകൾ മഹറിൽ നിന്ന് തരികയാണെങ്കിൽ നിങ്ങളത് സന്തോഷത്തിൽ സമൃദ്ധിയിൽ ഭക്ഷിച്ചോളൂ, ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ അവകാശമാണ് മഹർ, അവർക്ക് ഉടമപ്പെട്ടതാണ് മഹർ. ആ മഹർ അവർ വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണ്? അത് അവരുടെ ഇഷ്ടപ്രകാരം. അത് അവർ തങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം. ഭർത്താവിന് തിരിച്ചു നൽകുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം. മറ്റെന്തെങ്കിലും മാർഗേണ അവർ ഹലാലായ വേദിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം, കാരണം അത് അവരുടെ സ്വത്താണ്. അതിപ്പോൾ ഇവിടെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഭർത്താവിന് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പാതകല്ല, ഒരു കുറ്റമല്ല. അതിൽ പശ്ചാത്തപിക്കാൻ മാത്രം അതൊരു അപവാദമല്ല. അത് അവർക്ക് പിന്നെ വിനിയോഗിക്കാൻ അവസരമുള്ള വിഷയമാണ്. ഭർത്താവ് സ്വത്ത് വാങ്ങുകയാണ്, ഭർത്താവിന് കാശിന് ആവശ്യമുണ്ട്, അപ്പം മഹർ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. അതൊരു കുറ്റം അല്ല. ഭർത്താവിനെ സഹായിക്കുവാനുള്ള ആ സന്മനസ് അതൊരു പുണ്യമാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: വീട്ടിലെ ബാത്റൂം ടോയ്ലറ്റിലാവുന്ന സമയത്ത് ദിക്റുകൾ ദുആ ചൊല്ലാൻ പാടില്ലല്ലോ. തുമ്മിയാൽ ചൊല്ലുന്ന ദിക്റുകൾ കലിമ തുടങ്ങിയവ ചൊല്ലാമോ എന്നാണ്.
3: വിസർജന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ പേരു പോലെയുള്ളതോ ദിക്റുകളോ ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് നിയമമുള്ളത്. അതുപോലെ തന്നെ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നതും മറ്റുമൊക്കെ വിസർജന സ്ഥലത്ത് വെച്ചാണെങ്കിൽ നാവുകൊണ്ട് പറയാതെ, ഉറക്ക പറയാതെ അല്ലെങ്കിൽ മെല്ലയോ പറയാതെ മനസ്സിൽ പറയുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഇനി ആപത്തുകളോ വല്ലതും വിസർജന സ്ഥലത്ത് വെച്ച് വരികയാണെങ്കിൽ നാവുകൊണ്ട് അള്ളാഹിനെ വിളിക്കാതെ മനസ്സിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ് വേണ്ടത്. അല്ലാഹു ആലം.
1: പഴയ അൽ ഇസ്ലാഹ്, നീർഭദം തുടങ്ങിയ ഇസ്ലാമിക വാരികകൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ആയത്തുകളും ഹദീസുകളും ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നാണ്.
0: ഖുർആനിലെ ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളുമെല്ലാം പലപ്പോഴും നമ്മുടെ മാഗസിനുകളിൽ അതുപോലെ തന്നെ ലഘുലേഖകളിലുമെല്ലാം കാണാൻ സാധ്യമാകും. അത്തരം സാഹചര്യങ്ങളിൽ അതിനെ അലക്ഷ്യമായിക്കൊണ്ട് ഉപേക്ഷിക്കലും അതിൻ്റെ ഹുറുമത്തിന് ഭംഗം വരുന്ന രൂപത്തിൽ, അതിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുന്ന രൂപത്തിൽ അതിനെ ഒഴിവാക്കിയിടുകയും ചെയ്യുക എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരത്തിലുള്ള മാഗസിനുകളും ലഘുലേഖകളും തൂക്കി വിൽക്കുവാനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ തൂക്കി വിൽക്കുവാൻ പാടില്ല എന്നതുതന്നെയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. കാരണം തൂക്കി വിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഖുർആൻ ആയത്തുകളും മറ്റുമെല്ലാം അലക്ഷ്യമായിക്കൊണ്ട് അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും അതിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുന്ന രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. ഇനി പഴകിയതും മറ്റു അതുപോലെ തന്നെ കീറിയതുമെല്ലാമായ ഇത്തരത്തിലുള്ള ലഘുലേഖകളാകട്ടെ, ഖുർആൻ ഉള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാകട്ടെ, ഇനി പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി തന്നെയാകട്ടെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവ കത്തിച്ച് ചാരമാക്കി കളയുകയാണ് പ്രസ്തുത വിഷയത്തിൽ വേണ്ടത്. അല്ലാഹു അഅലം.
1: നിസ്കാരത്തിൽ സുജൂദിൽ നിന്നും അടുത്ത റക്കായത്തിലേക്ക് എണീക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് എണീക്കുകയാണോ വേണ്ടത്, അതോ സുജൂദിൽ നിന്നും നേരിട്ട് എണീക്കുകയാണോ വേണ്ടത് എന്നാണ്.
0: സുജൂദിൽ നിന്നും ഖിയാമിലേക്ക് വരുന്ന സമയത്ത് ഒരല്പസമയം ഇരുന്നതിനു ശേഷം കൈകൾ കുത്തിക്കൊണ്ട് ഉയരുന്ന രീതിയാണ് നമ്മളെല്ലാവരും നിസ്കാരത്തിൽ പിന്തുടരാറുള്ളത്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാർ ഇമാം മുസ്ലിമല്ലാത്ത ബാക്കി സുനനുൽ അർബയിലുള്ള നാല് പണ്ഡിതന്മാരും ഉദ്ധരിച്ച ഹദീസിൽ പ്രസ്തുത വിഷയം സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കും. മഹാനായ മാലിക് ബിനുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു റഅന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നതായി കൊണ്ട് അദ്ദേഹം കാണുകയുണ്ടായി. ഫഇദാ കാന ഫീ വിത്രിൻ മിൻ സ്വലാത്തിഹി ലം യൻഹൽ ഹത്ത യസ്തവി ഖാഇദ, നബിയുടെ നിസ്കാരത്തിൽ ഒറ്റ റക്അത്തുള്ള സമയത്ത് നേരെ വണ്ണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാതെ നബി ഉയരാറുണ്ടായിരുന്നില്ല. ഇവിടെ ഒറ്റ റക്അത്തുള്ള നിസ്കാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് റക്അത്ത് അതല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും മൂന്ന് റക്അത്ത് കഴിഞ്ഞ് നാലാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ഇരുന്നിരുന്നു എന്നാണ്. കാരണം രണ്ടാമത്തെ റക്അത്തിൽ സ്വാഭാവികമാണ് അത്തഹിയാത്തിൻ്റെ ഇരുത്തമുണ്ട് എന്നതുകൊണ്ട് തന്നെ പിന്നീട് അവിടെ ഒരു ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഉണ്ടാവുകയില്ല. ഇതിന് ജിൽസത്തുൽ ഔത്താർ എന്നും ജിൽസത്തുൽ ഇസ്തിറാഹ എന്നുമെല്ലാം പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വക്കാന ഇദാ റഫഅ റഅ്സഹു അനി സജദ, സുജൂദിൽ നിന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തല ഉയർത്തിക്കഴിഞ്ഞാൽ, ഐ അസ്സജദത്തി സാനിയ, രണ്ടാമത്തെ സുജൂദിൽ നിന്നും ഉയർത്തിക്കഴിഞ്ഞാൽ, ജലസ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിരിക്കാറുണ്ടായിരുന്നു. വഅ്തമദ അലൽ അർളി സുമ്മ ഖാമ, എന്നിട്ട് ഭൂമിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തിമാദ് ചെയ്ത് അവലംബിച്ചുകൊണ്ട് കൈകുത്തിക്കൊണ്ട് പിന്നീട് എണീക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് സഹീഹായ റിപ്പോർട്ടുകളിൽ തന്നെ വന്നതായി കാണാൻ സാധിക്കും. ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് നിസ്കാരത്തിൽ ഇത്തരത്തിൽ നമ്മൾ ഇരിക്കുന്നതിനുള്ള പ്രമാണം. അല്ലാഹു അഅലം.
1: കുട്ടികളുടെ ഫോട്ടോ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കാമോ എന്നാണ്.
4: ഫോട്ടോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചിത്രം എന്ന് പറയുമ്പോൾ, പല രൂപത്തിലുണ്ട്. കൈകൊണ്ട് വരയ്ക്കുന്നത് ചിത്രമാണ്, അതേപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളെ വരയ്ക്കുന്നത് ചിത്രമാണ്, ജീവനില്ലാത്ത പ്രകൃതിയെയും മറ്റുമൊക്കെ വരയ്ക്കുന്നത് ചിത്രമാണ്, അതേപോലെ തന്നെ ചിത്രകല എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഇവിടെ കൈകൊണ്ട് നമ്മൾ വരയ്ക്കുക, അതേപോലെ തന്നെ പ്രതിമകൾ, രൂപങ്ങൾ എന്നിവ ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കുക, അത് തീർത്തും നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അഹ്യൂമാ ഖലഖ്തും, എന്താണോ നിങ്ങൾ ഉണ്ടാക്കിയത് അതിന് നിങ്ങൾ ജീവൻ നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് ഇത്തരം ആളുകളോട് പറയും. കാരണം അള്ളാഹുമായി ഒരു മത്സരം നടത്തലാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, സൃഷ്ടാവായ റബ്ബ് ആണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലം സൃഷ്ടിച്ചത്. അതുകൊണ്ട് ജീവനുള്ള വസ്തുക്കളെ, അത് ചിത്രരചനയിലൂടെയായിരുന്നാലും ബിംബത്തിൻ്റെ രൂപത്തിലായിരുന്നു, ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ ഫോട്ടോ ആധുനിക വിഷയമായതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഫോട്ടോ. എന്നാൽ സത്യത്തിൽ അതൊരു ചിത്രകലവാസനയുള്ള രചനയ്ക്കു, ഒരു ചിത്രം വരയ്ക്കുവാൻ വാസനയുള്ള ആളുകൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ് ചിത്രരചന എന്നത്. അതേപോലെ തന്നെ ഒരു കല്ലുകൊണ്ടോ മരം കൊണ്ടോ വിഗ്രഹം ഉണ്ടാക്കുക, അതിന് കഴിയുന്ന ആളുകൾക്ക് മാത്രം, എല്ലാ ആളുകൾക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഫോട്ടോ എടുക്കാൻ ചെറിയ കുട്ടികൾക്ക് വരെ കഴിയുന്ന കാര്യമാണ്. അത് അവൻ്റേതായ ഒരു പ്രത്യേകമായ കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ചിത്രകലയെപ്പോലെയല്ല, ചിത്രം വരയ്ക്കുന്നതിനോട് സമാനമല്ല സത്യത്തിൽ ഈ ഫോട്ടോ എടുക്കുന്നത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, ആധുനിക പണ്ഡിതന്മാർ. എന്നാൽ അത് തന്നെയും എന്തിനാണ് പ്രസ്തുത ഫോട്ടോ എടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വ്യത്യാസപ്പെടും. ഒരു പേരിനും പ്രശസ്തിക്കും ആണ് എങ്കിൽ അതൊരു റിയാ ആണ്, ലോകമാന്യതയാണ്, അപ്പോൾ അതിൻ്റെ വിധി നിഷിദ്ധമാണ് എന്നാണ്. അതല്ല, മറ്റെന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനാണ്, ഒരു ദഅവത്തിൻ്റെ രംഗത്ത് ഒരു വീഡിയോ, ഒരു ദഅവത്ത് പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി, അത് മുഖേന ജനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ തനതായ ചിത്രം കാണിച്ചു കൊടുക്കണം, ഇസ്ലാമിൻ്റെ സന്ദേശം അറിയിച്ചു കൊടുക്കണം, അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി അടക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രസംഗം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ രൂപത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം സത്യത്തിൽ നല്ലതാണ്, അപ്പോൾ അത് ഒരു ഹറാം എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അനുവദനീയമായ ഈ കാര്യം പോലും, അഥവാ ഫോട്ടോ എടുക്കൽ അത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും എന്തിനാണ് അത് എടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വ്യത്യാസപ്പെടും എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്ന ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
5: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: സി എ പരീക്ഷയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായം. ഈ മാസം 20 മുതൽ വെർച്വൽ സെഷനുകൾ. ചാർട്ടേഡ് അക്കൗണ്ടൻസി രംഗത്ത് മികച്ച സാധ്യതകളുണ്ടെങ്കിലും ഇതിനുള്ള ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ പരീക്ഷകളിൽ വിജയശതമാനം കുറവാണ്. പഠന പരീക്ഷണങ്ങൾക്ക് റെഗുലർ കോളേജുകളില്ല. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നേരിട്ടും ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വയവും നടത്തുന്ന പരിശീലന പദ്ധതികളാണുള്ളത്. സി എ പഠനവും പ്രാക്ടീസും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 25 വിജ്ഞാപനം ചെയ്തു. പ്രായോഗിക സമീപനം, ഫലപ്രദമായ ടിപ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള രീതികൾ, മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ, മുനി പരീക്ഷകളിലെ ചോദ്യങ്ങൾ, റിവിഷൻ ശൈലികൾ, പലരും ആവർത്തിക്കാറുള്ള പിഴവുകളും അവയ്ക്കുള്ള പരിഹാരവും, പരീക്ഷ എഴുതുന്നതിനുള്ള വിദഗ്ധ ടെക്നിക്കുകൾ തുടങ്ങി ബഹുവിധ പരീക്ഷാ തന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശീലനം. സി എ പരീക്ഷ സംബന്ധിച്ച് സന്ദർശിക്കാം www.icai.org.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: കേന്ദ്ര സർവീസിൽ 1748 ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി സ്വീകരിക്കുന്നത്. 1748 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഇത്തരം നിരവധി വകുപ്പുകളിലേക്കാണ് 1748 ഒഴിവുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും മറ്റും SSC.gov.in.
9: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
10: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
9: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
10: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
9: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
8: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി. നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
11: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. ഇന്നത്തെ നേർരേഖ പരിപാടിയിൽ നിരാശപ്പെടാതിരിക്കാൻ എന്ന വിഷയവുമായി സംസാരിക്കുന്നത് ഹാരിസ് ബിൻ സലീം.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ ബാറക്കൻ ഫീഹി. നിരാശയാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആശയുണ്ടാകുമ്പോഴാണ് നിരാശ ഉണ്ടാവുന്നത്. ആശകളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലതും നമ്മൾ ആശിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. അങ്ങനെ അത്രയധികം ആശിക്കാൻ വകയുള്ളതല്ല നമ്മുടെ ജീവിതം. കാരണം ഈ ജീവിതം അപൂർണമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഈ ജീവിതത്തിലുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമല്ലെന്നതാണ് ഈ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവും വലായും. മനുഷ്യൻ്റെ ജീവിതത്തെ അശ്രദ്ധമാക്കുന്ന കളിയും വിനോദവുമാണ് ഈ ജീവിതം. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന ഒന്നാണ് ഇവിടുത്തെ ജീവിത ചുറ്റുപാടുകൾ. എന്നാൽ ഇന്ന ദാറൽ ആഖിറത്ത ലഹിയൽ ഹയവാൻ, പരലോകമാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനു യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഭക്ഷണമാവട്ടെ, വിശ്രമമാകട്ടെ, നിർഭയത്വമാകട്ടെ, ദാമ്പത്യമാവട്ടെ, എന്തെല്ലാമുണ്ടോ അതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് പരലോകത്തിലാണ്. അപ്പോൾ നമ്മൾ ഒന്നിലും പൂർണ്ണത ആശിക്കുന്നതിൽ അർത്ഥമില്ലെന്ന കാര്യം. ഒരു ദാമ്പത്യം പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളെ നിരാശപ്പെടുത്തും. ആരോഗ്യമെന്നും നമ്മൾ വിചാരിക്കുന്നൊരു ആരോഗ്യം ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടും. യഥാർത്ഥ ജീവിതമെന്ന സമ്പൂർണമായൊരു ജീവിതം വരാനുണ്ടെന്നും അവിടെയാണ് സമ്പൂർണമായ ആശകൾക്ക് വകയുള്ളതെന്നും തിരിച്ചറിയുമ്പോൾ ഈ ജീവിതത്തിൽ അനാവശ്യമായ ആശകൾ വെച്ച് നിരാശപ്പെട്ട് മനസ്സ് വേദനിക്കുന്നൊരവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതേപോലെ തന്നെ ജീവിതത്തോട് ഭയങ്കരമായ ആസക്തി, താല്പര്യം യഥാർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തെ നമ്മൾ ഇഷ്ടപ്പെടണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, എല്ലാമാണ്. എങ്കിലും അമിതമായൊരു സ്നേഹം നമ്മളെ വളരെ പ്രയാസമുണ്ടാക്കും. ഒരു വിരക്തി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ വിരക്തി എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിതത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ടാവാം. ആ കുറവുകളിൽ വല്ലാതെ മനസ്സ് വേദനിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ തൻ്റെ പടയങ്കി, യുദ്ധോപകരണം ഒരു ജൂതന് പണയം വെച്ചു. ഏകദേശം ഒരു 30 സാൾ ബാർലിയുടെ ധാന്യം തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി അതിന് പകരം വാങ്ങിച്ചു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ജീവിതത്തിൽ വലിയ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ അമിതമായ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ അമിതമായൊരു ജീവിത നിലവാരവും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദുഃഖങ്ങൾക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് അല്പം വിരക്തി, താല്പര്യക്കുറവ് ഭൗതിക ജീവിതത്തോട് കാണിക്കുന്നത് വലിയ ദുഃഖങ്ങളും വിഷമങ്ങളും നിരാശകളും ഇല്ലാതാകാൻ ഏറ്റവും സഹായകമാകും. ഭൗതിക ജീവിതത്തെക്കുറിച്ച് ഒരലങ്കാരം എന്നുള്ള പ്രയോഗം ഖുർആനിൽ കാണാൻ പറ്റും. സീനത്തുൽ ഹയാത്തി ദുനിയ, അലങ്കാരം. അലങ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത അത് കുറച്ചു സമയത്തേക്കുള്ളതാണ്. കുറച്ച് സമയത്തേക്കല്ലേ അലങ്കാരമുണ്ടാകൂ, അത് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളിൽ അപ്രത്യക്ഷമാകാൻ പോകുന്ന അലങ്കാരങ്ങളെ ശാശ്വതമായി കണ്ട് ആശ വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ നിരാശപ്പെടും. നമ്മുടെ യുവത്വം ഒരലങ്കാരമാണ്, സമ്പത്ത് ഒരു അലങ്കാരമാണ്, മക്കളൊരു അലങ്കാരമാണ്. ഈ അലങ്കാരങ്ങളാണ് ജീവിതമെന്ന് വിശ്വസിച്ചാൽ മക്കൾ നമ്മളെ കൈവിടുമ്പോൾ, സമ്പത്ത് നമ്മളെ കൈവിടുമ്പോൾ വല്ലാത്ത നിരാശ നമുക്കുണ്ടാവുവാൻ കാരണമായി തീരും. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളിൽ നിരാശയുണ്ടാക്കുന്നത് എന്നും ദുഃഖവും നിരന്തരമായ മനോവേദനകൾക്കും കാരണമാകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഈ കാഴ്ചപ്പാടുകളില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതം ഇതൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാ അധ്വാനങ്ങളും അതിനുവേണ്ടി നൽകി അവസാനം അധ്വാനിച്ചതിൻ്റെ ഫലം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ വല്ലാത്ത ദുഃഖത്തിലായിത്തീരുന്നു ജീവിതകാലത്തിൻ്റെ അവസാനങ്ങളിൽ പലരും. അതുകൊണ്ട് ഈ ജീവിതം എന്നതിനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു കൃഷിയിടമാണെന്നും ഇതിൽ നന്മകൾ ചെയ്ത് യഥാർത്ഥ ഒരു ജീവിതത്തെ നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരവും ഒരു ഉപയോഗ വസ്തുവും ആണ്, ഒരു ചാൻസാണ് ഈ ലോകമെന്ന് വിശ്വസിക്കുമ്പോൾ കൂടുതൽ പരലോകത്തേക്ക് നന്മ ചെയ്യുവാനും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കുവാനും നിരാശപ്പെടാതിരിക്കുവാനും അത് കാരണമായിത്തീരും. അത്തരമൊരു ജീവിത കാഴ്ചപ്പാട്, ഖുർആൻ നൽകുന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാക്കി ജീവിതത്തെ സമീപിക്കുവാനും ജീവിതത്തിൽ വിജയം വരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
11: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർരേഖ. ഇന്നത്തെ നേർരേഖ പരിപാടിയിൽ നിരാശപ്പെടാതിരിക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് വിശദീകരിച്ചത്, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
13: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും, വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: هي الحبيبة والمختار
15: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
6: പീസ് റേഡിയോ.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ സമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: ഈ സാധാരണ ആളുകളോട്, വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പ്രതികരണം, എന്താ ഇത് റേഡിയോമായി, ഒന്നും ഇണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
2: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
3: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. നാം സത്യസന്ധരാവുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസികളുടെ ക്വാളിറ്റിയായി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയമാണ് അവർ സത്യസന്ധരാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. അത് സംസാരത്തിലാകട്ടെ, കച്ചവടത്തിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, വിശ്വാസത്തിലാകട്ടെ, സത്യസന്ധത വിശ്വാസിയുടെ മുഖമുദ്രതയാണ്. സിദ്ഖ്, സത്യസന്ധത. സൂറത്ത് തൗബയുടെ 119-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നത്, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വക്കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യണേ എന്നാണ്. അപ്പോൾ സത്യസന്ധരുടെ കൂട്ടത്തിൽ ചേരാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൻ്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു ചില വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അതുപോലെ തന്നെ ക്ഷമിക്കുന്നവർ, നോമ്പ് നോൽക്കുന്നവർ എന്നൊക്കെ അല്ലാഹു പറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞത് വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യസന്ധത പാലിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. ഇവർക്കൊക്കെ എന്താണുള്ളത്? അഅദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി വച്ചിട്ടുണ്ട്. വ അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധന്മാരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത നന്മയിലേക്ക് നയിക്കും. ഇന്നൽ ബിറ യഹ്ദി ഇലൽ ജന്ന, നന്മ സ്വർഗത്തിലേക്കും നയിക്കും. വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ഒരു മനുഷ്യൻ സത്യം പറയും, സത്യം പറഞ്ഞ് പറഞ്ഞ് എല്ലായ്പ്പോഴും സത്യം പറയുന്ന അവസ്ഥയിലെത്തുമ്പോൾ അല്ലാഹു സത്യസന്ധൻ എന്ന് അവനെക്കുറിച്ച് രേഖപ്പെടുത്തി വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിർഖൽ മക്കത്തെ മുശ്രിക്കീങ്ങളോട് പ്രവാചകനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബൂ സുഫിയാൻ അന്ന് മുസ്ലിമല്ല, അബൂ സുഫിയാൻ പറയുന്നത് പ്രവാചകൻ്റെ ക്വാളിറ്റികൾ ഇങ്ങനെ പറയണം. അള്ളാഹനെ ആരാധിക്കാൻ പറയുന്നു, അല്ലാല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറയുന്നു, നമസ്കരിക്കണമെന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അബൂ സുഫിയാൻ പറയുന്നതാണ്, യഅ്മുറുനാ ബിസ്സലാത്തി വസ്സിദ്ഖി, സത്യസന്ധത കൊണ്ട് അദ്ദേഹം ഞങ്ങളെ കൽപ്പിക്കുന്നു, ഞങ്ങൾ സത്യസന്ധവാന്മാരാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ സത്യസന്ധത വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സഅലല്ലാഹ ശഹാദത്ത ബിസ്ദ്ഖിൻ, ആരെങ്കിലും സത്യസന്ധമായി അല്ലാഹുവിനോട് ഷഹാദത്ത് രക്തസാക്ഷിത്വം ചോദിച്ചാൽ, ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ വ ഇൻ മാത്ത അലാ ഫിറാഷിഹി, അവനവൻ്റെ വിരിപ്പിൽ കടന്നുകൊണ്ട് മരണപ്പെട്ടാലും അല്ലാഹു അവനെ ഷഹീദിൻ്റെ സ്ഥാനത്തേക്കുയർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും സത്യസന്ധതയുണ്ടായാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ നേട്ടങ്ങളാണ് എന്നർത്ഥം. കച്ചവടത്തിൽ പ്രത്യേകം സത്യസന്ധത പുലർത്തണം. ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, ഫഇൻ സദഖ വബയ്യന, ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ സത്യസന്ധതയോടെ വ്യക്തമാക്കി ന്യൂനതകളൊന്നും മറച്ചു വെക്കാതെ കച്ചവടം ചെയ്താൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ കച്ചവടത്തിൽ അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകും എന്നാണ്. വ ഇൻ കത്തമാ വകദബ, എന്നാൽ കളവ് പറഞ്ഞ് ന്യൂനതകളെല്ലാം പൂഴ്ത്തി വെച്ച് കച്ചവടം ചെയ്താലോ, മുഹിഖത് ബറക്കത്തു ബൈഇഹിമാ, അവരിരുവരുടെയും കച്ചവടത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇബാദത്തുകളിലും വിശ്വാസത്തിലും ഇടപാടുകളിലുമെല്ലാം സത്യസന്ധത പുലർത്തേണ്ടവരാണ് നമ്മൾ. അതിൽ നമുക്ക് വിജയമുണ്ട്, അതിൽ ഖൈറുകളുണ്ട്, ധാരാളം ഗുണങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനമുണ്ട്, പ്രതിഫലമുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നാം സത്യസന്ധരാവുക. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ സന്തോഷമോ വെറുപ്പോ ഉള്ള കാര്യമുണ്ടായാൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹാബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന സന്തോഷമോ വെറുപ്പോ ആയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പ്രാർത്ഥിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ആദ്യമായി സന്തോഷകരമായ വല്ല കാര്യവും പൂർത്തിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി തതിമ്മു സ്വാലിഹാത്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി ബിനിഅമ്മതിഹി അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി തതിമ്മു സ്വാലിഹാത്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി തതിമ്മു സ്വാലിഹാത്. പ്രാർത്ഥന ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി തതിമ്മു സ്വാലിഹാത്. പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. ബിനിഅമ്മതിഹി തതിമ്മു സ്വാലിഹാത്, അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നന്മകൾ പൂർത്തിയാകുന്നത് എന്നുള്ളതാണ്. ഈയൊരു പ്രാർത്ഥനയുടെ സാരം അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും, അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് തതിമ്മു സ്വാലിഹാത്, നന്മകൾ പൂർത്തിയാകുന്നത് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി നമുക്ക് വല്ല വെറുപ്പായ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ചൊല്ലാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനാകുന്നു സ്തുതി എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ സാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു രണ്ട് പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നാം പഠിക്കുവാനായി ശ്രദ്ധിക്കുക. ആദ്യം സന്തോഷമുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമ്മതിഹി തതിമ്മു സ്വാലിഹാത്. അതുപോലെ വെറുപ്പായ വല്ലതും കണ്ടാലോ സംഭവിച്ചാലോ പറയണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. സന്തോഷമോ വെറുപ്പോ ഉള്ള കാര്യമുണ്ടായാൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു. പീസ് റേഡിയോ ദിശ.
5: കേന്ദ്ര സർവീസിൽ 1748 ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി സ്വീകരിക്കുന്നത്. 1748 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഫറാക്ക ബാരേജ് പ്രൊജക്റ്റ്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഇത്തരം നിരവധി വകുപ്പുകളിലേക്കാണ് 1748 ഒഴിവുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും മറ്റും SSC.gov.in.
6: Peace Radio. Tune to reality.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: കാനഡയിൽ ഇന്റേൺഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാം. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. ബിടെക് ഇന്റർഗ്രേറ്റഡ് PG വിദ്യാർത്ഥികൾക്ക് കാനഡയിലെ വിവിധ സർവകലാശാലകളിലും അക്കാദമിക് സ്ഥാപനങ്ങളിലും 12 ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന AICTE മിടാക്സ് ഗ്ലോ ലിങ് റിസർച്ച് ഇന്റേൺഷിപ്പിന് GRI ഇപ്പോൾ അപേക്ഷിക്കാം. യാത്ര, താമസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ ലഭിക്കും. ഇതിനു പുറമെ സ്റ്റൈപ്പൻഡും ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് 300 വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടായിരിക്കും. സെപ്റ്റംബർ 16 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.mitacs.ca.
7: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികൾ

0: പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: നമ്മൾ മണ്ടന്മാരായി ചിത്രീകരിക്കപ്പെടുമെന്ന മുസ്ലിം സമുദായത്തിനുള്ളിലെ ആശങ്ക ഗൗരവമായി എടുക്കേണ്ട ഒന്നല്ല. എന്നാൽ രണ്ടാമത്തെ ആശങ്ക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുമെന്നും എതിരാളികൾക്ക് ആയുധം നൽകുമെന്നും മുസ്ലിം വിദ്വേഷം കൂട്ടുമെന്നുമുള്ള ആശങ്കയാണത്. മുസ്ലിം ഇതര മതേതര സമൂഹവും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തത്വാധിഷ്ഠിതമാണല്ലെങ്കിലും തന്ത്രപരമായ ഒന്നാണ് ഈ ആശങ്ക. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പഴയ യുക്തിയാണ്. ന്യൂനപക്ഷ മതപ്രകാശനങ്ങളെ അവ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിലയിരുത്തുന്നത്, മറിച്ച് ഭൂരിപക്ഷ സമൂഹം അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ശത്രുതാ മനോഭാവമുള്ളവരല്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അങ്ങനെയുള്ളത്. ഒരു ചെറിയ വിഭാഗം ആളുകളെ പേടിച്ച് മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ സ്വയം പരിമിതികൾ നിശ്ചയിക്കുകയാണെങ്കിൽ ആ വിലക്കുകൾ നമ്മൾ എവിടെയാണ് അവസാനിപ്പിക്കുക? അപകടകരമായ നിശബ്ദത. സംഘപരിവാറിന്റെ പ്രതിഷേധത്തിനു പിന്നിൽ മതപരിവർത്തനമെന്ന ആരോപണം ഉയർത്തി അക്രമത്തിന് വഴിമരുന്നിടാനുള്ള ഭീഷണിയാണ്. ഇവിടെയാണ് മതേതര പൊതുസമൂഹത്തിന്റെ പരാജയം വെറുമൊരു വൈരുദ്ധ്യമല്ലാതായി മാറുന്നതും അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകുന്നതും. യു എ ടീമിന് നേരെ കായികമായ ആക്രമണം നടത്താനുള്ള ആഹ്വാനം പരസ്യമായ ആക്രമണ പ്രചരണമായിരുന്നു. എന്നാൽ മതേതര സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ കടുത്ത നിശബ്ദതയാണ് ഉണ്ടായത്. സംഘപരിവാറിന്റെ ആക്രമം നേരിട്ടുള്ളതും ദൃശ്യവുമാണെങ്കിൽ ഈ നിശബ്ദത ഉണ്ടാക്കുന്ന അക്രമം വ്യവസ്ഥാപിതമാണ്. ദൈനംദിന ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ വ്യവസ്ഥാപിത അക്രമം. തങ്ങൾക്ക് താൽപ്പര്യമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ, ഭീഷണികളെ ഭീഷണിയായി പേരെടുത്ത് പറയാതിരിക്കുകയും അനുകമ്പ പിൻവലിക്കുകയും ചെയ്യുന്ന രീതിയാണത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ആഹ്വാനത്തെ വേഗത്തിൽ സെൻസർ ചെയ്യാൻ മുന്നോട്ടാകുന്ന മതേതര സമൂഹം. അതിക്രമത്തിനുള്ള പരസ്യമായ ആഹ്വാനങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നത് ഈ വ്യവസ്ഥാപിത അക്രമത്തിന്റെ ഭാഗമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള സംഭാഷണങ്ങളെക്കാൾ വേഗത്തിൽ അക്രമഭീഷണികളെ എതിർക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലിബറലിസം, തങ്ങൾ യഥാർത്ഥത്തിൽ ഏത് അവകാശത്തിന് വിലകൽപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് തീർച്ചയായും പ്രകടന സ്വാതന്ത്ര്യമല്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം വിഷയമായിരുന്നില്ല, മറിച്ച് ആർക്കാണ് സംസാരിക്കാനും ദൃശ്യമാക്കാനും മൈക്ക് കയ്യിൽ വയ്ക്കാനുമുള്ള അധികാരം എന്ന് നിശബ്ദമായി തീരുമാനിക്കുന്നതിൻ്റെ ഒക്കെ പ്രശ്നമാണിത്.
0: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, തന്ത്രപരമായ ആശങ്കകൾ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്മൃതിപഥം. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അവതരിപ്പിക്കുന്നു ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നിന്നുള്ള വളരെ വലിയ പാഠങ്ങളും സന്ദേശങ്ങളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സംസ്കാര ചിന്തകളും സംസ്കരണ മൂല്യങ്ങളും ധാർമ്മിക ബോധവും നമുക്ക് നൽകുന്ന വലിയ കാര്യങ്ങളാണ് പൂർവസൂരികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജീവിതം, അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നൽകുന്നത്. ചെറുപ്പം മുതൽ മതപരമായ വളർച്ചയും സാമൂഹിക ബോധവും നല്ല ഉൾക്കാഴ്ചയും സ്വായത്തമാക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ആ പണ്ഡിതന്മാരെല്ലാം എന്ന കാര്യത്തിൽ സംശയമില്ല. അഹ്ലു സുന്നൽ ജമാഅയുടെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഇബ്നു ഖുസൈമ റഹിമഉല്ലയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടുള്ള അറിവുകളെ, ജ്ഞാനങ്ങളെ സ്വീകരിക്കാൻ ഏതെല്ലാം നാടുകളിൽ ഇമാം എത്തിയിട്ടുണ്ട്, അവിടേക്കുള്ള യാത്രകൾ, ആ യാത്രക്കിടയിലെ പ്രയാസങ്ങൾ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമില്ലാത്ത കാലഘട്ടത്തിൽ ആ നാടുകളിലുള്ള പ്രധാന പണ്ഡിതന്മാരെ കണ്ടെത്തുക, അവരെ സമീപിക്കുക, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് അവർ പറഞ്ഞുകൊടുക്കുന്ന, ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് മനഃപ്പാഠമാക്കി ആ കാര്യങ്ങളിലൂടെ തന്നെ വീണ്ടും പഠനങ്ങളും ഗവേഷണങ്ങളും ചർച്ചകളും നടത്തി ഗ്രന്ഥരൂപത്തിലാക്കി വരും തലമുറക്ക് വേണ്ടി മാറ്റിവെക്കുക, സൂക്ഷിക്കുക, ഇതൊന്നും ചെറിയ കാര്യമല്ല. വലിയ അധ്വാനവും പ്രയത്നവും ആവശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വലിയ പേടിയാണ്, ആദിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തെ അവർ നേരിട്ട പരീക്ഷണങ്ങളെ നാം ഒന്ന് വായിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ന് കാണപ്പെടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം, അടിത്തറ, തുടക്കക്കാർ, അവരെയാണ് ഇത്തരം പണ്ഡിതന്മാർ നേരിട്ടത്, കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരം വിമർശകരുടെ സന്തതികളും അനുചരന്മാരുമായിട്ടുള്ള ആളുകൾക്ക് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന കാര്യത്തിൽ ഇത്ര വാശിയുണ്ടെങ്കിൽ അവരുടെ പിതാക്കൾ, അവർക്ക് വിത്തിവാകിയവർ എത്ര മൂർച്ചയോടെ, കണിശതയോടെയായിരിക്കും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ നേരിട്ടിട്ടുണ്ടാവുക. അതാണ് നാം ചെയ്യുന്ന കാര്യങ്ങളെയും അവർ ചെയ്ത കാര്യങ്ങളെയും തമ്മിൽ നിരൂപണം നടത്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പ്രത്യേകം ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഇത്ര വലിയ സ്ഥാനങ്ങളും പദവികളും നേടാൻ സൗഭാഗ്യം ലഭിച്ചവരായ ഈ പണ്ഡിതന്മാർ ഓരോ വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ കൊണ്ടുവന്ന തെളിവുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിനോട് ചേർത്ത് വെക്കാവുന്ന സ്വീകാര്യമായ ഹദീസുകൾ, സ്വഹാബത്തിൻ്റെ വാക്കുകൾ, പിന്നീട് വന്നവർ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം കണ്ടെത്തി ഒരു വിമർശനത്തിൻ്റെ മറുപടിയായി ക്രോഡീകരിക്കപ്പെട്ടു എന്നത് നമുക്ക് നൽകുന്ന എളുപ്പം എത്രയാണ്, നമുക്ക് നൽകുന്ന ആശ്വാസം എത്രയാണ്. അവർ ചെയ്ത ആ കാര്യത്തെ പിന്നീട് വന്ന പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദമായി വ്യക്തമാക്കി തന്നു, വിശദീകരിച്ചു തന്നു എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിന് നേരെ ഉന്നയിക്കപ്പെടുന്ന, എറിയപ്പെടുന്ന ആക്ഷേപങ്ങളെ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ധൈര്യമായി, ധീരതയോടെ നേരിടാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്നു ഹുസൈമ റഹിമഉല്ല പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വിഷയത്തിൽ, ആരാധന അള്ളാഹുവിന് മാത്രമാകണം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ ഇസ്ലാം കാണിച്ച കണിശതയും ശ്രദ്ധയും എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കിത്തരാൻ പ്രത്യേകം ഗ്രന്ഥം എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടെ കിതാബു തൗഹീദ്. പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇന്നൊക്കെ പണ്ഡിതന്മാരും പ്രബോധകരും മതപഠിതാക്കളും ഗവേഷകന്മാരും പ്രത്യേകമായി അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന ഗ്രന്ഥമാണ്. നമുക്കതുകൊണ്ട് കിട്ടുന്ന ഗുണമെത്രയാണ്? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ രഹസ്യമായും പരസ്യമായും എതിർക്കുന്നവർ, പരിഹസിക്കുന്നവർ, നിഷേധിക്കുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട്. അവർക്ക് മറുപടി നൽകാൻ എല്ലാ അർത്ഥത്തിലും നോക്കാവുന്ന, അവലംബിക്കാവുന്ന കൃതിയാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടേത്. അദ്ദേഹത്തിൻ്റെ അറിവിനെ ബോധ്യപ്പെടുത്തുന്ന, കഴിവിനെ തുറന്നു കാണിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹ് ഇബ്നു ഹുസൈമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഇൻഷാ അല്ലാ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. അത്രമാത്രം അധ്വാനങ്ങൾ, കഠിന പരിശ്രമങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവർ നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കപ്പെട്ടു എന്നതിൻ്റെ വലിയ തെളിവാണ് ആ പണ്ഡിതന്റെ ജീവിതത്തെപ്പറ്റി നാം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും വായിക്കപ്പെടുന്നു, പഠിപ്പിക്കപ്പെടുന്നു എന്നത്. വലിയ വലിയ ലൈബ്രറികളിൽ പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഇമാമിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സ്ഥാനമുണ്ട്, വലിയ പരിഗണനയുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇമാം ഷൻഖൈത്തി റഹിമഉള്ള പറഞ്ഞ മൂന്നടിസ്ഥാനങ്ങൾ. ഈ കാലഘട്ടത്തിലെ ഇബ്നു തൈമിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാപണ്ഡിതനാണ് ഷൻഖൈത്തി റഹിമഉള്ള. അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ അമൽ, നല്ല പ്രവൃത്തി സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി മാറണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്നാമത്തേത് ആത്മാർത്ഥത, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുദാവനം ചെയ്യൽ, മൂന്നാമത്തേത് സ്വഹീഹായിട്ടുള്ള വിശ്വാസം, വക്രീകരിക്കപ്പെട്ട വിശ്വാസമല്ല, കളങ്കമാക്കപ്പെട്ട വിശ്വാസമല്ല, ശരിയായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാനും സമൂഹത്തിന് പകർന്നു കൊടുക്കാനും സാധിക്കുന്നുവെങ്കിൽ അത് വലിയ സ്വീകാര്യതയും വിപ്ലവവും സൃഷ്ടിക്കപ്പെടും എന്നത് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാമിൻ്റെ ജീവിതത്തിൽ അത് തെളിഞ്ഞു കാണുന്നു. ആർക്കും തുറന്നു വായിക്കാവുന്ന പുസ്തകമായി അത് ഇന്നും നിലനിൽക്കുന്നു എന്നത് വിസ്മരിക്കപ്പെടേണ്ട, തള്ളപ്പെടേണ്ട ഒരു കാര്യമല്ല. അത്രയും വ്യക്തമായിട്ടുള്ള വിഷയമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ, അദ്ദേഹത്തിൻ്റെ വിലയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇമാം അദ്ദാറഖുത്തനി റഹിമഉള്ള പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖാൻ ഇബ്നു ഹുസൈമ, ഇബ്നു ഹുസൈമ റഹിമഉള്ള, സബ്തൻ, നല്ല സ്ഥിരത, ഉറപ്പ് കൈവരിച്ച പണ്ഡിതനാണ്, പകരക്കാരനില്ലാത്ത പണ്ഡിതനാണ്. അദ്ദേഹം എത്തിയ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾക്ക് തുല്യമായത്, സമാനമായത്, അതിന് പകരമായി മറ്റൊന്ന് ഇല്ല എന്ന രൂപത്തിലാണ് ഇമാമിൻ്റെ അറിവിനെ, ഇമാമിൻ്റെ കഴിവിനെ, ഇമാമിൻ്റെ അധ്വാനങ്ങളെ അടുത്തറിഞ്ഞവർ പരിചയപ്പെടുത്തുന്നത്, അവർ പറയുന്നത്. ഇത് ഒരു തമാശക്ക് വേണ്ടി, നേരം പോക്കിനു വേണ്ടി അവർ പറഞ്ഞ കാര്യമല്ല. ഒരു ഇമാമിനെക്കുറിച്ച് മറ്റൊരു ഇമാം കളവ്, അമിതമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തെ വസ്വാസിൽ അകപ്പെടുത്തുന്ന സംസാരങ്ങൾ, അതൊന്നും നടത്തേണ്ടതില്ല. ഏതൊരിമാമും തൻ്റെ കാലഘട്ടക്കാരെ അല്ലെങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞവരെ, തൻ്റെ പരിചയത്തിലുള്ളവരെ എടുത്തു പറയുമ്പോൾ അവർക്കുള്ള പ്രത്യേകമായ കഴിവുകളെ, വിശിഷ്ട ഗുണങ്ങളെ ഒരു മടിയും കൂടാതെ അവർക്കുള്ളതായി പറയും. അതാണ് അറിവുള്ളവർ അറിവുള്ളവരെ മനസ്സിലാക്കുമ്പോൾ, അറിവിനൊത്ത് വിനയമുള്ളവരായി മാറുമ്പോൾ പ്രകടമാകുന്ന പ്രത്യേകത. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഉള്ള പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കാൻ, ആ ഹദീസിൽ വന്ന പദങ്ങളെ സൂക്ഷിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് അധികം വന്ന കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ ഏറ്റവും നന്നായി ശ്രദ്ധിച്ച ഒരു ഇമാമാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലാ. അതല്ലാത്ത ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇബ്നു ഹിബ്ബാൻ റഹിമഉല്ലാ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായമായി, അദ്ദേഹത്തിന് ബോധ്യമായ ഒരു കാര്യമായി നമ്മെപ്പോലുള്ളവർക്ക് വേണ്ടി പറഞ്ഞു വച്ചതാണ്. ഈ പണ്ഡിതന്മാരൊക്കെ മറ്റു പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഇവരെക്കുറിച്ച് വേറെ പണ്ഡിതന്മാരും വിലപ്പെട്ട കനപ്പെട്ട അഭിപ്രായങ്ങൾ, പ്രകീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതവരെ ഇകഴ്ത്താനോ മോശമായി കാണിക്കാനോ ആ പ്രകീർത്തനങ്ങളിലൂടെ മറ്റുവല്ല നിഷിദ്ധങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാനോ വേണ്ടിയല്ല. അവർക്ക് ഇത്രയും നല്ല സ്ഥാനമുണ്ടായിരുന്നു, അവരൊക്കെ ഇത്രയും നല്ല പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അവരുടെ കഴിവും അധ്വാനവും അള്ളാഹുവിൻ്റെ ദീനിന് സേവനമായി അവർ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. നാം വെറുതെ ഇരിക്കേണ്ടവരല്ല. എന്താണോ നമുക്ക് അള്ളാഹു തന്ന കഴിവ്, അതിനെ സമൂഹത്തിനു വേണ്ടി, സ്വന്തത്തിനു വേണ്ടി, പരലോക വിജയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ അവർ നടത്തിയിട്ടുള്ളത്. പല പണ്ഡിതന്മാരും മതവിരുദ്ധരായ, മതവിമർശകരായ ആളുകളെ കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കാൻ, അവരെക്കുറിച്ച് സമൂഹത്തിന് വല്ല തെറ്റുദ്ധാരണയും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ ഇത്തരത്തിലുള്ള പ്രശംസകൾ, പ്രകീർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. ഇനി ഇത്തരം വാക്കുകളിൽ എന്തെങ്കിലും അധികം അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ സ്വഭാവ സംബന്ധമായിട്ടോ പ്രശ്നമാകുന്ന രൂപത്തിൽ വല്ല പദങ്ങളോ പ്രയോഗങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ളവരോ പിൽക്കാലത്ത് വന്നവരോ ഇത് അല്പം അധികമായി, ഇത്ര വേണ്ടായിരുന്നു, ഇത് ഒരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകും, ആ രൂപത്തിൽ തിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. അതാണ് ഇത്തരം പ്രകീർത്തനങ്ങളും വാക്കുകളുമൊക്കെ നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇബ്നു ഹുസൈമ റഹിമഉല്ലാ അഹ്ലു സുന്നൽ ജമാഅയുടെ പ്രഗത്ഭരായിട്ടുള്ള, മുഖ്യധാരയിലുള്ള പണ്ഡിതന്മാരിൽ ഇടം പിടിച്ച, സ്ഥാനം പിടിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുകൂലമാക്കാൻ, നമുക്ക് ഒരു വലിയ വെളിച്ചമായി സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളെയും കേൾക്കാനും കഴിയുന്ന പോലെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ജസാകുമുല്ലാഹു ഖൈറാ. സ്മൃതിപഥം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തിയത്. അവതരിപ്പിച്ചത് ബഹുമാനനായ മൂസ സ്വലാഹി കാര.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലം, അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: ലജ്ജാശീലം, എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. മോശമായതും അർഹരുടെ അർഹതയിൽ കുറവ് വരുത്തുന്നതും വെടിയാൻ പ്രചോദനമാകുന്ന ഉത്തമ സ്വഭാവമാണ് ഹയാ അഥവാ ലജ്ജ. ചിലർ ലജ്ജാലുക്കളായി ജനിക്കുന്നു. ലജ്ജ അവർക്ക് പ്രകൃതിദത്തമായി റബ്ബിൻ്റെ ഔദാര്യമാകുന്നു. ലജ്ജാശീലം മുസ്ലിം മതനിഷ്ഠയിലൂടെ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട്. അതിനാലാണ് മതപരമായി തന്നോട് വിലക്കപ്പെട്ടതിൽ നിന്ന് ഒരു മുസ്ലിം വിട്ടകലുന്നതും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, ലജ്ജാശീലം ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവും ഉദാത്തവും കൂടുതൽ ഉപകാരപ്രദവുമായ സ്വഭാവമാണ്. എന്നു മാത്രമല്ല, അത് മനുഷ്യത്വത്തിൻ്റെ അത്രം പ്രത്യേകതയാണ്. ലജ്ജ ഒട്ടുമില്ലാത്തവന് മനുഷ്യത്വത്തിൻ്റെ മാംസവും രക്തവും അവയുടെ പുറന്തോടുമല്ലാതെ ഒന്നുമില്ല. അപ്രകാരം അവനിൽ യാതൊരു നന്മയുമില്ല. ലജ്ജ നന്മ മാത്രമാണെന്നും അത് നന്മ മാത്രമാണ് സമ്മാനിക്കുകയെന്നും തിരുമൊഴികളുണ്ട്. ഇമ്രാനുബിന് ഹുസൈനിൽ നിന്ന് നിവേദനം. തിരുദൂതർ പറഞ്ഞു, ലജ്ജ മുഴുവനും നന്മ മാത്രമാണ്. ഇമ്രാനിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, ലജ്ജാശീലം നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. ഇസ്ലാമിൽ ലജ്ജ എന്ന മഹനീയ സ്വഭാവത്തെ ഈമാനിൻ്റെ ഭാഗമാക്കിയത് അതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയുമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ്. ബുഖാരി. മനുഷ്യൻ തൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുന്നിലാണ് യഥാർത്ഥ ലജ്ജയുള്ളവനാകേണ്ടത്. ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിക്കുക. ഞങ്ങൾ പറഞ്ഞു, തിരുദൂതരെ, ഞങ്ങൾ ലജ്ജിക്കുന്നു. അൽഹംദുലില്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. എന്നാൽ അള്ളാഹുവിൽ നിന്ന് യഥാവിധമുള്ള ലജ്ജ എന്നാൽ താങ്കൾ താങ്കളുടെ തലയും തലയുൾക്കൊണ്ട അവയവങ്ങളും വയറും അതിലടങ്ങിയ അവയവവും സംരക്ഷിക്കലാണ്. താങ്കൾ മരണത്തെയും നാശത്തെയും ഓർക്കലാണ്. വല്ലവനും പരലോകത്തെ ഉദ്ദേശിച്ചാൽ അവൻ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വല്ലവനും ഇപ്രകാരം പ്രവർത്തിച്ചാൽ അയാൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിച്ചു.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ യാത്ര അയക്കുന്നവർ യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അള്ളാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന യാത്രക്കാരൻ യാത്ര അയക്കുന്നവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വളരെ ലളിതമാണ്. അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു. അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു. പ്രാർത്ഥന ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കാം. അസ്തൗദിഉകുമുല്ലാഹല്ലദീ അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു. ലാ തളീഉ വദാഇഉഹു. ലാ തളീഉ വദാഇഉഹു. അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു. അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു.
2: പ്രാർത്ഥന ഒരു ആവർത്തി കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം.
1: അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തളീഉ വദാഇഉഹു.
2: പ്രാർത്ഥനയുടെ സാരം:
1: അസ്തൗദിഉകുമുല്ലാഹല്ലദീ,
2: ഞാൻ യാത്ര പോകുമ്പോൾ നിങ്ങളെ അല്ലാഹുവിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നു.
1: ലാ തളീഉ വദാഇഉഹു,
2: അവനിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നവ പായായി പോവുകയേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കൊച്ചു പ്രാർത്ഥനയുടെ അർത്ഥമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം യാത്രകൾ പോകുമ്പോൾ, നാം നമ്മുടെ കുടുംബത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നാം അവർക്ക് വേണ്ടി ചൊല്ലിക്കൊടുക്കുവാൻ നാം ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. യാത്ര അയക്കുന്നവർ യാത്രക്കാരന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ബിൻ റഷീദ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി കർമ്മസരണി. ബുലോൽ മറാം ഗ്രന്ഥപരിചയം. അവതരണം ഹംസ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ ഉമാ കുന്നാ ലിൻഹതദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബുലൂഖുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പഠിച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ മുഖദ്ദിമയിൽ ആണ്, ആമുഖ ഭാഗത്താണ് നമ്മളിപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജുഹുദ്ദേശിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഈ ഗ്രന്ഥം, അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള ഒരു ആമുഖമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ പ്രകീർത്തിച്ചും മഹത്വപ്പെടുത്തിയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയും പ്രവാചകൻ്റെ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വിജ്ഞാനത്തിൻ്റെ മഹത്വവും വിജ്ഞാനം സ്വീകരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ബാധ്യതയുമൊക്കെ ഉണർത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഫഹാദ മുഖ്തസർ, ഈ ഗ്രന്ഥം ഒരു ചുരുക്ക ഗ്രന്ഥമാണ്. വളരെ വിശാലമായി ഒരു വിഷയത്തിലുള്ള മുഴുവൻ ഹദീസുകളും ഉൾക്കൊള്ളിച്ച് എല്ലാ തെളിവുകളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വിഷയത്തിൻ്റെയും തെളിവുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫഹാദ മുഖ്തസറുൻ യഷ്തമിലു അലാ ഉസൂലിൽ അദില്ല, ഓരോ വിഷയത്തിലുമുള്ള തെളിവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അസുലുകൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദലീലുകൾ, അത് ഖുർആനിൻ്റെ ദലീലാണെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ ഗ്രന്ഥം ഹദീസിൻ്റെ ഒരു ഗ്രന്ഥമായിട്ടാണ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫഹാദ മുഖ്തസറുൻ യഷ്തമിലു അലാ ഉസൂലിൽ അദില്ലത്തിൽ ഹദീസിയ, ഹദീസിൻ്റെ ദലീലുകൾ ഓരോ വിഷയത്തിലുമുള്ളത് ക്രോഡീകരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ചില ഗ്രന്ഥങ്ങളൊക്കെ ഖുർആൻ ആയത്തുകളും ഹദീസുകളും അതേപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്വഹാബത്തിൻ്റെ കൗലുകളും താബിഈങ്ങളുടെയും മറ്റുമൊക്കെ കാലഘട്ടത്തിലുണ്ടായ ഫത്വകളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണമായി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം ഒന്നിൽ കൂടുതൽ തെളിവുകൾ ഓരോ ബാബിലും ഉൾപ്പെടുത്തും. പലപ്പോഴും ആ ബാബിൻ്റെ തുടക്കം തന്നെ ഒന്നോ രണ്ടോ ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടത് പരാമർശിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ അത്തരം ഖുർആനികമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു ഹദീസ് ഗ്രന്ഥമായിട്ടാണ് കർമ്മശാസ്ത്ര രംഗത്തുള്ള വിഷയങ്ങളിലെ ഹദീസിൻ്റെ തെളിവുകൾ ക്രോഡീകരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളുമല്ല ലിൽ അഹ്കാമിശ്ശറഇയ്യ, ശരീഅത്തിൻ്റെ അഥവാ ശറഇയായിട്ടുള്ള വിധികൾ, മതപരമായ ഓരോ വിഷയത്തിലുമുള്ള വിധികൾ, ആ വിധികളാണ് ഇതുകൊണ്ട്, അതിലുള്ള തെളിവുകളാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അഹ്കാമു ശറഇയ്യ എന്ന് പറഞ്ഞാൽ ശറഇൻ്റെ നിയമങ്ങൾ, വിധികൾ, അത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് അഹ്കാമുകൾ, എന്താണ് ഹുക്കുമ്, അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ ഫത്ഹുദിൽ ജലാലി വല്ലിക്കറാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ഷെയ്ഇൻ ലിഷെയ്ഇൻ നഫിയൻ ഔ ഈജാബ, ഒരു കാര്യത്തിന് ഇന്ന വിധിയുണ്ട്, ഇന്നതാണ് അതിൻ്റെ വിധി എന്ന് പറയുക. ആ വിധി ഒരുപക്ഷെ അനുകൂലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. ഉദാഹരണമായി, ചത്ത വസ്തു തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതതിൻ്റെ ഒരു വിധിയാണ്. ചത്ത വസ്തുവുമായി ബന്ധപ്പെട്ട്, അത് ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി വന്നിട്ടുള്ളത്. എന്നാൽ അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കച്ചവടം എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധി എന്താണ്? ഹലാൽ എന്നതാണ് അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതിനെ അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഈ രണ്ട് വിധികൾക്കും, അഥവാ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട്, അത് അനുവദനീയമാണ് അല്ലെങ്കിൽ ഹറാമാണ്, അത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിധികൾക്കാണ് ഹുക്മ് എന്ന് പറയുന്നത്. അത് മതപരമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, അഥവാ ശരീഅത്തിൻ്റെ തെളിവുകൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിൽ നിന്ന് പരാമർശിക്കപ്പെട്ട ഒരു വിധിയോട് അതിൻ്റെ കാരണങ്ങളിലും അതേപോലെ തന്നെ അതിൻ്റെ ഇല്ലത്തുകളിലുമൊക്കെ യോജിപ്പുള്ളതുകൊണ്ട് അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന വിധികൾ, ആ വിധികൾ പ്രധാനമായും അഞ്ചെണ്ണമാണ്. ഒന്ന് ഹലാല്, രണ്ട് ഹറാം, മൂന്ന് വാജിബ്, നാല് കറാഹത്ത്, മറ്റൊന്ന് ഇസ്തിസ്ഹാബ് എന്നുള്ളതാണ്. എന്താണ് ഈ ഇസ്തിസ്ഹാബ് എന്ന് പറയുന്നത്? ഒരു വസ്തു അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വിധിയുണ്ട്, ആ വിധിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ, ഖുർആൻ ഇറങ്ങി, ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ പ്രവാചകൻ്റെ കാലശേഷവും ആ വിധിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന് ഇസ്തിസ്ഹാബുൽ അസ്ൽ എന്നാണ് പറയുക. അഥവാ അതിൻ്റെ മുമ്പുള്ള വിധി എന്താണോ അതങ്ങനെ തന്നെ തുടരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന ഒരു കാര്യം, നേരത്തെ അതിൻ്റെ വിധി എന്താണ്, ആ വിധി അതങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെയൊക്കെയാണ് അഹ്കാമു ശറഈയ വരുന്നത്. ഈ അഹ്കാമു ശറഈയ അല്ലാത്ത മറ്റു ഹുക്മുകൾ ഏതൊക്കെയാണ്? അഹ്കാമുൽ അഖ്ലിയയുണ്ട്, ബുദ്ധിപരമായി. ഇപ്പോൾ ഉദാഹരണമായിട്ട്, രണ്ട് അരകൾ കൂടി ചേർന്നതാണ് ഒന്ന്, അല്ലെങ്കിൽ ഒന്നിൻ്റെ രണ്ട് ഭാഗം, തുല്യ രണ്ട് ഭാഗങ്ങളാണ് അര എന്ന് പറയുന്നത് എന്ന് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വരെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു അഹ്റാബിയോട്, നീ എങ്ങനെ അള്ളാഹു ഉണ്ട്, ഒരു രക്ഷിതാവുണ്ട് ഈ ലോകത്തിന് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിപരമായിട്ട് തന്നെ ഒരു മറുപടി പറഞ്ഞത് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഈ ഒട്ടകങ്ങൾ, അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിയാണല്ലോ, ഒട്ടകങ്ങൾ ഒരു സ്ഥലത്തുകൂടി പോകുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ ഇവിടെ ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ ആളുകളുടെ കാൽപ്പാടുകൾ ഒരു പ്രദേശത്ത് കാണുകയാണെങ്കിൽ, മണലിൽ കാണുകയാണെങ്കിൽ, ഇതിലൂടെ മനുഷ്യർ നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനൊരു പ്രയാസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാശികളുള്ള ആകാശവും അതേപോലെ തന്നെ മലകളും കുന്നുകളും അതിനിടയിലുള്ള ഇടയിലൂടെയുള്ള വഴികളും ഒക്കെ അടങ്ങിയ ഈ ഭൂമിയും അലയടിക്കുന്ന തിരമാലകൾ നിറഞ്ഞ സമുദ്രവും ഈ കാര്യങ്ങളൊക്കെ വളരെ താളപ്പിഴയില്ലാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നു എന്നത് കാണാനും കേൾക്കാനും അതേപോലെ തന്നെ നിയന്ത്രിക്കാനും കഴിവുള്ള യുക്തിമാനായ ഒരു സ്രഷ്ടാവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നില്ലേ എന്ന് അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് പറയുന്നു. അപ്പോൾ അഹ്കാമു അഖ്ലിയ എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിലൊക്കെ കടന്നു വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഈ ചർച്ചാ വിഷയമല്ല. അതേപോലെ തന്നെയാണ് അഹ്കാമു ആദിയ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിചയിച്ച് ശീലിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. വിത്തിട്ടാൽ മുളച്ചു വരുമെന്ന്, അതേപോലെ തന്നെ മഴയുണ്ടെങ്കിലേ സസ്യങ്ങൾ മുളക്കൂ എന്ന്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇന്ന വസ്തു കഴിച്ചാൽ ഇന്ന ഗുണമുണ്ടാകുമെന്ന്, ഇന്ന ദോഷങ്ങളുണ്ടാകുമെന്ന്, നമ്മൾ അത് പരിചയിച്ച് അത് ശീലിച്ചു പോന്നതാണ്. ആ ശീലിച്ചു പോന്നത് അതിന് അഹ്കാമു ആദിയ എന്നാ പറയുക. ഇത്തരം കാര്യങ്ങളല്ല നമ്മൾക്ക് മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാനുള്ളത്, മറിച്ച് മതഗ്രന്ഥങ്ങളിൽ അഹ്കാമു ശറഇയയാണ് ഉണ്ടാവുക. അതുതന്നെ അദ്ദേഹം പറയുന്നു, ഹറർതുഹു ലിയസീറ മൻ യഹ്ഫലുഹു. ഇത് ഞാൻ വളരെ കെട്ടിക്കൊടുക്കില്ലാതെ വളരെ സ്പഷ്ടമായി ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ആറ്റിക്കുറുക്കിയെടുത്ത, അവ്യക്തതകളില്ലാത്ത ഒരു ഗ്രന്ഥമാക്കിയിട്ടാണ് രചിച്ചിട്ടുള്ളത്. കാരണം അത് മനഃപ്പാഠമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥം മനഃപ്പാഠമാക്കിക്കഴിഞ്ഞാൽ മിംബൈനി അഖറാനിഹി നാബിഗ, അവൻ അത് മനഃപ്പാഠമാക്കുന്നതോടുകൂടി മറ്റുള്ളവരിൽ നിന്നവൻ ഉയർന്നവനായി, വിജ്ഞാനരംഗത്ത് തെളിച്ചം വന്നവനായി അവൻ മാറും, അവൻ ഉയരും എന്ന്. അതേപോലെ തന്നെ വയസ്തഈന ബിഹി ത്വാലിബുൽ മുബ്തദി, ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് വളരെ ചുരുക്ക ഗ്രന്ഥം എന്ന നിലക്ക് ഇത് വളരെയേറെ സഹായം ചെയ്യും. വല യസ്തഗ്നി അൻഹു അർറാഗിബുൽ മുൻതഹി, അതോടൊപ്പം തന്നെ ധാരാളം തെളിവുകൾ പഠിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകൾക്കും ചിലപ്പോൾ ഈ ഗ്രന്ഥം ഉപകാരപ്പെടും, അവർക്കും ഇത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എല്ലാം ഓരോ വിഷയത്തിലുമുള്ള തെളിവുകൾ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല വഖദ് ബയ്യൻതു ആഖിബ കുല്ലി ഹദീസിൻ മൻ അഖ്റജഹു മിനൽ അഇമ്മ, ഓരോ ഹദീസും അതാരാണ് എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, ഏത് ഗ്രന്ഥത്തിലാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലി ഇറാദത്തി നുസ്ഹിൽ ഉമ്മ, ആളുകൾക്ക് ഒരു നസീഹത്ത് എന്ന നിലക്കാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് വളരെ വലിയ ഒരു നസീഹത്താണല്ലോ. ഷെഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽഉസൈമീം പറയുന്നു, ഒരു ഗ്രന്ഥത്തിൽ ഒരു തെളിവായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിച്ചാൽ സാധാരണക്കാർ മനസ്സിലാക്കുക, അത് വായിക്കുന്നവൻ മനസ്സിലാക്കുക ഇത് ശരിയാണ് എന്നാണ്. പക്ഷേ അതിന് ദുർബലതയുണ്ടാകും. അത് ദുർബലമാണ് എന്ന്, അതിൻ്റെ സനദിൽ ഇന്ന ആളുണ്ട് എന്ന്, അത് തെളിവിന് സ്വീകരിക്കുന്നതാൻ പറ്റുമോ ഇല്ലേ എന്ന് വിശദീകരിക്കാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് അവിടെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഹദീസും ഇത് ഇന്നയാൾ ഉദ്ധരിച്ചതാണ് എന്ന്, അത് സ്വഹീഹാണ് എന്ന്, അത് ളഈഫാണ് എന്ന് വേർതിരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ, വേർതിരിക്കുന്ന രൂപത്തിൽ എഴുതുമ്പോൾ മാത്രമേ ആ ഗ്രന്ഥം കൊണ്ട്, ആ തെളിവുകൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഹദീസിൻ്റെ തെളിവുകൾ അതാര് എവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അത് പറയുന്ന ഒരു ശൈലി കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ റവാഹു സബ്അ, ഇത് ഏഴ് പേർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. ആ ഏഴ് പേർ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഇമാം അഹ്മദ്, രണ്ട് ഇമാം ബുഖാരി, മൂന്ന് മുസ്ലിം, നാല് അബൂദാവൂദ്, അഞ്ച് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി, ആറ് ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, ഏഴ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅ, ഈ പറയുന്ന ആളുകളെയാണ്. ഇവിടെ ഈ ഹദീസുകൾ പ്രധാനമായി ഒരു വിശ്വാസിയുടെ കർമ്മരംഗത്ത് വരുന്ന ഹദീസുകളെല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അധികവും അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അവിടെയൊക്കെ ഇമാം അഹ്മദിൻ്റെ ഗ്രന്ഥം പതിനായിരക്കണക്കിന് ഹദീസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ മുന്തിച്ചു പറഞ്ഞത്. മാത്രമല്ല ഇവരെക്കാളൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മുത്തഖദ്ദിം എന്ന് നമുക്ക് പറയാൻ പറ്റിയ, മരണം കൊണ്ട് ജീവിതം കൊണ്ട് ഇവരെക്കാളൊക്കെ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആൾ എന്ന നിലക്ക് ഇമാം അഹമ്മദിനെ മുന്തിച്ചു. അക്കൂട്ടത്തിൽ തന്നെ ഇമാം അഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്ക് പൊതുവിൽ നമ്മൾ ഇമാം എന്ന് ഉപയോഗിക്കുന്നത് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഇമാം എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇമാം അഹമ്മദ്, ഇമാം ഷാഫിഈ, ഇമാം അബുഹനീഫ, ഇമാം മാലിക് തുടങ്ങിയ ഇമാമുകൾ. കാരണം അവർക്ക് അവരുടെ അതേ അസലുകൾ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര രംഗത്ത് പിന്തുടരുന്ന ധാരാളം പണ്ഡിതന്മാരും അനുയായികളുമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇമാമുകൾ എന്ന് ഉപയോഗിക്കേണ്ടുന്നത് ഇതുപോലുള്ള ആളുകൾക്കാണ്. എന്നാൽ ചില ആളുകളൊക്കെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്ന് പറയും. അവർ ഇമാമുകൾ തന്നെയാണ്. പക്ഷേ ഇമാമുകൾ എന്ന് അവരെപ്പറ്റി പറയേണ്ടുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്ന സമയത്താണ് പൊതുവിൽ അവരെപ്പറ്റി ഇമാമുകൾ എന്ന് നമ്മൾ പറയേണ്ടുന്നത്. പൊതുവിൽ അവരെപ്പറ്റി ഇമാമുകൾ എന്ന് പറയേണ്ടുന്നത് ഹദീസിൻ്റെ വിഷയത്തിൽ അവർ ഇമാമുകളാണ്. എന്നാൽ മൊത്തത്തിൽ ഇമാമുകൾ എന്ന് പറയുമ്പോൾ ഫോളോവേഴ്സുള്ള ആളുകൾക്കാണ് ഇമാമുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആൾ എന്ന നിലയ്ക്ക് ഇമാം ഷാഫി അവരുടെ ഇമാമാണ് അദ്ദേഹം. അവരുടെ എന്നല്ലെങ്കിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഇമാമുകളുടെ കൂട്ടത്തിൽ ഒരു ഇമാമായി കണക്കാക്കുന്ന ആളാണ് അദ്ദേഹം. ആ നിലക്ക് മൊത്തത്തിൽ ഇമാം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടുന്നത് ഈ ഇമാം അഹമ്മദ് എന്ന ഇമാം അഹമ്മദിനേക്കാൾ കൂടുതൽ സഹീഹ് എന്ന വിഷയത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത്. സഹീഹ് മാത്രം ഉദ്ധരിച്ചു എന്ന നിലക്ക് അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത എന്ന നിലക്ക് ഇമാം ബുഖാരിക്കും പിന്നീട് ഇമാം മുസ്ലിമിനും ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഏഴ് പേർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏഴ് പേരാണ്. ചിലപ്പോൾ ആറ് പേർ എന്ന് പറഞ്ഞു. സിത്ത ഒബി സിത്ത, ഏഴ് പേർ അഥവാ അഹ്റജഹുസിത്ത അല്ലെങ്കിൽ റവാഹുസിത്ത എന്ന് പറഞ്ഞാൽ ഇതിൽ നേരത്തെ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇമാം അഹമ്മദ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള ആറ് പേർ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമദി, നസായി, ഇബ്നു മാജ ആറ് പേരായിരിക്കും. ഒബിൽ ഹംസ, ചിലപ്പോൾ നമ്മൾ അഹ്റജഹുൽ ഹംസ എന്ന് പറയും. അവിടെ ഉദ്ദേശിക്കുന്നത് ബുഖാരിയും മുസ്ലിമുമല്ലാത്ത ബാക്കി അസ്ഹാബു സുനനുൽ അർബഅ ഇമാം അഹമ്മദ്, ഈ അഞ്ച് പേരായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ അർബഅ വ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടും ഇതേ കാര്യം തന്നെ പറയാറുണ്ട്. മറ്റ് ചില സന്ദർഭത്തിൽ അഹ്റജഹുൽ അർബഅ എന്ന് പറയും. അഹ്റജഹു അൽ അർബഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇമാം അഹമ്മദും ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല, എന്നാൽ അസ്ഹാബു സുനനിൽ അർബഅ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്ന് പേർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഒബി സലാസ മൻ അദാഹും വ അദൽ അഖീർ, അഥവാ ബുഖാരിയില്ല, മുസ്ലിമില്ല, ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടില്ല, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടില്ല. മുത്തഫഖുൻ അലൈഹി എന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട് എന്നാണ് അതിനർത്ഥം. ചിലപ്പോൾ മറ്റുള്ള കിതാബിലുമുണ്ടാകുമെങ്കിലും എന്തു ചെയ്യും, അഹ്റജഹുൽ ബുഖാരി വ മുസ്ലിം എന്നോ അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്ന് മാത്രമോ പറഞ്ഞ് മറ്റാരും അതുദ്ധരിച്ചതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ പോകും. കാരണം ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ ഇല്ല എങ്കിലും ആ ഹദീസ് അത്രയും പവിത്രമാണ്, സ്വഹീഹാണ് എന്നാണ് അതിനർത്ഥമാക്കുന്നത്. ഇനി ഈ പറയുന്ന ഏഴ് ഗ്രന്ഥത്തിലും ഇല്ലാത്ത ഒരു തെളിവ്, അത് വളരെ കുറച്ചേ ഉണ്ടാകൂ. അങ്ങനെ ഒരു വിഷയം ബുഖാരിയിലുമില്ല, മുസ്ലിമിലുമില്ല, ഇമാം അഹമ്മദിൻ്റെ സുനനിലില്ല, മറ്റു നാല് ഗ്രന്ഥങ്ങളിലുമില്ല എങ്കിൽ ആ ഏത് ഗ്രന്ഥത്തിലാണോ അതുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഫഹുവ മുബയ്യനുൻ, ഞാനത് വിശദീകരിച്ച് തന്നെ ഇന്ന ആൾ ഇന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ശൈലി. ആ ഗ്രന്ഥത്തിന് വസമ്മയ്തുഹു ബുലൂഖൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കാരം എന്നാണ്. ബുലൂഖുൽ മറാം എന്നാണ്. ഓരോ വിഷയത്തിലും തെളിവുകൾ കണ്ടെത്തുക എന്നത് ഒരാളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് അവിടെ എത്തലാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും അവസാനമായി കൊണ്ടൊരു പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്താണ് പ്രാർത്ഥന? വല്ലാഹ അസ്അലു അല്ലാ യജ്അല മാ അലിംന അലൈനാ വബാല. അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്, ഞാനീ പഠിച്ച കാര്യങ്ങൾ, ഞാനീ ചെയ്ത കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് തന്നെ എതിരാകാതിരിക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ചോദിക്കുകയാണ്. അത് ചെറിയ ഒരു പ്രാർത്ഥനയല്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറയുന്നത്, വഹാദാ സുആലുൻ അലീമുൻ ജിദ്ദൻ. ഇത് വലിയ ഒരു ദുആയാണ്, ഒരു ചോദ്യമാണ്. എപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, നമ്മൾ പഠിച്ചത് നമുക്ക് തന്നെ ശിക്ഷയായിക്കൊണ്ട് കുറ്റമായിക്കൊണ്ട് വരുന്നത്? നമ്മൾ പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യാതിരിക്കുന്ന, അത് പ്രാവർത്തികമാക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ്. കാരണം നമുക്കെതിരെയുള്ള തെളിവ് നമ്മളുടെ കൈകളിൽ തന്നെ ഉണ്ടായി. നമ്മെ അടിക്കാനുള്ള വടി നാം തന്നെ കയ്യിൽ കരുതി. നമ്മെ വെട്ടാനുള്ള വാള് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായി. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടാകുന്നതിൽ നിന്ന് ഞാൻ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന അമലായിരിക്കണം നമ്മുടേത്. ഈ കാര്യങ്ങളൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലമാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ പഠിച്ച അറിവ് നമുക്ക് എതിരാകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ അല്ലിംന മാ യംഫഉന വംഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമാ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഇൽമ് വർദ്ധിപ്പിച്ചു തരാനും പഠിച്ച അറിവുകൊണ്ട് ഗുണം ലഭിക്കാനും ഗുണമുള്ള അറിവുകൾ വീണ്ടും വീണ്ടും പഠിക്കാനുമുള്ള അവസരത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. വ അൻ യർസുഖനൽ അമല ബിമാ യുർലീഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കുന്ന, പ്രീതി കാംക്ഷിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്നും ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥം ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം സമർപ്പിക്കുന്നത്. ഈ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഇത്രമാത്രം ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന, പണ്ഡിതന്മാർ അവലംബവും ആധാരവുമാക്കുന്ന ഒരു ഗ്രന്ഥമായി തീരും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സും ആ നല്ല നിയ്യത്തും അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം ലോകപ്രശസ്തമായി. ധാരാളം വിശദീകരണങ്ങൾ ഈ ഗ്രന്ഥത്തിന് പണ്ഡിതന്മാർ എഴുതി. ഇവിടെ നമ്മൾ ഈ ഗ്രന്ഥത്തിന് ആധുനികനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി എഴുതിയ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ക്ലാസുകൾ നമ്മൾ എടുക്കുന്നത്. അല്ലാഹു ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മാഷാ പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ബുലോ ഉൽ മറാം ഗ്രന്ഥപരിചയം നടത്തിയത് ഹംസ മദിനി.
5: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
6: Peace Radio. Tune to reality.

0: ആളുകളെ ജനക്ഷേമം പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ ജീവിത പ്രവൃത്തി പരിചയങ്ങൾ കൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള അബ്ദുൽ മുനീർ ചെറുവാടിയിൽ നിന്നുള്ള അദ്ദേഹത്തെയാണ് നമുക്ക് ജനക്ഷേമം പരിപാടിയിൽ പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ് അബ്ദുൽ മുനീർ. ആദ്യമായി അബ്ദുൽ മുനീർ സാഹിബിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും സ്ലാം.
0: സാറേ, നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ ഇങ്ങനെ ശ്രോതാക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് തോന്നുന്നു അബ്ദുൽ മുനീർ താങ്കളുടെ ജീവിതത്തിലെ പ്രവർത്തന മികവിൻ്റെ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതുപോലെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അപ്പം അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിൽ കൃഷിയുണ്ട്, മറ്റു പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ജീവിത സന്ദേശങ്ങളുണ്ട്, നമുക്കത് വെച്ച് തുടങ്ങാൻ തോന്നുന്നു. എന്ന് മുതലാണ് പിന്നെ ഒരു ലൈഫിൽ കുറച്ചുകൂടി ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയതും? എനിക്ക് തോന്നുന്നു മുമ്പത്തെ പല തങ്ങളുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ മുമ്പുള്ള പല കാര്യങ്ങൾ കേട്ട അടിസ്ഥാനത്തിൽ ഗൾഫ് എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഗൾഫ് കാലഘട്ടത്തെക്കുറിച്ചും അതിന് ശേഷമുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം, എന്നിട്ട് കൃഷിയിലേക്ക് വരാൻ തോന്നുന്നുണ്ട്. ഒന്ന് വീട് അതുപോലെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഒന്ന് പരിചയപ്പെടുത്തിയിൽ നിന്ന്.
1: ഓക്കെ, ഞാൻ എൻ്റെ പേര് അബ്ദുൽ മുനീർ, കൊടിയത്തൂർ പഞ്ചായത്തിൽ ചെറുവാടിയാണ് എൻ്റെ സ്ഥലം. ഞാൻ ചെറുവാടി അങ്ങാടി തന്നെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത്. ഭാര്യ, രണ്ട് കുട്ടികൾ, വലിയ മോള് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളായി, പേരക്കുട്ടികളൊക്കെ ആയിട്ട് അലഹമ്മദില്ല സുഖമായിട്ട് പോകുന്നു. രണ്ടാമത്തെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയറാണ്.
0: ഓക്കെ. അപ്പോൾ പിന്നെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ കൗതുകമുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞൊരു ജീവിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസം തിരഞ്ഞെടുത്തതും പ്രവാസത്തിന് ശേഷമുള്ളതും പ്രവാസാനന്തരവും ഒക്കെ നമുക്ക് പറയാനുണ്ടാവും. എപ്പോഴാണ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഒരു ഒരു തീരുമാനം എപ്പോഴായിരുന്നു?
1: അതിപ്പോൾ ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും ഏകദേശം 10-30 വർഷം മുമ്പ്, അന്നൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ഗൾഫിലേക്കാണ് പെട്ടെന്ന് പോവുക, 20 വയസ്സ് കഴിഞ്ഞാൽ വേഗം ഗൾഫിലേക്ക് പോകും, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ കുറേയൊക്കെ നാട്ടിൽ തന്നെ ജോലി എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പഠിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ 1988 എസ് എൽ സി കഴിഞ്ഞത്. അങ്ങനെ എസ് എൽ സി കഴിഞ്ഞു ITI പോയി, പിന്നെ ഞാൻ പ്ലംബിങ് കോഴ്സിന് പഠിച്ചു. അന്നൊക്കെ പ്ലംബിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയൊരു പരിചയമൊന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശത്തൊന്നും പരിചയമില്ല, അങ്ങനത്തെ ഒരു കോഴ്സാണ്. എന്നെ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ അഡ്വൈസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഒരു ശ്രീധരേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാൾ കാലിക്കട്ട് എയർപോർട്ടിൽ ജോലിക്കാരനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫയർ വിങ്ങിലായിരുന്നു അയാളെന്ന് തോന്നുന്നുണ്ട്, മരിച്ചുപോയി. അപ്പോൾ അയാളൊരു ദിവസം ഞാനും അമ്മയും ഇങ്ങനെ പോകുമ്പം എന്നെ കണ്ടപ്പം എന്നെ മോനെന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ 10 കഴിഞ്ഞിരിക്കുകയാണ്, 10 പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാൾ പറഞ്ഞ് ഇങ്ങനെ എങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞൊന്നു. നമ്മളെ നാട്ടിലൊന്നും ഈ പൈപ്പ് കാര്യം ചെയ്ത് ടൗണിലൊക്കെ കണ്ടില്ല, അപ്പോൾ ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്നത് ആ സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നല്ല സ്കോപ്പായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീധരേട്ടനെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കാരണം എന്നെ ഞാൻ ആ ജോലി പഠിച്ചാൽ ഇപ്പം 100% അല്ല 200% ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെ ചെന്നാലും നമുക്ക് ജോലിയുണ്ട്. നമ്മളൊരു ഫാമിലിക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ, പ്ലംബിങ് അതുപോലെ ഇലക്ട്രിക്കൽ, ഈ ജോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും നമ്മൾ പച്ചരി കൊടുക്കൂല, നാടൻ ഭാഷ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ JDTയിലായിരുന്നു എനിക്ക് കിട്ടിയത്. JDTയിൽ ഞാൻ കഴിഞ്ഞു, 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. പിന്നെ നാട്ടിലെ 1 വർഷം ഒരാളെ കൂടെ ട്രെയിനിങ് ഒക്കെ പഠിക്കാൻ പോയി, നേരെ ഗൾഫിൽ പോയി.
0: ഗൾഫിലേക്ക്
1: 93 ഞാൻ 93 ഡിസംബർ 13 എൻ്റെ ഓർമ്മ ഡേറ്റ് ബോംബെ വഴി അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ട് എത്തുന്നത് ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിനാണ് പോകുന്നത്. അപ്പോൾ അന്ന് ട്രാവൽസാരനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ തേങ്ങാട്ട് ട്രാവൽസ്, ആ ട്രാവൽസ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, പുളിക്കലസ് ഞങ്ങണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കൺസ്ട്രക്ഷൻ ആണോ എന്ന് ചോദിച്ചു ഞാൻ അയാളോട്. അപ്പോൾ ഒരു നമുക്ക് ഇതാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കി ഇങ്ങോട്ട് പോയി AC ഇരിക്കുമെന്ന് പറഞ്ഞു. അയാളുടെ ആ വാക്കും അർത്ഥവത്തായി. ഞാൻ ഗൾഫിലെത്തി, അതിന് ശേഷം ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി എന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ എൻ്റെ അറബിയാക്കി, AC ഇരിക്കേണ്ട ഇതിലേക്ക് എത്തിപ്പെട്ടു ഞാൻ. അപ്പം ഗൾഫിലെത്തി അന്ന് അങ്ങനെ സ്ട്രക്ചർ വർക്കില്ല ബിൽഡിങ്ങിലേക്ക് എത്തി. ഞാനും എൻ്റെ കൂടെ പുളിക്കലില്ല ഒരു കുഞ്ഞാപ്പൂന്ന് പേരില്ല ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പം ഈ അറബി ഭാഷ അല്ല കാണുന്നത്, നമുക്കത്ര അവർ നമ്മൾ കാണാത്ത വേറൊരു ചിത്രമാണല്ലോ. ഇവിടുന്ന് കാണുന്ന ഗൾഫല്ല അവിടെ എത്തുന്നത്, ഏത് പ്രവാസിയും

0: അവിടെ എത്തുമ്പോഴേ ആദ്യമായിട്ട് എത്തുമ്പോൾ ഗൾഫ് എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഒരു മകരി നമസ്കാര ശേഷമാണ് ഞങ്ങളവിടെ എത്തുന്നത്. അറബി ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവന്നു, ഓഫീസിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ രണ്ടാൾക്കാർ മലയാളം പറഞ്ഞിങ്ങനെ കേട്ട്. അപ്പോൾ കേട്ടപ്പോൾ പിന്നെ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പോൾ ഓല് ആ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ സിമെൻ്റ് ഇറക്കുകയാണ് കാണുന്നത് സൈറ്റിൽ. അപ്പോഴാണ് അവരാണ് മലയാളം, പാകിസ്ഥാനികളുണ്ട് അവരുടെ കൂടെ ജുബേട്ടെ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങ് സന്തോഷമായി. അപ്പോൾ അവരോട് ചോദിച്ചാൽ കണ്ണൂരിലെ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരപ്പം തന്നെ ഞങ്ങൾ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാർട്ടൂൺ കൊണ്ട് അല്ലെ ഈ ഹാർഡ് ബോർഡ് കൊണ്ടൊക്കെ തന്നെ മറച്ചിട്ട് മരത്തിൻ്റെ രണ്ട് പലകെട്ട് ഓളോ വീസ് അട്ടിവെച്ച കട്ടിലാണ് ആ റൂമിലുള്ളത്. അങ്ങനത്തെ ആ റൂമിലായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ നിന്നിരുന്നത്, ഒരു രണ്ട് മൂന്ന് മാസം തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് റൂമൊക്കെ അഫീൽ തന്നു. അപ്പോൾ അന്ന് ഞാൻ അന്ന് രാത്രി ഞാൻ കഴിച്ച ചോറ് ഞാൻ ജീവിതത്തിൽ മറക്കൂല. കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഞാൻ ഗൾഫിലേക്ക് വരുന്നത് വരെ വലിയ കുട്ടിയായ 20-21 വയസ്സും 2 മാസവും തോന്നുന്നു ഞാൻ പോകുമ്പോൾ. കാരണം 20 വയസ്സ് കഴിഞ്ഞാൽ കാത്തിക്കല ഗൾഫ് പോകാൻ. അപ്പോൾ ഉമ്മ വിളമ്പി തരണം, ഉമ്മ വിളമ്പി തരാൻ ചോറൊന്നുമില്ല. അങ്ങനെ ഒരു വാശിയായിരുന്നു എനിക്ക്, എന്താ അറിയില്ല അങ്ങനെ ഒരു വാശി. ഉമ്മക്ക് എന്തോ തലവേദന മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാക്കി എടുക്കാണ്, രാത്രി 2 വരെയൊക്കെ ചോറ് ഇന്നാതെക്കണ ഒരു വാശി
1: കാത്തിരിക്കും.
0: ആ കാത്തിക്ക അങ്ങനെ ഒരു എന്താ അങ്ങനെ തരുതായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ആണെങ്കിൽ വന്നപ്പോൾ എന്നെ വയറ് എന്തോ കട്ടായിട്ട് കറണ്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശിയായ ഭാസ്കരൻ ഉണ്ട്, ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. എനിക്ക് എൻ്റെ ജ്യേഷ്ഠ തുല്യനെ പോലെയാണ് ആ ഭാസ്കരൻ. അവനെ പറ്റി പറയുകയാണെങ്കിൽ 4-5 ദിവസം പറഞ്ഞാൽ തീരൂല, അത് വേറെ സ്റ്റോറിയൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനാണ് അവൻ. അപ്പോൾ അവന് പിന്നെ ചോറ് അവിടെ കറണ്ടില്ലായിട്ട് എണ്ണത്തിരി എണ്ണ ഒരു പാട്ടയിൽ എണ്ണ വെച്ചിട്ട് അതിൽ നിന്ന് തിരിട്ട് കത്തിച്ച ഒരു രീതിയിലാണ് വെളിച്ചം കിട്ടുന്നത് ഞങ്ങൾക്ക്. അപ്പം ചോറ് വിളമ്പി വെച്ച് എനിക്ക് പെട്ടെന്ന് ഉമ്മനോർമ്മയായി. ഉമ്മനെ ഓർമ്മയപ്പോൾ പിന്നെ പരിപ്പ് കറിയാണ്, പരിപ്പ് പാലക്കും പരിപ്പ് ഇട്ടി കറി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഉമ്മനെ ഓർമ്മ എനിക്ക് ചോറ് ഞാൻ കഴിയുന്നില്ല, ഉമ്മ വിളമ്പി തരണല്ലോ, അങ്ങനത്തെ രീതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഓർത്തപ്പം അങ്ങനെ ഇവന് എൻ്റെ കണ്ണിൽ ഒരു നോട്ടം നോക്കിയാണ്, ഇത് കഴിക്കാതെ എണീക്കാൻ പറ്റില്ല ഇവിടുന്ന് തന്നെ. അപ്പം എൻ്റെ മോളെ കുട്ടീനെപ്പോൾ ഞാൻ തീറ്റിക്കും പോലെയാണ് ഒന്നാൻ ഭക്ഷണം കഴിപ്പിച്ചത്. അപ്പോൾ ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഏതാ പറഞ്ഞാൽ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നില്ല. അങ്ങനെ ഈ ഭാസ്കരനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ എന്നെ എല്ലാം പഠിപ്പിച്ച അവനാണ്. അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു, പണി പഠിപ്പിച്ചു, എല്ലാം എല്ലാത്തിനും അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. ഇപ്പോഴും എൻ്റെ കൂടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന ഒരാളാണ്. എന്ത് കാര്യം ഞങ്ങൾ ഡെയിലി വിളിക്കാറൊക്കെ ഉണ്ടോ എന്നെ, അധികം എന്നും ഗുഡ് മോർണിംഗ് ഓനാക്കും, ഞാനങ്ങനെ തിരിച്ചയക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഓൻ ഗൾഫിലാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ അവിടെ പിറ്റേന്ന് കഫീലിനെ കണ്ട് ജോലിയൊക്കെ ആയി. അങ്ങനെ അയാളെ കൂടെ ഞാൻ ഒരു 10-12 വർഷത്തോളം അയാളെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ.
1: ഈ കഫീലിൻ്റെ
0: കൺസ്യൂമർ വർക്ക് തന്നെയാണ്. ഞാൻ പ്ലംബറായിട്ട് പോയി. പിന്നെ അവിടുത്തെ എല്ലാ പണിയും നോക്കുന്ന ആളായി മാറി ഞാൻ. പണിക്കാരെ നോക്കണം, അയാൾക്ക് ശീശ ഇട്ട് കൊടുക്കണം, ആ പണികളൊക്കെ കിട്ടി. അങ്ങനത്തെ പണികളൊക്കെ എന്നോട് ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ല ഇതിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അതിനിടയ്ക്ക് ഉമ്മക്ക് അസുഖമായിട്ട് ഒരു വെക്കേഷൻ വന്നു, ഉമ്മ മരിച്ചു. അതിനുശേഷം വീണ്ടും പോയി. പിന്നെ അയാൾ എന്നെ പുറത്തേക്ക് പണിക്ക് വിട്ടു. ഒരു 2 വർഷത്തോളം പുറത്ത് പണിയെടുത്ത് അങ്ങനെ വന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നതായിരുന്നു. പിന്നെ പിന്നെ വേറെ കഫീലിൻ്റെ കൂടെ പോയി. മൊത്തം 25 വർഷത്തോളം ഞാൻ സൗദി അറേബ്യയിൽ
1: ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ ഈ കൃഷിയിലേക്കുള്ളൊരു നാമ്പ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു തുടക്കം ഉണ്ടാവുന്നത് പ്രവാസത്തിൽ നടന്ന മുമ്പ് ഒരു ഇന്റർവ്യൂ.
0: അതെ അതെ. എന്താ വെച്ചാല് എന്റെ ഈ കഫീലിന് പിന്നെ റിയാദിൽ നിന്ന് 100 കിലോമീറ്റർ പടിഞ്ഞാറ് ഹുറൈമിലാറിന് ഒരു സ്ഥലമുണ്ട്, ഒരു പുരാതന നഗരമാണ് അവരെ. അവിടെ നല്ല അയാൾക്ക് ഏകദേശം 100-ൽ അധികം ഏക്കർ തോട്ടമുണ്ട്, കൃഷിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ അയാൾ പിന്നെ ഈത്തപ്പനുണ്ട്, ഈത്തപ്പഴം കാരക്ക കൃഷിയുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ അയാൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ബംഗാളികൾ പാകിസ്ഥാനിലൊക്കെ ആയിട്ട് പണിക്കാരൊക്കെ ഉണ്ട് അവിടെ, ആടുണ്ട്, എല്ലാം കൂടി ആയിട്ട് കൃഷിയുണ്ട് അവിടെ. അപ്പോൾ ഇതിലേക്ക് പിന്നെ എനിക്ക് പൊതുവേ എന്താ അറിയില്ല, എൻ്റെ വീട്ടിൽ ജ്യേഷ്ഠനോ പോലെ ആർക്കും വലിയ കൃഷിയോട് താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു.
1: ഉപ്പ കൃഷി താല്പര്യമുള്ള ആളായിരുന്നു, ജ്യേഷ്ഠനും താല്പര്യമുണ്ടല്ലോ.
0: അങ്ങനെ ഓൻ ഗൾഫ് പോയി, അങ്ങനെ കഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് അധികം സ്ഥലം ഒന്നുമില്ല, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. വാപ്പ പാളയം മാർക്കറ്റിൽ തന്നെ വാപ്പക്ക് ജോലി, വളരെ ചെറുപ്പത്തിലെ വാപ്പ പാളയം മാർക്കറ്റിൽ ജോലിക്ക് പോയതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ വാപ്പ ഞങ്ങൾ കാണലാകെ ഞായറാഴ്ച മാത്രമാണ് ഞങ്ങൾ മക്കൾ കാണൽ. ശനിയാഴ്ച രാത്രി വരും, പിന്നെ വാപ്പ പിന്നെ തിങ്കളാഴ്ച രാവിലെ പോവുകയും ചെയ്യും. ഞായറാഴ്ച മാത്രമേ മദ്രസീസിൻ്റെ വാപ്പനെ കാണുകയുള്ളൂ. അങ്ങനെ ഉണ്ട്. പിന്നെ എല്ലാം ഉമ്മനായിരുന്നു. അപ്പോൾ വാപ്പ വീട്ടിൽ കുറച്ച് വാഴ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും, അങ്ങനെ ഒരു ഇതുണ്ട്. വാപ്പക്ക് കൃഷീൻ്റെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു വാപ്പ. വാപ്പ മരിച്ചിട്ട് ഏകദേശം 19 വർഷത്തോളമായി. അങ്ങനെ പിന്നെ വാപ്പ കൃഷീൻ്റെ അത് വാപ്പയിലൂടെയാണ് എനിക്ക് വന്നത് എനിക്ക് തോന്നുക. അപ്പോൾ ഇവിടെ പിന്നെ കഫീലിൻ്റെ കൃഷികൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവിടെ എത്തിയപ്പം. പിന്നെ അവിടെ കൊണ്ടുപോയത് എന്താ വെച്ചാൽ, തോട്ടപ്പണിക്കല്ല അവിടെ ആവശ്യമായ ഇറിഗേഷൻ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്.
1: അത് ഈ പ്ലംബിംഗ് ആയിട്ട് അവിടെ അങ്ങനെ അപ്പം ആ സമയത്ത്
0: അല്ല, പമ്പിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ സംവിധാനം കണക്ടഡ് ആണല്ലോ. അപ്പൊ പൈപ്പ് ലൈനുകൾ ഇടുക, അങ്ങനെ സംഗതികൾക്ക് വേണ്ടി. പിന്നെ ഇയാൾക്ക് അറിയാം, ചിലപ്പോൾ അയാൾ തന്നെ കൂടെ ഹെൽപ്പറായി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അയാള്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നമ്മൾ വലിയ സിസ്റ്റമാണ് അവിടെ ഉണ്ടാകുക. വലിയ മോട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് ഏക്കറണക്കിന് സ്ഥലത്ത് ഒന്നായിട്ട് നനക്കുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്, സ്പ്രിംഗ്ലർ, ഡ്രിപ്പിന്റെ
1: സാധനങ്ങൾ. ഇപ്പോൾ
0: അവർക്ക് ഇപ്പോൾ ഇടപ്പായിട്ടുള്ളൂ. അവിടെ ഒരു 10-20 വർഷം മുമ്പാണ് അത് ചെയ്ത്. ഞാൻ അത്യാണ് ഈ സംഗതിക്ക് ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചാണ് അങ്ങനെ ഉണ്ടാവല്. ഫസ്റ്റ് കാണുന്നത് പക്ഷെ കാണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അവിടെ ഉള്ള ആളുകൾ നമുക്ക് എല്ലാണ്ട് വിട്ടുവരും അറിയില്ലെങ്കിലും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ 5-6 കൊല്ലം മുമ്പ് എന്റെ ഒരു ബന്ധു സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ചെന്ന്, ഹൗസ് ഡ്രൈവറായിട്ട് ചെന്ന്, ഇവന് ഓട്ടോ ഷോടി ഓട്ടിയില്ല ഇവിടുന്ന്, ഇവിടെ ഓടിയ ലൈസൻസ് അടിച്ചിട്ടുണ്ട്. അറബി വണ്ടി കൊടുത്തു, ഇവൻ അറിയില്ലാന്ന് അറിഞ്ഞപ്പോഴും തൽക്കാലം 3-2 ദിവസം ഓട്ടിയാണ്. ഇവന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഈ ഡ്രൈവർ അപ്പുറം വിടുകയാണ്. അതായിരിക്കും നമുക്ക് ആർക്കും കിട്ടുമോ? ഞാൻ കണ്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ. ഇപ്പൊ നല്ല ഡ്രൈവറായിട്ടോ അല്ലെ പറയാ. അപ്പൊ അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ ചെയ്യാൻ നമുക്ക് ധൈര്യം തരും അവർ. ഞാൻ എന്റെ അനുഭവത്തിൽ എന്റെ അറബിന്റെ ഒരു സുഹൃത്തിന്റെ വർക്ക് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അയാൾ പിന്നെ മെയിൻ്റെനൻസ് വർക്കുകൾക്കൊക്കെ പോകും. അപ്പൊ അയാളെടുത്തു നിന്ന് കുറെ ഇംഗ്ലീഷ് ഞാൻ പഠിച്ച അയാളെടുത്തുനിന്ന് സംസാരിക്കും. അയാളിനോട് ഇംഗ്ലീഷ് പറയും, ഞാൻ അങ്ങോട്ടും പറയും. അപ്പൊ ഇങ്ങനെ പഠിക്കും. അയാൾ ബി ബി സി ഒക്കെ ഇട്ട് കിടന്ന ഡിസ്കഷൻ ഒക്കെ ചെയ്യും. അപ്പോൾ അയാളെടുത്താൽ മരിച്ചു. അയാളെ മോനായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ട് ഇപ്പോഴും. എന്നോട് ഒരു ദിവസം ഞാൻ ഈദ് പാർക്ക് പറഞ്ഞപ്പോൾ ബാപ്പക്ക് ഈദ് പാർക്ക് പറഞ്ഞപ്പോൾ ബാപ്പ മരിച്ചു കഴിഞ്ഞ ആഴ്ച എന്ന് എന്നോട് പറഞ്ഞു. അയാൾ ഞാൻ ഭയങ്കര ആത്മബന്ധമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇത് ബന്ധമായിരുന്നു ആളായിട്ട്. അപ്പോൾ അയാളിലൂടെ അയാളെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അയാളൊരു ദിവസം എന്നോട് പറഞ്ഞു, ഇജെന്തോ എനിക്ക് ഇങ്ങോട്ട് തരണോ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാളെ എന്നെ കുറെ പണി പഠിപ്പിച്ചിട്ട് ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്. തമാശയിൽ ഇങ്ങനെ പറയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു അയാള്. അപ്പൊ ഏതായാലും എന്റെ കഫീലിന്റെ തോട്ടത്തിൽ വലിയ വലിയ കുഴൽക്കിണറുകളൊക്കെ ഉണ്ട്. ഒരു 150-200 മീറ്റർ ഒക്കെ ആഴത്തിലുള്ള
1: കുഴൽക്കിണറുകൾ.
0: ഈ കുഴൽക്കിണറൊക്കെ മേലോട്ട് ഡാമേജ് ആയിട്ടെങ്കിൽ പൊക്കാനൊക്കെ ഞങ്ങൾ 2 ദിവസം കൊടുക്കും. രാത്രിയാണ് പണിയെടുക്കാം. വെറും വെയിലാവുമ്പോൾ പിന്നെ രാത്രിയാണ് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെ വെഞ്ച് ഉപയോഗിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചെയിൻ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ പൊക്കിയെടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യും. വലിയൊരു അത്ഭുതം എന്താ വെച്ചാൽ ആ 200 മീറ്റർ ആഴമുള്ള ആ കിണറിന്റെ തൊട്ടടുത്ത് അയാളൊരു കിണർ കുത്തിച്ചിന്. 5 മീറ്റർ ചതുരത്തിലുള്ള ഒരു കിണർ, അത് 35 മീറ്ററിലെ വെള്ളം കണ്ട്. നിറയെ വെള്ളമുണ്ട്, അങ്ങനെ നല്ലോണം വെള്ളമുണ്ട് അതില്.
1: ഈ കോൽക്കിണർ
0: 200 മീറ്റർ, അതിന്റെ ഒരു 2-3 മീറ്റർ പുറത്ത് അത് കുത്തിയത്. ഞാൻ കുത്തണമെന്ന് ഞാനവിടെ ഉണ്ട്. ഞാൻ എല്ലാ മെത്താണ് കണ്ടത്. പാകിസ്ഥാനികൾക്കാർ കരാറ് കൊടുത്തായിരുന്നു. അവര് അവരെ മണ്ണ് കയറ്റുന്നത് പോലെ വണ്ടീന്റെ ബാക്കിൽ കൊട്ടാന്റെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ദാറ്റ് സെന്ററിന്റെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിട്ട് ചെയ്യുന്നവര്. ആ വർക്കുകളൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അപ്പോൾ കൃഷിയിൽ എനിക്ക് താല്പര്യം അങ്ങനെ തോന്നി. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടുവൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിയൊക്കെ നടുമ്പോൾ ഞാൻ കൂടി കൊടുക്കും. ഓലപ്പൊന്നൊക്കെ വളരെയധികം ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ
1: പ്രധാന കൃഷി ഒന്ന് ഈത്തപ്പഴം, മുന്തിരി,
0: പിന്നെ അത്തി ഒക്കെ കുറേശ്ശെ അയാളെ ആവശ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച് നട്ട് ഒരു തവണ അയാൾ കുറച്ച് ഏരിയ അയാൾ ഡെവലപ്പ് ചെയ്തിട്ട് ജെ സി ബി കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തി ലെവലാക്കിയൊക്കെ ഓറഞ്ച് നട്ടു. ആ ഓറഞ്ച് മരത്തുമേല് പിറ്റത്തെ വർഷം തന്നെ അത്യാവശ്യം കായണ്ടായി. അപ്പൊ നമ്മളൊരു സന്തോഷമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഓറഞ്ച് മേലെ ഇങ്ങനെ കായണ്ടാവുമ്പോ ഇയാളിത് പകുതി മൂപ്പായപ്പോ ഇതൊക്കെ പറിച്ചെടുക്കാനി ബംഗാളിനോട്
1: പറിച്ചെടുക്കാൻ.
0: ആ പറിച്ചു ഒഴിവാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത മജ്നുവാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ മാഫി മജ്നു എന്ന് പറഞ്ഞോളൂ. അടിച്ച് കണ്ടുകൊണ്ടി അടുത്ത കൊല്ലം നെക്സ്റ്റ് ഇയർ കണ്ടുകൊണ്ടി കായിൻ്റെയാണ് പറഞ്ഞു. അത് ആ പറഞ്ഞ വളരെ സത്യമായിരുന്നു. നല്ലോണം കായ് പിറ്റത്തെ വർഷം ഉണ്ടായി. നല്ലോണം മറ്റേ ആ മഞ്ഞ എന്താ മുസമ്പി പോലത്തെ ഓറഞ്ചിന്റെ ആ സാധനം നല്ലോണം കായ ഉണ്ടായി. അപ്പൊ അയിമന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ സാധാരണ നമുക്ക് ആരംഭത്തിലൊരു ഒരു ഒരു മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ മൂക്കാൻ കാത്തുക്കും, നമ്മൾ പൈക്കാൻ കാത്തുക്കും. അപ്പൊ ഞാൻ പല ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മളത് പകുതി മൂപ്പാവുമ്പം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. പിന്നെ ഫുള്ള് മൂപ്പാ നിക്കണ്ടില്ല എന്നാ. ചില ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചാൽ പൂക്കല എന്നുള്ളതാണ്, ആ ഇടിത്താണ് പൂക്കല എന്നുള്ളത് മാവൊക്കെ മൂത്തിണ്ടെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഉണ്ടായാൽ നല്ലോണം നമുക്ക് വിളവ് കിട്ടുന്ന
1: അഭിപ്രായം.
0: അത് എന്റെ ഒരു അനുഭവമാണ്. ഞാൻ കൃഷി കാര്യങ്ങൾ
1: അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്,
0: ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ ബഡ് ചെയ്ത തൈകൾക്കൊക്കെ ആണല്ലോ പെട്ടെന്ന് പൂവുണ്ടാണ്. അങ്ങനെ അവിടെ ചെയ്ത അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഞാന് ഒരു 25 വർഷമാണ് മൊത്തം എന്റെ ഗൾഫിൽ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്ത് പിന്നെ നാട്ടിലെത്തി.
1: അപ്പൊ അവിടുന്നാണ് കൃഷിയിലേക്കുള്ള കുറച്ചുകൂടി പിന്നെ കുറെ കാര്യങ്ങൾ അവിടുത്തെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു.
0: അതെ അതെ,
1: മനസ്സിലാക്കി.
0: പിന്നെ ഞാൻ അയാളത്തെ ഒരു 15 വർഷത്തോളം ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ അയാളത്തിൽ നിന്ന് പോകുന്ന പിന്നെ ഫ്രീ വിസ ആയിട്ട് പിന്നെ പുതിയ കഫീലിന്റെ അടുത്തേക്ക് പോയി. പുതിയ കഫീലിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പലപ്പോഴും ആ ഭാഗത്ത് ഈ ഭാസ്കരൻ തന്നെ സുഹൃത്ത് അവിടെയാണുള്ളത്. ഓൻ റിയാദിലേക്ക് വരുമ്പോൾ ഓനൊപ്പം അങ്ങോട്ട് പോകും. ഞാൻ അവിടെ പോകും. അപ്പൊ ഞാൻ അവിടെ പിന്നെ കണ്ട നമ്മളവിടെ ഒന്നും കാണാത്തൊരു തോട്ടം കണ്ട ഞാൻ അവിടെ. അതായത് ഈ മുരിങ്ങന്റെ തോട്ടം, നിറയെ പൂത്ത് നിൽക്കുന്ന മുരിങ്ങ. ഒരു 2-2.5 മീറ്റർ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഒരു 4 ഏക്കറിലധികം ഉണ്ട് തന്നെ തോട്ടം. മുരിങ്ങ കൃഷി. ഇപ്പം സൗദി അറേബ്യയിൽ മുരിങ്ങ നല്ലോണം കൃഷി ചെയ്യുന്നുണ്ട്. മുരിങ്ങൻ്റെ പൂവ്, ഇല, മുരിങ്ങൻ്റെ
1: പാക്ടർ,
0: ചായ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് പോലും അവിടെ.
1: ഇവിടെ മുരിങ്ങ കായ ഉണ്ടാവുന്ന മുരിങ്ങയാണോ സാധാ മുരിങ്ങ?
0: അത് അവിടെ പൂവ് തന്നെ അങ്ങനെ ഉണക്കുന്നതാണ് ഞാൻ. കായ അവര് കഴിക്കാറില്ല, നമ്മളാണ് കഴിക്കുന്നത്. മുരിങ്ങൻ്റെ കായ കണ്ടത് അവർ കഴിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ പറ്റി കൂടുതൽ. നമ്മളിപ്പോൾ മുരിങ്ങൻ്റെ പല പ്രൊഡക്റ്റുകളും ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇല മിക്സ് ചെയ്ത് പുട്ടുപൊടിയൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇറക്കുന്ന കാര്യങ്ങൾ.
1: അപ്പൊ അതിൽ പിന്നെ വേറെ പ്രവാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രോതാക്കൾ കൂടി ഒന്നും ഒരു കൗതുകം ഉണ്ടാവുന്നൊരു ഒരു സംഭവം കൂടി പറയാൻ തോന്നുന്നുണ്ട്. കാരണം പ്രവാസത്തിൽ ഈ ഇതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളൊരു കാർഷികം ടൗണുകളിലല്ലോ, ഉള്ളിലാണല്ലോ. അപ്പോൾ ഈ ഒരു ഈ മസറകളിൽ അവിടെയുള്ള കൃഷികൾ, അവിടുത്തെ എക്സ്പീരിയൻസ്, അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ?
0: അതിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മസറ ഏരിയ എന്ന് പറഞ്ഞാൽ പൊതുവേ മസറ എന്ന് പറഞ്ഞാൽ മസറ മീൻസ് തോട്ടം.
1: തോട്ടം.
0: അപ്പോൾ മസറയിൽ പണിക്ക് പോകാൻ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഒരു സംഭവം പേടിയാണ്. മസറപ്പണിക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. സത്യത്തിൽ ഒരു വൈക്ക് ആലോചിക്കുമ്പോൾ മസറപ്പണി പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണിയാണ്. പക്ഷേ അറബിൻ്റെ സ്വഭാവം പോലെ നിൽക്കുക. അപ്പോൾ അവിടെ എൻ്റെ അറബി വല്ലാതെ ഒന്നും ഒച്ചും പണിയൊന്നുമില്ല. ഒപ്പം ഒരു കാര്യം ഏൽപ്പിച്ച് ആട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവമാണല്ലോ. ഇപ്പോൾ ഒരു ഒരാൾക്കാർക്ക് പിന്നെ ഈത്തപ്പനെ തടം തുറക്കാൻ ഏൽപ്പിച്ച ഓല ആ പണി എടുത്തോളും. ഇപ്പോൾ കുറച്ചാളുകളെ ആടുണ്ട്, ആടിനൊക്കെ ഏൽപ്പിച്ച അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനി ഞാനു ഒരു ശവൽ പിന്നെ ജെ സി ബി ഓപ്പറേറ്റർ ഒരു പാകിസ്ഥാനി ഉണ്ട്. ഓനായിരുന്നു ആടിനെ നോക്കല്. അപ്പോൾ ഓൻ ആടിനെ നോക്കും. ആടിൻ്റെ വെച്ചാൽ ആടിന് കൂട്ടിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് തീറ്റക്ക്. ഞാൻ കണ്ടൊരു കാര്യം അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. നമ്മളിത് ആടിന് കുറേ ആടുകളൊന്നും കണ്ടില്ലല്ലോ. നമ്മളെ വരെ ഒന്നോ രണ്ടോ ആടൊക്കെ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ ഓന് അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ ഈട്ടിലെ പ്രധാന ഭക്ഷണം പുല്ല് കട്ടാക്കിയ പുല്ല് വാങ്ങാൻ കിട്ടും. പച്ച പുല്ല് കട്ടാക്കിയിട്ട് വരുന്ന ഇത് അവിടെ വാങ്ങാൻ കിട്ടും. അത് പിന്നെ ഗോതമ്പ് കുത്താത്ത ഗോതമ്പ് പൊതിർത്തി കൊടുക്കും. അപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് ഗോതമ്പ് പൊതിർത്തിട്ട് ഇതാണ് കാണിച്ചു കൊടുത്താൽ ആട് സെഫ് സഫായിട്ട് ഇറങ്ങും കൂട്ടുന്നു. അല്ലെങ്കിൽ ഇറങ്ങൂല,
1: തീറ്റിച്ച്
0: കൊണ്ടുപോകാൻ തീറ്റാൻ വേണ്ടി മരുഭൂമിയിൽ ഇങ്ങനെ ചെറിയ പുല്ലിന്നാണ് കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ അതിന്റെ പുറത്തല്ല. ഓനെ ഓനെ കാണിക്കണേ കണ്ടു. എനിക്ക് അത്ഭുതമായി പോയി. അതെന്ത് ഈസി ആയിട്ട് അവർ വരുന്ന ഒരാൾ വളർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് കണ്ടു ഞാൻ. അപ്പോൾ ആ പാകിസ്ഥാനി ആയിട്ട് ഞാൻ പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ അവിടുത്തെ പണിക്കാരായിട്ടൊക്കെ. ഞാനൊരു 10-15 വർഷം അവിടെ നിന്ന് പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-8 വർഷത്തിന് ശേഷമായിരിക്കും ആ ഭാഗത്ത് പിന്നെ ഓനെ കാണാൻ പോകുന്നത്.
1: അല്ല, വേറെ ആവശ്യത്തിന് പോയപ്പോൾ
0: ഭാസ്കറിന്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഭാസ്കറിന്റെ കെറോപ്പിൽ ആടെ ഒരു വീടിന്റെ വർക്ക് കിട്ടി. ഞാൻ പ്രീവിയസ് ആണല്ലോ. അപ്പൊ എനിക്ക് ഇലക്ട്രിക്കൽ പമ്പിംഗ് വർക്കുകളുണ്ട്. ഓന്റെ കെറോപ്പിൽ വർക്ക് വന്നപ്പോൾ ഞാൻ ഏകദേശം അവിടെ ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ പഴയ ആൾക്കാരെ കാണാറിഞ്ഞായിട്ട് ഇങ്ങനെ ഓൻ്റെ ദിവസം വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ
1: ഇതിപ്പോ സൗദിയിലല്ലേ
0: സംഭവം? ആ സൗദിയിൽ അറിയാം, അതിൽ ഹുറൈമില്ല എന്നാണ് സ്ഥലം.
1: ഹുറൈമില്ല.
0: അവിടെ ഞാൻ പിന്നെ പോയി. പിന്നെ പാകിസ്ഥാനിന്റെ അത്ലസ് എന്ന് പറയുന്ന പേര് അത്ലസ്. അങ്ങനെ പേര് നമ്മളെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഏതായാലും തടിച്ച വെള്ളമൊക്കെ എപ്പോഴും. അപ്പോൾ ഓനെ പോയപ്പോൾ ഓന് ജെ സി ബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൻ മെയിൻ ആടിനോക്കലും തോട്ടം ഫുള്ള് ഓൻ്റെ കയ്യിലാണ് പിള്ളേ ഇയാളെ. ഓൻ നോക്കി കൊണ്ടെടുക്കലാണ്. ഈ തപ്പായൊക്കെ ഓൻ തന്നെ ബംഗാളി കൊണ്ട് വിളവെടുക്കുന്നു. ഓൻ കൊണ്ടുപോയി വിൽക്കണ് കിട്ടിയാൽ വീതം അഭിനു കൊടുക്കും. അങ്ങനെ ആവശ്യം. അപ്പോൾ ഞാൻ പോയപ്പോൾ നല്ല ചാറ്റൽമാരുണ്ട്. അപ്പോൾ ഓനവിടെ പുറത്തുണ്ട്. അപ്പോൾ ഓനോട് മുനിർഭായി പറഞ്ഞ സ്ഥലം എന്നെ കെട്ടി വിളിച്ച് ആ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഓന് ഒന്നുമില്ല, അത് ചള്ളിയായിട്ട് എന്നോ അലക്കിയ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അപ്പോൾ കെട്ടി
1: വിളിച്ച് ചോദിക്കട്ടെ, അവർക്ക് ഇപ്പൊ വേണമെങ്കിൽ നല്ല രൂപത്തിൽ നല്ല ഡ്രസ്സ് കിട്ടും നിന്നൂടെ
0: നിക്കാം. പക്ഷെ ഓനൊക്കെ അങ്ങനൊക്കെ മതി എന്നുള്ള രീതിയിൽ ഒരു പുറത്തോട്ട് പോകുന്നൊന്നുമില്ല. ആടെങ്ങനെ കഴിഞ്ഞു വിടുകയാണ്, ആടുകളെ പോലെ ഓനും കഴിയുന്നു. അങ്ങനെ ഞങ്ങളെ ഞാനുള്ള സമയത്ത് ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനെ പറ്റിയൊരു കഥ പറയാണ്. അതിന്റെ ഫസ്റ്റിൽ ആ ഭാഗത്ത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് ഒരു 10-50 ഏക്കറോളം ഒരു ഭൂമി. അതിലൊരു ഞങ്ങൾക്ക് ആദ്യം വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം, പിന്നെ പണിക്കാർക്ക് നിൽക്കാനുള്ള ഷെഡും ഉണ്ടാക്കണം. അപ്പോൾ ആ വാട്ടർ ടാങ്കിന്റെ വർക്കിനന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പൈപ്പിടാനൊക്കെ. അപ്പൊ കോൺക്രീറ്റ് കുഴക്കാനൊക്കെ വെറുതെ കണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൂടി കൊടുത്തിരുന്നു. നമ്മള് ചവലുകൊണ്ടാണ് കുഴക്കുന്നത്, മെഷീനിലല്ല. ചവൽ മീൻസ് എന്താ പറയാ, അവിടെ ക്രേക്കോ കൊടുത്തു. ഞാൻ കൂടി കൊടുത്തു. അപ്പൊ പിന്നെ അന്ന് എന്റെ പെങ്ങളെ കല്യാണമായിരുന്നു ഇവിടെ നാട്ടില്. എന്റെ നേരെ മൂത്ത പെങ്ങളായിരുന്നു. അപ്പൊ നമ്മളവിടെ ഇത് കുഴക്കാണല്ലോ. അപ്പൊ എന്നോട് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ചെക്കൻ കണ്ണൂരിലെ ഈ ഭാസ്കറിന്റെ കൂടെ വേറെ ആള് തലശ്ശേരിക്കാരന്, ചെക്കന്റെ വീട്ടിൽ ബിരിയാണി വെക്കും, ചെക്കൻ ഇവിടെ കോൺക്രീറ്റ് വെക്കണ് പറഞ്ഞു. എനിക്ക് ആകെ വിഷമായി പറഞ്ഞു ഓനും കുടുങ്ങി. അങ്ങനെയുണ്ടല്ലോ, നമ്മള് കോൺക്രീറ്റ് കുഴക്കുമ്പോ വീട്ടിൽ ബിരിയാണി വെക്കാന്നില്ല ഒരു സീന് വന്നപ്പോ ഭയങ്കര വിഷമായി. ഓനും പറയണ്ടില്ലെന്നായി. ഞാനൊക്കെ അന്ന് പണി കഴിഞ്ഞാൽ ഞങ്ങൾ ഉഷാറായിട്ട് മന്തിയൊക്കെ വാങ്ങിട്ട് തിന്ന് ഒന്ന് ആഘോഷിച്ച് പിന്നെ ഞങ്ങള് അതൊരു ചെയ്ത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അതിലാണ് ഈ അത്ലസ് താമസമുള്ളത്. അതിന്റെ പുറത്ത് ആടുകളുണ്ട്. പിന്നെ കഫീലിന്റെ വേസ്റ്റ് സാധനം കൊണ്ടുവരുന്ന ഈ ആടുണ്ട്, ഈ കേടുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ നല്ല മഴയുണ്ട് ഇങ്ങനെ ചാറ്റൽ മഴ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് അവനെ കണ്ടപ്പോൾ തന്നെ ചായ അടിക്കാറിനെയായിട്ട് അവനെ അടുക്ക അവൻ്റെ എന്നോട് ചേർന്നില്ല. അവൻ്റെ റൂമിൽ തന്നെ ചായ ഉണ്ടാക്കൽ തിന്നലൊക്കെ അവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ. അതിൽ തന്നെയാണ് അവൻ്റെ ടോയ്ലറ്റൊക്കെ. അപ്പോൾ ഓൻ്റെ റൂമിൽ രണ്ട് മൂന്ന് ബെഡൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പം ഇപ്പം മാത്രമേ ഉള്ളൂ. ഒരു ബെഡ് വന്നുണ്ട് ഒരു പട്ടി എണീറ്റ് പോകുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് അവനോട് ഒരാളിരുന്നു, അതിൻ്റെ ദോസ്താണ് എൻ്റെ വീക്കാണ് പറഞ്ഞ്. അപ്പോൾ ഓൻ്റെ അടുത്ത് ആ പട്ടി പ്രസവിച്ചെടുക്കാനാണ് അവിടെ.
1: ശരി.
0: അപ്പോൾ ഓനോ ഈ ഇതൊക്കെ ഒരു ഇതിൽ ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥ കണ്ടു. ആയിപ്പോയാണ് സ്വാഭാവിക വല്ലാത്തൊരു സീനായിപ്പോ എന്റെ മനസ്സിൽ. ഇപ്പോ ഇപ്പോഴുണ്ട് ആ സീൻ ഇങ്ങനെ.
1: പക്ഷെ അവരിപ്പോ ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കൊന്നും പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ടാണ് മസറയിൽ അങ്ങനെ ആയി പോണത്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത് അങ്ങനത്തെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അങ്ങനെ തന്നെ
0: അങ്ങനത്തെ കഴിയാം. ഓൻ ചിലപ്പോ അവിടെ അതോ റൂറൽ ഏരിയയിലെ ആളായിരിക്കാം. ഞങ്ങളെ കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ പറഞ്ഞാല് നമ്മള് വെള്ളിയാഴ്ച അന്ന് അവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്താണ് സിറ്റി ഉള്ളത്. അപ്പൊ കുബൂസൊക്കെ ആഴ്ചയിലൊക്കെ ഒന്നിച്ചാ വാങ്ങാം. ഒന്നിച്ച് വാങ്ങിയിട്ട് ഫ്രീസറിലവിടെ വെച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ചൂടാക്കി തിന്നു. പിന്നെ റിയാദിലാകുമ്പോൾ അന്നാന്ന് താഴത്ത് പോയി ആയിട്ട് കട പോയി വാങ്ങിയാൽ മതി, അവിടെ നിന്ന് നടക്കൂലല്ലോ. അങ്ങനെ ഒരു ഇതാണ് ഉണ്ടായിരുന്നത് അന്ന് ഞങ്ങൾക്ക്.
1: അപ്പോ ഏതായിരുന്നാലും പിന്നെ ഗൾഫിൽ ഉള്ള അനുഭവങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പിന്നെ
0: ഒരുപാട് അങ്ങനെ പറയുമ്പോ ഓരോന്ന് ഓർമ്മയിൽ വരുന്നിങ്ങനെ പറയണ.
1: ഓക്കെ. പിന്നെ അപ്പൊ അതില് അവിടുന്ന് പിന്നെ പ്രവാസം ഒഴിവാക്കണത് പിന്നെ അതിന്റെ ഇടക്ക് പോയപ്പോഴാണ് അവൻ കാണാൻ പോയത്, ജസ്റ്റ് കണ്ട് തിരിച്ചു പോകുന്നത് മാത്രം അല്ലേ? അന്ന് അവിടെ നിന്നിട്ടൊന്നുമില്ലല്ലോ തിരിച്ചു
0: പോയാൽ. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ചെയ്ത് പിന്നെ ഞാൻ താമസം റിയാദിലെ റൗദയിലായിരുന്നു. റൗദാർന്ന എക്സിറ്റ് 3 റൗദാർന്ന സ്ഥലം ഉണ്ട് അവിടെ.
1: ശരി. ഇതിവിടുന്ന് ഈ മസറയിലേക്ക് എത്ര കിലോമീറ്റർ?
0: 100 കിലോമീറ്റർ. റിയാദ്
1: 100 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. ഓ ശരി. ഓക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ പിന്നെ തിരിച്ചു പോന്നു?
0: ആ ഞാൻ കുറച്ചു കാലം നിന്നു. പിന്നെ ഞാൻ എന്നെ സ്വന്തമായിട്ട് വർക്കുകൾ കരാറെടുത്തിട്ട് ചെയ്യും. മെയിൻ്റനൻസ് വർക്കുകളാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഉച്ചോളം പറയുമ്പോൾ നമുക്ക് പെരുന്നാളായാലും വേണ്ടിയില്ല, നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മളെ വർക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുക. നമ്മളെ അരി അതാണ്. ഇപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും ഇക്കഴിഞ്ഞ പെരുന്നാളിന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിച്ച് ആയിട്ട് ഇരിക്കുക. ഞാനും ജ്യേഷ്ഠനും ഞങ്ങളെ അനിയനൊക്കെ അവിടെ തറവാട്ടിന്ന്. അപ്പോഴാണ് നമ്മളെ എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൽ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഒക്കെ ഞാൻ എടുക്കാറ്. ഞാൻ വരട്ടോട് എന്നെ എപ്പം വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയ പൈപ്പ് നന്നാക്കി കൊടുത്താറാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ അരിയാണ്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ എൻ്റെ കൂടെ എല്ലാ വർക്കേഴ്സിനൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ജോലിക്ക് കൊടുക്കണം, എന്നിട്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കണം ഈ കാര്യങ്ങൾക്ക്. നമ്മൾ അവിടെ പൈപ്പ് പൊട്ടി വെള്ളം നന്നായിട്ട് വേസ്റ്റ് ആയി പോവാണ് വലിയൊരു ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് പ്രയോറിറ്റി കൊടുത്തത്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ആയിരുന്നു ശരി. മറ്റേ ചിലർക്ക് അംഗീകരിക്കാൻ പറ്റുമോ അറിയില്ല എന്നായാലും. അപ്പം അവിടുന്ന് ഞാൻ പിന്നെ പെരുന്നാളായാലും എന്തായാലും എൻ്റെ പണിക്ക് വിനസ്കരിച്ചാന്നല്ല പറഞ്ഞത്, അന്ന് ലീവാക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ നമ്മളെ പണിയെടുക്കും, രാവും പകലും പണിയെടുക്കുക, അധ്വാനിക്കുക, അത് പരിപാടിയാണ് ഞാൻ ചെയ്തിരുന്നത്.
1: ശരി. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിലൂടെ പിന്നെ നമ്മളാ കൃഷിയുടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള കൃഷികളും കൃഷിയുടെ പദ്ധതികളും അതിൻ്റെ പുതുമയാർന്ന കുറേ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ ഇതിൻ്റെ ഒരു മുഖപുര എന്ന നിലക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഒരു കൃഷിക്കാരനായി ഒരേ സമയത്ത് പ്ലംബറാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഒരു പാഷനായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്ന അതിൽ സക്സസ് ആയിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അബ്ദുൽ മുനീർക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. അടുത്ത എപ്പിസോഡിൽ കൂടി നമുക്ക് ആ വിശേഷങ്ങളിലൂടെ കടന്നു പോകാം. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം ഹുറൈമില മാസറയിൽ നിന്നും തുടങ്ങിയ കൃഷിവിസ്മയം. പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം കൃഷിവിദഗ്ധനായ അബ്ദുൽ മുനീറുമായി നടത്തിയ സംഭാഷണമാണ് ഇതുവരെ നാം കേട്ടത്.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു യുഗചരിതം, പ്രവാചകന്റെ പ്രവചനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും ഏതാനും ഭാഗം വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലക്ക് മുകളിൽ വെച്ച് നടത്തിയ ഒരു പ്രവചനത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഷഹീദുകളായിരിക്കും എന്നാണ് പ്രവാചകൻ നടത്തിയിരുന്ന ഒരു പ്രവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ആ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു 2.5 വർഷത്തോളം ഖലീഫയായിരുന്നു. അതിനുശേഷം 10 വർഷത്തോളം ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിൻ്റെ ഖലീഫയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അന്ത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ തന്നെ ഷഹീദായിട്ടായിരുന്നു. ഹിജറ 22 ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് നിർവഹിച്ച് മദീനയിൽ തിരിച്ചെത്തി. അങ്ങനെ ദുൽഹിജ്ജ 27 ഫജ്ർ നമസ്കാരത്തിനായി പള്ളിയിൽ എത്തി. ഉറങ്ങുന്നവരെയെല്ലാം വിളിച്ചുണർത്തിയായിരുന്നു മഹാനവർകൾ പള്ളിയിലേക്ക് എത്തിയിരുന്നത്. നമസ്കാരം തുടങ്ങാൻ നേരമായി. ഇമാമായി നിൽക്കാൻ അമീറുൽ മുഅ്മിനീൻ മുന്നോട്ടു വന്നു. സൊഫ് ശെരുപ്പെടുത്തി. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ വടികൊണ്ട് സൊഫിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരെ ശെരുപ്പെടുത്തുമായിരുന്നു. നബിയുടെ ചര്യയെ അനുകരിക്കുന്ന ആളായിരുന്നുവല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. തന്റെ അവസാനത്തെ നമസ്കാരത്തിന് ഇമാമായി നിൽക്കുമ്പോഴും അണിയുടെ കാര്യം അവിടുന്ന് പതിവ് പോലെ ശെരുപ്പെടുത്തി. നിസ്കാരം തുടങ്ങാൻ സമയമായി. നമസ്കാരം തുടങ്ങിയതും ഇരുട്ടിന്റെ മറവിൽ എവിടെയോ ഒളിച്ചിരുന്ന ശത്രു മഹാനവർകളിലേക്ക് ചാടി വീണു. അവന്റെ കയ്യിൽ ഇരുതല മൂർച്ചയുള്ള കഠാരയുണ്ടായിരുന്നു. അതുമായി പള്ളിയുടെ ഏതോ ഭാഗത്ത് അവൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. നൂറുകണക്കിന് മഹാന്മാരായ സ്വഹാബിമാർ മഹാന്മാർ പള്ളിയിൽ ഹാജറുണ്ട്. ഒരാൾക്കും ഈ മറഞ്ഞ കാര്യം അറിയാൻ സാധിച്ചില്ല എന്നത് ഇവിടെ മനസ്സിലാക്കുക. ഇന്നത്തെ പോലെ ലൈറ്റോ സംവിധാനങ്ങളോ അന്നില്ലല്ലോ. സാധാരണ പോലെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായേക്കാവുന്ന റാന്തൽ വിളക്ക് മാത്രമാകും അന്നുണ്ടാവുക. ആ ഇരുട്ട് ശത്രു മുതലെടുത്തു. അവൻ പേർഷ്യക്കാരനായ അബൂ ലുഅത് എന്നുപേരുള്ള ഒരു മജൂസിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പേർഷ്യ ജയിച്ചടക്കുകയും ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പേർഷ്യയുടെ പല രാജാക്കന്മാരുടെയും കസാരകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രബോധനത്തിലൂടെ തെറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ശക്തമായ രോഷം ഉണ്ടായിരുന്നു. അത് അവരിൽ തിളച്ചുമറിയാൻ തുടങ്ങി. അവരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഈ ദുഷ്ടനെ ഏർപ്പാട് ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ പ്രവേശിച്ചു. ഇരുതല മൂർച്ചയുള്ള കഠാര കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി. വയറിലായിരുന്നു അവൻ കുത്തിയിരുന്നത്. വീണ്ടും കുത്തി, മൂന്നാമതും കുത്തി. അത് അങ്ങേയറ്റം മാരകമായിരുന്നു എന്നാണ്. പുക്കളിന് താഴെ കുടൽമാലകൾ പുറത്തേക്കും വരും വിധത്തിൽ ശക്തമായതായിരുന്നു മൂന്നാമത്തെ കുത്ത്. കുടൽമാലകൾ പുറത്തു വന്നു, രക്തം ചീറ്റി. പുറകിൽ നിൽക്കുന്നവർ ഘാതകനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അവൻ പിടിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ അവൻ ആ കഠാര കൊണ്ട് തന്നെ സ്വയം കുത്തി ആത്മഹത്യ ചെയ്തു. അതിനു മുമ്പ് അവനെ പിടിക്കാൻ ശ്രമിച്ച സ്വഹാബിമാരിൽ 12 പേരെ അവൻ കഠാര കൊണ്ട് കുത്തിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുന്ന ഭീകരമായ ആ കാഴ്ച കണ്ടു നിൽക്കുകയായിരുന്നു സഹാബിമാർ. വല്ലാത്ത വേദനയുള്ള അവസ്ഥയായിരുന്നു അന്ന് പള്ളിയിൽ. മദീനയിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ ഒരു നേരം പോലും ജമാഅത്ത് നമസ്കാരം മുടങ്ങിയിട്ടില്ലല്ലോ. തന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ജനങ്ങൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അത് പാഴായി പോകുമോ എന്നോർത്ത് പുറത്തേക്ക് തള്ളിയ കുടൽമാല ഉള്ളിലേക്ക് തള്ളി വേദന കടിച്ചമർത്തിയ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് വേഗം ജമാഅത്ത് തുടങ്ങാൻ കൽപ്പിക്കുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ് ജനങ്ങളെയും കൂട്ടി ചെറിയ സൂറത്തുകൾ ഓതി നമസ്കരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അപ്പോഴേക്ക് ബോധരഹിതനായി വീണിരുന്നു. ബോധരഹിതനായി കിടക്കുമ്പോഴും ആരോ ഒരാൾ അമീറുൽ മുഅ്മിനീൻ നിസ്കാരം എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ദാരുണമായി കിടക്കുന്ന അമീറുൽ മുഅ്മിനീനെ വാരിയെടുക്കാൻ അന്ന് പള്ളിയിൽ ഭാര്യയായ ആതിഖ റളിയല്ലാഹു അൻഹയും മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും എല്ലാം ഉണ്ടായിരുന്നു. പെണ്ണിന് പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് പുറപ്പെടാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നവർ ശ്രദ്ധിക്കുക. അമീറുൽ മുഖ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വഫാത്തിന് മുമ്പ് ആരാണ് തന്നെ കുത്തിയത് എന്നറിയാൻ അന്വേഷിക്കുന്നു. ചുറ്റുമുണ്ടായിരുന്ന സഹാബിമാർ മജൂസിയായ അബൂ ലുഉലുഅയാണ് അങ്ങയെ കുത്തിയത് എന്നു പറഞ്ഞുകൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, ഒരു മുസ്ലിം നാമധാരിയുടെ കൈകൾ കൊണ്ടല്ലോ ഞാൻ വധിക്കപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പ്രവചിച്ചതുപോലെ ഷഹീദാകുകയാണ്. നീതിയുടെ പര്യായമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഖലീഫ ഉമറിന്റെ ഭരണത്തെ കൊതിച്ച അമുസ്ലീങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. മഹാനും ശ്രേഷ്ഠനുമായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ലോകം വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഘാതകൻ ദുഷ്ടനായ അബൂ ലുഉലുഅത്തിനെ നികൃഷ്ടനും തമ്മാടിയുമായി ലോകമുസ്ലീങ്ങൾ ഓർക്കുമ്പോൾ ചിലരെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കവൻ സംപൂജ്യനും വാഴ്ത്തപ്പെട്ടവനുമാണ്. അവന്റെ ഖബർ കെട്ടി ഉയർത്തുകയും അവിടെ വിളക്ക് കത്തിക്കുകയും ചെയ്ത് അവനോട് സങ്കടം പറയുന്ന ആളുകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ മജൂസി കുത്തിയ ദിവസത്തെ സന്തോഷത്തിന്റെ ദിനമായി അവർ ആചരിക്കുന്നു. ഇതെല്ലാം ചില മുസ്ലിം നാമധാരികളുടെ ചെയ്തികളാണ് എന്നത് നാം ഓർക്കുക. അവനെ ധീരനായി വാഴ്ത്തുന്നു. വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ അവന്റെ ഖബറും അവിടെ നടക്കുന്ന പ്രവൃത്തികളുടെ ഫോട്ടോയും നമുക്ക് കാണാവുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഷഹീദാകുമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്. അതും അപ്രകാരം തന്നെ സംഭവിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന ദിനങ്ങൾ കണ്ണീരോടെയല്ലാതെ നമുക്കോർക്കാൻ കഴിയില്ല. 82 വയസ്സായ വൃദ്ധനായ ആബിദായ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തിരുന്ന നബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തതിന്റെ പേരിൽ ദന്നൂറൈൻ, രണ്ടു പ്രകാശത്തിന്റെ ഉടമ എന്ന് നബിയിലൂടെ സ്ഥാനപ്പേര് ലഭിച്ച, സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സഹാബിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 40 ദിവസത്തോളം ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കാനായി വീട് വളഞ്ഞു. മുസ്ലിങ്ങളെന്ന് പേരു പറയുന്ന, ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പിടച്ച കക്ഷികളായിരുന്നു അദ്ദേഹത്തിന്റെ ശത്രുക്കൾ. അവർ വീട് വളഞ്ഞു, പുറത്ത് കടക്കാൻ സമ്മതിച്ചില്ല. വെള്ളം പോലും മുടക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു കാലത്ത് വെള്ളത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ റൂമാ കിണർ വിലക്കു വാങ്ങി ദാനം ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലത്ത് അതിൽ നിന്ന് പോലും വെള്ളമെടുക്കൽ തടഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന വെള്ളം കണ്ടാൽ തട്ടിത്തെറിപ്പിക്കുന്ന ദുരനുഭവമാണ് അദ്ദേഹത്തിന് ഈ ഖവാരിജുകളിൽ നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന പാറാവുകാരെ ശത്രുക്കൾ കീഴടക്കി. അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവർ ഇരച്ചുകയറി. ഹിജറ 35 ദുൽഹിജ 18 ഖവാരിജുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിലിന് തീയിട്ടു. വീട്ടിൽ കയറിയ ഈ തമ്മാടിക്കൂട്ടങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ നീണ്ട താടിയിൽ പിടിച്ചു. ഈത്തപ്പന മുട്ടികൊണ്ട് മഹാനവറുകളുടെ തലക്ക് അടിച്ചു. രക്തം ചീറ്റി. അവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറുമ്പോഴും ഖുർആൻ പാരായണത്തിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവർ അദ്ദേഹത്തെ പിടിക്കുമ്പോൾ മുസ്ഹഫ് തുറന്നു വെക്കപ്പെട്ട നിലയിലായിരുന്നു. അവരുടെ അടി കാരണം രക്തം പുറത്തേക്ക് ചീറ്റുന്നുണ്ടായിരുന്നു. വൃദ്ധനായ ഒരു മനുഷ്യനെ എത്ര ക്രൂരമായാണ് ഈ വർഗം കൈകാര്യം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. മുസ്ഹഫ് രക്തത്തിൽ കുതിർന്നു. ആദ്യത്തെ രക്തത്തുള്ളി തെറിക്കുന്നത് താഴെയുള്ള സൂക്തത്തിലേക്കായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുവാൻ അല്ലാഹു മതി, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമത്രേ. സൂറത്തുൽ ബഖറ വചനം 137. ഈ വചനം നമ്മെ ഒന്ന് ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഈ ക്രൂരത കാട്ടിയവർക്ക് അല്ലാഹുവിനെ പകരം നൽകാൻ കഴിയൂ. ഭാര്യ നായില റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കി. കഴിഞ്ഞില്ല. അവർ ആ സ്ത്രീയെയും തല്ലിയോടിക്കുകയാണ് ചെയ്തത്. ആ തമ്മാടികളിൽ ഒരുവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നേരെ വാളുകൊണ്ട് ഓങ്ങിയപ്പോൾ നായില റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് വീണു. വെട്ടുകൊള്ളുകയാണെങ്കിൽ തനിക്ക് കൊള്ളട്ടെ എന്ന നിലക്കായിരുന്നു അവരുടെ ശ്രമം. പല രൂപത്തിൽ പ്രതിരോധിക്കാൻ നായില റളിയല്ലാഹു അൻഹ ശ്രമിച്ചു. അവസാനം നായില റളിയല്ലാഹു അൻഹയുടെ കൈവിരലുകൾ വെട്ടിമുറിക്കുകയാണ് അവർ ചെയ്തത്. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഅ്ജിസത്തിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അഖീൽ അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ഇസ്ലാമിക് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി. അതിൽ ഞാനെന്ന് പറയുന്നൊരു രക്ഷിതാവ് എങ്ങനെയെന്നുള്ളത്, എന്ത് എന്നുള്ളത്, എൻ്റെ കുട്ടിക്കൊരു വ്യത്യസ്ത ഒരു ലോകമുണ്ട് എന്നുള്ളതും, ആ ലോകത്തിൽ കഴിയുന്ന ആ വ്യത്യസ്ത ലെൻസിലൂടെ ലോകത്തെ കാണുന്ന കുട്ടിയോട് ഇടപഴകുന്ന സമയത്ത് അവരോടുള്ള ഒരു പെരുമാറ്റത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും, ഈ പെരുമാറ്റത്തിനിടയിൽ സ്വാഭാവികമായി കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും രക്ഷിതാവിന് സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള ചില തെറ്റുകളെക്കുറിച്ച്, പിഴവുകളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ, ഈ ഓരോ അറിഞ്ഞ കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന കോഴ്സിലൂടെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളെയും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കോഴ്സിലൂടെ ഇതുവരെയുള്ള നമ്മുടെ എപ്പിസോഡുകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെ, അതല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള ഒരു ബോധ്യത്തെ മുന്നിൽ വെച്ച് ഞാൻ ഇതിനെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളൊരു കാര്യത്തെ ഞാൻ ആലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഒരു മാറ്റം തുടങ്ങേണ്ടത് എന്നിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. ഏതൊരു മാറ്റത്തിനെയും ഞാനിവിടെ ആഗ്രഹിക്കുന്ന, എൻ്റെ മക്കളെ ഞാൻ കൈകാര്യം ചെയ്യുന്നിടത്ത്, എൻ്റെ മക്കൾ വലുതായി വരുന്ന ഒരു സാഹചര്യത്തിൽ, വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, നല്ലൊരു സാഹചര്യത്തിലൂടെ അവർ വളർന്നു വരണം എന്നുള്ളതും, അനുസരണയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലുള്ള മക്കളാകണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും ഏതൊരു രക്ഷിതാവിനെ കുറിച്ച്, ഏതൊരു രക്ഷിതാവിനുമുള്ള ആവശ്യം എന്നുള്ളത്. ആ ഒരു ആവശ്യം സ്വാഭാവികമായി മുന്നിൽ വെച്ച് ചില മാറ്റങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ, ആ മാറ്റം എന്നിലാണ് തുടങ്ങേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. കാരണം സ്വാഭാവികമായും കുട്ടിയെ പരിഗണിക്കുമ്പോൾ, മക്കളെ പരിഗണിക്കുന്ന സമയത്ത്, ജന്മന മക്കളേറ്റവും കൂടുതൽ ചെയ്തു വരുന്നൊരു കാര്യം എന്നുള്ളത് മിററിംഗ് ആണ്. എന്താണ് മിററിംഗ് എന്ന് ചോദിച്ചാൽ അതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഈ ഒരു എപ്പിസോഡിനെ ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് എഴുന്നേറ്റ് അടുത്തുള്ളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി ചെന്ന് ഒന്ന് നിന്ന് കഴിഞ്ഞാൽ, ആ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ വലുതോ എടുത്തോ ആയിട്ടുള്ള ഒരു കൈ ഞാനൊന്നിങ്ങനെ പൊന്തിക്കുക, അതല്ല എങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഒരു ഒരു ആക്ഷൻ ഇടുന്ന സമയത്ത് ആ കണ്ണാടിയിലുള്ള വ്യക്തിയും നമ്മളെ പിന്തുടർന്നുകൊണ്ട് അതേ ആക്ഷൻ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഞാനൊരു കൈ പൊക്കിയാൽ അതേ കൈ ആ കണ്ണാടിയിലുള്ള ആളും അതുപോലെ തന്നെ പൊക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് മിററിങ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം, അവർ ജന്മനാ രക്ഷിതാക്കളെ മിറർ ചെയ്തുകൊണ്ടാണ് ജീവിച്ചു വരുന്നത് അല്ലേ. എൻ്റെ ഉപ്പ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ പിൻപറ്റാനാണ് മക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉമ്മ ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എന്നുള്ളതോ, എൻ്റെ ഉമ്മ ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് അതുപോലെ പിൻപറ്റാനായിരിക്കും മക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇന്നൊരു മാറ്റം എൻ്റെ മക്കളിൽ എനിക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, സ്വാഭാവികമായും കുട്ടിയിൽ ആ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് സ്വാധീനം കൊണ്ടുവന്നുകൊണ്ടാണ്. അതില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്നിൽ അത് മിറർ ചെയ്യാനുള്ളൊരു സാഹചര്യത്തെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ഉമ്മ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമാണ് എൻ്റെ മക്കൾ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നൊരു ഒരു ശീലം ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ശീലം കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു രൂപം എന്നുള്ളത് ഞാനും അതേ ശീലത്തിലോട്ട് മാറുക എന്നുള്ളതും, ആ ശീലം സ്വീകരിച്ച് വരുന്നുണ്ട് എന്നുള്ളത് മക്കൾ സാക്ഷിയാകുക എന്നുള്ളതുമാണ് അല്ലേ. ഇനി ഒരു ഉപ്പ എൻ്റെ മോന് പെരുമാറുന്നതിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതോ, എൻ്റെ മോന് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് ഒരുപ്പ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആ രൂപത്തിലുള്ള സംസാര ശൈലി ആ കുട്ടിക്ക് സാക്ഷി ആകാൻ കഴിയുന്നൊരു രൂപത്തിൽ ഞാൻ എൻ്റെ പെരുമാറ്റത്തെ ആ രൂപത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പലപ്പോഴും പരാതിപ്പെടാറുള്ള കുട്ടിയുടെ ദേഷ്യമോ കുട്ടിയുടെ സ്വഭാവ ശൈലിയോ സംസാര രീതിയോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മുന്നിൽ വെച്ച് നമ്മളൊന്ന് നോക്കുമ്പോൾ, എന്തുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് എൻ്റെ കുട്ടി ആ രൂപത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത് നോക്കുമ്പോൾ, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് ആ കുട്ടി പിൻപറ്റിയ ഒരു സ്വഭാവ ശൈലിയോ സംസാര ശൈലിയോ പെരുമാറ്റവുമാണ് ആ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവിടെ ആ കുട്ടിയെ മാത്രം തിരുത്തുമ്പോൾ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പഠിച്ചത് ഇന്ന ആളിൽ നിന്നാണ് എന്നുള്ളതോ, ഞാനിങ്ങനെ എൻ്റെ ഉപ്പ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതോ, ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഉമ്മ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാരണങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ആ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായും സാധിക്കാതെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് മാറ്റം എന്നുള്ളത് എന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയാസം നേരിടുന്നൊരു സാഹചര്യം എന്നുള്ളത് പലപ്പോഴും വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് നല്ല വിഷമമുണ്ട് എന്നുള്ളതോ, എനിക്ക് നല്ല ദേഷ്യം വരുന്നൊരു സാഹചര്യത്തിൽ എൻ്റെ പെരുമാറ്റം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഒരു വിഷയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിൽ ഞാൻ എന്നെ പിടിച്ചു നിർത്താതിരിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിൽ ഞാൻ പെരുമാറാതിരിക്കുന്ന സമയത്ത്, സ്വാഭാവികമായും എൻ്റെ മകനോ എൻ്റെ മകളോ എൻ്റെ ഒരു പെരുമാറ്റ ശൈലി കണ്ടുകൊണ്ട് അതിനെ തന്നെ പിൻപറ്റുന്നതായിട്ട് ഞാൻ കാണുമ്പോൾ, സ്വാഭാവികമായും ഇവിടെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരാശങ്ക പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിക്കുണ്ടാകേണ്ട സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിയിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത സ്വഭാവ രീതികളോ പെരുമാറ്റങ്ങളോ സംഭാഷണ ശൈലികളോ രീതികളോ ഞാൻ ഓരോന്നോരോന്നായി കൊണ്ട് ഒന്ന് വിലയിരുത്തിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഓരോ സംഭവങ്ങളെ നമ്മൾ വേർതിരിവോടെ കാണാതെ നമ്മളതിൽ നിന്നൊരു പാറ്റേണിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എൻ്റെ ജോലി കഴിഞ്ഞ് ക്ഷീണത്തിലും മാനസികമായും അത്ര തന്നെ സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ പെരുമാറുന്നത് എങ്ങനെ, എനിക്ക് വിശക്കുന്നൊരു സാഹചര്യത്തിൽ, എനിക്ക് ആശങ്കയുള്ളൊരു സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ പെരുമാറാറുള്ളത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തൊരു ഒരു കാര്യം മുന്നിൽ നടക്കുന്നുണ്ട്, എൻ്റെ എനിക്ക് തൃപ്തികരമല്ലാത്തൊരു രൂപത്തിലാണ് എൻ്റെ വീട്ടിലുള്ള ആളുകൾ പെരുമാറുന്നതോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കാണുമ്പോൾ, അതിനോട് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് എൻ്റെ പെരുമാറ്റത്തെയും എൻ്റെ ശൈലികളെക്കുറിച്ചും ഞാനൊരു അവലോകനം നടത്തി കഴിഞ്ഞാൽ, സ്വാഭാവികമായും എൻ്റെ കുട്ടി എന്തൊക്കെയാണ് മിറർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അവിടെ ആ കുട്ടി കാണുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു കണ്ണാടി ഏത് എന്നുള്ളതും നമ്മളെ വിലയിരുത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ, മനസ്സിനത്ര സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ മോശം വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു ഉപ്പയോ ഉമ്മയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ നല്ലതല്ലാത്ത രീതിയിൽ സംഭാഷണം കൊണ്ടുപോകുന്നൊരു ശൈലി ഏതെങ്കിലും ഒരു രക്ഷിതാവിനുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ ഒരു സമ്മർദ്ദ സാഹചര്യത്തിൽ അടുത്തുള്ള ഒരാളെ ഉപദ്രവിക്കുന്ന ഒരു രൂപത്തിൽ മാനസികമായി കൊണ്ടോ ശാരീരികമായി കൊണ്ടോ ഉപദ്രവിക്കുന്ന ഒരു ശൈലി ഏതെങ്കിലും ഒരു രക്ഷിതാവിനുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതേ വീട്ടിലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇത് ദേഷ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കുട്ടി പഠിക്കുന്നത് ഇതേ കാര്യത്തെയാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് എൻ്റെ ആ ഒരു ശൈലിയെ മാറ്റിയെടുക്കുക എന്നുള്ളതിനാണ് ആദ്യത്തെ പ്രാധാന്യം, അതല്ലെങ്കിൽ അതിനാണ് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആ വീടിൻ്റെ അന്തരീക്ഷം ആ രൂപത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായി കുട്ടികളും അതിന് സാക്ഷിയാകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു പെരുമാറ്റത്തിൻ്റെ ശൈലിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതോ അതല്ലെങ്കിൽ ഇവിടെ ഒരു തിരുത്തൽ ആവശ്യമാണ് എന്നുള്ളതോ ആ കുട്ടികളെ ആ രൂപത്തിൽ ബോധ്യപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അവിടെ കുട്ടികളുടെ ആ മിററിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിനുവേണ്ടിയുള്ള മാറ്റങ്ങളെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിൽ നമ്മളുടെ മക്കളുടെ പെരുമാറ്റമായിക്കോട്ടെ, അവരുടെ സ്വഭാവ രീതികളായിക്കോട്ടെ, അവരുടെ ഇടപാടുകളായിക്കോട്ടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യമാണ് എൻ്റെ മക്കൾ അവരുടെ ജീവിതത്തിനോട് സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ത് എന്നുള്ളത്. അതല്ല എങ്കിൽ മക്കൾ അവരുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളോ വഴികളോ എന്ത് എന്നുള്ളതിൽ എനിക്കൊരു ഒരു ദിശാബോധം നൽകുക എന്നുള്ളത് എങ്ങനെ എന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കൾ ആശയക്കുഴപ്പത്തിലാവാറുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഇതേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് എൻ്റെ കുട്ടി എൻ്റെ മകനോ എൻ്റെ മകളോ എന്നെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കുട്ടി ഒരുപാട് നമ്മളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ തിരിച്ചറിയുന്ന കാര്യങ്ങളെക്കാൾ കുട്ടി നമ്മളെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലും എന്ത് തീരുമാനമാണ് ഞാൻ എടുത്തത് എന്ന് ഞാനൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളും എൻ്റെ മക്കളും അതേ രൂപത്തിലുള്ളൊരു തീരുമാനത്തിലോട്ടാണ് സ്വാഭാവികമായും എടുക്കാൻ സാധ്യത എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ ആ സാമ്പത്തിക പ്രതിസന്ധി നീക്കം ചെയ്യാനായിക്കൊണ്ട് റബ്ബിനെ തൃപ്തികരമല്ലാത്തൊരു ഒരു ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതും ഏതെങ്കിലും സമ്മർദ്ദ സാഹചര്യത്തിൽ റബ്ബിൻ്റെ തൃപ്തി പരിഗണിക്കാതെയും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള ശൈലിയെക്കുറിച്ചാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. അതല്ല എങ്കിൽ എനിക്ക് ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് അതിന് ഞാൻ കൈകാര്യം ചെയ്യാൻ സ്വീകരിക്കുന്ന ഒരു നിലപാടോ അതിന് ഞാൻ നേടിയെടുക്കുന്ന സഹായങ്ങളോ എന്ത് രൂപത്തിലുള്ളതാണ് എന്നുള്ളത് കുട്ടികൾ കാണുന്ന സമയത്ത് അവിടെ ഞാൻ ജീവിതത്തിനോട് കൊടുക്കുന്നൊരു നിലപാട് എന്ത്, ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ വായിച്ചെടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നാണ് ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏത് രൂപത്തിലുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത്, എൻ്റെ നിലപാട് ഞാൻ എങ്ങനെ രൂപീകരിക്കണം എന്നുള്ളത് എന്നുള്ളതെല്ലാം വളർത്തിയെടുക്കുന്നത്. അവിടെ ഈ കാഴ്ചപ്പാടിലും ഈ നിലപാടുകളിലും ഒരു ശരിയായ ദിശ സ്വീകരിക്കാൻ കുട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിന് മാതൃകയാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നിടത്ത് അല്ലേ, കുട്ടികൾ ഏതെങ്കിലും രൂപത്തിലുള്ളൊരു ഒരു ഒരു കാര്യം തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നമ്മളവരെ ശിക്ഷിക്കുന്നൊരു രൂപം എന്ത് എന്നുള്ളതും പലപ്പോഴും ഇതേ അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾ നമുക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത ഒരു സാഹചര്യത്തിൽ നമ്മളവരെ ശിക്ഷിക്കുന്നതോ തിരുത്തുന്നതോ എങ്ങനെ എന്നുള്ളത് പലപ്പോഴും കുട്ടികൾ ഒരുപാട് അതിൽ നിന്ന് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരുപാടായിക്കൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ആ കുട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ശൈലി എങ്ങനെ എന്നുള്ളത്, ചില മാതാപിതാക്കൾ അതിനെ സമാധാനത്തോടുകൂടി വിശദീകരിച്ചുകൊണ്ട് തിരുത്തുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചിലർ വളരെയധികം സമ്മർദ്ദത്തിലൂടെ വളരെ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചിലരെങ്കിലും ശാരീരികമായിട്ടുള്ള ശിക്ഷകൾ നടപ്പിലാക്കിക്കൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുട്ടികളെ തിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ശിക്ഷകൾ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, എന്തിനാണ് ഞാൻ ആ കുട്ടിയെ ശിക്ഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ കാരണം എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടിയിൽ നിന്നുണ്ടായിട്ടുള്ളൊരു അബദ്ധത്തെ മാറ്റിയെടുക്കാനാണോ ശിക്ഷിക്കാറ് എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയും ശിക്ഷിക്കാറുണ്ട്. പക്ഷേ അധികവും സംഭവിക്കാറ് എന്ത് എന്ന് ചോദിച്ചാൽ, കുട്ടിയുടെ ആ ഒരു പ്രവർത്തനം, കുട്ടി ആ ചെയ്തു വെച്ചതിനോട് എനിക്കുള്ള അതൃപ്തിയോ എനിക്കുള്ള വിഷമമോ എനിക്കുള്ള ദേഷ്യമോ തീർക്കാനായിക്കൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിലുള്ള വഴക്കുണ്ടാക്കുകയോ ശാരീരികമായിട്ട് ഞാൻ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ, ഞാൻ ആ കുട്ടിയുടെ ഒരു സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം എന്നുള്ളൊരു ലക്ഷ്യത്തിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നിയ ഒരു ഫ്രസ്ട്രേഷനോ എനിക്ക് തോന്നിയ ഒരു ദേഷ്യമോ തീർക്കാനായിക്കൊണ്ട് ഞാൻ ചിലതിൽ ഇടപെടുകയാണ്. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റ് ചെയ്തു, എൻ്റെ ഉപ്പയും ഉമ്മയും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളത് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യരുത് എന്നുള്ളതും എനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും ചെയ്തു. ആ ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്നൊരു ശിക്ഷ ലഭിക്കുകയാണ് എന്ന് പറയുന്നൊരു ബോധ്യത്തിലാണോ കുട്ടികൾ ശിക്ഷിക്കപ്പെടാറ് എന്ന് ചോദിച്ചാൽ അല്ല എന്നുണ്ട് എങ്കിൽ, സ്വാഭാവികമായും ആ ശിക്ഷിക്കപ്പെടുന്ന കുട്ടികൾ സ്വാഭാവികമായും പഠിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഉദാഹരണത്തിന്, എൻ്റെ ഉപ്പ, ഉപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്നോട് ഉപ്പ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചൊരു രൂപമോ തിരുത്താൻ ഉപയോഗിച്ചൊരു ശൈലിയോ മോശമാണ് എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും ആ കുട്ടി അവിടെ പഠിക്കുന്നത് എനിക്ക് തൃപ്തികരമല്ലാത്ത ഒരു കാര്യം സംഭവിച്ചാൽ, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിച്ചാൽ അവിടെ ഞാൻ ഈ രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. ഇനി അതല്ല, കാരണങ്ങൾ ബോധ്യപ്പെടുത്താതെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമില്ലാതെ കുട്ടിയെ ശിക്ഷിക്കുന്ന സമയത്ത് കുട്ടി അവിടെ ആ ഒരു സ്വഭാവമോ പെരുമാറ്റമോ അല്ലെങ്കിൽ ഏതൊരു കാര്യമാണ് നമ്മൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിച്ചത് അത് മാറ്റിയെടുക്കലാണ് ഇവിടെ നടക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് മാറി ഒരു തരത്തിലുള്ള ദേഷ്യം തീർത്തതാണ്, അതല്ലെങ്കിൽ ഉപ്പാക്കിഷ്ടമായില്ല ഉമ്മാക്കിഷ്ടമായില്ല എന്നുള്ള ഒരു ചിന്ത മാത്രം കുട്ടിയിൽ വളർന്നു വരുന്ന സമയത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ശിക്ഷകൾ കൊണ്ടോ കുട്ടിയിൽ ആ രൂപത്തിൽ വേണ്ട മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നീട് കുട്ടിയുടെ ഒരു പെരുമാറ്റ ശൈലിയിലും സ്വഭാവത്തിലും ഇടപാടുകളിലെല്ലാം ഇതൊരുപാട് സ്വാധീനിച്ചിട്ടും ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കേസുകളിൽ നമുക്ക് ഈ രൂപത്തിലുള്ള സംസാര ശൈലി അല്ലേ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിയെ കൊണ്ടുവന്നുകൊണ്ട് കുട്ടിയുടെ വല്യമ്മ സംസാരിക്കുന്നത്, ഈ കുട്ടി ഒരുപാട് മോശം വാക്കുകളാണ് വീട്ടിലടക്കം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് അധ്യാപകർക്കെല്ലാം കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വരുന്ന വാക്കുകൾ എന്നുള്ളത് ഒരുപാട് മലിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രയാസം മുന്നിൽ വെച്ച സമയത്ത്, ഞാൻ ആ വല്യമ്മയോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ വല്യമ്മ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്നുള്ളത്, വീട്ടിൽ അങ്ങനെ പ്രയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, ചിലരെങ്കിലും ആ രൂപത്തിലുള്ള സംസാരങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന ചില സിനിമയായിക്കോട്ടെ, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഭാഷകൾ കുട്ടി കേൾക്കാറുണ്ട് എന്ന് ആ വല്യമ്മ പറഞ്ഞപ്പോൾ, സ്വാഭാവികമായും ഞാൻ ചോദിച്ചത്, കുട്ടി ഇത് നേരിൽ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ കാര്യം തന്നെ പിൻപറ്റി പ്രാവർത്തികമാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവിടെ കുട്ടിയെ തിരുത്തുന്നതോടുകൂടി, കുട്ടിയെ തിരുത്തണം എന്നുള്ളത് നിർബന്ധമാണ്, കുട്ടിയെ തിരുത്തുന്നതോടുകൂടി കുട്ടി ഇത് പഠിക്കുന്ന ഒരു സാഹചര്യത്തെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടുവെന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ നമ്മൾ കുട്ടിയെ തിരുത്തുക, മക്കളെ മാറ്റിയെടുക്കുക, നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ, ഏതു രൂപത്തിലോട്ടാണോ നമ്മൾ മക്കളാകാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരവസ്ഥയിലോട്ടാണോ എൻ്റെ കുട്ടി എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന് സഹായകമാകുന്ന ഒരു അവസ്ഥ എൻ്റെ വീട്ടിലും എൻ്റെ പെരുമാറ്റത്തിലും എനിക്ക് കൊണ്ടുവരാൻ സാധിക്കേണ്ടത് ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു രൂപത്തിൽ എൻ്റെ പെരുമാറ്റത്തെ ആ രൂപത്തിൽ മാറ്റിയെടുക്കാനും അതിൽ നിന്ന് കുട്ടികൾക്കൊരു നല്ല സ്വാധീനമുണ്ടാക്കി അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ ഉള്ളൊരു ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.
2: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. ക്ലാസ് എടുത്തത് അഖീൽ അൽഹിക്കമി. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
4: ഒന്ന്, മാറ്റം രക്ഷിതാവിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതിൻ്റെ പ്രധാന കാരണം എന്ത്? ഓപ്ഷൻ എ അമാനത്ത്, ഓപ്ഷൻ ബി ഉത്തരവാദിത്വം, ഓപ്ഷൻ സി മീറ്റിംഗ്. രണ്ട്, കുട്ടികളിൽ മാറ്റം കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ത്? ഓപ്ഷൻ എ ഉപദേശങ്ങൾ, ഓപ്ഷൻ ബി ശിക്ഷകൻ, ഓപ്ഷൻ സി സ്വാധീനം. മൂന്ന്, കുട്ടിയുടെ ജീവിതത്തിൽ നിലപാടുകളും കാഴ്ചപ്പാടുകളും രൂപപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന വഴി ഏത്? ഓപ്ഷൻ എ രക്ഷിതാക്കൾ, ഓപ്ഷൻ ബി സോഷ്യൽ മീഡിയ, ഓപ്ഷൻ സി സഹപാഠികൾ.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി,

0: മാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി. കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി. അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. എല്ലാം നല്ലതിനാണ്. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വല ആലിഹി വസഹബിഹി അജ്മഈൻ, അമാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ചില വിശദാംശങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അജബല്ലി അമ്രിൽ മുഅ്മിനി ഇന്ന അമ്രഹു കുല്ലഹു ഖൈറുൻ വലൈസ ദാക്ക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി ഇൻ അസാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറുൻ ലഹു വ ഇൻ അസാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറുൻ ലഹു. ഈ ഹദീസിൻ്റെ പാഠം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കേൾക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് എന്ന് നമുക്ക് ഇതിൻ്റെ അർത്ഥ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ അനുഭവിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ സന്തോഷത്തിൻ്റെ സമയത്തിൽ പലപ്പോഴും നമ്മൾ ലഭിച്ച സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ സന്തോഷങ്ങൾ നൽകിയ അള്ളാഹുവിനോട് കടപ്പാടുള്ളവനാണ് എന്ന ചിന്ത നമ്മുടെ എത്ര പേരിൽ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ വേളയിൽ അള്ളാഹുവിനെ ഓർത്ത് നന്ദി ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത പലരും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തൻ്റെ സങ്കടങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ സന്തോഷവും ദുഃഖവുമെല്ലാം ജീവിതത്തിൽ മാറി മാറി വരുന്ന അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വേളയിലായിരുന്നാലും ഒരു വിശ്വാസി എങ്ങനെയാകണമെന്നതിൻ്റെ വലിയ ഒരു പാഠമാണ് പ്രവാചകൻ്റെ ഞാൻ കേൾപ്പിച്ച ഹദീസിലൂടെ നമ്മളെ ഉണർത്തുന്നത്. അതിൻ്റെ സാരം ഇങ്ങനെയാണ്, അജബൻ ലി അംരിൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, എല്ലാ കാര്യങ്ങളും അവൻക്ക് നന്മയാണ്, ഖൈറാണ്. വലൈസ ദാക്ക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, ഒരു വിശ്വാസിക്കല്ലാതെ വിശ്വാസിയായ ഒരാൾക്കല്ലാതെ ഇങ്ങനെ അവൻ സാധ്യമല്ല, എല്ലാതും നന്മയായി കാണാൻ ഒരു വിശ്വാസിക്കല്ലാതെ സാധ്യമല്ല. എന്നിട്ട് പറയുന്നത് ഇൻ അസോബത്തുഹു സറാ ഉ ശക്കറ, അവൻക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ ശക്കറ, അവൻ നന്ദിയുള്ളവനായി. ഫക്കാ നഖൈറല്ലഹു, അതവൻക്ക് നന്മയാണ്. വ ഇൻ അസോബത്തുഹു ദറാ ഉ സൊബറ, വല്ല പ്രയാസങ്ങളും ദുരിതങ്ങളും അവനെ ബാധിച്ചു കഴിഞ്ഞാൽ സൊബറ, അവൻ ക്ഷമ കാണിച്ചു എന്നാണ്. ഫക്കാ നഖൈറല്ലഹു, അതും അവന് നന്മയാണ്. സ്വഹീ മുസ്ലിമിൻ്റെ 2999 ഹദീസായിക്കൊണ്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വിശാലമായ മനസ്സോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്കൊരുപാട് തളർച്ചകളും ഇടർച്ചകളും സംഭവിക്കാറുണ്ട്. അതേപോലെ സന്തോഷങ്ങളും ജീവിതത്തിലുണ്ടാകും. എന്നാൽ എല്ലാ സമയവും നമ്മൾ അനുഭവിച്ചു പോയ പ്രയാസത്തിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ലഭിച്ച സന്തോഷത്തിൽ ആഹ്ലാദിച്ച് എന്നും ആ ആഹ്ലാദവുമായി കഴിയുക എന്നതുമല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്പം ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടെടുക്കാൻ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സാധ്യമാകും. ആരോഗ്യപരമായി നമ്മൾ വീക്കായിരിക്കുന്നൊരു സമയത്ത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ ശരീരം അനുവദിക്കാത്തൊരു സമയത്ത്, ഒരുപക്ഷെ ശാരീരികമായി നമ്മൾ തളർന്ന ഒരു സമയത്ത്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ പരീക്ഷിച്ചാലും ഏത് മേഖലയിൽ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യം, അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾ അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ എനിക്ക് വിജയിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടി സന്തോഷത്തിൻ്റെ വേളയിലും ദുഃഖവേളയിലും അള്ളാഹുവിനെ ഓർക്കുവാനും നന്ദി ചെയ്യുവാനും ക്ഷമ കൈക്കൊള്ളേണ്ടിടത്ത് ക്ഷമ കൈക്കൊള്ളുവാനുമൊക്കെ നമ്മൾ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. സമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലുത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സമ്പത്തുണ്ടാക്കാൻ മനുഷ്യന് പല വഴികളുമുണ്ട്. പക്ഷേ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് ആ സമ്പാദ്യത്തിലൂടെ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ ഒരു സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പം സർവോപരി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയം അള്ളാഹുവുമായിട്ടുള്ളൊരു ബന്ധം, അത് സുഖ ദുഃഖ സന്ദർഭങ്ങളിലെല്ലാം ആ ഒരു ബോധ്യം നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വല വസബിൻ വല ഹമ്മിൻ വല ഹസനിൻ വല അദൻ വല ഹമ്മിൻ ഹത്ത ശൗക്കത്ത യുഷാഖുഹ ഇല്ല കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു. യഥാർത്ഥത്തിൽ ഒരു ഹദീസ് ഒരുപാട് വിശദീകരണം അർഹിക്കുന്നൊരു ഹദീസാണ്. സഹീൽ ബുഖാരി മുസ്ലിമും ഇമാം ബുഖാരി തൻ്റെ 5641-42 നമ്പർ ഹദീസുകളായിട്ടും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ 2573 ഹദീസായിട്ടും റിപ്പോർട്ട് ചെയ്യ ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്. ഒരു മുസ്ലിമിന് ക്ഷീണമോ രോഗമോ വിഷമമോ ദുഃഖമോ ഉപദ്രവമോ മനോവേദനയോ അവനെ കുത്തുന്നൊരു മുള്ളു പോലും ബാധിച്ചാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ പാപങ്ങളിൽ ചിലത് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് വലിയൊരു ആശ്വാസം നൽകുന്ന വചനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് എല്ലാ സമയങ്ങളിലും അൽഹംദുലില്ലാ എന്ന് അള്ളാഹിനോർത്ത് പറയാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹുവിനെ ഏറ്റവും നല്ല അടിമകളായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ദാസന്മാരായി വിശ്വാസികളായി ജീവിച്ച് മരിച്ചു പോകുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. എല്ലാം നല്ലതിനാണ്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ ഇബ്രാഹിമിലെ 18-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ആയദുൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്ത് ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം സ്ഥിരമായി ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന കുറേ ശ്രോതാക്കളുണ്ടാവും. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്ഥിരമായി നമ്മൾ ഈ ഒരു എപ്പിസോഡ് കേൾക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിവിഷൻ, നാം പഠിക്കുന്ന ഓരോ ദിവസം നാം പഠിക്കുന്ന ആയത്തുകൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നാം ആദ്യത്തെ ആയത്ത് മുതൽ ഏതുവരെയാണോ പഠിച്ചിട്ടുള്ളത് അതുവരെ നമ്മൾ ഓതി നോക്കണം, അല്ലെങ്കിൽ ഖുർആൻ എത്രയും പെട്ടെന്ന് മറന്നു പോകുന്നൊരു സംഭവമാണ്. ഇൻഷാല്ലാ അതെല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി പറയുന്നു. ഇൻഷാല്ലാ അടുത്തൊരായത്ത് നമുക്ക് പഠിക്കാനുള്ളത് 18-ാമത്തെ ആയത്താണ്. ഇൻഷാല്ലാ ആദ്യം ഞാനത് ഓതാം.

0: അൽഹംദുലില്ല, നാം ഇന്ന് പഠിച്ചത് സൂറത്തു ഇബ്രാഹീമിലെ 18-ാമത്തെ ആയത്താണ്. അൽഹംദുലില്ല, വളരെ ഭംഗിയായി നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ഈ ഒരായത്തും കൂടി എല്ലാ ശ്രോതാക്കളും അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കുന്നതിന് മുൻപ് പഠിക്കണം. ഇൻഷാല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 18-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ്. ഒരു ഗ്രാമത്തിന്റെ വെളിച്ചം, രചനയും ശബ്ദാവതരണവും ഇബ്നു അലി, എടത്തനാട്ടുകര.
4: മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയരുത് എന്നാണ് പ്രമാണം. കുറ്റം പറയാൻ ഉണ്ടായേക്കും, പക്ഷേ പറയരുത് എന്നും ഇതിൽ നിന്ന് വായിക്കാനാകും. എന്നാൽ മരിച്ച ഒരാളെക്കുറിച്ച് കുറ്റവും കുറവും ഒന്നും പറയാനില്ലെങ്കിലോ? അത്തരമൊരാളെക്കുറിച്ചാണ് പറയാനുള്ളത്. വിവാഹബന്ധം എനിക്ക് നൽകിയ കാൽനൂറ്റാണ്ടിലേറെ അടുപ്പമുള്ള ഒരാൾ 94-ാം വയസ്സിൽ മരണപ്പെട്ടു. പലതരത്തിൽ തലത്തിൽ സൗഹൃദമുള്ള ഇദ്ദേഹത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും യുവാക്കൾക്കും പ്രായം ചെന്നവർക്കും പറയാൻ നല്ല വാക്ക് മാത്രം. സുഹൃതം ചെയ്ത ഒരാൾ, ഒരു സാധാരണ മനുഷ്യൻ, വെള്ളമുണ്ടും വെള്ളക്കുപ്പായവും ധരിക്കുന്ന ഉയരം കുറഞ്ഞ ഒരാൾ. സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ തൊഴിൽപരമായോ തറവാടിത്തം കൊണ്ടോ സമൂഹത്തിൻ്റെ ഉന്നതസ്ഥാനീയൻ അല്ലാതിരുന്ന ഒരു പച്ച മനുഷ്യൻ. പക്ഷേ അയാൾ ആ ഗ്രാമത്തിൽ അത്രമേൽ സ്വാധീനം നേടിയിരുന്നു. പത്ര സമൂഹ മാധ്യമങ്ങൾ വഴി മരണവിവരമറിഞ്ഞവരുടെ പ്രതികരണം ഉള്ളിൽ തട്ടുന്നതായിരുന്നു. പേരമകൾ നല്ലോർമ്മകളിൽ മുങ്ങിയ വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമത്തിലെഴുതിയ ചെറുകുറിപ്പിന് കിട്ടിയ ഡസൺ കണക്കിന് ഷെയറുകളും കമൻറ്റുകളും 100 കണക്കിന് ലൈക്കുകളും മറ്റൊന്നുമല്ല പറഞ്ഞു തരുന്നത്. പ്രായ ജാതി മതഭേദങ്ങൾക്കപ്പുറം അദ്ദേഹം എത്രമേൽ പലരിലും സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് കാണിക്കുന്നതായിരുന്നു മറുകുറിപ്പുകൾ. നേരിലും ഫോണിലും മറ്റും ഓർമ്മകൾ കൈമാറിയവരുടെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പഠിപ്പിക്കാൻ പിതാവിന് താല്പര്യമുണ്ടായിരുന്നിട്ടും അന്നത്തെ മതപുരോഹിത അനുമതി ലഭിക്കാത്തതുകൊണ്ട് പഠനമോഹം പാതിവഴിയിൽ പൊലിഞ്ഞു. അന്നത്തെ തൊഴിൽ എന്ന നിലയിൽ ഭീതിതെറുപ്പ് ആരംഭിച്ചു. പിന്നെ നാടുവിട്ടു, പല സ്ഥലങ്ങളിൽ കറങ്ങി ജീവിതം നേരിട്ട് പഠിച്ചു. ഹോട്ടൽ തൊഴിൽ വരെ ചെയ്തു. മടുത്തപ്പോൾ നാട്ടിലേക്ക് മടങ്ങി. ഒരു ഇതരമതക്കാരൻ അദ്ദേഹത്തിന് തൻ്റെ സ്കൂളിൽ ജോലി നൽകി. ക്ലറിക്കൽ ജോലി അടക്കം ആത്മാർത്ഥമായി ചെയ്തു തുടങ്ങി. ഔദ്യോഗിക കാര്യങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ ചെന്ന് കാര്യം നടത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് സ്ഥാപനത്തിൽ തനതായ ഒരിടം നേടി. ചെറിയ വരുമാനം കൊണ്ട് ഇത്തിരി സ്ഥലം വാങ്ങി. ഒരു കൊച്ചു വീട് വെച്ചു. ഒരു മകനടക്കം 6 മക്കളും ഭാര്യയും ഒന്നിച്ചുള്ള ജീവിതം പച്ചപിടിച്ചു. തനിക്ക് നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്ന് ഏതൊരു പിതാവിനെയും പോലെ അദ്ദേഹവും ആഗ്രഹിച്ചു. കോളേജിലേക്കും TTC ക്കും 3 പെൺമക്കളെ പറഞ്ഞയച്ചപ്പോൾ പുരോഹിതർ മുഖം ചുളിച്ചു, തടയാൻ ശ്രമിച്ചു. നടക്കില്ല എന്ന് കണ്ടപ്പോൾ നിസ്സഹകരണമായി. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ ഹെഡ്മിസ്ട്രസ്മാരായി വിരമിച്ചിരിക്കുന്നു. തൊട്ടു താഴെയുള്ള മകൻ സർക്കാർ സർവീസിൽ നിന്നും പെൻഷനായി. പെൺമക്കളടക്കം 2 ഇന്ന് സർക്കാർ സർവീസിലുമുണ്ട്. എഴുതാനും വായിക്കാനും അറിയാവുന്നവർ കുറവായ ആ ഗ്രാമത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാട്ടുകാർ അദ്ദേഹത്തെ സമീപിച്ചു. പാസ്പോർട്ടിന് അടക്കമുള്ള അപേക്ഷകൾ തയ്യാറാക്കാൻ നാട്ടുകാരെ അദ്ദേഹം സഹായിച്ചു. അവരുടെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തി. പലരുമായും ബന്ധപ്പെട്ടു. വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങി അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രോത്സാഹനവും ഉപദേശവും നൽകി. അതിനിടെ മുസ്ലിം വിദ്യാഭ്യാസ സംഘടനയുടെ പ്രവർത്തകനായി നാട്ടിലാദ്യമായി ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. പള്ളി കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ തർക്കങ്ങൾ തീർപ്പാക്കാൻ ആളുകൾ സമീപിച്ചു തുടങ്ങി. വാദിക്കും പ്രതിക്കും പറയാനുള്ളത് മുഴുവനും കേൾക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പറയാനുള്ളത് ഇരകൂട്ടരും പറഞ്ഞു തീർക്കുന്നതോടുകൂടി തന്നെ മഞ്ഞുരുകാൻ തുടങ്ങും. പ്രശ്നങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ട് പിന്നീട് അവർക്ക് പറ്റിയ ചില വീഴ്ചകൾ ശാന്തമായി ചൂണ്ടിക്കാണിക്കും. വഴക്ക് തീർന്നാലും ഇല്ലെങ്കിലും ഇരകൂട്ടർക്കും ഒരിക്കലും അദ്ദേഹത്തോട് അനിഷ്ടം തോന്നാറില്ല. കുട്ടികളും യുവാക്കളും പ്രായം ചെന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി നേരം നോക്കാതെ അദ്ദേഹത്തെ സമീപിച്ചു. അങ്ങനെ അദ്ദേഹം നാട്ടുകാരുടെ മാഷ് ആയി മാറി. വായന ഇഷ്ടപ്പെടുന്ന, യാത്രയെ സ്നേഹിക്കുന്ന, സദാ റേഡിയോ കൂടെയുണ്ടായിരുന്ന അദ്ദേഹം ചാരുകസേരയിലിരുന്ന് മുഖ്യധാര ആനുകാലികങ്ങൾ അടക്കം വായിച്ചിരുന്നു. തിമിരം വായന മുടക്കിയപ്പോൾ ലെൻസ് ഉപയോഗിച്ച് തലക്കെട്ടുകൾ വായിച്ചു. പേരക്കുട്ടികൾ അടക്കമുള്ളവരെ കൊണ്ട് വായിപ്പിച്ചു. കുറിക്കുകൊള്ളുന്ന തമാശകൾ ഇടയ്ക്കിടെ പറഞ്ഞിരുന്ന ആ മനുഷ്യനിൽ ചിലർ വൈക്കം മുഹമ്മദ് ബഷീറിനെ കണ്ടിരുന്നു. മരണത്തിന് ഒരു കൊല്ലം മുമ്പ് തന്നെ സ്വത്തും ബാക്കിയുള്ള പണവും മക്കൾക്ക് എങ്ങനെ വീതം വെക്കണം എന്ന് കുറിച്ചു വച്ചിരുന്നു. പേരക്കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്ക് പോലും ചെറിയ തുകകൾ മാറ്റിവെച്ചിരുന്നു. 94 വയസ്സിലും കാര്യമായ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നുമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പരസഹായമില്ലാതെ ചെയ്തിരുന്ന, ഓർമ്മകൾക്ക് ഒരു പോറലുമില്ലാതിരുന്ന അദ്ദേഹം മരണം മുന്നിൽ കണ്ട് എല്ലാം ചെയ്തുവെച്ചു. മരണാനന്തര ചെലവുകൾക്ക് ഇനം തിരിച്ച് പണം മൂത്തമകളെ മരണത്തിൻ്റെ തലേദിവസം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. നാം മരിച്ചാൽ നമ്മുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ ഉണ്ടാകുമോ? ഉണ്ടാകണം. ജീവിതത്തെ നന്മയുടെ വഴിയിൽ മാത്രം മുന്നോട്ട് നയിച്ചാൽ ഉണ്ടാകും.
3: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പീസ് റേഡിയോ ഹൃദയവസന്തം. ശുഹദാക്കളുടെ സ്ഥാനം. സൂറത്തു ആലു ഇംറാനിലെ 140 വചനം. ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
5: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 140 വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. أعوذ بالله السميع العليم من الشيطان الرجيم إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين إن يمسسكم قرح فقد مس القوم قرح مثله നിങ്ങൾക്ക് പരിക്ക് കേടുപാട് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർക്കും ശത്രുക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്. വത്തിൽക്കൽ അയ്യാമുനുദാ വിലുഹ ബൈനന്നാസ്, വിജയങ്ങൾ, വിജയത്തിൻ്റെ നാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്? വലിയ ആലം അള്ളാഹുല്ലദീന ആമനും, വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയുവാൻ വേണ്ടി, അവരെ വേർതിരിക്കുവാൻ വേണ്ടി, ഈമാനുള്ള ആളുകൾ. അതാണ് അതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൽ ഹിക്മത്തു സാലിസ, എന്തിനു വേണ്ടിയാണ് വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വയത്തഹിദമിങ്കും ഷുഹദ, നിങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ഷുഹദാക്കളെ. ഷഹീദിൻ്റെ ജമാണ്, ബഹുവചനമാണ്, പ്ലൂറലാണ്. ഷുഹദ, രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടി, രക്തസാക്ഷികളെ ഉണ്ടാക്കുവാൻ വേണ്ടി. ഉന്ദുർ ഇല ഹാദ തഅബീർ, ഈ ഒരു ഗുണപാഠത്തിലേക്ക് നിങ്ങൾ നോക്കൂ. വലിയൂജത് വയത്തഖിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കളെ, രക്തസാക്ഷികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾ, ഷുഹദാക്കൾ. വലിയ സ്ഥാനമാണ് അവർക്ക് ഇസ്ലാമിലുള്ളത്. അവരുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന ആദ്യത്തെ രക്തത്തുള്ളി, അതോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായ ആളുകൾ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ വലാകിൻ ലാ തശ്ഊറൂൻ, അവർ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് കൊല്ലപ്പെട്ടവരായ ആളുകൾ, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു, അവിടെ റിസ്ക് നൽകപ്പെടുന്നു. ഇങ്ങനെ ഈ ഷുഹദാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സ്ഫുടം ചെയ്തെടുത്ത് അള്ളാഹു ഉണ്ടാക്കിയെടുത്ത് റബ്ബിന് വേണ്ടി. വലൗല മിസ്ല ഹാദിഹിൽ ഹസീമ ലം യകുൻ ഷുഹദ, ഇങ്ങനെയൊരു ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഷുഹദാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്? ഇങ്ങനെ പോരടിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷുഹദാക്കളുണ്ടാകണം. യത്തഖിദു മിൻകും ഉനാസൻ ഖുതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ ഉണ്ടാവണം. വക്കം ഷഹീദ് ഇത്തഖദഹും ഫീ ഗസ്വത്തി ഉഹദ് സബ്ഊന റജുലൻ, 70 സ്വഹാബികൾ അതിൽ രക്തസാക്ഷികളായി, 70 ഷുഹദാക്കളുണ്ടായി. ലൗലാ ഹാദാ ലം യകുൻ ഹുനാക ഷുഹദ, ഉഹുദുണ്ടായിരുന്നില്ല എങ്കിൽ അവിടെ ഷുഹദാക്കളുണ്ടാകുമായിരുന്നില്ല. അതുണ്ടാവണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കൾക്ക് വിജയം നൽകി. ആത്യന്തികമായ വിജയം വിശ്വാസികൾക്ക് തന്നെയാണ്. വലിയ ആലം അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ തിരിച്ചറിയുവാൻ വേണ്ടി. നമ്മളിപ്പോൾ കണ്ടതുപോലെ ആരാണ് ക്ഷമിക്കുന്നത് സഹിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയത്തഖദു മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കൾ ഉണ്ടാവാൻ. യുഖ്തലൂന ഫീ സബീലി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആളുകൾ കൊല്ലപ്പെടാൻ. വയബ്തലൂന മുഹജിഹിം ഫീ മർദാത്തിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ ചിലവഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകൾ. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് അവരുടെ പരിശ്രമവും അവരുടെ അധ്വാനവും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, വിജയം ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ ഫഅദ്ഹറ അല്ലാഹു അസ്സ വജല്ല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു അലൽ മുശ്രിക്കീന യൗമ ബദർ, ബദറിൻ്റെ ദിവസത്തിൽ മുശ്രിക്കീങ്ങൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അള്ളാഹു വിജയിപ്പിക്കുകയുണ്ടായി. വദഹറ അലൈഹിം അദുവഹും യൗമ ഉഹദ്, ഉഹുദിൻ്റെ ദിവസത്തിൽ തങ്ങൾക്കെതിരായിക്കൊണ്ട് ശത്രുക്കൾക്ക് അള്ളാഹു വിജയം നൽകി. വഖദ് യുദാലുൽ കാഫിറു മിനൽ മുഅ്മിൻ വയബ്തലിൽ മുഅ്മിൻ ബിൽ കാഫിർ, സത്യനിഷേധിയെക്കൊണ്ട് സത്യവിശ്വാസി പരീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിലേക്ക് വിജയം മാറുന്നു. എന്തിനു വേണ്ടി എന്നത്? ലിയഅലമ അല്ലാഹു മയുത്തീഉഹു മിമ്മൻ യഅസീഹി, ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയഅലമ അസ്വാദിഖു മിനൽ കാദിബ്, കളവ് പറയുന്നവനാരാണ്, വിശ്വാസിയാരാണ്, സത്യസന്ധനാരാണ് എന്ന് അറിയുവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് യൗമൻ ലക്കും വയൗമൻ അലൈക്കും, ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലം, മറ്റൊന്ന് നിങ്ങൾക്ക് പ്രതികൂലം. ആ രൂപത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഹദ് യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലമുകളിൽ കയറി. അബൂ സുഫിയാൻ വന്നു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, അലാ തഖ്റുജ്, അലാ തഖ്റുജ് അൽ ഹർബ് സിജാൽ, പുറപ്പെടുന്നില്ലേ, പുറപ്പെടുന്നില്ലേ, ഞങ്ങൾക്ക് യൗമുല്ലനാ വയമുല്ലക്കും, ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക്, ബദറിൽ നിങ്ങൾ വിജയിച്ചല്ലോ, ഇനി ഇവിടെ കാണാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബികളോട്, അജീബു, അയാൾക്ക് മറുപടി കൊടുക്കും, ലാ സവാ അലാ സവാ, ഖതലാനാ ഫിൽ ജന്ന വഖതലാകും ഫിന്നാർ, സെയിമല്ല, സമമല്ല ഒരിക്കലും, ഞങ്ങളെ നിങ്ങൾ സ്വർഗത്തിൽ കൊന്നു, നിങ്ങളെ നരകത്തിലേക്കാണ് കൊല്ലുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവർ അബൂ സുഫിയാൻ വിളിച്ചു പറയുകയാണ് ഉച്ചത്തിൽ, ലനാ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാനാ വലാ മൗലാലക്കും, അല്ലാഹു ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, നിങ്ങൾക്കങ്ങനെ ഒരു മൗലയില്ല. അബൂ സുഫിയാൻ പറയുന്നു, ഉഅലു ഹുബൽ, ഹുബലിനെ അത്യുന്നതനാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅല വഅജൽ, അല്ലാഹുവാണ് അത്യുന്നതനായിട്ടുള്ളവൻ, ഏറ്റവും മഹത്വമുള്ളവൻ. അബൂ സുഫിയാൻ പറഞ്ഞു, മൗഇദുക്കും മൗഇദുന ബദറു സുഗ്ര, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത്, ഞങ്ങളോട് വാഗ്ദാനം നൽകപ്പെട്ടത് ചെറിയ ബദറാണ്. ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ വേണ്ടി ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലുണ്ടായ സംഭവങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. വിശ്വാസികൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ലിയഅലമല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അല്ലാഹു തിരിച്ചറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ശുഹദാക്കളെ വയത്തഹദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്നുള്ള രക്തസാക്ഷികളെ സ്വീകരിക്കാൻ. അപ്പം ഈമാനും പ്രധാനമാണ്. ഫലയാലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയാലമന്നൽ ഖാദിബീൻ, ആരാണ് സത്യസന്ധർ, ആരാണ് കളവ് പറയുന്നവർ. അഹസിബന്നാസ് അയ്യുത്തറക്കു അയ്യക്കൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന്. ആരാണ് സത്യസന്ധന്മാർ, ആരാണ് കളവ് പറയുന്നവരെന്നൊക്കെ അറിയുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണങ്ങൾ നൽകും. യുദ്ധങ്ങളുണ്ടാകും. അതിൽ ഈമാൻ ഉറച്ചവരാരാണ്, കാപട്യമുള്ളവരാരാണ് എന്നതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളെ, മനില്ലദീന നാഫഖൂമിൻകും നുദാബില ബൈനന്നാസ്, നിങ്ങളിൽ നിന്നുള്ള കപടന്മാരാരാണ് എന്നറിയാൻ വിജയം അത് മാറ്റിമറിക്കും എന്നതാണ്. ലിനഅലമ അയ്യുൽ ഹിസ്ബൈൻ അഹ്സ, സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്ത് ഈ രൂപത്തിൽ ലിനഅലമ നമ്മൾ അറിയാൻ വേണ്ടി, അയ്യുൽ ഹിസ്ബൈൻ അഹ്സ, ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും ക്ലിപ്തപ്പെടുത്തപ്പെട്ടത് ഏതാണ് എന്നത്. ലിയുക്രിമ മിൻകും ബിശുഹദ ഇമൻ അറാദ യുക്രിമ ഹുബിഹ, ശുഹദാക്കളെ കൊണ്ട് നിങ്ങളെ ആദരിക്കുവാൻ വേണ്ടി. ലിയുമയ്യിസ ബൈനൽ മുഅ്മിനീൻ വൽ മുനാഫിഖീൻ, സത്യവിശ്വാസികൾക്കും കപടന്മാർക്കുമിടയിൽ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി. ലിയുക്രിമ മൻ അക്രമ മൻ മിൻ അഹ്ലിൽ ഈമാനി ബിശഹാദ, ഈമാനിൻ്റെ ആളുകളിൽ നിന്ന് ഷഹാദത്ത് കൊണ്ട് അള്ളാഹു ആദരിക്കുവാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലക്ക് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റയീസുൽ മുഫസ്സിരിൻ ഇബ്നു ജരീറു തബരി റഹിമഹുള്ള, അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഫഇന്നൽ മുസ്ലിമീന കാനു യസ്അലൂന റബ്ബഹും, നിശ്ചയമായ മുസ്ലിങ്ങൾ അവരുടെ റബ്ബിനോട് ചോദിക്കുകയായിരുന്നു. റബ്ബന അരിനാ യൗമൻ കയൗമി ബദർ നുഖാത്തിൽ ഫീഹിൽ മുശ്രിക്കീൻ, ഞങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരണേ, ബദറിനെ പോലെയുള്ള ദിവസം, മുശ്രിക്കുകളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും. വനുബിലി കഫീഹി ഖൈറൻ വനൽ തമിസ് ഫീഹി ഷഹാദ, ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ഫലഖൗ അൽ മുശ്രിക്കീനയും ഉഹദ്, ഉഹദിൻ്റെ രണാങ്കണത്തിൽ അവർ ശത്രുക്കളെ കണ്ടുമുട്ടി മുശ്രിക്കുകളെ. ഫത്തഹദ മിൻഹും ഷുഹദ, അവരിൽ നിന്നല്ലാഹു ഷുഹദാക്കളെ സ്വീകരിക്കാൻ വേണ്ടി. ഫകറമല്ലാഹു ഔലിയാഅഹു ബിഷഹാദ ബിഐദി അദുവിഹിം, ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ടുകൊണ്ട് ഷഹാദത്തെന്ന ഔലിയാക്കളുടെ പദവിയിലേക്ക് അവരെത്തുന്നു, അവരല്ലാഹു ആദരിക്കുന്നു. സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു യസ്അലൂന ഷഹാദ, അവർ റബ്ബിനോട് ഷഹാദത്തിന് ചോദിക്കുമായിരുന്നു. വിശ്വാസികൾ ഷഹാദത്ത് ലഭിക്കാൻ അവരുടെ റബ്ബിനോട്, അവർക്ക് ബദറിൻ്റെ പോലെയുള്ളൊരു ബദറ് അവർക്കുണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ കൊല്ലപ്പെടുന്നവർക്ക് വൈറുസക്കൂന ഫീഹി ഷഹാദ, അവർ ഷഹാദത്ത് നൽകപ്പെടുന്നു. വൈറുസക്കൂനൽ ജന്ന വൽ ഹയാത്ത് വൽ റിസ്ഖ്, ജീവിതവും സ്വർഗവും അവിടെ റിസ്ഖുമെല്ലാം സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്നു എന്ന്. സഹോദരങ്ങൾ, അവർ വലിയ സ്ഥാനമാണ് ഷുഹദാ, ഷുഹദാക്കളെ സ്വീകരിക്കുക എന്നത്. വയത്തഖദ മിൻകും ഷുഹദാ എന്നത് وَلَا تَقُولُوا لِمَنْ يُقْتَلُ فِي سَبِيلِ اللَّهِ أَمْوَاتٌ بَلْ أَحْيَاءٌ وَلَكِنْ لَا تَشْعُرُونَ മറ്റൊരു ആയത്തിൽ ബല്ല അഹ്യാഉൻ ഇന്ദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് ആ രക്തസാക്ഷികൾ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പച്ച പക്ഷികളുടെ, പച്ച നിറത്തിലുള്ള, പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉള്ളിൽ ഈ ആത്മാക്കളെ പ്രവേശിപ്പിച്ചുകൊണ്ടവരെ ആ സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കുന്നുണ്ട് രക്തസാക്ഷികൾ എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് 100 ദറജകൾ, അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ളത് കാര്യമാണത്. അതുകൊണ്ട് ഷഹീദ് ഷുഹദാ എന്നത് ഒരു ചെറിയ വിഷയമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതല്ല. ആ ഷുഹദാക്കളുടെ മനസ്സിലെത്തവരുടെ സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലായിരിക്കാം യുദ്ധത്തിൻ്റെ സന്ദർഭം. ഷുഹദാക്കൾ മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ അത് ഷഹീദാണ്. അവർക്കല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചതായ അനുഭൂതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവർ, അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ജീവൻ വാങ്ങിയതാണ്. ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് അള്ളാഹു അവരുടെ ജീവൻ ഏറ്റെടുത്തത്. വയുഖ്തലൂന, അവർ കൊല്ലപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. ഇത് തൗറാത്തിലും ഇഞ്ചിലൊക്കെ പറയപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഹാരിസയെക്കുറിച്ച് എന്നോട് പറഞ്ഞാലും, ബദറിൽ യുദ്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിനൊരു അമ്പേറ്റുകൊണ്ട്, ഏത് ഭാഗത്താണെന്നറിയില്ല, അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു, അതല്ല എങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് കാലം കഴിക്കും. അപ്പോഴാണ് ഉമ്മു ഹാരിസയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹ ജിനാൻ ഫിൽ ജന്ന, സ്വർഗം ഒരുപാട് സ്വർഗങ്ങളുണ്ട്. വൈന്ന ബിനക്കി അസാബൽ ഫിർദൗസ് അലഅല, നിങ്ങളുടെ മകന് ജന്നത്തുൽ ഫിർദൗസാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, സത്യസന്ധമായി ഒരാൾ ഷഹാദത്തിനെ ചോദിച്ചാൽ അവർക്കത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. മൻ സഅലല്ലാഹ തആല ഷഹാദ ബിസിദ്ഖിൻ ബല്ലഅഹുല്ലാഹു മനാസില ഷുഹദാ വൈൻ മാ തആല ഫിറാഷി, അങ്ങനെയും ആ ഷഹീദ് എന്നുള്ള പദവി, അതിൻ്റെ മഹത്വം, സ്ഥാനം ഇസ്ലാമിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഒരാൾ ആത്മാർത്ഥമായി ഷഹാദത്ത് ചോദിച്ചാൽ അള്ളാഹു അവർ അയാളെ ഷുഹദാക്കളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി അയാൾ അയാളുടെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത് എങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത്, ഖൂമു ഇലാ ജന്ന അർളുഹ സമാവാത്തു വലർ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോഴാണ് ഉമൈർ ബിനുൽ ഹുമാം അൽ അൻസാരി ചോദിക്കുന്നത്, അള്ളാൻ റസൂലെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? അതെ, ബഹ് ബഹ് എന്ന് പറഞ്ഞ് ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഈത്തപ്പന കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴങ്ങൾ വിട്ടുകൊണ്ട് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം രക്തസാക്ഷിയാകാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, അവരത് തിരിച്ചറിഞ്ഞിരുന്നു സ്വഹാബത്ത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ഇനിയും ഇനിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിച്ചാൽ പിന്നെ യുഹൈബു അയർജിയല ദുനിയ, ദുനിയാവിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഇല്ല ഷഹീദ്, രക്തസാക്ഷിയല്ലാതെ. യത്തമന്ന അയർജിയ ഇല ദുനിയ, ആ രക്തസാക്ഷി ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. ഫയുഖ്തൽ അശറ മറാത്ത്, 10 പ്രാവശ്യമെങ്കിലും കൊല്ലപ്പെടാൻ ആ സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്ന കറാമത്ത്, അവർക്ക് ലഭിക്കുന്ന ആദരത്തിൻ്റെ മഹത്വം കൊണ്ട് ഇനിയും ഇനിയും റബ്ബിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടണമെന്ന്. വിശുദ്ധ ഖുർആനിൽ അവരുടെ സ്ഥാനം പലയിടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വശ്രഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, ഭൂമി പ്രകാശിതമായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ നൂറുകൊണ്ട്. ഗ്രന്ഥം വെക്കും പ്രവാചകന്മാർ വരും, കൊണ്ടുവരപ്പെടും ഷുഹദാക്കൾ. വഖുദി അബൈനഹും ബിൽ ഹഖി വഹും ലാ യുദ്ലമൂൻ, അക്രമമില്ലാതെ വിധി നടപ്പാക്കും. ഷുഹദാക്കൾ അവിടെ സാക്ഷികളായിക്കൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലി ഷഹീദി ഇന്ദല്ലാഹി സിത്തു ഖിസാൽ, രക്തസാക്ഷിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആറ് കാര്യങ്ങളുണ്ട്. ഒറ്റ ആദ്യത്തെ തന്നെ, യുഗ്ഫർ ലഹു ഫി അവ്വലി ദഫ്അ, ആദ്യ വെട്ടിൽ തന്നെ അവർക്ക് ആ പാവങ്ങൾ പൊറുക്കപ്പെടും. മരിച്ചു വീഴുമ്പോൾ, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു വീഴുമ്പോൾ സ്വർഗത്തിലെ സ്ഥാനം കാണിക്കപ്പെടും, നരക ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. വലിയ ഭയാനകരമായ ഖബറിലെ അദാബിൽ നിന്നുള്ള നിർഭയത്വമുണ്ടാകും. താജുൽ വഖാർ അവരുടെ രക്തസാക്ഷിയുടെ തലയിൽ വെച്ചു കൊടുക്കപ്പെടും. ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായിട്ടുള്ള യാക്കൂത്തുകൾ കൊണ്ട് 72 ഇണകളെ, ഹൂറുല്ലീങ്ങളെ അവർക്ക് നൽകപ്പെടും. തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് 70 ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള അനുപാതം നൽകപ്പെടും. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ആ ഷഹദാക്കളെ കൊണ്ട് അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മാർഗത്തിൽ ഷഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി വസല്ലം.
3: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, ശുഹദാക്കളുടെ സ്ഥാനം, സൂറത്തു ആലു ഇംറാനിലെ 140-ാം വചനം, ഭാഗം 3. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
6: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
4: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
2: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ? അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
5: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
2: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
5: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
2: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച

0: വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നു, ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെലിയത്ത് പറഞ്ഞു, തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യന്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു.
1: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തശ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
0: അതെ,
1: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
0: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിന്റെ കലാമാണല്ലോ.
1: അതെ,
0: അള്ളാഹിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിലാണ് നമ്മൾ നോക്കുക. അപ്പം ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം അലക്കുള്ള പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയത് കൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായത് കൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായത് ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മരണം ഒഴിവാക്കാമായിരുന്നോ? ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മരണം ഏത് സമയത്ത് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. ഇനി വന്നു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു എന്ന് നമുക്കിപ്പോൾ ഉറപ്പായി, അത് സ്ഥിരീകരിക്കപ്പെട്ടു. അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. മരണത്തിന് ശേഷം എന്താണോ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അത് ചെയ്തു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പൊതുവേ ആ മരണപ്പെട്ട വ്യക്തിയുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണം എപ്പോഴും അവിശ്വസനീയമാണ്. പ്രത്യേകിച്ചും ആകസ്മികമായ മരണങ്ങൾ. അതുകൊണ്ട് മരിച്ചു എന്നത് വിശ്വസിക്കുവാനുള്ള അവരുടെ പ്രയാസം പലപ്പോഴും പല വ്യാകുലമായ അർത്ഥശൂന്യമായ ചിന്തകളിലേക്ക് അവരെ വഴി നടത്താറുണ്ട്. അള്ളാഹുവിലേക്ക് അവർ തിരിച്ചുപോയി. ഇനി ബാക്കി അള്ളാഹുവിൻ്റെ കയ്യിൽ, അള്ളാഹുവിൻ്റെ പക്കൽ എന്ന് വിചാരിച്ച് സമാധാനിച്ച് പ്രാർത്ഥിക്കുക എന്നതിലുപരി ആ മരണത്തെക്കുറിച്ചും അയാൾ മരിച്ചതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിലേക്ക് മനസ്സ് മടങ്ങുന്നവരുണ്ട്. മനുഷ്യനെ അസ്വസ്ഥമാക്കുവാനും പ്രയാസപ്പെടുത്തുവാനും വേണ്ടി പിശാചുണ്ടാക്കുന്ന ചില വസ്വാസുകൾ മാത്രമാണ് യഥാർത്ഥത്തിലാത്ത് ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ

0: പറ്റാത്തതുകൊണ്ട് എന്തുകൊണ്ട് മരിച്ചു, മരണത്തിൻ്റെ കാരണമെന്ത് എന്ന ചിന്തയാണ് ഇത്തരം മനസ്സുകളിൽ ആദ്യം വരുന്ന ഒരു ചിന്ത. അപ്പോൾ പൊതുവെ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ തന്നെ വന്ന് പറയും, നിങ്ങളൊന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ 4 ദിവസം മുമ്പ് ഒന്ന് അഡ്മിറ്റ് ആക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ നടത്താതിരുന്നെങ്കിൽ, ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതിരുന്നെങ്കിൽ, മറ്റൊരു ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കും തോന്നും ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമായിരുന്നല്ലോ. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനം ബന്ധുക്കളാണ്, മക്കളാണ്, കുടുംബമാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, ഭാര്യയാണ് അയാളുടെ മരണത്തിൻ്റെ കാരണം എന്ന് വരെ ബന്ധുക്കളും കുടുംബങ്ങളും അയൽവാസികളും പറഞ്ഞു വെക്കും. വളരെ ലളിതമായൊരു ചോദ്യം, ഭാര്യയെ ചികിത്സിക്കുവാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിനോട് നിങ്ങളെ ശ്രദ്ധ കുറവാണ്, നിങ്ങളതിനെ പറ്റി ഡോക്ടറെ കാണിക്കാഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ വളരെ ലളിതമായ ഒരു ആലോചന, അയാളെങ്ങനെ അയാളെ ഭാര്യയെ അറിഞ്ഞുകൊണ്ട് ഒരു മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കൂ? ഇല്ലല്ലോ. നാട്ടുകാരെക്കാളും സ്നേഹം എന്തായിരുന്നാലും നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് ഉമ്മയോട് വാപ്പയോട് നമുക്കില്ലേ? നമ്മൾ രക്ഷപ്പെടുത്താനല്ലേ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സയ്ക്ക് പോയത്? എന്നിട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോയ നമ്മൾ അവരെ കൊല്ലാൻ കൊണ്ടുപോയി എന്ന് ഏതെങ്കിലും ഒരാൾ പറയുമ്പോഴേക്കും നമ്മളതിൽ മനോവിഷമപ്പെടേണ്ട കാര്യമെന്ത്? മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂറത്ത് ആലു ഇമ്രാനിലെ 145-ാമത്തെ വചനം. മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നവർക്കും മരണത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നവർക്കും മരിച്ച ഒരാളെ രക്ഷപ്പെടുത്താൻ ഇന്നതൊക്കെ ചെയ്യാമായിരുന്നു ചിന്തിക്കുന്നവരൊക്കെ ഈ ആയത്തൊന്ന് മനസ്സിരുത്തി വായിക്കണം. വമാ കാന ലി നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. അള്ളാഹുവിൻ്റെ ഉത്തരവ് കിട്ടാതെ ഒരാൾക്കും മരിക്കാൻ പറ്റൂല, അത് നിശ്ചയിക്കപ്പെട്ടൊരവധിയാണ്. സുഹൃത്തുക്കളെ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലെ ഒന്നല്ല മരണം. മരണത്തിനൊരു സമയം കൃത്യമായിട്ടുണ്ട്. അത് നിങ്ങളൊരു പ്രഷർ രോഗിയാകുന്നതിന് മുമ്പ്, നിങ്ങളൊരു പ്രമേഹ രോഗിയാകുന്നതിന് മുമ്പ്, നിങ്ങളൊരു ക്യാൻസർ രോഗിയാകുന്നതിന് മുമ്പേ ആ മരണദിനം കുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നടക്കുള്ളൂ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ മരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണങ്ങളില്ലെങ്കിലും മരിക്കും. ആ സമയത്ത് മരണസമയത്തേക്കൊരു കാരണം ആ സന്ദർഭത്തിൽ എന്തെയും ഉണ്ടാവും. ഇനി അനേകം കാരണങ്ങളുണ്ടെങ്കിൽ മരിച്ചോളുന്നുണ്ടോ? ക്യാൻസർ വന്ന് ചികിത്സ കഴിഞ്ഞ് സുഖമായി 15-20 കൊല്ലമായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിലില്ലേ? ഒരു രോഗവും വരാതെ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യവാന്മാരായി മരിച്ച ആളുകളില്ലേ? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം, അന്ന നഫ്സ ജമീഉഹ മുതഅല്ലിഖ തുമ്പി ആചാരിക ബിഇദ്നില്ല. എല്ലാവരും അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ചുള്ളൊരു അവധിയുമായി ബന്ധപ്പെട്ടാണ് കടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണോ ആ അവധി, ആ സമയത്ത് അവൻ മരിക്കും. മാത്ത വല ഉപിറൈരി സബബിൻ, ഒരു കാരണങ്ങളില്ലെങ്കിലും മരിക്കും. എന്നാൽ വമൻ അറാദ ബഖാഅഹു ഫലൗ അതാ മിനൽ അസ്ബാബ്, ഇനി ഒരാളെ അള്ളാഹു ശേഷിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാലോ എന്ത് കാരണം വന്നാലും മരിക്കൂല. ഫ്ലൈറ്റ് ആകാശത്തിന് താഴത്തേക്ക് വീണാലും അതിലെ 500-ൽ 499 ആൾ മരിച്ചാലും അവധി നിശ്ചയിക്കാത്ത ഒരുത്തുണ്ടെങ്കിൽ അവൻ ബാക്കിയാവും. നമ്മൾ എന്തിനാ വെറുതെ മരണത്തെ പേടിക്കുന്നത്? ഈ അടുത്ത ദിവസം മരണത്തെ പേടിച്ച് എന്ത് മരുന്ന് കുടിച്ചിട്ടും പ്രഷർ ഇറങ്ങാത്ത ഒരു വ്യക്തിക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കണ്ടായി. നിങ്ങൾ പേടിക്കണ്ട, പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, നിന്നോട് മരിക്കും മരിക്കും എന്ന് ചിന്തിച്ച് നടക്കണ്ട. മരിക്കാനൊരു അവധിയുണ്ട്, ആ സമയത്ത് മാത്രമാണ്. അതുകൊണ്ട് നമുക്കിനി ചെയ്യാനുള്ളത് ആ മരിച്ച വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനോ ഇനി അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിന് പരിഹാരം കാണാനോ ഒന്നും നമുക്ക് പറ്റൂല. നമുക്ക് എന്തേ പറ്റുള്ളൂ? ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുക. ഇനി എന്തെങ്കിലും വീഴ്ചകൾ അയാൾക്കുണ്ടെങ്കിൽ ആ വീഴ്ചകൾ നമ്മൾ തൽക്കാലം മറന്നേക്കുക. അള്ളാഹുവിന് പൊറുക്കലിനെ തേടുക എന്നുള്ളതാണ്. അവൻ യുരിദ് സവാബ് ദുനിയാനു ഉത്തിഹി മിൻഹ വമയുരിദ് സവാബ് അല്ലാഹിറതി ഉത്തിഹി മിൻഹ. ദുനിയാവിലെ പ്രതിഫലം ഒരാൾ ആഗ്രഹിച്ചാൽ അതവന് നാം നൽകും, പരലോകത്തെ പ്രതിഫലം അവൻ ആഗ്രഹിച്ചാൽ അവന് നാം നൽകും. വസ നജ്സി ശാക്കിരീൻ, നന്ദി ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും എന്നാണ് ആ ആയത്തിൻ്റെ ബാക്കി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണപ്പെട്ടു പോയവർ എന്തുകൊണ്ട് മരിച്ചു, നമ്മളടുത്ത് വല്ല അപാതകതയും പറ്റൂ എന്നൊന്നും ചിന്തിക്കുന്നത് വെറുതെയാണ്. പിശാച് മനുഷ്യൻ്റെ ഭയങ്ങളെയും ആശങ്കകളെയും സംശയങ്ങളെയും വെറുതെ വർദ്ധിപ്പിച്ച് അവനെ അസ്വസ്ഥനാക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പാപമോചനം തേടി, അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ച്, അവിടെ പാപങ്ങൾ പോർക്കാൻ അള്ളാഹുവോട് ആവശ്യപ്പെട്ട് ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ സമാധാനത്തോടെ ജീവിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനില്ല. അള്ളാഹു അത്തരമൊരു മനസ്സും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ. മരണം ഒഴിവാക്കാമായിരുന്നോ? ഈ വിഷയത്തിൽ നേർരേഖയിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ഇബിൻ സലീം.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ, നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളിൽ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇപ്പോൾ പദപ്രയോഗങ്ങളുടെ കൃത്യത വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യത അത്ഭുതകരമാണ്. നമുക്കറിയാം, 23 വർഷ കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ അവസ്ഥകളിൽ, യാത്രയിലും യാത്രയില്ലാത്ത സ്ഥലങ്ങളിലും, യുദ്ധ സന്ദർഭങ്ങളിലും, സമാധാന സന്ദർഭങ്ങളിലും, സന്ധി സംഭാഷണങ്ങളിലും, ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആയത്തുകൾ ചിലപ്പോൾ ചെറിയ സൂറത്തുകൾ ഒന്നിച്ചിറങ്ങും, ചിലപ്പോൾ 2-3 ആയത്തുകൾ ഇറങ്ങും, ചിലപ്പോൾ സംഭവത്തിൽ മൊത്തത്തിൽ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിൽ പോലും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യതകൾ അത്ഭുതകരമാണ്. ഉദാഹരണമായിക്കൊണ്ട് ചിലത് പറയാം. വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദമുണ്ട്, ഇഹലോകത്തെക്കുറിച്ച്. 115 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ദുനിയാവ് കഴിഞ്ഞാലുള്ള ജീവിതമാണ് ആഖിറും, പരലോക ജീവിതം. ആ പരലോക ജീവിതത്തെക്കുറിച്ച് പദപ്രയോഗമാണ് അൽ ആഖിറ, യൗമുൽ ആഖിറ. ഈ പദപ്രയോഗവും വിശുദ്ധ ഖുർആൻ 115 തവണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ, ഇതൊരു ഒരു യാദൃശ്ചികതമായി ഉണ്ടാകുന്ന ഒരു കാര്യം. ഇതൊക്കെ ആ എണ്ണത്തിൽ പോലുമുള്ള കൃത്യതകൾ, 115 തവണ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും തന്നെ കൃത്യമായ എണ്ണത്തിൽ ആഖിറത്തിനെ കുറിച്ച് പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ഡയറിയിൽ എഴുതിക്കുറിച്ച് എണ്ണം കൃത്യമാക്കി ഇതിലെ ഓരോന്നിൻ്റെ ഓരോ സ്ഥലത്ത് എണ്ണ ഇട്ട് കൊടുത്തതല്ല. അതങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പിന്നീട് കണ്ടെത്തപ്പെട്ടതാണ്. അപ്പോൾ ആ എണ്ണത്തിൻ്റെ കൃത്യതകൾ, അതേപോലെ തന്നെ ജീവിതം എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയ ഹയാത്തി എന്നാണ്. അത് ഏകദേശം 145 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹയാത്ത്, ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നതാണ് മൗത്ത്, മരണം. അതേ പദപ്രയോഗം 145 തവണ തന്നെയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലിരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതല്ലോ. ഖുർആൻ ഇറക്കപ്പെടുന്നത് ശത്രുക്കളുടെ മുമ്പിലാണ്, കപടവിശ്വാസികളുടെ ഇടയിലാണ്. കപടവിശ്വാസികൾ പോലും ആ വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിൻ്റെ സാക്ഷികളായിട്ടുണ്ട്. സ്വഹാബത്തിന് പുറമെ സത്യനിഷേധികൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് മക്കയിൽ ആയത്തുകൾ ഇറങ്ങുന്നത്. അവരെ ശബ്ദരാക്കിയ, അവരെ അന്ധാളിപ്പിലേക്ക് നയിച്ച ആ ഖുർആൻ്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതല്ല. എന്നിട്ട് പോലും ഇത്ര കൃത്യമായ രീതിയിൽ ഓരോ പദത്തിൽ പോലുമുള്ള കൃത്യതയും അതിൻ്റെ എണ്ണത്തിലെ സൂക്ഷ്മതയും. ഇപ്പം മൗത്ത് എത്രയാണോ അത്രയാണ് ഹയാത്തുള്ളത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കാണ് നഫ എന്ന് പറയാം, ഉപകാരം. ഉപകാരം എന്ന പദപ്രയോഗത്തിന് ഖുർആൻ പ്രയോഗിച്ച നഫ എന്നാണ്. ഉപദ്രവം എന്നുള്ളതിന് ഫസാദി എന്നാണ്. അപ്പോൾ എത്രയാണോ നഫ, അത് 50 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അത്ര തന്നെ പദപ്രയോഗം ഫസാദി എന്ന പദം 50 തവണയാണ് ഖുർആൻ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്തിയതിൽ പ്രവേശിപ്പിച്ചതല്ല. നമ്മളൊരു ഒരു ബഹസ് അല്ലെങ്കിൽ ഒരു റിസാല, ഒരു ലേഖനം എഴുതുമ്പോൾ പിന്നീട് എഴുതി, പിന്നീട് എഡിറ്റ് ചെയ്ത്, പിന്നെ എഴുതി, പിന്നെ എഡിറ്റ് ചെയ്ത്, അത് വേറൊരാൾ എഡിറ്റ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ മുഞ്ചു കൂട്ടി ഇറക്കപ്പെട്ടതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും ആ ആയത്തുകളുടെ മുഖത്ത് നോക്കി ഓതിക്കൊടുക്കുകയാണ്, ആ സന്ദർഭത്തിൽ ഓതിക്കൊടുക്കുകയാണ്. ചില സന്ദർഭം യാത്രകളിലിറങ്ങുകയാണ്, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ആയത്തിറങ്ങുകയാണ്. ഈ ആയത്തുകളെല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം അത്ഭുതകരമായി കാണുന്നു എന്നത് ചില്ലറ സംഗതിയല്ല, അതൊരു മഹാത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ എത്രമാത്രം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി ഒന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഒരു വർഷത്തിൽ ഏകദേശം ഒരു സൂര്യ കലണ്ടർ എടുത്ത് പഠിച്ചു വെച്ച് നോക്കുമ്പോൾ ഏകദേശം 365 ദിവസമാണ് ഉണ്ടാകുക. ഖുർആനിൽ അൽ യോം എന്ന പദം, യോമുൻ എന്ന പദം പ്രയോഗിച്ചത് 365 തവണയാണ്. അത്ഭുതമല്ലേ? ദിവസത്തിൻ്റെ എണ്ണം കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ അൽ യോം എന്ന പദപ്രയോഗം പ്രയോഗിച്ചതിലൂടെ തന്നെ കൃത്യമായിക്കൊണ്ട് കാണുന്നു എന്നത് ചില്ലറ അത്ഭുതമല്ല. അതേപോലെ തന്നെ മാസം, ഷെഹർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 12 തവണയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വല്ലാത്ത അത്ഭുതകരമായൊരു കാര്യം. വിശുദ്ധ ഖുർആൻ്റെ ദൈവീകതക്ക് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അത് പ്രവാചകൻ്റെതല്ല എന്ന് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ച്, ഇതിനെല്ലാം നിഷേധിച്ച്, പരിഹസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു പക്ഷെ തെളിവായിക്കൊള്ളുന്നില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതാണ്. ഈ എണ്ണ പിന്നെ നിങ്ങൾ കണ്ടെത്തിയതല്ലേ? അതേ, പിന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. കാരണം അന്നവർ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ അക്കങ്ങളിൽ പോലും, ഹർഫുകളിൽ പോലും, അക്ഷരങ്ങളിൽ പോലും, ഓരോ അക്ഷരങ്ങളിൽ പോലും മഹാത്ഭുതങ്ങളും അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്നതായിക്കോളും. നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊക്കെ 600 മനുഷ്യൻ തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ, തൻ്റെ പരിമിതമായ വിജ്ഞാനം കൊണ്ട്, തൻ്റെ പരിമിതമായ വൈജ്ഞാനിക പരിസരത്തിൽ നിന്നുകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് തലയിൽ കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധി അവശേഷിക്കുന്നൊരു മനുഷ്യൻ പറയുമോ? ഒരിക്കലും അയാൾക്കത് പറയാൻ സാധിക്കില്ല, പറയുകയുമില്ല. ഇനി നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷയുടെ ഒരു ഗാംഭീര ശൈലി. അതായത് അറബി ഭാഷയുടെ മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യമാണ് പക്ഷേ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായിക്കൂടെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഗാംഭീര്യമുള്ള, ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഭയം അങ്കുരിപ്പിക്കുന്ന ചില സംഗതികളെ പറയുമ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ. അവിടെ ചില പ്രത്യേകതരം ഹർഫുകളാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഖാഫ്, ത്വാ, സ്വാദ്, ജീം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദക്കൻ ദക്ക. ആ ദക്കൻ ദക്ക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കുലുക്കം വരുന്നുണ്ട്. അതാ ഭൂമിയുടെ ആ കുലുക്കം കല്ല ഇതാ ദുഃഖത്തിൽ അറുതു ദക്കൻ ദക്ക. ആ ഒരു ആ പ്രയോഗത്തിൽ തന്നെ ആ ഒരു കുലുക്കം നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് ഇത് പിന്നെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഈ അള്ളാഹു ശിക്ഷ ഇറക്കിയ സംഭവങ്ങളാണെങ്കിലും, അവിടെയൊക്കെ ആ പദപ്രയോഗത്തിൽ തന്നെ ആ പറയപ്പെടുന്ന വസ്തുവിൻ്റെ, പറയപ്പെടുന്ന കാര്യത്തിൻ്റെ ഗാംഭീര്യത മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെക്കുറിച്ച് പറയുമ്പോൾ സീൻ, ഷീൻ, മീം, നൂൻ എന്നിങ്ങനെയുള്ള വഖ്ഫദ് ജനാഹക മിനദ്ദുല്ലി മിനർറഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, അവിടെ ഒന്നും ഒരു ഒരു ഒരു പിന്നെ ലഖ്മത്ത് അഥവാ ഒരു ഗാംഭീര്യമുള്ള പദപ്രയോഗങ്ങൾ, സ്വാദ്, ഖാഫ്, ത എന്ന പദങ്ങളൊന്നുമില്ല. ഹ, റ, അതുപോലെ തന്നെ യ എന്നിങ്ങനെ പദപ്രയോഗങ്ങളാണ് അവിടെ നടത്തുന്നത്. ഇതൊക്കെ വിശുദ്ധ, ഇതൊക്കെ അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആ മനുഷ്യൻ്റെ അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ശ്രവിക്കുമ്പോൾ തന്നെ, ആ ആയത്ത് കേൾക്കുന്ന മാത്രമേ തന്നെ ആ വിഷയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ദൈവികത. അതിൻ്റെ അർത്ഥം അറിയാത്തൊരാൾക്ക് പോലും ഇതാ ദുഃഖത്തില്ലർന്നു ദക്കൻ ദക്ക എന്ന് ഓതുമ്പോൾ എന്തോ ഒരു മഹാസംഭവത്തെക്കുറിച്ചാണത് പറയുന്നത് എന്ന ഒരു ഫീലിംഗ്, ഒരു ബോധ്യം അത് കേൾക്കുന്ന മാത്രത്തിൽ ഉണ്ടാകും. അതേസമയത്ത് റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, ഒരു തലത്തുഫും ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശം ആ പദപ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ആ ശ്രവണത്തിൽ തന്നെ, കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ആശയ ഗാംഭീര്യം കൂടി ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നത് ചില്ലറ കാര്യമല്ല. അതതിൻ്റെ ദൈവികതക്കുള്ള ഏറ്റവും വലിയൊരു ഒരു അടയാളം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുകൾ 114 അധ്യായങ്ങളാണ് ഖുർആനിലുള്ളത്. ആ അധ്യായങ്ങളെല്ലാം ഒരേ നീളവും വലിപ്പവുമല്ല ഉള്ളത്. തൈവാലുകളുണ്ട്, വലിയ വലിയ സൂറത്തുകളുണ്ട്, ചെറിയ സൂറത്തുകളുണ്ട്, അതിപ്പോൾ മുഫസ്സലാത്തുകളുണ്ട്, അഥവാ ഏകദേശം മധ്യ ദൈർഘ്യമുള്ള സൂറത്തുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ എണ്ണത്തിലും അഥവാ ആയത്തുകളുടെ എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ വ്യത്യസ്തമായ അവസ്ഥയാണ് വിശുദ്ധ ഖുർആനുള്ളത്. അതിന് വേറെ ചില ഹിക്മത്തുകളുണ്ട്. കാരണം നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും ആളുകൾക്ക് ഹിഫ്ളാക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനും കൂടിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ തർത്തീബ് ഉള്ള വിന്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഖുർആനിലെ ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായിക്കൊണ്ട് അതിൻ്റെ ആശയപരമായിക്കൊണ്ട് അതിൻ്റെ കണക്ഷൻ, ഇത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ കോർത്തു വെക്കുമ്പോൾ അതൊരു മാലയിലെ മുത്തുപണികളെപ്പോലെ കോർന്നു നിൽക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ തർത്തീബല്ല. അപ്പോൾ നമുക്കറിയാം, ആദ്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുള്ള പിന്നെ അധ്യായം സൂറത്തുള്ള അലഖിലെ അഞ്ചാമത്തെ അഞ്ചായത്തുകളാണ്. അത് 30-ാമത്തെ ജുസിലാണുള്ളത്. അതേസമയത്ത് അവസാനമായിക്കൊണ്ട് ഇറക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വത്തക്കോ യുമൻ തുറച്ചുന ഫീലല്ലാന്നുള്ള സൂറത്ത് ബഖറയിലാണുള്ളത്, 2-ാമത്തെ സൂറത്തിൽ. അപ്പം ഇങ്ങനെ അവതരണത്തിൽ വ്യത്യസ്തമായ ഘട്ടവും സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഇത് ഒന്നിച്ച് കോർത്തു വെക്കുമ്പോൾ ഒരു മാലയിലെ മണികളെപ്പോലെ അതിൻ്റെ കോർവ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കോർവ റസൂൽ ആദ്യം കോർത്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ മുറിച്ച് ഇറക്കി കൊടുത്താണോ? അല്ലല്ലോ. കാരണം പ്രവാചകന് പോലും പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വഹി വന്നതിന് ശേഷമാണ് വിവരം കിട്ടുന്നത്. വഹി വരാൻ കാത്തിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ചും കിബല മാറ്റവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വഹി വന്നിട്ടില്ല. ഈ ഒരു കോർവ് അത്ഭുതകരമാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സൂറത്ത് കഹ്ഫും സൂറത്ത് ഇസ്റാവും. സൂറത്ത് ഇസ്റ അവസാനിക്കുന്നത് വഖുൽ അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദം വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്കി വലം യകുല്ലഹു വലിയൻ മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറ. അള്ളാഹുവിൻ്റെ വഖുൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ നീ പറയണം. അവൻ ഒരു സന്താനത്തെ സ്വീകരിക്കാത്തവനാണ്, അവന് പങ്കുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്റാന്റെ അവസാനത്തെ ആയത്ത് അവസാനിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കണം, അവന് പങ്കുകാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആ സൂറത്തുൽ ഇസ്റാന്റെ തൊട്ട് ശേഷം വരുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ഉവജ. അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് സർവസ്തുതികളും. അവൻ തൻ്റെ അടിമക്ക് മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ഓയന്തിർ അല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു സുബ്ഹാനഹുവതആല സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വേദഗ്രന്ഥം. ഇസ്രായേൽ പറഞ്ഞു വലം യക്കുലു വലം യത്തഖിദ് അല്ലദീ ലം യത്തഖിദ് വലദ. അതേ പദപ്രയോഗം തന്നെ സൂറത്ത് കഹ്ഫിൽ നമുക്ക് കാണാൻ കഴിയും. ആ രണ്ട് സൂറത്തുകൾ ഒരു ഒരു ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി മറ്റേ ബോഗിയുമായിക്കൊണ്ട് ബന്ധമുണ്ടാകുന്ന പോലെ ഒരു സൂറത്ത് മറ്റേ സൂറത്തുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആനിൽ ഒരു ചങ്ങല പോലെ കിടക്കുന്നു. ഇതെങ്ങനെ യാദൃശ്യം ഒരൊറ്റിരിപ്പിൽ എഴുത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കോർവ നമുക്ക് മാക്കൂലാണ്, അത് ചിന്തിച്ചാൽ മനസ്സിലാകും. പക്ഷേ 23 വർഷക്കാലഘട്ടത്തിൻ്റെ ജീവിതത്തിനിടയ്ക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിച്ച സൂറത്തുകൾക്കിടയിൽ ഈ ഐക്യവും ഒരു കോർവയും വിഷയാധിഷ്ഠിതമായിട്ടുള്ള സാമ്യതയും അത്ഭുതകരമാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തമ്മിൽ പണ്ഡിതന്മാർ ഈ ഐക്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശ്വാസികളാണ്, ഗൈൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള ജൂതന്മാരാണ്, വലല്ലാഹി അലൈഹിം എന്ന് പറഞ്ഞാൽ അത് ഖാഫ് അത് ക്രിസ്ത്യാനികൾ നസ്രാണികളാണ്. ഈ മൂന്ന് വിഭാഗങ്ങളെ സൂറത്തു കഹ്ഫ് ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളെ കാണാം, കവട വിശ്വാസികളെ കാണാം, സത്യനിഷേധികളായ ആളുകളെ കാണാം. അപ്പോൾ ഈ ഒരു ആശയ സാമ്യതയും അതുപോലെ തന്നെ വിഷയ സാമ്യതയും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്ന ദൈവികതയുടെ ഒരു വലിയ തെളിവുകളിൽ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അവൻ്റെ ദീൻ അവൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദു. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ഷോ അവസാനിച്ചു. ഇനി പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ മുസ്തഫ അൻസാരി എ പിക്കാട്.
1: ആദ്യമായി നമ്മൾ റേഡിയോ വൈബ്സിൽ ഇൻസൈറ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇൻസൈറ്റിനെ കുറിച്ച് മിക്ക സമയത്തും നാം കേട്ടിട്ടുണ്ട്, പക്ഷേ ഇൻസൈറ്റിൽ നാം കേൾക്കുന്ന ഓരോ വിഷയങ്ങളും എത്രത്തോളം ഗൗരവമാണ് എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത്
0: ഷംജാസ് കെ അബ്ബാസ്.
1: തിന്മ ചെയ്യുമ്പോൾ നിയ്യത്ത് എന്താവും എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാര വിഷയം.
0: കേട്ടുവരാം.
2: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്ന സ്സലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. لا شريك له وبذلك امرت وانا اول المسلمين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, ഇൻസൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗം എന്നതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും സ്വർഗമാണോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യമെന്ന് നമ്മൾ ഒന്നുകൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം പുതിയ കാലത്ത് പ്രത്യേകിച്ചുമുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര വേഗത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്ന കാലത്ത്, ഓരോ നിമിഷവും പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ മൊബൈലും നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ യാത്രകളും നമ്മുടെ ജോലിസ്ഥലവും നമ്മുടെ കൊളീഗ്സും, അത്തരത്തിൽ നമ്മുടെ എല്ലാ മേഖലകളും യഥാർത്ഥത്തിൽ സ്വർഗം എന്ന ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ എല്ലാ നമസ്കാരത്തിൽ നമ്മൾ കൃത്യമായും എല്ലാ വക്തിൽ നിന്നും ഓതുന്ന ഒരു വാക്കാണ് ഇന്ന സ്വലാത്തി വനസുക്കി വമഹയായ വമമാതില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത്. പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ ഇസ്ലാം കൃത്യമായും പഠിപ്പിക്കുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും, അത് സ്വലാത്താവട്ടെ, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാവട്ടെ, അത് ജീവിതമാവട്ടെ, അത് മരണമാവട്ടെ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്നാണ് കൃത്യമായും പഠിപ്പിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ട ആളുകളാണ് വിശ്വാസികൾ. ഇൻസൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണാനാണ് കൃത്യമായും ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി ഒന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളുടെ പഠനമായിക്കോട്ടെ, നമ്മുടെ ജോലി തിരക്കുകളായിക്കോട്ടെ, നമ്മുടെ ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, നമ്മുടെ വാർദ്ധക്യ ജീവിതമായിക്കോട്ടെ, എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രതീക്ഷ എന്നത് പാരത്രികമായൊരു ലോകം തന്നെയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു അവിശ്വാസിയായ ആൾ അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥനായ ഒരു വ്യക്തി, അദ്ദേഹം ഒരു മരണ വീട്ടിലോ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോഴോ എന്താണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം നിങ്ങൾക്ക് പരലോകത്ത് നന്മകൾ ലഭിക്കുമെന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? മരണപ്പെട്ട ഒരു വീട്ടിൽ പോയി മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുക? എന്നാൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകം എന്നത്, സ്വർഗം എന്നത്, നരകം എന്നത്, അല്ലെങ്കിൽ ആഹ്റത്ത് എന്നത് ആത്യന്തികമായും അവരുടെ ജീവിതത്തിൽ നൽകുന്ന ആശ്വാസം എന്നത് ചെറുതല്ല എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവും ആഹ്റത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവർ. പലപ്പോഴും ദുനിയാവിൽ തന്നെയും ആസ്വാദങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ ആസ്വാദത്തിന് പിന്നാലെ ഓടി മരണപ്പെടുന്ന ആളുകൾ ഒരുപാടാണ്. ഇന്ന് പുതിയ കാലത്ത് ഓൺലൈൻ മീഡിയയിൽ കാണുന്ന വ്യത്യസ്തമായ ജീവിതങ്ങൾ കണ്ടുകൊണ്ട്, ആ ജീവിതത്തെ കുറിച്ചുകൊണ്ട്, അതിനെ മാതൃകയാക്കണമെന്ന വെമ്പൽ കൊണ്ടുകൊണ്ട് അതിനെ പിന്നാലെ പോകുന്ന ആളുകൾ ഏറെ അധികമാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. പലപ്പോഴും ഈ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വലിയൊരളവിൽ അതിൻ്റെ സ്വാധീനം എന്നുള്ളത് അത് പുതിയ കാലത്തെ ഈ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. പലപ്പോഴും വെളുപ്പിനെക്കുറിച്ചുള്ള അതിപ്രസരമായ ചർച്ചകളും ചുവന്ന ചുണ്ടുകളെക്കുറിച്ചുള്ള ചർച്ചകളുമെല്ലാം നമ്മുടെ മക്കളെ അത്തരത്തിൽ ദുനിയാവിയായി അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരു മേക്കപ്പിൻ്റെ, അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചായം പൂശലിൻ്റെ ഒരു രീതിയിലേക്കെല്ലാം കൊണ്ടുപോകും. എന്നാൽ പലപ്പോഴും അവർക്ക് ദുനിയാവാണ് നഷ്ടപ്പെടുന്നത്. ദുനിയാവിൽ ആരും അവരെ വില വെക്കുന്നില്ല. ദുനിയാവിൽ അവർ ആഗ്രഹിക്കുന്ന സൗന്ദര്യം അവർക്ക് ലഭിക്കുന്നില്ല. അവർ ഒരിക്കലും ആ പറഞ്ഞ, അവർ മാതൃകയാക്കുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത അത്തരം ആളുകളുടെ ഒന്നും സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളുടെയെല്ലാം അടുത്തുപോലും എത്തുന്നില്ല. എന്നാൽ ആത്യന്തികമായി സംഭവിക്കുന്നത് അവർക്ക് ദുനിയാവ് നഷ്ടപ്പെടുന്നു, പതിയെ പാരിസ്ഥിതിക ലോകം നഷ്ടപ്പെടുന്നു എന്നതാണ്. ഇത്തരത്തിലാണ് പുതിയ കാലത്തെ ഈ ലിബറൽ ലോകത്തിന് പിന്നാലെ ഓടിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാഴ്ചകൾ. ഈ ലിബറൽ ലോകമെന്ന് പറയുമ്പോൾ പുരോഗമനത്തിൻ്റെ പേരിൽ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കോപ്രായങ്ങളുണ്ട്. ലജ്ജയില്ലാത്ത, ഒരിക്കലും മാന്യമല്ല എന്ന് നമ്മൾ ഒരു ഉറപ്പായി വിശ്വസിക്കുന്ന, ഒരിക്കലും സംസ്കാരമില്ലാത്ത, സംസ്കാരശൂന്യമായ, സദാചാരത്തിൻ്റെ ലവലേശം പോലും തൊട്ട് തീണ്ടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ. ഇതെല്ലാം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള നന്മയാണ് അല്ലെങ്കിൽ പുതിയ കാലത്തെ വൈബാണ് എന്നെല്ലാം കാണിച്ചുകൊണ്ട് അതെല്ലാം നമ്മുടെ മക്കൾക്കിടയിലെല്ലാം കാണിക്കുമ്പോൾ അവർ അതിന് പിന്നാലെ പോകുന്നു എന്നതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദുനിയാവ് നഷ്ടപ്പെടുന്നു, ആഹ്റത്തും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിയ്യത്ത് എന്തായിരിക്കണമെന്ന്, ഏതൊരു പ്രവർത്തനത്തിലും അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കണമെന്നുള്ളത് കൃത്യമായും ഇസ്ലാം കൃത്യമാക്കുന്നത്. ആ ഉദ്ദേശം കറക്റ്റാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാളുടെ ഒരു കാര്യവും അതിൽ നിന്നും തെറ്റിപ്പോകുകയില്ല. ആ ഉദ്ദേശം തെറ്റാണെങ്കിൽ, ആ നിയ്യത്തില്ലെങ്കിൽ പിന്നെ അയാളുടെ പ്രവർത്തനം എന്നുള്ളത് അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ വിവക്ഷ. അഥവാ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും നമുക്ക് നിയ്യത്ത് വേണമെന്നുള്ളത് അടിസ്ഥാനപരമായ പാഠമാണ്. നമ്മുടെ യാത്രകളാവട്ടെ, നമ്മുടെ സംസാരങ്ങളാവട്ടെ, നമ്മുടെ ചിന്തകളാവട്ടെ, നമ്മൾ ഓരോ കാര്യത്തിലും ഇടപെടുന്ന എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന, അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന, ഇതിനെല്ലാം എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന കൃത്യമായ നിയ്യത്ത് നമുക്ക് ആവശ്യമാണ്. ആ നിയ്യത്ത് അള്ളാഹുവിൻ്റെ പേരിൽ വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ആ ചെയ്തി തിന്മയാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യത്തിൽ നിയ്യത്ത് വെക്കാൻ സാധിക്കില്ല. എന്നാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിയ്യത്തില്ലാത്ത പ്രവർത്തനങ്ങൾ പലപ്പോഴും അത്തരത്തിലാണ് കൊണ്ടു ചെന്നെത്തിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പാരത്രിക ലോകം എന്ന നിയ്യത്തൊരു മനുഷ്യനില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദുനിയവിയായ ജീവിതം നഷ്ടമാണ്. ദുനിയാവിൽ അദ്ദേഹം ചെയ്തു കൂട്ടുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ദുനിയാവിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന ഏറ്റവും മാക്സിമം, ഏറ്റവും കൂടുതൽ അവൻ നേടിയെടുത്താൽ പോലും അവനത് ആസ്വദിക്കാനുള്ള സമയം എന്നുള്ളത് കേവലം 50-60 വർഷമാണ്. ഏറ്റവും കൂടിപ്പോയി കഴിഞ്ഞാൽ ഇനിയും ഇനിയും കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരാളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ ദുനിയാവിൽ നേടിയെടുക്കുന്നത്. അങ്ങനെ ദുനിയാവിൽ നേടിയെടുക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോൾ തന്നെയും അവൻ പാരിസ്ഥിതിക ലോകം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്. പലപ്പോഴും ഹറാമായ പണത്തിലൂടെ, ഹറാമായ ചെയ്തികളിലൂടെ, ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത പ്രവർത്തനങ്ങളിലൂടെ അത്തരം ആസ്വാദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ ദുനിയാവിൽ അവർക്കത് ആസ്വാദിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, പരലോകം പാടെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളിൽ അവർ ഉൾപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും സ്വർഗമെന്ന നിയ്യത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്വർഗം എന്ന നിയ്യത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയ്ക്കും ഒരു തെറ്റായ രീതിക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചെയ്തികളിൽ സ്ഥാനമില്ലാതായി പോകുന്നതാണ്. പലപ്പോഴും സ്വർഗമെന്ന ആ കൺസെപ്റ്റിനെ കുറിച്ച്, പലപ്പോഴും സ്വർഗമെന്ന ആ ചിന്തയെക്കുറിച്ച് തന്നെ ആളുകൾ വിസ്മരിച്ചു പോകുന്ന ഒരു അടിസ്ഥാനപരമായ കാരണം, സ്വർഗം വേണ്ട വിധം ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ബോധ്യപ്പെടാത്ത രീതിയിലാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ ഈ മദ്രസകളിലുമൊക്കെ അതിങ്ങനെ പാടിപ്പഠിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള കേവലമുള്ള ചില ചിത്രങ്ങൾ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ നിയ്യത്താക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അവിടെ സ്വർഗത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്താണ് സ്വർഗത്തിൽ ലഭിക്കുക, എന്താണ് സ്വർഗത്തിൽ എനിക്ക് ലഭിക്കുന്നത്, കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ, ദുൽഹിജ്ജ മാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഹജ്ജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ സ്വർഗത്തിൽ കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? മറിയം ബീവി അലൈഹിസ്സലാമയെ കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഒന്ന് എത്തിപ്പെടാൻ നമ്മൾ കൊതിച്ചിട്ടുണ്ടോ? പലപ്പോഴും അത്തരത്തിലുള്ള ചിന്തകളെല്ലാം നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ചിന്ത എന്തായിരിക്കണം? ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുത്തുമ്പോൾ അതെനിക്ക് സ്വർഗത്തിൽ കിട്ടുമെന്ന, ഈ ദുനിയാവിലെ എന്തെങ്കിലും നൈമിഷികമായ നന്മകൾക്കപ്പുറത്തേക്ക്, ആസ്വാദനങ്ങൾക്കപ്പുറത്തേക്ക് എനിക്കതെല്ലാം സ്വർഗത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഒരു വിശ്വാസി നടത്തേണ്ടത്. അവിടെയാണ് സ്വർഗം ബോധ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കടന്നു വരുന്നത്. ഖുർആൻ തന്നെ പറയുന്നു, മലാ ഐനുൻ റഅത്ത് വലാ ഉദിനു സമിഅത് വലാ ഖദ്റു ഫീ ബാലി ബശറു മലാ ഐനു റഅത് വലാ ഉദിനു സമിഅത്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കണ്ണിനും ഒരു മനുഷ്യനും വിഭാവനം ചെയ്യാൻ പോലും സാധിക്കാത്ത, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സു മാ ഉഖ്ഫിയ ലഹു മിൻ ഖുർറത്തി അയ്നിൻ. നീ ഒരു കണ്ണും കാണാത്ത, ഒരു കാതിനോ ഒരു മനസ്സിനോ വിഭാവനം പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്വർഗീയ ലോകത്തെക്കുറിച്ച് കൃത്യമായും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിലേക്കുള്ള ഒരു പണിയെടുക്കലാവണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നന്മകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത് അത് വൈബില്ല എന്നുള്ളതാണ് അല്ലേ. കോളേജിലോ ക്യാമ്പസിലോ പോകുന്ന നമ്മുടെ മക്കളോട് ഒരു ഡാൻസ് പാർട്ടിക്കോ അതല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ആഘോഷങ്ങളിലോ നിങ്ങൾ പോകരുത്, അത് തിന്മയാണെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നമസ്കാരത്തിനാണോ വൈബുള്ളത് എന്നാണ് ചോദിക്കാറുള്ളത്. പലപ്പോഴും ഈ ആസ്വാദനങ്ങളിൽ ലഭിക്കുന്ന നൈമിഷികമായ ചില ഉത്തേജനങ്ങൾ മാത്രം കൊതിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ യഥാർത്ഥത്തെ സ്വർഗത്തെ കൊതിച്ചുകൊണ്ടുള്ള ആസ്വാദനങ്ങൾ, സ്വർഗത്തെ കൊതിച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾ, ആരാധനകൾ നമ്മൾ കാണിച്ചു നൽകേണ്ടതുണ്ട്. അങ്ങനെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് പോയി തക്ബീറത്ത് ഇഹ്റാം മുതൽ തസ്ലീം വരെയുള്ള ആ നമസ്കാരം പൂർത്തീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് നൈമിഷികമായ കുറച്ച് നേരത്തെ ആസ്വാദനമല്ല ലഭിക്കുന്നത്, മറിച്ച് അവൻ പാരത്രികമായ ലോകത്തേക്ക് എന്തൊക്കെയോ ഒരുക്കു കൂട്ടിക്കൊണ്ടാണ് ആ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്നത്. ഇത്തരത്തിൽ ഇബാദത്തുകളെ ചിട്ടപ്പെടുത്തുവാൻ, ഇത്തരത്തിൽ നമ്മുടെ കർമ്മങ്ങളെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവാ എന്ന് പറയുന്ന ഹദീസ്. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറയുമ്പോൾ നിയ്യത്തനുസരിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റി ആയിക്കൊണ്ട് ഒരു മനുഷ്യനുണ്ടാവേണ്ടത് നിയ്യത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ഓരോ തിന്മകളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരു മദ്യ ഷോപ്പിലേക്ക് പോകുന്ന ഒരു മദ്യപാനിയായ വ്യക്തി, അതല്ലെങ്കിൽ ഒരു ഡാൻസ് ബാറിലേക്ക് പോകുന്ന അടിച്ചു തിമിർക്കാൻ പോകുന്നൊരു യുവാവ്, അതല്ലെങ്കിൽ

0: ഏതെങ്കിലും തിന്മയിൽ അകപ്പെടുന്ന ഒരു വ്യഭിചാരിയായ വ്യക്തി. ഇത്തരത്തിൽ ഓരോ തിന്മകളെ പരിശോധിച്ചു കഴിഞ്ഞാലും അന്യമതസ്ഥരായ മനുഷ്യരെയും മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള മുസ്ലിം നാമധാരികളായ ആളുകളെ എല്ലാം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിയ്യത്താണ് നഷ്ടപ്പെടുന്നത്. അവർ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് അറിയില്ല. അവർ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അവർക്കറിയില്ല. നൈമിഷികമായ കുറച്ചു നേരത്തെ ആസ്വാദനം, ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും പ്രതിസന്ധികൾക്കും രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന തിരക്കുകൾക്കും ആ പ്രയാസങ്ങൾക്കുമിടയിൽ അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ അകപ്പെടുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. പലപ്പോഴും തോന്നിയ ഒരു അത്ഭുതമാണ്, പലപ്പോഴും ഈ സിനിമകൾ, പുതിയ കാലത്ത് വലിയ ചർച്ചയാണ് സിനിമകളെല്ലാം, സിനിമകളുടെ ലോകത്തെ റിവ്യൂകളും ആ സിനിമകളുടെ സിനിമാ നടന്മാരെക്കുറിച്ച് സെലിബ്രിറ്റികളെക്കുറിച്ചുമുള്ള ആരാധനകളും അത്തരത്തിലുള്ള ഫാൻ പേജുകളും എല്ലാം വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒരു സിനിമ കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ലഭിക്കുന്നത് എന്താണ് എന്ന് ആലോചിക്കുമ്പോൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന് വേണ്ടിയാണെന്നോ സ്വർഗത്തിന് വേണ്ടിയാണെന്നോ ഞാൻ ഈ പ്രവർത്തനം ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണെന്നോ ഒരിക്കലും നിയ്യത്ത് വെക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ അതിന് പോകുന്നത്? അവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ലക്ഷ്യമില്ലാതെ ലക്ഷ്യബോധമില്ലാത്ത പ്രവർത്തനങ്ങളുമായി അത്തരം ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നിയ്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാവുന്നത്. നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും നന്മയാണോ തിന്മയാണോ എന്നറിയാൻ നമ്മുടെ നിയ്യത്തൊന്ന് പരിശോധിച്ചാൽ മതി. ആ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ? ആ നിയ്യത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണോ? ആ നിയ്യത്ത് പാരത്രിക ലോകത്ത് നന്മയുടെ തുലാസ് കനം തൂങ്ങാൻ വേണ്ടിയിട്ടാണോ? എങ്കിൽ അത് നന്മയാണ്. എന്നാൽ തിന്മകളുടെ ഏതൊരു പ്രവർത്തനങ്ങളും ഏതൊരു ദുശ്ചേരികൾക്കും നമുക്കൊരിക്കലും നന്മകളുടെ നിയ്യത്ത് വെക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങളെ വ്യക്തമായി നിയ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി നോക്കിക്കാണുവാനും ആ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്ന സ്വർഗത്തിൽ സ്വർഗീയാനുഭൂതികൾ കൊതിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ അവരുടെ ചാരത്തിരിക്കുവാനും എല്ലാമുള്ള ഭാഗ്യം തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാട്ട്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മഷാഅല്ലാ ബറകല്ലാ. ഒരു നല്ല വിഷയമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നാം കേട്ടത്. ബഹുമാനനായ ഷംജാസ് കെ അബ്ബാസ് ആയിരുന്നു നമ്മുടെ കൂടെ കൂടിയത്. തിന്മ ചെയ്യുമ്പോൾ നിയ്യത്ത് എന്താവും എന്ന വിഷയത്തിൽ മനോഹരമായ ഒരു അവതരണം നാം കേട്ടു. ഇനി പീസ് റേഡിയോ സ്വരം.
2: ശബ്ദത്തിൻ്റെ സൗന്ദര്യത്തിലേക്കും ആശയങ്ങളുടെ
1: ഗാംഭീര്യത്തിലേക്കും
2: നമുക്ക് തിരിച്ചു പോകാം. സ്വരത്തിലേക്ക്
1: നല്ല ഒരു സ്വരം കേട്ടുവരാം.

0: നാം ഇതുവരെ കേട്ടത് സ്വരം. പീസ് റേഡിയോ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ മറ്റൊരു സുപ്രധാനമായ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നു.
1: ആരോഗ്യവിചാരം.
0: ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്ദുൽ കബീർ ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: നേത്ര സംരക്ഷണം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ആരോഗ്യവിചാരം. കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവിചാരം എന്ന എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദമാം സ്റ്റുഡിയോയിൽ ഇന്ന് ആരോഗ്യവിചാരത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ അബ്ദുൽ കബീർ, ദമാം മെഡിക്കൽ കോംപ്ലക്സിലെ കണ്ണ് രോഗ വിദഗ്ധനായ ഡോക്ടർ അബ്ദുൽ കബീർ. നാട്ടിൽ ആലുവയ്ക്കടുത്ത് ഉളിയന്നൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നായ നമ്മുടെ കണ്ണ്. നമ്മുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്നും മനസ്സിലാക്കാം. ഡോക്ടറെ, ഞാൻ സ്വാഗതം ചെയ്യുന്നു പീസ് റേഡിയോയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. പീസ് റേഡിയോന്റെ ആരോഗ്യ സെക്ഷനിൽ കണ്ണിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന പീസ് റേഡിയോ ഭാരവാഹികൾക്കും പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ആദ്യമായി നന്ദി പറയുന്നു.
2: കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വിലയറിയൂ എന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നമ്മുടെ കണ്ണിനുള്ള സ്ഥാനം അഥവാ കണ്ണിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ?
3: കണ്ണുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണിൻ്റെ വാല്യൂ നമ്മൾ കണ്ണുള്ള സമയത്ത് അറിയാറില്ല. പറഞ്ഞ പോലെ അതറിയണമെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള പരിപാടി, രണ്ട് മിനിറ്റ് കണ്ണടച്ചിട്ട് നമ്മൾ ദൂരോട്ട് നോക്കിയിരിക്കുക. രണ്ട് മിനിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് തുറന്നു പോകും. കാരണം കണ്ണില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പരമാവധി ഒരാളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുന്നുണ്ട്. ഇത്രയും വാല്യൂ ഉള്ള കണ്ണ് നമുക്ക് സൃഷ്ടാവ് തന്നിരിക്കുന്നത്. ആ കണ്ണിൻ്റെ കുറച്ച് ഒരു ചെറിയ ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കണ്ണിൻ്റെ വെയ്റ്റ് 7.5 ഗ്രാം അടുത്ത് വരും. 24 മില്ലിമീറ്റർ സൈസാണ് എൻ്റെ ആൻറ്റിപോസ്റ്റ് ഡയമീറ്റർ. 565 മെഗാപിക്സൽ പവറുള്ള കണ്ണാണ് നമുക്കുള്ളത്. ഞാൻ പിക്സൽ പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെ മൊബൈലിലുള്ള ക്യാമറയുടെ പിക്സൽ. അപ്പോൾ 565 മെഗാപിക്സൽ ഉള്ള കണ്ണാണ് നമുക്കുള്ളത്. അതിൻ്റെ വോളിയം 6 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. പിന്നെ ഈ പിക്സലിനെ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ ഷാർപ്പ്നെസ്സും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്, അതാണ് പിക്സൽ. പിന്നെ ഈ തലച്ചോറ് ബ്രെയിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓർഗനാണ് കണ്ണ്.
2: മാഷാല്ലാ, കണ്ണിൻ്റെ സൃഷ്ടിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. നമ്മൾക്ക് ഒരു മനുഷ്യന് എത്ര ദൂരം വരെ കാണാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്?
3: അതായത് കറക്റ്റ് കണ്ടീഷൻസിനും ലൈറ്റ്നിങ് ആണെങ്കിൽ ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക് കണ്ണിന് 14 മൈൽസ് എവേ വരെ കാണാം. ഒരു കാൻഡിൽ ലൈറ്റ്, ഒരു മെഴുകുതിരി എന്നുള്ള ലൈറ്റ് 14 മൈൽസ്, അതായത് 22.5 കിലോമീറ്റർ വരെ കാണാം.
2: മാഷാല്ലാ. ഈ ശരീരത്തിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ കണ്ണിൻ്റെ സ്ഥാനം എത്രയാണ്, അല്ലെങ്കിൽ എന്താണ് കണ്ണിൻ്റെ, എവിടെയാണ് കണ്ണിൻ്റെ സ്ഥാനം നിൽക്കുന്നത്?
3: അതായത് കണ്ണ്, ഞാൻ പറഞ്ഞു തലച്ചോ ബ്രെയിൻ കഴിഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് കോംപ്ലക്സ് ഓർഗനാണ് കണ്ണ്. ബ്രെയിനിൻ്റെ 50% അതിൻ്റെ ഫങ്ഷൻ കണ്ണിന് വേണ്ടി തന്നെയാണ്. നമ്മൾ കാണാനും അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. കണ്ണ് ഉദ്ദേശിക്കുന്നത് കണ്ണ് ഒരു ഇമേജ് കളക്ട് ചെയ്തിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ 80% കണ്ണായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ണിൽ കിട്ടുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നതിന് 80%. നമ്മുടെ മെമ്മറിയിലും 80%, നമ്മുടെ മെമ്മറിയുടെ 80% കണ്ണ് വഴി തന്നെയാണ്. കണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ വേറൊരു ഓർഗം പറഞ്ഞാൽ കണ്ണിൽ കൂടെ നമുക്ക് നേരിട്ട് രക്തക്കുഴലുകൾ കാണാം. ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ കണ്ണിലൂടെ കവറിങ്സ് ഒന്നുമില്ലാതെ പ്യൂപ്പിൾ വഴി റെറ്റിന എന്നുള്ള ഭാഗത്ത് കൂടെ നോക്കിയാൽ ഡയറക്റ്റ് ബ്ലഡ് വെസൽ കാണാം. അങ്ങനെ ബ്രെയിൻ ട്യൂമർ, പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള കുറേ സിസ്റ്റമിക് ഡിസീസസിനെ നമുക്ക് കണ്ണ് ചെക്കിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും.
2: മാഷാല്ലാ. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൽ മനസ്സിലാവുന്ന, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്?
3: അതായത് നല്ലൊരു ചോദ്യമാണ്. കണ്ണ്, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണ് നമ്മളെ ഇമേജ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിന് ഒരു ചെറിയൊരു ക്യാമറയായിട്ട് പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയുകയാണ്, കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് ഉണ്ട്. അപ്പോൾ ആ ഇമേജ് ലെൻസ് വഴി റെറ്റിന എന്തെല്ലാം കളക്ട് ചെയ്യാണ്. റെറ്റിനയുടെ ഉള്ളിൽ 107 മില്യൺ സെൽസ് ഉണ്ട്. അതായത് കണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത് 20 കോടി വർക്കിംഗ് പാർട്സ് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ നമുക്കറിയാം 3.5 കോടി ഉള്ളൂ. അപ്പോൾ കണ്ണ് വർക്ക് ചെയ്യുന്നത് 20 കോടി വർക്കിംഗ് പാർട്സാണ്. ഈ റെറ്റിനയിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് തല തിരിഞ്ഞാണ്, പിന്നെ അപ്സൈഡ് ഡൗൺ ആണ്, പിന്നെ സൈഡ് ഓപ്പോസിറ്റാണ്. ഇതെല്ലാം ബ്രെയിനിലേക്ക് പോയിട്ട് ബ്രെയിൻ്റെ അറിയാലോ, കണ്ണ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, കണ്ണ് വഴി പോകുന്ന ഇമേജ് ബ്രെയിനിൻ്റെ കൂടെ പാസ് ചെയ്ത് ബ്രെയിനിൻ്റെ ബാക്കിലെത്തണം. അതാണ് ഓക്സിപിറ്റൽ കോർട്ടെക്സ്. അത് കണ്ണിൻ്റെ പ്രോസസ്സിങ് സെൻറ്റർ ബാക്കിലാണ്, തലച്ചോറിൻ്റെ ബാക്കിൽ. അവിടെ പ്രോസസ്സ് അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ചൊരു ഇമേജ് കാണാൻ 13 മില്ലി സെക്കൻഡ്സ് ടൈമാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ അത്രയും സ്പീഡിലാണ് പ്രോസസ്സ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെറ്റിന എന്ന് പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു 107 മില്യൺ സെൽസ് ഉണ്ട്, റോഡ്സും കോൺസും. അതിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ടൈം അവർ പറയുന്നത് ഫ്യൂ ട്രില്യൺത്ത് സെക്കൻഡാണ്. ട്രില്യൺ അതായത് മില്യൺ, നമുക്കറിയാം മില്യൺ 10 ലക്ഷം, 1 മില്യൺ 10 ലക്ഷമാണ്. 1 ബില്യൺ എന്ന് വെച്ചാൽ 1000 മില്യൺ ആണ്. 1 ബില്യൺ ഇന്ത്യൻ പോപ്പുലേഷൻ 1.34 ബില്യൺ ആണ്. 1000 ബില്യൺ ആണ് ഒരു ട്രില്യൺ. ആ ട്രില്യൺ സെക്കൻഡ്സിലാണ് കെമിക്കൽ റിയാക്ഷൻ റെറ്റിൽ നടക്കുന്നത്. മഷാല്ല,
2: കണക്ക് കൂട്ടുക എടുക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കണ്ണിൻ്റെ ഭാഗങ്ങളാണല്ലോ, കണ്ണിൻ്റെ ഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കണ്ണിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കൺമണി, അതുപോലെ എന്തൊക്കെയാണ് കണ്ണിൻ്റെ ഭാഗങ്ങൾ, ഏതൊക്കെയാണ് അതിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ?
3: ചുരുക്കി പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ 20 കോടി വർക്കിംഗ് പാർട്സ് ആണ് കണ്ണിൽ. അപ്പോൾ ചുരുക്കി നമ്മൾ നമ്മുടെ കണ്ണ് പറയുമ്പോൾ തന്നെ കണ്ണിൻ്റെ 1/6 മാത്രമേ പുറത്തുള്ളൂ. അത് സൃഷ്ടാവിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കണ്ണ് ഫുള്ള് കണ്ണിൻ്റെ 1/6 മാത്രമേ പുറത്തോട്ട് നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി 5/6 കണ്ണ് ഉള്ളിലാണ്. അത് ആ എല്ലിൻ്റെ ഹോളിലാണ് വെച്ചിരിക്കുന്നത്, കാരണം ഡാമേജ് ഒന്നും വരാതിരിക്കാൻ. പിന്നെ നമുക്കറിയാം ഈ ഐബ്രോ, അതായത് ഐബ്രോ തന്നെ വെച്ചിരിക്കുന്നത് ഈ വേർപ്പൊന്നും കണ്ണിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഐ ലാഷസ് വെച്ചിരിക്കുന്നത് പൊടികളൊന്നും കണ്ണിലേക്ക് അടിക്കാം. അത്രയും വളരെ സൂക്ഷ്മമായിട്ടാണ് സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ സൃഷ്ടാവ് ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത്രയും ഭംഗിയായിട്ടാണ് നമ്മുടെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ പത്രം പറഞ്ഞു, അതിന് ശേഷം പിന്നെ ചുരുക്കി പറയാണ്, പിന്നെ കോർണിയ, പിന്നെ ഐറിസ്. നമ്മൾ കാണുന്ന ബ്ലാക്ക് അത് ഐറിസാണ്. ഇന്ന് ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം നമ്മുടെ സിഗ്നേച്ചറിന് പകരം ഫിംഗർ പ്രിൻ്റാണ്. അതിലും ഫിംഗർ പ്രിൻ്റിൽ ഉള്ള പോയിൻസ് വെച്ച് നോക്കുമ്പോൾ ഫിംഗർ പ്രിൻ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പോയിൻസ് ഐറിസിലുണ്ട്. അതാണ് ഇന്ന് ഐറിസ് ക്യാമറയാണ് ഇന്ന് കൂടുതൽ പ്രചാരത്തിലുള്ളത്. മറ്റേ പേഴ്സൺ വെരിഫിക്കേഷനും കാര്യങ്ങൾക്കും ഐറിസ് ക്യാമറയും റെറ്റിന ക്യാമറയുണ്ട്. അപ്പോൾ ഈ കോർണിയക്ക് ബാക്ക്, കോർണിയ ട്രാൻസ്പാരൻ്റ് ആണ്. അതിനുശേഷം ഐറിസ്, അതിനുശേഷം ലെൻസ്, അതിനുശേഷം റെറ്റിന, അതിനുശേഷം റെറ്റിനയിൽ നിന്ന് ആണ് ഒപ്റ്റിക് നെർവ്. അത് 1.5 മില്യൺ നെർവ്സ് ഒരു ഐയും ബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒരു കണ്ണും ഒരു ബ്രെയിനും തമ്മിൽ 1.5 മില്യൺ ഫൈബേഴ്സ് ഉണ്ട്. അതിനുശേഷം ബ്രെയിനിൽ പാസ് ചെയ്തിട്ട് ബ്രെയിനിൻ്റെ ബാക്കിൽ ചെന്നിട്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്.
2: നമുക്ക് ഇനി ഒരു ഭ്രൂണം ഗർഭാശയത്തിൽ എത്തി പിന്നീട് പരിണാമങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ ഒരു കണ്ണ് എന്ന അവയവം എപ്പോഴാണ് രൂപം കൊള്ളുന്നത്, എപ്പോഴാണത് പ്രവർത്തന തുടങ്ങുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ?
3: നല്ലൊരു

0: മാഷാ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ കണ്ണ് നേർമാർഗത്തിലാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
1: അത് സിമ്പിളാണ്. ഒന്ന്, ഈ പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നല്ല ശതമാനം കണ്ണിന് പ്രശ്നം വരാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, കണ്ണിന് പോളയുണ്ടോ, ഐബോള് നോർമൽ സൈസാണ്. ഐബോള് രണ്ട് രീതിയിൽ വരാം, ചെറിയ സൈസ് വരാം, വലുതായും ചെയ്യാം. നമ്മൾ പറഞ്ഞ കറുത്ത കോർണിയ, മെഗാലോ കോർണിയ എന്ന് പറയുന്ന കാര്യമുണ്ട്. കണ്ണിന് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ കണ്ണിൻ്റെ സൈസ് കൂടും. പിന്നെ കണ്ണ് ചലിപ്പിക്കുന്നുണ്ടോ നോക്കുക, പിന്നെ അതിന് നമ്മൾ കോങ്കണ്ണെന്ന് പറയും, കണ്ണ് ചലിപ്പിക്കുന്നുണ്ടോ. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മുടെ കണ്ണിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയും, അവിടെ വൈറ്റ് കളർ, സാധാരണ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ബ്ലാക്ക് ആണ് വരുന്നത്, വൈറ്റ് കളർ ഉണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ചെക്കപ്പ് ആവശ്യമാണ്. അത് തിമിരം, ജന്മനുള്ള തിമിരാകാം, ജന്മനുള്ള ക്യാൻസർ ആകാം, ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്.
0: നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ജനിച്ച കുട്ടി 15 ഇഞ്ച് വരെ കാണുന്നുണ്ടെന്ന്. ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ജനിച്ച കുട്ടികൾക്ക് ഉടനെ കണ്ണ് കാണില്ല എന്നുള്ളത്, അതൊരു ഒരു വെറും വാക്കാണ് അല്ലേ?
1: അത് വെറും വാക്കാണ്, ഞാൻ പറഞ്ഞത് 15 ഇഞ്ച് വരെ അവർക്ക് കാണും. പിന്നെ കൂടുതൽ ടൈമും കണ്ണടിച്ച് ഉറങ്ങിയായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്.
0: ഓക്കെ ഓക്കെ. കുട്ടികളുടെ കണ്ണ് പരിചരണവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞു. കാഴ്ച പൂർണ്ണ രൂപത്തിലാണെന്ന് മനസ്സിലാക്കാൻ എത്ര വയസ്സ് എടുക്കും? നമ്മൾ കുട്ടിക്ക് കാഴ്ച പൂർണ്ണ രൂപത്തിലാണെന്ന് മനസ്സിലാക്കാൻ,
1: അതായത് ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് ടൈമിൽ, ഇപ്പോൾ കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ബർത്തിൽ കണ്ണിൻ്റെ സൈസ് 17 മില്ലിമീറ്റർ ആണ്. ബർത്ത് 17 മില്ലിമീറ്റർ ആണ്. ഒരു 3 ഇയേഴ്സ് ആകുമ്പോൾ 23 മില്ലിമീറ്റർ ആവും. 13 ഇയേഴ്സ് ആകുമ്പോൾ 24 മില്ലിമീറ്റർ ആവും. അപ്പോൾ 24 മില്ലിമീറ്റർ ആണ് അഡൾട്ട് ഐബോളിൻ്റെ സൈസ്, 13 ഇയേഴ്സ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ആകുമ്പോൾ കൂടിയും ഒരുവിധം ഓൾമോസ്റ്റ് ഒരു 80-90% വിഷം കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പ്രീ സ്കൂൾ ചെക്കപ്പ്, ഒരു 3-4 ഇയേഴ്സ് ആകുമ്പോൾ പ്രീ സ്കൂൾ ചെക്കപ്പ് വേണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കണ്ണിന് ഫുൾ വിഷൻ ഉണ്ടെങ്കിലേ കണ്ണ് സെൻട്രൽ ഉണ്ടാവുള്ളൂ. കണ്ണിൻ്റെ വിഷൻ വളരെ കുറവാണെങ്കിൽ ഒന്നിൽ കണ്ണിന് അബ്നോർമലായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കോങ്ങണ്ണ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്.
0: അതായത് ഒരു മുതിർന്ന വ്യക്തി തൻ്റെ ആരോഗ്യമുള്ള കണ്ണുകൾ, ആ ആരോഗ്യം നിലനിർത്താനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
1: നമുക്കറിയാം കണ്ണിൻ്റെ മെയിൻ ഉദ്ദേശം കാഴ്ചയാണ്. കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, അതായത് കുറച്ച് കുറവ്, നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ തലവേദന, ഉറക്കം വരിക, വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരിക, പിന്നെ ഇമേജ് ബ്ലേർഡ് ആയിട്ട് വരിക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യണം. അതായത് കണ്ണ് കൃത്യമായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇമേജസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഗ്ലാസ് കൊണ്ട് കറക്ഷനാണ്, ഗ്ലാസ് കൊണ്ട് കറക്ഷൻ ചെയ്യണം. അത് ഒരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു സഹായം ആവശ്യമാണ് ആ കാര്യത്തിൽ.
0: അല്ല, നമ്മൾ ഞാൻ ഉദ്ദേശിച്ച ഡോക്ടർ, നമ്മുടെ കണ്ണ്, നമ്മൾ ഹൃദയത്തിന് അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം. നമ്മൾ നടക്കാൻ പോകാറുണ്ട്, നമ്മൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അതിൻ്റെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അത് കണ്ണ് നല്ല രീതിയിൽ നിലനിൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നതാണ് ചോദ്യം.
1: കണ്ണിൻ്റെ ഒരു എക്സസൈസ്.
0: ആ അതെ,
1: അൽഹംദുലില്ലാഹിൽ ഒരു മറ്റുള്ള അവയവം വെച്ച് നോക്കുമ്പോൾ കണ്ണ് ഏത് സമയം ഉണ്ടല്ലോ 100% വർക്കാണ്, വിത്തൗട്ട് നീഡിങ് ടു റെസ്റ്റ്. ഒരു റെസ്റ്റും ഇല്ലാതെ നമ്മളിപ്പോൾ ഉറക്കത്തിന് എൻ്റെ കണ്ണ് തുറന്ന കണ്ണിൻ്റെ വർക്ക് 100% ആണ്. പിന്നെ നമുക്കറിയാം ക്ഷീണം കൂടുതലുണ്ടെങ്കിൽ ഉറക്കം ആവശ്യമാണല്ലോ, 6-8 hours ഉറക്കം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കണ്ണ് തുറന്നാൽ 100% അതിൻ്റെ വർക്കുണ്ട് ഓൾറെഡി, അത്ര ആ രീതിയിലാണ് കണ്ണിൻ്റെ പാട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇത്രയും 20 കോടി വർക്കിംഗ് പാർട്സുള്ളതിലേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ വേണം, മിനറൽസ് വേണം, അപ്പോൾ വെജിറ്റബിൾസ്, വിറ്റാമിൻ എ, സി, ഓയിലി ഫിഷ്, ഇതൊക്കെ കിട്ടുന്ന ഫുഡായിരിക്കണം നമ്മുടെ ഫുഡായിട്ട് വരേണ്ടത്.
0: മാഷാ, നമുക്ക് അസുഖങ്ങൾ നൽകുന്നതും അസുഖങ്ങൾ മാറ്റുന്നതും അള്ളാഹുവാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാധാരണ മനുഷ്യരിൽ കാണുന്ന അസുഖങ്ങൾ, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്, ഇതൊന്ന് ലിസ്റ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ച് സമയത്തിനനുസരിച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി എന്തൊക്കെയാണ് കണ്ണിന് സാധാരണയായി വരാറുള്ള അസുഖങ്ങൾ എന്നൊന്ന് പറയാമോ?
1: ഇപ്പോൾ നമ്മൾ ജന്മന ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു പ്രധാനമായിട്ട് ഈ പ്രീ സ്കൂൾ ചെക്കപ്പാണ് വേണ്ടത്. ഒരു 3-4 ഇയേഴ്സ് കൂടുമ്പോൾ ഒരു ചെക്കപ്പ് ആവശ്യമാണ് കണ്ണ് കൊച്ചിന് കാഴ്ച എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട്. പിന്നെ കണ്ണിൽ കോങ്ങണ്ണും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. കോങ്ങണ്ണ് വരുന്നത് ഞാൻ പറഞ്ഞു, കണ്ണിൻ്റെ കാഴ്ച നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ കണ്ണ് സ്ട്രെയിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ കണ്ണിൻ്റെ ഫങ്ഷൻ, അത് ഒരു കണ്ണിന് മാത്രം സപ്ലൈ ചെയ്യാൻ 6 മസിൽസാണ്. ശരീരത്തിലെ ഏറ്റവും ഫാസ്റ്റ് മസിൽ കണ്ണിനാണ്. നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നത് 17 times per minute ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലിങ്കിങ് മസിലാണ് ശരീരത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മസിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ

0: ആ രീതിയിൽ അതിൻ്റെ ഒരു കാരണം. പിന്നെ കണ്ണിൽ നിന്നുള്ള ഇപ്പോൾ ഈ സാധാരണ വരുന്ന ചുവന്ന കണ്ണ്, റെഡായി, മഡ്രാസൈ എന്നൊക്കെ പറയുന്ന വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ കണ്ണിൽ നിന്ന് പഴുപ്പുകൾ വരിക, പിന്നെ കോങ്കണ്ണ് കഴിഞ്ഞാൽ പിന്നെ സ്കുന്തിയം പറഞ്ഞു, മറ്റേ കോങ്കണ്ണ് അതിൻ്റെ ഇതെന്ന്. പിന്നെ ഒരു പ്രധാനം എന്ന് വെച്ചാൽ കാഴ്ചയുടെ തന്നെ ഗ്ലാസ് ചെക്കപ്പും അതിൻ്റെ കോൺടാക്ട് ലെൻസും കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് കുറച്ച് പ്രായം കഴിഞ്ഞാൽ വരുന്ന തിമിരം, കണ്ണിൽ വരുന്ന പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ, പിന്നെ ഷുഗർ ബന്ധപ്പെട്ടുള്ള റെറ്റിന ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ് പ്രധാനമായിട്ട് മറ്റുള്ള വരുന്ന കാര്യങ്ങൾ.
1: ഈ റെഡ് ഐ എന്നുള്ളത് ഒരു ഒരു പകരുന്ന രോഗമാണ് അതോ ഒരു അതൊരു സീസണൽ അസുഖമാണോ?
0: രണ്ടുമാണ്, അത് സീസണലാണ് പകരുന്നതാണ്. കാരണം അഡിനോ വൈറസ് എന്നുള്ളൊരു വൈറസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖമായതുകൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കാനുണ്ട്, വേറെ പേടിക്കാനൊന്നുമില്ല. അല്ല, സൂക്ഷിക്കേണ്ടെന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. കാരണം നമ്മൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന വെച്ചാൽ കണ്ണിൻ്റെ ഉള്ളിലെ വെള്ളം, ആ ഡിസ്ചാർജ് മറ്റൊരാളുടെ കണ്ണിലെത്തുക, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടില്ല, ഈ അസുഖമുള്ള ആളുകളുടെ കൈ എപ്പോഴും കണ്ണിലായിരിക്കും. ആ അസുഖമുള്ള ആളുകൾ ഇപ്പോൾ ഡോറിൻ്റെ ഹാൻഡിൽ പിടിക്കുക, പൈപ്പ് പിടിക്കുക, ആ അതിലേക്ക് വന്ന് വേറൊരാൾ ഹാൻഡിൽ പിടിച്ച് പൈപ്പ് പിടിച്ച് ആളുടെ കൈ കൊണ്ട് മറ്റേ ആ കണ്ണൊന്ന് ചൊറിയണമെന്ന് വിചാരിച്ചൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അസുഖമായി. പിന്നെ ആ അസുഖമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തോർത്തുകൾ, ഡ്രസ്സുകൾ, തുണികൾ, അത് മറ്റുള്ള ആൾ ഉപയോഗിക്കുക. ഇപ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വന്നാൽ ഒരു 2 weeks ഒന്ന് കെയർ ചെയ്താൽ മതി. കാരണം ഒരാൾക്ക് ഒരു വീട്ടിൽ വന്നാൽ അത് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതിനെ വരാതിരിക്കാൻ എന്ന് വെച്ചാൽ ഈ പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ. അതായത് ആ കണ്ണിലുള്ള ഡിസ്ചാർജും അതിൻ്റെ ഒന്നും മറ്റാളുടെ കണ്ണിലെത്താതിരിക്കുക, സ്പ്രെഡ് കുറയ്ക്കുക എന്നുള്ള മാത്രമാണ്.
1: റെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജന്മനാ കാഴ്ചക്കുറവുണ്ടാവുന്നത് പാരമ്പര്യമായിട്ടാണോ? പാരമ്പര്യം ആയിട്ടുണ്ടാവാറുണ്ടെന്ന് കേൾക്കാറുണ്ട്, അത് ശരിയാണോ? പാരമ്പര്യമായി കാഴ്ചക്കുറവ് വരാറുണ്ട് എന്നുള്ളത്
0: ഉണ്ട്. ഉണ്ട്, പാരമ്പര്യമായിട്ടുണ്ടാവുന്ന കാഴ്ചക്കുറവുണ്ട്. അതിനിപ്പം നമ്മൾ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് റെറ്റിന തന്നെ ഡീജനറേഷൻ വരുന്ന പാരമ്പര്യമായിട്ട് വരുന്ന കുറയുന്ന ഇതുണ്ട് അവർക്ക്. സാധാരണ അവർ നമ്മൾ പറയുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ അല്ലെ ഒരു ആദ്യത്തെ 10 വർഷത്തിന് താഴെ വരുന്നത് ചാൻസ് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു വിഷയം എന്ന് വെച്ചാൽ അവർക്ക് ഡിം ലൈറ്റ് കുറച്ച് നല്ലതായിരിക്കും. ഡിം ലൈറ്റിൽ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അത് ഇരുട്ടത്ത് ഇപ്പോൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 100 million cells റോഡ്സ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട് റെറ്റിനിൽ. അതായത് അത് ഇരുട്ടിൽ, ഡിം ലൈറ്റിൽ, ഇരുട്ടിൽ കാഴ്ചക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഇരുട്ടുള്ള റൂമിലോട്ട് ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് കാഴ്ച കിട്ടില്ല, പിന്നെ ടൈം ബൈ ടൈം നമുക്ക് കുറേശ്ശെ കാഴ്ച കിട്ടും. അപ്പോൾ അതിന് വേണ്ടി മാത്രം 100 million roads ഉണ്ട്. കളേഴ്സ്, കളറും ലൈറ്റും കാണാൻ വേണ്ടി 7 million cones ഉണ്ട്. അപ്പോൾ ഈ റോഡിനെ ബാധിക്കുന്ന അസുഖമാണ് ഈ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. അപ്പോൾ അവർക്ക് രാത്രിയിൽ കാഴ്ച വളരെ ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുമ്പോൾ.
1: ഈ കണ്ണും തലവേദനയുമായി വല്ല ബന്ധമുണ്ടോ? കണ്ണ് കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കണ്ണ് കാഴ്ച കുറവുള്ള ആൾക്ക് സ്ഥിരമായി തലവേദന ഉണ്ടാവുക, അത് എത്രത്തോളം ശരിയാണ്?
0: വളരെ നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ വരുന്ന പേഷ്യൻസിൽ നല്ലൊരു ശതമാനം തലവേദനയാണ്. ഇപ്പോൾ തലവേദനയുള്ള ആളുകളെ ഇപ്പോൾ ഏതൊക്കെ ഡോക്ടർ നോക്കിയാലും ഒരു അയച്ചൊക്കെ അവർ പറയും. കാരണം വളരെയധികം ബന്ധമുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു, കണ്ണിൽ നിന്നുള്ള ഇമേജ് നേരെ ബ്രെയിനിൽ പോവുക, ബ്രെയിനിൻ്റെ ഫങ്ഷൻ്റെ ഒരു 50% കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മെമ്മറി, നമ്മൾ വർക്ക്, നമ്മുടെ പഠിക്കുന്നതെല്ലാം വിഷ്വൽ ഇതായിട്ട് വളരെ അറ്റാച്ച്മെൻ്റാണ്. പല ഹോർമോൺസിൻ്റെ റിലീസും വിഷ്വലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ ഒരു ഐ ചെക്കപ്പ് നല്ലതാണ്. കണ്ണ് കാഴ്ച കുറവുള്ള ആളുകൾ ആ കാഴ്ച ക്ലിയറാക്കാൻ വേണ്ടി, ഇമേജ് ക്ലിയറാക്കാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു ഓർഗൻ കൂടുതൽ നേരം എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ അത് ടയർഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു ഐ ഡോക്ടറിനെ കണ്ട് ഒരു ഗ്ലാസ് ചെക്കപ്പാണ് ഗ്ലാസ് ചെക്കപ്പ് കാണിക്കേണ്ടത് മസ്റ്റാണ്.
1: ഈ കണ്ണിൻ്റെ കാഴ്ച, അത് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കാഴ്ച കുറയും, വീണ്ടും വീണ്ടും കാഴ്ച കുറഞ്ഞ് തീരെ കാണാത്തൊരവസ്ഥയിലേക്ക് വരും അല്ലേ? അതല്ലേ
0: നല്ലൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കാഴ്ചക്കുറവുണ്ടായി, ഇപ്പോൾ ചെറിയ ഇപ്പോൾ നമ്മൾ സാധാരണ ഷോർട്ട് സൈറ്റ്, നമുക്കറിയാം ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ആസ്റ്റിഗ്മാറ്റിസം എന്ന് പ്രധാനപ്പെട്ട 3 ഇതായിട്ട് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ മയോപ്പിയ, അതായത് അടുത്തവർ കാണും, ഡിസ്റ്റൻസ് കാണില്ല, അവരുടെ ഐബോൾ ഒരിത്തിരി സൈസ് കൂടുതലായിരിക്കും. മറ്റത് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയും, അത് അവർക്ക് ഡിസ്റ്റൻസ് നിയർ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ആസ്റ്റിഗ്മാറ്റിസം, അവർക്ക് സിലിണ്ടർ വേണ്ടി വരും, എന്നാൽ ആ ഇമേജ് ക്ലിയർ ആയിട്ട് വീഴുള്ളൂ. അതായത് സിമ്പിൾ ഫിസിക്സ് ആണ്. നമ്മൾ ഒരു ഇമേജ് ലെൻസ് വഴി റെറ്റിനയിൽ വീഴുന്ന ഒരു മാക്കുല എന്ന് പറഞ്ഞ പോയിന്റിൽ വീണാലേ ഇമേജ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതിന് ഇതില്ലെങ്കിൽ ഈ വിഷൻ എല്ലാം ക്ലിയർ ആവില്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഗ്ലാസ് ചെക്കപ്പ് കൂടെ, ആ ഗ്ലാസ് വെച്ചിട്ട് മൈനസ് മയോപ്പിക്ക് മൈനസ് ഗ്ലാസും ഹൈപ്പർമെട്രോപ്പിക്ക് പ്ലസ് ഗ്ലാസ് കൊടുക്കും, സിലിണ്ടറും കൊടുത്തിട്ട് ഇമേജ് ക്ലിയർ ആക്കി, ക്ലിയർ ഇമേജ് ആക്കി കൊടുക്കുന്നത് ചെയ്യുന്നത്. ഇത് ചെയ്യാതെ ചെറുപ്പം മുതൽ വിഷൻ ചെയ്യാതെ കുറേ നാൾ കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഫങ്ഷനുള്ള നെർവ്സിന് ഡിലേ വന്നിട്ട് അതിനെ നമ്മൾ ആംബ്ലിയോപ്പിയ എന്ന് പറയും. അതായത് അത് നേരത്തെ ഒരു 6-8 ഇയേഴ്സിനുള്ളിൽ റിക്കഗ്നൈസ് ചെയ്തില്ല എങ്കിൽ ആ ഒരു കുറവ് ചിലവർക്ക് ഒരു 13 ഇയേഴ്സ് വരെയും ലാസ്റ്റ് പോവും. നമ്മൾ അത് വന്നാലായ ആംബ്ലിയോപ്പി എന്നുള്ള അവസ്ഥ വന്നാൽ പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. അതായത് നെർവ്സിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു പോയി. അതുകൊണ്ട് ആ ഒരു ഒരു നല്ലൊരു ഏജ് ഒരു 13-15 ഇയേഴ്സിന് ശേഷം ആണ് ഈ വരുന്ന ആൾ വരുന്നതെങ്കിൽ അതിന് നമ്മൾ ആംബ്ലിയോപ്പി എന്ന് പറയും. അതിന് ലൈഫ് ലോങ് പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് ചെറിയൊരു വിഷൻ ഡിസ്റ്റർബൻസും ചെറിയ പ്രായത്തിലുണ്ടെങ്കിൽ അത് കാണിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഇത് പല ആളുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കണ്ണ് കാണാതാവുന്നൊരവസ്ഥ. അത് അങ്ങനെ സംഭവിക്കുന്നത് ഇതേപോലെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ടാണോ അത് വേറെന്തെങ്കിലും ആണോ?
0: അത് വളരെ നല്ല ചോദ്യമാണ്. നമ്മുടെ അടുത്ത് വരുമ്പോൾ പേഷ്യൻസ് വരും, ഞാൻ ഇന്ന് മുഖം കഴുകി കഴിഞ്ഞ് നോക്കും, ഒരു കണ്ണ് കണ്ടുകൂടാ എന്ന് പറയും. ഇത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെറിയ പ്രായത്തിലാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ജന്മനാ ഒരു കണ്ണിൻ്റെ കാഴ്ച വളരെ കുറവായിരിക്കും, ആൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. മുഖം കഴുകുമ്പോഴായിരിക്കും ആക്സിഡൻ്റിൽ ഒരു കണ്ണ് അടച്ച് പോകുന്നത് മറ്റേ കണ്ണിൽ കൂടെ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ആ സുപ്രഭാതത്തിലേക്ക് അവർ ഓടി വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്കപ്പിൽ നമുക്ക് മനസ്സിലാവും. പ്രായം കൂടിയ ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ വേറെ വിഷയമുണ്ട്, അതിന് കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് പറയും. പ്രഷറും ഷുഗറുള്ള ആളുകൾക്ക് പ്രഷറും ഷുഗറുള്ള ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ ബ്രെയിൻ്റെ ബാക്കിൽ ഓക്സിപിറ്റൽ കോട്ടക്സ്, വിഷ്വൽ കോട്ടക്സ്, അതായത് കണ്ണിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു സെൻറ്റർ, അവിടേക്കുള്ള ബ്ലഡ് വെസൽ ഹാർട്ട് അറ്റാക്ക് പോലെ ആ ബ്ലഡ് വെസൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ഫംഗ്ഷൻ പോയി. അതിന് നമ്മൾ കോർട്ടിക്കൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അവരും ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ ആയിരിക്കും കഴിഞ്ഞാൽ അവർ കാണാൻ പറ്റില്ല. അപ്പോൾ അത് കൈ ചെക്കപ്പിലെല്ലാം നോർമലായിരിക്കും. അതായത് നമ്മൾ പറയും ഐ ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണില്ല, ഒരു ഡിഫക്റ്റും ഇല്ല, കണ്ണിലും ഡിഫക്റ്റ് ഇല്ല, പേഷ്യൻറ്റ് കാണുന്നില്ല. അപ്പോൾ ഐൻ്റെ അല്ല പ്രശ്നം, ബ്രെയിൻ്റെ ഫംഗ്ഷനാണ്. അതായത് നോർമൽ ഒരു വിഷന് നോർമൽ ഫംഗ്ഷന് ഐയും വേണം ബ്രെയിനും വേണം.
1: മാഷാ, ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് പ്രത്യേകിച്ച് പെൺകുട്ടികളിലാണ് കാണുന്നത്. കണ്ണട വെക്കുന്നതിന് പകരം അവർ ലെൻസ് വെക്കാനുള്ള താല്പര്യം കാണിക്കുന്നു. ഈ ലെൻസ് എന്നുള്ളത് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടുക എന്ന ലക്ഷ്യത്തിലാണുള്ളത് അവർ ചെയ്യുന്നത്, അത് അതുകൊണ്ട് വേറെ വല്ല സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
0: അതായത് കോണ്ടാക്ട് ലെൻസ്, കോണ്ടാക്ട് ലെൻസ് ആവശ്യമായി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ഈ സൗന്ദര്യം കൂട്ടുക കോസ്മെറ്റിക് ആസ്പെക്റ്റിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കണം. കാരണം ഗ്ലാസ് പോലെയല്ല കോണ്ടാക്ട് ലെൻസ്. ഞാൻ പറഞ്ഞു ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഐ. അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇപ്പം ഐയിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ്, ലേസർ ഇതെല്ലാം ചെയ്യുമ്പോൾ അത്രയും പ്രഷ്യസ് ഒരു ഓർഗൻ നമ്മൾ ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ ഇൻഡിക്കേഷൻ വേണം. അല്ലാതെ നമ്മൾ സൗന്ദര്യം കൂട്ടാനായിട്ട് ഇപ്പോൾ കണ്ണാടി നമ്മൾ കണ്ണിന് പുറത്ത് വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം. ഇത് കോണ്ടാക്ട് ലെൻസ് ഇടുമ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് എഡ്യൂക്കേഷൻ അതിന് മുമ്പ് കൊടുക്കണം. എങ്ങനെ വെക്കണം, അത് എങ്ങനെ എടുക്കണം, അത് വെച്ച് ഉറങ്ങാൻ പാടുണ്ടോ. പല ടൈപ്പുള്ള കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. ചില കേസിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, കെറാറ്റോകോണസ്. പിന്നെ രണ്ട് ഐയും തമ്മിലുള്ള പവർ ഭയങ്കര ഡിഫറൻസ് വരും, ഒരു 2.5-3 ഡിഫറൻസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ കോണ്ടാക്ട് ലെൻസ് മസ്റ്റ് ആണ്. അല്ലാതെ കോസ്മെറ്റിക് ഇതിന് വളരെ ഡബിൾ തിങ്കിങ് ചെയ്തതിനു ശേഷം വേണം കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ.
1: നമ്മൾ സാധാരണ കണ്ണിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കളറ് ബ്ലാക്കാണ്. പക്ഷേ ചില ആളുകളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു മറ്റൊരു നല്ല ഒരു വേറൊരു കളറിൽ കാണുന്നുണ്ടോ? അത് ജന്മനാ ഉള്ളതാണ്. പക്ഷെ എന്താണ് അതിൻ്റെ അതിലുള്ളൊരു കാര്യം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ഭംഗിയുള്ള മറ്റൊരു കളർ കാണുന്നുണ്ട്, അതെന്താണെന്നുള്ളതാണ്.
0: അതായത് ഭംഗിയുള്ള പൂച്ചക്കണ്ണ്.
1: ആ പൂച്ചക്കണ്ണ്, പേര് പറയാ, പേര് പറഞ്ഞില്ല.
0: അതായത് നമ്മുടെ കണ്ണിൻ്റെ കളറും, ഞാൻ നേരത്തെ പറഞ്ഞ ഐറിസ്, ഐറിസിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഫിംഗർ പ്രിൻറ്റിനേക്കാളും, ഫിംഗർ പ്രിൻറ്റിൽ 40 യുണീക്ക് കാറ്റസ്റ്റിക്സേ ഉള്ളൂ ഫിംഗർ പ്രിൻറ്റിൽ. ഐറിസിന് 256 യുണീക്ക് കാറ്റസ്റ്റിക്സ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഐറിസ് ക്യാമറ വരുന്നത്. ഒരു അങ്ങനെ ഒരു ഒരു ഐറിസ് പോലത്തെ ഒരു വേറൊരു ഐറിസ് ഉള്ള ആളുണ്ടാവില്ല. ഈ ഐറിസ് ആണ് നമ്മൾ ബ്ലാക്കായിട്ട് കാണുന്നത്. ഐറിസിൻ്റെ ബ്ലാക്ക് കൊടുക്കുന്ന മെലാനിൻ എന്നുള്ള പിഗ്മെൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളറ്, മുടിയുടെ കളറ്, ഐറിസിൻ്റെ കളർ, ഇതെല്ലാം മെലാനിനാണ്. മെലാനിൻ്റെ എമൗണ്ട് കുറയുമ്പോഴാണ് ഈ പൂച്ചക്കണ്ണ് പോലെ വരുന്നത്. അതായത് ആ ബ്ലാക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊളാജൻ, ആ കൊളാജനെ പുറത്തേക്ക് കാണുമ്പോഴാണ് പൂച്ചക്കണ്ണ് പോലെ വരുന്നത്. അത് വളരെയധികം പാരമ്പര്യമുള്ള ഒരു ഇതും കൂടിയാണ് ഈ പൂച്ചക്കണ്ണ്. പിന്നെ ഒരു അസുഖമുണ്ട് ആൽബിനിസം എന്ന് പറയുന്നത്. അതായത് മെലാനിൻ കണ്ടൻറ്റ് കുറവ്, അത് മനുഷ്യരിലും മൃഗങ്ങളിലൊക്കെ അല്ല, വെളുത്ത ആളുകളുണ്ടല്ലോ മുടിയും എല്ലാം വെളുത്ത്, അത് ആൽബിനിസം. അതൊരു അസുഖമാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൺലൈറ്റിലും പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
1: ഈ നമ്മൾ ഈ ഒരു വിഷയത്തോട് കൂടെ ചോദിക്കാനുള്ള, ചില ഫോട്ടോകളിൽ അല്ലെങ്കിൽ വീഡിയോകളിലൊക്കെ കണ്ണിൻ്റെ കളർ ഒരു ചുവന്ന കളറായിട്ട് ഒരു ഉള്ളൊരു പേടിപ്പെടുത്തുന്ന കളറായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം?
0: അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ റെഡ് കളർ, അതായത് ആ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ, ആ ഫ്ലാഷ് ലൈറ്റ് ബൗൺസ് ചെയ്യുന്നതാണ് അതിൽ നിന്ന്. കാരണം റെറ്റിന ഞാൻ പറഞ്ഞാൽ റെറ്റിനിൻ്റെ ബാക്കിൽ കോറോയിഡ് എന്ന് വെച്ചാൽ, കോറോയിഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, റിച്ച് ഇൻ ബ്ലഡ് വെസൽസാണ്. ആ ബ്ലഡ് വെസൽസിൽ നിന്ന് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. വേറെ പേടിക്കാനൊന്നുമില്ല, അതാണ് റെഡ് ഐ ആയിട്ട് വരുന്നത്.
1: നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കണ്ണില്ലാത്ത ജീവികളായി ആരും ഇല്ല എന്നാണ്. ഒരുതരം പക്ഷി മൂങ്ങ കണ്ണില്ലാത്ത ജീവികൾ ഉണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഉണ്ടുണ്ട്, കണ്ണില്ലാത്ത ജീവികളും സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിൽ ഈ ലോകത്തുണ്ട്, അവരും ജീവിക്കുന്നുണ്ട്. ചില ഈ വിരകൾ വേംസ്, അവർക്ക് കണ്ണില്ല, കണ്ണൂല, കയ്യൂല, ലഗ്ഗൂല, പിന്നെ ചില തരത്തിലുള്ള ചെമ്മീനുകളുണ്ട്, പിന്നെ പാമ്പുകൾ, ചില ടൈപ്പ് ഫിഷ് ഉണ്ട്, പിന്നെ ക്രാബ്, മറ്റേ ഞണ്ട്, അങ്ങനത്തെ പല ടൈപ്പിലും കണ്ണില്ലാത്ത ജീവികളുണ്ട് ഈ ലോകത്ത്.
1: അപ്പൊ അതൊക്കെ കാണുന്നത് അത് പഠിച്ചതിൻ്റെ ഒരു
0: അല്ല, അതിൻ്റെ മറ്റേ അതിൻ്റെ ടച്ചിങ്ങും ഇതെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ അത് സർഫസായിട്ട് അവരുടെ ബോഡി ടച്ചിങ്ങും കാര്യങ്ങളായിട്ടാണ് അതിൻ്റെ ജീവിതം.
1: ഇവിടെ അള്ളാഹു ചില ആൾ നമുക്ക് നമ്മുടെ മനുഷ്യരിൽ തന്നെ പല ആളുകളിലും ജന്മനാ കണ്ണില്ലാതെ കാഴ്ച ഇല്ലാതെ സൃഷ്ടിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് കാഴ്ചയില്ലാത്ത അവർക്ക് കാണാനും അല്ലെങ്കിൽ കേൾക്കാനൊക്കെ അല്ലെങ്കിൽ കാണാനുള്ളൊരു സംവിധാനങ്ങൾ, പുതിയ പുതിയ ഓപ്പറേഷൻസ്, പുതിയ പുതിയ മരുന്നുകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ?
0: നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ണ് മാറ്റി വെക്കുക, കണ്ണ് മാറ്റി വെക്കുക എന്ന് പറയും. ആക്ച്വലി കണ്ണ് മാറ്റാൻ പറ്റില്ല, കാരണം ഓരോ കണ്ണും 1.5 മില്യൺ നെർവ് ഫൈബേഴ്സ് ബ്രെയിൻ ആയിട്ട് അറ്റാച്ച്മെൻ്റാണ്. കണ്ണ് മാറ്റി വെക്കുന്ന സാധാരണ പറഞ്ഞാൽ കോർണിയൽ കെറാറ്റോപ്ലാസ്റ്റിയാണ്. കോർണിയ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കോർണിയ. ആ കോർണിയാണ് നമ്മൾ മാറ്റുക. അതായത് മരിച്ച ആൾ ഒരു 6 അവേഴ്സിനുള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള മരിച്ചുള്ള ആളിൽ നിന്ന് ഓൾഡ് ഏജും അല്ല, ന്യൂ മറ്റേ യങ്ങർ ഏജും അല്ലാത്ത ഒരു അഡൾട്ട് ഏജിൽ നിന്ന് ആ കോർണിയ നമ്മൾ മൊത്തം ആ കണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് ആ മരിച്ച ആളുടെ കോർണിയ എടുത്തിട്ട് അസുഖമുള്ള ആളുടെ കോർണിയ, കോർണിയയിൽ ബ്ലാക്ക് കളറൊക്കെ വരും, മറ്റേ ഈ മറ്റുള്ള പല അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ട്രോമ ഇതേ കൊണ്ട് കോർണിയയിൽ ഉണ്ടാകുന്ന ആ കോർണിയ മാറ്റി വെക്കുക, കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതാണ് കണ്ണ് മാറ്റി വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്.
1: ഇതിലപ്പുറം നമ്മൾ എന്താണ് ശ്രോതാക്കളോട് ഡോക്ടർക്ക് പറയാനുള്ളത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്?
0: ഒന്ന്, നമ്മുടെ കണ്ണിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ തന്നത്. ഇപ്പോഴും ഇപ്പോഴത്തെ സ്റ്റഡിയിൽ പോലും ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 21st സെഞ്ചുറിയിലാണ് നമ്മൾ, സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓർഗൻ പോലും കൃത്യമായിട്ട് അതുപോലെ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല, മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രയും പ്രഷ്യസാണ് നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സുകളും. പിന്നെ ഈ പല അസുഖങ്ങളും ഈ കണ്ണായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലൂടെ നമുക്ക് നേരിട്ട് കവറിങ് ഇല്ലാതെ ബ്ലഡ് വെസൽസ് കാണാം. അതുകൊണ്ട് പല തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കണ്ണിൽ കൂടെ കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഷുഗർ ഇപ്പോൾ വരുന്ന നമ്മുടെ പേഷ്യൻസ് വരുന്ന നല്ലൊരു ശതമാനം ഷുഗറാണ്. ആ ഷുഗറുള്ള ആളുകൾ വർഷത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ കണ്ണ് ചെക്ക് ചെയ്യണം. പിന്നെ കണ്ണാടി ഉപയോഗിക്കുന്നവർ 6 മന്ത്സ് 1 ഇയർ കൂടുമ്പോൾ ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യുക. കണ്ണിന് വിഷൻ എപ്പോഴും നമ്മളൊന്ന് കെയർ ചെയ്ത് വയ്ക്കുക. കാരണം അതിൻ്റെ റെറ്റിന, ഞാൻ പറഞ്ഞ പോലെ 1.5 മില്യൺ ഫൈബേഴ്സ് റെറ്റിന ബ്രെയിനായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ്. അതിൽ ഡാമേജ് വന്നാൽ പിന്നെ അത് കറക്ഷൻ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ വരുന്ന കണ്ണിൽ വരുന്ന ഒന്നാണ് കണ്ണിൽ പ്രഷർ കൂടുക, കണ്ണിനും ഒരു പ്രഷറുണ്ട്, അതിൻ്റെ പേരാണ് ഗ്ലോക്കോമ. അത് ചെക്ക് ചെയ്യാലേ അറിയാവുള്ളൂ. ചില കേസിൽ പെയിൻ ഉണ്ടാവും, നല്ല ശതമാനം ഗ്ലോക്കോമ എന്നുള്ള കേസിൽ നമുക്ക് പെയിൻ ഉണ്ടാവാറില്ല. അത് ഒരു ഐ ചെക്കപ്പ് റുട്ടീൻ ആവശ്യമാണ്.
1: നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു ഏരിയ ഡോക്ടർ, നമ്മൾ ചെറിയ കുട്ടികൾ ഇന്ന് കൂടുതലധികം ആയും മൊബൈല്, വീഡിയോ ഗെയിം ഇവ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കേടാണെന്ന് അറിയാം. എന്താണ് ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ കുട്ടികളോട് ഡോക്ടർക്ക് പറയാനുള്ളത്?
0: അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞു, ലാപ്ടോപ്പും നോട്ടും മൊബൈലും കാര്യങ്ങളാണ്, അത് കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് കൂടുതൽ അതിൽ നിന്ന് കുറേ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള യൂസ് നമുക്ക് ചെയ്യാം, അത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഒരു സാധാരണ ഒരു ടെലിവിഷൻ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കൊരു റൂള് നമ്മൾ പറയാറുണ്ട്, 20-20-20. അതായത് 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ്സ് ഒരു 20 ഫീറ്റിലുള്ള ഡിസ്റ്റൻസിലേക്ക് നമ്മൾ നോക്കുക, അത് ഒരു അയ്യൻ ഒരു റെസ്റ്റ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ 20-20-20. പിന്നെ എപ്പോഴും കാഴ്ച, നമ്മൾ എന്ത് കാണുന്നതും ക്ലിയർ അല്ല എങ്കിൽ അത് ഒരു ഇയർലി ചെക്കപ്പ് ആവശ്യമാണ്. ഇമേജ് നമുക്ക് ക്ലിയർ ആക്കി വയ്ക്കുക.
1: മാഷാല്ലാ, നമ്മുടെ എയർ ടൈമിൻ്റെ സമയപരിധി നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. തൽക്കാലം ഇവിടെ പറയുകയാണ്.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം.
3: നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അബ്ദുൽ കബീർ, പീസ് റേഡിയോ പ്രതിനിധി, അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
2: മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ മുതൽക്കൂട്ടാകുന്ന ഒന്നാണ് വിശ്വാസവും പ്രാർത്ഥനയും. പ്രാർത്ഥന എന്നും ഒരു വലിയ ആയുധമാണ്. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുല്ല മുഹസിൻ വണ്ടൂർ.
3: കഠിനമായ പരീക്ഷണം, വിധിയുടെ തിന്മ, ശത്രുപരിഹാസം എന്നിവയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കഠിനമായ പരീക്ഷണം, അതുപോലെ വിധിയിലുള്ള തിന്മ, അതുപോലെ തന്നെ ശത്രുക്കളുടെ പരിഹാസം. ഇവയൊക്കെ നേരിടേണ്ട ഒരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടായി വരുന്നു. എന്നാൽ ഇവയിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. ഇതാണ് ആ പ്രാർത്ഥന. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, അല്ലാഹുവേ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, വദറഖി ശഖാഇ ദുരിതങ്ങളിൽ മുങ്ങുന്നതിൽ നിന്നും, വസൂഇൽ ഖലാഇ വിധിയുടെ തിന്മയിൽ നിന്നും, വശമാതത്തിൽ അഅദാഇ എനിക്ക് ദുരിതമുണ്ടാകുന്നത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ ഇഞ്ഞോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വദറഖി ശഖാഇ വദറഖി അശ്ശഖാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ വശമാതത്തിൽ അഅദാ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദറഖി ശഫാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ, എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജീവിതത്തിലേറെ ഗൗരവതരമായ മേഖലയിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള പരിഹാരമാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം കേട്ട് കഴിഞ്ഞത്. അബ്ദുല്ല മുഹസിൻ വണ്ടൂരാണ് അവതരിപ്പിച്ചത്.
3: ഇനി പീസ് റേഡിയോ കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ്, പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നു
2: അമീർ ഒറ്റപ്പാലം.
3: ഇസ്ലാമിക മര്യാദകൾ എന്ന വിഷയത്തിലാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൽ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വിഷയം മര്യാദകളെ കുറിച്ചിട്ടുള്ളതാണ്, അദബുകളെ കുറിച്ചിട്ടുള്ള വിഷയമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉള്ളത് മൂന്ന് കൂട്ടുകാരുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം.
1: ഞാൻ ഫൗസാൻ അബ്ദുൽ വഹാബ്, യു പി സ്കൂൾ കടമ്പഴിപ്പുറം പഠിക്കുന്നു. മൂന്നാം ക്ലാസ്സിലാണ് ഞാനുള്ളത്.
0: മാഷാല്ലാ. അപ്പോൾ ഫൗസാൻ അബ്ദുൽ വഹാബ് എന്ന കൂട്ടുകാരനാണ് കൊച്ചുമിടുക്കാനാണ് നമ്മോടൊപ്പം ഉള്ളത്. രണ്ടാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം.
2: ഞാൻ ഷഹബാസ്, ഞാൻ മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
0: അതെ, ഷഹബാസും മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂൾ പത്തിരിപ്പാല അല്ലേ. ഇനി മൂന്നാമത് മറ്റൊരു കൂട്ടുകാരൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം.
3: ഞാൻ ഫായിസാൻ, ഞാൻ ബി കെ എം എൽ പി പട്ടാമ്പി സ്കൂളിലാണ് പഠിക്കുന്നത്.
0: മാഷാല്ലാ. ഇപ്പോൾ ഫായിസ്, ഇഹ്സാൻ എന്ന മറ്റൊരു കൂട്ടുകാരുമുണ്ട്. മൂന്ന് പേരും പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലല്ലേ. മാഷാല്ലാ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലുള്ള വിശേഷങ്ങളൊക്കെ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, പഠനങ്ങളൊക്കെ? സ്കൂളില് ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടോ?
4: കേൾക്കാറുണ്ട്.
0: ക്ലാസ് കേൾക്കും എന്നുള്ളതിന്റെ ആ ഒരു പേരും പറഞ്ഞ് മൊബൈലിലിരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടോ? ഇല്ല. ഉഷാറാണ്. ഓക്കെ. ഏതൊക്കെ എല്ലാ വിഷയങ്ങളും നന്നായി ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ടോ? ഓക്കെ. എന്തായാലും ഒരുപാട് മര്യാദകൾ എന്ന് പറയുമ്പോൾ അദബുകൾ, മാനേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് നല്ല മര്യാദയോടുകൂടി പെരുമാറേണ്ടത് ആരോടാണ്?
3: ഗുരുനാഥന്മാരോട്.
0: ഓക്കെ, മാഷാല്ലാ, ഗുരുനാഥന്മാരോടാണ്. അതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ആരോടാ?
2: മാതാപിതാക്കൾ.
0: മാഷാല്ലാ, ഷഹബാസ് നല്ല ഉഷാറായി പറഞ്ഞു അല്ലേ. മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും. കാരണം എന്താണ്? നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്തു തരുന്നത് അല്ലേ. ആ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഉമ്മാരോടും ഉപ്പാനോടൊക്കെ നല്ല മര്യാദയോടുകൂടി പെരുമാറുന്ന കുട്ടികളാവണം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടില്ല. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് പറഞ്ഞത്? ഒരു സഹാബി നബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ എന്താണ്, എന്താണ് എന്നൊന്ന് പറഞ്ഞാ. ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട്
3: പെരുമാറുന്നത്
0: ആരോടാണ്? അപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്?
3: ഉമ്മാനോട്.
0: വീണ്ടും ആ സ്വഹാബി ചോദിച്ചു അല്ലേ, വീണ്ടും ചോദിച്ചു, പിന്നെ ഞാൻ ആരോടാണ്? വീണ്ടും പറഞ്ഞു ഉമ്മാനോട്. വീണ്ടും ചോദിച്ചു, അപ്പോഴോ ഉമ്മാനോടാന്ന് പറഞ്ഞു. ആ പിന്നെയും ചോദിച്ചപ്പോഴോ ഉപ്പാനോട്. ചുരുക്കത്തിൽ ഉമ്മാനോടും ഉപ്പാനോടുമാണ്, ഉമ്മയോടും ഉപ്പയോടുമാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ അങ്ങനെ തന്നെയാണോ? അപ്പം നിങ്ങളൊക്കെ ഉമ്മാനിപ്പാനൊക്കെ വിളിച്ച് ചോദിച്ചാൽ പറയോ, ആ ഫൗസാൻ നല്ല കുട്ടിയായിട്ടാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ കേൾക്കും, നല്ല ഉഷാറാണ്, ഷഹബാസൊക്കെ അടിപൊളിയാണ്, അതുപോലെ തന്നെ ഫായിസൊക്കെ ഉഷാറാണെന്ന് പറയോ. ഫായിസ്, ഇഹ്സാൻ പറയോ. എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ. എന്താ മുണ്ടാത്ത്? ഓക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ ഉമ്മ ഇപ്പയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്നായിട്ട് പെരുമാറേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു, പറഞ്ഞില്ലേ. ആ എന്നാൽ ഉമ്മാനും ഉപ്പാനും കുറിച്ചിട്ടുള്ള ഒരു, നമ്മൾ ഒരുപാട് ഗാനങ്ങൾ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ. ഉമ്മാനോടും ഉപ്പാനോടും നമ്മൾ പെരുമാറേണ്ട രീതിയും അവരെ സ്നേഹിക്കേണ്ടതിനെ പറ്റിയിട്ടും ഒക്കെയുള്ള പാട്ടുകൾ, ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലിങ്ങനെ വരുന്നുണ്ടോ? ആദ്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കുട്ടികൾ പാടുന്നൊരു പാട്ടുണ്ട്, ഞാൻ ഇപ്പം അങ്ങനെ പാടി, നിങ്ങളിപ്പോൾ എൻ്റെ പിന്നാലെ പാടും.
3: ഉമ്മാന്റെ മടിത്തട്ട്.
0: മാഷാ അല്ലാ, ഉറക്കം പഠിക്കും. ആ

0: അപ്പോ എന്തായാലും ആ പാട്ടിലൂടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഉമ്മാന്റെ മടിത്തട്ട്, നമ്മൾ ഉമ്മാന്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോ, അങ്ങനെ കിടക്കലുണ്ടോ? ആ അപ്പൊ നല്ലൊരു എന്താ പറയാ, നമുക്ക് തലയണമ കിടന്ന് നല്ല ഉഷാറായിട്ട് ബെഡ് കിടക്കുന്നതിനേക്കാളും ഒരു സുഖം, ഒരു ഫീലിംഗ് ഉണ്ടാവും, ഉണ്ടോ? അപ്പൊ ഉമ്മാന്റെ മടിയിൽ, അപ്പൊ നമ്മളെ ഉമ്മ മടിയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോ നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കും. അപ്പൊ നമുക്കൊരു നല്ലൊരു സുഖം, ചിലപ്പോ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോവും അല്ലേ? അത് ഉമ്മ ഉള്ളോണ്ടല്ലേ നമുക്ക് അങ്ങനെ കഴിയണത്. ഉമ്മാരില്ലെങ്കിൽ നമുക്ക് ഉമ്മാരെ മടിത്തട്ടിൽ കിടക്കാൻ പറ്റുമോ? ഇല്ല. ഉപ്പാന്റെ പുറത്ത് ആന കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമുക്ക് ഉപ്പാനും ഉമ്മാനൊക്കെ തന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മനോടും ഉപ്പനോടും ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യണം? പെരുമാറണം. അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കും, നിനക്ക് ഉപ്പാനും ഉമ്മാനെയും തന്നിട്ട് നീ അവരെ ശരിക്കും നോക്കിയോ, അവർ പറഞ്ഞ് കേട്ടോ? എന്നാൽ ഉമ്മി ഉപ്പയില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, നിനക്ക് ഉമ്മി ഉപ്പി ഉണ്ടായിരുന്നില്ലേ, അപ്പോഴായിരിക്കും നമ്മൾ അന്തം വിടുക. ശരിയാണല്ലോ, ഒരുപാട് ഉമ്മി ഉപ്പില്ലാത്ത കുട്ടികളുണ്ട് അല്ലേ? ആ ഉമ്മി ഉപ്പില്ലാത്ത കുട്ടികൾക്ക് എത്ര വിഷമമുണ്ടാവും, എൻ്റെ ഉമ്മല്ല, എനിക്ക് ഉപ്പല്ല, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. നമുക്കിതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഉമ്മി ഉപ്പയും പറഞ്ഞ് കേൾക്കില്ലെങ്കിലോ, അത് മോശമാണ് അല്ലേ? വയസ്സ് എന്താ പറയുള്ളു, മോശമല്ലേ? ആ അപ്പൊ നമ്മൾ നന്നായിട്ട് ആ ഉമ്മയും ഉപ്പയും പറയുന്നത് കേൾക്കണം. ഇനി നമ്മൾ മുതിർന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറുക, മുതിർന്ന ആളുകളെ, വലിയ ആളുകളെ കാണുമ്പോൾ, ചില കുട്ടികളുണ്ടല്ലോ മുതിർന്ന വലിയ ആൾക്കാരെങ്ങനെ കാണുമ്പോൾ പോടാ പോടാ എന്നിട്ടിങ്ങനെ ചിറിയാട്ടും, ചിലപ്പോൾ എന്ത് ചെയ്യും, എന്താണ് അവരെ കളിയാക്കും. അതുപോലെ മോനെ ഒന്നും കൂടെ വന്നാ, എനിക്ക് ഒരു ഈ എൻ്റെ ഭാഗത്തേക്ക് ആ വീട് എവിടെ ഒന്ന് പറഞ്ഞു തരുമോ, വഴിയൊന്ന് കാണിച്ചു തരുമോ വെച്ചാൽ അയാളപ്പോൾ ശരിയാക്കി കൊടുക്കുക. നിങ്ങൾ ഇതീ കൂടെ ഉണ്ട് പോയിട്ടേ അപ്പുറത്തെ കണ്ടി തിരിഞ്ഞോളിയും. അപ്പോൾ മറ്റേ അബ്ദുറഹ്മാൻ ഖാൻ്റെ വീട് അവിടെയാണ് പറയും, എനിക്ക് ഇപ്പുറത്ത് കൂടെ പോയാൽ അടുത്ത അപ്പുറത്തായിരിക്കും വീടുണ്ടാകുക. അങ്ങനെ നിങ്ങൾ കളിപ്പിക്കലുണ്ടോ? ഇല്ല. എല്ലാ ആൾക്കാരും നമ്മളടുത്ത് ചോദിച്ചാൽ എങ്ങനെ നമ്മൾ പറയേണ്ടത്? ഒരിടത്ത് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടും, എങ്ങനെ
1: പറയണ്ട്?
0: അറിയാണെങ്കിൽ പോയി പറഞ്ഞു, അറിയില്ലെങ്കിലോ, ആ അറിയില്ലെങ്കിലും അറിയണോടുത്ത് അല്ലേ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, സ്വീപ്പാക്കരുത് അല്ലേ, കളിയാക്കരുത്. ചില ആൾക്കാരൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരിങ്ങനെ കളിയാക്കുക, ചില കണ്ണാണാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക? കണ്ണാണാത്ത ആൾക്കാരെ കാലു വെച്ച് വീഴ്ത്തുവോ? എന്താ ചെയ്യുക? ആ ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഇങ്ങനെ അല്ലെ പോവുക?
2: ആ
0: അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല.
0: ആ അവക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റെഡിയാണ്, ചെയ്യണം അല്ലേ ഇൻഷാല്ലാ. അപ്പോൾ അവരോട് നന്നായിട്ട് വലിയ ആളുകളെ നമ്മൾ അതിനാണ് എന്ത് പറയുക, റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. വലിയവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബഹുമാനിക്കണം. അപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ അപ്പോൾ നമ്മളെ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളെയും ബഹുമാനിക്കും അല്ലേ. മാത്രമല്ല വലിയവരെ ബഹുമാനിക്കണം എന്നാണ് ആര് പഠിപ്പിച്ചിട്ടുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞെന്താണെന്നറിയോ, നമ്മളിൽ പെട്ടവനല്ല വലിയവരെ ബഹുമാനിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്ത, പഠിച്ചിട്ടല്ലേ ഹദീസ്? ആ അങ്ങനെ ചെയ്യാത്തവർ നമ്മിൽ പെട്ടവർ മുസ്ലിങ്ങളല്ലാന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മിൽ പെട്ടവരല്ല പറഞ്ഞ മുസ്ലിങ്ങളല്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, വലിയവരെ
1: ബഹുമാനിക്കണം.
0: അപ്പൊ വീട്ടിലൊക്കെ നമ്മൾ വലിയവരുണ്ടെങ്കിൽ അവരെക്കാൾ ഉച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
2: സംസാരിക്കാൻ പാടില്ല.
0: ആ ഉമ്മയിപ്പയും സംസാരിക്കുമ്പോൾ ഒരേക്കാൾ, ചില കുട്ടികൾക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ, നല്ല ശബ്ദമായിരിക്കും. അപ്പോൾ അങ്ങനെ ശബ്ദം ഇടുമ്പോൾ ഉമ്മാനേക്കാളും ഉപ്പാനേക്കാളും വലിയവരെക്കാളും ശബ്ദം നമുക്ക് കൂടാൻ
1: പാടില്ല.
0: അതാരാ പറഞ്ഞത് അങ്ങനെ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുതിർന്ന ആളുകളെ, വലിയവരെ നമ്മൾ ബഹുമാനിക്കണം. കുട്ടികളോട് എങ്ങനെയാണ് കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കുക? സ്നേഹിക്കണം, ഒരു പറഞ്ഞത് ഒക്കെ ചെയ്തു കൊടുക്കണം. നല്ല കാര്യങ്ങളല്ലെങ്കിലോ, അപ്പൊ ഒരു വാശി പിടിച്ച് കരഞ്ഞാലും എന്ത് ചെയ്യരുത്, ചെയ്തു കൊടുക്കരുത്. ആ ഒരു കരച്ചൽ നിർത്താൻ വേണ്ടി നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും, ആ അത് അത് അവർക്കൊരു ശീലമാകും. കുറച്ച് കഴിഞ്ഞാൽ അവർ കരച്ചിൽ നിർത്തും. കരഞ്ഞു കഴിഞ്ഞാലോ ചെറിയ കുട്ടികൾ നമ്മൾ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് മൊബൈൽ കൊണ്ട് കൊടുക്കും ചിലവർ. അപ്പോൾ കുട്ടി കരച്ചിലാണ് നിർത്തും അല്ലേ. അതിൻ്റെ അപകടം എന്താണ് ഞാൻ പറയണ്ടല്ലോ. അതിൻ്റെ അപകടം ആ പറഞ്ഞോളെ.
1: ആ
0: കണ്ണ് കേട് വരും അല്ലേ. നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം മൊബൈൽ എടുക്കലുണ്ട്? എടുക്കലൊന്നുമില്ല. കുറച്ച് നേരം തരും. ആ ഫൗസാ ഫൗസാനോ തരലില്ല. ആ ചില സമയത്ത് തരലില്ല. ആ ഷഹബാസോ
2: കിട്ടലില്ല.
0: കിട്ടിയാ കളിക്കും. ഏ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഫോണിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്തിനപ്പോൾ നമുക്ക് പഠിക്കാനും നല്ല കാര്യങ്ങൾ നോക്കാനുമാണ് ഫോൺ. അല്ലാതെ ഫോണ് കിട്ടാതെ ചില കുട്ടികളുണ്ട് കരയും. ഒരു നിലോ പെരും നിലോളിക്കലുണ്ട്. ഒരൊറ്റ കരച്ചിലാ. ഏ ആ കരച്ചിൽ കേട്ടാൽ തോന്നും അവൻ്റെ ആരോ മരിച്ചിക്കണെന്ന്. ഏ ആ ജോതി കരച്ചില കര. ഏ
1: എൻ്റെ
0: ഉമ്മ. അപ്പൊ പുറത്തുനിന്ന് ആരെയും വിചാരിക്കും എൻ്റെ ഉമ്മ അള്ളാ വടച്ചാൻ എന്താണ് എന്താണ് സൂറാത്താകൊണ്ട് ഓടി വരും. ഏ അപ്പോ നോക്കുമ്പോ എന്തായിരിക്കും? അല്ല ഓന് മൊബൈലിന് കരയാണ്. ഓനെ മൊബൈലിന് വേണ്ടി കരയാണ്. നിങ്ങളങ്ങനെ കരയിലുണ്ടോ? മൊബൈല് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്?
1: പഠിക്കാനും
0: നല്ല കാര്യങ്ങളും നോക്കാനും ഒക്കെ. എല്ലാം നമുക്ക് ബോറടിക്കുമ്പോ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് ഇങ്ങനെ സമയം കളയാനുള്ള ഒന്നല്ല. നമുക്ക് അതിനൊന്നും സമയമല്ല. നമ്മൾ കൂടുതൽ സമയം ചെലവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? ആ ഉറക്കെ പറയണ നബി സല്ലല്ലാഹി
1: അലൈഹി
0: വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഇതാക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അധ്യാപകരായിട്ടുള്ള ആളുകളോട് എന്താണ് എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്? നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? ഒരാൾ
2: പറയാം.
0: ഷഹബാസ് പറയട്ടെ.
2: ശ്രദ്ധിക്കണം.
0: ആ ചില കുട്ടികളെ ഉസ്താദും ടീച്ചറൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ജനലിൽ കൂടെ പുറത്തേക്ക് മരത്തിൽ വരുന്ന അണ്ണാനെ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ അണ്ണാനെ ശ്രദ്ധിക്കണ അങ്ങനെ ഉണ്ട് അല്ലേ. ആ അപ്പോൾ തൊട്ടപ്പുറത്ത് ജനലിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നോക്കടാ നോക്കടാ അതിലൊരു അണ്ണാന് ആ അതിൻ്റെ മുകളിൽ ഇത് അപ്പുറത്തൊരു കാക്ക വന്നിരിക്കുന്നു. ടീച്ചർ ഇവിടെ ഇങ്ങനെ പഠിപ്പിച്ചതായിരിക്കും ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവരതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എല്ലാ ടീച്ചർ അടുത്ത് വന്നിട്ട് തൊടുമ്പോഴേക്കും ടീച്ചർ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിയാ ഒരു സൈക്കിളും ഒന്ന് വേണം ചിരി. അപ്പോൾ ടീച്ചർ എങ്ങാനും ചോദ്യം ചോദിച്ചാൽ അവനെന്ത് ചെയ്യും ആകെ കിട്ടുമോ പറയാൻ കിട്ടുമോ? ആ മരത്ത് മണ്ണാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ആവരുത്. നമ്മൾ ടീച്ചർമാർ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ആ ശ്രദ്ധിച്ചിരിക്കൽ തന്നെയാണ് ടീച്ചർമാരോടുള്ള ഏറ്റവും വലിയ എന്ത് ആ ബഹുമാനം. ആ അവരെ മര്യാദ കൊടുക്കലാണത്. മര്യാദ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ശരിയാവും അല്ലേ. അപ്പോൾ അധ്യാപകരോട് അധ്യാപകരെ കുറിച്ചിട്ട് അധ്യാപകരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കഥകൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയോ? കഥ അതായത് ഉസ്താദ്മാരെ നമ്മളെ ടീച്ചർമാർ അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് എനിക്കൊരു അധ്യാപകനുണ്ടായിരുന്നു ആ അധ്യാപകനാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കില്ലേ ടെക്സ്റ്റ് ബുക്കിൽ? ഏ ഉണ്ടോ? ആ അങ്ങനത്തെ ഉണ്ട് സംഗതി. അങ്ങനത്തെ കുറേ നിങ്ങൾ ചെറിയ ക്ലാസ്സിലാകൊണ്ടാണ്. ഇനി വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അധ്യാപകർക്കുള്ള ഇത് നമ്മൾ ഏറ്റവും വലിയ അധ്യാപകനാണ് ആര്? ആര് നിങ്ങൾ നിങ്ങൾ എങ്ങനെ പറയുന്ന ഉത്തരം നോക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകനാണ് ആര്? നമ്മൾ ഒരുപാട് ആ ഉറക്കെ പറ ആ അധ്യാപകനെ പറ്റിയിട്ട് ആ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറ്റിയിട്ട് ഒരു കഥ പറഞ്ഞാൽ മതിയല്ലോ. ആ അതാണ് ചെറിയ ഒരു ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ച ഒരു സംഗതി ഒരു ചെറിയൊരു കഥ ഓർത്ത് നോക്കിയ. ഒരു പാട്ട് നേരത്തെ പാടി നമ്മൾ ഇനിയൊരു കഥയും കൂടി വന്നാൽ നല്ല ഉഷാറാവും അല്ലേ. ഒന്ന് പറഞ്ഞു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ ഒരു ഒരു വയസ്സുള്ള വയസ്സായ ഒരു ഒരു സ്ത്രീ വരുമ്പോൾ ഒരു വിറക് കെട്ടിൻ്റെ ആ എന്നാ പറയും എന്നാ പറയും നോക്കട്ടെ.
2: വിറക് കെട്ടിൻ്റെ മായി പോവുകയായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബി ആ വിറക് മേടിച്ചിട്ട് വീട്ടിലെത്തിച്ചു.
0: അപ്പോ വിറക് ഇങ്ങനെ എടുത്തു കൊടുത്തപ്പോ വിറക് തലയിൽ എടുത്തു അല്ലേ, എടുത്തിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്തു. അപ്പൊ എന്തോ ഒന്ന് പറഞ്ഞല്ലോ,
2: ആ മുഹമ്മദിന്റെ വലയിൽ നീ കുടുങ്ങ.
0: അതാണ്.
2: അപ്പോ അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ മുഹമ്മദ്.
0: സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കി നിങ്ങളെ, അപ്പൊ ഈ വയസ്സായ ഒരു ഉമ്മാക്ക് പോലും ഈ നബിനെ പറ്റിയിട്ട് അന്നത്തെ ശത്രുക്കൾ പറഞ്ഞു കൊടുത്തേക്കാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളാണ് അങ്ങനെയാണ്.
2: പക്ഷെ
0: എന്താണ് ഒന്നും പറഞ്ഞാൽ കേൾക്കരുത് അല്ലേ. പക്ഷേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ഞാൻ തന്നെയാണ് ആ മുഹമ്മദ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു ആര്, നമ്മുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിച്ചത്. നമ്മൾക്കും അങ്ങനത്തെ അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ
3: സഹായിക്കണം.
0: വയസ്സായ ആൾക്കാരെയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ അനാഥകളെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ നബിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഓക്കെ, ഏതാണ് പാട്ട്?

0: അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? കുറേ കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഇന്നിങ്ങനെ ഓർമ്മിച്ചു പോയി അല്ലേ? ഉമ്മാരോടും ഉപ്പാനോടും അതുപോലെ തന്നെ മുതിർന്നവരോടും അധ്യാപകരോടും അതുപോലെ നമ്മുടെ കൂട്ടുകാരോടും അതുപോലെ അയൽവാസികളോടും ഒക്കെ നല്ല സ്വഭാവമുള്ളവരായി മാറണം നമ്മൾ എന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം അല്ലേ? അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. സലാം പറയുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ഉമ്മാനോടും ഉപ്പാനോടായാലും എല്ലാവരോടും സലാം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പാവപ്പെട്ടവരോട് നേരത്തെ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ നമ്മൾ പാലിച്ച് ജീവിക്കണം. അതാണ് ആര് നമ്മളെ പഠിപ്പിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ മര്യാദകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അടുത്തൊരവസരത്തിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, ഇസ്ലാമിക മര്യാദകളെ ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് അമീർ ഒറ്റപ്പാലം കുട്ടികൾക്കായി അവതരിപ്പിച്ചത്. നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇനി നാം പോകുന്നത് ഇടവേളയിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇടവേള കഴിഞ്ഞ് വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, നാം നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. കറവ പറ്റിയ പശു, ദസ്തവീർ ടി കെ രചിച്ച രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു. നുറുങ്ങുകളിലേക്ക്.
1: കറവ പറ്റിയ പശു, എഴുത്ത് ദസ്തഗീർ ടി കെ. ഗൾഫിൽ മധ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുമ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള തിരക്കായിരിക്കും. മുൻകൂട്ടിയെടുത്ത് ഭദ്രമായി സൂക്ഷിച്ചു വച്ച വിമാന ടിക്കറ്റ് ഒന്നുകൂടിയെടുത്ത് ദിവസവും സമയവും അങ്ങനെ നോക്കിവെക്കും. ഈ വർഷം കാര്യമായൊന്നും വാങ്ങുന്നില്ല. എത്ര വാങ്ങിയാലും വീതിച്ചു നൽകുമ്പോൾ ആർക്കും കാര്യമായൊന്നും ലഭിക്കില്ല. പിന്നെ വെറുതെ ടിക്കറ്റിൽ കൂടെ കൊണ്ടുപോകാൻ അനുവദിച്ച ലഗേജിലും കൂടുതൽ വാങ്ങി വെറുതെ പണമടക്കേണ്ടല്ലോ. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് രണ്ടു വർഷമായി കണക്ഷൻ ഫ്ലൈറ്റുകളായ ഇത്തിഹാദ്, ഒമാൻ എയർവേസ്, എയർ അറേബ്യ തുടങ്ങിയ വിമാനങ്ങളിൽ 30 കിലോ മാത്രമേ ലഗേജ് അനുവദിക്കുകയുള്ളൂ. അവയ്ക്കാണെങ്കിൽ വേനൽ അവധി സീസണിൽ ഭയങ്കര ചാർജുമാണ്. തിരക്കുള്ള സമയമായതിനാൽ പരമാവധി യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടാണത്. എങ്ങനെയൊക്കെയാണെങ്കിലും അനുവദിച്ച ലഗേജ് എത്രയാണെന്ന് അറിവുണ്ടെങ്കിലും 2 കിലോയെങ്കിലും കൂടുതൽ തൂക്കത്തിൽ പെട്ടികെട്ടുക എന്നത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്തത്ര പുണ്യമാണ്. മാത്രമല്ല, നാട്ടിലേക്ക് പോകാൻ നേരത്ത് ഒരു ഉംറ ചെയ്യുകയെന്നാൽ അതൊരു വിടപറച്ചിൽ കൂടിയാണ്. കാരണം ഇനി മടങ്ങിവന്ന് ഒന്നുകൂടി നിർവഹിക്കാൻ കഴിയുമോ എന്ന് ഒരു ഉറപ്പുമില്ലല്ലോ. കഴിഞ്ഞ വർഷം റമദാനിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉംറ നിർവഹിക്കാൻ പോയത്. കാരണം മറ്റൊന്നുമല്ല, സുഹൃത്തുക്കളെയെല്ലാം തട്ടിക്കൂട്ടി പോകാൻ പ്രയാസമാണ് എന്നതിനാൽ. ഉംറ കഴിഞ്ഞ് തിരികെ പോരാൻ വാഹനം കാത്തുനിൽക്കുമ്പോൾ ഒരു മലപ്പുറത്തുകാരന് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സ് കാണും. ഞങ്ങൾ സംസാരം തുടങ്ങി. എത്ര കൊടുക്കേണ്ടി വരും ജിദ്ദയിലേക്ക് തിരിച്ചു പോകാൻ? 20 or 25 riyal കൊടുക്കേണ്ടി വരും. ഞാനിങ്ങോട്ട് 15 കൊടുത്തത്. ഞാനും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വാഹനം കിട്ടി. ഞാൻ ചോദിച്ചു, ജിദ്ദ കം ജിദ്ദയിലേക്ക് എത്രയാണ്? 30 riyal. ഫീ നഫ്രൈൻ കം, രണ്ടു പേരുണ്ട്, എത്രയാകും? യാ അഹി 60, സഹോദര 60. വിലപേശലിനൊടുവിൽ 40 riyalിന് സമ്മതിച്ചു. ഞങ്ങൾ ഇരുവരും വാഹനത്തിൽ കയറി. അദ്ദേഹം സംസാരത്തിൻ്റെ കെട്ടഴിക്കുവാൻ തുടങ്ങി. തൻ്റെ ഗൾഫ് അനുഭവങ്ങൾ ജിദ്ദയിലെത്തും വരെ വിവരിച്ചു. കഥ കേൾക്കുന്നതിൽ താൽപ്പര്യമുള്ളതിനാൽ ഒരു മടുപ്പും തോന്നിയില്ല. ആ വാഹനത്തിൽ മലയാളികളായി ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മലപ്പുറത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. 35 വർഷമായി ജിദ്ദയിൽ ജോലി ചെയ്യുകയാണ്. തുടക്കത്തിൽ 3 തവണയായി 10 വർഷത്തോളം ഉംറ വിസയിലെത്തി ജോലി ചെയ്തു. പിന്നീട് ലഭിച്ച വിസയിൽ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു. നാട്ടിൽ തന്നെ 10 സെന്റ് സ്ഥലം വാങ്ങി ചെറിയ ഒരു വീട് വച്ചു. 3 പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചു. ഇളയതാണ് ആൺകുട്ടി, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞാൻ ചോദിച്ചു, 35 വർഷമായില്ലേ ഇവിടെ, അവസാനിപ്പിക്കാനായില്ലേ? നാട്ടിൽ വരുമാനമാർഗം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചെറുതായൊന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വരുമാനമോ, എന്തു വരുമാനം? 10 സെന്റ് സ്ഥലവും വലിയ ഒരു വീടും, അതിൽ നിന്നെന്തു വരുമാനം? അപ്പോൾ 35 കൊല്ലം ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട്? ഞങ്ങൾക്ക് തറവാട്ടിൽ കൂടുതൽ സ്ഥലമൊന്നുമില്ല. എനിക്ക് 3 അനുജന്മാരുണ്ട്. ഉള്ള സ്ഥലത്ത് ഞെരുങ്ങി കുടുങ്ങിയാണ് അവർ തന്നെ വീട് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട് വെക്കാൻ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഉള്ള പൈസയും വലിയ ഒരു സംഖ്യ ലോണുമെടുത്ത് 10 സെന്റ് സ്ഥലം വാങ്ങിയത്. അതിൻ്റെ അടവു തീരാൻ 8 വർഷത്തോളം എടുത്തു. എത്ര പൈസ അടച്ചാലും പലിശ ഇനത്തിലേക്ക് കൂടുതലും മുതലിലേക്ക് ചെറിയ ഒരു സംഖ്യയായിരിക്കും എത്തുക. പിന്നെ വീട് വെക്കാൻ ലോണെടുത്തു. അത് തീരുന്നതിന് മുമ്പ് വലിയ മകൾക്ക് വിവാഹപ്രായമായി. അവളുടെ വിവാഹം, പിന്നെ താഴെയുള്ളവരുടെ വിവാഹം, സൽക്കാരം, പ്രസവം, പിന്നെ അവർക്കൊക്കെ വീടുണ്ടാക്കാനുള്ള സഹായം, ഇതെല്ലാം കഴിഞ്ഞ് നടുനിവർത്തി വരുമ്പോഴാണ് വീട്ടുകാരും ബന്ധുക്കളും പറയുന്നത്, വീടിന് സ്ഥലസൗകര്യമില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കിടക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഒരു നില കൂടി ഉണ്ടാക്കണമെന്ന്. നമ്മളിവിടെ തലേ ദിവസത്തെ കുബ്ബൂസ് കറിയിലോ കട്ടൻ ചായയിലോ മുക്കി തിന്നാണ് പ്രാതൽ കഴിച്ചെന്ന് വരുത്തുന്നത്. കമ്പനി വക നൽകിയ അക്കമഡേഷനിലെ 2 നിലക്കട്ടിലും അതിൽ താഴെ കിടക്കുന്നവനറിയാതെ അതിസാഹസികമായുള്ള കയറ്റവും ഇറക്കവും, ഇതൊന്നും വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. എത്ര കൊല്ലമായി ഗൾഫിൽ പോയി സമ്പാദിക്കുന്നു, വീടൊന്നു വലുതാക്കിയാൽ അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്കും മക്കൾക്കും തന്നെയില്ലേ എന്ന് കുടുംബക്കാരും അയൽക്കാരുമൊക്കെ ചോദിക്കുമ്പോൾ എന്തുത്തരം പറയാൻ? ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി മുകളിൽ 2 റൂമും 1 ഹാളുമെടുത്തു. അങ്ങനെ വീണ്ടും കടക്കാരനായി. ഇടയ്ക്കൊക്കെ ഭാര്യ പറയും, ഗൾഫ് നിർത്തിപ്പോരണമെന്നും നമുക്കെങ്ങനെയെങ്കിലുമൊക്കെ കഴിയാമെന്നും. പക്ഷേ നിർത്തണമെങ്കിൽ കടം വീടണ്ടേ? ഒന്നു കഴിയുമ്പോഴേക്കും മറ്റൊന്ന്. അങ്ങനെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചെറിയ സംഖ്യ മാത്രമേ ഇനി കടം വീട്ടാനുള്ളൂ. അതും കൂടി വീട്ടിയിട്ട് വേണം നാട്ടിലേക്ക് മടങ്ങാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കമ്പനി സാമ്പത്തിക പ്രശ്നത്തിലകപ്പെട്ട് ജീവനക്കാരെ പിരിച്ചുവിടൽ ആരംഭിച്ചത്. ആദ്യം 60 വയസ്സ് കഴിഞ്ഞവരെയാണ് പിരിച്ചുവിടാൻ തുടങ്ങിയത്. അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഞാനുണ്ടായിരുന്നു. നാട്ടിൽ പോകണമെങ്കിൽ പോകാം, പക്ഷേ ആനുകൂല്യങ്ങളൊന്നും നൽകാൻ കമ്പനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും വിസ മാറ്റാം, അതിന് റിലീസ് തരാം എന്നെല്ലാം കമ്പനി അറിയിച്ചു. പക്ഷേ എനിക്കിനി ആര് പണിതരും? തന്നാൽ തന്നെ എന്തു പണിയെടുക്കും? എന്നാലും പണി അന്വേഷിച്ചു. കിട്ടിയതൊന്നും എന്റെ ആരോഗ്യത്തിനനുസരിച്ച് എടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ നാട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വീട്ടുകാർക്കെങ്കിലും സന്തോഷമാകുമല്ലോ. വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി. ആദ്യം കിട്ടിയത് പെൺമക്കളെയാണ്. അപ്പോഴിനി ഉപ്പ കൊണ്ടുവന്നിരുന്ന സാധനങ്ങളൊന്നും കിട്ടില്ല അല്ലേ എന്നായിരുന്നു അവരുടെ സങ്കടത്തോടെയുള്ള ചോദ്യം. എന്റെ മനസ്സൊന്ന് പിടഞ്ഞു. എപ്പോഴും കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയിലാണവർ. പിന്നീടാണ് ഭാര്യ ഫോണെടുത്തത്. അവളോടും കാര്യം പറഞ്ഞു. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്നതല്ലേ നിർത്തിപ്പോരാൻ. ഇപ്പോൾ നമ്മുടെ മകൻ എവിടെയും എത്തിയിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞ് ഒരു ജോലിയാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. ഏതായാലും ഇനി അധികകാലമൊന്നുമില്ലല്ലോ. എന്റെ ആയുസ്സിന്റെ പരിധി വീട്ടുകാർ നിശ്ചയിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നി. കുട്ടികളുടെ സന്തോഷം കളഞ്ഞിട്ട് ഇനി ഇവിടെ വന്നു നിന്നിട്ട് എന്താ കാര്യം? എന്തെങ്കിലും പണി കണ്ടെത്തി അവിടെ തന്നെ നിൽക്കാൻ നോക്കിക്കൂടെ എന്നാണ് അവൾക്ക് പറയാനുണ്ടായിരുന്നത്. അതെന്നെ ശരിക്കും തളർത്തിക്കളഞ്ഞു. സംസാരം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം ശബ്ദം താഴ്ത്തി കരയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഞാനും വിഷമത്തിലായി. വരുമാനം ലഭിക്കില്ലെന്നയാൽ സ്വന്തം കുടുംബത്തിന് പോലും താൻ നാട്ടിൽ വരുന്നത് സന്തോഷമില്ലാത്ത കാര്യമാണെന്ന് എന്നാണ് പ്രവാസികൾ മനസ്സിലാക്കുക.
2: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, കറാവ് പറ്റിയ പശു എന്ന വിഷയത്തിൽ ദസ്തവീർ ടി കെയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്. ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു.
0: അസ്മാഉൽ ഹുസ്ന എന്ന അല്ലാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും നാം അറിയേണ്ടത് എല്ലാ വിശേഷങ്ങൾക്കും അർഹനായ അല്ലാഹുവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പഠിക്കുവാനും യഥാർത്ഥത്തിൽ ഓരോ വിശേഷങ്ങൾക്കും അർഹനായ ഒരാൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു പഠനമാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അദ്ദുറൌഫ് അൽഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്. അത് പഠിക്കലും മനസ്സിലാക്കലും അതനുസരിച്ചുള്ള ജീവിതം നയിക്കലും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നതാണ് എന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ചില നാമങ്ങൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ തേട്ടങ്ങളും നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അത്വയ്യിബ് എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അത്വയ്യിബ് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തലും സത്തയിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലും അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ പ്രവൃത്തികളിലും അള്ളാഹുവിൻ്റെ സംസാരങ്ങളിലും അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അള്ളാഹു ത്വയ്യിബാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ളത്, അല്ലെങ്കിൽ വിശുദ്ധിയുള്ളത് അല്ലെങ്കിൽ വിശിഷ്ടമായത് എന്ന അർത്ഥമാണ് അത്വയ്യിബ് എന്ന നാമത്തിനുള്ളത്. അള്ളാഹുവിൻ്റെ സത്ത വിശിഷ്ടമായതാണ്, വിശുദ്ധിയുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അത് വിശിഷ്ടമായതാണ്, വിശുദ്ധിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അത് വിശിഷ്ടമായതും വിശുദ്ധിയുള്ളതുമാണ്. അതുപോലെ തന്നെ സംസാരങ്ങൾ അതും വിശുദ്ധിയും വിശിഷ്ടവുമായതാണ്. ഏറ്റവും വിശിഷ്ടമായതാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നതാണ് അള്ളാഹു അത്വയ്യിബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. വിശുദ്ധ തിരുവചനങ്ങളിലാണ് അള്ളാഹുവിന് അത്തയ്യിബ് എന്ന നാമമുണ്ട് എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അത്തരത്തിൽ ചില ഹദീസുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹൻ നാസ് ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു വിശിഷ്ടനാണ്, അല്ലാഹു തയ്യിബാൻ, ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, അല്ലാഹു തയ്യിബല്ലാത്തത്, വിശിഷ്ടമായതല്ലാത്തത് അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങൾക്ക് നബിമാർക്ക് അല്ലാഹു നിയോഗിച്ച അല്ലാഹുവിൻ്റെ ദൂതന്മാർക്ക് എന്തൊരു കൽപ്പനയാണോ അല്ലാഹു നൽകിയിട്ടുള്ളത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ കൽപ്പന? അതാണ് റസൂലുള്ള പറയുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തോതുകയാണ്, യാ അയ്യുഹർ റുസുലു കുലൂ മിനൽ തയ്യിബാത്തി വഅമലൂ സ്വാലിഹാ, ഹോ പ്രവാചകരെ, പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് കഴിക്കുക, കുലൂ മിനൽ തയ്യിബാത്ത്, നിങ്ങൾ നല്ലത് കഴിക്കുക, വിശിഷ്ടമായത് മാത്രം ഭക്ഷിക്കുക, വഅമലു സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതേ കൽപ്പന തന്നെ വിശ്വാസികളോടും പറയുന്നതായിക്കൊണ്ട് മറ്റൊരായത്തോതിക്കൊണ്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് റിസ്ഖായി നൽകിയത് അതിൽ ഏറ്റവും തയ്യിബായത് മാത്രം, വിശിഷ്ടമായത് മാത്രം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസിൽ അത്തയ്യിബ് എന്ന നാമം അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമായ അത്തയ്യിബ് എന്നതിനെ ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്. ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹു തയ്യിബാൻ, അള്ളാഹു വിശിഷ്ടനാണ്, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ വിശിഷ്ടമായതാണ്, പരിശുദ്ധമായതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, അത് തൊയ്യീബാൻ, അള്ളാഹുവിൻ്റെ ദാത്ത് തൊയ്യീബാൻ, അള്ളാഹുവിൻ്റെ സത്ത അത് തൊയ്യീബാൻ, ഈ രൂപത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തൊയ്യീബാണ്, അള്ളാഹു തൊയ്യീബാൻ, അവൻ വിശിഷ്ടമാണ്, അള്ളാഹു പരിശുദ്ധനുമാണ് എന്നതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു ഹദീസിൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു തയ്യിബ, അല്ലാഹു

അതാണ് ഇനി പറയാനുള്ളത്. അള്ളാഹു മുർസലീങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇതിങ്ങനെ പറയാൻ കാരണം, നമ്മൾ മോശപ്പെട്ട രൂപത്തിലുള്ള സമ്പാദ്യവും അതുപോലെ തന്നെ ഭക്ഷണവുമാണ് കഴിക്കുന്നത് എങ്കിൽ, അള്ളാഹു നിഷിദ്ധമായ ഭക്ഷണം കഴിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെയുള്ള വരുമാനങ്ങൾ തേടുക, ഇതൊക്കെയും നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കും. അതുകൊണ്ടാണ് അവിടെ രണ്ട് കാര്യങ്ങൾ ചേർത്തു പറഞ്ഞത്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. നല്ലത് ഭക്ഷിക്കുന്നില്ല, ഹറാമായത് ഭക്ഷിക്കുന്നുവെങ്കിൽ അവൻ്റെ കർമ്മങ്ങളും ഒരുപക്ഷെ സ്വീകരിക്കാതെ പോകും. അതുകൊണ്ട് നമ്മുടെ വസ്ത്രം അത് തൊയ്യീബായിരിക്കണം. നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇല്ലാത്ത സമ്പാദ്യം ഉണ്ടാക്കി കടം വാങ്ങി ഏറ്റവും നല്ല ടോപ്പ് വസ്ത്രം ധരിക്കണമെന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് നമ്മെക്കൊണ്ട് സാധിക്കുന്നത് എത്രയാണോ അതിൽ ഏറ്റവും നല്ലത് നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം, നല്ലതുപോലെ സമ്പാദിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദുനിയാവിൻ്റെ വിഭവത്തെക്കുറിച്ച് മറന്നു കളയരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഭാഗം തവാഫിൻ്റെ വേളയിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്താ? റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. ദുനിയാവിലും നീ അള്ളാഹുവേ എനിക്ക് നല്ലത് തരണേന്നാണ്. അപ്പോൾ ദുനിയാവിൽ നല്ലത് ആഗ്രഹിക്കുന്നതിൽ പ്രശ്നമില്ല, ഏറ്റവും നല്ലത് നല്ല ക്വാളിറ്റിയുള്ള നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നമ്മെക്കൊണ്ട് സാധിക്കുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം, പ്രഥമമായ ഈ ദുനിയാവിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെയും നമുക്ക് ആസ്വദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതാണ് അത്തയ്യിബ് എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സമ്പാദ്യം അത് തൊയ്യീബായിരിക്കണം. പലിശ കടന്നു വരുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല. ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ ഒന്നുള്ള ഒരു രൂപം നമ്മുടെ സമ്പാദ്യത്തിൽ കടന്നു വരാൻ പാടില്ല. ഒരാളിൽ നിന്നുപോലും അന്യായമായി ഒരു രൂപ പോലും നമ്മൾ കടമെടുക്കുന്നില്ല, നമ്മൾ പിടിച്ചുപറിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. പൂർണ്ണമായും പരിശുദ്ധമായ സമ്പാദ്യമായിരിക്കണം, തൊയ്യീബായ സമ്പാദ്യമായിരിക്കണം നമ്മുടെ സമ്പാദ്യം. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാകണം, നമ്മുടെ സംസാരങ്ങൾ നന്നാവണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനം, നേരായ വർത്തമാനം നിങ്ങൾ പറയണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ നന്നാക്കി തീർക്കണം, നമ്മുടെ സംസാരങ്ങളിൽ കളവ് വരാൻ പാടില്ല, നമ്മുടെ സംസാരങ്ങളിൽ ഒരാളെയും വഞ്ചിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഒരാളെ മോശപ്പെടുത്തിയുള്ള സംസാരങ്ങൾ, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, ഒരാളെ മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അങ്ങനെ ഒന്നും നമ്മുടെ സംസാരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നല്ലതു മാത്രം സംസാരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുവചനങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നല്ലോ, മൻ കാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈർ ഔ ലിയസ്മുത്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഖൈറു മാത്രം സംസാരിക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ നമ്മളൊന്ന് ആലോചിക്കുക, ഈ സംസാരത്തിലൂടെ എന്താണ് ഖൈറെനിക്ക് കിട്ടാനിരിക്കുന്നത്, പരലോകത്ത് എന്നെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിച്ചു വേണം ഒരു മുഖ്മിൻ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംസാരങ്ങൾ തൊയ്യീബായിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ തൊയ്യീബാകണം, നമ്മുടെ ഇടപാടുകൾ തൊയ്യീബാകണം. ഇതാണ് അള്ളാഹുവിൻ്റെ അത്തൊയ്യീബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തത് സമ്പത്ത് നമ്മൾ തൊയ്യീബാക്കണം. അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മറ്റു യാത്രാ സംവിധാനങ്ങൾ, നമ്മുടെ വീട്, ഇതൊക്കെയും തൊയ്യീബാകണം. അതിനപ്പുറം നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ തൊയ്യീബായിരിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നു, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തതാണ്, ഉമ്മ ഇങ്ങനെ ചെയ്തതാണ്, അതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് ദീനിൽ ഇസ്ലാമിൽ തെളിവില്ല. മറിച്ച് പ്രമാണങ്ങൾ എന്തു പഠിപ്പിച്ചു, ഖുർആനും സുന്നത്തും എന്തു പറഞ്ഞു, അതനുസരിച്ച് പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗത്തിലൂടെ

0: ആ ചെയ്തികളെ, ആ കർമ്മങ്ങളെ നമ്മൾ ചെയ്താൽ അത് തൊയ്യീബാകും. അതല്ലാതെ ആരൊക്കെയോ പിൽക്കാലത്തുണ്ടാക്കിയ പുത്തൻ ആചാരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മമായി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അത് ബിദ്അത്താണ്. അപ്പോൾ അത് തൊയ്യീബല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൊയ്യീബിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു. എന്നിട്ട് തൊയ്യീബും അതിൻ്റെ ഓപ്പോസിറ്റും ഒരിക്കലും സമമാവുകയില്ല എന്ന് പറഞ്ഞു. തൊയ്യീബിൻ്റെ ഓപ്പോസിറ്റ്, വിശിഷ്ടമായതിൻ്റെ ഓപ്പോസിറ്റ് ഖബീസാണ്. ഖബീസ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, കുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്. തൊയ്യീബും ഖബീസും, അതായത് വിശിഷ്ടമായതും മ്ലേച്ഛമായതും ഒരിക്കലും സമമാവുകയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗ അഅജബക കസറത്തുൽ ഖബീസ്. ഈ ലോകത്ത് അധിക ആളുകളും അത് തന്നെയാണ് തിന്മകളാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അതൊരിക്കലും നന്മയാവില്ല. ഇന്നങ്ങനെയാണ്, ആളുകൾ ചെയ്യുന്നു, ധാരാളം ആളുകൾ അത് തന്നെ ചെയ്യുന്നു, അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതൊരു നന്മയാണ് എന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് അത് നന്മയാവുകയില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്കതിൻ്റെ ആധിക്യം, ആ തിന്മയുടെ ആധിക്യം വളരെ വലുതായി നിങ്ങൾക്ക് കണ്ടാലും ശരി, അത് നന്മയാവൂല, അതൊരിക്കലും തയ്യീബാവൂല എന്നല്ലാഹു പറയാൻ. ഫത്തഖുല്ലാഹയ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹുൻ. നിങ്ങൾ സൂക്ഷ്മത പാലിച്ചാൽ, തൊയ്യീബായത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മറ്റൊരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇലൈഹി യസ്ഉദുൽ കലിമു തയ്യിബു വൽ അമലു സാലിഹു യർഫഉഹു. നല്ല സംസാരം അത് റബ്ബിലേക്ക് ഉയരും, പടിപടിയായി കടന്നുപോകും, അമലു സാലിഹാത്തുകൾ അത് ഉയർന്നു പോകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ എന്താണ് കലിമു തയ്യിബ്? ലാ ഇലാഹ ഇല്ലല്ലാ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ പോലെയുള്ള വചനങ്ങളാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിഖറുകൾ, ഇതൊക്കെയും റബ്ബിനെ കുറിച്ചുള്ള അൽ കലിമു തയ്യിബൻ. അത് നമ്മുടെ നാവുകളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം, അത് അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തികൾ ഇതൊക്കെയും മോശമായി കഴിഞ്ഞാൽ, ഖബീസായി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ച അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ ബാക്കിയായിക്കൊണ്ട് ആ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ ഓർക്കുകയാണ്. സുമ്മ ദക്കറ റജുൽ, ഒരു മനുഷ്യനെ ഓർത്തു, യത്വീലു സഫർ, അദ്ദേഹം ദീർഘദൂരം യാത്ര ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്, വസ്ത്രം അത് പൊടി പുരണ്ടിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് യാ റബ്ബി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഹദീസിൽ പറഞ്ഞത്. കാരണം മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബഹു ഹറാം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, കുടിച്ചത് ഹറാമാണ്, വഉദിയ ബിൽ ഹറാം, അദ്ദേഹത്തെ ഊട്ടപ്പെട്ടത് തന്നെയും ഹറാമിലൂടെയാണ്, അതായത് സമ്പാദ്യം മുഴുവൻ ഹറാമിലൂടെയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, സഹോദരങ്ങളെ, തൊയ്യീബായത് മാത്രം നമ്മൾ സമ്പാദിക്കണം. എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്നതല്ല, സമ്പാദിക്കുന്നത് അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ സമ്പാദിക്കുക. അതിൽ നിന്നും നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ഭക്ഷണം പോലെയുള്ള നമ്മുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് അത്തൊയ്യിബ് എന്ന നാമം. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ തൊയ്യീബായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, തൊയ്യീബല്ലാത്തതൊന്നും സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും തൊയ്യീബല്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കുമി, തിരുവനന്തപുരം. വിശിഷ്ടനായവൻ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ അസ്മാഉൽ ഹുസ്ന ചർച്ച ചെയ്തത്. നല്ല ഒരു പ്രോഗ്രാമായിരുന്നു. ഇനി കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം, കഥ പറയാം.
2: കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: കുട്ടികളുടെ പ്രിയപ്പെട്ട അങ്കിൾ, വീട്ടി അങ്കിൾ നമ്മോടൊപ്പം ചേരുന്നു.
2: പിതാവിൻ്റെ ഗന്ധം, ഗൾഫിൽ നിന്നൊരു വിമാനം, ഭാഗം 17, കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൾഫിൽ നിന്ന് ഒരു വിമാനം, നോവൽ, അധ്യായം 17. പിതാവിൻ്റെ ഗന്ധം. മദ്രസ വിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോൾ ജാഫർ റുഷ്ദയോട് ചോദിച്ചു, ഇത്താത്ത, നമ്മളൊന്ന് ഓടിയാലോ? എന്തിനാ ഓടുന്നത്? നടന്നാൽ മതിയല്ലോ, അവൾ പറഞ്ഞു. ജാഫർ റുഷ്ദയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഓടാൻ തുടങ്ങി. അവൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴാണ് ഓട്ടത്തിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായത്. വീട്ടിൽ ആശാരിയും കൽപ്പണിക്കാരനും വന്നിട്ടുണ്ടാവും. ഇന്നലെ മുറിയുടെ പണി തുടങ്ങിയതാണല്ലോ. ചുമര് പടുക്കുന്നതും വാതിലും ജനലും ഉണ്ടാക്കുന്നതും നോക്കി നിൽക്കാൻ നല്ല രസമാണ്. വീട്ടിൽ ഇന്ന് ഒരു സൽക്കാരത്തിൻ്റെ മട്ടുണ്ടാവും. ഞായറാഴ്ച ആയതിനാൽ ജാഫർ മോൻ ഇത് നന്നായൊന്ന് ആഘോഷിക്കണമെന്നുണ്ടാവും. വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ചതുപോലെ തന്നെയാണ് രംഗം. രണ്ട് ആശാരിമാർ, രണ്ട് പടവുകാർ, രണ്ട് സഹായികൾ, ചെറിയാപ്പ, കാഴ്ചക്കാരായി അയൽപ്പക്കത്തെ രണ്ട് മൂന്ന് പേർ, അടുക്കളയിൽ ഉമ്മയെ സഹായിക്കാൻ അയൽപ്പക്കത്തെ ബീവിത. 10:30 വരാന്തയിൽ പേപ്പർ വിരിച്ച് പത്തിരിയും മീൻകറിയും കപ്പയും ചായയും അവിടെ നിരത്തും. ഉച്ചക്കും അതുപോലെ തന്നെയാണ്. ഒന്നിച്ചിരുന്നുള്ള ആ ഭക്ഷണം കഴിക്കൽ വലിയ ഹരമാണ്. ജാഫർ മോൻ വസ്ത്രം മാറ്റി. ആശാരിമാർ ചിപ്ലി വലിക്കുന്നത് നോക്കിയിരിക്കുന്നതാണ് വീട്ടിലെത്തിയപ്പോൾ റുഷ്ദ കണ്ടത്. മരം മിനുസപ്പെടുത്താൻ ചിപ്ലിയുന്തുമ്പോൾ അതിൽ നിന്ന് വൃത്താകൃതിയിൽ മിനുസമുള്ള നേരിയ ചിപ്ലികൾ പുറത്തു വരുന്നത് നോക്കി നിന്നാൽ നേരം പോകുന്നതറിയില്ല. ഇത്താത്ത, പോയി നോക്ക്, മൂന്നുപേര് ചുമരുപടുത്തു. ഇനി 4 ദിവസം കൊണ്ട് പണി തീരുന്ന ചെറിയപ്പയും വല്യപ്പയും പറയുന്നത്. അത് കേട്ടപ്പോൾ റുഷ്ദ ചിന്തിച്ചു, ചെറിയാപ്പ വന്നത് എത്ര നന്നായി. പടച്ചോൻ എത്തിച്ചതാ ചെറിയാപ്പയെ. എന്തൊക്കെയാണ് ചെറിയാപ്പ തന്നത്? തനിക്കും ജാഫർ മോനും ഉടുപ്പുകൾ, ഉമ്മാക്ക് സ്വർണ്ണച്ചെയിനും കമ്മലും വളയും, വല്യമ്മക്ക് പുതപ്പ്, ജാഫർ മോനും തനിക്കും കൂടി ഒരു സൈക്കിൾ. ഇനി അടുത്ത വരവിന് എന്തൊക്കെയായിരിക്കും കൊണ്ടുവരിക? പുസ്തകസഞ്ചി അകത്തെ തകരപ്പെട്ടിയിൽ വെച്ച് അവൾ അടുക്കളയിലേക്ക് ചെന്നു. ബീവിത്ത പൊറാട്ടമാവ് അടിച്ചു വീശുകയാണ്. ഉമ്മാ, ഞാൻ എന്താ സഹായിക്കേണ്ടത്? അവൾ ചോദിച്ചു. ഈയും ജാഫറും പൊറാട്ട തിന്നാൻ സഹായിച്ചാൽ മതി. ബീവിത്തയുടെ മറുപടി അവിടെ ഒരു ചിരി പരത്തി. മോൾ ഈ കാലിച്ചായ വലിപ്പാക്കും ചെറിയാപ്പാക്കും കൊണ്ടുകൊടുക്ക്. റുഷ്ദ ഉത്സാഹത്തോടെ അത് വാങ്ങി മുറ്റത്തേക്ക് നടന്നു. ചെറിയാപ്പയും വല്ലിപ്പയും മുറ്റത്ത് കസേരയിലിരിക്കുകയാണ്. വീട്ടുപണി തുടങ്ങുന്നതിൻ്റെ തലേന്ന് ചെറിയാപ്പ വാങ്ങിയതാണ് ആ കസേരകൾ 3 എണ്ണം. ചായ കയ്യിൽ കൊടുത്ത് അവൾ അവരുടെ അടുത്ത് കസേരയിലിരുന്നു. പണിക്കാരുടെ ചായ കുടി കഴിഞ്ഞപ്പോൾ സുമയെയും ഉമ്മയും ബീവിത്തയും അടുക്കളയിൽ പലകീട്ട് ചായ കഴിക്കാനിരുന്നു. ഇനി അടുക്കളപ്പണി കാര്യമായി ഒന്നുമില്ല. ചോറും കറിയും വേവാറായി. അതിൻ്റെ ആശ്വാസത്തോടെ സുമയ പറഞ്ഞു, ചെറിയാപ്പ എല്ലാ കാര്യവും മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. പണിക്കാർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിത്തരുന്നത് ഒരു സൽക്കാരത്തിന് വാങ്ങുന്നത് പോലെയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ഓരോ നേരവും നല്ല ഭക്ഷണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വാങ്ങാ. എൻ്റെ ഭാഗ്യം ഒന്ന് കൂട്ടിക്കോ കുട്ടി. ഭർത്താവും ഉമ്മയും ബാപ്പയും ഇല്ലാത്ത നിനക്കും നിൻ്റെ കുട്ടികൾക്കും കൂടി തിന്നാനും ഉടുക്കാനുള്ളത് പടച്ച മൂപ്പരെ കയ്യിലായിരിക്കും കൊടുത്തത്, ബീവിത്ത പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാ ബീവിത്ത. ചെറിയാപ്പക്ക് പടച്ചോൻ ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ. പണിക്കാർ ചായ കുടിക്കാനെടുത്ത സമയത്തിൻ്റെ ഇരട്ടിയാണ് തങ്ങൾ ചായ കുടിക്കാനെടുത്തത് എന്ന് സുമയ ഓർത്തുപോയി. ആശ്വാസത്തോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുക സാധാരണയാണ്. അൻവർക്ക ഉണ്ടായിരുന്ന കാലത്ത് ചിലപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ 1 മണിക്കൂർ എടുക്കാറുണ്ടായിരുന്നു. മോളെ, ചെറിയാപ്പയുടെ വിളി അവൾ ചിന്തയിൽ നിന്നുണർത്തി. മുറ്റത്തേക്ക് ചെന്നു. വെയിലു കാരണം ചെറിയാപ്പ മുറ്റത്തെ ജാതിക്കമരത്തിൻ്റെ തണലിൽ കസേരട്ടിയിരിക്കുകയാണ്. എനിക്ക് പോകാറായി. 12-ാം ദിവസമാണ് ഫ്ലൈറ്റ്. 3 ആഗ്രഹങ്ങളുമായിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരുന്നത്. അതിൽ 2 എണ്ണം പൂർത്തിയായെന്ന് പറയാം. 1, സുമിൻ്റെ മക്കളുടെ അടുത്ത് കുറച്ച് താമസിച്ച് ഒരു ബാപ്പൻ്റെ സ്ഥാനം നേടുക. അൽഹംദുലില്ലാ, അത് സാധിച്ചു. ഇനി എനിക്ക് നിങ്ങളെ കാണാതെ അധികകാലം നിൽക്കാൻ കഴിയില്ല. 2-ാമത്തേത്, നിനക്കും കുട്ടികൾക്കും വേണ്ടി ഈ വീട്ടിൽ കുറച്ച് സൗകര്യം ഉണ്ടാക്കി തരിക. പടച്ചോന്റെ വീണ്ടുകണ്ടയിൽ ഒരാഴ്ച കൊണ്ട് ഈ മുറിൻ്റെ പണി കഴിയും. മൂന്നാമത്തേത് എൻ്റെ പേരിൽ കുറച്ച് ഭൂമി വാങ്ങുക. കഴിഞ്ഞാൽ ഒരു സംഖ്യ അഡ്വാൻസ് കൊടുത്ത് വാങ്ങി കരാറാക്കി പോകും. ആറുമാസത്തിൻ്റെ ഇടക്ക് സംഖ്യയുമായി വന്ന് കച്ചവടം പൂർത്തിയാക്കിയാൽ മതിയല്ലോ. ഇനി പോയിക്കോളൂ, ഉച്ചഭക്ഷണത്തിൻ്റെ പണി ഉണ്ടാവുമല്ലോ നിനക്ക്, ചെറിയാപ്പ പറഞ്ഞു. ചെറിയാപ്പയുടെ വാക്കുകളിൽ നിന്ന് സുമയ്യൊരു പിതാവിനെ കണ്ടെത്തി. പിതാവിൻ്റെ ഗന്ധം മൂക്കിലടിച്ച പോലെ തോന്നി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഭാഗ്യം. അവൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉച്ചയൂണിൻ്റെ ശേഷിച്ച ജോലിക്ക് അടുക്കളയിലേക്ക് നടന്നു.
1: മാഷാല്ലാ ബർക്കല്ലാഹു ഫീക്കും. അബ്ദുസലാം വീട്ടി അവതരിപ്പിച്ച കഥ പറയാൻ പ്രോഗ്രാം മനോഹരമായിരുന്നു. പിതാവിൻ്റെ ഗന്ധം, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 17 നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോയിൽ അടുത്തതായി മറ്റൊരു പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹനീഫ് ഖാൻ, നിങ്ങൾ പറമ്പിക്കുളത്തേക്ക് പോയിട്ടുണ്ടോ?
1: പറമ്പിക്കുളം പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലം, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല.
2: നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ട സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്.
1: അതെ.
2: എന്നാൽ നമ്മൾ കേൾക്കാത്ത ചില സ്ഥലങ്ങളിലേക്ക് ചില പ്രത്യേക സമയത്ത് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും ദൃശ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു യാത്രയ്ക്കുള്ള പ്രചോദനം കൂടിയാണ്. യാത്രകളെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും അള്ളാഹുവിൻ്റെ ചില കഴിവുകളുമൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കൂടി സാധ്യമാകുന്ന അള്ളാഹു പ്രകൃതിയിൽ നിശ്ചയിച്ചു വെച്ച ചില കാരണങ്ങൾ കൂടിയാണ്. ഏതായാലും ഇന്നത്തെ ദൃശ്യത്തിൽ നാം കേൾക്കാൻ പോകുന്നത്
1: പറമ്പിക്കുളത്തേക്ക് ഒരു യാത്ര.
2: ഇബിനു അലി എടത്തനാട്ടുകരയും അബ്ദുസലാം വീട്ടിയുമാണ് ഇന്നത്തെ ദൃശ്യത്തിൽ
1: നമ്മോടൊപ്പം ചേർന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോവാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാനും അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. യാത്രകൾ ഏത് സമയത്തും നമുക്ക് സാധിക്കണമെന്നില്ല, പക്ഷേ യാത്രാ വിവരണങ്ങൾ പീസ് റേഡിയോയിലൂടെ ദൃശ്യം പ്രോഗ്രാമിലൂടെ അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ എഴുത്തുകാരനും യാത്രക്കാരനും ഒക്കെ ആയിട്ടുള്ള ഇബിനലിക്കയാണ് കൂടെയുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ.
4: ഇബിനലിക്ക, മുമ്പ് നമ്മൾ രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ദൃശ്യം, അതായിരുന്നു നമ്മൾ മുമ്പ് ചെയ്ത് ലാസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്,
5: ജയ്സാൽമീർ യാത്ര.
4: ശ്രോതാക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണമായിരുന്നു എന്നുള്ള പിന്നീട് അതിൻ്റെ വിവരമൊക്കെ കിട്ടിയുണ്ടായി. സന്തോഷം. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൃശ്യം പ്രോഗ്രാമിലെ പറമ്പിക്കുളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും 300 മുതൽ 1438 വരെ ഉയരത്തിലുള്ള പർവ്വത നിരകളാൽ പാലക്കാട് ജില്ലയിൽ സമ്പന്നമായി കിടക്കുന്ന വന വിഭവങ്ങളിലും ഒരുപാട് നദികളും ഒക്കെയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം പറമ്പിക്കുളം. പലർക്കും കേട്ട് പരിചയമുള്ളതാണ്. പറമ്പിക്കുളത്തിനെ ശരിക്കും അറിഞ്ഞ് ആസ്വദിച്ച ഒരു യാത്രയുടെ വിവരണം, ആ വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
5: ഇൻഷാല്ലാ.
4: ഒരുപാട് യാത്രകൾ നടത്തിയാണ്, പക്ഷേ പറമ്പിക്കുളം മറ്റ് യാത്രകളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ആ യാത്രയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുക്കി പറയാം.
5: പറമ്പിക്കുളം യാത്ര എൻ്റെ 2 യാത്രയായിരുന്നു അങ്ങോട്ടുള്ള. ഒരു 30 മുമ്പ്, അതായത് ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടിയെന്നൊക്കെ പറയാലോ അല്ലേ, താടിമുടിയൊക്കെ നിരച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് നിന്ന് വേണമെങ്കിൽ പറയാം. ജോലിയൊന്നും ആവുന്നതിന് മുമ്പ് ഞാനൊരു കൂട്ടുകാരനും കൂടി പോയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്.
4: അന്ന്
5: പറമ്പിക്കുളത്തേക്ക് ബസ്സിലും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് പ്രയാസപ്പെട്ടിട്ടൊക്കെയാണ് അന്ന് പോയത്. അത് അവിടുത്തെ ജോലിക്കാരുടെ ക്വാർട്ടേഴ്സിൽ ഒരു പരിചയം വെച്ചിട്ടാണ് അവിടെ താമസിച്ചത്. പറമ്പിക്കുളം എന്ന് ഓർമ്മ വരുമ്പോൾ ആനകളെയാണ് ഓർമ്മ വരാറ്. ഒരുപാട് ആനകളെ, ആന നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകവും താല്പര്യമൊക്കെയുള്ളൊരു ജീവിയാണല്ലോ, ഒപ്പം പേടിയുണ്ട്. ഒരുപാട് ആനകളുടെ ഒരു ഓർമ്മകളുടെ കൂമ്പാരമാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഒരു വലിയ ഡാം, പക്ഷേ ആൾപ്പാർപ്പില്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം, മനുഷ്യരെ കാണാൻ അപൂർവമായി മാത്രം കാണുന്ന, ഇടക്ക് അവിടുത്തെ ഗോത്രവർഗക്കാരെ കാണുന്ന അങ്ങനെ ഒന്നാണ് പഴയൊരു ഓർമ്മ. അപ്പോൾ ഇടക്കിടക്ക് പറമ്പിക്കുളം പോകണം എന്നിങ്ങനെ ഒരാഗ്രഹം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിരുന്നു. കുട്ടികളോടൊക്കെ അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും താല്പര്യമായിരുന്നു, അങ്ങനെ ഒത്തുവന്നു.
4: സാധാരണ പിന്നെ ഫാമിലി അല്ലാത്ത യാത്രകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു യാത്രയെക്കുറിച്ചുള്ള വിവരണം എഴുതിയ സമയത്ത് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഇതൊരു ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് തയ്യാറായി പോകണം എന്നുള്ളത്.
5: ഞാനും വൈഫും രണ്ട് ആൺമക്കളും കൂടിയിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ അന്ന് ബസ്സിനൊക്കെ കയറി ആയിട്ടായിരുന്നു യാത്ര. ഇപ്പോൾ സ്വന്തം കാറിലായിരുന്നു, മക്കൾ ഡ്രൈവ് ചെയ്യും, നമുക്കൊരു ഡയറക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കാർന്നവരായിട്ട് പിന്നിലിരുന്നാൽ മതി, ബാക്കിയൊക്കെ അവർ ചെയ്തോളും. അങ്ങനെയായിരുന്നു യാത്ര.
4: അതിൽ പഴയ യാത്രയും പണ്ട് ചെറുപ്പത്തിൽ പോയ ബാല്യത്തിലെ ആ ഒരു ഓർമ്മയും പിന്നീട് ഈ ഒരു സമയത്തും തമ്മിൽ സ്ഥലം മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി, പറമ്പിക്കുളത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കത് പറയാം. പക്ഷെ അതിൻ്റെ മുമ്പ് ഇതൊരു പാക്കേജായിരുന്നോ, അതോ എങ്ങനെയായിരുന്നു യാത്രയുടെ ഒരു പദ്ധതി, എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു പോയതെന്നൊന്ന് പറയാം.
5: പണ്ടത്തേത് എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ എന്തോ ഒരു പെർമിഷൻ ഉള്ള ഒരു സാമ്പത്തിക ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ വണ്ടിയല്ല, ടാക്സി പോലെയൊക്കെയുള്ള വണ്ടികളായിരിക്കും, നമുക്കൊന്നും ആലോചിക്കേണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് എല്ലാം ആധുനിക കാലഘട്ടങ്ങളിൽ യാത്രയും എല്ലാം പ്ലാൻഡ് ആണല്ലോ, പ്രീ പ്ലാൻഡ് യാത്രകൾ, പ്രത്യേകിച്ചും ഫാമിലി ആകുമ്പോഴും.
4: അതെ അതെ.
5: പറമ്പിക്കുളം .org സൈറ്റിൽ കയറിയാൽ പറമ്പിക്കുളത്തിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും. അതിൽ പലതരത്തിലുള്ള സ്റ്റേകളെ കുറിച്ച് വിവരം ലഭിക്കും, അതിൻ്റെ റേറ്റ് അറിയിക്കാം. ആ ഡേറ്റ് ഒഴിവാണെങ്കിൽ ഡേറ്റ് ഒഴിവുള്ള ഡേറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. എന്തൊക്കെയാണ് പാക്കേജിൽ വരുന്നത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് രണ്ട് കോട്ടേജ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്.
4: അത് ശരി. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത്, അല്ലാതെ നേരിട്ട് ഒരാൾക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്നൊരു,
5: അവിടെ നേരിട്ട് പോകാം, സ്റ്റേ അവൈലബിൾ ആണെങ്കിലേ കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷെ മിക്കവാറൊക്കെ കാരണം കുറെ മല കയറി യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മടങ്ങിപ്പോരലൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് സേഫ്.
4: അങ്ങോട്ട് ഏതായിരുന്നാലും സ്വന്തം വണ്ടിയിൽ പോയി അല്ലേ?
5: അതായത് നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. ഫാമിലിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ലേഡീസൊക്കെ, ലേഡിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുങ്ങി പുറപ്പെടാനൊക്കെ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. നമ്മളെ പോലെ പെട്ടെന്നൊരു ബാഗും തൂക്കിയിട്ട് പോയാലും നടക്കില്ല. അപ്പോൾ പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ മിക്കവാറും ഞാൻ പറയില്ല ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നാണ്. അപ്പോൾ വീട്ടിലേക്ക് സന്തോഷമാവും. അടുക്കളയിലുള്ള യുദ്ധം, രാവിലത്തെ യുദ്ധം ഒഴിവാക്കാമല്ലോ. പിന്നെ മണ്ണാർക്കാട് ബസ്സിരുന്ന് ഒരു കെട്ടിഡിസിയുടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഇഡ്ഡലിയൊക്കെ കഴിച്ച് അങ്ങനെ പാലക്കാട് കയറി, പാലക്കാടുനിന്ന് മീനാക്ഷിപുരം അതിർത്തി വഴി അങ്ങനെ പോയി പൊള്ളാച്ചിയിലെത്തി. ആദ്യ പൊള്ളാച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, പൊള്ളാച്ചിയിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പൊള്ളാച്ചി തമിഴ്നാടാണ്.
4: ശരിക്ക് പറമ്പിക്കുളം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമാണ്.
5: അതെ.
4: പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ തമിഴ്നാട് പൊള്ളാച്ചി വഴി എന്ന് പറയുമ്പോൾ ആ റൂട്ട് എങ്ങനെയാണ്, ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്?
5: റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള വഴി എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ക്രോസ് ചെയ്യാതെ നമുക്ക്
4: പറ്റില്ല.
5: അപ്പോൾ പൊള്ളാച്ചിയിൽ തമിഴ്നാടിൻ്റെ ഒരു പേസ് കയറി വീണ്ടും, പിന്നെ നമ്മുടെ ആനമല ചെക്ക് പോസ്റ്റുണ്ട്, അവിടെ കയറിയിട്ട് വീണ്ടും കാടിലൂടെ വളഞ്ഞു പൊളഞ്ഞ് അങ്ങനെയാണ് യാത്ര.
4: ഓക്കെ. ആ റൂട്ടിന് എന്തെങ്കിലും ഒരു കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു? ആ പോകുന്ന പാലക്കാട് വഴി പോകുമ്പോൾ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ മലയോരങ്ങൾ മല കയറി പോകണമല്ലോ, ആനമലയുടെ ഒരു ഭാഗത്താണ് ഇതും തോന്നണല്ലേ, പറമ്പിക്കുളം കിടക്കുന്നത്. ആ റൂട്ടിൻ്റെ സവിശേഷത എങ്ങനെയാണ്?
5: പാലക്കാട് ചിറ്റൂര് അതേപോലെ മീനാക്ഷിപുര ഭാഗത്തെ ഒരു പ്രത്യേക എപ്പോഴും പിന്നെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അത് കൊല്ലംകോടൊക്കെ
4: കേട്ടിട്ടുണ്ട്,
5: അതിൻ്റെ വേറൊരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മുടെ കേരളത്തിലൊരു ഫീലല്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴൊരു കുറച്ചും കൂടി ആൾത്തിരക്കൊക്കെ കുറഞ്ഞ് ഒരു സമാധാനമായി. അതായത് വീടുകളിലേക്കെ വേലി കെട്ടി പണ്ടത്തെ ഇല്ലി ഇല്ലി ഇല്ലി എന്താണെന്ന് പറയാ, മുളയുടെ
4: മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേലികള് മുളയുടെ വേലിയുടെ വാതില് തുറന്നിട്ട് ഇങ്ങനെ
5: അതേപോലെ മുളയിൽ നിന്ന് വെട്ടിയിട്ടുള്ള ഇല്ലിക്കോലും കൊണ്ട് ചെയ്ത് ഗേറ്റ് മാത്രല്ല അവരുടെ മതില് പോലും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ല.
4: അവിടെ കുറെ വള്ളിപ്പടർപ്പുകളൊക്കെ പടർന്നു കിടക്കുന്ന
5: അങ്ങനത്തെ സ്ഥലങ്ങള്, അതേപോലെ ചെറിയ ചെറിയ വീടുകള്.
4: നമ്മൾ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഇതിങ്ങനെ ചെറിയ ക്ലിപ്പുകൾ ഇങ്ങനെ കാണാറുണ്ട്. അതൊക്കെ ഏകദേശം ആ ഭാഗത്തുനിന്നുള്ളതിനായിരുന്നു.
5: അതിനേക്കാളേറെ രസം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം വീതി കൂടിയ ടാർട്ട് റോഡ്, നല്ല റോഡ്. പിന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പുളിമരങ്ങൾ.
6: ആ
5: പുളിമരങ്ങളുടെ ചില്ലകൾ തമ്മിൽ ആകാശത്ത് വെച്ച് ചേർത്ത് പിടിക്കുന്ന സീനുകൾ. അപ്പോൾ എന്താ വെച്ചാൽ, മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിനിടയിൽ, ഒരു തുരങ്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴുള്ളൊരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ വൈബ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും, രസമാണത്. വാൽപ്പാറയ്ക്ക് പോകുമ്പോഴും ആ റൂട്ടിലാണ് പോകാറുള്ളത്. അതേപോലെ നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോഴും കുറച്ച് അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഈ പറമ്പിക്കുളത്തേക്കും ആ ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് മറ്റ് യാത്രകളിലെ ഒരു തുടക്കത്തിലുള്ള എനർജി ശരിക്കും അത് കിട്ടും. അതായത് പുളിമരങ്ങളും പുളിക്കൊമ്പുകളും അതിർതീർത്ത ഒരു റോഡിലൂടെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പതുക്കെ പതുക്കെ അങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു എൻ്റെയൊക്കെ പ്രത്യേക ശീലം അതിൻ്റെ വഴിയോരത്ത് കാണുന്ന തട്ടുകടകളുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് ഓട്ടോമാറ്റിക്കലി തോന്നുന്നു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസകരമായ യാത്രയാണ്.
6: ഏകദേശം പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്താൻ ഏകദേശം, നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് എത്താൻ ഏകദേശം സമയം എടുക്കും?
5: ഒരു 2-3 മണിക്കൂർ.
6: 3 മണിക്കൂർ എടുക്കും.
5: പതുക്കെയാണ് പോയത്. ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചു. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ, വണ്ടിയുടെ രേഖകൾ അതേപോലെ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. തോന്നുന്നു ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു 20-30 റുപ്പീസ് വണ്ടിക്ക് ഒരു ഫീസൊക്കെ ഉണ്ട്. അത് അടച്ചിട്ട് അതൊരു സ്ലിപ്പൊക്കെ തരും. അങ്ങനെയാണ് പോകുന്നത്.
6: പിന്നെ അതുപോലെ അവിടെ എത്തിയിട്ട് പറമ്പിക്കുളത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു ഫസ്റ്റ് എന്താണ്? അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പറമ്പിക്കുളത്ത് ലാൻഡ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു എയിം എന്താണ്? അവിടുത്തെ സഫാരിയാണോ എന്താണ് നമ്മൾ ഫസ്റ്റ്?
5: നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ, ഏതാണ്ട് 10 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യണം.
6: ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ്?
5: നമ്മളെ വണ്ടി തന്നെ പോവാം. അത് പറമ്പിക്കുളം എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്.
6: ഓക്കെ.
5: ആനമല ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തിട്ട് പിന്നെ അങ്ങനെ പോവും. അത് ഒരു വളരെ തിക്കായിട്ടുള്ളൊരു കാടല്ല, എന്നാലും കാടും മരം വലിയ മരങ്ങളും ഒക്കെ ഉണ്ട്. അതങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒരു ചുരം പോലെ തന്നെയാണ്. അത് കയറിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അങ്ങനെയാണ് എൻ്റെ പേര് ഓർമ്മ വരുന്നത്. അതൊരു ലാൻഡിങ് പോലെ സ്ഥലമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും കുറച്ച്, പിന്നെ അവരുടെ ചെറിയ എക്സിബിഷൻ പോലെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല രസമാണ്. ഈ പിന്നെ മരം കൊണ്ട് മരത്തിൻ്റെയൊക്കെ ഷേപ്പിൽ അവരൊരു ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന പോലെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കാണാനാണോ ബുക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും, എന്നിട്ട് അവർ ഡയറക്റ്റ് ചെയ്യും.
6: അങ്ങനെ ചോദിക്കാൻ കാരണം കാണാനാണോ ബുക്കിങ്ങിനാണോ
5: എന്ന് വെച്ചാൽ, പിന്നെ അതിലൂടെ കടന്നു പോയാൽ വേറൊരു അകത്തുള്ള വേറൊരു ഊര് പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് എൻട്രി ആണോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത്, എന്നിട്ടൊക്കെ ഒന്ന് അവരൊന്ന് നോക്കിയിട്ടേ വണ്ടി അകത്തേക്ക് കയറ്റുള്ളൂ. പിന്നെ ഏതാ കുറച്ച് മീറ്ററുകൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയി. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ID കാർഡുകളൊക്കെ അവർ ചോദിക്കുന്നു, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നു. പിന്നെ മൊബൈൽ റേഞ്ച് കുറവായിരിക്കും, കുറവാണ്.
6: പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട.
5: ചിന്തിക്കണ്ട. പക്ഷെ അവര് നമുക്ക് വൈഫൈ തരും. വൈഫൈക്ക് അവര് 20 റുപ്പീസോ അങ്ങനെ ചെറിയ അതില് പേയ്മെന്റ് ഉണ്ട്. ഒരു റൂമിൽ ഒരാൾക്കോ രണ്ടാൾക്കോ അങ്ങനെ ഒരു നാച്ചുറലി ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഉള്ളത് രണ്ട് റൂമിൽ രണ്ടു പേർക്കാണ് തോന്നുന്നു. പൊതുവേ കാണാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു റൂമിലേക്ക് ഒരാൾക്കാണ് അവര് ഫ്രീ തോന്നുന്നുണ്ട്. എന്തായാലും കാശ് കൊടുത്തിട്ട് പിന്നെ ഒന്നോ രണ്ടോ വൈഫൈയുടെ 20 രൂപയേ ഉള്ളൂ. പക്ഷെ അതില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു അത് ആയിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ അവര് അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പോകാം. അവര് കാണിച്ചു തരും ബാഗ് വെച്ചൊക്കെ എടുത്തിട്ട്. അവിടെ ഈ ആ സ്ഥലം തന്നെ ഒരു നല്ല രസമാണ്. കുറേ മരങ്ങൾ, മരങ്ങൾക്കിടയിൽ പാർക്കിങ്, മരങ്ങൾക്കിടയിൽ സ്ഥലം ഉണ്ടാക്കിയതാണ്. അതിനിടയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു കാട്ടിനുള്ളിൽ തന്നെ സ്റ്റേ തന്നെയാണ് ശരിക്കും. പിന്നെ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒരു കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ട് ഇടത്ത് ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് അവിടെ ഓഫീസും. ഓഫീസും കാണാൻ നല്ല ഭംഗിയാണ്, ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു ശരിക്കൊരു പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു തരത്തിലുള്ള ഓഫീസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
6: നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും?
5: ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തുനിന്ന് കഴിച്ച് പിന്നെ ടൗണൊക്കെ ഒന്ന് വേണ്ടി വീണ്ടും ചായ കുടിച്ച് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് ഉച്ചയായി അവിടെ എത്തിയപ്പോൾ
6: ഉച്ചയാകുമ്പോൾ എത്തി.
5: അപ്പോൾ ഏതാണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ നമ്മൾ താമസിക്കുന്ന ഈ പിന്നെ സ്റ്റേയുടെ റൂമുകളിലേക്ക് മുകളിൽ മരങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഉയരത്തിൽ മരങ്ങളുണ്ട്. അതിന് മുകളിൽ കൂടി അങ്ങനെ കുരങ്ങന്മാർ വളരെ ലാഘവത്തോടു കൂടി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കണം. ഒരു കാട്ടിലെത്തിയ ഫീൽ നമുക്ക് ശരിക്കും വരും.
6: അവിടെ പിന്നെ താമസിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചാരികൾക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടോ താമസിക്കാൻ യോഗ്യമായിട്ടുള്ള? കുറേ ഹട്ടുകളോ എങ്ങനെയാണ് അവിടെ താമസം? എങ്ങനെയാണ്
5: സ്റ്റേ? ഒരു നാലഞ്ച് തരം സ്റ്റേ ഉണ്ട്. അതിൽ ഫെൻഡഡ് നിഷെ, ഹണി കോംബ്, പെരുവരി ഐലൻഡ് നെസ്റ്റ്, ടിമ്പർ നോക്ക്, എനിക്ക് പറഞ്ഞിട്ടുള്ള കുറേ ഗ്രേഡുകളുള്ള കുറേ സംഗതികളുണ്ട്.
6: ശരി.
5: ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു റൂമിന് എന്ന് വെച്ചാൽ രണ്ട് പേർക്കുള്ള സ്റ്റേക്ക് ഒരു 5,900 തൊട്ട് ഒരു 10,900 വരെയൊക്കെയുള്ള റേറ്റാണ് ഉള്ളത്.
6: മിനിമം ലെവലാണ്,
5: മിനിമം 5,900 തൊട്ടിട്ടുള്ള
6: തൊട്ടിട്ട്
5: റേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ട് പേർക്കുള്ളത്. അതിൽ നമുക്ക് സ്റ്റേ ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു ട്രക്കിങ്,
6: അതിൻ്റെ കൂടെ തന്നെ
5: അതിൻ്റെ കൂടെ പാക്കേജിൻ്റെ ഭാഗമാണ്. അതേപോലെ അവരുടെ വണ്ടിയിൽ നമ്മളൊന്ന് കാട് കാണിക്കാൻ കൊണ്ടുപോകും. പിന്നെ ഒരു ബാംബൂ റാഫ്റ്റിംഗ്, ഒരു രസകരമായ ഒരു ഐറ്റം, അതൊക്കെ ചേർന്നിട്ടുള്ള പാക്കേജാണ്. നമുക്കൊരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല.
6: അപ്പം അതിൽ പിന്നെ അവിടുത്തെ ഗൈഡ് പിന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യാത്രയുടെ മറ്റേ വീടുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഗൈഡ് എങ്ങനെയാണ് ശരിക്കും നമുക്ക് അത് എന്താണ് ആ ഒരു ലൊക്കേഷനെ കുറിച്ചുള്ള നല്ലൊരു വിവരണങ്ങളൊക്കെ കിട്ടുന്നതാണോ?
5: കുറേ ഞങ്ങൾ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ടെൻറ്റ് എന്ന് പറയുമ്പോൾ തറ കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടിയതായിരിക്കണം, ആ ഒരു സ്ട്രോങ് ആണ്. പിന്നെ അതിലേക്ക് ഇരുമ്പിൻ്റെ ചെറിയൊരു കോണിയൊക്കെ, സ്റ്റെപ്പൊക്കെ കോണി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ വലിയ കാലുകൾ, ഇപ്പോൾ നമ്മൾ പുതിയ മോഡേൺ ടൈപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇരുമ്പിൻ്റെ തൂണും കാലുകളൊക്കെ വെച്ച്, അത് അതുകൊണ്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ മൊത്തം ടെൻറ്റ് തന്നെയാണ് അത് ശരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടെൻറ്റിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മൾ സാധാരണ ടെൻറ്റ് പറയുമ്പോൾ നമ്മൾ മനസ്സിലുള്ള സങ്കല്പം ചെറുത് ചെറുത് ഇങ്ങനെ ഇടുങ്ങിയതെന്നല്ലേ, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നടുക്കൊരു കട്ടിലും പിന്നെ സൈഡിൽ മേശയും കസേരകളും, കുറേ നീളത്തിൽ നല്ലൊരു പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാന് സംഗതികളുണ്ട്. പിന്നെ ടെൻറ്റാണെങ്കിൽ പോലും നമുക്ക് വിൻഡോ എപ്പോഴും വിൻഡോസ് ഉണ്ട്, എന്ന് വെച്ചാൽ ഇത് പിന്നെ ടാർപ്പായ ചുരുത്തി കെട്ടിയാൽ നമുക്കത് പിന്നെ ഇത് പോലെ കിട്ടും.
6: അപ്പം
5: ഞങ്ങൾ ചെന്ന സമയം ഉച്ചയുടെ തൊട്ട് മുമ്പാണ്. അപ്പം അത്യാവശ്യം നല്ല ചൂട് വരുന്നു അവിടെ. അപ്പോൾ ഇത് തുറന്നിടാൻ പറഞ്ഞു. തുറന്നിട്ടാൽ നല്ല കാറ്റ് പുറത്തുനിന്ന് വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ അത് അടച്ചിടണം, അല്ലെങ്കിൽ കുരങ്ങന്മാരകത്ത്
6: കയറും.
5: അത് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മുടെ ഡോക്യുമെൻസൊക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും. അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ജസ്റ്റ് നമ്മൾക്കൊരു ബ്രീഫിങ് തരും, നിങ്ങൾ ഫുഡ് ഇത്ര സമയത്ത് റെഡിയാവും, അത് വന്നിട്ട് കഴിക്കാം. അത് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ അപ്പോഴേക്കും നമ്മൾ പോകാനുള്ള വണ്ടി വരും, ഞങ്ങൾ അറിയിക്കും, അങ്ങനെ പറയും.
6: ആ വൈകുന്നേരമാണ് അവിടെ എത്തി, ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ് നെക്സ്റ്റ് ട്രക്കിങ്ങിനായിട്ട് യാത്രയ്ക്ക്
5: വേണ്ടിയിട്ടുള്ളതാണല്ലേ?
6: ഓ, അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ താമസം ബാക്കി കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഭാഗം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ഏകദേശം സമയമായിട്ടുണ്ട്,
5: തുടങ്ങിയിട്ടേ ഉള്ളൂ.
6: അപ്പോൾ പറമ്പിക്കുളം പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സർക്കാരിൻ്റെ സൈറ്റ്, എൻ്റെ ഇത് സർക്കാരിൻ്റെ
5: അതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് www.parambikulam.org സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേ വിവരങ്ങൾ കിട്ടും, പാക്കേജിൻ്റെ ഭാഗങ്ങൾ കിട്ടും, റേറ്റ് കിട്ടും, ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കാം, നമുക്ക് ബുക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നേരെ പോവാം.
6: അപ്പോൾ കാഴ്ചകൾ ഇനി കിടക്കുന്നേ ഉള്ളൂ. കാഴ്ചകളുടെ പുതിയ ലോകത്തേക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അള്ളാ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും യാത്രികനുമൊക്കെ ആയിട്ടുള്ള പീസ് റേഡിയോ ആങ്കർ കൂടിയായിട്ടുള്ള ഇബിൻ അലിക്കയുടെ യാത്രാ അനുഭവങ്ങളാണ് ഈ ദൃശ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിലൂടെ പറമ്പിക്കുളത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്കും ആ യാത്ര അനുഭവങ്ങളിലേക്കും നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് ദൃശ്യം പറമ്പിക്കുളത്തേക്ക് എന്ന ഒരു വിഷയത്തിൽ ഇബിൻ അലി എടത്തനാട്ടുകാരിയും അബ്ദുസ്സലാം വീട്ടിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം പോകുന്നത് ഇടവേളയിലേക്ക്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇടവേള കഴിഞ്ഞ് വീണ്ടും റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹത്തിൻ്റെ കൂടാരമൊരുക്കുന്ന സ്നേഹക്കൂടിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിലെ ഭാഗം ഒന്നാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
0: നമ്മോടൊപ്പം ചേരുന്നത്
1: പ്രൊഫസർ കെ പി സഹദ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടും വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മിടുക്കരും സമർത്ഥരും ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളും ആവണമെന്ന് നാം ഓരോരുത്തരും വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. എന്നാൽ വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നല്ല സ്വഭാവത്തിന് ഉടമകളും ക്രിയാത്മക ചിന്തകൾ ഉള്ളവരും ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളിൽ ക്രിയേറ്റീവ് തിങ്കിങ്, സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളർത്തിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു രക്ഷിതാവും തൻ്റെ കുട്ടി എക്സൽ ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തവും ഉന്നതവുമായ ഒരു നിലവാരത്തിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുകയും പഠനത്തിലും ജോലിയിലും മികവ് പുലർത്തണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ഒരു ജോലി സമ്പാദിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നാം പാരന്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിത്യജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. അത്തരം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടണമെന്നും പരിഹരിക്കണമെന്നും കുട്ടികൾ തന്നെ സ്വയം പഠിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ സംഭവിക്കുന്നത്, ഇന്ന് പാരൻസ് എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ഒരത്താണിയാവുകയും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും കുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പെരുമാറാനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം നിർവഹിക്കാനുമുള്ള ഒരു ഫ്രീഡം, ആ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാതെ പോകുന്നു എന്നുള്ളത് അതൊരു അസുഖമായിട്ടാണ് നാം കാണേണ്ടത്. എല്ലാം നാം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നാം ഒരിക്കലും നിർവഹിക്കാൻ പാടില്ല. അത് കുട്ടിയുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയെ അഡ്വേഴ്സായിട്ട് അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന കാര്യമാണ്. വീട്ടിൽ പഠനമാവട്ടെ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവട്ടെ, അത് പരിഹരിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പാരൻസ് എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരുപാട് അനുഭവ സമ്പത്ത്, ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് വ്യക്തികളുമായിട്ട് സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകും, അതുപോലെ അവരുടെ അനുഭവ സമ്പത്തുണ്ടാവും. എന്നാൽ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ബുദ്ധിശക്തിയുണ്ട്. ആ ബുദ്ധിശക്തി അവർ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ തീർച്ചയായും നാം അവർക്ക് നൽകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധിമണ്ഡലത്തെ പ്രയോജനപ്പെടുത്താനുള്ള സാവകാശം അവർക്ക് ലഭിക്കാതെ പോവുകയാണ്. കുട്ടികളുടെ ബുദ്ധിശക്തിയും പ്രായോഗികമായ പരിജ്ഞാനവും വർദ്ധിക്കണമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രഥമമായി നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികൾ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകി സഹായിക്കുന്നത് അവരുടെ ക്രിയാത്മക ചിന്തയെയും കഴിവുകളെയും നശിപ്പിക്കുന്നതാണ്. പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്, നെവർ ഗ്രാറ്റിഫൈ ദെയർ നീഡ്സ് ബൈ ആൻസറിങ് ഇമ്മീഡിയറ്റ്ലി. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം എന്ത് എന്ന് നമ്മോട് ചോദിക്കുന്ന ഘട്ടത്തിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ബദൽ നീ ചിന്തിക്കുക, നീ നിൻ്റേതായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് എത്തുക, അതിനുള്ള ഹിൻസ് നൽകുക, അതിനാവശ്യമായിട്ടുള്ള ഒരു പരിഗണന നൽകുക, ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. എന്നാൽ പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് സംഭവിക്കുക എന്താണ്, കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകാതെ അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരകരായിട്ട് രക്ഷിതാക്കൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ ക്രിയാത്മക ചിന്തയെ നശിപ്പിക്കുന്ന ഘടകമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി, കുട്ടികളോടൊപ്പം കളിക്കുക എന്നത് അവരെ മനസ്സിലാക്കാനും അവരിൽ അന്തർലീനമായിട്ടുള്ള സർഗശേഷിയെയും ക്രിയാത്മക ചിന്തയെയും ഉണർത്താനും ഏറെ സഹായിക്കുന്നതാണ്. പല രക്ഷിതാക്കൾക്കും സാധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളിൽ മുഴുകി എന്നുള്ളത് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾ കളിക്കുന്ന വേളയിൽ അവരെ അവരുടെ പാട്ടിന് വിടാനും സ്വതന്ത്രമായി കുട്ടിയെ നേരിടാനും നാം അനുവദിക്കേണ്ടതുണ്ട്. അവരുടേതായ ലോകത്ത് അവരെ കളിക്കാൻ അനുവദിക്കുക എന്നത് നവീനമായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും കുട്ടികളിൽ രൂപീകരിക്കാൻ കാരണമാവുന്നു. സാധാരണഗതിയിൽ കളിക്കാൻ പോകുന്ന ഒരു കുട്ടി ഒരു സോഷ്യൽ ഇന്റർകോഴ്സിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കോഴ്സിലേക്കാണ് പോകുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികൾ തീരെ കളിക്കാൻ പോകുന്നില്ല, വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്, ഏത് സമയവും വായനയിലാണ്. ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നല്ലത് പറയുന്ന രക്ഷിതാക്കളുണ്ട്, എന്നാൽ കളിക്കാൻ പോകുന്ന കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് പഠനങ്ങൾ ആ കളിയിൽ കൂടി കുട്ടി നേടുന്നുണ്ട് എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു കളിയിൽ വ്യാപൃതനാവുന്ന കുട്ടിക്ക് വ്യത്യസ്ത അഭിരുചിയുള്ള താല്പര്യങ്ങളുള്ള സ്വഭാവമുള്ള തൻ്റെ സുഹൃത്തുക്കളുമായി ഇടപഴകാനുള്ള ഏറ്റവും നല്ല അവസരം ലഭിക്കുന്നു. പരാജയപ്പെടുന്നതിൻ്റെ പ്രാധാന്യവും ജയിക്കുന്നതിൻ്റെ മൂല്യവും രണ്ടും ഒരേ സമയത്ത് റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുട്ടിക്ക് അവസരം കിട്ടുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കളിയിൽ തോൽക്കുമ്പോൾ ആ തോൽവിയെ അഡ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മാനസിക വ്യാപ്തി ആ കുട്ടിക്ക് രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നത് ആ കളിയിൽ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഗൈഡൻസിൽ കൂടി തന്നെ കുട്ടി കളിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒഴിവാക്കുകയും ഹലാലായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കളികൾക്ക് അവർക്ക് അവസരം നൽകുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും സൃഷ്ടിപരമായ ചിന്തയും കുട്ടികളിൽ രൂപപ്പെടാൻ അത് ഏറെ സഹായിക്കുന്നതാണ്. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളിൽ ക്രിയാത്മക ചിന്ത വളരണമെങ്കിൽ വീട്ടിലുള്ള ചെറിയ ചെറിയ റിപ്പയറിംഗ് വർക്ക്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഒരു പൈപ്പ് അതിൻ്റെ ഒരു ലീക്ക് അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ലീക്ക് നന്നാക്കാൻ വേണ്ടി ചെറിയ സാമഗ്രികളുമായിട്ട് കുട്ടി പോകുന്ന ഘട്ടത്തിൽ നീ അതെല്ലാം അവിടെ വെച്ചാളാ, അല്ലെങ്കിൽ ഒരു കത്തി കുട്ടി എടുത്തിട്ട് ഇന്നവേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ കുട്ടിയുടേതായ രൂപത്തിൽ മെനക്കെടുമ്പോൾ നീ കത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ നീ മുറിക്കും, അല്ലെങ്കിൽ മരം കയറുകയാണെങ്കിൽ ആ മരത്തിൽ നിന്ന് നീ വീഴും, അല്ലെങ്കിൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അത് നീ കേടുവരുത്തും. കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇന്നവേറ്റീവായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത നഷ്ടപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു എൻജിനീയറിംഗ് സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു കാറ് കിട്ടുകയാണെങ്കിൽ ആ കാറിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അത് കംപ്ലീറ്റ് തുറന്നു നോക്കി അതിലുള്ള പാർട്സ് ചെക്ക് ചെയ്ത് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഗവേഷണ ചിന്തയാണ് കുട്ടിയുടെ മനസ്സിലേക്ക് വരിക. സ്വാഭാവികമായും ഒരു 200 രൂപക്കോ 500 രൂപക്കോ വാങ്ങിയിട്ടുള്ള ആ ഒരു കാറ് കുട്ടി കേടുവരുത്തുന്ന ഘട്ടത്തിൽ രക്ഷിതാവിന് ചൂടാവാണ്, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ്. കാരണം ഇത്ര വാല്യുള്ള വിലയുള്ള ഒരു കാറാണ് കുട്ടി നശിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആംഗിളിലാണ് രക്ഷിതാവ് അതിനെ നോക്കിക്കാണുന്നത്. നേരെ മറിച്ച് പോസിറ്റീവായിട്ട് രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്, കുട്ടിക്ക് എൻജിനീയറിംഗ് സ്കില്ലുണ്ട്, അത് എങ്ങനെ റിപ്പയർ ചെയ്യണം, അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് എന്താണ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ചിന്തയുള്ള കുട്ടികൾ ചിലപ്പോൾ എന്താണ്, അടങ്ങിയിരിക്കില്ല, വീട്ടിൽ സ്വസ്ഥത നൽകില്ല, ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. കുട്ടികൾ നിരന്തരം അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ നിരന്തരം അന്വേഷണം നടത്തുന്ന കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതിന് ബദലായിട്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണ്, വീട്ടിലുള്ള ചെറിയ റിപ്പയറിങ്സൊക്കെ അവർ നടത്തട്ടെ. അതിനുള്ള ഒരു ഫ്രീഡം നാം അവർക്ക് കൊടുക്കുമ്പോൾ വളരെ മനോഹരമായി നാം ഒന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം, സ്കില്ല് കുട്ടികളിൽ ഡെവലപ്ഡ് ആവും. ഇത് രക്ഷിതാക്കൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ചെറിയ ഒരു റിപ്പയറിങ് വർക്കിന് വേണ്ടി പുറമേ നിന്ന് ഒരാളെ കൊണ്ടുവരികയും അയാൾക്ക് 200-500 രൂപ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും. ഈ അടുത്ത് ഒരു സുഹൃത്ത് എന്നോടൊരു കഥ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണ് കേടുവന്നു. കേടുവന്നിട്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ശരിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനിടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ കുട്ടി ആ മൊബൈൽ ഫോൺ ഉപ്പയിൽ നിന്ന് വാങ്ങുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവനത് പരിശോധിക്കുകയും അതിലുള്ള എറർ കണ്ടെത്തി അത് പരിഹരിക്കുകയും ചെയ്തു. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഇതാ ഉപ്പ നിങ്ങളുടെ ഫോൺ, ഇത് ശരിയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ സ്കില്ല് അവിടെ അന്തർലീനമായിട്ടുണ്ട്. അതാരും അവനെ പഠിപ്പിച്ചതല്ല. അപ്പോൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയുള്ള, ജിജ്ഞാസയുള്ള കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുമ്പോൾ, അത് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ, അതിന് നമ്മൾ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ ഒരു സംശയവും വേണ്ട, അത്തരം കുട്ടികളുടെ ക്രിയേറ്റീവ് തിങ്കിങ് പവർ, അവരുടെ സൃഷ്ടിപരമായ ചിന്ത വളരുക തന്നെ ചെയ്യും. അതുപോലെ ഇന്ന് യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ ഇത്തരം ഇന്നവേറ്റീവായിട്ടുള്ള ചിന്തകളെ പ്രചോദിപ്പിക്കുന്ന ഹോം ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലവർ മേക്കിംഗ് എന്നുള്ള ഒരു വിഷയത്തിൽ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്നുള്ള വിഷയത്തിൽ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ താല്പര്യമുള്ള മേഖലയിൽ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം രക്ഷിതാവ് കൊടുക്കുമ്പോൾ, അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ത് എന്ന് കുട്ടിക്ക് പരിചയപ്പെടുത്തുമ്പോൾ, മൊബൈൽ ഫോൺ എന്നുള്ള സംവിധാനത്തെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. എന്നാൽ മൊബൈൽ ഫോൺ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വിലക്കേർപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ മനസ്സ് ആഗ്രഹിക്കുക, എന്തുകൊണ്ടാണ് എന്നെ വിലക്കുന്നത്. അപ്പം അത് കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യം കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വരും. നാലാമതായി സൂചിപ്പിക്കാനുള്ളത്, സാധാരണഗതിയിൽ നാം ആഗ്രഹിക്കുന്ന, ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മുടെ കുട്ടികൾ നീറ്റ് ആവണം, ക്ലീൻ ആവണം, വളരെ ചിട്ട വേണം, എല്ലാ വിഷയത്തിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കണം, ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരുന്ന ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും നീറ്റാവണം എന്നില്ല. ഒരു ഉദാഹരണം, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഴ കൊണ്ട് ആ ചളിയിലിറങ്ങി അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അഭിവാഞ്ച, അല്ലെങ്കിൽ ഒരു പാഷൻ, അതിയായ ആഗ്രഹം കുട്ടിയുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമായിട്ടും രക്ഷിതാവ് പറയാണ്, നീ മഴയത്ത് ഇറങ്ങണ്ട, ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം പിടിക്കും, അല്ലെങ്കിൽ പനി പിടിക്കും, അല്ലെങ്കിൽ നിൻ്റെ ഷർട്ട് കേടുവരും, അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സ് ചീത്തയാവും. ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ കുട്ടിക്ക് നൽകുമ്പോൾ കുട്ടി അടങ്ങിയിരിക്കാൻ നിർബന്ധിതനാവുകയാണ്. അതായത് ചളിയിൽ ഇറങ്ങിക്കൊണ്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ പഠിക്കേണ്ട കാര്യം കുട്ടിക്ക് തടസ്സമാവുന്നു, അല്ലെങ്കിൽ രക്ഷിതാവ് നിഷേധിക്കുന്നു. ഒരു മരത്തിൽ കയറാൻ അതിയായ താല്പര്യമുള്ള ഒരു കുട്ടി മരത്തിലേക്ക് പാഞ്ഞു കയറുന്ന ഘട്ടത്തിൽ ഇറങ്ങട അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, ഉയരങ്ങളിലേക്ക് എത്താനുള്ള കുട്ടിയുടെ സാഹസികതക്കുള്ള ആ താല്പര്യത്തെയാണ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നാൽ മരത്ത് കയറുമ്പോൾ ശ്രദ്ധിച്ചു കയറണം, പിടിച്ചു കയറണം, വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സ്കഫോൾഡിങ് ആറ്റിറ്റ്യൂഡ്, ഒരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡാണ് പാരൻസ് നൽകുന്നതെങ്കിൽ ആ കുട്ടി ഒരുപാട് ഉയരങ്ങളിൽ എത്തും. അതുകൊണ്ട് ബുദ്ധിശക്തിയുള്ള കുട്ടികൾ, ഓരോ രക്ഷിതാവും മനസ്സിലാക്കുക, നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരിക്കലും അടങ്ങിയിരിക്കാൻ ആ കുട്ടികൾ തയ്യാറാവില്ല. അപ്പോൾ ഉമ്മയും ഉപ്പയും സുഹൃത്തുക്കളും കുടുംബത്തിലുള്ളവരൊക്കെ ഈ കുട്ടിയെ സൈലൻ്റ് ആക്കാൻ വേണ്ടി, അടങ്ങിയിരിക്കാൻ വേണ്ടി നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിരിക്കുക എന്നുള്ളത് പിന്നെ സാധ്യമല്ല. കാരണം കുട്ടിയുടെ ശരീരത്തിൽ എനർജിയുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളെ അന്വേഷിക്കുകയാണ് കുട്ടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാതിലുകളും നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നുകൊണ്ട് പുറത്ത് കടക്കാനുള്ള ഒരു അഭിവാഞ്ച താല്പര്യം കുട്ടിയുടെ മനസ്സിലുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ലെറ്റ് യുവർ കിഡ്സ് ഗെറ്റ് ഡേർട്ടി. നമ്മുടെ കുട്ടികൾ അവരുടെ വസ്ത്രത്തിലും അവരുടെ ശരീരത്തിലും ചെളി പുരളട്ടെ. സെൻഡ് യുവർ ചൈൽഡ് ഔട്ട്സൈഡ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറത്തേക്ക് വിടുക. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത്, മഴ പെയ്യുമ്പോൾ ആ മഴയിൽ നിന്ന് കിട്ടുന്ന കുറേ തിരിച്ചറിവുകളുണ്ട്, അത് അവർക്ക് നൽകുന്ന പ്രോത്സാഹനമുണ്ട്. അതുകൊണ്ട് ആ ചളിയിൽ കൂടി കുട്ടി ആർജിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് അതങ്ങനെ തന്നെ ആർജിക്കേണ്ടതാണ്. അതിനുള്ള അവസരങ്ങൾ ഇന്നൊവേറ്റീവായിട്ട് പുതിയ രീതിയിലുള്ള ചിന്തകൾ ഉണരാനും പ്രവർത്തിക്കാനും കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. നല്ല നിരീക്ഷണ പാഠവുമുള്ള ഒരു കുട്ടിയാണെങ്കിൽ മഴ പെയ്യുന്ന ഘട്ടത്തിൽ നാം ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കുട്ടി ചിന്തിക്കുകയും കുട്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ നമ്മളൊക്കെ പരാതിപ്പെടുന്ന ഒരു സംഗതിയാണ് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പെയിൻറ്റിങ് പൂർത്തിയാക്കിയതാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടി പെയിൻറ് ചെയ്തത് ശ്രദ്ധിക്കാതെ ആ ചുമരിലൊക്കെ പോയി കേടുവരുത്തി അല്ലെങ്കിൽ വരച്ചിട്ടുണ്ട്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരക്കാനുള്ള, പെയിൻറ് ചെയ്യാനുള്ള, ഡ്രോ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ വളർച്ച പൂർത്തിയാക്കുന്നത് വരെ ഒന്നുകിൽ നമ്മൾ ആ പെയിൻറ് അടിക്കുക എന്നുള്ളത് നിർത്തിവെക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വരക്കാൻ പറ്റുന്ന, പെയിൻറ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ കലാപ്രകടനങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ ചില സ്ഥലങ്ങൾ നമ്മൾ സംവിധാനിക്കുക. എന്നിട്ട് പറയുക, മോനക്ക് വരക്കാനുള്ളതൊക്കെ ഇവിടെ പോയിട്ട് വരച്ചോളൂ. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടത്തിൽ ഹലാലായ രൂപത്തിൽ, അനുവദനീയമായ രൂപത്തിൽ കുട്ടികൾക്ക് വരക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യമുണ്ട്. കാരണം കുട്ടിയുടെ ശരീരത്തിലുള്ള വരക്കാനുള്ള ഊർജത്തെ നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കുട്ടിക്ക് ഒരു റിവെഞ്ച് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക. ഈ അടുത്ത് കൗൺസിലിങ്ങിന് എൻ്റെ അടുത്തൊരു കുട്ടി വന്നു. കുട്ടി ഇസ്ലാമികമായി വളരെ അഡ്വാൻസ്ഡ് ആണ്, വിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയിട്ടുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാലിഗ്രാഫിയോട് ആ കുട്ടിക്ക് വലിയ താല്പര്യമുണ്ട്. എന്നാൽ കാലിഗ്രാഫിയിൽ എൻഗേജ് ചെയ്യുന്ന ഈ കുട്ടിയെ പാരൻസ് ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. കാരണം കൂടുതൽ സമയം ആ വരക്ക് വേണ്ടി അല്ലെങ്കിൽ കാലിഗ്രാഫിക്ക് വേണ്ടി കുട്ടി ചെലവഴിക്കുന്നുണ്ട്. അത് കുട്ടി വേറെ തലങ്ങളിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആങ്സൈറ്റിയാണ് പാരൻസിനെ കാലിഗ്രാഫിയിൽ നിന്ന് കുട്ടിയെ തടയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലിഗ്രാഫിയോടുള്ള അമിതമായ താല്പര്യം കുട്ടിയുടെ മനസ്സിലുണ്ട്, അത് പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി ഒരുപാട് സമയം അതിന് വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും നല്ല കാലിഗ്രാഫിക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് അല്ലെങ്കിൽ എൻകറേജ്മെൻ്റാണ് പാരൻസ് ആയ നമ്മൾ ചെയ്യേണ്ടത്. അതായത് കുട്ടികൾ വ്യത്യസ്തരാണ്, അവർ യുണീക്കാണ്, അവർ അതുല്യരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തയുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഭാവനയുണ്ട്. ആ ഭാവനയെ പ്രചോദിപ്പിക്കാൻ, അവരുടെ വ്യക്തിത്വ വികാസത്തിൽ ഒരു നല്ല മോട്ടിവേറ്റർ ആവാൻ ഓരോ രക്ഷിതാവിനും സാധിക്കുക എന്നുള്ളത് തന്നെയാണ് അവരിൽ ക്രിയേറ്റീവായിട്ടുള്ള, സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത വളർത്താനുള്ള മറ്റൊരു മാർഗം. അതിനു വേണ്ടത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീഡം നൽകുക എന്നുള്ളതാണ്. അഞ്ചാമതായി സഹോദരങ്ങളെ, ഇന്ന് ടെക്നോളജി ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരഞ്ചു വർഷം മുമ്പുള്ള സ്റ്റാറ്റസ് അല്ല ഇപ്പോഴുള്ളത്. നമ്മേക്കാൾ എത്രയോ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ താഴെയുള്ള മക്കൾ. അതുകൊണ്ട് ഈ ഗാഡ്ജെറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടാബ്ലറ്റ്സ്, മൊബൈൽ ഫോണ്, ഇതൊക്കെ ഉപയോഗിക്കാൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിയായ താല്പര്യമായിരിക്കും. ഇന്ന് മൊബൈൽ ഫോൺ എഡിക്ഷൻ എന്നുള്ളത് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി രക്ഷിതാക്കൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ പൂർണമായി തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ തടയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് മൊബൈൽ ഫോൺ വിലക്കിയിട്ടുള്ള ഓരോ രക്ഷിതാവും അത് കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് ഈ മൊബൈൽ ഫോണിൻ്റെ പോസിറ്റീവ്സുണ്ട്, നെഗറ്റീവ്സുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം ആ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതും അവരുടെ കൂടെ അവരുടെ പഠനങ്ങളിലും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നാം പങ്കെടുക്കുക എന്നുള്ളതുമാണ് ഇതിനുള്ള പരിഹാരം. അതുകൊണ്ട് കുട്ടിയുടെ ആഗ്രഹങ്ങളെ നമ്മൾ കൊച്ചാക്കുകയോ അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അതിനെ കളിയാക്കുകയോ ചെയ്യുന്നത് പരിഹാരമല്ല. അതുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ മാനസികമായി വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്രോതസ്സുകളും പ്രോഗ്രാമുകളും എന്തുണ്ട് എന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ സൈറ്റുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇന്ന സൈറ്റുകൾ നീ കയറരുത്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നീ നീങ്ങുകയാണെങ്കിൽ അത് നിന്റെ വ്യക്തിത്വത്തെയും നിന്റെ പഠനത്തെയും നിന്റെ ഭാവിയെയും സാരമായി ബാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് വളരെ ഗുണകാംക്ഷയോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പരിഹാരം. അതുകൊണ്ട് ഒരു വിഷയത്തിലും പഠനം നടത്താൻ സാധിക്കാത്ത കുട്ടികൾ പോലും മൊബൈലിൻ്റെ കാര്യത്തിൽ ഏറ്റവും നന്നായി പഠനം നടത്തുന്നു. അതുകൊണ്ട് അവരുടെ അറിവുകളെയും കഴിവുകളെയും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ ക്രിയേറ്റീവ് തിങ്കിങ് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. മറ്റൊന്ന് ആറാമതായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാവനകളും സ്വപ്നങ്ങളും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്ന അതുപോലെ തന്നെ എൻ്റെ കുട്ടി ചിന്തിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമല്ല. ഒരു ഉപ്പ തൻ്റെ കുട്ടി ഡോക്ടറാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ബാപ്പ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് തൻ്റെ കുട്ടിയും ഡോക്ടറായിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാനും അവിടെയുള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യാനും ഈ കുട്ടി പ്രാപ്തനാവും. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്കാണ് താല്പര്യമെങ്കിൽ ആ കുട്ടിയെ പിടിച്ച് ഒരു ഡോക്ടറാക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് കുട്ടികളുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, തുറന്ന സംഭാഷണം നടത്താൻ, അവരുടെ വിഷയങ്ങൾ ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡോടുകൂടി സഹാനുഭൂതിയോടുകൂടി കേൾക്കാൻ രക്ഷിതാക്കളായ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് അവരുടെ മേഖലയിൽ എക്സൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ഭാവന ഉദ്ദീപിപ്പിക്കാൻ നാം അവസരം നൽകിയേ മതിയാവൂ. കുട്ടികൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഭാവനയിൽ കൊണ്ടുവരാനും സ്വപ്നം കാണാനും നാം അവർക്ക് അവസരം നൽകുക. നമുക്കറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യ ദർശിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു സയൻറ്റിസ്റ്റായിരുന്നു, കൂടെ തന്നെ നമ്മുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ

നോക്കുക എന്നുള്ളതാണ്. കാരണം ഏതൊരു സംഗതിയും അത് നടക്കുന്നതിന് മുമ്പ് ആദ്യമായി രൂപം കൊള്ളേണ്ടത് സ്വപ്നം തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. ഒരാഗ്രഹവും സ്വപ്നവും ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് പുതിയ രൂപത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും സ്വപ്നം കാണാനും കുട്ടികൾക്ക് അവസരം നൽകുക എന്നുള്ളത് പാരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാത്രകളെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്യുന്നത് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി വളർത്താൻ വളരെ ഉപകരിക്കുന്നതാണ്. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോവാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ യാത്രകളെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പല രക്ഷിതാക്കൾക്കും സാധിക്കാറില്ല. ഒരു യാത്ര പുറപ്പെടുന്നത് ഫാമിലിയുടെ ഒപ്പമാണെങ്കിൽ, കുട്ടികളും ഭാര്യയും എല്ലാവരും ഒന്നിച്ച് ഒരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ, ഇന്നത്തെ മോഡേൺ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യാത്രയിൽ നിങ്ങൾ എന്തെല്ലാമാണ് നിരീക്ഷിക്കുന്നത്, യു ഹാവ് ടു നോട്ട് ഇറ്റ്, നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്യണം. അവസാനം ഞാൻ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതാണ്, അതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി യാത്രയുടെ അടിസ്ഥാനത്തിലായിരിക്കും. എവിടൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു, അവിടെ എന്തൊക്കെ കാണുന്നു, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായും ആ കുട്ടികൾ ആ യാത്ര പോസിറ്റീവായിട്ട് എടുക്കും. എന്നാൽ നല്ല സമ്മാനങ്ങൾ ഓഫർ ചെയ്യുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സൂ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മൾ സന്ദർശിക്കുന്നതെങ്കിൽ, ആ സ്ഥാപനത്തിൻ്റെ ഡിസൈനിങ്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക് ബ്ലോക്ക്, അല്ലെങ്കിൽ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങൾ, ലൈബ്രറി, ഇതൊക്കെ കാണുന്ന ഘട്ടത്തിൽ കുട്ടികളിൽ പ്രചോദനം നൽകുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ജനിപ്പിക്കാൻ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, നല്ല ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ, തീർച്ചയായും അപ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഉപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ ഇന്ന സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഇന്ന കാര്യം കണ്ടപ്പോൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്നോട് അത് ചോദിച്ചു അല്ലെങ്കിൽ ഇത് പറഞ്ഞു. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പോലും മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും അന്ന് യാത്ര ചെയ്തപ്പോൾ ഉപ്പ എനിക്ക് അത് കാണിച്ചു തന്നപ്പോൾ ഇന്ന അഭിപ്രായം പറഞ്ഞില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ ബുദ്ധിശക്തിയെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള യാത്രകൾ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യാത്രയെ സംബന്ധിച്ച് ഒരു റിവ്യൂ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക്, അത് നിങ്ങൾ നൽകണം. യാത്ര തുടക്കം മുതൽ ഒടുക്കം വരെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു റൈറ്റപ്പ്, ഒരു ഡയറി നീ എഴുതുക. ആ ഡയറിയിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നീ പരിശ്രമിക്കുക. ആ ഡയറി ഞാൻ ചെക്ക് ചെയ്തിട്ട് നിനക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകും എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കുട്ടികൾ ആ യാത്രയിൽ വളരെ സീരിയസ് ആയിട്ട് അത് നോട്ട് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഏതൊരു ഔട്ടിങ്ങിന് പോകുന്നതിന് മുമ്പും ശേഷവും നമ്മൾ ആ യാത്രയെ റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഫാമിലി സെറ്റപ്പിൽ വളരെ എളുപ്പമാണ്. ഉപ്പുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, ഒന്നിച്ച് ആ യാത്രയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ടോട്ടലി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിപരമായി ഒരുപാട് വികാസം കുട്ടികൾക്കുണ്ടാവും. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് രൂപം കൊള്ളുന്നത് നാം കാണും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ എട്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളോട് തുറന്ന് സംസാരിക്കാനും അവരുടെ സംശയങ്ങളും പേടികളും അടുത്തറിയാനും നമുക്ക് സാധിക്കണം. പലപ്പോഴും രക്ഷിതാക്കളിൽ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പേടി കുട്ടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബിലിറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കും. ഒരു പാറ്റയെ പേടിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു കൂറയെ പേടിക്കുന്ന ഒരു കുട്ടി, കൂറ എന്നുള്ള ആ ഒരു ചെറിയ ജീവി എന്തോ ഒരു പേടി കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായി ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ റെമഡി.
ആ പേടി കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ

0: വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി യുക്തിയോടുകൂടി നമ്മൾ പെരുമാറുകയാണെങ്കിൽ ആ പാറ്റയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വെള്ളത്തെ സംബന്ധിച്ചുള്ള പേടി ഇല്ലാതാക്കാൻ പറ്റും. നേരെ മറിച്ച് കുട്ടിയെ കളിയാക്കുകയും കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യാനാണ് നമ്മൾ മുതിരുന്നതെങ്കിൽ ഒരിക്കലും ആ പേടി പോവാൻ പോകുന്നില്ല. അതുകൊണ്ട് നാം എത്ര വലിയ തിരക്കിലാണെങ്കിലും ശരി, കുട്ടികളോട് ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അവരങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ പല ചോദ്യങ്ങളും കുട്ടികൾ ചോദിക്കും. ബുദ്ധിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മ നമുക്ക് ബോധ്യമാവുക. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന, ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രക്ഷിതാവിനെ തീർച്ചയായും കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നല്ല ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളതും ആ ലൈബ്രറിയിൽ ഏറ്റവും നല്ല ബുദ്ധിപരമായിട്ടുള്ള വികാസം ഉണ്ടാക്കുന്ന നല്ല പുസ്തകങ്ങൾ ശേഖരിക്കുക എന്നുള്ളതും കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുക എന്നുള്ളതൊക്കെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും പല രക്ഷിതാക്കളും ഒരുപാട് പണം പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ വീട്ടിൽ ഒരു നല്ല ലൈബ്രറി സ്ഥാപിക്കാൻ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു കുട്ടികൾക്കുള്ള ഒരു ക്ലാസ്സിൽ കുട്ടികൾ വായിക്കേണ്ട ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ച വേളയിൽ കുട്ടികൾ വലിയ താല്പര്യത്തോടുകൂടി അതിൻ്റെ പേരുകളൊക്കെ ചോദിക്കുന്നതായി എനിക്ക് ബോധ്യമായി. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു മാസം ഒരു നല്ല പുസ്തകം വായിക്കാൻ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബുദ്ധിപരമായും നേതൃത്വപരമായും ജീവിതത്തിൽ വിജയം വരിച്ച ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങളും അവരുടെ കൃതികളും നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വാങ്ങുക. പ്രത്യേകിച്ച് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ആ പുസ്തകത്തെ സംബന്ധിച്ച് മറ്റുള്ളവർ വിലയിരുത്തിയിട്ടുണ്ടാവും. ഈ അടുത്ത് ഒരു പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് അത് അങ്ങേയറ്റം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. ദി റിച്ച് ഡാഡ് ആൻഡ് ദി പുവർ ഡാഡ്. നമുക്കറിയാലോ, മണിയെ സംബന്ധിച്ച്, പണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരറിവ് പലർക്കും ഇല്ല. റോബർട്ട് കിയോസക്കി എന്നുള്ള അമേരിക്കൻ ബിസിനസ് മാൻ എഴുതിയിട്ടുള്ള ആ ദി ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ആ പുസ്തകം, ദി റിച്ച് ഡാഡ് ആൻഡ് ദി പുവർ ഡാഡ്, ആ പുസ്തകത്തിൽ കൂടി ഒരുപാട് അറിവുകൾ, പണം എങ്ങനെ സമ്പാദിക്കണം, പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ്, അറിവുകൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ കടമയാണ്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന ഒരു അപാകത തന്നെയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ബോധപൂർവം അവസരങ്ങൾ സമ്മാനിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. അതായത് കുട്ടികളുടെ ക്രിയേറ്റീവ് പവർ അല്ലെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള കഴിവിനെ പ്രചോദിപ്പിക്കുന്ന അവസരങ്ങൾ കുട്ടികൾക്ക് കിട്ടണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലി ഇഷ്യൂ, ഒരു ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കുട്ടിയോട് ആവശ്യപ്പെടുക. അതായത് ചെറിയൊരു പ്രശ്നമാണ് നമ്മുടെ ലിവിംഗ് റൂം അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വീകരണ റൂം, എന്താണ് എപ്പോഴും അടുക്കും ചിട്ടയില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പം ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പം ഇത്തരം ചെറിയ ഇഷ്യൂസ് കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കും. കാരണം എൻ്റെ പാരൻ്റ് ഒരു വലിയ ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ പങ്കാളിത്തം, കുട്ടികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും. ദിസ് മേക്സ് ദം ഫീൽ ഇമ്പോർട്ടൻ്റ്, ക്രിയേറ്റ് സ്പേസ് ഫോർ ദെയർ ഓൺ ക്രിയേറ്റീവ് പ്രോബ്ലം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് എൻ്റെ കുടുംബത്തിൽ അർഹമായ സ്ഥാനമുണ്ട്, റെക്കഗ്നിഷൻ ഉണ്ട്, എൻ്റെ പാരൻസ് എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ആ കുട്ടി പോകും എന്നുള്ളതിൽ സംശയമല്ല. എന്നാൽ സാധാരണഗതിയിൽ കുടുംബത്തിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ കുട്ടികളെ ബിലിറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഈ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക, അവരുടെ ദോഷങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പർവ്വതീകരിക്കുക. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഓട്ടോ സജഷൻസും സ്ട്രോക്സും നിരന്തരം കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ഒരു പരിധിവരെ കുട്ടികളിൽ ക്രിയേറ്റീവ് തിങ്കിങ് വളരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ പോയിന്റുകൾ ഓരോ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ പാരന്റിംഗ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾ പ്രയോഗിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ നാം കേട്ടുകഴിഞ്ഞത്
2: കുട്ടികൾ മിടുക്കരാകാൻ എന്ന വിഷയത്തിലെ ഒന്നാം ഭാഗമാണ് കേട്ടത്. പ്രൊഫസർ കെ പി സഹത്ത് സാറാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി ആഴ്മേറിയ മറ്റൊരു പഠനത്തിലേക്ക് നമ്മൾ പോകുന്നു.
1: അൽ ഉസൂൽ.
2: ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: അൽ മൗഖൂഫ്
2: എന്ന വിഷയത്തിലെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അൽഫായിസീന ബിറിള്ളാഹ് അമ്മാ ബഅദു. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സർവ ലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധികളും കൽപ്പനകളും നിയമങ്ങളുമെല്ലാം പാലിച്ച് ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി ഈ ലോകത്തോട് വിട പറയുവാൻ പരിശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഉസൂലുൽ ഹദീസിൻ്റെ ചർച്ചയിൽ പ്രധാനമായി കടന്നുവരുന്ന അൽ മൗഖൂഫ് എന്ന ഇനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു ഹദീസ് അത് സ്വഹാബിയിലേക്ക് ചേർത്തപ്പെടുമ്പോഴാണ് അതിന് മൗഖൂഫ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുമ്പോൾ അതിന് അൽ മർഫൂ എന്നുമാണ് പറയുക. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയിലേക്ക് ചേർത്തപ്പെട്ട ചില ഹദീസുകൾ മർഫൂഇൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളുടെ വിധിയിൽ ഹുക്കുമിൽ വരും. അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനമായി സൂചിപ്പിച്ചിരുന്നത്. അഥവാ ഒന്ന്, വരാനിരിക്കുന്നതോ കഴിഞ്ഞുപോയതോ ആയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു സ്വഹാബി, അഹ്ലി കിതാബിൽ നിന്ന് ഉദ്ധരിക്കാത്ത ഒരു സ്വഹാബി, ഗവേഷണ സാധ്യത ഇല്ലാത്ത ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് സ്വഹാബി സ്വന്തം കെട്ടിപ്പറഞ്ഞതാകാൻ വഴിയില്ല. കാരണം അത് ഗവേഷണത്തിൻ്റെ മേഖലയല്ലാത്തത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടതാവാനേ തരമുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടു എന്ന് ആ സ്വഹാബി പറയുന്നും ഇല്ല. അങ്ങനെ വരുമ്പോൾ അത് ഹദീസ് മൗഖൂഫാണെങ്കിലും അതിൻ്റെ വിധി ഹുക്മൻ മർഫു ആണ്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അതിന് ഇന്ന ശിക്ഷയാണ് പ്രത്യേകമായി ഉള്ളത്, അതല്ലെങ്കിൽ അതിന് ഇന്ന പ്രതിഫലമാണ് പ്രത്യേകമായി ഉള്ളത് എന്ന് അതിൻ്റെ സവാബും ഇഖാബും പ്രത്യേകിച്ച് പറയുക. മൂന്നാമതായി, ഗവേഷണ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു സ്വഹാബിയുടെ പ്രവർത്തനം വരിക. സ്വലാത്തുൽ കുസൂഫിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു രണ്ടിലധികം റുക്കുഅകൾ നിർവഹിച്ച ഉദാഹരണം. അപ്രകാരം ഒരു സ്വഹാബി പറയുന്നു, ഞങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കാറുണ്ട്, ലയറോ നബസൻ, ഞങ്ങൾക്കതിൽ പ്രശ്നമായിരുന്നില്ല എന്ന പ്രയോഗങ്ങൾ. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പ്രവാചകന്റെ സ്വഹാബത്തിന്റെ പ്രവർത്തനം പറയുക. കുന്നാ നഅസിൽ അലാ ഹദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് പോലെ. അതുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ചേർത്താതെ പറയുക. അങ്ങനെ പറഞ്ഞാൽ അത് മൗഖൂഫാണ്, ഹുക്മൻ മർഫു അല്ല. അപ്രകാരം ഒരു സ്വഹാബി പറയുന്നു, ഉമിർന ബി കഥ ഔ നുഹീന അൻ കഥ ഔ മിനസുന്നത്തി കഥ എന്നിങ്ങനെയുള്ള വാക്കുകൾ. ഈ വാക്കുകളും യഥാർത്ഥത്തിൽ ഹുക്മൻ മർഫു ആണ്. ഞങ്ങൾ ഇപ്രകാരം കൽപ്പിക്കപ്പെടാറുണ്ട്, അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ നിന്ന് വിരോധിക്കപ്പെട്ടിരിക്കുന്നു, വിരോധം ഞങ്ങൾക്കുണ്ട്. ആരാണ് വിരോധിച്ചത് എന്ന് സഹാബി പറയുന്നില്ല. അതല്ലെങ്കിൽ ആ സഹാബി പറയുന്നു, വമിന സുന്നത്തി കഥ, സുന്നത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. അപ്രകാരം ഉമിറ ബിലാൽ അയ്യഷ്ഫഅൽ അദാൻ വയൂത്തിറുൽ ഇഖാമ. ബിലാൽ റളിയല്ലാഹു അൻഹു കൽപ്പിക്കപ്പെട്ടു ബാങ്ക് ഇരട്ടിയാക്കാനും ഇഖാമത്ത് ഒറ്റയാക്കാനും. അവിടെയും ആര് കൽപ്പിച്ചു എന്നില്ല. അപ്രകാരം ഉമ്മ അത്തിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നുഹീന അനിത്തിബാഇൽ ജനായിസ് വലം യഅസിം അലൈന, ജനാസയെ പിൻപറ്റിപ്പോകുന്നതിൽ നിന്ന് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളത് തീർത്തു പറഞ്ഞിട്ടില്ല, ഉറപ്പിച്ചും പറഞ്ഞിട്ടില്ല. അതുപോലെ അബൂ ഖിലാബ അൻ അനസിൻ, അനസ് റളിയല്ലാഹുവിന്റെ വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, പിന്നെ സുന്നത്തി ഇദാ തസവ്വജൽ ബിക്ർ അല സയ്യിബ് അഖാമ ഇൻദഹ സബഅ, സുന്നത്തിൽപ്പെട്ടതാണ് ഒരു ബിക്കറിന് ഒരു കന്യകയെ കല്യാണം കഴിച്ചാൽ അവളുടെ അടുക്കൽ 7 ദിവസം നിൽക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ, അഥവാ സഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രയോഗം നടത്തി ആരാണ് വിരോധിച്ചതെന്നോ ആരാണ് കൽപ്പിച്ചതെന്നോ പറയാതെ പറയുന്ന ചില പ്രയോഗങ്ങൾ, അത്തരം പ്രയോഗങ്ങളും ഹുക്കുമൻ വിധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർഫുആയ ഹദീസിന്റെ ഹുക്കുമാണ് അതിനുള്ളത്. കാരണം ഒരു സഹാബി ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായി കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമിറായി കൽപ്പിക്കുന്നവനായി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരു സഹാബി മറ്റൊരു സഹാബിയോട് കൽപ്പിക്കുക എന്നുള്ളത് ഉണ്ടാകാം, പക്ഷേ ഈ ഒരു പ്രയോഗം സഹാബത്ത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടത്താറുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സാധാരണ പറയാറുണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾ വിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും വിരോധിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകാനാണ് സാധ്യത. എന്നാൽ താബിഈങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ വിധി ഹുക്മൻ മർഫു ആണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ല എന്നുള്ളതാണ് ശരി. അല്ലാഹു അലം. അപ്രകാരം തന്നെ ഒരു അഥവാ മൗഖൂഫായ ഹദീസാണെങ്കിലും അതിൻ്റെ ഹുക്മൻ അത് മർഫു ആകുന്നതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്രകാരം ഒരു റാവി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു, അങ്ങനെ സഹാബിയുടെ അടുക്കലെത്തുമ്പോൾ ഇനി പറയാൻ പോകുന്ന 4 പദങ്ങളിൽ ഏതെങ്കിലും ഒരു പദം പ്രയോഗിക്കുക. ഒന്ന് യർഫഉഹു എന്ന് പറയുക, അതല്ലെങ്കിൽ യൻമീഹി എന്ന് പറയുക, അല്ലെങ്കിൽ യബ്ലുഗു ബിഹി എന്ന് പറയുക, അതല്ലെങ്കിൽ റിവായത്തൻ എന്ന് പറയുക. അപ്പോൾ ഒരു സഹാബിയുടെ അടുക്കലെത്തി ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബി ഹുറൈറത്ത ഖാൽ, ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതെ അൻ അബി ഹുറൈറത്ത റിവായത്തൻ, അല്ലെങ്കിൽ അൻ അബി ഹുറൈറത്ത ഇർഫഉഹു, അതല്ലെങ്കിൽ അൻ അബി ഹുറൈറത്ത യബ്ലുഗു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ചില ഹദീസുകളിൽ കാണാൻ കഴിയും. ഉദാഹരണമായി ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിൽ ഹദീസിൽ അറജ് അൻ അബി ഹുറൈറത്ത റിവായത്തൻ എന്ന് കാണാം. തുഖാത്തിലൂന ഖൗമൻ സിഗാറൽ അയുൻ, ചെറിയ കണ്ണുകളുള്ള ചില ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ അൻ അബി ഹുറൈറത്ത ഖാൽ, ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഹദീസിലില്ല. ഹദീസിലുള്ളത് അൻ അബി ഹുറൈറത്ത റിവായത്തൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളും അത് മൗഖൂഫ് ആണെങ്കിലും ശരി അതിൻ്റെ ഹുക്മ് മർഫു ആണ്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹുവിന് സ്വന്തമായി കൊണ്ട് ഇജ്തിഹാദ് നടത്തി പറയാൻ പറ്റിയ ഒരു വിഷയമല്ല ഈ ഹദീസിലുള്ളത്. അതിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു സഹാബി ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കാതെ തരമില്ല. കാരണം പ്രവാചകന്റെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരിക്കലും കളവ് കെട്ടി പറയാത്തവരാണ്. ഒരിക്കലും പ്രവാചകന്റെ പേരിലെന്നല്ല, ദീനിന്റെ പേരിലെന്നല്ല, ഒരു വ്യക്തിയുടെ പേരിലും അല്ലെങ്കിൽ സ്വന്തത്തിന്റെ പേരിൽ പോലും കളവ് പറയാത്ത പരമപരിശുദ്ധരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് നബിയിലേക്ക് നേർക്ക് നേരെ ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഹുക്മൻ മർഫുവിൻ്റെ പരിധിയിലാണ് വരിക. അതുപ്രകാരം തന്നെ ഒരു സ്വഹാബി ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടത്തുന്ന തഫ്സീറുകളുണ്ടാകും. ആ ആയത്ത് അവതരിക്കാനുള്ള അവതരണ പശ്ചാത്തലം ഇന്നതാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ഇന്ന ആളുകളുടെ വിഷയത്തിൽ ഇന്ന ഇന്ന സന്ദർഭത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണമുണ്ടായത് എന്ന് പറയുമ്പോഴും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടില്ലെങ്കിലും അത് ഹുക്മൻ മർഫു ആണ് എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണം, ജാബിർ റളിയല്ലാഹുഅൻഹു പറയുന്നു, കാനത്തിൽ യഹൂദു തഖൂൽ മൻ അതം റഅതഹു മിൻ ദുബ്രിഹ ഫി ഖുബ്ലിഹ ജാഅൽ വലദു അഹവൽ. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പിൻഭാഗത്തുകൂടി ആ സ്ത്രീയെ ബന്ധപ്പെട്ടാൽ അവൻ അതിൽ ജനിക്കുന്ന കുഞ്ഞ് അഹ്വലായിരിക്കും, കോങ്കണ്ണായിരിക്കും എന്ന് ജൂതന്മാർ പറഞ്ഞു. ഫഅൻസലല്ലാഹു തആല, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിറക്കിയത്, നിസാഉകും ഹറസുൽ ലക്കും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കിയത് എന്ന്. ഇവിടെ ജൂതന്മാരുടെ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ ഈ ഒരു വാക്കാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല പറഞ്ഞത്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് യാഥാർത്ഥ്യവും. പക്ഷെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നേർക്ക് നേരെ ചേർത്തി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ വിധി പറയുമ്പോൾ അത് ഹുക്മൻ മർഫു ആണ് എന്നതാണ് പണ്ഡിതന്മാർ ഈ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ചർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗഖൂഫായ ഒരു ഹദീസാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിത്തിലേക്ക് ചേർത്തപ്പെട്ട വാക്കുകളോ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ. ഇത് നമുക്കൊരു ഹുജ്ജത്തായി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു വിഷയം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളെ പോലെ തന്നെ അഥവാ മർഫുആയ ഹദീസുകളെ പോലെ തന്നെ മൗഖൂഫായ ഹദീസുകളിലും സ്വഹീഹും ഹസനും ളഈഫും ഒക്കെ ഉണ്ടാകും, അതിൽ സംശയമില്ല. എന്നാൽ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലേക്ക് അവരുടെ ഖൗലായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഫിഅലായിട്ടോ അവരുടെ ഇഖ്റാറായിട്ടോ ഒരു കാര്യം സ്വഹീഹായിക്കൊണ്ട് ചേർത്തപ്പെട്ടു വന്നാൽ, സിഹത്തായിക്കൊണ്ട് വന്നാൽ അതുകൊണ്ട് ഹുജ്ജത്തെടുക്കാൻ പറ്റുമോ, അതുകൊണ്ട് തെളിവെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച. പണ്ഡിതന്മാർ അതിന് നൽകിയ മറുപടി ഇതാണ്, വൽ ജവാബ് അൻ ദാലിക് അന്നൽ അസ്വല ഫിൽ മൗഖൂഫി അദമുൽ ഇഹ്തിജാജ് ബി. മൗഖൂഫിൻ്റെ അസുൽ, അതിൻ്റെ അടിത്തറ അതുകൊണ്ട് തെളിവെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ലിഅന്നഹു അഖ്വാൽ വഅഫ്ആലു സഹാബ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ വാക്കും പ്രവർത്തനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കുകൾ. പ്രവാചകന്റെ സഹാബികൾപ്പെട്ട ആളുകൾ അവർ എത്ര ഉന്നതരാണെങ്കിലും അവർ ഒരിക്കലും പ്രവാചകന്റെ പോലെയല്ല. പ്രവാചകന് വഹയുണ്ട്, പ്രവാചകന്റെ സഹാബത്തിന് വഹയ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അൽ മൗഖൂഫ്, മൗഖൂഫായ ഹദീസുകൾ കൊണ്ട് അദമുൽ ഇഹ്തിജാജ്, തെളിവെടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ അസുൽ. ലാക്കിന്നഹ, പക്ഷേ എന്നാൽ ഇൻ സബത്തത് ഫഇന്നഹ തുഖവി ബഅദ് അൽഹദീസ് ളഈഫ, അങ്ങനെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില ദുർബലങ്ങളായ ഹദീസുകളെ ഈ വാക്കുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലിഅന്ന ഹാല സഹാബ കാന ഹുവൽ അമലു ബിസ്സുന്ന, അങ്ങനെയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ഈ വാക്ക് അല്ലെങ്കിൽ ഈ പ്രവർത്തനം ചിലപ്പോൾ ആ സുന്നത്തനുസരിച്ച് കൊണ്ടായിരിക്കാം. ഇത് നമ്മൾ പറയുന്നത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പ്രവർത്തനം മർഫുഇന്റെ ഹുക്മു അല്ലെങ്കിൽ അത് ഹുജ്ജത്തെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഹുക്മൻ മർഫുഉ എന്ന ഇനത്തിൽ ഹുക്മൻ മർഫുഉ ആകുന്ന ഹദീസുകളുടെ തരത്തിൽ എവിടെയും കടന്നു വരാത്ത ഒന്നിനെ കുറിച്ചാണ്. നേരെ മറിച്ച് ഹുക്മൻ മർഫുഉ ആയ ഒരു കാര്യമാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഹുജ്ജത്തെടുക്കാം. ആ സ്വഹാബി നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായിലിയാത്തുകൾ ഉദ്ധരിക്കാത്ത, അതുപ്രകാരം ഇജ്തിഹാദിൻ്റെ ഗവേഷണത്തിൻ്റെ മേഖലയിൽ അല്ലാത്ത ഒരു വാക്കോ പ്രവർത്തനമോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹുജ്ജത്താണ്. വഹാദ ഇദാ ലം യകുൻ ലഹു ഹുക്മ റഫു വ അമ്മ ഇദാ കാന മിനൽ ലദീ ലഹു ഹുക്മ മർഫുഇ ഫഹു ഹുജ്ജത്തുൻ കൽ മർഫുഇ. ഹുക്മൻ മർഫു ആയിട്ടുള്ള ഒന്നാണെങ്കിൽ അത് മർഫുഇനെ പോലെ തന്നെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ എപ്രകാരമാണോ ഹുജ്ജത്തായി തെളിവായി സ്വീകരിക്കുന്നത് അതുപ്രകാരം തന്നെ ഹുജ്ജത്തായി സ്വീകരിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള സ്വഹാബത്തിൻ്റെ മൗഖൂഫായ കാര്യങ്ങളും എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളാണെങ്കിൽ അതിന് മർഫുഴയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകളാണെങ്കിൽ അതിന് മൗഖൂഫ് എന്നുമാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. ആ മൗഖൂഫിൽ തന്നെ അതിൻ്റെ ഹുക്മൻ മർഫുആയ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൻ്റെ അതേ വിധിയിൽ വരുന്ന അതേ സ്ഥാനത്ത് ഹുക്മ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മൗഖൂഫുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അൽ ഉസൂൽ എന്ന ഏറ്റവും സുപ്രധാനവും ആഴമേറിയതുമായ ഒരു വിഷയമാണ് നാം കേട്ടുകഴിഞ്ഞത്. അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച അൽ മൗഖൂഫ് ഭാഗം രണ്ടാണ് നാം ഇതുവരെ കേട്ടത്. ഇനി നാം പോകുന്നത്

0: പീസ് റേഡിയോയിൽ അസ്മാഉൽ ഹുസ്ന അൽ അനി ധന്യൻ അവതരണം അബ്ദുൽ റൌഫ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ ഗനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അല്ലാഹു ധന്യനാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു. അല്ലാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ. ആ അല്ലാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് അല്ലാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു. യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അല്ലാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഗനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സംവിധാനിച്ചു, അവരോട് നിസ്കാരം പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ഗനീയൻ. ഇത് അല്ലാഹുവിന് എന്തെങ്കിലും പ്രതാപം ഉയരാനോ അല്ലെങ്കിൽ അല്ലാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനെ നിഷേധിച്ചു, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, ഹജ്ജ് ചെയ്യുന്നില്ല, അല്ലാഹുവിൻ്റെ പവിത്രമായ ആ കഅബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും അല്ലാഹുവിൻ്റെ ധന്യതയ്ക്കോ അല്ലാഹുവിൻ്റെ പവിത്രതയ്ക്കോ അല്ലാഹുവിൻ്റെ ഇസ്സത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു ഗനിയാണ്. ആ ഗനിയിൽ നിന്നാണ്, ആ ഗനയിൽ നിന്നാണ് അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത്. അത് വിശ്വസിച്ചവനും നൽകുന്നു, അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനും അല്ലാഹു അവൻ്റെ ഗനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു. അപ്പോൾ അല്ലാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ. അൽ ഗനി, പരമമായ സമ്പത്ത് അല്ലാഹുവിന് മാത്രമാണ്. അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു തആല വറബ്ബുകൽ ഗനിയു ദുർറഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുള്ളവനാണ്, അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാൻ കാരണം, ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു, തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു, കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു. സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ്. എന്നാൽ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വറബ്ബുകൽ ഗനിയുദുർ റഹ്മ, അല്ലാഹു ഗനിയാണ്, സമ്പത്തുടയവനാണ്, അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ്. അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്ത് നൽകുന്നു. ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അല്ലാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും, സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്തുടയവനാണ്, ധന്യനാണ്. പരിപൂർണമായ ധന്യനൻ. ഒരാളുടെയും ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹുവിന്. അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം. മറ്റേത് സൃഷ്ടിയാകട്ടെ, ജിന്നാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യരാകട്ടെ, മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം അള്ളാഹു ഗനിയാണ്, ധന്യനാണ്. ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ്. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഗനിയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അൽ ഗനി എന്ന നാമത്തോടുകൂടി ചേർത്ത് പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, സമ്പത്തുടയവനാണ്, അതോടൊപ്പം ആ സമ്പത്തുകൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ. നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ, പെട്ടെന്നൊരു സമയത്ത് സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും, ആ സമ്പത്ത് ധൂർത്തിൽ ഉപയോഗിക്കും, ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും, ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും. ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ധൂർത്തിലേക്കും മ്ലേച്ഛതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ്, സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത്. അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ, കഷണ്ടി നിറഞ്ഞവൻ. രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയൻ. മൂന്നാമത്തെ വ്യക്തി അന്ധനൻ. ഈ മൂന്ന് പേർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അൽ ഗനിയായ അള്ളാഹു അവൻ്റെ ഗിനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു, അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു. എന്നിട്ട് പരീക്ഷിക്കാൻ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്നു, കഷണ്ടിയുള്ള ആൾക്ക് ആ കഷണ്ടി മാറ്റിക്കൊടുക്കുന്നു, നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു. അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു, അവൻ്റെ ഗിനയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു. അതോടൊപ്പം കഷണ്ടിയുള്ള വ്യക്തിക്ക് അള്ളാഹു പശുക്കളെ നൽകുന്നു, അന്ധനായ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആടുകൾ നൽകുന്നു. അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു, ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം, മലക്കുകൾ, ഒരു മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യാത്രക്കാരനായി കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു. അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത് കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കാണ്, എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം, കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും, ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്, എൻ്റെ വാപ്പയുടെയും അവിടെ നിന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചയക്കും. ഈ മലക്ക്, മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്ന വ്യക്തിയിലേക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ മറുപടി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സമൃദ്ധിയിലാണ് എന്ന്, പക്ഷേ ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയും ഒക്കെ സമ്പാദിച്ച ഒരു സമ്പത്താണ് ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ, അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ സമ്പത്തിനെ തിരിച്ചെടുക്കും. അവർ പഴയ അവസ്ഥയിലേക്കെത്തും, ദരിദ്രനായിക്കൊണ്ടും വെള്ളപ്പാണ്ടുള്ളവനും കഷണ്ടിയായുള്ളവനുമായിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറ്റും. മൂന്നാമത് അന്ധനായിരുന്ന വ്യക്തിയിലേക്ക് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെല്ലും, എന്നിട്ട് ഇതേ കാര്യം പറയും, യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് അയക്കും. ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം, നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല. കാരണം ഞാൻ അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച നൽകി, എനിക്കൊന്നുമില്ലായിരുന്നു, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും അധികം ആടുകളെ നൽകി, അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്നു പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി, പിന്നീട് കണ്ണുകാഴ്ച അള്ളാഹു നൽകിയ വ്യക്തി. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമ്പത്ത് നൽകുന്നവനും അള്ളാഹുവാൻ, അൽ ഗനീ അള്ളാഹുവാൻ, ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാൻ. അതാണ് അൽ ഗനീ എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം. ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള, ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട കാറൂൺ, നമുക്കറിയാം അല്ലേ, കാറൂണിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് കാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കൊണ്ട് നടക്കാൻ തന്നെ ഒട്ടകങ്ങളുണ്ടായിരുന്നു എന്നാണ്. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ അവൻ അഹങ്കരിച്ചു. അള്ളാഹു കൊടുത്ത സമ്പത്തിൽ, ഗനിയായ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അൽ ഗനിയായ അള്ളാഹു, അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ്, സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ്. ഒരാളെ ധന്യനാക്കാനും അള്ളാഹുവിന് കഴിയും, ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അള്ളാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം, ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അള്ളാഹു ഗനിയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഗനിയുൻ ഹമീദ്, സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഗനിയുൻ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ്. അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ്, ഗനിയാണ്. പക്ഷേ എന്നിരുന്നാലും അള്ളാഹു ഗനിയാണ്, ഹലീമാണ്, വിവേകത്തോടുകൂടി. അള്ളാഹു സുബ്ഹാനഹു വതാല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക്, അതുപോലെ തന്നെ മാറാൻ, മാറി ചിന്തിക്കാൻ, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ. ഗനിയുൻ ഹലീം, വിവേകമുള്ള ധന്യനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗനിയുൻ കരീം, മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന, മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹുവിനെക്കുറിച്ച്. ഈ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത, അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മേലാധികാരി, എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അള്ളാഹു മാത്രമാണ്. അവനാണ് സമ്പത്ത് നൽകുന്നവൻ, ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അള്ളാഹു മാത്രമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, അതിൽ റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാലാമത്തത്, സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം, പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം, സമ്പത്ത് വിനിയോഗിക്കണം, അത് കുടുംബത്തിലും വിനിയോഗിക്കണം, സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട്, പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപയോഗിക്കരുത്, മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട്, വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം. നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം, വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഈ അൽ ഗനി എന്ന നാമം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ അനി ധന്യൻ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രമുണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്‌രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യ ആലാ റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം

0: ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അല്ലാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വാക്കുകൾ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുദീർഘമായൊരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇസ്ലാം യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തെ എവിടെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇകയ്ത്തിക്കൊണ്ടോ സംസാരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ വളരെ സുപ്രധാനമായും സ്ത്രീ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യാ മഅശറ നിസാഇ തസദ്ദഖ്ന ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലി നാരി ഫഖുൽന വലിമയാ റസൂലല്ലാ കാല തുക്സിർന അല്ലഅന വതക്ഫുർന അൽ അശീറ. ഈ ഒരു ഹദീസിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, അതാണ് റസൂൽ പറയുകയാണ് സ്ത്രീകൾ വിളിച്ചുകൊണ്ട്, സ്ത്രീകളെ നിങ്ങൾ ദാനം ചെയ്യുക, കാരണം നരകവാസികളിൽ ഏറ്റവും അധികം നിങ്ങളെയാണ് ഞാൻ കാണപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അവിടുന്ന് റസൂലുള്ള പറയാണ്, നിങ്ങൾ ധാരാളമായി ശാപവാക്കുകൾ പറയുകയും ഭർത്താക്കന്മാരോടുള്ള നന്മകൾ നിഷേധിക്കുകയും ചെയ്യുന്നു, കൂടാതെ ബുദ്ധിയിലും മതപരമായ കാര്യങ്ങളിലും കുറവുള്ളവരിൽ നിങ്ങളിൽ ഒരാളെപ്പോലെ വിവേകമുള്ള ഒരു പുരുഷൻ്റെ ബുദ്ധിയെ കീഴടക്കാൻ കഴിയുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസിൻ്റെ പാഠങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ഒന്ന്, ഈ ഭർത്താവിനോടുള്ള നന്മയെ നിഷേധിക്കുക എന്ന് പറയാം. തക്ഫുർന അൽ അശീറ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ഒരു വിഷയമാണത്. കാരണം കുഫ്റുൽ അശീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കുഫ്റൊന്നല്ല, പക്ഷേ ഭർത്താവ് ചെയ്ത നന്മകൾ നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ കുഫ്ർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ലോ അന്ന അഹദക്കും അംഫക അലംറഅതിഹി ഉംറഹു സുമ്മ റഅത് മിൻഹു ശൈഅൻ ഖാലത്തി മാ റഅയ്തു മിൻ ഖൈറൻ ഖത്തുൻ എന്നാണ്. നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയ്ക്കായി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും പിന്നീട് അവൾ അവനിൽ നിന്ന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു നന്മയും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഈ കുഫർ എന്ന് കൊണ്ടുപോലെ ഉദ്ദേശിക്കുന്നത്. അതായത് ചെയ്തു കൊടുത്ത എല്ലാ നന്മകളെയും ഹയറിനെയും നിഷേധിക്കുന്ന ഒരു സംസാരം സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നത് യഥാർത്ഥത്തിൽ വലിയൊരു നന്ദികേടാണ് എന്നാണ്. അത് തീർച്ചയായും റസൂലുള്ള ഗുരുതരമായൊരു നന്ദികേടായിക്കൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനർത്ഥം ഭർത്താവ് എന്ത് ചെയ്താലും ഭാര്യ മിണ്ടാതിരിക്കണം എന്നല്ല, മറിച്ച് ഭർത്താവ് അനീതി ചെയ്യുകയോ അവകാശങ്ങൾ നിഷേധിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് തുറന്നു പറയാനും അവകാശപ്പെടാനും അവകാശം ആവശ്യപ്പെടാനും ഇസ്ലാം സ്ത്രീക്ക് അവകാശം നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങളെനിക്കൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളിൽ നിന്ന് എനിക്കൊരു നന്മയും കിട്ടിയിട്ടില്ല, വർഷങ്ങളായി ചെയ്ത നന്മകൾ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ മുഴുവനായിക്കൊണ്ട് നിഷേധിക്കുന്ന ആ ഒരു സ്വഭാവത്തെ ഇസ്ലാം ഗൗരവമായിക്കൊണ്ട് ഒരു നന്ദികേടായിക്കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല പറഞ്ഞത്, ആശിറുഹു നബിൽ മഅറൂഫ് എന്നാണ്. അവരോട് മാന്യമായ രീതിയിൽ ജീവിക്കണം, ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ പാഠങ്ങളും വെളിച്ചവുമൊക്കെ നാം മനസ്സിലാക്കിയവരാണ്. മാത്രവുമല്ല വലഹു നമീസുലല്ലതി അലൈഹി നബിൽ മഅറൂഫ്, മാന്യമായ രീതിയിൽ സ്ത്രീകൾക്ക് അവർക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ അവരുടെ മേൽ ബാധ്യതകളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അടക്കം നമുക്ക് നൽകുന്ന സന്ദേശമാണ് സൂറത്തുൽ ബഖറ 228-ാമത്തെ വചനം. അപ്പം അങ്ങനെ ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും നീതിയും നന്ദിയും നല്ല

0: പെരുമാറ്റവും ആവശ്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ള പറഞ്ഞതായിക്കൊണ്ട് ഭർത്താവിൻ്റെ എല്ലാ തെറ്റുകളും അവഗണിക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. എന്നാൽ അവൻ ചെയ്ത അനവധി നന്മകളെ ഒരു തെറ്റിൻ്റെ പേരിൽ മുഴുവനായി നിഷേധിക്കുകയും നീ എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നതാണ് നബിസ്വല്ലാസ്ലാം ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നതാണ്. അതേസമയം സ്ത്രീകൾക്ക് മാത്രം ബാധകമായ ഒരു ധാർമ്മികതയല്ല. ഭാര്യയുടെ നന്മകൾ നിഷേധിക്കുന്ന ഭർത്താവും അതേപോലെ തെറ്റുകാരൻ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വളരെ ക്ലിയറാണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ത്രീയോട് ഭർത്താവ് കാണിക്കേണ്ട ഓരോ പെരുമാറ്റത്തിലും സംസാരത്തിലും, അവളോട് അടിക്കുന്ന വിഷയത്തിൽ പോലും, അടിക്കേണ്ടി വന്നാൽ അടിക്കുന്ന വിഷയത്തിൽ പോലും ഇത്രത്തോളം കരുതലും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് എന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല പിന്നെ മറ്റൊരു നിവേദനത്തിൽ നമുക്ക് ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ലൗ അഹ്സൻത ഇല ഇഹദാഹുന്ന അദ്ദഹറ സുമ്മ റഅത മിൻക ഷൈഅൻ ഖലത മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന രൂപത്തിൽ, അതായത് ഒരാളോട് ജീവിതകാലം മുഴുവൻ നന്മ ചെയ്താലും പിന്നീട് നിന്നിൽ നിന്ന് ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടാൽ ഒരു നന്മയും ചെയ്യാറില്ല എന്ന് പറയുന്നതിനെ ഗൗരവം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അതൊരു നന്ദികേടിൻ്റെ വാക്കാണ്. കാരണം ഇപ്പോൾ ചില ആളുകളുണ്ടാവും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അള്ളാഹുവോട്, പക്ഷേ എനിക്കത് തന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അനുഗ്രഹങ്ങൾ സദാസമയവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവൻ്റെ വായുവും കാഴ്ചയും വെളിച്ചവും സംസാരശേഷിയും എല്ലാം അള്ളാഹൻ്റെ അനുഗ്രഹമാണല്ലോ. പക്ഷെ ആ അനുഗ്രഹങ്ങളൊക്കെ മറന്നിട്ട് അവനക്ക് അവൻ ആഗ്രഹിച്ചൊരു കാര്യം ആ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയാം. എന്നിട്ട് ആരോടാ പരാതി പറയുന്നത്? നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട്? അങ്ങനെയല്ല. അള്ളാഹുവിലുള്ള പ്രതീക്ഷകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. കാരണം നമ്മളുടെ ജീവിതത്തിൽ പോലും നമ്മുടെ ഭർത്താവിലൂടെ നമുക്കൊരു നന്മ ലഭിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണല്ലോ. അപ്പോൾ ആ പ്രാർത്ഥനകൾ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഭർത്താവിനെയും അതുപോലെ മറ്റുള്ളവരെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ ആ നിലക്കുള്ള വിചാരങ്ങളും ആലോചനകളൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നന്ദിയുള്ളവരാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിനോടാണ് ഏറ്റവും വലിയ നന്ദി നമ്മൾ ചെയ്യേണ്ടത്. ആ നന്ദി നമ്മെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനോടും നന്ദികേട് കാണിക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനമാകും. ആ നിലക്ക് അള്ളാഹു അവൻ്റെ പ്രവാചകനും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്താനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. അത്തരം കുടുംബ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ യാത്രയിൽ നമുക്ക് പറയേണ്ടി വരുന്ന പല വാക്കുകളും സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു ആ നിലക്ക് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും കുടുംബജീവിതത്തിൽ ഏറ്റവും മാതൃകായോഗ്യരായ ഭാര്യ ഭർത്താക്കന്മാരായി അള്ളാഹുവിന് നന്ദി ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രതീക്ഷകൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തൈക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വാക്കുകൾ സൂക്ഷിക്കുക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുസ്തഫ അൻസ്വാരി, ഏപ്പിക്കാട്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സദഖയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലോഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല വിധത്തിൽ പല സമയങ്ങളിലായി ഉയർന്നു വരാറുണ്ട്. രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ജനസംഖ്യയുടെ വർദ്ധനവ്, അതിൻ്റെ ഇടിവ്, സമാനമായ രീതിയിലുള്ള പല ചർച്ചകളും നടക്കാറുണ്ട്. എന്നാൽ ഈ ഇടയായി ഒരു വാർത്താ ചാനലിൻ്റെ കാർഡായി പുറത്തു വന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ജനം ടി വിയുടെ ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു: മുസ്ലിം ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ ജനസംഖ്യ കണക്കുകൾ പുറത്തു വരുന്നത് കുറയുന്നു എന്നും മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നും അടങ്ങുന്ന ആശയമുള്ള ഒരു കാർഡാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഈ ചർച്ചകൾ പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുണ്ടെങ്കിലും ഇതിന് കൃത്യമായ അജണ്ടകളുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു യാദൃശ്ചികമായി ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയുടെ ഭാഗമാണോ അതോ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണോ, എന്താണ് നമുക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്?
5: നമുക്കിത് നോക്കിയാൽ അറിയാം, ഇത് ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചല്ല, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണ്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അതൊരു നാഷണൽ അലേർട്ട് എന്ന രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നതാകാം. പക്ഷെ ഇവിടെ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. കേരളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ന്യൂനപക്ഷ ജനസംഖ്യ വർദ്ധിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ളൊരു കൃത്യമായ ഒരു ആംഗിളിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇത് ഒരു സിംഗിൾ ഔട്ട് ചെയ്ത് പഠിക്കേണ്ട ഒന്നല്ല. മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന മൾട്ടിപ്പിളായിട്ടുള്ള നരേറ്റീവ്സ്, ഈ മൾട്ടിപ്പിളായ നരേറ്റീവ്സിൽ ഒന്ന് മാത്രമാണ് ജനസംഖ്യയുടെ വിഷയം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചുള്ളതുണ്ടാവും, മുസ്ലിങ്ങളെക്കുറിച്ച് ഉള്ളതുണ്ട്, പ്രവാചകനെ കുറിച്ച് വേറെ ഉണ്ടാകും, ഖുർആനെ കുറിച്ച് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യത്യസ്തമായിട്ടുള്ള ചില വ്യക്തികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഓരോന്നും ശരിക്കും ഓൺ ചെയ്യുന്നത്. ചില ആളുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഇസ്ലാമിനെ തന്നെ മാത്രമായിരിക്കും ആക്രമിക്കുന്നത്, വെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്റ്റിനെ വെച്ച് കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർ മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുക, ആക്രമിക്കുന്നത്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ പക്ഷേ ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിലേക്ക് എത്തിക്കാനാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ ജനസംഖ്യ വർദ്ധിച്ചു, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി, എന്താണ് പ്രശ്നം? അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭയപ്പാടിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുക? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇതൊരു മുസ്ലിം രാജ്യമാകുമെന്നുള്ളത് മാത്രമല്ല, ഇവിടുത്തെ മഹത്തായിട്ടുള്ള ഒരു സംസ്കാരത്തെ, സനാതനധർമ്മത്തെ ഇത് നശിപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഈ രാജ്യത്തുണ്ടായിരുന്ന, ഇപ്പോൾ വീണ്ടും സൃഷ്ടിച്ചെടുക്കാൻ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ളൊരു ഒരു സംസ്കാരത്തിൻ്റെ അന്ത്യമായിരിക്കും എന്ത് ചെയ്യുക, അത് കുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് തെളിവെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു 1000 വർഷങ്ങൾക്ക് മുൻപ് അത്തരമൊരു മഹാസംസ്കാരം ഉണ്ടായിരുന്നു. പിന്നീട് ഖിൽജിമാരും സുൽത്താനേറ്റുകളും മുഗളന്മാരും മറ്റേ ഗനിമാരും ഒക്കെ വന്ന് ഈ രാജ്യത്ത് പുറത്തുനിന്ന് വന്ന വിദേശികളായ ഭരണാധികാരികൾ വന്നുകൊണ്ട് അവരുടെ മതത്തെ, അവരുടെ ആശയങ്ങളെ, സംസ്കാരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇവിടുത്തെ മഹത്തായിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തെ നശിപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം ഇവിടുത്തെ ജ്ഞാന ശാഖകളെ വരെ അത് തൂത്തെറിഞ്ഞു. ഇപ്പോൾ ചിലരൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നളന്തിയും തക്ഷശിലയൊക്കെ നശിച്ച മുസ്ലിങ്ങൾ വന്നിട്ടാണ്. അതുപോലെ മറ്റേ നമ്മുടെ ഈ വിജയനഗര സാമ്രാജ്യം അങ്ങോട്ട് തട്ടിവിടുമ്പോൾ പലതും എന്തു ചെയ്യും, അങ്ങോട്ട് പറയും, ചരിത്രബോധമില്ലാതെ പറയുന്നുണ്ട്. പക്ഷേ ഇത് പൊതുവായി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ചരിത്രം പറയുന്നത് അങ്ങനെയല്ലല്ലോ, കാരണം ഇവിടെ ഒരു വ്യവസ്ഥാപിതമായൊരു ഭരണ സംവിധാനം കൊണ്ടുവന്ന്, നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അഭൂതപൂർവമായ വളർച്ച ഉണ്ടാക്കിയത്, സാഹിത്യത്തിനും കലയ്ക്കൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്തത്, ഇതെല്ലാം ഈ പറയുന്ന ഭരണാധികാരികളാണല്ലോ. മാത്രമല്ല ചരിത്രം പറയുന്നു, മുഗൾ ഭരണത്തിൻ്റെ ഒരു പുഷ്കല കാലഘട്ടം വരുമ്പോൾ 25% വരുന്ന ഗ്ലോബൽ എക്കോണമിയെ നിയന്ത്രിച്ചിരുന്നത് ഈ ഒരു ചെറിയ രാജ്യമായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് സാധു. അപ്പോൾ അവിടെ തെളിവ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ടല്ലോ, നമ്മൾ പറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കൊണ്ടുവരാൻ പറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു കൊണ്ടുവരുമ്പോൾ അത്ഭുതം, അതിലിപ്പോൾ അതൊന്നുമില്ല. അവിടെ ഇവർ അക്രമികളും പലതിനെയും നശിപ്പിച്ച, അമ്പലങ്ങൾ തകർത്ത, പിന്നെ ഇവിടുത്തെ ഈ പാരമ്പര്യത്തെ നശിപ്പിച്ച വിഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ നമ്മൾ പറയും, അല്ല അങ്ങനെയല്ല, എന്നാലിവിടെ അവർ ഇട്ടേച്ചു പോയ മഹത്തായ സ്മാരകങ്ങളുണ്ടല്ലോ. ഏത്? താജ്മഹൽ. താജ്മഹലോ? അത് തേജോ മഹലല്ലേ? അങ്ങനെ ഇതിനെല്ലാം കൂടെ അട്ടിമറിച്ച് ഒരു എന്താ പറയുക, ഒരു സബ്വേർഷൻ, എല്ലാത്തിൻ്റെയും ഒരു സബ്വേർഷൻ എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കൃത്യമായ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു, പിന്നെ നമ്മളറിയാവുന്ന ഒരു അറ്റാക്കിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ വീണ്ടും ചോദിക്കും, ഇപ്പോൾ ഇതല്ലാത്ത എന്ത് പ്രശ്നം ഉണ്ടോ വെച്ചാൽ, അല്ലെങ്കിൽ സംസ്കാരത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കും, അവർ ഗോമാതാവിനെ അറുക്കും, നിന്ദിക്കും. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെന്ത്, നമ്മളിപ്പോൾ പക്ഷെ ഇവിടുന്ന് അപ്പോൾ നമ്മുടെ ഈ ബീഫ് എക്സ്പോർട്ട് ഒരുപാട് കൂടിയെന്നാണല്ലോ പറയുന്നത്. അല്ല, അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആണതല്ല എന്തല്ല, അത് ഗോമാതാവിനെ നിന്ദിക്കലല്ല. പിന്നെയോ നമ്മളതുപോലെ തന്നെ ജിഹാദുകൾ, പലതരത്തിലുള്ള ജിഹാദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടെററിസത്തിൻ്റെ വക്താക്കളാണ്, അതുപോലെ ആൻറ്റി നേഷണലാണ്, ഇങ്ങനെ പാകിസ്ഥാനികളാണ്, താലിബാൻവാദികളാണ്, ഹമാസിനെയും ഇതിനെ പലസ്തീനവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യും, അതുപോലെ തന്നെ ഇത് ശരീരത്ത് നടപ്പാക്കാൻ അവർ ശ്രമിക്കും. അതിലൂടെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്ന തുല്യത ഇല്ലാതെയാക്കും. അപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ല നമ്മുടെ ടെക്സ്റ്റിലും മനുസ്മൃതിയിലും അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അത് തെറ്റായ വായനയാണ്. ശരിയായി വായിച്ചാൽ എന്ത് ചെയ്യും, എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന, അവരെ വന്ദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ വാചകങ്ങൾ മാത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പല ആംഗിളുകളിൽ നിന്നും ഭീതി സൃഷ്ടിക്കുവാനുള്ള ആസൂത്രിതമായിട്ടൊരു ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണിതിങ്ങനെ വരുന്നത്. ഞാൻ എനിക്ക് പറയാം, ഇപ്പോൾ ഈ 2024 ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ, നമ്മൾ ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യ മുസ്ലിം പ്രൊജക്റ്റ് CSDS എന്ന് പറയുന്ന ഒരു നാഷണൽ ഇലക്ഷൻ സർവേ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അതിൽ പിന്നെ ഇങ്ങനെ ഹെയ്റ്റൊക്കെ വളരെ ക്രമാതീതമായി വർദ്ധിക്കുന്നൊരു സമയം കൂടെയാണല്ലോ, അത് വെച്ചാണല്ലോ ഒരു ഇലക്ഷനെ വിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദീർഘമായിട്ടൊരു സാധനം ഞാൻ ഒരു 2-3 എലമെൻറ്റ് മാത്രമേ എനിക്ക് പറയാം. അപ്പോൾ അതിനകത്ത് ഇവർ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സർവേ നടത്തിയ കുറേ പോയിൻറ്സ് ഉണ്ട്. അതിൽ ഒന്നെന്താ വെച്ചാൽ, മുസ്ലിങ്ങളെ മറ്റുള്ളവരെ പോലെയോ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ, ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആളുകളാണോ എന്നാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് 27% ഹിന്ദുക്കളും അല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇതിലൊരു മാരകമായ വശം എന്താ വെച്ചാൽ, ഈ ആദിവാസികളും ദളിതുകളുമായിട്ടുള്ള ആളുകൾ, അവരിൽ 30%ത്തിലധികം ആളുകൾ ഈ അവിശ്വസിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ചു നോക്കത്, അവരുടെ ആ പ്രപ്പഗണ്ട, വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ ഈ രീതിയിൽ പിന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ജനവിഭാഗങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തുള്ളൂ, 13% ഉള്ളൂ. രണ്ടാമത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ എത്രത്തോളം ദേശസ്നേഹികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് 26% ഹിന്ദുക്കൾ എന്താണ് അല്ല എന്നുത്തരം പറഞ്ഞു. ഇവിടെയും നമുക്ക് കാണാം 30% ആദിവാസി ദളിത് വിഭാഗങ്ങൾ അതേ വിശ്വാസക്കാരാണെന്നുള്ളതാണ്. എന്തിനെ അപ്പർ ക്ലാസ്സിൽപ്പെട്ടവരിൽ 24% എന്ത് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ലോവർ കസ്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 18% ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യയിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പറയുന്നത്. ഇതുപോലെ മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് 47% ഹിന്ദുക്കൾ അത് വിശ്വസിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ ഒരു ആസൂത്രിതമായ ഇത്തരം പ്രചരണങ്ങളിലൂടെ എന്ത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പം മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നതിന്, അവരെ മാർജിനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അവരെ ഡെവിളിഷായ ഒരു പിക്ചറൈസേഷൻ നടത്തുന്നതിനൊക്കെ വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗം തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ പിന്നെ ആരും പ്രതികരിക്കൂല, അവരെ എന്ത് ചെയ്താലും പ്രതികരിക്കില്ല. ഇപ്പോൾ 2019 ആലോചിച്ച് നോക്കുക, 2019 പാർലമെൻറ്റിൽ 4.6% റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ 2024 ആകുമ്പോഴേക്കത് 4.4 കുറയുകയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിൽ പോലും 7.9% മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. 15% എന്താണ് എങ്കിലും 2011 ഈ മറ്റേ സർവേ അനുസരിച്ചാണെങ്കിൽ പോലും 15% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്താണ് അതിൻ്റെ പകുതി പോലും റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ തീയുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒറ്റ മുസ്ലിം മന്ത്രിയില്ല, ഒറ്റ മുസ്ലിം എം പി ബി ജെ പിക്കില്ല, 1000-ത്തോളധികം എം എൽ എമാരിൽ ബി ജെ പിക്ക് എന്തല്ല, ഒറ്റ മുസ്ലിം എം എൽ എയും ഇല്ല. അപ്പോൾ ഇതൊന്നും ഒരു വളരെ യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് പറയാൻ പറ്റാൻ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ഒരു പുരുഷായുസ് മുഴുവൻ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ദഅ്‌വ പ്രബോധന മാർഗങ്ങളിൽ ജീവിക്കുകയും ചെയ്ത ഒരു മഹാമനുഷ്യയുടെ ഓർമ്മകളെ അയവിറക്കുകയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൽ. മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ അധ്യായം. സൗദി അറേബ്യയിലെ വിദ്യാർത്ഥി. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ചാലിയം എന്നിവർ.
3: 1955 മുതൽ 1959 വരെയായിരുന്നു പഠനം. അന്ന് റിയാദിൽ ആരംഭിച്ച ജാമിയത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ എന്ന യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജായിരുന്നു ഞാൻ പഠിച്ച കുല്ലിയത്തുൽ ലുഗത്തുൽ അറബിയ. ഷെയ്ഖ് അബ്ദുൽ മലിക് ബിനു ഇബ്രാഹിം ആലുഷെയ്ഖ് അവർകളായിരുന്നു ആദ്യത്തെ രണ്ടു വർഷം പ്രിൻസിപ്പാളായിരുന്നത്. ആലുഷെയ്ഖ് എന്ന് പറയുന്നത് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബിന്റെ കുടുംബത്തെയാണ്. മതനേതൃത്വം ആലുഷെയ്ഖിനും ഭരണനേതൃത്വം ആലു സഊദിനുമാണ്. നിറം, ഭാഷ, വേഷം, വർഗം ഇത്യാദി ഒന്നും ഇസ്ലാം പരിഗണിക്കുന്നില്ല. മനുഷ്യ സമുദായം ഒന്ന്, ഒരൊറ്റ കുടുംബം, ദൈവഭക്തി മാത്രമാണ് പരിഗണിക്കപ്പെടുക. എന്നാൽ പലയിടത്തും പലതും പരിഗണിക്കപ്പെടുന്നുണ്ട്. ചില കുടുംബത്തിനു മേന്മ, ചില ജോലി ചെയ്യുന്നവർക്ക് ആഠ്യത്വം. ഇസ്ലാം വിഭാവനം ചെയ്ത മാതൃക കാണിച്ച സാമൂഹിക നീതിയുടെ സമത്വത്തിൻ്റെയും ലംഘനമാണ്. കച്ചിമേമൻ സമൂഹത്തിലും ഈ ഉച്ചനീചത്വം ഇന്നും കാണുന്നുണ്ട്. മുമ്പ് കൊച്ചിയിലെ നൈന സമൂഹത്തിൽ ഇതുണ്ടായിരുന്നു. ബ്രാഹ്മണവർഗത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്തവരുടെ പൊങ്ങച്ചം സാമ്പത്തികമായും സാമൂഹികമായും തകർന്നു മുടിഞ്ഞപ്പോൾ ഈ അനാചാരം നൈനാവർഗത്തിൽ നിന്നും ക്രമേണ ഇല്ലാതായി. തങ്ങന്മാർ എന്നറിയപ്പെടുന്നവരിൽ നിന്നും ഒട്ടൊക്കെ ഈ ദൂഷ്യം മാറിയിട്ടുണ്ട്, മുഴുവനായിട്ടില്ല. കച്ചിസേട്ടുമാരിലും ഈ വർണ്ണവിവേചനം അള്ളിപ്പിടിച്ചിരിക്കുന്നു. ഇസ്ലാമിക വിരുദ്ധമായ ഈ ദുഷിച്ച വർണ്ണവിവേചനം മേൽപ്പറഞ്ഞ തിരക്കാരായ ജാതി വർഗങ്ങളിൽ നിലനിന്നിരുന്നു. സാമ്പത്തിക മേന്മയാണ് പലപ്പോഴും ഈ തിന്മക്ക് ആധാരം. സാമ്പത്തികമായ അസമത്വം അംഗീകരിച്ചുകൊണ്ടുതന്നെ ഇസ്ലാം ഈ ദുരാചാരത്തിനെതിരിൽ മഹത്തായ മാതൃക കാഴ്ചവെച്ചിട്ടുണ്ട്. കാറൽ മാർക്സിന്റെ സാമ്പത്തിക സമത്വം തികച്ചും മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധവും അപ്രായോഗികവുമായ ഒരു പൊട്ടൻ സിദ്ധാന്തമാണെന്ന് അവർ സ്വയം തെളിയിച്ചിട്ടുണ്ട്. തൊഴിലാളി വർഗ സംരക്ഷകരായ നേതാക്കൾ എയർ കണ്ടീഷൻ ബംഗ്ലാവുകളിലും കാറുകളിലും സുഖിച്ചു മതിച്ചാടുമ്പോൾ മറുവശം നാം കാണുന്നില്ലേ? ഒരു കഷ്ണം റൊട്ടിക്കു വേണ്ടി സംഘടിച്ച റഷ്യൻ ജനത ക്രെംലിൻ കൊട്ടാരത്തിൽ വാണരുളിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെ ആട്ടിയോടിച്ചു. കമ്മ്യൂണിസത്തിന്റെ സുപ്രധാന പ്രയോക്താവും വ്യാഖ്യാതാവുമായ ലെനിന്റെ പ്രതിമ പോലും മോസ്കോ നഗരത്തിൽ തകർക്കപ്പെട്ടു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസം തുടച്ചുമാറ്റപ്പെട്ടു. ഫിഡൽ കാസ്ട്രോവിന്റെ ക്യൂബ മാത്രമാണ് ഇതിനൊരപവാദം. സ്വേച്ഛാധിപതിയാണെങ്കിലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാണ് അദ്ദേഹമെന്നറിയുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വ മനോഭാവത്തെയും കുപ്രസിദ്ധമായ CIA സകലമാന എതിർപ്പുകളെയും കുതന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് 4 പതിറ്റാണ്ടുകളിലേറെയായി ജനപിന്തുണയോടെ കാസ്ട്രോ സുരക്ഷിതനായി വാഴുന്നു. അദ്ദേഹത്തിന്റെ ജനപിന്തുണക്കുള്ള തെളിവായി ഇതിനെ ഗണിക്കാം. സാമ്പത്തിക സമത്വം പ്രകൃതിവിരുദ്ധ സിദ്ധാന്തമാകുന്നു. ഇസ്ലാം ഇതിനെ നിരാകരിക്കുന്നു. വർണ്ണ വർഗ വിവേചനത്തെയും ഉച്ചനീചത്വത്തെയും ഇസ്ലാം വെറുക്കുന്നു. അള്ളാഹുവിന്റെ വെറുപ്പിനെ ഭയപ്പെടുന്നവർ അതിൽ നിന്നും മോചിതരാകട്ടെ. ബിലാൽ നീഗ്രോ വംശജനായ അടിമയും അഗതിയുമായിരുന്നു. പക്ഷേ സത്യവിശ്വാസം കൊണ്ട് ത്യാഗത്തിന്റെ തീച്ചുളയിൽ അദ്ദേഹം ഉരുകിത്തെളിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിച്ചു, കൈപിടിച്ചുയർത്തി. ആഢ്യന്മാരായ കുറൈശികളുടെ സദസ്സിൽ അദ്ദേഹത്തെ അംഗമാക്കി. സാമൂഹിക നീതിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ ഉയർത്തിയ സംഭവം ലോകപ്രശസ്തമാണ്.
4: മക്കാ വിജയം. വിശുദ്ധ കഅബയുടെ ആധിപത്യം മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പ്രവാചകന്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ ഉന്നത കുലജാതരും സമ്പന്നന്മാരും കവികളും വ്യാപാര പ്രമുഖരും സുപ്രസിദ്ധ യോദ്ധാക്കളും കഅബയ്ക്കു ചുറ്റും വളഞ്ഞു നിൽക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടതോഴന്മാരായ അബൂബക്കറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുമുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇബ്നു മസ്ഊദ്, അംർ ബിനുൽ ആസ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അങ്ങനെ എത്രയെത്ര പ്രമുഖന്മാർ. പ്രവാചകശ്രേഷ്ഠന്റെ നാവിൽ നിന്നും ഉയർന്ന ശബ്ദം, ബിലാൽ ബിലാൽ. കഅബയുടെ മുകളിൽ ബാങ്കിന്റെ ശബ്ദം മുഴക്കൂ. തൗഹീദിന്റെ ശബ്ദവും റിസാലത്തിന്റെ മഹത്വവും കേൾപ്പിക്കാനാണല്ലോ ഞാൻ കൽപ്പിക്കപ്പെടുന്നത്. ബിലാൽ വിറച്ചു. താനോ? ഒരു നിമിഷം. അദ്ദേഹം വിറക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, മരവിച്ച കാൽപാദങ്ങളോടെ ചുറ്റും നോക്കിയിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളികേട്ട് ചാരത്തേക്ക് ചെന്നു. കഅബയുടെ മുകളിലേക്ക് കയറാൻ ആജ്ഞാപിച്ചു. ഉയരം കുറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലോകത്തിന് കാരുണ്യമായി അള്ളാഹു നിയോഗിച്ച പ്രവാചകശ്രേഷ്ഠൻ തന്റെ കൈത്തണ്ട് ചുമരിൽ വച്ചു. ആ വിശുദ്ധ കരത്തിന്മേൽ ചവിട്ടി ബിലാൽ കഅബമന്ദിരത്തിന് മുകളിലെത്തി. അള്ളാഹു അക്ബർ! ബിലാലിന്റെ ശ്രവണസുന്ദര ഗംഭീരമായ ആ ശബ്ദം കേട്ട് ജനങ്ങൾ കോരിത്തരിച്ചു. അവർ അതേറ്റു പറഞ്ഞു, മുകളിൽ നിൽക്കുന്നതാര്, താഴെ നിൽക്കുന്നതാരെല്ലാം. ഇതിനേക്കാൾ ഉദാത്തവും ഉന്നതവുമായ ഒരു സാമൂഹിക നീതിയുടെ പ്രായോഗിക പ്രഖ്യാപനം ലോകത്തെവിടെയാണ് ഉദാഹരിക്കാൻ കഴിയുക? ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഭീംറാവ് അംബേദ്കറുടെ ഒരു ചിത്രം അധകൃതരായതിന്റെ പേരിൽ പാർലമെന്റ് ഹാളിൽ തൂക്കാൻ 4 പതിറ്റാണ്ടുകൾ വിസമ്മതിച്ച ദേശീയ മുരാച്ചികൾ. ഭരണഘടനയിൽ എഴുതിവെച്ച സാമൂഹിക നീതിയുടെ ഏട് ചുമക്കുകയാണിപ്പോഴും അവർ. ഖുറാനിന്റെ പ്രയോഗം എത്ര മഹത്തരം! ഏട് ചുമക്കുന്ന കഴുതകൾ. നമ്മുടെ സമൂഹത്തിലും ഈ ഏട് ചുമക്കുന്നവരുണ്ട്. സമ്പന്നരും ഉന്നത കുലജാതരുമായ അബ്ദുറഹ്മാൻ ബിനൌഫിന്റെ സുന്ദരിയായ സഹോദരിയെ നീഗ്രോ അടിമയായ ബിലാലിന് ഇണയാക്കി കൊടുത്തു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബിലാലിനെ യാ സയ്യിദി, എന്റെ നായക എന്ന് ആദരപൂർവ്വം വിളിക്കുമായിരുന്നു. പ്രവാചകനെ അക്ഷരാർത്ഥത്തിൽ സ്നേഹിച്ച അനുസരിച്ച അനുചരന്മാർ, നമ്മളോ ദീനും ഗുണമേന്മയുമുള്ള യുവാക്കൾക്കു പോലും മകളെയോ സഹോദരിയെയോ ഇണയായി കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കാരണം വർണ്ണ ജാതി ഭാഷ വിവേചനം മാത്രം. ഏട് ചുമക്കുന്ന കഴുതകൾ എന്ന പ്രയോഗം ഇവിടെയും ഫിറ്റാകുമോ? തങ്ങന്മാർക്കും മറ്റുള്ളവർക്കും നിയമം ഒന്നു തന്നെ. അവർ വിചാരണാ ദിവസത്തെ കാത്തുകൊള്ളട്ടെ.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ, മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ അധ്യായം. സൗദി അറേബ്യയിലെ വിദ്യാർത്ഥി. ഓർമ്മയിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: പീസ് റേഡിയോ മുഖമൊഴി. ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകിയത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ, അല്ല കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക്, മതനിരപേക്ഷതയിൽ നിന്ന് മതവർഗീയതയിലേക്ക്, ബഹുസ്വരതയിൽ നിന്ന് ഏകശിലാത്മകതയിലേക്ക്. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്ത് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തെ എല്ലാ മേഖലകളിലും ഉയരത്തിലെത്തിച്ചു. അക്കാലത്ത് ഭരണാധികാരികളുടെ ചിന്ത രാജ്യത്തിൻ്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവതോന്മുഖമായ പുരോഗതിയായിരുന്നെങ്കിൽ ഇന്ന് അവസ്ഥ തകിടം മറിഞ്ഞിരിക്കുന്നു, അല്ല തകിടം മറിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഗതകാല ചരിത്രത്തെ അപനിർമ്മിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന്. സ്വാതന്ത്ര്യ സമരരംഗത്തെ മുൻനിര നേതാക്കളിപ്പോലും അവരുടെ മതം നോക്കി ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്നു. രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ പൂമാലയിട്ട് പൂജിക്കുന്ന തരത്തിലേക്ക് ചില നേതാക്കൾ തരം താഴ്ന്നിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും അനധികൃതമെന്ന പേരിൽ നിർബാധം ബുൾഡോസർ കൊണ്ട് തകർത്ത് കളയുന്നു. പുരാതനമായ പള്ളികളുടെ അടിയിൽ ശിവലിംഗമുണ്ടെന്നോ ക്ഷേത്രം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതാണെന്നോ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഉടൻ പള്ളി പൊളിക്കാൻ നീതിപീഠങ്ങൾ ഓർഡർ ഇറക്കുന്നു. അതെ, ഇന്ന് രാജ്യം ഭരിക്കുന്നവർ കടുത്ത വർഗീയതയുടെയും ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെയും മറപറ്റിയാണ് നിലനിൽക്കുന്നത്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ ഏത് സമയത്തും ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ വീടുകൾ തകർക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഭരണകൂടവും പോലീസും കോടതിയും തുണ നൽകാത്ത ജനവിഭാഗത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. ഇത്തരമൊരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടില്ല, ആകാതിരിക്കട്ടെ. എന്നാൽ വളരെ സാവകാശമാണെങ്കിലും അതിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നു വരുന്നുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. മതനിരപേക്ഷത നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന വർഗീയ നിലപാടുകളെ എതിർത്ത് തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പാർട്ടികളും നേതാക്കളും മതസംഘടനകളും സർവോപരി ഉത്ബുദ്ധരായ ജനങ്ങളുമാണ് ഇവിടെയുള്ളത് എന്നതിനാലാണ് ഫാഷിസ്റ്റ് അജണ്ടകൾക്ക് ഇവിടെ കാര്യമായ വേരോട്ടം ലഭിക്കാത്തത്. എന്നാൽ ഇതൊന്നും വലിയ ആശ്വാസത്തിന് വക നൽകുന്നതല്ല. വൈസ് ചാൻസലർ അടക്കമുള്ള പല കുഞ്ചിക സ്ഥാനങ്ങളിലും സംഘപരിവാറുകാർ അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ പറ്റിയതിനുശേഷം തനിനിറം പുറത്തു കാട്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. DGP സ്ഥാനം വഹിച്ച് റിട്ടയറായ ചിലരുടെ കടുത്ത വർഗീയ നിലപാടുകളും ദുരാരോപണങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആരിഫ് ഹുസൈൻ എന്ന കടുത്ത മുസ്ലിം വിരോധി തന്റെ മാതാവിനെ അതിമ്ലേച്ഛമായി അപമാനിച്ചതിൽ നടപടിയെടുക്കണമെന്ന് ഡോക്ടർ അബ്ദുള്ള ബാസിൽ ഉന്നത വൃത്തങ്ങൾക്ക് പരാതി നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പരാതി ഫയലിൽ ഉറങ്ങിക്കിടക്കുന്നു. ബിഗ് TVയിലെ അവതാരക മുസ്ലിം സമുദായത്തെ കടുത്ത ഭാഷയിൽ വംശീയമായി അധിക്ഷേപിച്ചതിനെതിരെ നൽകിയ പരാതിയിലും ഫയലിൽ നിന്ന് പുറത്തു ചാടിയിട്ടില്ല. എന്നാൽ വാദിയെ പ്രതിയാക്കി ജാമ്യമില്ലാ കുറ്റം ചുമത്തുന്ന വിരോധാഭാസത്തിന് മലയാളം മണ്ണിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഈ അനീതിക്കെതിരിൽ നാനാതുറകളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നപ്പോൾ ശീർഷാസനത്തിലായിരുന്ന സത്യം നേരെ നിൽക്കുന്ന കാഴ്ചയും നാം കണ്ടു. ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സത്യവും നീതിയും ഒരിക്കലും കുഴിച്ചു മൂടപ്പെടരുത്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ചീറ്റിപ്പോയ ബിഗ് തന്ത്രം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൊഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അബൂബക്കർ അഷാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബൂബക്കർ അൽഷാത്രി.
1: പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, വിജയത്തിന്റെ മാർഗം. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 210-ാമത്തെ ബാബ് അദ്ധ്യായം ജുമുഅയുടെ ജുമുഅ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകളും ആ ജുമുഅ ദിവസത്തിലെ ആദാബുകളും സുന്നത്തുകളും വിശദീകരിക്കുന്ന അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അൽ ജുമുഅ എന്ന പേരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നമ സുമ്മിയത്തിൽ ജുമുഅ ജുമുഅതൻ ലിഅന്നഹ മുസ്തഖത്തു മിനൽ ജംഅ്. ജുമുഅക്ക് ജുമുഅ എന്ന പേര് ലഭിക്കുവാൻ കാരണം അത് ജംഇൽ നിന്നും വിൽപ്പന്നമായതാണ്. അതായത് ജംഅ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു കൂടുക. ഫ ഇന്ന അഹലൽ ഇസ്ലാമി يجتمعون فيه في كل اسبوع مره بالمعابد الكبار وفيه كمل جميع الخلائق. വിശ്വാസികളെല്ലാം തന്നെ ആഴ്ചയിൽ ഒരിക്കൽ അടിമകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ചെറിയവരും വലിയവരും ഒക്കെയായിട്ടുള്ള സൃഷ്ടികൾ ഒരുമിച്ച് കൂടുന്നു. فانه اليوم السادس من السته التي خلق الله فيها السماوات والارض فيه خلق ادم وفيه ادخل الجنه وفيه اخرج منها. ജുമുഅ ദിവസമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ ആറാമത്തെ ദിവസമാണ്. ആദൻ നബിയെ സൃഷ്ടിക്കപ്പെട്ടത് ജുമുഅ ദിവസത്തിലാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് ജുമുഅ ദിവസത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ജുമുഅ ദിവസത്തിലാണ്. വതഖൂ വഫീഹി തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുക ഒരു ജുമുഅ ദിവസമായിരിക്കും. മാത്രമല്ല ഏറെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് ജുമുഅ ദിവസത്തിന്. പൗരാണികമായ ഭാഷയിൽ യൗമുൽ അറൂബ എന്നതാണ് പറയപ്പെട്ടിരുന്നത്. യഹൂദികൾക്ക് യൗമുൽ സബത്തും നസാറാക്കൾ യൗമുൽ അഹദും തിരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിവസത്തെ ജുമുഅ ദിവസത്തെ തൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി വിശ്വാസികൾക്കായി നൽകിയിരിക്കുകയാണ്. നഹനുൽ ആഖിറൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹനുൽ ആഖിറൂന സാബിഖൂന യൗമുൽ ഖിയാമ, ഞങ്ങളാണ് അവസാനക്കാർ. എന്നാൽ അവസാനക്കാരായ ആളുകൾ ഖിയാമത്ത് നാളിൽ മുൻകടന്നവരായിരിക്കും നമുക്ക് മുമ്പുള്ള വേദക്കാരെക്കാളേറെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് ഈ ദിവസത്തിലേക്ക് ഹിദായത്ത് നൽകി. ഫന്നാസു ലനാ ഫീഹി തബഉൻ, ആളുകൾ ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ്. അൽ യഹൂദു ഗദൻ വന്നസാറ ബഅദ ഗദ്, അൽ ജുമുഅ വസ്സബത് വൽ അഹദ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അദല്ലല്ലാഹു മൻ കാന ഖബ്ലനാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പുള്ളവരെ നമ്മിൽ നിന്ന് തെറ്റിക്കുകയുണ്ടായി, ജുമുഅ ദിവസത്തിൽ നിന്ന് തെറ്റിക്കുകയുണ്ടായി. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ, ജുമുഅ ദിവസത്തിൽ അമർ അല്ലാഹുൽ മുഅ്മിനീന ബിൽ ഇജ്തിമാഇ ലിഇബാദതിഹി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടണമെന്ന് സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ, സത്യവിശ്വാസികളെ നമസ്കാരത്തിലേക്ക് ജുമുഅ ദിവസത്തിൽ വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ദിക്രിലേക്ക് ധൃതിപ്പെടുക. ഇഖ്സിദു വഅമദു, നിങ്ങളത് ഉദ്ദേശിക്കണം. അത് ലക്ഷ്യമാക്കി വഹ്തമ്മു ഫീ മസീരിക്കും ഇലൈഹ, നിങ്ങൾ അവിടേക്ക് നടക്കുന്നതിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കണം. ഇവിടെ അല്ല വലൈസൽ മുറാദ്, ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. വലൈസൽ മുറാദു ബിസ്സഇ ഫസ്അഉ ഇലാ ദിക്രില്ലാ, ധൃതിപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹാഹുന അൽ മഷിയ സരിയ, ധൃതിപ്പെട്ട് വേഗത്തിൽ നടക്കുക എന്നുള്ളതല്ല. വൈന്നമാ ഹുവൽ ഇഹ്തിമാമു ബിഹ, അതിന് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കണം, അതിൻ്റേതായ ഗൗരവത്തോടുകൂടി. ഇന്ന് ജുമുഅയാണല്ലോ, നേരത്തെ പുറപ്പെടണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഒമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹും മുഅ്മിൻ, സൂറത്തുൽ ഇസ്രായിൽ കാണാം. ആരെങ്കിലും ആഖിറത്തെ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വസഅലഹ സഅയഹ വഹും മുഅ്മിൻ, ഈമാനോടുകൂടി അതിൻ്റേതായ പരിശ്രമം നടത്തിയാൽ അവിടെ ധൃതിപ്പെടുക എന്നുള്ളതല്ല, മറിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുക, നമ്മിൽ നിന്നുണ്ടാവുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ ഇവരൊക്കെ അതവരതിൽ ഓതിയിരുന്നത് ഫസ്അഉ ഇലാ ദിക്രില്ലാ ഫംദു ഇലാ ദിക്രില്ലാ, നിങ്ങൾ അള്ളാഹിന്റെ ദിക്റിലേക്ക് പോവുക. അൽ മഷിയു സരിഉ ഇലാ സ്വലാത്തി ഫഖദ് നുഹിയാൻഹു, ധൃതിപ്പെട്ട് വേഗത്തിൽ ഓടിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് പോകുക എന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണല്ലോ. സ്വഹീഹുകളിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഫംഷു ഇലസ്സലാഹ് വഅലൈക്കും ബിസ്സകീന വൽ വഖാർ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നടക്കുക വളരെ ശാന്തമായി സമാധാനമായി കൊണ്ട് ഗൗരവത്തോടെ. വലാ തുസ്രിഉ, നിങ്ങൾ ധൃതിപ്പെടരുത്, ഓടാൻ പാടില്ല. ഫമ അദ്റക്തും ഫസല്ലു, എത്രയാണോ നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ കിട്ടിയത് അത് നമസ്കരിക്കുക. വമാ ഫാതക്കും ഫഅതിമു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിക്കുക. അബു ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് ആളുകൾ ധൃതിപ്പെട്ട് ഓടി വരുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഷാഅനുക്കും, എന്താ നിങ്ങളുടെ കാര്യം? അവർ പറഞ്ഞു, ഇസ്തഅജൽനാ ഇലസ്സലാഹ്, ഞങ്ങൾ നമസ്കാരത്തിലേക്ക് വേഗത്തിൽ ധൃതിപ്പെട്ട് വന്നതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലാ തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇദാ അതൈതുക്കും സ്വലാഹ്, നമസ്കാരത്തിന് നിങ്ങൾ വന്നാൽ, ഫംഷു അലൈക്കും ബിസ്സകീന, നിങ്ങൾ നടന്നു വരിക, നിങ്ങൾ ശാന്തമായി സമാധാനത്തോടുകൂടിയാണ് വരേണ്ടത്. ഫമ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് ഇമാമിൻ്റെ കൂടെ എത്ര ലഭിച്ചുവോ അത് നമസ്കരിക്കുക. ഫമ ഫാതക്കും ഫഅതിമു, നഷ്ടപ്പെട്ടത് ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുക, പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെ ധൃതിപ്പെട്ട് വരാൻ പാടില്ല, ശാന്തതയോടും സമാധാനത്തോടുകൂടി വരണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണിവിടെ ഈ ഒരു വിഷയം. അസ്സഈ അലൽ അഖ്ദാം, കാലുകളെ ധൃതിപ്പെട്ടോടുക എന്നത് വിരോധിക്കപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ ബിൽ ഖുലൂബി വന്നിയ വൽ ഖുശു, നീയത്ത് കൊണ്ടും ഖുശൂ കൊണ്ടും ഭക്തി കൊണ്ടും ഉദ്ദേശം കൊണ്ടും കൽബുകൾ കൊണ്ടും വേഗത്തിൽ പുറപ്പെടണം എന്നതാണ്. ഖതാദ റഹമഹുള്ള പറയുന്നു, ഫസ്അഉ ഇലാ ദിക്രില്ല എന്നത് അൻതസ്അ ബിഖൽബിക വഅമലിക വഹുവൽ മഷീഉ ഇലൈഹ, നിന്റെ പ്രവർത്തനങ്ങളിലും നിന്റെ ഹൃദയം കൊണ്ടും നീ ധൃതിപ്പെടണം എന്നതാണ്. ആ ദിവസത്തിൽ നിർവഹിക്കേണ്ടുന്നതായ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മര്യാദകളെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നും, ഇദാ നൂദിയ ലിസ്സലാ, നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ വിജയത്തിലേക്കുള്ള വിളിയാണ്, നമസ്കാരത്തിലേക്കുള്ള വിളിയാണ്. അതിനുത്തരം നൽകുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വദറുൽ ബൈഅ്, കച്ചവടം ഉപേക്ഷിക്കണം. ഇസ്അഉ ഇലാ ദിക്രില്ലാഹി വതറുക്കുൽ ബൈഅ്, ഇദാ നൂദിയ ലിസ്സലാ, നമസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ കച്ചവടങ്ങൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞത്, അലാ തഹ്രീമിൽ ബൈഇ ബഅദ നിദാ, ബാങ്കിന് ശേഷം കച്ചവടം നടത്തുക എന്നത് നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ബാങ്കിന് ശേഷം കച്ചവടം നടത്തിയാൽ അത് ശരിയാകുമോ ഇല്ലയോ എന്ന് രണ്ടഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ആയത്തിൻ്റെ ലാഹിറിൽ ശരിയാവുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, തർക്കുക്കുമുൽ ബൈ അബുൽ ഇഖ്ബാലുക്കും ഇലാ ദിക്രില്ല ഇല സ്വലാത്തി ഖൈറുലക്കും, കച്ചവടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മുന്നിടലാണ് നിങ്ങൾക്ക് ഖൈറായത്. ഫിദ്ദുനിയാവുൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഖൈറായത്, അതാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ. എന്നാൽ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയിൽ അവരുടെ ഉപജീവനം അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് അവർക്ക് തേടാം കച്ചവടങ്ങളും മറ്റുമായിക്കൊണ്ട്. ഇറാഖിബ്നു മാലിക് റളിയല്ലാഹുഅൻഹു ജുമാ നമസ്കാരം കഴിഞ്ഞാൽ പിരിഞ്ഞുപോയി മസ്ജിദിൻ്റെ ബാബിൽ നിൽക്കും. അല്ലാഹുമ്മ ഇന്നി അജബ്തു ദഅവതക, അദ്ദേഹം പറയാറുണ്ട്, അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി. വസല്ലൈതു ഫരീദത്തുക, നീ നിർബന്ധമാക്കിയത് ഞാൻ നമസ്കരിച്ചു. വന്തശർത്തു കമാ അമർത്തനി, നീ കൽപ്പിച്ചതുപോലെ ഞാനിതാ. ഫൈദാ ഖുദിയത്തി സ്വലാ ഫൻതഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളിലില്ലാഹി എന്ന് പറഞ്ഞല്ലോ. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഫളിൽ നിന്ന് തേടിക്കൊണ്ട് നിങ്ങൾ പുറപ്പെടുക. ഞാനിതാ പുറപ്പെടുന്നു. ഫർസുഖനി മിൻ ഫളിക, റബ്ബെ, നിന്റെ ഔദാര്യത്തിൽ നിന്ന്, നിന്റെ ഫളിൽ നിന്ന് എനിക്ക് നീ റിസ്ഖ് നൽകണേ. വഅന്ത ഖൈറുർ റാസിഖീൻ, നീയാണ് റിസ്ഖ് നൽകുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുമാക്ക് മുമ്പല്ല, ജുമാക്ക് ശേഷമാണ് അവിടെ കച്ചവടം ഖൈറായിട്ടുള്ളത്. ജുമാക്ക് മുമ്പ് നേരത്തെ പള്ളിയിലെത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുക. നമസ്കാരത്തിന് മുമ്പും ജുമാ ദിവസത്തിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ലഅല്ലക്കും

0: അവ മനുഷ്യർക്കെല്ലാം എളുപ്പമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ കാണുന്ന ലഅലയൊക്കെ ഒരു കാരണം, അക്കാരണത്താൽ കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ തഖവയുള്ളവരായേക്കാം. ലഅല്ലക്കും തത്തഖൂൻ ലി അജ്ലി അൻ തത്തഖൂ, നിങ്ങൾ തഖവയുള്ളവരാകാൻ വേണ്ടി, അക്കാരണത്തിന് വേണ്ടി. ലഅല്ലക്കും തുഫ്ലിഹൂൻ ലി അജ്ലി അൻ തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി, വിജയിക്കുക എന്ന കാരണത്തിന് വേണ്ടിയാണ്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിജയം നൽകുന്നത് അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്നതിലൂടെയാണ്. നിങ്ങളുടെ കച്ചവടങ്ങളിലും വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. നിങ്ങളുടെ ദുനിയാവിൻ്റെ ബിസി ഒരിക്കലും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടസ്സമാകാൻ പാടില്ല. പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ദിക്ര് നിങ്ങളിലുണ്ടാവണം. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ര്, ദാക്കിരീൻ അള്ളാഹ് കസീറ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവർ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ ഓർക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യവിശ്വാസികളോടായി കൽപ്പിച്ച ഈ ഒരു കാര്യം ജുമാ ദിവസത്തിലേക്ക് ധൃതിപ്പെട്ടു വരാൻ, കച്ചവടങ്ങൾ ഒഴിവാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുള്ളതാണ് അബ്ഖ, അവശേഷിക്കുന്നതും ബാക്കിയാകുന്നതും. ആരാണ് ദീനിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്നത്? അവനാണ് യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിക്കുന്നവൻ. അവന് വിജയിക്കുമെന്ന് വിചാരിച്ചേക്കാം, പക്ഷെ അവനാണ് നഷ്ടമുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിന്തുടരുക എന്നതാണ് ഇവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ വിജയത്തിനുള്ള കാരണങ്ങൾ ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത് തന്നെയാണ്. റസഖനല്ലാഹു വയ്യാക്കും വൽ അൽ ഫലാഹ വസ്സലാഹ്, അള്ളാഹു നമുക്ക് നന്മയും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വല്ലി സലാഹ വൽ ഹിദായ, സന്മാർഗവും നന്മയും. നസ്അലുല്ലാഹ അൻ യഹ്ദിയന, അള്ളാഹു നമ്മെ സന്മാർഗത്തിലാക്കുമാറാവട്ടെ. വ അൻ യഹ്ദിയലന, നമുക്ക് വേണ്ടി സന്മാർഗം അവൻ നൽകുമാറാവട്ടെ. വ അൻ യഹ്ദിയ ബിന, നമ്മളെക്കൊണ്ട് സന്മാർഗം നൽകുമാറാവട്ടെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈയൊരു ആയത്തിനെ വിശദീകരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ട ഒരു കാര്യം, ബാങ്കിന് ശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഉനബ്ബിഹു അലാ, ഞാൻ ഉണർത്തുകയാണ്, അന്ന തഹ്രീമൽ ബൈഇ ബഅദ നിദാഇൽ ജുമുഅ, ജുമുഅക്കുള്ള ബാങ്കിൻ്റെ ശേഷമുള്ള കച്ചവടം അത് ഹറാമാണ്. അത് പൊതുവായിക്കൊണ്ട് അതാരാണെങ്കിലും പള്ളിക്ക് പുറത്ത് ചില ആളുകൾ ഒരു അറാഖിൻ്റെ ബ്രഷാണ് വിൽക്കുന്നത് എങ്കിലും അതൊന്നും അനുവദനീയമല്ല, അത് വിൽക്കാനും പാകാനും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, വിജയത്തിൻ്റെ മാർഗം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Peace Radio. Tune to reality.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം ഹാഷിം വാണിയമ്പലം.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കാട്ടാടിൻ കുട്ടിയും കുറ്റിച്ചെടികളും. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ സലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല. ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടിക്കഥയാണ് പറയുന്നത്, കാട്ടാടിൻ കുട്ടിയും കുറ്റിച്ചെടികളും. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കൂട്ടം കാട്ടാടുകൾ താമസിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ കുസൃതിയായൊരു കാട്ടാടിൻ കുട്ടി ഉണ്ടായിരുന്നു. കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കുസൃതിയൊന്നുമല്ല, അല്പം വങ്കത്തരമുള്ള ഒരു കുസൃതി. അവൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. കൂട്ടം തെറ്റിപ്പോകരുതെന്ന് അമ്മ പറയുന്നത് കേൾക്കാതെ അവൻ ഒളിച്ചോടി ദൂരേക്ക് പോകും. മുതിർന്നവരുടെ വാക്കുകളൊന്നും തന്നെ അവൻ കേൾക്കില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ ഓടിച്ചാടി കളിക്കവേ കാട്ടാടിൻ കുട്ടി കൂട്ടം തെറ്റി ദൂരേക്ക് പോയി. അവൻ്റെ കഷ്ടകാലത്തിന് ഒരു വേട്ടക്കാരൻ്റെ മുമ്പിലാണ് അവൻ ചെന്നുപെട്ടത്. കാട്ടാടിൻ കുട്ടിയെ കണ്ടതും നമ്മുടെ വേട്ടക്കാരൻ ഒരമ്പെടുത്ത് അവന് നേരെ എയ്യാനായി വില്ലിൽ തൊടുത്തു. ഭാഗ്യത്തിന് കാട്ടാടൻ കുട്ടി അയാളെ കണ്ടു. അപ്പോൾ പിന്നെ രക്ഷപ്പെടാനായി അവൻ കൊതിച്ചു പാഞ്ഞു. വേട്ടക്കാരൻ അവൻ്റെ തൊട്ടു പിറകെ തന്നെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ അവൻ കുറ്റിച്ചെടികളുടെ കൂട്ടം കണ്ടു. പെട്ടെന്ന് ആ കാട്ടാടൻ കുട്ടി ആ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് ഓടി അതിനിടയിൽ മറഞ്ഞു നിന്നു. പിന്നാലെ ഓടിയെത്തിയ വേട്ടക്കാരൻ പെട്ടെന്ന് കാട്ടാടൻ കുട്ടി എങ്ങോ അപ്രത്യക്ഷനായി പോയത് കണ്ടില്ല. ചുറ്റും നോക്കി. എത്ര തിരഞ്ഞിട്ടും അയാൾക്കതിനെ കണ്ടെത്താനായില്ല. കുറച്ചു നേരം നോക്കി. അവസാനം നമ്മുടെ വേട്ടക്കാരൻ, ഇനി അത് പോട്ടെ, ഇനി കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്ത ഇരയെ തേടി തിരിഞ്ഞു നടക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും ഒളിച്ചിരുന്ന കാട്ടാടൻ കുട്ടി വേട്ടക്കാരൻ്റെ അനക്കമൊന്നും കാണാതായപ്പോ പിന്നെ കാത്തിരിക്കാൻ സമയമുണ്ടായില്ല. വേട്ടക്കാരൻ തിരിച്ചുപോയി താൻ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിച്ചിട്ട് അവൻ പതിയെ അവിടെ നിന്നും പുറത്തു കടക്കാനൊരുങ്ങി. എന്നാൽ ചെടികളുടെ, ആ കുറ്റിച്ചെടികളുടെ തളിരിലകളിങ്ങനെ കണ്ടപ്പോ കൊതിയടക്കാനാവാതെ അവൻ അവ തിന്നാൻ തുടങ്ങി. ആട് ഇലകൾ തിന്നാൻ തുടങ്ങിയപ്പോഴേക്കും സ്വാഭാവികമായും കുറ്റിച്ചെടികൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങി. മടങ്ങിപ്പോവുകയായിരുന്ന വേട്ടക്കാരൻ തൻ്റെ പിന്നിലെ ഈ അനക്കം കേട്ട് തിരിഞ്ഞു നോക്കി. കുറ്റിച്ചെടികൾ ഇളകുന്നതിൻ്റെ കാരണം മനസ്സിലാക്കാൻ പിന്നെ അയാൾക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്കൊരു അമ്പയച്ചു. വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റിയില്ല. കൃത്യമായി അമ്പ് ആടിൻ്റെ ദേഹത്ത് തന്നെ തറച്ചു. അതവിടെ തന്നെ വീണ് മരിച്ചു. വേട്ടക്കാരൻ സന്തോഷത്തോടെ ആട്ടിൻകുട്ടിയെയും എടുത്ത് യാത്രയായി. അങ്ങനെ തനിക്ക് സുരക്ഷയൊരുക്കിയ കുറ്റിച്ചെടികൾ തന്നെ ആർത്തി സഹിക്കാൻ കഴിയാതെ ഭക്ഷണമാക്കിയ കാട്ടാടിൻകുട്ടിയുടെ ജീവൻ അതോടുകൂടി നഷ്ടപ്പെട്ടതാണ് കഥ. കൂട്ടുകാരെ, എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മൾ ചിലപ്പോൾ കാത്തിരിക്കാനും അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചിരിക്കാനും കഴിയാതെ പെട്ടെന്ന് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് പോവും. അല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തിയ, നമുക്ക് അഭയം തന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കാതെ പോവും. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം ഏതാണെന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപകടം നമുക്ക് തന്നെ മീതെ സംഭവിക്കും. അപ്പോൾ മറ്റൊരു കഥയുമായി അടുത്ത കഥ പറയാൻ പരിപാടിയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, കാട്ടാടിൻ കുട്ടിയും കുറ്റിച്ചെടികളും. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി.
3: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
4: Peace Radio. Tune to reality.

0: നമുക്ക് മധുരം ഖുർആനാണുള്ളത്. മധുരം ഖുർആൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അല്ലാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹയാണ്. എല്ലാം അല്ലാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരവും അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് പറ്റുന്നത് അല്ലെ. അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫന്ന തുസ്ഹറുന്ന്, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: അടുത്തതായി നമ്മൾ കേൾക്കാനിരിക്കുന്നത് തിരുമൊഴികളാണ്.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: ഇന്നത്തെ തിരുമൊഴിയിൽ പിതാവിൻ്റെ സഹോദരങ്ങൾ പിതാവിൻ്റെ സ്ഥാനമുള്ളവർ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദിയുടെ സംസാരം കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അമ്മ റജുലി സിൻവു അബീഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇമാം തുർമിദി തൻ്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബുൽ ഹസൻ അലി ബിൻ അബി ത്വാലിബ് അൽ ഹാഷിമി അൽ ഖുറൈശി. ഹിജ്റക്കും 23 അലി റളിയല്ലാഹുവിൻ്റെ ജനനം, ഹിജ്റ 40 മരണം. അത് റമദാൻ മാസത്തിലാണ് എന്നും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ അബു താലിബിൻ്റെ മകനാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മകൾ പുത്രി ഫാത്തിമയുടെ ഭർത്താവുമാണ് അലി റളിയല്ലാഹുവിൻഹു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിട്ട് നമുക്കറിയാം. ഖുലഫായെ റാഷിദുകൾ 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീ എഴുത്തുകാരിൽ പ്രധാനിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, പ്രത്യേകം പരാമർശിക്കപ്പെട്ട 10 ഒരാളാണ്. വലിയ ധീരനായും ധീരനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്ക് യുദ്ധം ഒഴികെ എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തബൂക്ക് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നുകൂടി നമുക്ക് കാണാം. ഫാത്തിമ ബിന്ത് അസദ് എന്നിവരാണ് അവരുടെ മാതാവ്. ഹിജ്റ 35 ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. 5 അദ്ദേഹത്തിന്റെ ഭരണം, 5 വർഷവും 3 മാസവും. ഇവിടെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു പറയുന്ന കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിശ്ചയമായിട്ടും ഒരു മനുഷ്യന്റെ പിതൃവ്യൻ, ഒരാളുടെ പിതൃവ്യൻ, പിതാവിന്റെ സഹോദരൻ, പിതൃസഹോദരൻ, സിൻവു അബീഹി, അദ്ദേഹം തന്റെ പിതാവിനെ പോലെ തന്നെയാണ്. സിൻവു അബീഹി എന്ന് പറയാം, മിസ്ലു അബീഹി എന്നാണ് ഇമാം നവവി അതിന് നൽകുന്ന വിശദീകരണം. പിതാവിനെ പോലെ, സിൻവു എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ഒന്നായ മകന്, സഹോദരനൊക്കെ, മാതാവും പിതാവും ഒന്നായ സഹോദരന് സിൻവു എന്ന് പറയും. ഇരട്ട കുട്ടികളിൽ ഒന്നിനൊക്കെ സിൻവു എന്ന് പറയാറുണ്ട്. പിതൃസഹോദരനും ചിലപ്പോൾ സിൻവു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അമ്മു റജുലി മിസ്ലു അബീഹി എന്നാണ്. ഒരു മനുഷ്യന്റെ അമ്മ, ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ പിതാവിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ പിതാവിന് തുല്യമാണ്. ആ പിതാവിന്റെ സ്ഥാനവും ബഹുമാനവും ഒക്കെ പിതാവിന്റെ സഹോദരന് നൽകേണ്ടതുണ്ട് എന്നതിനേക്കാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്നെയുള്ള സംസാരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടതും അദ്ദേഹത്തിനുള്ള ബാധ്യത നിർവഹിക്കേണ്ടതുമൊക്കെ വളരെ കൃത്യമാണ്. പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കാൻ, അദ്ദേഹത്തെ അനുസരണത്തിലും, അദ്ദേഹത്തെ പിന്നെ ഏത് വിഷയത്തിലുമൊക്കെ പിതാവിനെ അനുസരിക്കുകയും പിതാവിനോട് ബാധ്യത നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ടോ, അക്കാര്യത്തൊക്കെ പിതാവിന്റെ സഹോദരനോടുമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് സൂചന. പ്രത്യേകിച്ചും പിതാവിന്റെ മരണശേഷമൊക്കെ പിതാവിന്റെ സഹോദരനെ പിതാവിന്റെ സ്ഥാനത്ത് തന്നെ നിർത്താനും കൂടിയാലോചനയിലും അതേപോലെ സംസാരത്തിലുമൊക്കെ അവരെ പരിഗണിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബഹുമാനവും ആദരവും പരിഗണനയും ഒക്കെ പ്രത്യേകം നൽകേണ്ടതുണ്ട്. ഉപദ്രവിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക എന്നതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാം നൽകുന്ന മഹത്തായ ഒരു സന്ദേശമായിട്ടുകൂടി പ്രിയമുള്ളവരെ നമ്മൾ ഇതിനെ കാണണം. പിതാവിന്റെ സഹോദരന്മാർ അന്യരല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബന്ധങ്ങൾ കുറയുകയും ബന്ധങ്ങൾ അകലുകയുമൊക്കെ ചെയ്യുന്ന കാലത്ത് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഇസ്ലാം വളരെയധികം ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ പിതാവിന്റെ മരണശേഷം പിതാവിന്റെ സഹോദരന്മാരെ വളരെ അവരുമായി നല്ല ബന്ധമുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെയാണ് മാതാവിന്റെ സഹോദരിമാരുടെ കാര്യത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടുണ്ട്. മാതാവിന്റെ സഹോദരിമാർ മാതാവിന്റെ സ്ഥാനത്താണ്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മയുടെ സ്ഥാനത്താണ് ഖാല, അതായത് മാതാവിന്റെ സഹോദരി. അതും അലി ബിൻ അബി താലിബ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. പുണ്യം ചെയ്യുന്ന കാര്യത്തിലും ആദരവിന്റെ കാര്യത്തിലും ബന്ധം ചേർക്കുന്ന കാര്യത്തിലുമൊക്കെ അക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ബന്ധത്തെ കൂടുതൽ പ്രോജ്ജലമാക്കുന്ന പല കാര്യങ്ങളും പല സംഭവങ്ങളും നമുക്ക് കാണാം. നമുക്ക് കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ, എനിക്കൊരു അബദ്ധം പറ്റി, ഒരു കുറ്റം എൻ്റെ അടുത്ത് വന്നു, എനിക്ക് തൗബയുണ്ടോ എന്ന്, പ്രായശ്ചിത്തമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു ചോദിക്കുന്നത്, നിനക്ക് ഉമ്മയുണ്ടോ, മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നിനക്ക് ഖാലയുണ്ടോ, മാതാവിന്റെ സഹോദരിയുണ്ടോ, മാതാവിന്റെ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഫബിർ റഹ, അവൾക്ക് നീ പുണ്യം ചെയ്യുക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹയെ ഉമ്മു അബിദില്ല എന്ന് വിളിച്ചിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ഒരിക്കൽ പറയുന്നുണ്ട്, റസൂലെ, നബിയുടെ ഭാര്യമാരെ, എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ എല്ലാവർക്കും കുനിയത്തുണ്ട്, അതായത് അവർക്കൊക്കെ മക്കളുള്ളവരും ആ മക്കളുടെ ഉമ്മ എന്ന നേരിൽ പേരുള്ളവരുമാണ്. അതോ അപ്പോൾ എനിക്കങ്ങനെ ഒരു പേരില്ലല്ലോ എന്നവർ സങ്കടപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറയുന്നുണ്ട്, നീ ഉമ്മി അബ്ദില്ലയാണ്, അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുള്ള. അപ്പോൾ ഉമ്മു അബ്ദില്ല എന്ന് നിന്നെ വിളിക്കും, നീ ഉമ്മു അബ്ദില്ലയാണ്. അപ്പോൾ സഹോദരി അസ്മയുടെ മകൻ അബ്ദുള്ളയുടെ ഉമ്മ എന്നർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും ഉമ്മു അബ്ദില്ല എന്ന് പേര് വിളിച്ചോളാൻ, ഓമനെ പേര് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയെന്ന് കാണാം. അപ്പോൾ പ്രിയമുള്ളവരെ, വലിയ മഹത്വമാണിത്. സഹോദരന്മാർ, പിതാവിൻ്റെ സഹോദരന്മാർ, മാതാവിൻ്റെ സഹോദരിമാർ, ഇവർക്കൊക്കെ പ്രത്യേക സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ പിതാവിൻ്റെ സഹോദരന്മാരെപ്പോലെ തന്നെ പിതാവിൻ്റെ സഹോദരിമാർക്കും മാതാവിൻ്റെ സഹോദരിമാരെ പോലെ തന്നെ മാതാവിൻ്റെ സഹോദരന്മാർക്ക്, അതായത് അമ്മാവന്മാർക്കുമൊക്കെ വലിയ സ്ഥാനമാണ്, വളരെ അടുപ്പമാണല്ലോ. പിതാവിനോട് ഏറ്റവും അടുത്തവരാണ് പിതാവിൻ്റെ സഹോദരി സഹോദരന്മാർ, മാതാവിലൂടെ ഏറ്റവും അടുത്തവരാണ് മാതാവിൻ്റെ സഹോദരി സഹോദരന്മാർ. ഇവരൊക്കെ നമ്മുടെ അടുത്ത കുടുംബങ്ങളാണ്, അടുത്ത ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെപ്പോഴും ചേർത്തുകൊണ്ടിരിക്കണമെന്ന വലിയ സന്ദേശമൊക്കെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ നാം തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. നമ്മോടൊപ്പം കെ വി മുഹമ്മദ് അലി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിതാവിൻ്റെ സഹോദരങ്ങൾ പിതാവിൻ്റെ സ്ഥാനമുള്ളവർ എന്ന ഒരു വലിയ വിലപിടിച്ച ഒരു വിഷയമാണ് നമ്മളിന്ന് കേട്ടത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തിന്മയുടെ അനന്തരഫലം. നമ്മോടൊപ്പം ചേരുന്നത് ജാസിൽ ജാഫർ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തുസൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 26 ആയത്തുകളാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 27-ാമത്തെ ആയത്താണ്.

مثلها وترهقهم ذلة ما لهم من الله من عاصم.

0: أولئك أصحاب النار هم فيها خالدون. ആയത്തിൻ്റെ അർത്ഥം: തിന്മകൾ പ്രവർത്തിച്ചവർക്കാകട്ടെ തിന്മക്കുള്ള പ്രതിഫലം അതിന് തുല്യമായത് തന്നെയായിരിക്കും. അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും. അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല. ഇരുണ്ടരാവിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെയിരിക്കും. അവരാകുന്നു നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. ഈ ആയത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഗരീബായ അപരിചിതമായ പദം എന്നത് ആസിം എന്ന പദമാണ്. ആസിം എന്നാൽ മാനിഉ യംനഉ അദാബ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നവൻ എന്നാണ് ആസിമിൻ്റെ അർത്ഥം. അള്ളാഹുവല്ലാതെ അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകാൻ ഒരാളുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആസിം എന്നാൽ രക്ഷ നൽകുന്നവൻ. ഉഗ്ഷിയത്ത് എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുക, പൊതിയുക എന്നൊക്കെയാണ് അർത്ഥം. ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയത്തിനെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കുകയാണ്. അതിലൊന്നാമത്തെ ഭാഗം വല്ലദീന ഖസബു അസ്സയ്യിആത്ത്. വല്ലദീന, ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടർ, ഖസബു, അവർ സമ്പാദിച്ചു, അവർ ചെയ്തു കൂട്ടി, അസ്സയ്യിആത്ത്, തിന്മകൾ, തിന്മകൾ ചെയ്തവരായ ആളുകൾ, തിന്മകൾ പ്രവർത്തിച്ചവരായ ആളുകൾ. ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹ, അവരുടെ തിന്മക്കുള്ള പ്രതിഫലം. ജസാഉ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, സയ്യിഅത്ത് തിന്മ. ജസാഉ സയ്യിഅത്തിൻ ബിമിസ്ലിഹ, അവരുടെ തിന്മക്കുള്ള പ്രതിഫലം തത്തുല്യമാണ്. നമുക്കറിയാം, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇരട്ടിപ്പിക്കും, അതിനെ ഇരട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും. 700 ഇരട്ടി വരെ ഒരു നന്മ എത്തിച്ചേരാമെന്നാണ്. എന്നാൽ അതേസമയം തിന്മ അതല്ലാഹു ഇരട്ടിപ്പിക്കുകയില്ല. ഒരു തിന്മക്ക് പകരം അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഒന്നിൽ കൂടുതലല്ല, മറിച്ച് ഒരേ തിന്മയാണ് രേഖപ്പെടുത്തുക. എന്നാൽ നന്മയുടെ അവസ്ഥയിൽ നേരെ മറിച്ചാണ്. ഒരു നന്മയാണ് നമ്മൾ ചെയ്തതെങ്കിൽ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘിപ്പിക്കും, ഇരട്ടിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വാക്കുകൾക്കതീതമാണ്. നമ്മളൊന്നാലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ, ഏതെങ്കിലും ഒരു വ്യക്തി 10 ഇരട്ടി നമുക്ക് വർദ്ധിപ്പിച്ചു തരിക, അതല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം വർദ്ധിപ്പിച്ചു തരിക എന്നത് ഒരിക്കലും സംഭവ്യമല്ലാത്ത വിഷയമാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരിക്കെ, ഒരുപാട് അശ്രദ്ധകൾ വന്നിരിക്കെ, എന്നിട്ടും നമ്മുടെ നന്മക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ കാണാതെ പോകരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കണം. ആ റഹ്മത്തിൻ്റെ വിശാലത നമ്മൾ ഉൾക്കൊള്ളണം. സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ ആയത്തിലും സമാനമായ ആശയം അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅത്തി ഫലാ യുജ്സ ഇല്ലാ മിസ്ലഹ, ആരെങ്കിലും ഒരു തിന്മയുമായി വന്നു കഴിഞ്ഞാൽ ആ തത്തുല്യമായ തിന്മക്കുള്ള ശിക്ഷയാണ് അവന് ലഭിക്കുക. വഹും ലാ യുദ്ലമൂൻ, അവർ ആക്രമിക്കപ്പെടുകയില്ല. ഇനി ആയത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വതർഹഖുഹും ദില്ല, വതർഹഖുഹും അവരെ ബാധിക്കും, ദില്ലതു നിന്ദ്യത, നിന്ദ്യത അവരെ ബാധിക്കും എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. തിന്മ എന്നത് പ്രതാപമല്ല, മറിച്ച് നിന്ദ്യതയാണ്. ദുനിയാവിൽ തന്നെ ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, നാട്ടുകാരുടെ ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞ് പിടിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അവൻ്റെ എല്ലാ അഭിമാനവും നഷ്ടപ്പെട്ടു പോകും, അവൻ്റെ പ്രതാപമില്ലാതാകും, അവൻ നിന്ദ്യനായിത്തീരും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും, തിന്മ ചിലപ്പോൾ ചില സമയത്തേക്ക് നിങ്ങൾക്ക് ആസ്വാദനം നൽകിയിട്ടുണ്ടാകും, എന്നാൽ പോലും അതിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുമൂലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്നത്, ഇതെല്ലാം തിന്മ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലമാണ്. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് തിന്മ ചെയ്ത് രക്ഷപ്പെടാമെന്ന്. തിന്മ ചെയ്തിങ്ങനെ ആസ്വദിച്ച് ജീവിക്കാം, തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും, നമുക്ക് നമ്മോട് തന്നെയുള്ള സ്നേഹം കുറഞ്ഞു വരും, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും, നമ്മൾ തന്നെ നമ്മെ വെറുക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. നമുക്കറിയാം എല്ലാ ആസ്വാദനങ്ങളിലും ഏർപ്പെടുന്ന മനുഷ്യന്മാർ അവരാസ്വാദനങ്ങളിൽ ഏർപ്പെട്ട് തിന്മകൾ ചെയ്ത് അവസാനം അവരെത്തിപ്പെടുന്നത് ആത്മഹത്യയുടെ വക്കിലേക്കാണ്. അവർക്ക് അവരോട് തന്നെ സ്നേഹമില്ലാത്ത അവസ്ഥ, അവരോട് തന്നെ ബഹുമാനമില്ലാത്ത അവസ്ഥ. എന്താണ് കാരണം? രഹസ്യത്തിൽ തിന്മ ചെയ്യുന്നു, അല്ലെങ്കിൽ പരസ്യമായി തിന്മ ചെയ്യുന്നു. അവരുടെ തിന്മകൾ അവരെ കൊണ്ടെത്തിക്കുന്നത് ആശ്വാസത്തിലേക്കല്ല, മറിച്ച് ദുരന്തത്തിലേക്കാണെന്നാണ്. എന്നാൽ ഇത് ഖിയാമത്ത് നാളിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ്. വച്ചർഹക്കുഹും ഇതില്ല, അവർക്ക് ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ നിന്ദ്യത ബാധിക്കും, നിന്ദ്യത അവരെ ആവരണം ചെയ്യും. സൂറത്തു ഷൂറയിലെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വതറാഹും യുഅറദൂന അലൈഹ ഖാശിഈന മിനദ്ദുൽ യൻദുറൂന മിൻ തർഫിൻ ഖഫിയ്യിൻ. വതറാഹും, നിനക്ക് അവരെ കാണാം. യുഅറദൂന അലൈഹ, നരകത്തിന്റെ അരികിലൂടെ അവർ കൊണ്ടുവരപ്പെടും, നരകത്തിന്റെ അവകാശികൾ. ആ സമയത്ത് അതിലൂടെ അവർ പോകുന്നത് ഖാശിഈന മിനദ്ദുല്ലി, നിന്ദ്യതയാൽ കീഴൊതുങ്ങിയവരായിക്കൊണ്ടാണതിലൂടെ നടന്നു പോവുക. യൻദുറൂന മിൻ തർഫിൻ ഖഫിയ്യിൻ, അവർ ആ നരകത്തിലേക്ക് ഒളിക്കണ്ണിട്ട് നോക്കുമെന്നാണ്. സൂറത്തു ഇബ്രാഹീമിലെ 42-43 ആയത്തുകളിൽ, വല തഹ്സബൻ അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്ദാലിമൂൻ, അക്രമികൾ പ്രവർത്തിക്കുന്ന തിന്മയെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ തള്ളിപ്പോകുന്ന ഭയങ്കരമായൊരു ദിവസം വരാനുണ്ട്, ആ സമയത്തേക്ക് അവരുടെ ശിക്ഷ അല്ലാഹു ഇങ്ങനെ നീട്ടിവെക്കുകയാണ്. മുഹ്തിഈന, അന്ന് അവരുടെ അവസ്ഥ മുഹ്തിഈന മുഖ്നിഇ റുഊസിഹിം, പെട്ടെന്ന് തന്നെ കിതച്ചുകൊണ്ട് മുന്നോട്ടു പോകും, ഓടും, തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അവർ വരും. ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവ, അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് തിരിച്ചു വരികയില്ല, അവരുടെ മനസ്സുകൾ ശൂന്യവുമായിരിക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മാ ലഹും മിനല്ലാഹി മിൻ ആസിം, അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരാളുമില്ല എന്നാണ്. സൂറത്തു റഅദിലെ 34-ാമത്തെ ആയത്ത്, ലഹും അദാബുൻ ഫിൽ ഹയാത്തി ദുന്യ, അവർക്ക് ഇഹലോക ജീവിതത്തിൽ ശിക്ഷയുണ്ട്. വല അദാബുൽ ആഖിറത്തി അഷഖ്, ഏറ്റവും പ്രയാസമേറിയത് ആഖിറത്തിലെ ശിക്ഷയാണ്. വമാ ലഹും മിനല്ലാഹി മിൻ വാഖ്, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. സൂറത്തു ഗാഫിറിലെ 33-ാമത്തെ ആയത്ത്, യൗമ തുവല്ലൂന മുദ്ബിരീന മാ ലക്കും മിനല്ലാഹി മിൻ ആസിം, നിങ്ങൾ പിന്നോട്ട് തിരിച്ചോടുന്ന ദിവസം, പിന്തിരിഞ്ഞോടുന്ന ദിവസം, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്ന ഒരാളും നിങ്ങൾക്കില്ല. എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത്, കഅന്നമ ഉഗ്ഷിയത് വുജൂഹുഹും ഖിത്അം മിനല്ലൈലി മുദ്ലിമ, അവരുടെ മുഖത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. എന്തായിരിക്കും അവരുടെ മുഖത്തിൻ്റെ അവസ്ഥ? കഅന്നമ ഉഗ്ഷിയത് വുജൂഹുഹും, അവരുടെ മുഖം പൊതിഞ്ഞ അവസ്ഥയിലായിരിക്കും. എന്തുകൊണ്ട്? ഖിത്അം മിനല്ലൈലി, രാത്രിയുടെ ഒരു ഭാഗം കൊണ്ട്, അതായത് ഇരുട്ടുകൊണ്ട് അവരുടെ മുഖം പൊതിഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നു. തിന്മയുടെ കാരണമായിക്കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തിന്മ ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ അനന്തരഫലങ്ങൾ അപകടമാണ്. സൂറത്തു സുമറിലെ 60-ാമത്തെ ആയത്തിലും അള്ളാഹു ഇത് പ്രതിപാദിക്കുന്നുണ്ട്, വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ, അവരുടെ മുഖം കറുത്ത് കരുവാളിച്ച അവസ്ഥയിലായിരിക്കും. സൂറത്തു ആലു ഇമ്രാനിലെ 106-ാമത്തെ ആയത്ത്, യൗമ തബ്യദ്ദു വുജൂഉൻ വതസ്വദ്ദു വുജൂ, ചില ആളുകളുടെ മുഖം വെളുത്തിരിക്കും, ചില ആളുകളുടെ മുഖം കറുത്തിരിക്കും. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, മുഖം കറുത്ത് കരുവാളിച്ച ആളുകൾ, അവർ വിശ്വാസത്തിന് ശേഷം അവിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക, നിങ്ങൾ അവിശ്വാസം വെച്ചു പുലർത്തിയതിനാൽ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, നന്മയോടെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ്. ഒരു മനുഷ്യന്റെ പ്രകൃതി എന്ന് പറയുന്നത് നന്മയാണ്, നന്മകൾ ചെയ്യുക, ധാർമ്മികത അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അവൻ്റെ സാഹചര്യം, അവൻ്റെ സന്ദർഭം, അവൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം അവൻ്റെ ആ നന്മയെ, അവൻ്റെ ധാർമ്മികതയെ ഇല്ലാതാക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യും. അതുകൊണ്ടാണ് ആയത്ത് ആരംഭിച്ചത് തന്നെ, ആയത്തിൻ്റെ ആരംഭം പരിശോധിച്ചാൽ തന്നെ വ്യതിരിക്തതയുണ്ട്, വല്ലതീന കെസബുസ്സയ്യാത്ത്, അവർ തിന്മ സമ്പാദിക്കുന്ന ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ ഫിത്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്മയാണെന്നാണ്. രണ്ടാമത്തേത് തിന്മ അശക്തതയും നിന്ദ്യതയുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ ആലോചിച്ചാൽ തിന്മയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും, തിന്മയിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മ ചെയ്ത് ജീവിതം അലങ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. തിന്മയുടെ അനന്തരഫലം നമ്മോട് സംസാരിച്ചത് ജാസൽ ജാഫർ അൽഹിക്കമി.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഓരോ വെള്ളിയാഴ്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാം ഒട്ടനേകം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്. പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന ഒരു ദിവസമായി പകലായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി സ്വലാത്തു ചെല്ലാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജുമാ പങ്കെടുക്കുവാനോ നേരത്തെ പള്ളികളിൽ എത്തുവാനോ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് സുന്നത്തായി ഓതാൻ പഠിപ്പിക്കപ്പെട്ട അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെയെല്ലാം മരണവുമായി ബന്ധപ്പെട്ട മരണ ചിന്തകൾ ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകൾ കാണാൻ സാധിക്കും. സുബഹിന്റെ സമയത്ത് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തു സജദയുടെ 11-ാമത്തെ ആയത്തിൽ കുല്യതവഫാകും മലകുൽ മൗതി അല്ലദീ വുക്കില ബികും ഥുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പറയുക നബിയേ, മലകുൽ മൗത്ത് അവരെ ഏറ്റെടുക്കുന്നതാണ്. ആ മലകുൽ മൗത്ത് വരുന്ന രംഗവും മലായിക്കത്തുകൾ അവന്റെ അടുത്ത് വന്നുകൊണ്ട് മലകുൽ മൗത്ത് മരണം ഏറ്റെടുക്കുന്ന സമയവും ഓർമ്മപ്പെടുത്തുകയും റബ്ബിലേക്ക് മടങ്ങുമെന്നുള്ള ചിന്തയും ഓർമ്മപ്പെടുത്തുന്നതാണ് അധ്യായത്തിലെ 11-ാമത്തെ ആയത്ത്. ജുമാ ദിവസത്തിലെ ജുമാ നമസ്കാരത്തിൽ നമ്മൾ കേൾക്കാറുള്ള സൂറത്തുൽ ജുമായുടെ 8-ാമത്തെ വാചകത്തിലും സമാനമായി ആയത്തുകൾ കാണാം. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, പറയുക നബിയെ, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നീട് റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങളെ മടക്കുകയും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും അറിയിക്കുകയും ചെയ്തു തരുന്ന ഒരു ദിവസമുണ്ട്. അവിടെയും ആ നമസ്കാരം അവസാനിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ മുനാഫിഖൂനിലെ 10-ആമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു തആല ഉറപ്പെടുത്തി, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദഖ വഅകും മിന സ്വാലിഹീൻ, നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുക, നിങ്ങൾക്ക് നൽകിയ റിസഖിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങൾക്ക് മരണം വരുന്നതിന്റെ മുമ്പ്. കാരണം ആ മരണം വരുന്ന സമയത്ത് മനുഷ്യൻ പറയും, പടച്ചവനെ അല്പസമയം ഒന്ന് പിന്തിപ്പിച്ചിരുന്നുവെങ്കിൽ, ഇലാ അജലിൻ ഖരീബ്, എങ്കിൽ എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്സദഖ വഅകും മിന സ്വാലിഹീൻ, സദഖ ചെയ്യാം, സ്വാലിഹീങ്ങളിൽ പെടാം. സഹോദരങ്ങളെ, ഈ ആയത്തുകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ ഏതൊരു സമയത്തും മടക്കയാത്രയുണ്ട് എന്നുള്ള ധൈര്യപ്പെടുത്തുന്ന അവനെ ചിന്തിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവന്റെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നും, അള്ളാഹുവിന്റെ അരികിലേക്ക് അവൻ മടങ്ങേണ്ടുന്നവനാണ് എന്നും, ദുനിയാവിൽ കിട്ടുന്ന സമയവും സാഹചര്യങ്ങളും എല്ലാം മരിക്കുന്ന ആ സമയത്തോടുകൂടെ അവസാനിക്കും, അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് സദഖ ചെയ്യാൻ, സ്വാലിഹാവാൻ, ധാരാളം നന്മകളിൽ മുന്നേറാൻ അവസരത്തെ ക്രമീകരിക്കണമെന്ന് ഇടക്കിടക്ക് ആയത്തുകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഓർമ്മിക്കേണ്ടുന്ന അക്സിറോ ദിക്ര ഹാദിമില്ലദാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ സാരാംശം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണചിന്തയെ നിങ്ങൾ അധികരിപ്പിക്കുക എന്ന പ്രവാചക അധ്യാപനത്തെ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ബുദ്ധിമാൻ ആരാണെന്ന ചോദ്യത്തിന്റെ മുമ്പിലുള്ള മറുപടി, മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് തന്റെ അമലുകൾ ക്രമീകരിച്ച് ഇസ്തിഅദാദ് മുന്നൊരുക്കങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചകളും കടന്നു പോകുമ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹഫിന്റെ അധ്യാപനങ്ങൾ വായിച്ചു നോക്കിയാലും കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാലും ഈ വിഷയത്തിന്റെ പ്രധാനമായ സാരാംശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും വ ജസാകും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.